എന്ന ബോധം കൈവിടാതിരിക്കുക. വിശ്വാസികളെ, ദൗർബല്യമാണ് മനുഷ്യൻ്റെ പ്രകൃതം. പിഴവുകൾ എപ്പോഴും മനുഷ്യന് വന്നേക്കാം. ഈ ആഗ്രഹങ്ങളും ദേഹേച്ഛകളും അവനെ വഴിതെറ്റിച്ചേക്കാം. ചിലപ്പോൾ അവൻ്റെ യഥാർത്ഥമായ കാഴ്ചശക്തി നഷ്ടപ്പെടും. തെറ്റുകളിലേക്ക് അവൻ ചാഞ്ഞുപോകും. മനുഷ്യരാണ് നമ്മളൊക്കെ. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മളാരും പൂർണന്മാരല്ല. പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ല. അതുകൊണ്ട് മനുഷ്യരിൽ തിന്മകളുണ്ടാകുക എന്നത് ഒരു വൈകല്യമൊന്നുമല്ല. പക്ഷേ തിന്മയിൽ നാം ഉറച്ചു നിൽക്കാതിരുന്നാൽ മതി. നാം ശ്രദ്ധിക്കണം. ഏതൊരു തിന്മയിലും തെറ്റിലും പെട്ടാലും പെട്ടെന്ന് പശ്ചാത്തപിച്ചു മടങ്ങുകയായിരിക്കണം വിശ്വാസിയുടെ രീതി. തിന്മയിൽ തന്നെ അവലംബിച്ച് നിൽക്കുക വിശ്വാസിയുടെ മാർഗമല്ല. ഒരു തിന്മ അതിൽ നിന്ന് ഗുണപാഠം പഠിച്ച് മാറി നിൽക്കലാണ് വിശ്വാസിയുടെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തേൻ. ഒരു മാളത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഒരു സത്യവിശ്വാസി പാമ്പ് കടിയേൽക്കുകയില്ല, വിഷ തീണ്ടുകയില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സത്യവിശ്വാസി ജാഗ്രതയുള്ളവരായിരിക്കും, സൂക്ഷ്മതയുള്ളവനായിരിക്കും. ഒരു തെറ്റിൽ വീണുപോയാൽ ഇനി അതിൽ വീണുപോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ അവനെടുക്കും. അവനാണ് വിശ്വാസി. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. മറ്റുള്ള വ്യക്തികൾക്ക് സമൂഹങ്ങൾക്കൊക്കെ സംഭവിച്ച പല സംഭവങ്ങളിൽ നിന്നും നമ്മൾ ഗുണപാഠങ്ങൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചവർക്ക് പല ശിക്ഷകളും വന്നത് പോയിട്ടുണ്ട്. പല സമൂഹങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൃത്യമായ കാരണം അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നതാണ്. ആ ധിക്കാരങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം നമ്മൾ. അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബു ലത്തീ ബിസ്സുദൂർ. ഭൂമിയിൽ ഒന്ന് നടന്നു നോക്കിയിട്ടില്ലേ അവർ? ചിന്തിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള കാതും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ബോധ്യമാകും തിന്മകളുടെ പരിണിതി എന്തായിരുന്നു എന്ന്. പക്ഷേ മനുഷ്യർക്ക് മനസ്സും കാതുമില്ലാഞ്ഞിട്ടല്ല, കണ്ണുകളില്ലാഞ്ഞിട്ടല്ല, മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉൾക്കാഴ്ചയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ സംഭവങ്ങളിലും ഗുണപാഠങ്ങൾ പഠിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ആളുകളുടെ മനസ്സിൽ ഭീതിയിട്ടുകൊണ്ട് അവരെ, അവരുടെ വീടും അവരുടെ താമസ ഇടങ്ങളും നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് ശിക്ഷ നൽകി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫഅതബിറു യാ ഉലിൽ അബ്സാർ, കാഴ്ച ശക്തിയുള്ളവരെ നിങ്ങൾ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന്. ശബ്ബത്ത് ദിവസം അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് മത്സ്യം പിടിക്കാനിറങ്ങിയ ആളുകൾക്ക് അള്ളാഹു തആല ശിക്ഷ നൽകിയതായി ഖുർആനിൽ പറയുന്നുണ്ട്. ആ വിഷയം ഉദ്ധരിച്ച ശേഷം അള്ളാഹു ആ വചനങ്ങളെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫജഅൽനാഹാ നഖാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇളത്തൻ ലിൽമുത്തഖീൻ. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചതിൻ്റെ പേരിൽ അവർക്കിറങ്ങിയ ശിക്ഷ ആ സമൂഹത്തിൻ്റെ മുമ്പിലും പിമ്പിലുമുള്ളവർക്ക്, അന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും ഒരു ഗുണപാഠമാക്കി മാറ്റി അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് നല്ലൊരു ഉപദേശവുമായി അത് മാറി. ഇന്ന ഫി ദാലിക ലഇബ്രത്തൻ ലിമൻ യഖ്ഷ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഇതിലൊക്കെ ഗുണപാഠമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എത്രയെത്രയോ ചരിത്ര സംഭവങ്ങൾ, പ്രവാചകന്മാരുടെ കാലത്തുണ്ടായ സംഭവങ്ങൾ, ഗുണപാഠങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ആ സംഭവങ്ങൾ ഖുർആനിൽ ഉദ്ധരിച്ചത്. വകുല്ലൻ നഖസ്സു അലൈക മിൻ അംബാഇ റുസൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇലത്തൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. അംബിയാക്കന്മാരുടെ കഥകൾ നാം കഥനം ചെയ്തു തന്നത്, വിവരിച്ചു തന്നത് നിന്റെ മനസ്സ് സമാധാനപ്പെടാനും നിന്റെ മനസ്സിന് സ്ഥൈര്യം കിട്ടാനും ഗുണപാഠം ലഭിക്കാനുമാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്രത്തുൻ ലിഉലിൽ അൽബാബ് എന്ന് അള്ളാഹു പലയിടത്തും ഉദ്ധരിച്ചു കാണാം ഈ ആശയത്തിലുള്ള വചനങ്ങൾ. ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അവരുടെ സമൂഹത്തിൻ്റെ കഥകളിൽ
ബുദ്ധിയുള്ളവർക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ടെന്ന്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, അവിശ്വാസികളെ മുക്കിക്കൊന്ന ആ സംഭവം, ഇന്നാലം മാ തഗൽ മാ ഉഹമൽനാകും ഫിൽ ജാരിയ ലിനജഅലഹാ ലകും തദിക്കറതൻ വതഅയ്യഹ ഉദുനും വഅയ്യ, ഗുണപാഠത്തിനു വേണ്ടിയാണ് നാം അത് ചെയ്തത് എന്നാണ് ആ ശിക്ഷ നൽകിയത്. എന്നിട്ട് ആ കപ്പലും ആ സംഭവവും കാലാകാലവുമുള്ള ഒരു ഗുണപാഠമാക്കി അള്ളാഹു അവശേഷിപ്പിച്ചു. ലഖത്തർ വലഖത്തറക്കുനാ മിൻഹാ ആയതൻ ബയ്യന ലഖൗമി യാഖിലൂൻ, വ്യക്തമായ ഒരു തെളിവായി നാം അതിനെ ഭൂമിയിൽ ഉപേക്ഷിച്ചു ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ആദ് സമൂദ് ഗോത്രത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ആദം വസമൂദ വഖത്ത ബയ്യന ലഖും മിൻ മസാകിനിഹിം, ഇവിടെയൊക്കെ ആ സമൂഹം ഏതൊരു സമൂഹം ധിക്കരിച്ചുവോ ആ സമൂഹത്തിന് തക്കതായ ശിക്ഷ അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്തിന്? അവരെ ശിക്ഷിച്ച് നശിപ്പിക്കുക മാത്രമല്ല, ധിക്കാരത്തിൻ്റെ പരിണിധി അള്ളാഹുവിൻ്റെ കോപമായിരിക്കുമെന്ന് പിൽക്കാലത്തുള്ള സമൂഹങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അസ്ഹാബുൽ ഫീൽ വലിയ പടയാളികളോടുകൂടി, ആനപ്പടയോടുകൂടി വന്നവരായിരുന്നു അസ്ഹാബുൽ ഫീൽ. കഅബത്തെ പൊളിക്കാൻ വേണ്ടി അവരെ അള്ളാഹു നശിപ്പിച്ചു അബാബിയിൽ പക്ഷിയെ കൊണ്ട്. അതൊരു വലിയൊരു ഗുണപാഠമായിരുന്നു അത്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ, അശ്രദ്ധരായ ആളുകൾ എന്നും മാറ്റങ്ങളില്ലാതെ ജീവിക്കുന്നു. എന്തൊരു ഗുണപാഠത്തിന് ലഭിക്കാനുള്ള സന്ദർഭങ്ങൾ കിട്ടിയാലും അവരത് ശ്രദ്ധിക്കാറില്ല. അള്ളാഹു പറയുന്നുണ്ട്, അവലാ യറൂന അന്നഹും ഇഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തനോ മറത്തേൻ സുമ്മലാ യതൂബൂന വലഹും യദക്കറൂൻ, ഓരോ വർഷത്തിലും ഒന്നും രണ്ടും പ്രാവശ്യം വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടും അവർ അതിൽ നിന്ന് മാറുന്നില്ല, അവർ അതിൽ നിന്ന് ഗുണപാഠം പഠിക്കുന്നില്ല, പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല. ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളെ, നാം കാണുന്നതിൽ നിന്ന്, കേൾക്കുന്നതിൽ നിന്ന്, മനസ്സിലാക്കിയതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം. മഹന്മാരായ ആളുകളുടെ ചരിത്രം നാം പഠിക്കണം. തിന്മ ചെയ്ത് ജീവിച്ച ധിക്കാരികളുടെ ചരിത്രവും നാം പഠിക്കണം. എന്നിട്ട് സ്വയം ഒരാത്മവിചാരണക്ക് നാം തയ്യാറാവണം. എങ്കിൽ തീർച്ചയായും നമുക്ക് മടങ്ങാം, നമുക്ക് മാറ്റം വരും. അറിവില്ലാത്തവരോട് അറിവില്ലെങ്കിൽ അത് ചോദിക്കണം. വഴിതെറ്റിപ്പോയാൽ നമ്മൾ തിരിച്ചു വരണം. തെറ്റ് ചെയ്തു പോയാൽ നമ്മൾ ഖേദിക്കണം. ഖേദിച്ചാൽ നാം പിന്നീട് ആ പാപത്തിലേക്ക് മടങ്ങിപ്പോകരുത്. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, സത്യവിശ്വാസി എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നത് ഒരു വസ്തുത തന്നെയാണ്. അല്ലെങ്കിൽ പലപ്പോഴും അവൻ തെറ്റിൽ വ്യാപൃതനായിരിക്കും കാലാകാലവും. എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവൻ പരീക്ഷണ വിധേയനായാൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവനായിരിക്കും. മറന്നാൽ അവൻ ഓർക്കുന്നവനായിരിക്കും. അതാണ് അബദ്ധത്തിൽ ചാടാതിരിക്കാനുള്ള ഏക മാർഗം. ഒരു മഹത്തായ വചനങ്ങൾ, മഹാന്മാർ പറഞ്ഞ വചനങ്ങൾ കാണാം. മൻ കസുറഇ തിബാറുഹു ഖല്ല ഇസാറുഹു, ആലോചന ഒരാൾക്ക് കൂടിയാൽ അബദ്ധം അവനിൽ നിന്ന് കുറയും എന്ന്. അതുകൊണ്ട് ചുറ്റുഭാഗത്തും സംഭവിക്കുന്ന കാര്യങ്ങളിൽ, മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് നാം എപ്പോഴും ശ്രദ്ധിച്ച് കണ്ടും കേട്ടും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക, അതിനെപ്പറ്റി മനസ്സിലാക്കുക. എന്നിട്ട് സത്യം ഉൾക്കൊള്ളാനും അതിൽ നിന്ന് പാഠം പഠിക്കാനും നാം തയ്യാറാകുക. ആരെങ്കിലും മറ്റുള്ളവൻ്റെ വീഴ്ചയിൽ നിന്ന് പാഠം പഠിച്ചാൽ അവൻ വീഴുകയില്ല. മറ്റുള്ളവൻ്റെ സഞ്ചാരത്തിൽ അവൻ പാഠം പഠിച്ചാൽ അവൻ തെറ്റായ മാർഗത്തിലേക്ക് സഞ്ചരിക്കുകയില്ല. ദുരന്തങ്ങളുടെ പരിണിതിയെപ്പറ്റി മനസ്സിലാക്കിയവൻ ഒരിക്കലും അപകടത്തിലേക്ക് ചെന്ന് ചാടുകയില്ല, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. എന്ന് മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് ഗുണപാഠം പഠിച്ചുകൊണ്ട് ജീവിതത്തെ നന്നാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർ ഗുണപാഠം പഠിക്കാനുണ്ടായിരിക്കും. മഹാനായ ഹസനുൽ ബസറി റഹ്മഹുള്ള പറയുന്നുണ്ട്, മനുഷ്യ നീ ചില ദിവസങ്ങൾ മാത്രമാണ്. ഓരോ ദിവസം കഴിയും തോറും നിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് മുമ്പുള്ളവരിൽ നിന്ന് അനുഭവ പാഠങ്ങൾ പഠിച്ച് ഇന്ന് നീ ജീവിക്കണം. എങ്കിൽ നാളെ മറ്റുള്ളവർ നിന്നിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കും. അതല്ലെങ്കിലോ നീ മറ്റുള്ളവർക്ക് ഗുണപാഠങ്ങൾ പഠിക്കാനുള്ള മാർഗമായി മാറും. മന്യാഴ്ത്തബറ വിഗൈരിഹി
മനാ ഗൈറഹു മിനൽ ഇഅ്തിബാരി ബിഹി, മറ്റുള്ളവരെ കൊണ്ട് ഗുണപാഠങ്ങൾ

0: ഹൃദയമുള്ളവർക്ക്, കാതുകൊടുത്ത് മനസ്സിലാക്കുന്നവർക്ക്, സംഭവ വികാസങ്ങളെപ്പറ്റി സാക്ഷിയായി ജീവിക്കുന്നവർക്ക്, ഇതിലൊക്കെ നല്ല ഗുണപാഠങ്ങളുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ ജീവിതത്തിൻ്റെ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ കണ്ടും കേട്ടും ഉൾക്കൊണ്ടും അതിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിച്ച് ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കണം. സ്വയം നാം നമ്മോട് ചോദിക്കണം, ഞാൻ പാഠം പഠിച്ചിട്ടുണ്ടോ? എത്ര ആളുകളാണ് പാഠം പഠിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? പല മഹാതെറ്റുകളും അവർ പെട്ടുപോകുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നു, നേർച്ചകൾ, വഴിപാടുകൾ, അതുപോലെ ബലികർമ്മങ്ങൾ നടത്തുന്നു, ജാറങ്ങളിലും അതുപോലെ ശവകുടീരങ്ങളിലും ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ മഹത്തായ വലിയ വലിയ പാപമാണ്, ജാഹിലിയത്തിൻ്റെ മാർഗങ്ങളാണ്. ആ മാർഗം സ്വീകരിച്ചവരാരും നല്ലവരായി ജീവിച്ച് മരിച്ചു പോയിട്ടില്ല. ലഇൻ അശ്റഖ്ത ലഹബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് പ്രാർത്ഥനകളും ആരാധനകളും ബലികർമ്മങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ പരാജയപ്പെട്ടു പോകും, നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും, തകർന്നു പോകുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തോന്നിവാസികളുടെ മാർഗത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. വഴിതെറ്റിയവരല്ല നമ്മുടെ മാതൃകകൾ, നേരമറിച്ച് വിശ്വാസികളാണ്, നല്ലവരാണ്. ആ നല്ലവരിൽ നിന്ന് പാഠം പഠിക്കുക സഹോദരങ്ങളെ. ഭൂമിയിൽ പലരും നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വഞ്ചനയാണ് പലരുടെയും മതം. വഞ്ചനയിലാണ് അവർ ജീവിക്കുന്നത്, അക്രമങ്ങളാണ് അവർ ചെയ്യുന്നത്. വിശ്വാസികളുടെ, ഇസ്ലാമിൻ്റെ വലിയ ചിഹ്നങ്ങളുടെ നേരെയും വിശ്വാസികളുടെ നേരെയും അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ആളുകളുണ്ട്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന ആളുകളുണ്ട്. നിർഭയമായി ജീവിക്കുന്നവർക്ക് ഭയവും അവരുടെ രക്തങ്ങൾ ചിന്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പരിണിതി മുൻകഴിഞ്ഞ സമൂഹത്തിൽ കാണാം. അതിൽ നിന്ന് നാം ഗുണപാഠങ്ങൾ പഠിക്കണം. ദേഹേച്ഛകളെയല്ല, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് നാം പിന്തുടരേണ്ടത്. എല്ലാവിധ തിന്മകളുടെയും കെട്ടു ചങ്ങലകളിൽ നിന്ന് നാം മോചിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോകണം. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, മാരണക്കാർ, അതുപോലെ തന്നെ ജ്യോത്സ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ഇവരെയൊക്കെ മനുഷ്യനെ ചങ്ങലക്കിട്ട് ബന്ധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അക്രമികളും ധിക്കാരികളുമായ ആളുകൾ മനുഷ്യനെ ചങ്ങലക്കിട്ട് ബന്ധിക്കുന്ന പോലെ തന്നെ അന്ധവിശ്വാസികളും മനുഷ്യനെ ചങ്ങലയിൽ ബന്ധിച്ച് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക. തീർച്ചയായും നമുക്കിവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിനോട് ചെയ്യാനുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യത, ആരാധനാക്രമങ്ങൾ, നമസ്കാരം പോലെയുള്ള ആരാധനാക്രമങ്ങൾ, കുടുംബജീവിതത്തിൽ വലിയ വലിയ ബാധ്യത, കുടുംബ ബന്ധങ്ങൾ, അതൊക്കെ അള്ളാഹു ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോടുള്ള ബാധ്യത കൃത്യമായി നിർവഹിക്കണം. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന ആ ജീവിത അനുഭവങ്ങൾ, കാലം നൽകുന്ന അനുഭവങ്ങൾ നാം ഉൾക്കൊള്ളണം. ആദരിക്കേണ്ടതിനെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ അത് വിശുദ്ധമാണ്, അതിനെ സൂക്ഷിക്കണം. അനാവശ്യമായ തോന്നലുകളും വിചാരങ്ങളും ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളും സമൂഹത്തിലുണ്ടാക്കി സമൂഹത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തെ തകർക്കുന്നവർ നശിച്ചിട്ടേയുള്ളൂ എന്ന ഗുണപാഠം നാം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാ നന്മയും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ. കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിൻ്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ്
2: മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്നു.

0: നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീ ആണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: بسم الله الرحمن الرحيم.

ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുക. നാം എത്ര ഉയർന്നാലും മടങ്ങേണ്ടത് ഈ മണ്ണിലേക്കാണെന്ന ബോധം നമ്മെ വഴി നടത്തട്ടെ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നു ബഹുമാനനായ ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ഒക്ടോബർ 9 വെള്ളി, 1448 റബീഉൽ ആഖർ 27, 1202 കന്നി 23.

0: അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി നമുക്കൊരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ്.
1: തീർച്ചയായും
0: ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ മഹത്വവും പ്രത്യേകതയും മനസ്സിലാക്കി നന്മകൾ ഒരുപാട് സമ്പാദിക്കുവാനുള്ള അവസരമായി റഹ്മാനായ റബ്ബ് നമ്മൾക്ക് ഈ ദിവസത്തെ മാറ്റിത്തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസി സഹോദരങ്ങളോടൊപ്പം നമുക്ക് നമ്മുടെ ദൈനംദിന പരിപാടികളിലേക്ക് പ്രവേശിക്കാം. സാജിദ കരിവാരക്കുണ്ട്, സൈനബ മുല്ലപ്പടി, യാസീൻ ഷെരീഫ് നിറമരുദൂർ, സഫിയ കെ തിരൂരങ്ങാടി, ആയിഷ പി പത്തപ്പിരിയം, സഫിയ അടപ്പാൾ, സീനത്ത് പാലക്കാട്, സക്കീന ഉദരമ്പൊയിൽ, സഫിയ സമത് മാംഗ്ലൂർ, ജസീന തിരുവമ്പാടി, ജമീല വി പി കാളികാവ്, സഫിയ അടപ്പാൾ, സാജിദ വീട്ടി വല്ലപ്പുഴ, ഫസീല വൈലത്തൂർ, സൈനാബി പി എൻ കാലിക്കറ്റ്, ഐഷ മെഹറൂൺ കാരാടൻ തിരൂരങ്ങാടി, ജുമൈലത്ത് തുറക്കൽ, ഫസീല അനസ് മുളവൂർ, ജംഷീർ മുട്ടിൽ, റുക്സാന ബാലിശ്ശേരി, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, ജമീല കുമരനല്ലൂർ, ബുഷറ കെ മുറയൂർ, നസീമ ചക്കുംകടവ്, മൈമൂന പാറപ്പുറം, ഹൈറുനീസ ആലുവ, സമീറ കെ എം താനൂർ, ആബിദ കാര, അമീർ ടി എടത്തനാട്ടുകര, റിയാദ് മനാഫ് പാലക്കാഴി, സലീന തോട്ടശ്ശേരിയറ, ഷറഫുന്നീസ വി കരുനെച്ചി, സലീമ ഒതുക്കുങ്ങൽ, അബ്ദുൽ കരീം പടപ്പനാൽ തേവലക്കര, സാദിഖ് പാലക്കാഴി, സാജിദ കാലിക്കറ്റ്, അസ്മാവി പെരുന്തൽമണ്ണ, നഫീസ പി എ താമരശ്ശേരി, ഹനീന സുൽഫി കൊട്ടാരക്കര, നസീമ എച്ച് കൊടുവായൂർ, സാജിദ ഷംസു കാസർഗോഡ്, മുംതാസ് ബേപ്പൂർ, ആയിഷ അങ്ങാടിപ്പുറം, ഉമ്മുകുൽസു ചിറമംഗലം തുടങ്ങിയ ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ കൂടെ ചേർന്നുകൊണ്ടിരിക്കുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മുടെ ലൈവ് ഷോയുടെ ഏറ്റവും പ്രഥമ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മധുരം ഖുർആൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: ولقد بعثنا في كل أمة رسولا أن اعبدوا الله

0: ഇന്നത്തെ മധുരം ഖുർആനിൽ ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് അത്തുനൈജ് അദ്ദേഹത്തിൻ്റെതായ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയുണ്ടായി. UAE പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും പ്രവർത്തിച്ചിട്ടുണ്ട്. മഖാമുകളുടെ സമതലിതവും നിയന്ത്രിതവുമായ ഉപയോഗം, അർത്ഥത്തോടുള്ള അനുയോജ്യമായ സ്വഭാവം, പാരായണത്തിലെ പ്രതീക്ഷിക്കാത്ത മൃദുവായ ഉയർച്ച താഴ്ചകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ പാരായണ ശൈലിയിൽ വേറിട്ട് നിർത്തുന്നു. ഖലീഫ തുനൈജിയുടേതായ ഖിറാഅത്താണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 16 അധ്യായം സൂറ നഹലിലെ 36 ആയത്താണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു കാര്യം, വലഖദ് ബഅസ്ന, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, ഫി കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും, റസൂലൻ, ഓരോ റസൂലിനെ, അനിഅബുദുല്ലാഹ, നിങ്ങൾ ആരാധിക്കണമെന്ന്, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാൻ, വജ്തനിബു താഗൂത്, നിങ്ങൾ താഗൂത്തിനെ, ദുർമൂർത്തികളെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയാൻ. ഫമിൻ ഹുമ്മൻ ഹദല്ലാ, എന്നിട്ട് അവരിൽ അള്ളാഹു നേർമാർഗത്തിലാക്കിയവരുണ്ട്. വമിൻ ഹുമ്മൻ ഹക്കച്ച അലൈഹി ദലാല, അവരിൽ ദലാലത്ത്, ദുർമാർഗം, വഴിപിഴവ് അവകാശപ്പെട്ടവരും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫസീറു ഫിൽ അർൽ, നിങ്ങൾ ഭൂമിയിൽ നടക്കുവീൻ, ഫന്ദുറു, എന്നിട്ട് നിങ്ങൾ നോക്കുവീൻ, കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, വ്യാജമാക്കിയവരുടെ പര്യവസാനം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ പരിശോധിക്കുവീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു എല്ലാ ഓരോ സമുദായത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും താഗൂത്തിന്, ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്തുകൊണ്ട്. എന്നിട്ട് അള്ളാഹു നേർമാർഗത്തിലാക്കിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്, ദുർമാർഗം അവകാശപ്പെട്ട സ്ഥിരപ്പെട്ടവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ആകയാൽ നിങ്ങൾ ഭൂമിയിൽ നടന്ന് ആ വ്യാജമാക്കിയവരുടെ പര്യവസാനം എങ്ങനെയാണുണ്ടായതെന്ന് നോക്കി മനസ്സിലാക്കുവീൻ എന്നാണ് നമ്മളിന്ന് പാരായണം ചെയ്ത് കേട്ട ആയത്തിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോൾ പണ്ഡിതന്മാരായ ആളുകൾ സൂചിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ഉമ്മത്തീങ്ങൾക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതോടൊപ്പം താഗൂത്തിനെ ഉപേക്ഷിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ആവശ്യപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെയും, പിശാചിനെ ഉദ്ദേശിച്ചും, ജ്യോത്സ്യക്കാർ, പ്രശ്നക്കാർ, മാരണക്കാർ മുതലായവയെ ഉദ്ദേശിച്ചും അത് ഉപയോഗിക്കപ്പെടാറുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സമുദായത്തിലും റസൂലുകൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വിഷയം നമ്മുടെ രാജ്യത്തും അഥവാ ഇന്ത്യയടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും മുമ്പ് റസൂലുകൾ വന്നിരിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു തെളിവെന്താണ്? ഒരു സമുദായത്തിലും തന്നെ ഒരു താക്കീത് നൽകുന്നവർ കഴിഞ്ഞു പോകാതിരുന്നിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആനിലോ നബിവചനങ്ങളിലോ വ്യക്തമായി പ്രസ്താവിച്ചല്ലാതെ ഇന്ന കാലത്ത്, ഇന്ന രാജ്യത്ത് ഇന്നാൾ അള്ളാഹുവിൻ്റെ റസൂലായി വന്നിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ചുരുക്കത്തിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞൊരു കാര്യം, റഹ്മാനായ റബ്ബിനോട് മാത്രമേ ആരാധന നടത്താൻ പാടുള്ളൂ എന്ന് പറയാൻ നബിമാരെ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഗൂത്തിനെ വെടിയണമെന്നും പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ഉമ്മത്തീങ്ങളിലും അള്ളാഹു റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ കാര്യം, ഈ ഒരു സന്ദേശം ജനങ്ങൾ പറയാൻ വേണ്ടി, ജനങ്ങളോട് പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് ഹൃദയം തുറന്ന് കേട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ഫമിൻ ഹുമ്മൻ ഹദല്ലാ എന്ന് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് വമിൻ ഹുമ്മൻ ഹക്കത്ത് അലൈഹി ദലാല, അതായത് സത്യം മുമ്പിൽ വന്നു കിട്ടിയിട്ടും അതിന് തൗഫീക്ക് കിട്ടാത്ത കുറേ മനുഷ്യന്മാർ ദലാലത്തിൻ്റെ പുറകെ പോയ, അതായത് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് നിഫാക്കാണ്, ഒരിക്കലും അവരുടെ മനസ്സ് തുറന്നു കൊടുക്കില്ല എന്ന് ശഠിച്ചു പോയ ആളുകൾ, രണ്ടാമത് ദലാലത്തിൻ്റെ പൂർണ്ണമായും ധിക്കാരത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ച ആളുകൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? ഫസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൊന്ന് സഞ്ചരിച്ചു നോക്കുക. എങ്ങനെയാണ് ആ വ്യാജവാദികളെ അള്ളാഹു കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക എന്ന് ആഹ്വാനം ചെയ്തിട്ടാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് ഈ ഒരു ആയത്തിൻ്റെ അവസാനത്തിൽ ആ വിഷയം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ഈ ഒരു ആയത്തിൻ്റെ പൊരുള് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരു വേളയിൽ ദുആ ചെയ്യുകയാണ്.

0: മാഷാഅല്ലാ. പ്രഭാതത്തിൻ്റെ ഈ ഒരു സന്തോഷകരമായ വേളയിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കാതോർത്ത് അതിലെ മധുരം നുകർന്ന് ഈ ഒരു ലൈവിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഫസീല മുണ്ടക്കൽ, നസീമ തവനൂർ, അമീർട്ടി എടത്തനാട്ടുകര റിയാദിൽ നിന്ന്, നാദിറായിഡി മൊഴിക്കൽ, സബീന പാലംകോണം ആറ്റിങ്ങൽ, സൗദാമുട്ടം, മുഹമ്മദ് ഖബീർ പുള്ളിപ്പാടം, സഫിയ തേരങ്ങാടി, റംല എടത്തനാട്ടുകര, ഖദീജ എം കുരിക്കിലമ്പാട്, റസിയ മാളിയക്കൽ, ജസ്ലീന കടമ്പൈപ്പുറം, സീനത് ചുള്ളിയോട്, സൗദാമുട്ടം, നുമേറ തൃശൂർ, വള്ളറക്കാട്, സുലേഖ തിരുവാലി, സീനത്ത് പുളിഞ്ഞലവളയൻ, വയനാട്, മുംതാസ് പലപ്പുറം കാങ്ങേങ്ങാട്, ഉസ്മാൻ കൊട്ടിലങ്ങാടി, സലീന വിപ്പി വളാഞ്ചേരി, ഫാത്തിമ നസീർ ഇസ്റ്റ് കൊടൂർ, റംല ചുങ്കത്തറ, കുട്ടി അഹമ്മദ് പേരശന്നൂർ, മുഫ് റഹീൻ കരിപ്പൂർ മലപ്പുറം, അസീന കസർഗോഡ്, റഹ്മത്ത് ബിവി പൂക്കാട്ടിരി,
1: റജീന കൂട്ടുമല, അബു സാലിം എടത്തനാട്ടുകര, മൈമൂന കരിവാരക്കുണ്ട് ചുള്ളിയോട്, റുക്കിയ പി ചമ്പക്കുത്ത്, ഉമ്മുസൽമ പടിഞ്ഞാറ്റുമുറി, ഷാജഹാൻ തിരുപ്പൂർ തമിഴ്നാട്, റുഷ്ദ കാളികാവ്, ഡാനിഷ് ഹസൻ കെ പി പെരിന്തൽമണ്ണ, സീനത്ത് മന്നാടിയിൽ ഒതായി, സെമീറ എം പി പുളിക്കൽ, സബീന ബാലിശ്ശേരി, ഉസ്മാൻ ടി കെ ഇരുവേറ്റി, സാബിറ തിരുപ്പൂർ തമിഴ്നാട്, സെറീന വി പി വളാഞ്ചേരി, മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം, ഖദീജ സാലിഹ് കൊപ്പം, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, സുബൈദ കുഞ്ഞിമംഗലം, ജമീല വടശ്ശേരിക്കുണം വർക്കല, ഫാസില എ ജി പോത്താങ്കണ്ടം, മുഹമ്മദ് കെ പാലപ്പുഴ, മുംതാസ് കാസർഗോഡ്, ഹസനത്ത് അലനല്ലൂർ, ഷെരീഫ സി മുട്ടം, കെ വി കബീർ പാലക്കാഴി. അവർ പ്രത്യേക ഒരു മെസ്സേജ്, അസ്സലാമു അലൈക്കും, നാളെ ശനിയാഴ്ച എൻ്റെ മകളുടെ വിവാഹമാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് കെ വി കബീർ പാലക്കാഴി. മഹല്ലിൽ നടക്കുന്നത് ഖത്തീ പറഞ്ഞിട്ടില്ലേ? അതെ, അബൂ സാലിം എടുത്തനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അല്ലേ ആ ഒരു നിക്കാഹ് ഖൈറിലും ബർക്കത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അബൂ സലീം എടത്തനാട്ടുകര, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, മുനീർ ചമനാട്, നഫീസ കാടാമ്പുഴ, സജിന കെ എടത്തനാട്ടുകര, ഐഷ മുഹമ്മദ് മുളവൂർ, അബ്ദു എടത്തനാട്ടുകര, ഉമൈബ തൃക്കടീരി, സെയ്തലവി കെ തോട്ടശ്ശേരിയറ, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, ജസീല തയ്യിലക്കടവ്, സെജീന എം കെ കാഞ്ഞിരമറ്റം, സഹൽ പി എടപ്പലം, ആസിയ റഫീഖ് മുത്തന്നൂർ, വഹീദ അത്തിക്കോട്ട്, സാജിദ ഷൗക്കത്ത്, നൗഷിദ ഷംസുദ്ദീൻ നടുവന്നൂർ, ജമീല വി പി കാളികാവ്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അൻസാരി, ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതെ,
0: റെയ്ഹാന ബാനു തോട്ടശ്ശേരിയർ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, മൂന്ന് തവണയായി സലാം പറയുന്നു, എല്ലാ ഓരോ ദിവസവും ഇങ്ങനെ തന്നെ എന്ന ഒരു
1: പരിഭവം പരിഹരിക്കാനാണ് അബ്ദുള്ള സലഫി ഇവിടെ ഇരിക്കുന്നത്.
0: പരിഭവം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്
1: തീർച്ചയായും.
0: ചിറക്കൽപ്പടി നിന്ന് സാജിയ കെയും, അതേപോലെ തന്നെ ആയിഷ മൻസിലിൽ കിണവക്കലിൽ നിന്ന് അബ്ദുൽ ഖാദറും,
1: സാജിദ ചുണ്ടമ്പറ്റയിൽ നിന്ന് നേരത്തെ ഇന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു തിരുമൊഴികളുടെ തൊട്ട് മുമ്പാണ് അവർ വരാറുള്ളത്. സലീമ ഉതുക്കുങ്ങൽ, സാഹിറ ചെറുവണ്ണൂർ, ഫറോഖ്, സെറീന വി പി കൂരാട്, അതേപോലെ തന്നെ ഷംസാദ് ബീഗം, മുംതാസ് കാസർഗോഡ്, അതൊക്കെ നമ്മൾ വായിച്ചു. ഷെമീന ബുഹാരി അത്താണിക്കൽ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അസ്സലാമു അലൈക്കും എല്ലാ പീസ് റേഡിയോ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും. ജുമാ മുബാദിക്കറും ദുആയും വർദ്ധിപ്പിച്ച് അള്ളാഹുവിനെ പൊരുത്തം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ.
0: ആമീൻ. നമുക്ക് നമ്മുടെ പതിവ് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നമുക്ക് വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്, പുലരിവട്ടം.
2: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാനായ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം സംവദിക്കുന്നത്, അറിയുന്നവൻ തൂങ്ങി മരിക്കുമോ എന്ന വിഷയത്തെ അധികരിച്ചാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വളരെ വിഷമത്തോടുകൂടെ മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പുതിയ കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ ആത്മഹത്യ. തീർച്ചയായും വളരെയധികം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണത്. സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് ഒരു വശത്തുണ്ട്, അതിനേക്കാളും താങ്ങാനാവാത്താണ് അപമാനം. എന്തുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ ഒരിക്കലും പ്രതികളല്ലാത്ത മാതാപിതാക്കൾ പ്രതികളാകുന്ന ഒരു ഘട്ടമാണ്. മക്കൾ നഷ്ടപ്പെട്ടു പോയ വേദനയോടൊപ്പം നാളെ പരലോകത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വേദനയും അതോടൊപ്പം ആളുകളുടെ ചോദ്യവും വളരെ വലുതാണ്. ഒരുപക്ഷെ ആളുകളുടെ സംസാരങ്ങളിൽ നിന്ന് വരുന്നത് അവരാ കുട്ടിയെ കൊന്നതുപോലെയാണ് പലപ്പോഴും പലരും സംസാരിക്കുന്നതും പറയുന്നതും അങ്ങനെയാണ്. ചിലതിലൊക്കെ മാതാപിതാക്കൾ പ്രതികളാക്കപ്പെടുക പോലും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഗുരുതരമായൊരു തെറ്റാണല്ലോ ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു പക്ഷേ അതൊരു കുഫറല്ല, ഒരു ദൈവനിഷേധമല്ല എന്നതുകൊണ്ട് സ്വാഭാവികമായും ആ കുട്ടി ഒരിക്കലും സ്വർഗത്തിലേക്ക് വരില്ല, നരകത്തിലായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം കുഫർ അവിശ്വാസം മാത്രമാണ് നരകത്തിൽ ശാശ്വതമാക്കുന്നത്. മറ്റെന്ത് പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. പക്ഷേ ആത്മഹത്യ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതും ആശങ്കപ്പെടേണ്ടതുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല. നമ്മൾക്ക് പലപ്പോഴും ഈ കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒരു തെറ്റായ കാര്യം തെറ്റാണെന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമെങ്കിലും ഒരാത്മഹത്യയുടെ അപകടത്തെക്കുറിച്ചോ അതിൻ്റെ ദുരന്തത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഒരു പക്ഷേ വ്യത്യസ്തമായ ഇതിനെക്കുറിച്ചുള്ള വശങ്ങൾ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ചെയ്യാൻ അത്ര വലിയൊരു ധൈര്യം ആൾക്ക് കിട്ടാൻ സാധ്യതയല്ല. ഒന്ന്, ആത്മഹത്യയിലൂടെ മരണമാണ്. പ്രത്യേകിച്ച് പലരും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യം തൂങ്ങി മരിക്കലാണ്. എത്രമാത്രം ഭയാനകമാണ് ആ കഴുത്തിൽ കയറ് കുടുങ്ങുമ്പോൾ ശ്വാസം മുട്ടി തൊണ്ട പൊട്ടി മരിക്കുന്ന ആ ഒരു മരണം, എത്രമാത്രം ഭയാനകവും ഭീകരവുമാണ് എന്ന അതിൻ്റെ ഒരു ശാരീരിക വശം നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുത്തിട്ട്. മരണം തന്നെ ഭയാനകമാണ്. അതോടൊപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ തൂങ്ങിക്കിടന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഭീകരമായിട്ടുള്ള മരണമാണെന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് ശ്വാസത്തിന് തടസ്സം വരിക എന്നിട്ട് മരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ മുങ്ങി മരിക്കുന്ന ഒരാൾക്ക് രക്തസാക്ഷിയുടെ ഒരു പദവി നിശ്ചയിക്കപ്പെട്ടത്. അത്രമാത്രം ഭയാനകമാണ് ശ്വാസം കിട്ടാതെ നമ്മൾ മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്ന്, ആ മരണത്തിൻ്റെ ഭയാനകതയും ഭീകരതയും പറഞ്ഞാൽ ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു മരണം തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ജീവിത സാഹചര്യങ്ങൾ, ആ സന്ദർഭങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതിനെക്കുറിച്ചുള്ളൊരു പേടി മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. രണ്ടാമത്തൊരു കാര്യം, ഇത് പരലോകത്തിലുള്ള വിശ്വാസമുള്ളവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് ഒരു മുസ്ലിം കുടുംബത്തിലെ കുട്ടിക്ക് എന്തായാലും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പരലോകത്ത് നമ്മളെപ്പോഴും ഇതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും, അതേ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഘടകം തന്നെയാണല്ലോ. പിന്നെ മൂന്നാമത്തൊരു ഘടകം എന്ന് പറഞ്ഞാൽ, നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ കുറേ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ടല്ലോ. ഇപ്പോൾ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി, അതേപോലെ തന്നെ നല്ലൊരു വൈവാഹിക ജീവിതം, നല്ല ദുനിയാവിൽ കുറേ അനുഭവിക്കാനുണ്ടല്ലോ. അതൊക്കെ സ്വയം നഷ്ടപ്പെടുത്തി കളയല്ലേ ചെയ്യണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരിക്കും. പിന്നെ ഇവൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഇവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന, താഴെയുള്ള അനുജന്മാരും അനുജത്തിമാരും അനുഭവിക്കുന്ന മാനസിക പ്രയാസം, നാട്ടിലുണ്ടാകുന്ന അപമാനം, ഇങ്ങനെ എന്തൊക്കെ വശങ്ങൾ ഒരാത്മഹത്യയുടെ പ്രത്യാഘാതമായിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ബോധ്യമുണ്ടോ? ഇതൊക്കെ ബോധ്യമുള്ളവരാണോ ഇത് ചെയ്യുന്നത്? അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആത്മഹത്യാ പ്രവണത ഒരു സൈക്യാട്രിക് പ്രശ്നമായിട്ടല്ല, അതൊരു രോഗമെന്ന നിലക്കല്ലാതെ, ചില ആളുകൾക്ക് മാനസിക രോഗങ്ങൾ ലക്ഷണമായിക്കൊണ്ട് ആത്മഹത്യാ പ്രവണത ഉണ്ടാവും. അത് അവരുടെ തന്നെ നിയന്ത്രണത്തിൽ, അവരെന്നെ അറിയാതെ ചെയ്തു പോവും. അതൊഴിച്ച് ഒരു നല്ല മാനസികമായ ഒരു നല്ല അവസ്ഥയുള്ളൊരു കുട്ടി ഇത് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഇന്നേ വരെ ചെയ്തൊരു കുട്ടിനെപ്പറ്റി ബോധമുള്ളവരായി ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കണം. കാരണം ഇത്തരം ടെൻഡൻസി ഉള്ള കുട്ടികളെ നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് നമ്മളിതിനെക്കുറിച്ച് പൊതുവായ ക്ലാസ്സിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്ക് നൽകുമ്പോൾ അവരെന്നെ ആകെ കണ്ണും മുഴിച്ചു പോകും. ഇത്ര ഗൗരവമുള്ളൊരു സംഗതിയാണോ ഞാൻ ചിന്തിച്ചത് എന്ന് ആലോചിക്കും. വേറെ എന്ത് ചെയ്താലും ഒരിക്കലും എന്ത് ചെയ്യരുത്, ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കരുത് എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വളരെ വ്യക്തമായി നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഒരു സുരക്ഷയാണ് സഹോദരങ്ങളെ. അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികൾ വളർന്നു വരുന്ന പഠിക്കുന്ന പ്രായത്തിൽ അതൊക്കെ കുറച്ച് പ്രായമാകുമ്പോൾ അവർക്ക് ദീനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ വിചാരിക്കും. പക്ഷേ ദീനെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്, എല്ലാ സന്ദർഭത്തിലും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദീനൊരു സുരക്ഷയാണ്. ദീനിനെ എനിക്ക് തീർക്കണം, ഇസ്മത്താമ്പരി എൻ്റെ ഒരു ജീവിതത്തിൻ്റെ കാര്യങ്ങളുടെ സുരക്ഷയാക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുരക്ഷയാണ്, അത് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. ചെയ്യാൻ പാടുണ്ടെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് പോസിറ്റീവായിട്ട് മാറുന്നു. അപ്പോൾ സത്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ശരിയായ ബോധവൽക്കരണം ആവശ്യമല്ലേ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മാതാപിതാക്കളെ തൽക്കാലം ഒന്ന് ദുഃഖിപ്പിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അവരുമായുള്ള പെരുമാറ്റങ്ങളിൽ നമ്മൾ നല്ല ബന്ധങ്ങളെ പുലർത്താൻ ശ്രമിക്കണം. അവരുടെ പ്രശ്നങ്ങളെ നേർക്കുനേരെ കേൾക്കാൻ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കണം. അവരുടെ വേദനകളെ നമ്മൾ അറിയണം. എന്ത് രഹസ്യങ്ങളും നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് കൊടുക്കണം. എന്ത് അബദ്ധങ്ങളിൽ പെട്ടുപോയാലും തിരിച്ചു വരാനുള്ള അവസരമുണ്ടെന്ന് അവരോട് പറയണം. പിന്നെ അവർക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത പിന്നെ അഫെയർ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് ഗ്രാജ്വലി പടിപടിയായിക്കൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. തീർച്ചയായും ഒരു ശ്രദ്ധ കൊണ്ട് ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും. അത്തരം മരണപ്പെട്ടു പോയ കുട്ടികളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും നാളെ പരലോകത്ത് അവരെയും നമ്മളോടൊപ്പം സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യുമാറാവട്ടെ.
1: ആമീൻ. മാഷാ അല്ലാ, പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വളരെ സവിസ്തരം നമുക്ക് പറഞ്ഞു തന്നത്.

0: ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണ് മാഷാല്ലാ. നമ്മുടെ മക്കൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൗലവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്നാണ് മുനീർ ചെമ്മനാട് കമൻ്റ് നടത്തിയിട്ടുള്ളത്. ജമീല വി പി കാളികാവ് ജമീല നെമ്മിനി ഗുഡ് സ്പീച്ച്, അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ ആമീൻ എന്ന കമൻ്റ് നടത്തിയിട്ടുണ്ട്. എൻ്റെ എളാപ്പയുടെ മകൾ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ കുട്ടി കരഞ്ഞു. എന്നാൽ ഇപ്പോൾ കരച്ചിലും പ്രതികരണവും ഉണ്ടെങ്കിലും ശബ്ദം പുറത്തു വരുന്നില്ല. കുട്ടി ഐ സി യുവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പ് ഒരു കുട്ടി പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ പ്രയാസനാഥൻ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അമീൻ എന്നാണ് അമീർ ടി അടുത്തനാട്ടുകര റിയാദിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. മുംതാസ് കൂരാട് സലാം പറഞ്ഞു കൂടെയുണ്ട്. ആയിഷ നാദാപുരവും അമീൻ അൽഹംദുലില്ലാ നല്ലൊരു മെസ്സേജാണ് തന്നത് എന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. നാസിഹ മാട്ടൂൽ അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുലരിവട്ടത്തിനും നല്ലൊരു സന്ദേശം തന്നെ തന്നു അൽഹംദുലില്ലാ. ഇങ്ങനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞു തന്ന ഉസ്താദിനും അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാവരുടെയും ജീവിതം സന്തോഷപൂരിതമാകട്ടെ എന്നാണ് സഫിയ കെ തിരൂരങ്ങാടി കമൻ്റ് നടത്തിയിട്ടുള്ളത്. ഫസീല വൈലത്തൂരിൽ നിന്ന് അമീൻ സിനിജ ആലപ്പുഴ സലാം പറഞ്ഞു കൂടെയുണ്ട്. റുക്സാന ബാലിശ്ശേരി, ഞങ്ങളുടെ അറിവിലുള്ള ഒരു സലഫി കുടുംബത്തിലുള്ള ഒരു മോൾ ആത്മഹത്യ ചെയ്തു. ഹാഫിളത്താണ്. ആ മകൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. ആ മകൾക്ക് അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ എന്ന് റുക്സാന ബാലുശ്ശേരി കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഷിഹാബ് കൽപ്പറ്റ വയനാട് സലാം പറഞ്ഞു കൂടെയുണ്ട്. അതേപോലെ തന്നെ അസ്മാബി കെ പാലക്കാഴി, ഷുഹൈബായം വളപട്ടണം, ഹാരിസ് മൂലി പറഞ്ഞത് വളരെ ശരിയാണ്. വിവരമില്ലാത്ത മക്കൾ ചെയ്യുന്ന അപരാധത്തിന് പഴി കേൾക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ പരിതാപകരമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം ഇമാനോട് കൂടി ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് അവർ കമൻ്റ് നടത്തിയിട്ടുള്ളത്. സഫിയ കെ വി കെ പത്തപ്പിരിയം സലാം പറഞ്ഞു കൂടെയുണ്ട്. ഹുസൈൻ വി എം എടത്തനാട്ടുകര സലഫി ചോദിച്ചിട്ടുള്ള എന്താറിയോ, ഖതീബ് അറിയാതെ എങ്ങനെ നിക്കാഹ് നടത്തും? ബാറക്കല്ലാവലക്കും. മൂപ്പര് മൂപ്പരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാറക്കല്ലാവലക്കുമാ ബാറക്കാലുമാ വജമബൈനക്കുമാ ഫി ഖൈർ എന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. ലഭിക്കാനുള്ളത് എത്ര വൈകിയാലും ആരൊക്കെ തടഞ്ഞാലും നമ്മളെ തേടിയെത്തും. നഷ്ടപ്പെടാനുള്ളത് എത്ര മുറുകെ പിടിച്ചാലും കൈവിട്ടു പോകും. അതാണ് അള്ളാഹുവിൻ്റെ വിധിയെങ്കിൽ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അമിതമായി ആശങ്കപ്പെടേണ്ടതില്ല. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ജീവിക്കുക. അള്ളാഹുവിനെ അറിയേണ്ടുന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് ജീവിച്ച് നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ റഫീഖ് കെ പി നിലമ്പൂർ, പുലരിവട്ടം എന്നും പുലരിയിലെ ഉണർത്തലാണ് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. സെമീന പത്തപ്പെരിയം, ജമീല നെമ്മിനി, സെബീന തത്തമംഗലം, ഉമ്മർ കളപ്പാറ പാലക്കാഴി, ഹൈറുനീസ തെക്കിൽ, ഖദീജ തൊടുപുഴ, സെനിയ വി പി വണ്ടൂർ, ഹൈറുനീസ ചെർപ്പളശ്ശേരി, ജാസ്മിൻ, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്.
1: സാരി, ഇപ്പോൾ സമയം 6:26. നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയമാണ്. മനോഹരമായ ഒരു സ്ലോട്ടാണ്. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. 3 തവണയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് ഉണ്ടാകും. അത് തീരുന്നതിന് മുമ്പ് ഉത്തരങ്ങൾ അയക്കണം. ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലോ മറ്റ് ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോൾ ലഭിക്കുന്ന ഫീഡ്ബാക്ക് പേജിലാണ് നമ്മൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. അവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുകളിലായി പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തുക. തൊട്ടു താഴെ പ്രോഗ്രാം എന്നത് സെലക്ട് ചെയ്ത് അതിൽ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്ത് വെക്കുക. താഴെയുള്ള കമൻ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ എ ഓർ ബി ഓർ സി ഓർ ഡി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ശരി, ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
0: ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഖുർആനിലെ 3-ാമത്തെ സൂറത്താണ് സൂറ അൻകബൂത്ത്. 4 ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ എ 29, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 35. 2-ാമതും ചോദ്യം ആവർത്തിക്കുന്നു, ഖുർആനിലെ 3-ാമത്തെ സൂറത്താണ് സൂറ അൻകബൂത്ത്. ഓപ്ഷൻ എ 29, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 35. 3-ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു.
1: ഖുർആൻ നോക്കാൻ സമയം കിട്ടി.
0: എത്രാമത്തെ സൂറത്താണ്? സൂറത്തുൽ അൻകബൂത്ത്. ഓപ്ഷൻ എ 29, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 35. കഴിഞ്ഞു
1: 25 സെക്കൻഡ്, നമുക്കൊരു 15 ആക്കണം തോന്നുന്നുണ്ട് ഇന്നത്തെ. വളരെ ഖുർആൻ എടുത്ത് നോക്കും എല്ലാവരും.
0: തീർച്ചയായും നമ്മുടെ ശ്രോതാക്കൾ
1: നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുക്കണം, അപ്പോഴാണ് അതിന്റെ ഒരു ഒരു ഒരു ഒരു വൈബ്
0: കിട്ടും. നമ്മുടെ ശ്രോതാക്കളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. മാഷാല്ലാ, ഇന്നത്തെ യുവതി യുവാക്കൾ കേൾക്കേണ്ട ഉപദേശം. എൻ്റെ അടുത്ത വീടുകളിൽ രണ്ട് കുട്ടികൾക്ക് സംഭവിച്ചപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇതുപോലത്തെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് കുട്ടികളെ കേൾപ്പിക്കാൻ കഴിഞ്ഞാൽ എത്രയോ ഫലം ചെയ്യുമായിരുന്നു. മൗലവിക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്നാണ് ആയിഷ ടി കമൻ്റ് നടത്തി.
1: റസാഖ് കെ പി നിലമ്പൂരെ എന്ന് എൻ്റെ പേര് വായിക്കുമ്പോഴും റഫീഖ് എന്നാണ് വായിക്കുന്നത്.
0: അതെ,
1: എൻ്റെ പേര് അബ്ദുൾ റസാഖ് എന്നാണ്.
0: റസാഖ്
1: കെ പി നിലമ്പൂർ എന്ന് തന്നെയാണ് അവിടെ കാണുന്നതും ചിലപ്പോൾ വായിക്കുന്നവരുടെ ഒരു കാഴ്ചയുടെ.
0: റസാഖ് കെ പി നിലമ്പൂർ എന്ന് തന്നെയല്ലേ ഇവിടെ ഉള്ളത്?
1: അതിലങ്ങനെ തന്നെ ഉള്ളത്. അബ്ദുൾ റസാഖ് എന്നില്ല,
0: വേറെ അങ്ങനെ പേരുകൾ വരാലോ അല്ലേ.
1: റഫീഖ് ഉണ്ടാവും ചിലപ്പോൾ, നിലമ്പൂര് വേറെ റഫീഖ് ഉണ്ടാവും.
0: അതെ, അങ്ങനെയും വരാൻ സാധ്യത ഉണ്ട്. ഇവിടെ കാണുന്നത് അല്ലേ ശരിയായ രൂപത്തിൽ തന്നെയാണ്.
1: ഓക്കെ, മുസ്തഫ വള്ളിത്തോട് സലാം അറിയിക്കുന്നുണ്ട്. സീനത്ത് പി ചാലിയം ഓർമ്മയിൽ നിന്ന് എടുത്തതാ ആണ് ക്വിസിന് ഉത്തരം നൽകുന്നത്. ആകെ സംശയമായി, ശരിയാണോ അറിയില്ല.
0: അപ്പോ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ശരി, ഖുർആൻ നോക്കാൻ സമയം കിട്ടിയില്ല എന്ന് ഹുസൈൻ വി എം എടുത്തനാട്ടുകരയും പറയുന്നു. ക്വിസ് വളരെ ലളിതം എന്ന് സക്കീന ഉദരമ്പയിൽ. സൗദാമുട്ടം, ചോദ്യം വളരെ എളുപ്പം. ഇതുപോലത്തെ ക്വസ്റ്റ്യനുകൾ ചോദിക്കരുത്, എല്ലാവരും ഖുർആൻ എടുത്തു നോക്കും എന്ന് ജസീല തൈലക്കടവ്.
1: എടുക്കട്ടെ,
0: അതെ, ഒന്നൊരു ചാൻസ് എല്ലാവർക്കും കിട്ടട്ടെ. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ ഉത്തരം എഴുതിയാലും സിസ്റ്റം കൂടി ഉണ്ടല്ലോ അതില്. ആയിഷ കൊയിലാണ്ടി വീടിനെ എടുത്ത് ആയിഷ നാദാപുരം, ഓപ്ഷൻ തെറ്റിച്ചിട്ടാണ് ആയിഷ നാദാപുരം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നജീമും പിന്നെ ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സിനിജ ആലപ്പുഴയിൽ നിന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്റെ ഉത്തരം ശരിയാണ് എന്നാണ്.
1: മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ഒരാള് പറയുന്നു, വീടിനടുത്ത് 9 പഠിക്കുന്ന ഒരു മോള് സൂയിസൈഡ് ചെയ്തിരുന്നു. ഫോണിന്റെ ഉപയോഗം കൂടിയപ്പോൾ ഉപ്പ വൈഫൈ കട്ട് ചെയ്തു, അതാണ് കാരണം എന്ന് പറഞ്ഞു. മക്കളോട് സ്ട്രിക്റ്റ് ആയി എന്തെങ്കിലും പറയാൻ പോലും ഇപ്പോൾ പേടിയാണ് എന്നാണ് ഒരു ശ്രോതാവ് പ്രതികരിക്കുന്നത്.
0: അല്ലേ സലഫി, അതിൽ ഇപ്പോൾ എനിക്കൊരു ഒരു എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, നമ്മൾ എന്തിനാണ് വീട്ടിൽ വൈഫൈ വെക്കുന്നത്? ഇപ്പോൾ മിക്കവാറും പിന്നെ അത്രയ്ക്കൊരു അത്യാവശ്യമുള്ള ആളുകളുണ്ടോ? ഒരു ജോലി ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ, ഒരു ജോലിക്കാരായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഓക്കെ. ഇത് എത്ര ഉപയോഗിച്ചാലും തീരാത്തത്ര ജി ബി ആണ്
1: ദിവസവും ചെലവ് ചുരുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പക്ഷെ
0: അങ്ങനെ ചെലവ് ചുരുങ്ങുന്നുണ്ടോ?
1: ചെലവ് ചുരുങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ജി ബിയുടെ അളവ് നമ്മൾ നോക്കുന്നത് വളരെയധികം കൂടും ചെയ്യാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെയൊക്കെ മക്കൾ, നമ്മുടെ കുടുംബം, അപ്പോൾ അത് അനിയന്ത്രിതമായ പോക്കാണ് പോണത്. ഇപ്പം നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഒരു ടോപ്പപ്പ് ചെയ്യാറുണ്ട്, ഒരു ബൂസ്റ്റിംഗ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ 19 രൂപ 29 രൂപ ഒരു ജി ബി 2 GB ഒക്കെ എക്സ്ട്രാ കിട്ടും. നമ്മളൊക്കെ അത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളത് തീർന്നു പോയെങ്കിൽ 1 GB 1.5 GBക്കാണല്ലോ നമ്മൾ മാസം അല്ല പെർ ഡേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാം എന്നല്ലാതെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ വൈഫൈ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡാണ്, നമ്മുടെ അവിടെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എത്ര ഉപയോഗിക്കണം അത്ര ഉപയോഗിക്കുക, മറ്റേ ഇത് തീർന്നാലേ അന്നത്തെ തീർന്നു, ഇനിയിപ്പോൾ കുഴപ്പമില്ല അത് കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് ഒരു സമാധാനം ഉണ്ടാകുമായിരുന്നു.
0: പിന്നെ മാത്രമല്ല, ഈ കുട്ടികളുടെ ഭക്ഷണം, ഉറക്കം, എല്ലാത്തിനും ഇത് ബാധിക്കും. നമ്മൾ ചെലവ് ചുരുക്കാം എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. കാരണം ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നെറ്റില്ലല്ലോ, അപ്പോൾ പറയും എന്ത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കൈമാറണമെങ്കിൽ ഇപ്പോൾ പിന്നെ വാട്സപ്പ് വർക്ക് ചെയ്യൂല, ബാക്കിയുള്ള ഒരു സാധനം വർക്ക് ചെയ്യൂല, അപ്പോൾ വീണ്ടും റീചാർജ് ചെയ്യാണ്. അപ്പം ഇരട്ടി ചെലവിലേക്കാണ് ഇത് പോകുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പം ഈ പറയുന്നത്. വൈഫൈയിലേക്ക് മക്കൾ പുറത്തേക്ക് ഇറങ്ങില്ല, അതായത് കളിക്കാൻ പോവില്ല, ഭക്ഷണം കഴിക്കുന്നത് പോലും ഈ അച്ചാറ് തൊട്ടുകൂട്ടുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിന്നെ മൊബൈലിൽ നോക്കിയിട്ടാണ് ഇത് സംഗതികൾ ചെയ്യുന്നത്.
1: ഇപ്പം അത്ര വലിയൊരു പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അത്ര അധികം ഒന്നും ഇപ്പോൾ കുട്ടിക്കും ജി ബി ഒന്നും ആവശ്യമായിട്ട്
0: ഇഷ്ടംപോലെ. ഇപ്പം നമ്മുടെ എല്ലാവരുടെ കൈകളിലും മൊബൈലുണ്ട്, എല്ലാവർക്കും പിന്നെ ഈ ഒരു ഹോട്ട്സ്പോട്ട് വഴിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടംപോലെ സംവിധാനങ്ങളേ ഉള്ളൂ. അപ്പം എന്തായിരുന്നാലും ഇത് കേൾക്കുന്ന ആളുകളൊന്നും കൂടി കമൻറ്റുകൾ പറയുക, എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക്. ഇപ്പം നമ്മുടെയൊന്നും വീടുകളിലില്ല, പക്ഷേ മിക്കവാറും ആളുകളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ദുരന്തം നമ്മൾ മനസ്സിലാക്കണം. ഐഷ കരിമ്പിലി, ലൈവിൽ കയറാൻ വൈകി, വീടിനടുത്ത് മരണമുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അമീൻ. ആദരായിട്ട് മുഴുക്കൽ മനസ്സിൽ നിന്ന് എടുത്ത് എഴുതിയാണ്. അലഹമ്മദില്ല, ഉത്തരം ശരിയായി എന്ന് നാദിറ അടിമുഴിക്കൽ. അബ്ദുറസാഖ് കുഞ്ചത്തൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ അണിയറ പ്രവർത്തകർക്കും ഇതിൻ്റെ ശ്രോതാക്കൾക്കും അള്ളാഹു നന്മ നേരുമാറാകട്ടെ എന്ന്
1: ൂര് ഞാൻ അങ്ങനെ ആലോചിച്ചു പോയി, ഖുറാൻ എടുത്ത് നോക്കിയാലോ എന്ന്. അപ്പോഴാണ് കമന്റ് കേട്ടത്, ചിരിച്ചു പോയി. അപ്പൊ കിട്ടത്തില്ല എന്നുള്ള ഒരു, അപ്പൊ അത് കറക്റ്റ് ടൈമിനാണ് നമ്മൾ ആ കമന്റ് പോയത്. നിർത്തും
0: മാഷാല്ലാഹ്. ഇനി അങ്ങനെ കറക്റ്റ് ടൈമിലുള്ള കമന്റുകൾ പോരട്ടെ. അതേപോലെ തന്നെ സുമയ്യ അർഷൽ തിരൂരിൽ നിന്ന്, പീസ് റേഡിയോ കേട്ട് രാവിലത്തെ നടത്തം ഒന്നുകൂടി ഉഷാറാവുന്നുണ്ട് മാഷാല്ലാഹ്, അൽഹംദുലില്ലാഹ്, ദീനും ആരോഗ്യവും ആഫിയത്തും ഒക്കെ ഉഷാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നും ശ്രദ്ധിക്കാറുണ്ട്, ഇന്ന് തെറ്റിപ്പോയി, ഇപ്പോഴാണ് കാണുന്നത് എന്ന് ഐഷ നാദാപുരം. അതേപോലെ തന്നെ സെമീറ ഏറിയാട്, 29 ആൻസർ തെറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ സലഫി, ഇന്ന് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ മെസ്സേജുകൾ,
1: പരാതിയുടെ പരിഭവങ്ങളുടെ ഒരു
0: പ്രളയം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പിന്നെ ഒരു പിന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചൊരു സംഗതിയുണ്ട്, പക്ഷെ അവിടേക്ക് ഇതുവരെയും മെസ്സേജുകൾ എത്തിയിട്ടില്ല. അത് വായിച്ചു പോകുമ്പോൾ, അതായത് എനിക്ക് തോന്നുന്നത് അതൊരു പുതിയൊരു ശ്രോതാവാണെന്ന് തോന്നും. മിക്കവാറും നമുക്ക് എന്തായാലും ആ ഒരു മെസ്സേജ് എടുക്കണം. അതായത് അവരൊരു
1: താഴോട്ട് പോയത്,
0: ആ നമ്മുടെ ഒരു ലൈവിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നൊരു മെസ്സേജാണ്. പക്ഷെ അവിടേക്ക് എത്താൻ കഴിയുന്നില്ല, അത്രയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നല്ലേ, നമുക്ക് നോക്കാം. ഇന്നത്തെ കിസ് മിസ്സായി എന്ന് പറയുന്നുണ്ട് മനാഫ് പാലക്കാഴി. ഷഹ്ല കരിവാര കൊണ്ട് സലാം പറഞ്ഞു കൂടെയുണ്ട്. മിസ്രിയ കുഞ്ചത്തൂർ സലാം പറഞ്ഞു കൂടെയുണ്ട്. ജമീല
1: മനാഫിന് എല്ലാ പ്രാവശ്യവും പരാതിയാണ്,
0: അതെന്താ
1: സിസ്റ്റം തിരഞ്ഞെടുക്കണില്ല. ഇന്നിപ്പോ എന്തായാലും ആശ്വാസമായിട്ടുണ്ടാവും.
0: അതെന്താ,
1: ഇന്ന് കിസിൽ പങ്കെടുത്തിട്ട് തന്നെയല്ല.
0: ഖത്തീബരെ പോലെ തന്നെ വഖ്തൂബികൾ എന്ന് പറഞ്ഞില്ലേ. ജമീല കുമരനിലെ ഒരു ചോദ്യം അറിയാത്തത് വന്നാൽ പഠിക്കാമല്ലോ എന്നാണ്. ജീവിതം എന്ന മഹാപ്രതിഭാസത്തെ അപഗ്രഥിക്കുമ്പോൾ പലപ്പോഴും നിസ്സാരമെന്ന് തോന്നുന്ന കാരണങ്ങളാൽ സ്വയം ജീവനൊടുക്കുന്ന മനുഷ്യരുടെ വാർത്തകൾ വേദനാജനകമായ ഒരു കാഴ്ചയാണ്. ഏതാനും നിമിഷത്തെ നിരാശയോ ദേഷ്യമോ സങ്കടമോ മുൻനിർത്തി എടുത്തുചാടുന്ന ഇത്തരം തീരുമാനങ്ങൾ നൽകുന്നത് എന്തു പ്രയോജനമാണ്? ഉത്തരം വ്യക്തമാണ്, ഒന്നുമില്ല. പോയി മറഞ്ഞവർ സൃഷ്ടിച്ചു പോകുന്നത് ഒരിക്കലും നികത്താനാവാത്ത ശൂന്യതയും തങ്ങളെ സ്നേഹിച്ചവരുടെ നെഞ്ചിൽ ബാക്കി വെക്കുന്ന നിരാശയുടെയും കണ്ണീരിൻ്റെയും കനലുകളും മാത്രമാണ് എന്നാണ് അമീർ ടി എടത്തനാട്ടുകർ റിയാദിൽ നിന്ന് കമന്റ് നടത്തി.
1: നമ്മുടെ ഒരു സ്ലോട്ടിലേക്ക് നമുക്കൊന്നും മടങ്ങേണ്ടതുണ്ട് അൻസാരി.
0: അതെ,
1: നമുക്ക് ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് അബ്ദുൽ മാലിക് സലഫിയുടെ ഒരു സംസാരമാണ്. സ്വഹീ ബുഖാരി, മുസ്ലിമിന്റെ നിലപാട് എന്ന വിഷയത്തിൽ 1 മിനിറ്റ് ടോക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് സ്വഹീഹുൽ ബുഖാരി. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ആ ഗ്രന്ഥത്തെ പൂർണ്ണമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് അഹ്ലുസുന്നയുടെ രീതി. അതേസമയത്ത് അതിലുള്ള ഹദീസുകളെ അന്യായമായിക്കൊണ്ട് വിമർശിക്കുക, തള്ളിക്കളയുക, നിഷേധിക്കുക, ഇത് അഹ്ലുസുന്നയുടെ രീതിയല്ല. നമ്മുടെ നാട്ടിലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലും അത്തരം ചില ഗുരുതരമായ അപകടകരമായ പ്രവണതകൾ കണ്ടുവരുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുൽ സുന്നയുടെ പണ്ഡിതന്മാർ ഏകകണ്ഠമായി സ്വീകരിച്ച ഹദീസുകളെ സ്വീകരിക്കുക, അത്തരം ഗ്രന്ഥങ്ങളെ ആ രീതിയിൽ തന്നെ കാണുക, ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ അഖീദയുടെയും സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിക പ്രമാണങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ബിദഅത്തുകാരുടെ പിഴച്ചുപോയ കക്ഷികളുടെ മാർഗത്തിലേക്ക് തെന്നിപ്പോകാതെ സൂക്ഷിക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, നമ്മുടെ ഒരു 1 മിനിറ്റ് ടോക്കിനാണ് സാക്ഷ്യം വഹിച്ചത്.

0: നമ്മൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ല, ഖുർആൻ ഓതുകയായിരുന്നു, ഉത്തരം എളുപ്പം കിട്ടിയെന്ന് സീനത്ത് പാലക്കാട്. ഖുർആൻ നോക്കി വന്നപ്പോൾ ഉത്തരത്തിൻ്റെ ഓപ്ഷൻ മറന്നുപോയെന്ന് നുസ്രത് പി സി
1: കുഴിപ്പുറം.
0: വളരെ ശരിയാണ്, വൈഫൈ എന്നും പുറത്തു പോകുന്നവർക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ്. അവർക്ക് ആൾറെഡി ഫോണിൽ നെറ്റ് ഉണ്ടായിരിക്കും, അങ്ങനെ അനാവശ്യമായി മാറുന്നു വൈഫൈ എന്ന് ജമീല വി പി കാളികാവ്. മുനീർ എറിയാൽ ബഹ്റൈനിൽ നിന്ന്, അസ്സലാമു അലൈക്കും, സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം? മാഷാ അല്ലാ, മുനീർ ചാ, സുഖമാണ്. മനാഫിന് ഇന്ന് പരാതിയില്ല, കാരണം പങ്കെടുത്തില്ല എന്ന് ഹുസൈൻക പറയുന്നു. മുംതാസ് പാലപ്പുഴ കക്കയങ്ങാട്, ഞാൻ ഇന്ന് വിജയമായിട്ടുണ്ട്, സിസ്റ്റം തിരഞ്ഞെടുക്കുമോ? ഇൻഷാല്ലാ, കാത്തിരിക്കാം. സൈനബ സലാം പറഞ്ഞ് കൂടെയുണ്ട്. അതേപോലെ തന്നെ ഷഹ്ല കരിവാരക്കുണ്ടിൽ നിന്ന്, അസ്സലാമു അലൈക്കും, എല്ലാ പരിപാടികളും സൂപ്പർ, അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വൈഫൈ വെച്ചാൽ മക്കൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഫസീല മുണ്ടക്കൽ. എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം തിരഞ്ഞെടുക്കുമോ ആവോ? സാഹിറ ചെറുവണ്ണൂർ ഫറൂഖിൽ നിന്ന്. അതേപോലെ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഓരോ വിശ്വാസിക്കും സുരക്ഷയാണ്, ആ സുരക്ഷ പ്രമാണങ്ങളുടെ തെളിവിൻ്റെ വെളിച്ചത്തിലൂടെ ആയിരിക്കണം. ഇത്തരം തെളിവിലൂടെ ജനലക്ഷങ്ങളിലേക്ക് സദാസമയവും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രകാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അനവധി പരിപാടികൾ തരുന്ന പീസ് റേഡിയോയുടെ പുലരിവട്ടം എന്നും അതിരാവിലെയുള്ളൊരു ബൂസ്റ്റിംഗ് ആണ് എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പോവുകയാണ്. മനസ്സിൽ നിന്ന് എടുത്തെഴുതി നമ്മൾ വായിച്ചു. അത് അഹംസ സി എം മുണ്ടയിൽ നിന്ന് കറക്കി കുത്തി. മുഹമ്മദ് അസ്ലം ഖോർഫ്ഖാൻ ഷാർജയിൽ നിന്ന് സലാം പറഞ്ഞു കൂടെയുണ്ട്. അതേപോലെ തന്നെ സെമീജ പാറിൽ സലാം പറഞ്ഞു കൂടെയുണ്ട്. റഹ്മത്ത് കാളികാവ്, മാഷാ അല്ലാഹ്, എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം തിരഞ്ഞെടുക്കുമോ എന്നറിയില്ല. അതേപോലെ തന്നെ ആത്മഹത്യ ഇടയ്ക്കിടെ ഞെട്ടലോടെ കേൾക്കുന്ന വാർത്തയാണ്. ഇത്തരം മാനസികാവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അബദ്ധം പറ്റിയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നാണ് അഹമ്മദ് വയനാട്ടിൽ നിന്ന്. ചോദ്യവും ഉത്തരവും ഈസി, പക്ഷേ സിസ്റ്റം, ജമീല കുമരനല്ലൂർ. റഷീദ പയ്യനാട് സലാം പറഞ്ഞു കൂടെയുണ്ട്. അസ്സലാമു അലൈക്കും മുസ്തഫ വള്ളിത്തോട്, ഓർമ്മയിൽ നിന്നെടുത്തതാണ്, കിസിന് ഉത്തരം നൽകുന്നത് ആകെ സംശയമായി, ശരിയാണോ എന്നറിയില്ല എന്ന് സീനത്ത് പി ചാലിയം. ഖുർആൻ നോക്കാൻ സമയം കിട്ടിയില്ല എന്ന് ഹുസൈൻ. കിസ് വളരെ ലളിതം എന്ന് സക്കീന ഉദരം പോയി. അതേപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേരുന്നുണ്ട്. നമുക്ക് ഇനി ഒരു അടുത്തൊരു പ്രോഗ്രാമിന്റെ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് അടുത്തത്, നമുക്കത് കാതോർക്കാം.

0: മഷാ അല്ലാ. വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായം സൂറത്തു അൽ ഇൻഫിത്താറിലെ 13 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കാതോർത്തത്.
1: മനസ്സിലേക്ക്

അല്ലെ, നമ്മുടെ മനസ്സിലേക്ക് ഒരു സന്തോഷത്തിൻ്റെ പെരുമഴ, അതങ്ങനെ കുളിരായിട്ട് ഇറങ്ങുന്നൊരു അനുഭൂതിയാണ് ഇത്തരത്തിലുള്ള ഖിറാഅത്തുകൾ. അല്ലെ, ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇത്തരം ഖിറാഅത്തുകൾ കയറി വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ഖുർആനിൻ്റെ ഒരു വശ്യതയുണ്ടല്ലോ. അപ്പോൾ നമുക്കൊക്കെ പിന്നെ അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ നമുക്ക് മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ടാകും. അതായത്

0: അപ്പോൾ തോന്നിയത്. വീണ്ടും നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോകാം. ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തൊരു മരണം നടന്നിട്ടുണ്ട്. 10 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് കബറടെ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് സിഫിയ തിരങ്ങാടി. അബൂവിയെ കിസിൻ്റെ സമയത്ത് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. മാഷാല്ലാ, ഖുർആൻ നോക്കിയില്ലെങ്കിലും ഞാൻ വിജയിയായി. സിസ്റ്റം തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. കുറച്ചു നാളായിട്ട് സിസ്റ്റം തീരെ പരിഗണിക്കുന്നില്ല. അവഗണനയാണ് ഫുള്ള്. ഞങ്ങളും അവഗണന കൊണ്ട് ഇടങ്ങേറായിക്കിട്ടുണ്ട്. ഫസീല അനസ് മുളവൂരാണ് ആ കമൻറ്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇന്ന് ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ഫോണാണ്, എല്ലാത്തിലും നെറ്റാണ്. അതില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ പോക്ക് പോയാൽ അടുത്ത തലമുറ എന്താവുമോ ആവോ. നമ്മുടെ കുട്ടികളെയും നമ്മയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരിൽ നിന്ന് കമൻറ്റ് നടത്തിയിട്ടുണ്ട്. എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം കാണുമോ എന്നറിയില്ല. ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം, സലാം പറഞ്ഞ് നസറി പൂഞ്ചോല മൂടാടിയിൽ നിന്ന് കൂടെയുണ്ട്. സലാം പറഞ്ഞ് ആസിയ കെ തിരുവേഗപ്പുറയുമുണ്ട്. കുട്ടികൾക്ക് കൂടുതലും വീട്ടിൽ ചെറിയ ചെറിയ ജോലികൾ നൽകുകയും അവർക്ക് വീട്ടിൽ ബിസി ഉണ്ടാവുകയും ചെയ്താൽ മൊബൈലിന് അഡിക്ഷൻ ആകേണ്ടി വരില്ല. നമ്മളും കൂടുതൽ ബിസിയായാൽ സോഷ്യൽ മീഡിയ നോക്കുന്നില്ലെന്ന് വളരെ ദൂരം പോകാറുണ്ടെന്ന് റസാഖ് ച കുഞ്ചത്തൂരുന്നു. തൂമിനാടിൽ നിന്ന് കരീം ഷാ സലാം പറഞ്ഞ് കൂടെയുണ്ട്. ഞാൻ വിചാരിച്ചേ ഉള്ളൂ, എന്താണ് കരീം ഷാനെ കാണാത്തുള്ള എന്തെങ്കിലും അസുഖങ്ങളോ എന്തോ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കൗതുകം ഉണ്ടായിരുന്നു. മാഷാല്ലാ, സുഖമാണ്. നിങ്ങൾക്കും ഹയറല്ലേ എന്ന് ചോദിക്കുകയാണ്. സൗമ്യത്തെ സാറ്റിങ്ങിൽ നിന്ന് സലാം പറഞ്ഞ് കൂടെയുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഉത്തരം ശരിയാണ്, ബാക്കി സിസ്റ്റം തീരുമാനിക്കട്ടെ. ഇതുപോലുള്ള ചോദ്യം ചോദിച്ചാൽ ഖുർആൻ നോക്കും, ഞാൻ നോക്കിയിട്ടില്ല എന്ന് മുനീർ ചമനാട് കമൻറ്റ് നടത്തിയിട്ടുണ്ട്. മുഹ്സിന മഞ്ചേശ്വരത്തിൽ നിന്ന് സലാം പറഞ്ഞ് കൂടെയുണ്ട്. ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ആത്മഹത്യ മരണത്തെപ്പറ്റി, അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും. എല്ലാം എത്ര വിഷമം വന്നാലും ആത്മഹത്യ ചെയ്ത് മരിക്കരുത് എന്ന്. ഇങ്ങനെയുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് സെറീന താമരശ്ശേരിയിൽ നിന്ന്. ജസീല തൈലക്കടവ് നമുക്കൊരു മുന്നറിയിപ്പ് വന്നിട്ട് നിന്ന് കഥയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഥയില്ല, ഇന്ന് സലഫിയുടെ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ധാരാളം ആളുകൾ മെസ്സേജ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇൻഷാല്ലാ അവരിലേക്ക് മടങ്ങാം
0: തീർച്ചയായും.
1: അതിനിടക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാനും കുടുംബവും ഒന്നിച്ച് എറണാകുളത്തേക്ക് ഒരു യാത്ര പോയി. അപ്പോൾ എറണാകുളം അവിടെ ഭാര്യ വീട് അവിടെയാണ്. അപ്പോൾ ഒരു ദിവസത്തെ യാത്രയാണ്. നമ്മുടെ ഷൊർണൂരിൽ നിന്ന് ജനശതാബ്ദിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ ടിക്കറ്റ് ഓൺലൈനിൽ റെയിൽ വൺ എന്ന ആപ്പിൽ, ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമും ആ ഒരു ആപ്പിലേക്കും വന്നിട്ടുണ്ട്. അതിൽ ആ ആപ്പിൽ ഞാൻ ബുക്ക് ചെയ്തു. 6 ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ 7 ആളുണ്ട്, ഒരാൾ കുട്ടിയാണ്. അപ്പോൾ അതിൽ 6 ടിക്കറ്റ് ഞാൻ, നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഒക്കെ തുടർച്ചയായ നമ്പറുകളാണ്. 65, 66, 67, 68, 69, 70 അങ്ങനെയുള്ള കറക്റ്റ് തുടർച്ചയായ നമ്പറുകളാണ്. അപ്പോൾ ആ ഓക്കെ, അടുത്തടുത്ത സീറ്റുകളാണല്ലോ. പിന്നെ ചിലപ്പോൾ സീറ്റിൻ്റെ ആ റോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം, എന്നാലും ഒറ്റ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണല്ലോ എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കണം. അങ്ങനെ വണ്ടി വന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഉഷാറിലാണ്. 5 ആളും പറയുന്നുണ്ട് എനിക്ക് വിൻഡോ സീറ്റ് വേണം ടോപ്പ. 5 കുട്ടികളും പറയുന്നുണ്ട്. സംഭവം സത്യം എന്താന്ന് വെച്ചാൽ വിൻഡോ സീറ്റ് ആ കൂട്ടത്തിലില്ല. അപ്പൊ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചിന്, ഇതെന്താണ് ഇങ്ങനെ 5 സീറ്റിൽ വിൻഡോ ഇല്ലെങ്കിൽ. അപ്പൊ തലേ ദിവസം എടുത്തോണ്ട് വിൻഡോ ഒക്കെ ആദ്യം ബുക്കായി പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു. എപ്പോഴെങ്കിലൊക്കെ ട്രെയിനിൽ കയറുമ്പോൾ കുട്ടികളും ഭയങ്കര ഒരു ആവേശത്തിലാണ്. ട്രെയിനിൽ കയറി ഞങ്ങളുടെ സീറ്റുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ ചെന്നു. ആ ബോഗിയിലേക്ക് ചെന്ന് അവിടെ എല്ലാ സീറ്റും ഓക്കെയാണ്. പക്ഷെ 70-ാമത്തെ സീറ്റിൽ ഒരാളിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത അയാളുടെ മകളും ഇരിക്കുന്നത്, ഒരു പിതാവും മകളും. അപ്പോൾ ഒരു നമുക്ക് നല്ല കണ്ടാൽ അത്ര എഡ്യൂക്കേറ്റഡ് ആയി തോന്നുന്ന ഒരു പിതാവും മകളും, സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ, ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സീറ്റാണ്, ഞങ്ങളുടെ സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് എൻ്റെ സീറ്റാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, 70 എൻ്റെ സീറ്റാണ്, ഞാൻ എൻ്റെ മൊബൈലിൽ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം, ശരിയാണല്ലോ, ഇത് നിങ്ങളുടെ സീറ്റാണല്ലോ, അപ്പോൾ എന്താ എൻ്റെ സീറ്റ് എവിടെ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. ഞാനും അദ്ദേഹം ഒരുപോലെ ആശങ്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ തൊട്ടടുത്തുണ്ടല്ലോ. അങ്ങനെയാണ് എൻ്റെ ഫോൺ അദ്ദേഹം ആ കുട്ടിക്ക് കൈമാറി. മോളെ ഇതൊന്നും കൂടി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ നോക്കുമ്പോൾ, അല്ല അച്ഛാ, അത് കുഴപ്പമില്ല, ഇത്

0: 5 ബോഗി അപ്പറാണ്, D15 D11 ഇത്. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്, അദ്ദേഹവും അത് ശ്രദ്ധിക്കുന്നത്. അതൊരു വളരെ സാധാരണ നടക്കുന്നൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും അതിനകത്തുള്ള ആ ഒരു ട്രസ്റ്റ്, മക്കളോടുള്ള ആ ഒരു വിശ്വാസം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ആ ഒരു ഉത്തരവാദിത്വം, നമുക്കത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയാണ്. അപ്പം ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ആ ഒരു കൺഫ്യൂഷനായിട്ടും, പക്ഷെ പിന്നീട് മകൾക്കത് കൈമാറാനും മകളോട് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവളത് പെട്ടെന്ന് കണ്ടെത്തി. അപ്പം എൻ്റെ മക്കളോണ്ട് കൂടെ ഞാൻ ഞങ്ങൾ അവർക്ക് കൊടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം വേഗം മകൾക്കത് കൈമാറി. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്നും മാതാപിതാക്കളുടെ ഒരു ആശ്വാസമാണ്. മക്കളെപ്പോഴും ചിന്തിക്കണം, നമ്മളൊക്കെ എന്താണ് ഗെറ്റിംഗ് ഓൾഡ്, പ്രായമായി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയും ആ ഒരു ദൈക്ഷണികതയും ഒക്കെ ഉള്ള ഒരു സമയം, ഒരു പ്രായം മക്കൾക്ക്. അപ്പം ആ ഘട്ടത്തിൽ തീർച്ചയായും നമ്മളൊരു താങ്ങാകേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക് എന്ന്. ഒരു നിസ്സാരമായ സ്വാഭാവികമായ സംഭവമാണെങ്കിലും അതിലൊരുപാട് ഗുണപാഠവും ഉണ്ട് എന്ന് എനിക്ക് ആ സമയത്ത് തോന്നി.
1: മഷാല്ല, വളരെ മനോഹരമായ അല്ലേ ഒരു അനുഭവമാണ് നമ്മളിവിടെ കേട്ടത്.

0: അതിലെ പിന്നെ ഞാൻ ഈ പിന്നെ രണ്ട് മൂന്നാല് ഒരു എഡിറ്റിംഗ് ഉണ്ട് എനിക്കതിൽ. അതൊന്ന് ചോദിച്ചാൽ നമുക്ക് പ്രായമായി വരില്ലേ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഒരു നിത്യയുപവനം എന്നൊക്കെ പറയുന്ന,
1: പിന്നെ കഴിഞ്ഞ ലൈവില് ഇല്ലാത്ത പലതും ഇപ്പൊ കൂടിയിട്ടുണ്ട്.
0: അതെന്താ?
1: എന്റെ മുഖത്ത് കാണുന്നില്ലേ കണ്ണട? ഡോക്ടർ കണ്ണട പ്രിസ്ക്രൈബ് ചെയ്തു. 40 വയസ്സായാല് ഈ മറ്റേ എന്താ എന്റെ പേര്, ഒരു ഡോക്ടർ ഇത് പറഞ്ഞു, കണ്ണിന് ബാധിക്കുന്ന ഒരു അസുഖമാണ്, കാഴ്ചശക്തി കുറഞ്ഞു വരും.
0: അത് നമുക്ക് ഞങ്ങൾക്കൊന്നും അത് ടെൻഷനേ ഇല്ല, കാരണം ഞങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലല്ലോ. ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കണ്ണടയും ഒക്കെ ഉണ്ടാവേണ്ടി വരും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടി ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഒരു ഒരു ചേർത്ത് വെക്കൽ, ഈ നമ്മുടെ മക്കളെ, എനിക്കതൊരു പിന്നെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ കമൻറ്റിലേക്ക് വരണം. എന്ത് നമ്മളുടെ കൂടെ വിടാതെ കൊണ്ട് നടക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതായത് നമ്മളിപ്പോൾ പിന്നെ വാക്കിങ്ങിന് പോവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഒരു വർക്കുകൾക്ക് പോവുകയാണ്, അതായത് പിന്നെ ഒരു പിന്നെ നടക്കാനോ അതല്ലെങ്കിൽ എക്സസൈസിനോ പോവാണ്, അപ്പോഴും നമ്മുടെ കുട്ടികൾ വേണം. പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ വേണം. കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ വേണം. അപ്പോൾ എല്ലാത്തിനും നമ്മൾ അവരെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നാലോ അവർക്ക് സ്വയം പറക്കാനുള്ള ചിറകുകളെയും അതിൻ്റെ ബലം കൂടി നമ്മൾ കൊടുക്കണം. ആ ഒരു ചിറകുകളുടെ ബലം എന്ന് പറയുന്നത്, ഇപ്പോൾ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്തിട്ട് അതിൽ പ്രശംസകൾ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മിക്കവാറും രക്ഷിതാക്കൾ, ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ പറയുന്നില്ല, കാരണം ഈ പേരൻറ്റിങ് കോഴ്സൊക്കെ കൂടി വന്നതുകൊണ്ട് അതിന് പ്രസക്തി ഉണ്ടോ എന്നറിയില്ല, എന്നാലും ഒന്ന് ചേർത്ത് പറഞ്ഞു പോട്ടെ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഈ ഒരു പിന്നെ രണ്ട് ചെടികളെ ഹരിസുലേനിയാണ് ഉദാഹരണം പറഞ്ഞു തോന്നുന്നു, ഒന്നൊരു അടക്കാപ്പഴത്തിൻ്റെ ഒരു ചെടിയും ഒന്ന് ഒരു പിന്നെ കടുത്തുക എന്ന് പറയില്ല, നമ്മൾ ചൊറിയുന്ന ഇതിനെന്താ പറയുക, പിന്നെ ആ ഇനി ഒരു തൊട്ടാവാടി ആവട്ടെ, രണ്ടായാലും രണ്ട് ചെടി എന്ന് വിചാരിക്കും. ആ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തൊട്ടാവാടിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നാലോ കായ്ഫലം തരുന്ന നമ്മുടെ ഈ അടക്കാപ്പഴത്തിന് വെള്ളം ഒഴിക്കുന്നില്ല, അതങ്ങനെ ശുഷ്കിച്ച് ശുഷ്കിച്ച് വാടി പോകുന്നു. എന്നാൽ ഈ തൊട്ടാവാടിയാണെങ്കിലോ അത് ഉഷാറായിട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് ചെടികളെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കളുടെ നന്മയാണ് അടക്കാപ്പഴം മരം, നമ്മുടെ മക്കളിലുള്ള വൃത്തികേടുകളാണ് എന്ത് ഈ തൊട്ടാവാടി. അപ്പോൾ അവരുടെ വൃത്തികേടുകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തൊട്ടാവാടി ഇങ്ങനെ ശക്തി പ്രാപിക്കും. അപ്പോൾ മക്കളത് തിരുത്താനല്ലല്ലോ നോക്കുക. ഉമ്മഞ്ഞിപ്പോൾ അതല്ല, ഉമ്മൻ്റെ ഇരുന്ന് ഇപ്പം എത്ര രണ്ട് അടി കിട്ടും, ഇപ്പം രണ്ട് ചീത്ത പറയും. അപ്പോൾ അവൻ അടുത്ത ഒരു മീച്ചിൽപ്പുറത്തിലേക്കാണ് പോവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളിലെ നന്മയെ നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ, അത് എത്ര മുതിർന്നാലും ആ ഒരു പിന്നെ കാര്യം നമ്മൾ അവരോട് നമ്മുടെ മക്കളാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് തന്നെ
1: മറ്റൊരു അനുഭവം ഒരു ശ്രോതാവ് പങ്കുവെക്കുകയാണ്. എടത്തനാട്ടുകരയിൽ നിന്ന് സജിനൊക്കെയാണ്.
0: അതെ,
1: ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിനിടയിൽ മൈസൂരിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള ഒരു യാത്രയിലാണ് അത് സംഭവിക്കുന്നത്. ഞങ്ങൾ തുടർച്ചയായി രണ്ട് മാസങ്ങളിൽ 30-ാം തീയതി ഹൈദരാബാദിലേക്ക് മൈസൂരിൽ നിന്നും യാത്ര ചെയ്തിരുന്നു. ട്രെയിനിൽ കയറി നോക്കുമ്പോൾ ഞങ്ങളുടെ സീറ്റുകളിൽ വേറെ വേറെ ആളുകളിരിക്കുന്നു. ടിക്കറ്റ് നോക്കി ഡേറ്റിൽ പ്രശ്നമില്ല, അവരോട് മാറുവാൻ ആവശ്യപ്പെട്ടു, അവരും ടിക്കറ്റ് കാണിച്ചു. രണ്ടു കുട്ടികൾക്ക് കൺഫ്യൂഷനായി. പിന്നീടാണ് മനസ്സിലായത് അത് കഴിഞ്ഞ മാസം യാത്ര ചെയ്ത ടിക്കറ്റായിരുന്നു.
0: ഓ, അല്ല, അങ്ങനെയും അബദ്ധങ്ങൾ വരാം.
1: അതായത് ഡേറ്റ് മാറില്ല എന്നാ പറഞ്ഞു.
0: അതെ,
1: മാസം മാറിയത് പോലും ശ്രദ്ധിച്ചിട്ടില്ല,
0: ഡേറ്റ് അത് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുള്ളത്, പിന്നെ മഷാല്ലാ, താങ്കളുടെ യാത്രയിലെ അനുഭവം നല്ലൊരു ഗുണപാഠമുണ്ട്, ഉപ്പ ഈ മക്കളും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഒരു വിശദമായൊരു മെസ്സേജാണ് അബ്ദുൽ ഹമീദ് സി കെ കഴിയൂർ പറഞ്ഞിട്ടുള്ളത്. ഇംതിയാസ് തിരുവമ്പാടി കൂടെയുണ്ട്, അനുഭവമാണെങ്കിലും കഥ കേൾക്കുന്ന പോലെയുണ്ട് എന്ന് ജസീല തയ്യിലക്കടവ്. അവർ അനുഭവത്തെ കഥയിലേക്ക്
1: അങ്ങോട്ട് ഇല്ല, അങ്ങനെ അങ്ങോട്ട് എത്തിയിട്ടില്ല. കഥ കഥ തന്നെയാണ് ഇൻഷാല്ലാ, അൻസാരിയുടെ കഥ അതൊരു കഥ തന്നെയാണ്, എന്തായാലും ഉണ്ടാവും ഇൻഷാല്ലാ.
0: ഇന്ന് നിങ്ങൾ തമ്മിലുള്ള സംഭാഷണമോ അതോ ലൈവോ എന്നൊരു ചോദിക്കേണ്ട ആര്, ഷാമില ശംസുദ്ദീൻ വയൽക്കര.
1: ഇടപെടലും
0: സംഭാഷണവുമാണ്. അതെ, അപ്പോൾ നമ്മളെ പിന്നെ ഈ പ്രോഗ്രാമുകളെ നമ്മളിങ്ങനെ ലൈവായിട്ട് നിർത്തുമ്പോൾ ഇത്രയും ആളുകൾ പിന്നെ നമ്മുടെ കൂടെ മെസ്സേജുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന അവരത്
1: നമ്മൾ തമ്മിലുള്ള സംഭാഷണം മാത്രമല്ല,
0: അതെ
1: ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള സംഭാഷണമല്ല,
0: അതെ
1: നമ്മളെല്ലാവരും കൂടിയുള്ള സംഭാഷണം.
0: നമ്മളത് വായിക്കാൻ സമയം കിട്ടാത്തതാണ്. ഇപ്പോൾ പിന്നെ അമിർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞതിൻ്റെ ഇടയിൽ ഇപ്പോൾ പിന്നെ കഞ്ഞിത്തൂവ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കടുത്തൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാവുമെന്ന് വിചാരിച്ചപ്പോഴാണ് മൂപ്പരത് വെച്ച്. പക്ഷേ നമ്മൾ എത്തുന്നത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ സാധനം കിട്ടേണ്ടത് നമ്മളെ പറയുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല സംസാരിക്കുന്നത്, പിന്നെയോ മൊത്തം ആളുകൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷം. അതേപോലെ തന്നെ നബീല പെരിന്തൽമണ്ണയിൽ നിന്ന് എന്തുകൊണ്ട് അങ്കബൂത്ത് തിരഞ്ഞെടുത്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ധാരാളം സൂറത്തുകളുണ്ടല്ലോ, മുൽക്ക്, യാസീൻ, സജദ, വാക്യ, ബക്കറ തുടങ്ങിയ. ഏതായാലും എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് അവരവസാനം പറഞ്ഞിട്ടുണ്ട്.
1: അതൊക്കെ അത്രയും സുപരിചിതമായ സൂറത്തുകളാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്കബൂത്ത് തിരഞ്ഞെടുത്തത്.
0: അതെ അതെ,
1: ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ.
0: അതേപോലെ തന്നെ പിന്നെ അബ്ദുള്ള കെ ഇരിക്കൂർ പിന്നെ ഒരു ട്രെയിൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജംഷീന മേപ്പാടി വയനാട്ടിൽ നിന്ന്, ഖാരി മുഹമ്മദ് നുഫൈസിയുടെ മകൻ്റെ അതിമനോഹരമായ പാരായണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാപ്പിംഗ് ചെയ്യുകയാണ്, അതിനിടയിലാണ് പീസ് റേഡിയോയിൽ വരുന്നത്. എന്നെ സിസ്റ്റം കണ്ടാൽ മതിയായിരുന്നു, നമ്മളും പ്രാർത്ഥിക്കാം. റസാഖ് കെ പി നിലമ്പൂരാണ് ആ കമൻറ്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഷാമില ശംസുദ്ദീൻ വയൽക്കരയിൽ സൗണ്ട് ഇല്ല, അത് നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്, ബാക്കി ആരും ഒരു ശ്രോതാവും ഇതുവരെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. എന്തെങ്കിലും നിങ്ങളുടെ മൊബൈലിനോ സിസ്റ്റത്തിനോ ഡിവൈസിന് എന്തെങ്കിലും തകരാറുണ്ടാവാനാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ വേറെ ആരും കമൻറ്റ് പറഞ്ഞിട്ടില്ല, ഇൻഷാല്ലാ ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം. അതേപോലെ തന്നെ യു പി പി ഹാരിസ് ബഹ്റൈനിൽ നിന്ന് മാഷാല്ലാ നല്ല ഖിറാഅത്ത് എന്ന് കമൻറ്റ് നടത്തിയിട്ടുണ്ട്. എല്ലാം കേൾക്കുന്നു, നിങ്ങളുടെ കൂടെ സംസാരങ്ങളിലും ഉണ്ട്, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് ഇംതിയാസ് തിരുവമ്പാടി.
1: നമുക്ക് നമ്മുടെ ഒരു മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അനുസരി പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. നമ്മൾ ഇന്ന് ഒരു പ്രോഗ്രാം പരിചയപ്പെടുകയാണ്, സുബദം. സുബദം എല്ലാ വെള്ളിയാഴ്ചയും 4:10 പ്രക്ഷേപണം ചെയ്യുന്നത്, വൈകുന്നേരം 4:10. പിന്നീട് 24 റിവൈൻഡ് ഓപ്ഷനിലും ഉണ്ടാകും. മൂസ സ്വലാഹിക്കാര, മുഷ്താഖ് അൽ ഹക്കമി, ഫൈസൽ മൗലവി എന്നിവരുടെ സെഷനുകളാണ് സുബദത്തിൽ നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് സുബദത്തിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡായ അദൃശ്യജ്ഞാനം എന്ന ഒരു എപ്പിസോഡാണ്. അത് കൈകാര്യം ചെയ്യുന്നത് മുഷ്താഖ് അൽ ഹക്കമിയാണ്. കഥ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി ومن ും ബിഹ്സാനിൻ. ഏറെ ബഹുമാൻ നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബഹാനഹു വതആലയോട് മാത്രമാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്. അവൻ നിർവഹിക്കുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളും അവൻ്റെ എല്ലാ പ്രാർത്ഥനകളും സഹായ തേട്ടങ്ങളുമൊക്കെ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ സങ്കടകരമായ കാര്യം, നമ്മുടെ നാടുകളിൽ ധാരാളം വ്യക്തികൾ അള്ളാഹുവല്ലാത്ത ഇതര ശക്തികളെ, വ്യക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഏതെങ്കിലും ഒരു ഖബറിൻ്റെ ചാരത്ത് ചെല്ലുക, അല്ലെങ്കിൽ മൺമറഞ്ഞുപോയ ഖബറിൽ അന്തിയുറങ്ങുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, സഹായം തേടുക. ബദറിൽ മരണപ്പെട്ട ശുഹദാക്കൾ, ഉഹദിൽ മരണപ്പെട്ട ശുഹദാക്കൾ, അല്ലെങ്കിൽ ബഗ്ദാദിൽ മരണപ്പെട്ടുപോയ മഹാനായ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും വലിയകളെയോ പ്രവാചകന്മാരെയോ മഹത്തുക്കളെയോ, അല്ലെങ്കിൽ അവർ മഹത്തുക്കളാണെന്ന് കരുതപ്പെടുന്നവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിൽ കരുതുന്ന ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹായ തേട്ടം അവർ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇവർ അറിയുന്നുണ്ട്. അത് ഇറാഖിലുള്ള ആളാണെങ്കിലും ബഗ്ദാദിലുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ മമ്പുറത്തുള്ള വ്യക്തിയാണെങ്കിലും റിഫായി ഷെയ്ഖ് ആണെങ്കിലും ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടുപോയ വ്യക്തികളൊക്കെ ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയാം, ഞങ്ങളുടെ ദുഃഖങ്ങൾ അവർക്കറിയാം, ഞങ്ങളുടെ സങ്കടങ്ങൾ അവർക്കറിയാം. അപ്പോൾ അവരോട് സഹായം തേടിയാൽ, അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവരുടെ കബറിന്റെ ചാരത്തു പോയാൽ എല്ലാ പ്രശ്നങ്ങളും അവരറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാൻ അവരെക്കൊണ്ട് കഴിയും എന്ന വിശ്വാസത്തിലാണ് എല്ലാ മനുഷ്യരും ഇത്തരം ഏതെങ്കിലും ഒരു കബറിൻ്റെ ചാരത്തേക്ക് ചെല്ലുന്നത്. കുട്ടികളില്ലാത്തവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരുപാട് വേളകളിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർ, അള്ളാഹുവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു തരണേ എന്ന് പറയേണ്ടതിന് പകരം ഏതെങ്കിലും തല ഉയർത്തി നിൽക്കുന്ന, കെട്ടി ഉയർത്തപ്പെട്ട കബറിൻ്റെ ചാരത്ത് ചെന്ന് അവിടെയുള്ള ഏതെങ്കിലും വിഭവങ്ങൾ, എണ്ണകൾ, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന വെള്ളം, അവിടെ നിന്ന് കിട്ടുന്ന നൂല് ഒക്കെ ഉപയോഗിച്ച് ആ കബറിൻ്റെ ചാരത്ത് വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഈ കബറിൽ ഇപ്പോഴുള്ള ഈ വ്യക്തി, ആറടി മണ്ണിൽ കിടക്കുന്ന ഈ വ്യക്തി ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തേട്ടം അവർക്കറിയാം, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പ്രതിസന്ധികളെക്കുറിച്ച് അവർക്കറിയാം, പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിനുള്ളൊരു കഴിവ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവരുടെ ജീവിതത്തിൽ എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അവർക്ക് തെളിഞ്ഞ കാര്യങ്ങളാണ്. സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇവർക്ക് ധാരണയുണ്ട് എന്നൊരു തെറ്റായ ചിന്തയിൽ നിന്നാണ് ഇത്തരം കവറുകളുടെ പരിസരത്തേക്ക് മനുഷ്യർ ഓടിച്ചെല്ലുന്നത്. എന്നാൽ നമുക്കറിയാം, ഔലിയാക്കളുടെ നേതാവായ, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വപൂർണമായി കണ്ടുകൊണ്ടിരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. അള്ളാഹു ഓരോ സമയത്ത് അറിയിച്ചു കൊടുത്ത വഹി മുഖാന്തരം അവരിലേക്ക് അറിവ് ലഭിച്ച കാര്യങ്ങളല്ലാതെ യഥേഷ്ടം ഒരു വ്യക്തിയുടെ രഹസ്യങ്ങളെക്കുറിച്ചോ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ധാരണയില്ല, പ്രവാചകൻക്ക് പോലും അങ്ങനൊരു അറിവില്ല എന്ന് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നത് പനി ബാധിച്ചുകൊണ്ടാണ്. ആ പനി ബാധിക്കാനുള്ള കാരണങ്ങളെ പരിശോധിച്ചാൽ, ഒരു ജൂതസ്ത്രീ വിഷം പുരട്ടിയ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാചകം ചെയ്തു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പ്രവാചകൻ അതിൽ വിഷമുണ്ട് എന്നറിയാതെ പ്രവാചകന്റെ കൂടെയുള്ളൊരു സഹാബി അത് കഴിക്കുകയും അദ്ദേഹം ആ സമയത്ത് മരണപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ആ വിഷം കഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പ്രയാസമുണ്ടായത്, അന്ന് ഞാൻ മാംസത്തിൽ കുറച്ച് കഴിച്ചു അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നിങ്ങനെയൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്ന എന്താണ്? തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആ ഭക്ഷണത്തിൽ വിഷമുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ടാകും, കൂടെയുള്ള സ്വഹാബി മരിക്കാൻ പോവുകയാണ് എന്ന അറിവ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഇവർ നമ്മുടെ നാട്ടിലുള്ള പരിചയപ്പെടുത്തുന്ന വലിയുകൾ, ഔലിയാക്കൾ, അല്ലെങ്കിൽ ഇത്തരം മനുഷ്യർക്കൊക്കെ എല്ലാ രഹസ്യങ്ങളെക്കുറിച്ചും ധാരണയുണ്ട് എങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഔലിയാക്കളുടെ നേതാവാണ്. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയകളെക്കാളും എത്രയോ ശ്രേഷ്ഠനായ വ്യക്തിയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനക്ക് പോലും ഇത്തരം മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നില്ല എന്നത് അവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ അഅ്റാഫിൽ 188-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നബിയെ അങ്ങ് പറയുക, ഖുല്ല അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദുറ, എന്റെ ശരീരത്തിന് ഒരു ദുറുണ്ടാക്കാനോ, ഒരു പ്രയാസമുണ്ടാക്കാനോ, അല്ലെങ്കിൽ ഒരു ഉപകാരമുണ്ടാക്കാനോ എനിക്ക് സാധിക്കുകയില്ല, എനിക്കതിന് കഴിയുകയില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയുക. ഇല്ല മാഷ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ ബാക്കിയൊന്നും എനിക്കെൻ്റെ ശരീരത്തിനൊരു പ്രത്യേകമായ ഒരു ഉപദ്രവം ഉണ്ടാക്കാനോ ഒരു നഫ്അനെ നേടിയെടുക്കാനോ എനിക്ക് സാധിക്കുകയില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ധാരാളം ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. വലാ മസ്സനിയസ്സു, എനിക്ക് പ്രയാസങ്ങൾ ബാധിക്കുമായിരുന്നില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയുക എന്ന് സൂറത്തുൽ അഅ്റാഫിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അദൃശ്യജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ, മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ പ്രവാചകനക്ക് ധാരാളം ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു, പ്രവാചകനക്ക് ഒരു വിപത്തുകളും ബാധിക്കുമായിരുന്നില്ല എന്ന് നബിയെ പറയൂ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യജ്ഞാനം അറിയുമായിരുന്നില്ല. പ്രവാചകർക്ക് മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് യഥേഷ്ടം അറിയാനുള്ളൊരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടില്ല എന്ന് ഈ ഖുർആൻ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരായത്ത് സൂറത്തുൽ അൻആമിൽ അതിൻ്റെ 50-ാമത്തെ ആയത്തിൽ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയണം, എന്താണ് പറയേണ്ടത്? അള്ളാഹുവിൻ്റെ ഖജനാവുകൾ അതെൻ്റെ അടുക്കലില്ല എന്ന് നിങ്ങൾ പറയുക. വലാ അലമുൽ ഗൈബ, എനിക്ക് അദൃശ്യജ്ഞാനം അറിയും എന്നും നിങ്ങൾ ജനങ്ങളോട് പറയരുത്, എനിക്കറിയില്ല എന്നാണ് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നബിയോട് നിർദ്ദേശം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്ന്, ഈ ചരിത്രങ്ങളിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യങ്ങൾ യഥേഷ്ടം അറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രവാചകന്റെ താഴെ നിൽക്കുന്ന ഇത്തരം വലിയകൾക്ക്, മഹാന്മാർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയും എന്ന് പറയുന്നത് പ്രമാണവിരുദ്ധമാണ്. അതൊരിക്കലും മുസ്ലിം പറയാൻ പാടില്ലാത്തതാണ്. അത് ഒരു നിലക്ക് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് പങ്കുചേർക്കലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. പ്രവാചകനെ കണ്ടപ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ കൈകൊട്ടി പാട്ട് പാടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കാണുമ്പോൾ അവർ പറഞ്ഞു, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിലൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻക്ക് നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയുള്ള മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് ആ കുട്ടികളിങ്ങനെ പാട്ടുപാടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ തിരുത്തി, ലാ തഖൂലി, നിങ്ങൾ അങ്ങനെ പാടരുത്, കാരണം നിങ്ങൾ ഇതുവരെ പറഞ്ഞതെന്താണ് അത് തന്നെ പറയുക. അതല്ലാതെ എന്നെക്കുറിച്ച് നിങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് എനിക്കൊരിക്കലും ചേരാത്ത കാര്യങ്ങൾ, എനിക്കൊരിക്കലും ഇല്ലാത്ത കഴിവുകൾ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അതെന്റെ പേരിൽ ചാർത്തി പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ തിരുത്തുന്നത് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, വകറാഹത്തു നിസ്ബത്തി ഇൽമിൽ ഗൈബിൽ അഹദി മിനൽ മഖ്ലൂഖിന, സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാൾക്ക് അദൃശ്യജ്ഞാനമറിയും എന്ന് പറയാൻ പാടില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ഈ ഹദീസിനെ, ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അദൃശ്യജ്ഞാനം അറിയുകയില്ല, അങ്ങനെ പറയലാണ് ശരിയെന്ന് പഠിപ്പിക്കുന്ന ഈ പരിശുദ്ധ മതത്തിൽ പിന്നീട് കുറേ ആളുകൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഇത്തരം വലിയുകൾക്ക്, ഇത്തരം മഹാന്മാർക്ക് അറിയാം എന്ന് പറഞ്ഞ് അവരുടെ കബറിലേക്ക് വിളിക്കുകയും അവരോട് പ്രതിസന്ധികൾ പറയുകയും അവരോട് സഹായം തേടുകയും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പതിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്കറിയാം പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. പ്രവാചകനക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നു.

0: ആയിരുന്നെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പ്രവാചകന്റെ പത്നി ആയിഷ ബിയു റളിയല്ലാഹു അൻഹ അവിടത്തേക്ക് വ്യഭിചാരം ആരോപിക്കപ്പെട്ടു. അങ്ങനെ ഒരു പ്രശ്നം സഹാബത്തിനിടയിൽ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരുപാട് കാലം ഒരു ആരോപണം ആയിഷ ബിയുടെ മേൽ വരികയും ഒരു വേള എല്ലാവരും സംശയിക്കുകയും അങ്ങനെ പ്രതിസന്ധിയിലാവുകയും അവർക്കാർക്കും അതിൻ്റെ സത്യാവസ്ഥ അള്ളാഹുവിൻ്റെ വഹി വരുന്നതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു വേള തെറ്റിദ്ധരിച്ചുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രവാചകൻ പേടിച്ചുപോയി. അങ്ങനെ ദിവസങ്ങളോളം ആ സംഭവം മുന്നോട്ട് പോയി. പ്രവാചകൻ അവിടുത്തെ പത്നി ആയിഷ ബി റളിയല്ലാഹുവിൻ്റെ മേൽ ഒരു വ്യഭിചാരാരോപണം കടന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യം അറിയിരുന്നുവെങ്കിൽ, ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നിലക്കും ഇങ്ങനെ ഒരു സംശയം ഉദിക്കുകയോ, ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പിന്നീടുള്ളൊക്കെ സഹാബത്താണ്, എല്ലാവരും അള്ളാഹു തൃപ്തിപ്പെട്ട അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന മനുഷ്യരാണൊക്കെ ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഈ സംശയം കുറേ കാലം ആ സ്വഹാബത്തിനിടയിൽ ഉണ്ടായി എന്നത് അവർക്ക് ഒരു നിലക്കും അറിഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി. പിന്നീട് വഹയ് വരുന്നു, ആയിഷ ബി റളിയല്ലാഹുവിനെ നിരപരാധിയാണ് എന്ന് തെളിയുന്നു. ആ സംഭവം ഉണ്ടാകുന്നതുവരെ, ആയിഷ ബിക്ക് അനുകൂലമായി വഹയ് വരുന്നതുവരെ യാതൊരു അറിവും പ്രവാചകനോ സ്വഹാബത്തിനോ കിട്ടുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, നമ്മുടെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ, മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയാൻ നിൽക്കുന്നു. അപ്പോൾ നമുക്കറിയാം, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹം ആ തീയ്യ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തണുപ്പാക്കി കൊടുത്ത് അതിൽ രക്ഷപ്പെട്ടു പോരുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സമയത്ത് അവർ വിളിച്ചു പറയുന്ന ഒരു തവക്കുലിൻ്റെ വാചകമുണ്ട്, ഹസ്ബി അള്ളാഹ്, എനിക്ക് അള്ളാഹു മതി, അവനാണ് എന്നെ ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ എന്നൊക്കെ ഇബ്രാഹിം നബി പറയുന്നതിന് പ്രസക്തി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ തീയിലേക്ക് എറിഞ്ഞാൽ ഞാൻ കരിഞ്ഞു പോകും, എൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അള്ളാഹുവിനെ വിളിക്കുന്നു, ഈ തീ ഇപ്പോൾ ഇതാ എന്നെ കരിച്ചു കളയാൻ പോകുന്നു എന്നൊരു പേടി ഉണ്ടാവുകയും ആ സമയത്ത് ഒരു തവക്കുൽ ചെയ്യുന്നു, അപ്പോഴാണ് അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാമെങ്കിൽ, ഇബ്രാഹിം നബി ഓൾറെഡി ചിന്തിക്കുന്ന എന്താണ്, ഇപ്പോൾ എന്നെ തീയിലേക്ക് എറിയും, ആ തീ തണുപ്പാകും, എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടാകില്ല എന്നൊക്കെ അറിയുന്ന ഒരാളുടെ തവക്കുലിന് യാതൊരു പ്രസക്തിയും ഇല്ലാതായി മാറുകയാണ്. അപ്പം നമുക്കറിയാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെയും ചരിത്രം വായിക്കുമ്പോൾ അവിടെ നിന്ന് അറുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സംഭവമായി, ഒരു ക്ഷമയുടെ അടയാളമായി, തവക്കുലിൻ്റെ അടയാളമായി, ഒരു അനുസരണയുടെ കാരണമായി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ അറുത്തു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും എന്നവർ വിചാരിക്കുന്നു. ആ അറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്മായിൽ നബി മരണപ്പെട്ടു പോകും, ഒരു കുട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവിടെ ബലിയിറക്കണം. എന്നിട്ട് പോലും ആ സമയത്തെ, ആ സന്ദർഭത്തെ നമ്മൾ തവക്കുലിൻ്റെ കാര്യമായി, അല്ലെങ്കിൽ പ്രവാചകന്മാർ ചെയ്ത ത്യാഗമായി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, അവർക്ക് ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നവർക്ക് അറിയുന്നില്ല. ഇവർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുന്നെങ്കിൽ ഇവിടെ കഴുത്തറക്കുക എന്ന സംഭവം ഉണ്ടാവുകയില്ല. അങ്ങനെ ആകാശത്തിൽ നിന്ന് ഒരാട് ഇറങ്ങി വരും, അങ്ങനെ ആടിനെയാണ് പിന്നെ അറക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ പര്യായമായി അവർക്ക് അറിയാമെങ്കിൽ, പിന്നെ ഈ തവക്കുലിന് പ്രസക്തി ഇല്ലാതായി മാറുന്നു, ഇവർ നടക്കുന്ന ത്യാഗത്തിന് പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരും, ഇവർ നടത്തിയ ക്ഷമക്ക് പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരും. അപ്പം നോക്കൂ, ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, പ്രവാചകന്മാർക്ക് യഥേഷ്ടം അങ്ങനെ അറിയാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ പാടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വഹീ അറിയിച്ചു കൊടുക്കുന്നുണ്ട്, വഹീ മുഖാന്തരം അവർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് അവരറിയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഔലിയാക്കൾ ചില കാര്യങ്ങൾ കറാമത്തിലൂടെ അറിയുന്നുണ്ട്, പ്രവാചകൻ മുഅ്ജിസത്തിലൂടെ അറിയുന്നുണ്ട്. അത് ഏതെങ്കിലും സന്ദർഭത്തിൽ ഇന്നാലിന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുന്നു എന്നതിൽ കവിഞ്ഞ് യഥേഷ്ടം എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ പ്രതിസന്ധികൾക്കും അവർക്ക് അറിയാൻ കഴിയും എന്ന തെറ്റായ ധാരണ, അങ്ങനെ അദൃശ്യജ്ഞാനം അറിയാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ അബദ്ധമാണ്. ഈ അദൃശ്യജ്ഞാനം അറിയും എന്നതിനെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ശിർക്കിൻ്റെ കാര്യങ്ങൾ, സഹായതേട്ടം, പ്രാർത്ഥനകളും, ആരാധനകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ ഒരാൾക്ക് പോലും അറിയുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ് എല്ലാ അദൃശ്യജ്ഞാനവും അറിയുക. പ്രവാചകന്മാർക്ക് പോലും അങ്ങനൊരു കഴിവ് നൽകിയിട്ടില്ല, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും അങ്ങനൊരു കഴിവ് നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പൂർണ്ണമായി മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെയും കാതോർത്തത് സുബദ്ധം.

0: മാഷാ, നമ്മുടെ പ്രോഗ്രാം തുടരുകയാണ്. അതോടൊപ്പം ഒരുപാട് കമൻറ്റുകളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അബൂ സലീം ഇടത്തനാട്ടുകര, അദ്ദേഹം പറയുന്നത്, വൈഫൈ എൻ്റെ വീട്ടിലുമുണ്ട്. നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് ചില വിയോജിപ്പുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ മകൻ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് ടാബ്ലറ്റും മൊബൈൽ ഫോണും ഉണ്ട്. അവൻ്റെ ഓൺലൈൻ പഠനത്തിന് രണ്ടും അനിവാര്യമാണ്. എന്നാൽ സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്ന രൂപത്തിൽ പോലും പഠനത്തിനല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് അവൻ അത് ഉപയോഗിക്കാറില്ല എന്ന് ഞങ്ങൾ രക്ഷിതാക്കൾ ഉറപ്പുവരുത്താറുണ്ട്. ഫോണിലെ ആപ്പുകളാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇൻസ്റ്റഗ്രാമും ഗെയിം ആപ്ലിക്കേഷൻസും ഉണ്ടെങ്കിൽ പിന്നീട് ആ ഫോണുകൾ നമുക്ക് നിയന്ത്രിക്കാൻ ഒരിക്കലും സാധിക്കില്ല. രക്ഷിതാക്കളുടെ നിരന്തരമായ ശ്രദ്ധയും ഫാമിലി പാരൻ്റൽ കൺട്രോളും കുട്ടികൾക്ക് ശരിയായ ബോധവും നൽകിയാൽ ധാർമ്മിക ഭൗതിക പഠനങ്ങൾക്ക് വിശാലമായ ഒരു ലോകം ഓൺലൈനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ ക്രിയാത്മകമായ മൊബൈൽ ഫോണുകൾ കുട്ടികൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. മാഷാ നല്ല അഭിപ്രായം തന്നെയാണ്. സുഭദം നല്ലൊരു ക്ലാസ്സാണ്, കുറേയായി കേട്ടിട്ട് അൽഹംദുലില്ല, ഇനി കേൾക്കാൻ ശ്രമിക്കണം എന്നാണ് തിരങ്ങാടയിൽ നിന്ന് സഫിയ അഭിപ്രായപ്പെടുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും ധാരാളം പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കാനുണ്ട്. നമുക്കൊരു സ്ലോട്ടിലേക്ക് മടങ്ങി വരാം. നമ്മളിനി കാതോർക്കുന്നത് തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. മരുഭൂമിയിലെ ഇലകൾ കഴിച്ച് വായിക്കേറിയവർ അവർ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംവദിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ ഖാലിദ് ബിനു ഉമൈറിൻ قال سمعت عتبة بن غزوان يقول لقد رأيتني سابع سبعة مع رسول الله صلى الله عليه وسلم ما طعامنا إلا ورق الحبلة حتى قريحت أشداقنا. പ്രശോധാക്കളെ, ഖാലിദ് ബിൻ ഉമൈർ എന്ന താബി പണ്ഡിതൻ ഉത്തബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ ഉത്തബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു നിന്ന് വേദനം ചെയ്യുന്ന ഹദീസാണ് വായിച്ചത്. ഖാലിദ് ബിൻ ഉമൈർ അൽ അദ്വി അൽ ഹിലാലി, ഹിജറ 81-ാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇറാഖിലും ബസ്രയിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ഈ ഹദീസിൻ്റെ നിവേദകനായ ഉത്തബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത് ഉത്തബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു എന്നാണ്. ഉത്തബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു ഹിജറക്ക് മുമ്പ് 40-ലാണ് ജനിക്കുന്നത്. ഹിജറ 17-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ബദരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുസ്ലിമാവുകയും യസ്രിബിലേക്ക് അദ്ദേഹം ഹിജ്റ പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നബിയുടെ മരണശേഷം ഇറാഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. ബസറയുടെ പ്ലാൻ പോലും അദ്ദേഹത്തിൻ്റെ ചിന്തയിലായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഉത്തബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു എന്നാണ്. അദ്ദേഹം ബസറയിലെ അമീറായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സംസാരിക്കുക, പ്രസംഗിക്കുക, ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു വിഷയമാണ് ഖാലിദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഇവിടെ അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഇന്നി അഊദു ബില്ലാഹി അൻ അക്കൂന ഫീ നഫ്സി അളീമൻ വഇന്ദല്ലാഹി സഗീറ. അള്ളാഹുവെ, എൻ്റെ മനസ്സിൽ ഞാൻ വലിയവനാകുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ ചെറിയവനാകുന്നതും അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. എൻ്റെ മനസ്സിലെനിക്ക് ഞാൻ വലിയവനാണെന്ന തോന്നൽ, അള്ളാഹുവിൻ്റെ അടുക്കലാണെങ്കിലോ ഞാൻ എത്രയോ നിസ്സാരൻ, അങ്ങനെയുള്ള ഒരവസ്ഥ എൻ്റെ മനസ്സിൽ തോന്നുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോൾ ഗവർണറായിരിക്കെ പഴയകാലത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ സംസാരത്തിൽ പറഞ്ഞതാണ് ഇവിടെ ഖാലിദ് ബിൻ ഉമൈർ എന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നമ്മെ അറിയിക്കുന്നത്. ഉത്തബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ലഖദ് റഅയ്തുനി സാബിഅ സബ്ഹ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയോടൊപ്പം 7-ൽ 7-ാമനായിരിക്കെ, അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, കുറഞ്ഞ ആളുകളായിരിക്കെ ഞങ്ങൾ, മാ തഅമുന ഇല്ല വറഖുൽ ഹുബല, ഞങ്ങൾക്ക് ഹുബലയുടെ ഇലയല്ലാതെ പലപ്പോഴും ഭക്ഷണമുണ്ടായിരുന്നില്ല. ഹുബല എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ്, ഒരു വൃക്ഷത്തൈയാണ് ഹുബല. വിശപ്പ് കഠിനമായ സന്ദർഭത്തിലൊക്കെ അവർ അന്ന് അദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആ ഇല ഭക്ഷിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം പറയുകയാണ് ഹത്താക്കലിഹത്ത് അഷ്ദാക്കുന, അങ്ങനെ ഞങ്ങളുടെ അഷ്ദാക്കുകളെല്ലാം ഞങ്ങളുടെ കടവായി വായക്കകത്തൊക്കെ വലിയ വർണ്ണങ്ങളുണ്ടായിരുന്നു എന്നാണ്. ഷിദുക്ക് എന്നാണ് കടവായിന് പറയുക, അഷ്ദാക്ക് എന്നാണ് ബഹുവചനം. വായക്കുള്ളിൽ കവിളിൻ്റെ ഉള്ളിലൊക്കെ വലിയ വർണ്ണങ്ങളുണ്ടായിരുന്നു. ഈ ചെടിയുടെ ഇലയുടെ മുള്ളും അതൊക്കെ തട്ടിയിട്ട് മറ്റൊന്നും ഞങ്ങൾക്ക് കഴിക്കാനില്ലാത്ത ചില അവസ്ഥകളുണ്ടായിരുന്നു എന്ന്. മാത്രമല്ല ചില റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതേപോലെയുള്ള സംഭവം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. അദ്ദേഹവും ഈ കാര്യം പറയുന്നുണ്ട്, ഹുബലയുടെ ഇല ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ കാഷ്ടിക്കുമ്പോൾ വിസർജിക്കുമ്പോൾ അത് ആടും മുട്ടവും ഒക്കെ വിസർജിക്കുന്നത് പോലെയുള്ള അതേ വിസർജ്യമായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ കഴിച്ചിരുന്നതും അവർ കഴിക്കുന്ന ഇലയും ഒക്കെ തന്നെയായിരുന്നു എന്ന്. അപ്പോൾ അന്നത്തെ ചില യാഥാർത്ഥ്യം, ആ മരുഭൂമിയിലെ ഇലകൾ കഴിച്ച് വായ കീറി വായയിൽ വരണമുണ്ടായി ആടും ഒട്ടകുമൊക്കെ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച് നടന്ന ഒരു കാലവും സമയവും സന്ദർഭവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹുവിൻ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഉത്ബത ഇബ്നു ഗസ്വാൻ റളിയല്ലാഹു അൻഹു അയവിറക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും സുഖമായ സന്ദർഭത്തിലാണ് അദ്ദേഹം അത് പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ സംസാരമധ്യേ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ആ സന്ദർഭത്തിൽ യാത്രയിലും പല സന്ദർഭങ്ങളിലൊക്കെ ഒരു പുതപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ കൂടെ സഅദ് ഇബ്നു മാലിക് ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേറും അത് കീറി ഞാനത് പകുതിയാക്കി ഒന്ന് അദ്ദേഹത്തിന് കൊടുത്തു. ഫത്തസർത്തു ബിനിസ്വിഹ, ആ തുണി പകുതി ഞാൻ ധരിച്ചു, അതിൻ്റെ പകുതി കീറി പകുതിയാണ് സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ധരിച്ചത് ഉപയോഗിച്ചത്. ഇന്ന് ഞങ്ങളിൽ അന്ന് ജീവിച്ചിരുന്ന പ്രയാസമനുഭവിച്ചിരുന്ന ഞങ്ങളെല്ലാവരും ഒരാളല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിലെ അമീർമാരോ മറ്റൊക്കെയായി സുഖമായിട്ടാണ് ഞങ്ങളിന്ന് കഴിയുന്നത് എന്ന് അദ്ദേഹം സംസാരിച്ചു എന്നുകൂടി നമുക്ക് അഹദീസിന്റെ തുടർച്ചയിൽ കാണാനാകും. പ്രിയമുള്ളവരെ, കടുത്ത ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരിൽ പലരും ആദ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇതിനു വേണ്ടി ഒരുപാട് സഹിച്ചവരാണ് അവർ. അവരുടെ ജീവിതം നമുക്കിന്ന് മാതൃകയാണ്. എന്നിട്ടും അവർ ദീനിൽ നിന്നകന്നു പോകാനോ അള്ളാഹുവിനെക്കുറിച്ച് മോശമായ വിചാരമുണ്ടാകാനോ ഒന്നും അവർ തയ്യാറായില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. കുറെ നാൾ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരു നല്ല നിലയിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചപ്പോഴും അവർ കഴിഞ്ഞ നാളുകളെ മറന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയാണ്. സ്വയൽ ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ വന്ന ഹദീസാണിത്. എന്നും വിശ്വാസികളിൽ അതൊരു മാതൃകയാകണം. കഴിഞ്ഞ കാലത്തെ പ്രയാസങ്ങളെ അയവിറക്കാനും അതോർത്തെടുക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നന്ദിയോടുകൂടി അള്ളാഹു നൽകിയ നിഅമത്തുകളെ അനുസ്മരിക്കാനും കൂടുതൽ നന്ദിയുള്ളവനാകാനുമൊക്കെ ഓരോ വ്യക്തികൾക്കും അത് ഗുണകരമാകും എന്നതുകൊണ്ട് തന്നെയാകണം ഇമാം ബുഖാരി ആ സംഭവം തൻ്റെ സഹീഹിൽ എടുത്ത് കൊടുത്തിട്ടുള്ളത്. അനുഗ്രഹങ്ങളെ മറക്കരുത്. ലഭിച്ച സൗകര്യങ്ങൾ നാളത്തെ വലിയ കൺകുളിർമക്കായി നഷ്ടപ്പെടുത്തരുത് എന്നുകൂടിയുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവാചകനോടൊപ്പം, പ്രവാചകന്റെ ഉത്കൃഷ്ടരായ അനുയായികളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ്, അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേർന്നത്.

താമരശ്ശേരിയിൽ നിന്ന് നഫീസ് അഭിപ്രായപ്പെടുന്നു. അൽഹംദുലില്ലാ, ഇപ്പോഴുള്ള ജനങ്ങളോട് എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും മനസ്സിലാവില്ല. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ ദർഗയിലോ മക്കാമിലോ ഒക്കെ പോകണം, എന്നാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ എന്നൊരു കമൻ്റാണ് അദ്ദേഹം നടത്തുന്നത്. ഇരുവായിറ്റി ഉസ്മാൻ ടി കെ ലോകം നിയന്ത്രിക്കുന്നത് സി എം ആണ് എന്ന് പറയുന്ന ഒരു ജനതയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ തന്നെ സുബുദത്തെ പറ്റിയും മറ്റുമൊക്കെ ധാരാളം കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഫിയ തിരങ്ങാടി പറയുന്നത്, അസ്സലാമു അലൈക്കും, തിരുമൊഴിയും അൽഹംദുലില്ലാ, പുലരിവട്ടത്തെ പോലെ തന്നെ നല്ല നാക്കുകളാണ് കിട്ടാറുള്ളത്, എന്നും ഒരു ഹദീസ്. സ്വഹാബിയെ കുറിച്ചൊക്കെ പഠിക്കാൻ കഴിയും, അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നൊരു പ്രാർത്ഥന കൂടി അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ പാരന്റിങ് കോഴ്സ് കിട്ടിയില്ല എന്ന് ആവിധക്കാര പറയുന്നുണ്ട്. ഇൻഷാല്ലാ. അതുപോലെ തന്നെ പാരന്റിങ് കോഴ്സിൽ ഇന്നലത്തെ വീഡിയോ ഓഡിയോ ഒന്നും കിട്ടിയില്ല എന്ന് റുക്സാന ബാലുശ്ശേരിയും പറയുന്നുണ്ട്. കൊടുവായൂർ നസീമ, എനിക്ക് ഇന്നലെ പാരന്റിങ് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പാരന്റിങ് കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ആശങ്കകൾ അറിയിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാവുന്നതുമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇൻഷാല്ലാ. ഇനി നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു സ്വരത്തിനാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്. റിയ എടവണ്ണയാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഒരു മാപ്പിളപ്പാട്ട്, ചിത്തിരമുത്തൊളി എന്ന് തുടങ്ങുന്ന ഈരടികളാണ് അവർ നമുക്ക് വേണ്ടി ആലപിക്കുന്നത്.

0: മാഷാ ചിത്തിരമുത്തൊളി എന്ന ഇരടികൾക്ക് ശബ്ദം നൽകി റിയ എടവണ്ണയാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ഇതുവരെയും ചേർന്നത്.
1: നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം.
0: അതിനു മുമ്പ് ചോദ്യത്തിന് ഉത്തരം പറയണം.
1: തീർച്ചയായും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് സൂറത്തുൽ അൻകബൂത്ത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓപ്ഷൻ എ 29 എന്നതാണ് ഇന്നത്തെ ഉത്തരം. ഇൻഷാല്ലാ നമുക്ക് വിജയികളെ നമുക്ക് മറ്റൊരു സമയത്ത് പ്രഖ്യാപിക്കാം. കെവിയുടെ വാക്കുകൾ ഇന്നത്തെ ജനതയ്ക്ക് ഒട്ടും മനസ്സിലാകുകയില്ല, കാരണം പിറന്നു വീഴുന്നത് തന്നെ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ്. പിന്നെ എങ്ങനെ മനസ്സിലാകും? നല്ലത് മനസ്സിലാക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ. മാപ്പിളപ്പാട്ട് അതിമനോഹരമായ സ്വരത്തിലൂടെ പാടിയ മോൾക്ക് അഭിനന്ദനങ്ങൾ സഫിയ അടപ്പാൾ. അടിപൊളി പാട്ട് ജമീല കുമരനല്ലൂർ. സ്വരം മാഷാല്ലാ അതിമനോഹരം എന്ന് റുഷ്ദ കാളികാവ്. ഇന്നലത്തെ പാരന്റിംഗ് കോഴ്സിൻ്റെ വീഡിയോയും ഓഡിയോയും ഒന്നും ഇന്നും ലഭിക്കുന്നില്ല, വൈകാതെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഏറെ ഗുണപ്രദമായ ഒരുപാട് പരിപാടികളാൽ സമ്പന്നമായ പീസ് റേഡിയോയോ മറ്റൊരു വിസ്മയ പ്രോഗ്രാമായ തിരുമൊഴികൾ ഹദീസ് പഠനം എന്ന ആഴക്കടലിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പീസ് റേഡിയോ പിന്നണി പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, ആത്മഹത്യയെ പ്രോത്സാഹിപ്പിച്ചിട്ടും അതിൽ നിന്ന് അകന്ന് നിന്ന് റബ്ബിൻ്റെ പ്രീതിക്കായി ജീവിതം കൊണ്ടുവന്നവർക്ക് ഇന്നത്തെ തിരുമൊഴികളിൽ വളരെ സമാധാനത്തിന് അൽഹംദുലില്ലാ എന്ന് ജമീല വി പി കാളികാവ്. നല്ല ഗാനമാണ്, സൂപ്പർ മാഷാ അല്ലാ എന്ന് മുനീർ കാസർഗോഡ്. സുപരിചിതമായി പാട്ട് മനോഹരമായി പാടിയ റിയമോൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് റുക്സാന ബാലുശ്ശേരി. അതേപോലെ തന്നെ മാഷാ അല്ലാ സ്വരം സൂപ്പർ എന്ന് മനാഫ് പാലക്കാഴി. അതേപോലെ തന്നെ എല്ലാ ദിവസവും വ്യത്യസ്തമായ ഹദീസുകൾ പറഞ്ഞിരുന്ന കെ വി ഉസ്താദിന് ദീർഘമായ ആയുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഉമ്മുകുൽസു ചിറമംഗലം. ധാരാളക്കണക്കിന് മെസ്സേജുകൾ നമുക്ക് വായിക്കാനുണ്ട്. എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് സീനത്ത് പകര. ഉത്തരം ശരി എന്ന് സൗദാമുട്ടം യാക്കോബ് ചെർപ്പളശ്ശേരിയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. പ്രയാസമുള്ള പാട്ടായാലും നല്ല രീതിയിൽ പാടി നല്ല വോയിസ് മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും എന്ന് ഉമ്മുകുൽസു ചിറമംഗലം. മാഷാ അല്ലാ സ്വരം സൂപ്പർ എന്ന് സീനത്ത് പാലക്കാട്. മാഷാ അല്ലാ നല്ലൊരു ഗാനം എന്ന് ഐഷ നാദാപുരത്ത് നിന്ന് കമൻറ്റ് നടത്തിയിട്ടുണ്ട്. എൻ്റെ ഉത്തരം ശരി തന്നെ പക്ഷേ എന്ന് ഒരു കുത്തിട്ടിട്ട് സഫി അടപ്പാൾ. സാജിദ ഷൗക്കത്ത് സ്വരം സൂപ്പർ എന്ന കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്നാണ് വിചാരിക്കുന്നത് സലഫി. ഇനി നമ്മൾ അടുത്തൊരു പ്രോഗ്രാം
0: വഴിവിളക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: അതെ, ഇന്നത്തെ വഴിവിളക്ക് എന്താണ്?
0: ഇന്നത്തെ വഴിവിളക്ക് 2673 നമ്പർ വഴിവിളക്കാണ്.
1: അതെ,
0: ക്ഷമയിലാണ് കരുത്ത് എന്ന ടൈറ്റിലിൽ. ക്ഷമയോടെ സമീപിച്ചാൽ പ്രയാസത്തെ എളുപ്പമാക്കാം, ക്ഷമയില്ലെന്ന മുൻവിധി എളുപ്പത്തെയും പ്രയാസമാക്കും എന്ന ഒരു ടെക്സ്റ്റാണ്. ക്ഷമയോടെ സമീപിച്ചാൽ പ്രയാസത്തെ എളുപ്പമാക്കാം, കഴിയില്ലെന്ന മുൻവിധി എളുപ്പത്തെയും പ്രയാസമാക്കും എന്ന ഒരു വഴിവിളക്കാണ് ഇന്ന്.
1: നമുക്കറിയാം 2680 വഴിവിളക്കാണ്, അതല്ലേ പറഞ്ഞ സലഫി? മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു അങ്ങനെയുള്ള ഭാഷകളിൽ, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ലാ, മറാഠി, ടെഗലോഗ് എന്നീ ഭാഷകളിലൊക്കെ നമുക്കിത് ലഭ്യമാണ്. അത് നമ്മൾ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.

0: സിസ്റ്റം കണ്ടില്ലെങ്കിലും എൻ്റെ ഉത്തരം ശരിയാണ് എന്നാണ് ആബിദ കാരയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ പേരൻറ്റിംഗ് കോഴ്സ് 10:30 വരെ വെയിറ്റ് ചെയ്തിട്ടും ലൈവിൽ വന്നിട്ടില്ലല്ലോ എന്ന് ജമീല VP കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ ഒരു മറുപടി നമുക്ക് ഇതിൽ തന്നെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ടീം എന്തായാലും അതിനൊരു ഉത്തരം നമുക്ക് നൽകുമെന്ന് വിചാരിക്കാം.
1: നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു ചിന്തയുടെ സ്ലോട്ടാണ്. ചിന്തയുടെ സ്ലോട്ടിൽ ഇൻഷാല്ലാ ഒരു മനോഹരമായ ഒരു കഥ, അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ചില ചിന്തകളും ഗുണപാഠങ്ങളുമാണ് ഇന്ന് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്.
0: സൽഫി, നമ്മൾ സാധാരണ ഇപ്പം ഈ ഹോജ കഥകൾ കേൾക്കാറുണ്ട്. ഇപ്പം നമുക്കൊക്കെ ഒരു ചിന്തക്ക് വകയുള്ള ഒരു സാധനമാണ് പറയുന്നത്. അതായത് ഹോജ ഒരു ദിവസം രാത്രി പിന്നെ യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അങ്ങനെ നടന്ന് നടന്ന് ഒരുപാട് നേരം വൈകി. ചുറ്റും നല്ല ഇരുട്ട്, ഒപ്പം നല്ല തണുപ്പും. അങ്ങനെ ഇന്ന് രാത്രി എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം ഹോജ മനസ്സിൽ വിചാരിച്ചു. അപ്പോഴാണ് ദൂരെ ഒരു ചെറിയ വെളിച്ചം കണ്ടത്. ആകാംക്ഷയോടുകൂടി ഹോജ അങ്ങോട്ട് നടന്നു. കുറച്ച് പടയാളികൾ അവിടെ തീ കൂട്ടി അതിന് ചുറ്റും തണുപ്പകറ്റാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ തീയിൻ്റെ ചൂടേറ്റ് രാത്രി ഇവിടെ സുഖമായി ഉറങ്ങാമല്ലോ എന്ന് കരുതി ഹോജ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. ഹോജയെ കണ്ടപ്പോൾ പടയാളികൾക്ക് സന്തോഷമായി. അവർ അദ്ദേഹത്തിന് ഇരിക്കാൻ ഇടം കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ പടയാളികൾ ഓരോരുത്തരായി തങ്ങളുടെ പഴയ യുദ്ധകഥകളും വീരസാഹസികതകളൊക്കെ പറഞ്ഞ് വീമ്പടിക്കാൻ തുടങ്ങി. ഒരു പടയാളി പറഞ്ഞു, ഒരിക്കലൊരു യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ശത്രു സൈന്യത്തിലെ 10 പേരെയാണ് ഞാൻ ഒറ്റക്ക് കൊന്നതെന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ആളത് വിട്ടുകൊടുക്കാതെ പറഞ്ഞു, അതൊക്കെ എന്ത്, ഞാനൊരു വലിയ ശത്രു സൈന്യത്തെ മുഴുവൻ ഒറ്റക്ക് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഓരോരുത്തരായി തങ്ങളുടെ കള്ളക്കഥകൾ പറഞ്ഞു തീർന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിന്നീട് ഹോജയിലേക്കായി. ഒരു പടയാളി ഹോജയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, എന്താ ഹോജ, നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ വീരസാഹസിക കഥകളൊന്നുമില്ലേ? തൊട്ടു പിന്നാലെ മറ്റൊരാൾ കൂടി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, അതെന്താ ഹോജ നിങ്ങളൊന്നും മിണ്ടാത്തത്, ഇതൊക്കെ കേട്ട് പേടിച്ചു പോയോ? ഇത് കേട്ട് തെല്ലും കുലുങ്ങാതെ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് ഹോജ മറുപടി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്കിതുപോലൊരു കഥ പറയാനുണ്ട്. ഒരിക്കൽ യാത്രക്കിടയിൽ ഞാനൊരു വലിയൊരു കൂടാരം കണ്ടു. പതുക്കെ അകത്ത് കയറി നോക്കിയപ്പോൾ പേടിപ്പെടുത്തുന്നൊരു കാഴ്ച കണ്ടു. നാടിനെ മുഴുവൻ വിറപ്പിച്ച ഒരു കൊടും കൊള്ളക്കാരൻ അവിടെ പായയിൽ കിടക്കുന്നു. ഇത് കേട്ടതും പടയാളികൾ ആകാംക്ഷയോടുകൂടി ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു, അയാളെ കൊന്നോ? ഹോജ ഗൗരവത്തിൽ പറഞ്ഞു, ഒട്ടും വൈകിയില്ല, ഞാൻ എൻ്റെ കത്തിയെടുത്തു ഒറ്റ വെട്ടിന് അവൻ്റെ കാൽവിരൽ മുറിച്ചു മാറ്റി, എന്നിട്ട് ജീവനും കൊണ്ട് ഓടി എന്ന് ആര് പറഞ്ഞു? ഹോജ പറഞ്ഞു. ഇത് കേട്ടതും പടയാളികളെല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചു. വെറുമൊരു കാൽവിരലോ? നിങ്ങൾ ഇത്രയും വലിയ പേടിത്തൊണ്ടനാണോ ഹോജ? ഞങ്ങളായിരുന്നെങ്കിൽ അവൻ്റെ തല വെട്ടിമാറ്റുമായിരുന്നു, ഒരു പടയാളി പരിഹാസത്തോടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഹോജ മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ അവൻ്റെ തല ആരോ നേരത്തെ തന്നെ വെട്ടിമാറ്റിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാൽവിരൽ മുറിച്ചത്. ഹോജയുടെ ഈ മറുപടി കേട്ടതും പടയാളികൾ ആകെ അമ്പരന്നുപോയി. മരിച്ച ഒരാളുടെ കാൽവിരൽ മുറിച്ച കഥ പറഞ്ഞ് ഹോജ തങ്ങളെ പരോക്ഷമായി കളിയാക്കുകയായിരുന്നു എന്ന് അവർക്ക് വൈകാതെ മനസ്സിലായി. തങ്ങൾ ഇത്രനേരം വിളമ്പിയ കള്ളക്കഥകളും വീരവാദങ്ങളും ഹോജ കയ്യോടെ പിടികൂടിയെന്ന് ബോധ്യമായപ്പോൾ പടയാളികളാകെ വിയർത്തുപോയി. മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനാകാൻ കള്ളം പറയേണ്ടതില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും ജാള്യതയോടെ തലതാഴ്ത്തിയിരുന്നു.
1: മാഷാ അല്ലാ, മനോഹരമായ ഗുണപാഠമുള്ള ഒരു കഥയാണ് ഇന്നത്തെ ഈ ഒരു കഥയിലെ ഏറ്റവും മഹത്തരമായ ഒരു ചിന്തയാണ് നമുക്ക് ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.

നമ്മുടെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയും പറഞ്ഞിട്ടുള്ള മാപ്പിളപ്പാട്ട് അടിപൊളിയാണ്, പാടിയത് എന്താണെന്ന് ആങ്കേഴ്സ് വിശദീകരിക്കുമോ? അഷ്റഫ് ഖാൻ, നമുക്ക് എല്ലാവർക്കും കൂടി ആ ടാസ്ക് ഏറ്റെടുക്കാം. നിങ്ങൾ അതിൻ്റെ സ്വാഗതം പറയും, പിന്നെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടക്കടി. സലീന തോട്ടശ്ശേരിയറ, ഇന്നലെ പാരൻറ്റിങ് ക്ലാസ് ഉണ്ടായിരുന്നോ? ലാസ്റ്റ് ക്ലാസ് 15-ാം തീയതിയാണ് എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നു വഴിവിളക്കും പുലരിവട്ടത്തോട് കണക്റ്റ് ചെയ്ത ഒന്നാണ് എന്ന് ജമീല വിപി. അതേപോലെ തന്നെ കഥയിലെ കഥ, നല്ലൊരു കഥ ചിരിക്കാൻ എന്ന് റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറയിൽ നിന്ന്. കഥ ഉഷാറായി അൽഹംദുലില്ലാഹ് എന്ന് ജമീല വിപി. ക്ഷമ കൈവരിച്ചാൽ എവിടെയും വിജയിക്കും, എൻ്റെ ഒരുപാട് അനുഭവം അതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്, ചില സന്ദർഭങ്ങളിൽ നാം നമ്മെ തന്നെ മറക്കുമെന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. ഒരു ദ്വാവസീയത്താണ്, പേര് പറയാത്തൊരു ശ്രോതാവ്. എൻ്റെ മോൾക്ക് ഇന്നൊരു പ്രഗ്നൻസി പരമായൊരു ടെസ്റ്റ് ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് അവൾക്കൊരു കുഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവാൻ പോകുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, നല്ല സ്വാലിഹായ ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു മോൾക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട എല്ലാതും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, ഒരു സ്വാലിഹായ കുഞ്ഞിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ബിനിതാ നൊച്ചിമ ആലുവയിൽ നിന്ന് കഥ സൂപ്പർ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ വഴിവിളക്ക് മാറിയോ, സ്വയം നാശത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത് എന്ന ടൈറ്റിലല്ലേ തുടങ്ങുന്നത് എന്ന് സഫി അടപ്പാൾ ചോദിച്ചിട്ടുണ്ട്. ശാല നമുക്കത് പരിശോധിക്കാം. അതേപോലെ തന്നെ പിന്നെ ജംഷീന മേപ്പാടിയിൽ നിന്ന് ഹോജ കഥ സൂപ്പർ, ഇതുപോലുള്ള ഹോജയുടെ നല്ല കഥകൾ ഒത്തിരി ഇഷ്ടമാണ് എന്ന് ജംഷീന മേപ്പാടിയിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സമീജ പാറൽ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ട്. കഥ സൂപ്പർ, കഥയിൽ ഗുണപാഠമുണ്ട് എന്ന് സഫി അടപ്പാൾ കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടുന്ന സമയമായിട്ടുണ്ട്. നമ്മുടെ ക്വിസുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ വിജയികളെ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കിന്നത്തെ വിജയികൾ ആര് എന്ന് നമുക്ക് പരിശോധിക്കാം. സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേരെയാണ് വായിക്കുന്നത്. കമാലുദ്ദീൻ, സ്ഥലപ്പേര് വെച്ചിട്ടില്ല. അബ്ദുൽ അസീസ് എടത്തനാട്ടുകര. സീനത്ത്, സ്ഥലപ്പേര് വെച്ചിട്ടില്ല. റംല കല്ലമ്പലം. നജീം, സ്ഥലപ്പേര് വെച്ചിട്ടില്ല. ബഷീർ തൂത. കാസിം വി പി അഴീക്കൽ കണ്ണൂർ. യു പി പി ഹാരിസ് ബഹ്റൈൻ. ഇസ മുറിവഴിക്കൽ. നബീസ ഒറ്റപ്പാലം. സജന ആറാമയിൽ വയനാട്. ഷാഹിന ജമാൽ മുറിവഴിക്കൽ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. ഇവരാണ് സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേർ. ഒരിക്കൽ കൂടി സിസ്റ്റം തിരഞ്ഞെടുക്കപ്പെട്ടവരെ വായിക്കട്ടെ. കമാലുദ്ദീൻ, അബ്ദുൽ അസീസ് എടത്ത

എടപ്പാൾ മാഷാല്ല ആ സഹോദരിക്ക് സ്വാലിഹായ സന്താനത്തെ നാഥൻ കൊടുക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു സമയമായിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഒരു പ്രോഗ്രാം അറിയാം ഒരു നന്മ എന്നതാണ്. അതിൽ നിന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ഇസ്ലാഹി സെൻ്ററുകളെക്കുറിച്ചാണ്. അപ്പോൾ ഇസ്ലാഹി സെൻ്ററുകൾ എന്ന് പറയുന്നത് വിദേശത്തൊക്കെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ അവർ കഴിഞ്ഞുകൂടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ജോലി അന്വേഷിച്ച് സ്വന്തം കുടുംബത്തിന് ഒരു കര അന്വേഷിച്ചിട്ടാണ് അവരൊക്കെ പോകാറുള്ളത്. അങ്ങനെ പോകുന്നതോടുകൂടി അവർ നാട്ടിൽ നിന്ന് പറിച്ച് നടപ്പെടുകയാണ്. അപ്പോൾ നാട്ടിലെ ബന്ധങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ദീനീ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ അവർ പറിച്ച് നടുകയാണ് മറ്റൊരു രാജ്യത്ത്. അവിടുത്തെ സിസ്റ്റം എന്താണെന്നോ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് അവരെങ്ങനെയാണെന്നോ ഒന്നും അറിയാത്തൊരു സാഹചര്യത്തിലാണ് അവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് വിദേശികളായിട്ട് കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഇസ്ലാഹി സെൻ്ററുകൾ. അപ്പോൾ വിവിധങ്ങളായ പിന്നെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാറുണ്ട്. ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ ആഴത്തിലും അതേപോലെ തന്നെ വളരെ വിശദമായിട്ടുമൊക്കെ ഈ ജോലി സമയങ്ങളൊക്കെ ക്രമീകരിച്ച് അവരുടേതായിട്ടുള്ള ജോലി സമയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം കൂടിയാണ് അവിടെയുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പല ആളുകളും ഇവിടങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന ആദർശത്തോട് അതിശക്തമായ പ്രതിഷേധം നടത്തിയ ആളുകൾ പിന്നീട് ജോലി ആവശ്യാർത്ഥമൊക്കെ മറ്റൊരു നാട്ടിൽ ചെന്ന് അവിടെ ഇസ്ലാഹി സെൻ്ററുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മലയാളത്തിലുള്ള ഹുതുബുകളൊക്കെ കേട്ട് പിന്നീട് തിരിച്ചു വരുന്നത് ഒരു നാടിനെ തന്നെ മൊത്തം മാറ്റിയെടുക്കാൻ തക്ക രൂപത്തിൽ പ്രാപ്തരായ എത്രയോ ഇസ്ലാഹി പ്രവർത്തകരെ നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ പരിചയങ്ങളുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ പള്ളികളും മദ്രസകളും നന്മയുടെ പ്രകാശ ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒട്ടേറെ സുഹൃത്തുക്കളും സഹോദരങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം അവർക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് ഒരു എക്സ് പിന്നെ എക്സ് മുസ്ലിം എന്നല്ല, എക്സ് പിന്നെ എത്തിസ്റ്റ് എന്ന് പറയാം, ഒരു യുക്തിവാദി അയാൾ മാറി വരികയാണ്. അപ്പോൾ അയാൾ അയാളുടെ ജീവിതം ഇങ്ങനെ പിന്നെ വിശദീകരിക്കുമ്പോൾ എങ്ങനെ അയാളൊരു മുസ്ലിമാണ് പക്ഷേ അയാൾ കഠിനമായ ഒരു യുക്തിവാദിയായിട്ട് മാറി അയാളുടെ ഒരു പ്രീഡിഗ്രി കാലം തൊട്ട്. പിന്നീട് അയാൾ പഠനകാലത്തൊക്കെ നിസ്കാരം പോലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നീട് അയാൾ വിദേശത്തെത്തിപ്പെടുകയാണ്, സ്വന്തം ബ്രദറുടെ ഒരു കട നോക്കാൻ വേണ്ടി പോവുകയാണ്. ആ കടയുടെ പരിപാലനത്തിനിടക്ക് അദ്ദേഹം അറബി ഭാഷ പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ മുളവുട്ടാണ്. ആ ആഗ്രഹവുമായിട്ട് അയാൾ എത്തിപ്പെടുന്നത് നമ്മളിന്ന് വിശദീകരിക്കുന്ന ഒരു ഇസ്ലാഹി സെൻ്ററിലാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്. അപ്പോൾ ആദ്യം അയാൾ ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു നിഷ്കളങ്ക മനസ്സുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു അവൻ്റെ ദീനിൻ്റെ വെളിച്ചം ആ മനസ്സിൽ പകർന്നു കൊടുത്തു. വീണ്ടും തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രബോധകനായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ സജീവമായിട്ട് ഒരു പ്രബോധകനായിട്ട് നിലകൊള്ളുന്ന ഒരു ഇൻ്റർവ്യൂ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇസ്ലാഹി സെൻ്ററുകൾ വഹിക്കുന്ന ആ ഒരു വലിയ ഒരു പങ്കിനെക്കുറിച്ചാണ് ഇവിടങ്ങളിലൊക്കെ നമ്മുടെ നാട് വിട്ടു പോകുന്ന പിന്നെ പ്രാരാബ്ദം കൊണ്ട് നാട് വിട്ടു പോകുന്ന ആളുകൾക്ക് അവിടങ്ങളിൽ ദീൻ പഠിക്കാനും പ്രബോധനം ചെയ്യാനും ഉള്ള ഒരവസരമാണ് ഇത്തരത്തിൽ ഇസ്ലാഹി സെൻ്ററുകൾ ഒരുക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.

0: ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് സീനത്ത് പാലക്കാട്. കുറേ കാലത്തിന് ശേഷം ഇന്ന് വിജയിയായി എന്ന് സജന ആറാമയിൽ വയനാട്ടിൽ നിന്ന് ഹസ്ബൻഡാണ് ഉത്തരം പറഞ്ഞു തന്നത്. വിജയിച്ച ഞാനടക്കം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് ജമീല കുമരനല്ലൂർ. സിസ്റ്റം തിരഞ്ഞെടുത്തില്ലെങ്കിലും എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് സാജിദ ഷൗക്കത്ത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന്. മഷാല്ലാ, ഇന്ന് എൻ്റെ കൂടെ വിജയിച്ചവർക്കും മറ്റ് ശരി ഉത്തരം എഴുതിയ ആളുകൾക്കും അഭിനന്ദനം എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലിജാബ പ്രമോഷൻ സ്ലോട്ടിലേക്കാണ് ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
1: ബാങ്ക് കൊടുക്കുന്നവരുടെ ശരീരം മണ്ണ് തിന്നില്ല എന്നതിൽ സത്യമുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നു ഹംസ ജമാലി.
2: ബാങ്ക് കൊടുക്കുന്നവരുടെ ശരീരം മണ്ണ് തിന്നില്ല എന്ന് കേൾക്കാനിടയായി. ഇതിൽ പ്രാമാണികമായി വല്ല സത്യവുമുണ്ടോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
3: ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഇബ്നി ആദമ യഅകുലുഹു തുറാബ്, എല്ലാ മനുഷ്യരെയും മണ്ണ് തിന്നും എന്നാണ്. ഇല്ല അജ്ബദ്ദനബ്, അവൻ്റെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം, അതായത് വാൽക്കുറ്റി എന്ന് പറയുന്ന ആ എല്ലൊഴികെ ബാക്കി മുഴുവൻ മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരെയും മണ്ണ് തിന്നുന്നതാണ്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻഹു ഖുലിഖ, അതിൽ നിന്നാണവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഫീഹി യുറക്കബു, അതിൽ നിന്ന് തന്നെ അവനെ പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ മനുഷ്യൻ്റെ ഒരസ്ഥി ഒഴികെ എല്ലാം നശിക്കും എന്നാണ്. പൊതുവെ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലെ ഒരു ചെറിയ എല്ലിൻ കഷ്ണമൊഴിച്ച് ബാക്കിയൊക്കെ മണ്ണ് തിന്നുമെന്നാണ് മേൽപ്പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ അബൂദാവൂദ് ഇബ്നു മാജാ നസൈ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഹർറമ അലൽ അർളി, നിശ്ചയമായും അള്ളാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അന്ത കുല അജസാദൽ അംബിയ, അത് നബിമാരുടെ ശരീരം തിന്നുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന്. പ്രവാചകന്മാരുടെ ശരീരം അത് മണ്ണ് തിന്നുകയില്ല, അത് അള്ളാഹു അവരുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ടെന്ന് ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്. എന്നാൽ ശുഹദാക്കൾ, ഔലിയാക്കൾ, മുഅദ്ദിനുമാർ എന്നിവരുടെ ശരീരങ്ങളും മണ്ണ് തിന്നുന്നതല്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നതിന് പ്രമാണങ്ങളിൽ യാതൊരു രേഖയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. ഇത്തരം കാര്യങ്ങൾ വഹയിലൂടെയല്ലാതെ വ്യക്തമായൊരു രേഖയില്ലാതെ, അതായത് വ്യക്തമായൊരു രേഖയില്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നതാണ് യഥാർത്ഥം. അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, അമ്മ ശുഹദാഉ വസ്സുദ്ദീഖൂന വസ്സാലിഹൂൻ, ശുഹദാക്കൾ അതേപോലെ സുദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളൊക്കെ, ഫഹാവുലായി ഖദ് ലാ തഅ്കുൽ അർദ്, ഒരുപക്ഷേ അവർക്കുള്ള കറാമത്ത് എന്നുള്ള നിലക്ക്, ലാ തഅ്കുൽ അർദു ബഅലഹും കറാമത്തൻ ലഹും, അവരെ ഒരു ആദരവ് എന്ന നിലക്ക് ഒരുപക്ഷെ മണ്ണ് അതിനെ അവരെ അവരുടെ ശരീരത്തെ തിന്നാതിരിക്കാം, വല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഫൽ അസ്ലു അന്നഹ തഅ്കുലുഹു, അടിസ്ഥാനപരമായിട്ട് ഏത് ശരീരത്തെയും മണ്ണ് തിന്നും പ്രവാചകന്മാരുടെ അല്ലാത്ത എന്നുള്ളതാണ്. വല എബുക്ക ഇല്ല അജബുദ്ധനു, ആ എല്ലിം കഷ്ണമല്ലാത്ത ബാക്കിയൊക്കെ അവർ മണ്ണ് തിന്നും എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് എന്നാണ്. അല്ലാമ ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള പറഞ്ഞതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. ലാ നഖൂലു അലല്ലാഹി മാ ലാ നഅലം, അള്ളാഹുവിൻ്റെ മേൽ നമുക്കറിയാത്തൊരു കാര്യവും നമ്മൾ പറയാൻ പാടില്ല. നഖൂലു, നമുക്ക് പറയാം, ഇന്നല്ലാ ഹർറമ അലൽ അർളി അന്തഅക്കുല അജ്സാദൽ അംബിയ, പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല, അത് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അമ്മ ഗൈറൽ അംബിയ, നബിമാരുടേതല്ലാത്തവരെക്കുറിച്ച് പല ദലീലമാന, നമ്മുടെ അടുക്കൽ തെളിവുകളൊന്നുമില്ല. ബിയന്ന അജ്സാദവും ഖത്തബുക്ക, അവരുടെ ശരീരങ്ങളൊക്കെ അതേപോലെ തന്നെ ബാക്കിയാകും എന്ന് പറയുന്നതിന് മതിയായ രേഖകളൊന്നുമില്ല. അപ്പം അത്തരം വിഷയങ്ങൾ അള്ളാഹു ആലം എന്ന് പറയുന്നതാണ് ഏറ്റവും സൂക്ഷ്മയായത്. അള്ളാഹു ആലം.
0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും. അല്ലിജാബ പ്രൊമോഷൻ സ്ലോട്ടിനാണ് നമ്മളിതുവരെ കാതോർത്തത്. നമ്മുടെ ദീനി യാത്രയിൽ മതപരമായ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അല്ലിജാബയിലൂടെ പീസ് റേഡിയോ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 അല്ലിജാബ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം വൈകുന്നേരം 7:15 എല്ലാ ദിവസവും അല്ലിജാബ പ്രക്ഷേപണം നടക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ രാത്രി നമുക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു ലൈവ് സെഷനും അല്ലിജാബക്കുണ്ട്.

0: നഫീസ പി എ താമരശ്ശേരി ചോദിക്കുന്നത് വിജയികളെ പറഞ്ഞത് കേട്ടില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ വിജയികളെ നമ്മൾ 13 പേരെ സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേരെ പറഞ്ഞു. കമാലുദ്ദീൻ, അബ്ദുൽ അസീസ് എടത്തനാട്ടുകര, സീനത്ത്, റംല കല്ലമ്പലം, നജീം, ബഷീർ തൂത, കാസിം വി പി കെ അഴീക്കൽ കണ്ണൂർ, യു പി പി ഹാരിസ് ബഹ്റൈൻ, ഇസ മുറിവഴിക്കൽ, നബീസ ഒറ്റപ്പാലം, സജന ആറാമയിൽ വയനാട്, ഷാഹിന ജമാൽ മുറിവഴിക്കൽ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ ഇവരാണ് ഇന്ന് സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേർ. അതോടൊപ്പം ചില മെസ്സേജുകൾ കൂടി വായിച്ച് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും. 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു. അൽഹംദുലില്ലാ, കൂടുതൽ അറിവുകൾ കിട്ടി. കൂടുതൽ പേരെ പരിചയപ്പെട്ടു. കാണാൻ പറ്റിയില്ലെങ്കിലും അവരുടെ സ്ഥലവും പിന്നെ പേരുകളും ഒക്കെ കേട്ടു. അൽഹംദുലില്ലാ, ഈ നന്മ എന്നെന്നും നിലനിൽക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മാഷാല്ലാ, ഈ വെളിച്ചം എനിക്ക് കിട്ടിയത് UAE ഇസ്ലാഹി സെൻ്റർ വഴിയാണ്. ഷിർക്കിൻ്റെ വഴിയിലൂടെ പോയ എനിക്ക് വെളിച്ചത്തിൻ്റെ വഴി കാട്ടി ഏത് ഇസ്ലാഹി സെൻ്ററാണ് എന്ന അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരിൻ്റെ മെസ്സേജ്. അതേപോലെ തന്നെ നബീല പെരിന്തൽമണ്ണ, ഇന്നത്തെ വിജയികളിൽ പുരുഷ മേധാവിത്വം പ്രകടമാണ്. 7 പേർ അഭിനന്ദനങ്ങൾ. റംല കല്ലമ്പലവും അവർ പിന്നെ 20 കൊല്ലം ഉണ്ടായിരുന്ന ഇസ്ലാഹി സെന്ററുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷം അവർ പങ്കുവച്ചിട്ടുണ്ട്.
1: കുട്ടി അഹമ്മദ് പേരശന്നൂർ, ഷാർജ ഇസ്ലാഹി സെന്റർ ജീവിതത്തിൽ ഉപകാരമായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരി സലാം അറിയിക്കുന്നുണ്ട്. സീനത്ത് പാലക്കാട്, ഞാൻ അടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൽകുന്നുണ്ട്. ഇൻഷാല്ലാ ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ നമുക്കിനിയും വായിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ വൈൻഡപ്പ് ടൈം ആയിട്ടുണ്ട്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഇന്ന് രാവിലെ 6 മണിക്ക് ഇൻഷാല്ലാ തുടങ്ങുന്നുണ്ട്. അതിലെ മധുരം ഖുർആനോടുകൂടി നമ്മൾ ഇന്നത്തെ ഒരു ലൈവിലേക്ക് പ്രവേശിച്ച് പുലരിവട്ടത്തിലൂടെയും ലൈവ് ക്വിസും തിരുമൊഴികളും സുബദ്ധവും സ്വരവും ഒക്കെയായി വളരെ മനോഹരമായ പ്രോഗ്രാമുകളാൽ ധന്യമായിരുന്നു ഇന്നത്തെ ഈ ഒരു ലൈവ്. ഈ ലൈവിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഇൻഷാല്ലാ മനോഹരമായ ഈ ഒരു ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ അർത്ഥവത്തായ രീതിയിൽ പ്രതിഫലിപ്പിക്കപ്പെടാൻ ആത്മാർത്ഥമായ ദുആയും പരിശ്രമവും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുണ്ടാകണം. നാഥൻ തുണക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷനിൽ ഇതുവരെയും പെരിന്തമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇൻഷാല്ലാ ഇനി നമുക്ക് നമ്മുടെ വൈ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ പീസ് റേഡിയോ വൈബ്സിലാണുള്ളത്. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ അജീബ് ഷാൻ സി എം, എന്നോടൊപ്പം ഉള്ളത്
1: ഞാൻ സുബൈർ സലഫി പട്ടാമ്പി.
0: ഓക്കെ, ഇന്നത്തെ വൈബ്സ് നമ്മൾ ആരംഭിക്കുന്നത് ഇൻസൈറ്റുമായി കൊണ്ടാണ്.
1: ആളുകള് മോർണിംഗ് ഷോ ഒക്കെ കഴിഞ്ഞ് വളരെ ആവേശത്തോടെ അതിന്റെ നല്ല ഒരു ത്രില്ലിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക.
0: യെസ്.
1: അപ്പോൾ അതിലേക്ക് ആളുകൾക്ക് ഒന്നുകൂടെ ഊർജം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു നല്ല ഇൻസൈറ്റ് കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്.
0: തീർച്ചയായും ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീവ്രതക്കും ജീർണതക്കും മധ്യ
1: ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, അതല്ലെങ്കിൽ വലിയ രീതിയിൽ ഓളമുണ്ടാക്കുന്ന ഒരു വാക്കാണ് മതമില്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ മതി എന്നത്. ഇത് വ്യത്യസ്തമായ ആളുകളിൽ നിന്നും ഇന്ന് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് യുക്തിവാദികളിൽ നിന്നും നിരീശ്വരവാദികളിൽ നിന്നും അതല്ലെങ്കിൽ മതവിരോധികളിൽ നിന്നുമെല്ലാം മാത്രം കേട്ടിരുന്ന ഇത്തരം കാര്യങ്ങൾ, ആശയങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ സകല മേഖലകളിലും കേട്ടു തുടങ്ങുന്നുണ്ട്. അതിന് വ്യത്യസ്തമായ കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും സാമൂഹികമായ ഏതൊരു വിഷയത്തെയും അതിൻ്റെ ആഴത്തിൽ നോക്കിക്കാണാത്ത വ്യക്തികളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പലപ്പോഴും വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, ഗൗരവമില്ലാതെ, നിരുത്തരവാദിത്തപരമായിക്കൊണ്ട് ഇത്തരം ചിന്തകൾ പരാറുള്ളത്. എന്നാൽ ഇത്തരം വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇത്തരം ആളുകളുടെ നിരുത്തരവാദപരമായ ഇത്തരം ആശയങ്ങൾ, അതല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ, ആ ചിന്തകളുടെ അടിസ്ഥാനം എന്താണ് എന്നും അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും എന്ന ഒരു ചിന്ത, അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, മതമേ വേണ്ട എന്ന, മതം എന്നത് ഒരു ഭാരമാണ് എന്നും മതം എന്നത് ഏതോ ഒരു കാലത്തെ പ്രാകൃതമായ മനുഷ്യരിൽ നിന്നും ഉണ്ടായ ഒരു ചിന്തയാണ് എന്നും, അതല്ലെങ്കിൽ മതം മനുഷ്യന് വ്യത്യസ്തമായ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും, മതമാണ് ലോകത്ത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്നെല്ലാമുള്ള ചിന്തകളാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത്, മതമേതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്നതുകൊണ്ട് സർവ്വമത സത്യവാദം എന്നല്ല നമ്മൾ പറയുന്ന, ഏത് മതത്തിൽ വിശ്വസിച്ചാലും പ്രശ്നമില്ല എന്നും, എല്ലാ മതത്തിലും നന്മയുണ്ട് എന്നും, എല്ലാ മതങ്ങളും സ്വീകാര്യമാണ് എന്നെല്ലാമുള്ള ചിന്തകളാണ് ഒരു ഭാഗത്തുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം രണ്ടാശയങ്ങളെയും നമ്മൾ കൃത്യമായും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മതം ആവശ്യമില്ല എന്ന് പറയുന്ന മതവിരോധത്തിൻ്റെ, മതത്തിനെതിരെ ശക്തമായി പ്രഘോഷണങ്ങൾ നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ്. ഇത്തരം ആളുകൾ പ്രധാനമായും മുന്നോട്ട് വെക്കാറുള്ള വാദങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് മതം എന്നത് പ്രാകൃതമാണ് എന്നതാണ്. അഥവാ പരിഷ്കൃതമല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നും, പുരോഗമിക്കപ്പെടാത്ത ഒരു സമൂഹത്തിൽ നിന്നും, ഏതോ ഒരു നൂറ്റാണ്ടിലെ ഏതോ ഒരു കാലത്തെ കുറച്ചാളുകളിൽ നിന്നും തുടക്കം കുറിച്ച ഒരു ചിന്തയാണ്, ആശയമാണ് എന്ന നിലക്കാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്താണ്? മതം എന്നത് ഇത്തരം ആളുകൾ വാദിക്കുന്ന രൂപത്തിൽ അതൊരു പ്രാകൃതമായ ചിന്തയാണോ? ഇത്തരത്തിൽ പരിഷ്കൃതമല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നും വന്ന ആശയമാണോ യഥാർത്ഥത്തിൽ മതം? ഒരിക്കലുമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇസ്ലാമികമായ എല്ലാ ആശയങ്ങളെയും പരിശോധിക്കുമ്പോൾ ആ ആശയങ്ങളെല്ലാം പുതിയ കാലത്തിന് കമ്പാറ്റിബിളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതൊരു വിഷയത്തെടുത്തു കഴിഞ്ഞാലും ഇസ്ലാമിൽ കൃത്യമായ ആ മറുപടി അതിനുണ്ട്. ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അതിൽ എന്ത് ചെയ്യണമെന്ന രീതിശാസ്ത്രം കൃത്യമായും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നതിനർത്ഥം എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ്, എല്ലാ കാര്യത്തിനും വിശദീകരണം നൽകുന്നുണ്ട് എന്നതല്ല. മറിച്ച് ഒരു മനുഷ്യൻ ഇത്തരം വിഷയങ്ങളെല്ലാം എങ്ങനെ നോക്കിക്കാണണമെന്നും മനുഷ്യൻ്റെ അറിവിൻ്റെ പരിധിയെയും അതിരിനെയും എതിരിനെയും എല്ലാം കൃത്യമായും പഠിപ്പിക്കുന്ന, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭൗതിക ലോകത്തെ നോക്കിക്കാണേണ്ടത് എന്നും, പാരത്രിക ലോകമെന്ന ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നെല്ലാം കൃത്യമായും വിവക്ഷിക്കുന്ന, ഏതൊരു കാലത്തെയും ഏത് ശാഖകൾ, പഠനശാഖകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കമ്പാറ്റിബിളാണ് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മറ്റ് മതങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവിക ദർശനമാണ് എന്നാണ് പറയാറുള്ളത്, മതം എന്ന് പറയാറില്ല. കാരണം ഒരുപാട് മതങ്ങൾക്കിടയിൽ ഒരു മതമല്ല ഇസ്ലാം, ഒരുപാട് ആശയങ്ങൾക്കിടയിൽ ഒരു ആശയമല്ല ഇസ്ലാം, മറിച്ച് ഇത് ദൈവീകമായ ദർശനമാണ്, ഇത് പൂർണ്ണമായും ദൈവികത അവകാശപ്പെടാൻ സാധിക്കും. വിശ്വസിക്കുന്ന, ഇത് പൂർണ്ണമായും ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും സ്രഷ്ടാവിൻ്റെ അടുക്കൽ നിന്നുമുള്ള മതമാണ് എന്ന് പൂർണ്ണമായും അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. എന്നാൽ മറ്റ് മതങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കാൻ പലപ്പോഴും അത് വിട്ടുപോയി. മനുഷ്യ ജീവിതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അത് വിട്ടുപോയി. ഭൗതികമായ മറ്റ് വിഷയങ്ങളെ ഡീല് ചെയ്യാൻ, അതിനെ നേരിടാൻ അത് വിട്ടുപോയി. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു അവകാശവാദമല്ലാതെ തന്നെ ഇസ്ലാമിനെ തുറന്ന മനസ്സോടുകൂടി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നത്, ജീവിതത്തിൽ ഒരു മനുഷ്യൻ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെടുമ്പോൾ, ജീവിതത്തിൽ ഒരു മനുഷ്യന് ഉത്തരം വേണമെന്ന് വിചാരിക്കുമ്പോൾ, ഭൗതികമായ ലോകത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ഉത്തരം ലഭിക്കേണ്ടതുണ്ടാവുമ്പോൾ, ഭൗതികമായി തന്നെ ഒരു മനുഷ്യന് പ്രശ്നം പരിഹരിക്കേണ്ടി വരുമ്പോൾ, ഒരു നന്മ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ആ നന്മയുടെ അടിസ്ഥാനം എന്താണ് എന്നും, ഒരു തിന്മ ചെയ്യുമ്പോൾ ആ തിന്മ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നും എല്ലാമുള്ള കൃത്യമായ പഠനം ഇസ്ലാം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ പരിഷ്കൃതമല്ല എന്ന് പറയുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളെ ഒന്നും വകവെക്കാതെ കേവലം ഒരു വാഗ്വാദം മാത്രം തുറന്നുവിടുന്നതാണ് കാണാൻ സാധിക്കാറുള്ളത്. രണ്ടാമതായി ഇത്തരം ആളുകൾ പറയാറുള്ളത് മതം മനുഷ്യ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് പറയുന്ന ഇത്തരം ആളുകളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡാറ്റകളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർത്തും നിരുത്തരവാദപരമായ അല്ലെങ്കിൽ തീർത്തും യാഥാർത്ഥ്യ വിരുദ്ധമായ ആശയങ്ങളാണ് ഇത്തരം ആളുകൾ പടച്ചുവിടുന്നത്. യുദ്ധം നടത്തുന്ന ഇസ്ലാമിനെക്കുറിച്ച്, അധിനിവേശത്തിൻ്റെ ഇസ്ലാമിനെക്കുറിച്ച്, താടിയും തലപ്പാവും വെച്ച തീവ്രവാദികളെക്കുറിച്ചെല്ലാമുള്ള വാദങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ മറഞ്ഞു പോകുന്നത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചിത്രങ്ങളാണ്. ഇത്തരം മീഡിയയുടെ പ്രോപ്പഗാൻഡയിൽ, ഇത്തരം ഇസ്ലാമോഫോബിയയുടെ അജണ്ടകളിൽ പെട്ടുപോകുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പേടിയോടെ മതത്തെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും ഒരു മനുഷ്യനും പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരാശയവുമായി, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലെ ഏതെങ്കിലും ഒരു വാദവുമായി ബന്ധപ്പെട്ട് തീവ്രവാദത്തിൻ്റെ ലെവലേശമന്യേ, അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കടുകുമണിയോളം ഒരു തെളിവ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആശയത്തെ അംഗീകരിക്കാമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഒരാൾക്കും തിരുത്താൻ സാധിക്കാത്ത, ഒരാളും ഇന്നേ വരെ തിരുത്തപ്പെട്ടിട്ടില്ലാത്ത, തിരുത്തിയിട്ടില്ലാത്ത ഒരു മതത്തിൻ്റെ ദർശനത്തിൽ ഇന്നും തുറന്ന പുസ്തകം പോലെ പ്രമാണങ്ങൾ തെളിവായിക്കൊണ്ട് ബാക്ക് ടു ടെക്സ്റ്റ്, ഞങ്ങൾ തെളിവുകളിലേക്ക് പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ മുസ്ലിം സമുദായം, സമൂഹം ഇവിടെയുണ്ട്. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ആളുകളെ ഒന്നും കാണാതെ കണ്ണടച്ച് വെടിവെക്കുന്ന, തീവ്രവാദത്തിൻ്റെ ആരോപണം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം മീഡിയകളുടെ അടിമകളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിൽ വളരെ ശക്തമായ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന നിഗൂഢമായ ഗ്രൂപ്പുകൾ മുഴുവൻ മുതൽ സാധാരണക്കാരായി നിഷ്കളങ്കരായിക്കൊണ്ട് ഇത്തരം മീഡിയയുടെ പ്രോപ്പഗണ്ടയിൽ അകപ്പെട്ട ആളുകൾ വരെയുമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിമുകളുണ്ട്, ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി മാറിക്കൊണ്ടിരിക്കുന്ന മതമുണ്ട്, ആ മതത്തിൻ്റെ അനുയായികളിൽ എത്ര ആളുകൾ നിങ്ങൾക്ക് തീവ്രവാദികളായി കാണാൻ സാധിക്കും? ആരൊക്കെയാണ് നിങ്ങൾ തീവ്രവാദം ആരോപിച്ചിട്ടുള്ളത്? ആ ആരോപിച്ചവരിൽ തന്നെയും ആരൊക്കെയാണ് ഇസ്ലാമിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടിട്ടുള്ളത്? ഒരിക്കലും ഇസ്ലാമിക മതപ്രമാണങ്ങളിൽ നിന്നും ഒരിക്കലും അവർക്ക് ഒരാവേശവും ഒരു പ്രോത്സാഹനവും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഹജ്ജിൻ്റെ വേളയിൽ, ഖുത്ബയിൽ, അറഫ ഖുത്ബയിൽ, ലോക മുസ്ലിങ്ങൾക്ക് മുമ്പിൽ അറഫയിൽ വെച്ചുകൊണ്ടുള്ള ഖുത്ബയിൽ കൃത്യമായും പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ട്, ഐസിസ് പോലെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നെല്ലാമുള്ള പേരിൽ വാഗ്വാദങ്ങൾ നടത്തുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾക്കും യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. മറിച്ച് അത്തരം ഗ്രൂപ്പുകളെല്ലാം തീവ്രമായ ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കക്ഷികൾ, അത്തരം കക്ഷികൾ ഇസ്ലാമിനെ ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്, അതിന് പിന്നിൽ കൃത്യമായ മുതലാളിത്ത തന്ത്രങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിഷ്കളങ്കരായ ഒരു വിഭാഗം ജനങ്ങൾ, സാധാരണക്കാർ ഇത് തെറ്റിദ്ധരിക്കുമ്പോൾ മറുഭാഗത്ത് അത് പ്രചരിപ്പിക്കുന്ന, കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ, അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അത് പ്രചരിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളും ഇവിടെയുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, എന്നെ ശ്രവിക്കുന്ന ഇൻസൈറ്റിൻ്റെ ഓരോ ശ്രോതാക്കളും നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ സമൂഹത്തിന് മുൻപിൽ ഇത് ഉറക്കെ വിളിച്ച് പറയേണ്ടതുണ്ട്. നമ്മുടെ പൊതു ഇടങ്ങളിൽ നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. നമ്മൾ തീവ്രവാദികളല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന് തീവ്രമായ വാദവുമായി ബന്ധമില്ല എന്ന് വിളിച്ച് പറയുന്നതല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനം. മറിച്ച് മുസ്ലിം എന്ന് പറയുമ്പോൾ, ഇസ്ലാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന്, സമൂഹത്തിന് അവൻ എന്ത് ഉപകാരമാണ് ചെയ്യുന്നതെന്ന കൃത്യമായ ബോധം അത് സമൂഹത്തിൽ കൃത്യമായി നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയോ, ഇത്തരം ആളുകൾ മതം വേണ്ട എന്ന് പറഞ്ഞൊരു വിഭാഗം ഇവിടെ ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് എല്ലാ മതങ്ങളും ശരിയാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. എന്താണ് ഇത്തരം ആളുകളുടെ അടിസ്ഥാനം? അവർ പറയുന്നത് എല്ലാ മതങ്ങളും നന്മയുണ്ട്, എല്ലാ മതങ്ങളും തിന്മയുണ്ട് എന്നാണ്. അങ്ങനെ നന്മ തിന്മകൾ മിശ്രിതമായ ഒരു കാര്യത്തെ ദർശനമെന്ന് പറയാൻ സാധിക്കില്ല. ദൈവികമായ സാധനത്തിൽ, ദൈവികമായ ആശയത്തിൽ ഒരിക്കലും തിന്മകൾ കലരാൻ പാടുകയില്ല. അത് ദൈവികതയുടെ അടിസ്ഥാനമാണ്. അങ്ങനെ ദൈവികമായ ഡിവൈൻ എന്ന് പറയുന്ന ഒരു റെവലേഷനിൽ യഥാർത്ഥത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള തിന്മകൾ കടന്നു വരാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ മതങ്ങളിൽ നന്മയും തിന്മയും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അവർ സൂചിപ്പിക്കുന്നത് മറ്റ് മതങ്ങളെക്കുറിച്ച് തന്നെയാണതിൽ സംശയമില്ല. മുൻപുണ്ടായിരുന്ന സമുദായങ്ങളിൽ അവതരിച്ച വേദഗ്രന്ഥങ്ങളെ പരിശോധിക്കുമ്പോൾ ആ വേദഗ്രന്ഥങ്ങളെല്ലാം കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന, അത് പഠിച്ച പണ്ഡിതന്മാർ തന്നെ അംഗീകരിക്കുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നത്. വിശുദ്ധ ഖുർആനും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും ഇവിടെ തെളിവായിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അവിടെ ഏത് മതവും ശരിയാണ് എന്ന വാദത്തിന് യാതൊരു വിലയുമില്ല. കാരണം ഏത് മതവും ശരിയാണെന്ന വാദത്തിൽ നിന്നും ഒരു മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ഒരാശയം എന്നുള്ളത് അത് ആത്മാർത്ഥതയില്ലാത്ത, അതല്ലെങ്കിൽ ആത്മാഭിമാനമില്ലാത്ത ഒരു ചിന്താധാരയാണ്. മറിച്ച് താൻ വിശ്വസിക്കുന്ന ആശയം, ഞാൻ വിശ്വസിക്കുന്ന ആശയം, ഞാൻ നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു ദർശനം, അത് പൂർണ്ണമായും ശരിയാണെന്ന് വിശ്വസിക്കൽ യഥാർത്ഥത്തിൽ തീവ്രവാദമല്ല എന്നും അത് ആത്മാർത്ഥതയാണ് എന്നുമുള്ള ബോധം ഇന്ന് സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും സഹിഷ്ണുതയില്ലാതെ സ്വന്തം ആശയം ശരിയാണ് എന്ന് പറയുന്നത്, സ്വന്തം ആശയം മാത്രമാണ് ശരിയെന്ന് പറയുന്നത്, അത് ഒരു തീവ്രവാദത്തിൻ്റെ ആരോപണമായി അല്ലെങ്കിൽ വാദമായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സഹിഷ്ണുതയില്ലാത്തവരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പലപ്പോഴും ഇത്തരം ചിന്തകളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ, ഇന്നത്തെ ക്യാമ്പസിടങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും സംവാദവേദികളും എല്ലാം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ആശയക്കാരെല്ലാം പറയാറുള്ളത് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മാത്രം തങ്ങളുടേത് മാത്രമാണ് ശരിയെന്ന് പറയുന്നതാണ്. അവിടെ യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് ലോകത്ത് ഇസ്ലാമല്ലാത്ത വേറെ ഒന്നും പൂർണ്ണമായും ശരിയല്ല എന്ന ഉറച്ച വിശ്വാസമാണ്, ആത്മാർത്ഥതയാണ്, തങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിലുള്ള പൂർണ്ണതയാണ് യഥാർത്ഥത്തിൽ അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അൽ യൗമ അക്മൽ തുലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുമ്പോൾ ആ പൂർത്തീകരിച്ച് തരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്നതും അതിൽ നിന്നൊന്നും വെട്ടിച്ചുരുക്കാനില്ല എന്നതുമാണെന്ന് മതം പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായും പറയാൻ സാധിക്കും. ഇനിയോ സഹോദരങ്ങളെ, പലപ്പോഴും ഈ മതവുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകളെല്ലാം ഇത്തരം ആളുകൾ കൊണ്ടുവരുന്ന ഒരു ചിന്ത എന്നുള്ളത് മനുഷ്യരാവുക എന്ന ഹ്യൂമാനിറ്റിയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഞാൻ മാനവികതയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണെന്ന വലിയ പോസിറ്റീവായ ചിന്തകളെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് മാനവികതയെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക, മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക? ഒരിക്കലും അത്തരം ആളുകൾക്ക് അത്തരത്തിലൊരു വാഗ്വാദം നടത്താൻ സാധിക്കുകയില്ല. കാരണം യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനവികമായ മൂല്യങ്ങൾ എന്ന് പറയുന്ന, അവൻ്റെ ഉള്ളിലുള്ള നന്മകൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം തന്നെ അത് പ്രതിഫലേച്ഛയോടുകൂടിയുള്ളതാണ് എന്നുള്ളതാണ്. ഏതൊരു നന്മകൾക്കും മനുഷ്യൻ പ്രതിഫലം കാമിക്കുന്നുണ്ട്, ഏതൊരു തിന്മകൾക്കും മനുഷ്യൻ ശിക്ഷ കാമിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ അവൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ ബാധിക്കുന്നവർക്കെല്ലാം അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെയ്തവന് ഒരുപക്ഷെ അത് താൽക്കാലികമായ ഒരു ആസ്വാദനമായിരിക്കാം, താൽക്കാലികമായ ഒരു ഗുണമായിരിക്കാം. അങ്ങനെ ഗുണം ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരിയും അത് ദോഷമായി ബാധിക്കുന്ന ആളുകൾക്ക് അത് തെറ്റുമായി മാറുന്ന ഒരു നീതിയില്ലാത്ത ലോകത്തെക്കുറിച്ച് ഒരിക്കലും ഈ മാനവികതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാൾക്കും വാഗ്വാദം നടത്താൻ സാധിക്കുകയില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മാനവികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ മതത്തിൽ മനുഷ്യത്വമില്ല എന്നും ഞങ്ങൾ മതത്തിനതീതമായ മനുഷ്യത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെല്ലാം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കാപട്യമാണ് കാണിക്കുന്നത്. അവർ കപടമായ വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും പലപ്പോഴും കാപട്യം എന്ന് പറയുമ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഭൗതികമായ ലോകത്തെ, ഈ നശ്വരമായ കേവലം ചില ആസ്വാദനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഭൗതിക ജീവിതത്തിൽ നന്മ വിതക്കുകയും അതേ നന്മകൾ കൊണ്ട് പാരത്രികമായ ലോകത്ത് വിളവെടുക്കുകയും ചെയ്യുക എന്നതാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ മതം, ദൈവികമായ ദർശനം അനിവാര്യമാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്ലാമിൻ്റെ ദൈവിക ദർശനം എന്നുള്ളത് അത് യുണീക്കാണ്. അത് ദൈവത്തിൽ നിന്നും അത് അവതീർണമായതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യനിർമ്മിതമായ ഒന്നുകൊണ്ടും ലയിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അത് ലയനത്തിനോ അത് ജീർണതക്കോ ഒരിക്കലും തരം താഴ്ന്നു പോകുന്ന ഒന്നല്ല എന്ന് നമുക്ക് ഉറച്ചു പറയേണ്ടി വരും. അത്തരത്തിൽ സർവമത സത്യവാദത്തിൻ്റെയും ഈ മത തീവ്രവാദത്തിൻ്റെയും എല്ലാം വാദങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് എന്നത് ഇസ്ലാം എന്ന ഈ മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതസ്ഥരുമായും മറ്റ് സമുദായങ്ങളുമായും മറ്റ് മനുഷ്യരുമായും ഏറ്റവും നല്ല രൂപത്തിൽ സമ്മതിക്കുന്ന, സംവേദനം നടത്തുന്ന, ഇടപെടലുകൾ നടത്തുന്ന, വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനായി മാറുകയും എന്നാൽ അതോടൊപ്പം തന്നെ മതകാര്യങ്ങളിൽ മതനിഷ്ഠ പാലിക്കുന്ന, ഇബാദത്തുകളിൽ തൻ്റെ പ്രവർത്തനങ്ങളിൽ സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ്. എന്നാൽ മറ്റെല്ലാ ആശയങ്ങൾക്കും ഉള്ള സാഹചര്യവും സ്ഥലവുമെല്ലാം ഈ ലോകത്തുണ്ട് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരെയെല്ലാം താൻ വിശ്വസിക്കുന്ന ശരിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സുന്ദരമായ സഹിഷ്ണുതയുള്ള ഒരു ലോകത്തെയാണ് യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമും കൊതിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുസ്ലിമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം എന്നത് ഒരു ബാധ്യതയോ വലിയൊരു ഭാരമോ ആയി മാറുകയില്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വീഥികളിലും യഥാർത്ഥത്തിൽ അത് കടന്നു വരും. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ അതൊരു ഭാരമായി നമുക്ക് മാറുകയില്ല. നമ്മുടെ മതം എന്നത് ഒരിക്കലും നമുക്ക് പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത വിധത്തിലൊരു നാണക്കേടായി മാറുകയില്ല. പലപ്പോഴും പുതിയ കാലത്ത് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും പല ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന സാഹചര്യം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ഒരു ഭാഗത്ത് അത്തരം ആളുകൾ മതത്തെ പൂർണ്ണമായും പിൻപറ്റുകയില്ല, മതത്തെ തൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിന് മാത്രം എടുക്കുന്ന രൂപത്തിൽ കാണുന്നു. മറുഭാഗത്ത് ഇത്തരം വാദഗതികളിൽ നിന്നും കൃത്യമായി ദീനിനെ പഠിക്കാത്തതുകൊണ്ട്, മതത്തെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാത്തതുകൊണ്ട് അത്തരം വാദഗതികളിൽ അവർ ലയിക്കപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ജീവിതത്തെ ഭൗതികമായും ആ ഭൗതികമായ ജീവിതത്തിൻ്റെ നന്മകൾ പാരത്രികമായും നേടിയെടുക്കുന്ന ഒരു ജീവിത രീതിയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മുന്നോട്ട് വെക്കേണ്ടത്. അള്ളാഹു അത്തരത്തിൽ ജീവിച്ച് മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക് നൽകി. അനുഗ്രഹ കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാല്ലാ, ഷംജാസ് കെ അബ്ബാസ് ആണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ചേർന്നത്.
1: തീവ്രതക്കും ജീർണതക്കും മധ്യ എന്ന മധ്യമ നിലപാടിന്റെ പ്രാധാന്യത്തെയായിരുന്നു ഈ കഴിഞ്ഞ ഇൻസൈറ്റിലൂടെ നമ്മോട് സംസാരിച്ചത്.
0: ഇപ്പൊ ഇങ്ങനെ ശ്രോതാക്കളെ, നമ്മള് ചായയൊക്കെ കുടിക്കണ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ.
1: സ്വാഭാവികമായിട്ടൊന്ന് കുളിച്ച് ഒരുങ്ങിയ ആളുകൾ, പുരുഷന്മാരൊക്കെ പ്രത്യേകിച്ചൊന്ന് അവരുടെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റാക്കി നിൽക്കുന്നൊരു സമയമായിരിക്കും.
0: യെസ്, ഇപ്പോൾ ഉമ്മമാരാണെങ്കിലും സ്വാഭാവികമായിട്ടും മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാം, അല്ലെങ്കിൽ പേരക്കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. സ്കൂൾ ബസ് വന്നോ, ചില വീട്ടിൽ കുട്ടികൾ പോയിട്ടുണ്ടാവും, ചിലവർ പോകാൻ റെഡിയായി നിൽക്കിയെടുക്കാനും ചിലവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാനും. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ഇമ്പമാർന്ന ഗാനം കേൾക്കാമെന്ന് തോന്നുന്നുണ്ട്.
1: സ്വരം അല്ലേ?
0: യെസ്,
1: നമുക്ക് മനോഹരമായ ഒരു ഗാനത്തിലൂടെ ഇന്നത്തെ സ്വരത്തിലേക്ക് കടക്കാം.

0: അൽഹംദുലില്ലാഹ്. നല്ല ഒരു മനോഹരമായ ഗാനം, മ്യൂസിക്കിൻ്റെ അകമ്പടികൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാതെ, ആകെ ബഹളമയങ്ങളൊന്നുമില്ലാതെ ചിന്തിപ്പിക്കാവുന്ന വളരെ മനോഹരമായൊരു ഗാനം ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്.
1: അടുത്ത സ്വാഭാവികമായിട്ടും നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്.
0: വെള്ളിയാഴ്ച നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പലപ്പോഴായി ആളുകൾ ഈ ഒരു റേഡിയോൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് വൈകിപ്പോകരുത്, പള്ളിയിലേക്ക് യാതൊരു കാരണവശാലും നമ്മൾ വൈകി എത്താതിരിക്കാൻ നേരത്തെ പുറപ്പെട്ട് വൃത്തിയായി അണിഞ്ഞൊരുങ്ങി ആദ്യ സ്വഫ് കിട്ടുമോ എന്ന് പരിശോധിക്കണം. പല ആളുകളും കടയും കറ്റുകാർക്ക് ലീവൊക്കെ എടുത്തിട്ട് പിന്നെ വൈകി എത്തുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്, നമുക്ക് അതിനൊക്കെ ലീവ് തന്നിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ ലേറ്റായി എത്തുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുരുഷന്മാരൊക്കെ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായി ഇന്നത്തെ ഖുത്ബ കേൾക്കണം, അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പഠിക്കണം എന്നൊരു നല്ല മനസ്സോടുകൂടെ പ്രാർത്ഥനയോടെ പുറപ്പെടാൻ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുക. അതിനൊക്കെ പുറപ്പെടാൻ നല്ല ആരോഗ്യം വേണമല്ലോ.
1: യെസ്, പറ്റുമെങ്കിൽ സ്ത്രീകളും അല്ലേ, കഴിയുന്ന ആളുകൾ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ പള്ളിയിൽ പോയി ഖുത്ബ ശ്രവിക്കാൻ നിങ്ങളും അതിനുള്ള തയ്യാറെടുപ്പ്, അതേ നമ്മുടെ വീട്ടിലെ പണികൾ അതിനനുസരിച്ച് നേരത്തെ ക്രമീകരിച്ച് ഇതിന് തയ്യാറാവണമെന്നുള്ളത് അറിയിക്കുകയാണ്.
0: നമുക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് കാതോർക്കാം.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ സി വി ജയദേവൻ, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് സഫീർ എന്നിവരാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.
0: ആസ്മയും ആയുർവേദ ചികിത്സയും.
2: ഇന്ന് ലോകത്താകെ മരണനിരക്കിൻ്റെ 70% വരുന്നത് 4 പ്രധാന രോഗങ്ങൾ വഴിയാണ്. ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ, പ്രമേഹം എന്നിവയാണിവ. ലോകത്ത് ആകെ ആസ്മ രോഗികളുടെ 1/10 ഇന്ത്യയിലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നത് കോട്ടക്കൽ വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജയദേവൻ സാറാണ്. നമസ്കാരം സാർ. ഇന്ന് ഏകദേശം 1.5 to 2 crore വരെ ഇന്ത്യക്കാർ ആസ്മ രോഗികളാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്താണ് ആസ്മയുടെ പ്രധാന കാരണങ്ങൾ?
3: ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനമായും നമ്മൾ സാധാരണ പറയാറുള്ള അലർജി തന്നെയാണ്. ശ്വാസകോശത്തിന് പറ്റാത്ത, ശരീരത്തിന് പറ്റാത്ത, പുറമേ നിന്നുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ മാറ്റിമറിക്കുന്ന അലർജി എന്ന് പറയുന്ന ഘടകം കൊണ്ടാണ് പൊതുവെ നമ്മുടെ ഇടയിൽ ധാരാളമായി ആസ്മ കണ്ടുവരുന്നത്. ഇത് ഭാരതത്തിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ, മൊത്തം കണക്ക് വെച്ച് നോക്കുമ്പോൾ, അത് ലോകത്ത് ഉള്ള മൊത്തം ആസ്മയിലെ ആസ്മ രോഗികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കേരളത്തിലും ഇത്തരത്തിലുള്ള ആസ്മ രോഗം വരുന്നതിന് ഒട്ടേറെ കാരണങ്ങൾ ഉണ്ട്. ഇതിൽ പ്രധാനമായും നമ്മുടെ അടുത്ത് വരുന്ന ആശുപത്രികളെ സമീപിക്കുന്ന രോഗികളുടെ അടിസ്ഥാന കാരണം അലർജി തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ മറ്റൊട്ടനവധി ഘടകങ്ങൾ ആസ്മ രോഗത്തിന് കാരണമാകുന്നുണ്ട്. പലപ്പോഴായി വരുന്ന ശ്വാസകോശത്തിന് വരുന്ന തകരാറുകൾ, രോഗാണുക്കളെ കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടുകൾ, പഴുപ്പുകൾ, ഇതെല്ലാം ശ്വാസകോശത്തെ ശ്വാസം എടുക്കുന്നതിനും വിടുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുകയും അത് ആസ്മയായി പ്രകടമാകുകയും ചെയ്യാറുണ്ട്. അത് പല തരത്തിലുള്ള രോഗാണുക്കൾക്കുണ്ട് ഇതുണ്ടാകാം. മറ്റു ഒട്ടനവധി ഘടകങ്ങൾ പ്രധാനമായും ആഹാരവും അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന പിരിമുറുക്കവും മറ്റ് ഘടകങ്ങളും, ആഹാരത്തിനും മാനസിക ഘടകങ്ങൾക്കും അപ്പുറത്ത് ഒട്ടനവധി ഘടകങ്ങൾ സാധാരണ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പുറമേ നിന്നുള്ള ഘടകങ്ങൾ, ഒട്ടനവധി ഘടകങ്ങൾ രോഗികൾക്ക് ആസ്മ ഉണ്ടാക്കാറുണ്ട്.
2: സാർ സൂചിപ്പിച്ച പോലെ പ്രതിരോധ ശക്തി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് സാർ പറഞ്ഞല്ലോ. നമ്മുടെ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമായിരുന്നു നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നെല്ല്, മറ്റ് ഒരുപാട് പൊടി ഉണ്ടാവുന്ന സാഹചര്യങ്ങളോട് എക്സ്പോസ് ചെയ്തിട്ട് പോലും ആളുകൾക്ക് അത്രയധികം രോഗങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇത് പ്രതിരോധ ശക്തിയിലെ ഒരു കുറവ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ?
3: തീർച്ചയായും. പ്രതിരോധ ശക്തിയിൽ ഒട്ടന ഒരു വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 or 10 യാത്ര ചെയ്യുമ്പോൾ തിരിച്ചെത്തി കഴിയുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമാണ് ചിലപ്പോൾ ഒരു രോഗാണുബാധ ഉണ്ടാകുന്നത്, മറ്റുള്ളവർക്ക് രോഗാണുബാധ ഉണ്ടാകുന്നില്ല. അത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. രോഗത്തെ തടുക്കുന്നത്, രോഗത്തെ പ്രതിരോധിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തന്നെയാണ്. പ്രതിരോധ ശക്തി എന്നത് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഘടകം തന്നെയാണ് ശരീരത്തിൽ. അതിനുവേണ്ടിയാണ് നമ്മൾ പലപ്പോഴും മരുന്നുകൾ കൊടുക്കുന്നതും ആഹാരം കൊടുക്കുന്നതും ജീവിത രീതികൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് ആസ്മ എന്ന് പറയുന്നത് ഈ പ്രതിരോധ ശക്തി, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയുടെ ഉണ്ടാകുന്ന അമിതമായ പ്രതിരോധമാണ്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് രോഗികളടുത്ത്, വളർത്തുന്ന നായ യജമാനനെ കടിക്കുന്നത് പോലെയാണ്. പ്രതിരോധ ശക്തി എന്നുള്ളത് ശരീരത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ്. എന്നാൽ അത് അമിതമാകുമ്പോൾ അത് ശരീരത്തിൻ്റെ ദോഷമായി വരുന്നു. ശ്വാസകോശത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഘടകങ്ങളെ, പൊടിപടലങ്ങളെ, അലർജി ഘടകങ്ങളെ തടുക്കുകയും അതിനെ തടുക്കാനുള്ളൊരു പ്രതിരോധം ശരീരം സൃഷ്ടിക്കുകയും വേണം. എന്നാൽ അത് അധികമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു പൊടി തട്ടുമ്പോഴേക്കും, ചെറിയൊരു യാത്ര കഴിയുമ്പോഴേക്കും തന്നെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകാത്തൊരു ഘടകം കൊണ്ട് പോലും ചിലർക്ക് ശ്വാസകോശത്തിൽ അമിതമായ ഒരു പ്രതികരണം ഉണ്ടാകുകയും ശ്വാസ തടസ്സം നേരിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇത് പ്രതിരോധവുമായി നേരിട്ട് ശാരീരിക പ്രതിരോധവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. അത് ആസ്മ മാത്രമല്ല, മറ്റ് ഒട്ടനവധി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സന്ധികളിലൊക്കെ വേദന വരുന്ന രക്തവാദം, അതുപോലെ തന്നെ ആമവാദം തുടങ്ങിയ, നമ്മൾ സാധാരണ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയും, റുമാറ്റിക് ഡിസീസ്, അത്തരത്തിലുള്ള സന്ധി രോഗങ്ങൾ എന്ന് വേണ്ട, പ്രധാനപ്പെട്ട നമ്മൾ ഇപ്പോൾ കേരളീയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി രോഗങ്ങളുടെ അടിസ്ഥാന കാരണം പ്രതിരോധ ശക്തിയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്.
2: ഈ പ്രതിരോധ ശക്തിയിലെ മാറ്റങ്ങൾക്ക് ഒരു പ്രധാന കാരണം മാറുന്ന ജീവിതശൈലി ആയിരിക്കുമല്ലോ. എന്തെല്ലാം പ്രധാനപ്പെട്ട ജീവിതശൈലി വ്യതിയാനങ്ങളാണ് ആസ്മ രോഗത്തിലേക്ക് എത്തിച്ചേരുന്നത്?
3: നമ്മുടെ പ്രധാനമായും ഇപ്പോൾ രോഗങ്ങളെ രണ്ടായിട്ട് വേണമെങ്കിൽ വർഗീകരിക്കാം, ലോകത്തുള്ള എല്ലാ രോഗങ്ങളെയും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രോഗാണുക്കളെ കൊണ്ടുണ്ടാകുന്നതാണ്, മറ്റൊന്ന് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ബ്രോഡായിട്ട് രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും. മനുഷ്യൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ, കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടെ ഒരു പരിധി വരെ നമ്മൾക്ക് രോഗാണുക്കളെ കൊണ്ടുള്ള രോഗങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കോളറ, ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും കോളറ നമുക്കൊരു പരിധി വരെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷയരോഗം ഒരു കാലത്ത് വളരെയധികം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ക്ഷയരോഗമുള്ള ഒരാളെ സമൂഹത്തിൽ പൊതുവായി മറ്റു ജനങ്ങളുടെ ഇടയിൽ പാർപ്പിക്കാൻ പോലും അനുവദിക്കാതെ കുന്നിൻ്റെ മുകളിലൊക്കെ ഉള്ള സാനിറ്റോറിയം പോലുള്ള ടി ബി സാനിറ്റോറിയത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് അന്നത്തെ രോഗങ്ങളൊന്നും ക്ഷയരോഗമൊന്നും അത്ര ഗൗരവത്തിൽ ഇപ്പോൾ ഇന്ന് സമൂഹത്തിലില്ല. അതുപോലെ തന്നെയാണ് കുഷ്ഠമായാലും എന്തിനു പകർച്ച കൊണ്ടുണ്ടാകുന്ന ഒട്ടനവധി രോഗങ്ങൾ, മലമ്പനി പോലുള്ള രോഗങ്ങളടക്കം നമുക്ക് ഇന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടായാലും അല്ലെങ്കിൽ ചിലതരം വാക്സിനേഷൻ്റെ പ്രത്യേകത കൊണ്ടായാലും ഒക്കെ നമുക്ക് അത്തരത്തിലുള്ള രോഗങ്ങളെ അതിജീവിക്കാൻ അതിനെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ ജീവിതം മൊത്തം ഇപ്പോൾ തകരാറിലാണ്. നമ്മൾ ഉറങ്ങുന്നത് സമയത്ത് ഉറങ്ങുന്നില്ല, കൃത്യമായി നമുക്ക് ആഹാരം കഴിക്കാൻ സമയം കിട്ടുന്നില്ല, നമ്മൾ യാത്രകൾ ചെയ്യുന്നതിൽ നമുക്ക് ക്രമമില്ല, നമുക്ക് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ നമുക്ക് പണ്ടുള്ള മൂല്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു, മതപരമായ കാര്യങ്ങളിൽ അതിലുണ്ടായിരുന്ന വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുണ്ടായിരുന്ന മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ആധുനിക മനുഷ്യൻ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായതോടുകൂടി നമ്മൾക്ക് ജീവിതശൈലിയിൽ വളരെയധികം വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. ഈ വ്യതിയാനം തന്നെയാണ് നമുക്ക് ആസ്മ പോലെയുള്ള ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു വരുന്ന അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം, എല്ലുകൾക്കുണ്ടാകുന്ന തേച്ചിൽ, ഹൃദ്രോഗം, കൊളസ്ട്രോള്, അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭപാത്രത്തിലെ മുഴകൾ, ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റ്, ചെറിയ ചെറിയ മുഴകൾ, തൈറോയ്ഡിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സമൂഹത്തിൽ കണ്ടുവരുന്ന രോഗമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൈറോയ്ഡിൻ്റെ അസുഖങ്ങൾ, ഇത്തരം രോഗങ്ങൾ എല്ലാം ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന ഒരു ഗണത്തിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ആസ്മ അതിൽ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം തന്നെയാണ്.
2: ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്ന ഒരു വിഷയം അമിത മാനസിക സമ്മർദ്ദമാണ്. ഇത് ആസ്മയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
3: നേരിട്ട് ഉള്ള ബന്ധമുണ്ട്. ഒരു മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിലുമാകാം, വളരെ ഗൗരവമുള്ള രീതിയിലുമാകാം. ഒരു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ജോലിസ്ഥലത്ത് നേരിടുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വിഷമം അത്രയും മതി ഒരു ആസ്മയ്ക്ക് കാരണമാകാൻ. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ സ്ട്രെസ് എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ചും കൂടി മറ്റൊരർത്ഥത്തിൽ ടെൻഷൻ എന്നൊക്കെ പറയും. ഇത് മതി, ഇത്രയും ചെറിയ ഒരു ഒരു മാനസികമായൊരു വിഷമം, അത് നമുക്ക് മറ്റൊരാൾക്ക് തോന്നുമ്പോൾ തോന്നും അത്, ഇത് മറ്റൊരാൾക്ക് കാണുമ്പോൾ തോന്നും അത് അത്ര വലിയൊരു കാര്യമാണോ എന്നൊക്കെ നമുക്കൊരു പക്ഷേ സംശയം തോന്നാം. പക്ഷേ അത് മതി, ഒരു ഒരു സ്കൂൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചറുടെ കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം, അവർക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഗൃഹാന്തരീക്ഷത്തിൽ, വീട്ടിനുള്ളിൽ, അതുപോലെ തന്നെ പൊതുവായി നമ്മൾ പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന പൊതു സമൂഹത്തിൽ, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ, നമ്മളെ തൊഴിലിടങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ, നമ്മൾക്ക് ചിലപ്പോൾ അത് നമുക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ അത് വലിയ മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുകയും അത് പുറത്ത് നമുക്ക് പ്രകടിപ്പിക്കാനോ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അത് ആസ്മയുടെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് തന്നെ ആസ്മയായി രൂപാന്തരപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ പലപ്പോഴും രോഗികളോട് പറയാറുണ്ട്, ഈ ശ്വാസം മുട്ട് എന്ന് പറയുന്നത് മനസ്സിൻ്റെ മുട്ട് തന്നെയാണ് എന്ന്. അതായത് മനസ്സിലെ സംഘർഷമാണ് ആസ്മയ്ക്ക് കാരണമാകുന്നത്. മനസ്സിലെ സംഘർഷം ലഘൂകരിക്കുമ്പോൾ സ്വാഭാവികമായും ആസ്മ മാറുന്നതായിട്ടും കാണാറുണ്ട്.
2: സാർ സൂചിപ്പിച്ച പോലെ ശരീരവും മനസ്സും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൽ അധിഷ്ഠിതമായാണല്ലോ ആയുർവേദ ചികിത്സകളെല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ആസ്മ, അലർജി മുതലായ രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സ എന്തെല്ലാമാണ്, അവ എത്രമാത്രം ഫലപ്രദമാണ്?
3: ആയുർവേദത്തിലെ ചികിത്സാരീതികളിൽ പ്രധാനമായും ശരീരത്തിൽ തന്നെ, ശാരീരികമായ ഘടകത്തിൽ തന്നെയാണ് കൂടുതലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കഷായങ്ങളും മരുന്നുകളും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായി എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപനങ്ങളിൽ കിട്ടി വരുന്ന ലഭ്യമാകുന്നിട്ടുള്ള ദശമൂലകടത്രയം കഷായം, ബലാജീരകാദി കഷായം, വ്യാഘ്രയാദി കഷായം, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് അറിയുന്നതാണ് താലിസപത്രാദി വടകം. ഇത്തരത്തിലുള്ള ഒട്ടനവധി മരുന്നുകൾ, ലേഹ്യങ്ങളായിട്ട് താമ്പൂല ലേഹ്യം, ദശമൂല രസായനം, ദശമൂല ഹരിതകി, ഒട്ടനവധി മരുന്നുകൾ നമ്മൾക്ക് കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ആയുർവേദ രംഗത്ത് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. അതുതന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഔഷധമായിട്ട് കൊടുത്തു വരുന്നത്. പക്ഷേ അതല്ലാത്ത രീതിയിൽ നമ്മൾ ഒട്ടനവധി നിർദ്ദേശങ്ങൾ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. അത് പ്രധാന കാരണം ജീവിതശൈലി എന്ന ഒരു ഘടകം പോലെ തന്നെ മറ്റൊരു ഘടകം ആഹാരമായതുകൊണ്ടാണ്. അപ്പോൾ ആഹാരത്തിലുള്ള ഒട്ടനവധി നിയന്ത്രണങ്ങൾ ഞങ്ങൾ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകി വരാറുണ്ട്.
2: ചില പ്രത്യേക ആഹാരങ്ങൾ കഴിച്ചാൽ രോഗം വർദ്ധിക്കുന്നതായി ചില രോഗികൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തെല്ലാമാണ് ആസ്മ രോഗി ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്?
3: പൊതുവായി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങളാണ് ഒരു രോഗി ഒഴിവാക്കേണ്ടത്. അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ, ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ എല്ലാവരും വെള്ളം കുടിക്കുമ്പോൾ എന്തെങ്കിലും പാനീയങ്ങളിലൊക്കെ ഐസ് ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുക. അതൊന്നും എല്ലാവരുടെ ശരീരത്തിനും പറ്റിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ പഴയ ആഹാരങ്ങൾ, വീണ്ടും വീണ്ടും വേവിച്ച് കഴിക്കുന്ന ആഹാരങ്ങൾ, വളരെ നമുക്ക് ചുരുക്കി പറയാവുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങളൊന്നും തന്നെ കഴിക്കരുത്. അത് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്ന ഒരു പ്രത്യേകതയൊന്നുമില്ല. വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും ദഹിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ ആസ്മ രോഗി കഴിക്കാൻ പാടില്ല. കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ ദഹന പ്രക്രിയയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ ആസ്മ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ചികിത്സയിൽ നമ്മൾ അത്തരം ഘടകങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ആസ്മ പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഏതാഹാരം കഴിക്കണം, ഏതാഹാരം കഴിക്കാൻ പാടില്ല എന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അത് ഏത് ഒഴിവാക്കുമ്പോഴാണോ കൂടുതലായിട്ട് നമുക്ക് ശരീരത്തിന് ആസ്മ ഒഴിവാക്കാൻ കഴിയുന്നത്, അത്തരത്തിലുള്ള ആഹാരം രോഗി സ്വയം തിരഞ്ഞെടുത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ചില ആഹാരങ്ങൾ നമ്മൾ ചില രോഗികളോട് പറയാറുണ്ട്, ചിലപ്പോൾ പയർവർഗ്ഗങ്ങൾ കഴിക്കരുത്, അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കരുത് എന്ന്. പക്ഷേ മറ്റു ചില രോഗികൾക്ക് അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ദഹനപ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉണ്ടാകാത്ത രീതിയിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ദഹിക്കുന്ന വളരെ ലൈറ്റായ ലളിതമായ ഭക്ഷണ രീതിയാണ് ഒരു ആസ്മ രോഗി ജീവിതത്തിൽ ശീലിക്കേണ്ടത്. അതിൽ പൊതുവേ നമ്മൾ സസ്യബുക്കുകളായിരിക്കണം, സസ്യബുക്കുകൾ മനുഷ്യന് അടിസ്ഥാനപരമായി സസ്യബുക്കായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആയുർവേദം അങ്ങനെ പ്രത്യേകിച്ച് അനുശാസിക്കുന്നുമില്ല. സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ എന്ന് ആയുർവേദത്തിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ ദഹനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടിയും ശരീരത്തിന് എളുപ്പം ദഹിപ്പിക്കാൻ എളുപ്പമുള്ളത് സസ്യാഹാരം ആണെന്ന് പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാംസാഹാരവും കഴിക്കാം, പക്ഷെ അത് എളുപ്പത്തിൽ ദഹിക്കുന്നതായിരിക്കണം. എന്തായാലും ആഹാരം ആസ്മയുടെ കാര്യത്തിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് രോഗി സ്വയം തിരഞ്ഞെടുക്കേണ്ടതാണ്. ചില ആഹാരങ്ങൾ രോഗി സ്വയം മാറ്റി വെക്കേണ്ടതാണ്. ഈ തിരഞ്ഞെടുപ്പ് രോഗി തന്നെയാണ് നടത്തേണ്ടത്. ചില ആഹാരങ്ങൾ സ്വയം ഒഴിവാക്കേണ്ടതാണ്.
2: ആസ്മ ഒരു മാറാവ്യാധിയാണ് എന്നാണ് പൊതുവെ ധാരണ. ആസ്മ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗമാണോ?
3: ആസ്മ ചികിത്സിച്ചാൽ മാറും. ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും മാറുന്ന രോഗമാണ് ആസ്മ. ശ്വാസം മുട്ട് അല്ലെങ്കിൽ ആസ്മ പൊതുവെ മാറാത്ത രോഗമാണെന്ന് ഇന്ന് കേരളത്തിൽ സമൂഹത്തിൽ പൊതുവെ ഡോക്ടർമാർ തന്നെ രോഗികളോട് പലപ്പോഴും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ രോഗം മാറില്ല, ഇത് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗമാണ്, ഇത് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് കൊണ്ട് നടക്കാവുന്ന രോഗമാണ്, പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഡോക്ടർമാർ തന്നെ രോഗികൾക്ക് കൊടുക്കുന്നത്. ഇതാണ് ആസ്മ മാറാതിരിക്കാനുള്ള പ്രധാന കാരണം. രോഗം മാറാൻ വേണ്ടിയാണ് ഡോക്ടറെ സമീപിക്കുന്നത്. രോഗി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടറോട് സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഈ രോഗം മാറില്ല എന്ന്. അതോടുകൂടി തന്നെ ഈ രോഗിയുടെ രോഗം മാറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും അതുപോലും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതായത് ശാരീരികമായ ഘടകങ്ങൾ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ചില സ്ട്രക്ചർ, അതായത് ചില യന്ത്രങ്ങൾ, നമ്മൾ കുറേ ഈ ശ്വാസകോശം എന്ന് പറയുന്നത് വലിയൊരു യന്ത്രമാണ്, അതിനുള്ളിൽ ചെറിയ ചെറിയ ഘടകങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള നമ്മളുടെ യന്ത്ര തകരാറുകൾ വന്നാൽ, അത് വളരെ നീണ്ടകാലം ശ്വാസരോഗങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ ന്യൂമോണിയ പോലെ രോഗങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ, വേണ്ടത്ര ചികിത്സകൾ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടോ, രോഗാണുക്കളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടോ, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശ്വാസകോശ രോഗങ്ങൾ കൊണ്ട് ശ്വാസകോശത്തിന് കേടുവരുന്ന തരത്തിലുള്ള ഘടകങ്ങൾ കൊണ്ടാണ് ആസ്മ മാറാതിരിക്കുന്നത്. അത്തരം ആസ്മകൾ ഒഴിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ആസ്മകളെല്ലാം തന്നെ, അതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ എന്ന് പറയും. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള യന്ത്രങ്ങൾ, അതിനാണ് നമ്മൾ അനാറ്റമി എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ തകരാറാണ് നമുക്ക് ശ്വാസം കിട്ടാതെ വരിക. ശ്വാസം വേണ്ടത്ര വലിച്ച് ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ പുറത്തു വിടുമ്പോൾ ചെയ്യുമ്പോൾ വിഷമങ്ങൾ നേരിടുക, ഇത് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്രധാനമായും ആസ്മ കൂടുതലും കാണുന്നത് അത്തരത്തിലുള്ള ആസ്മയാണ്. അതുകൊണ്ട് ഉള്ളിൽ തകരാറ് വരാത്ത, യന്ത്ര തകരാറ് വരാത്ത എല്ലാ ആസ്മയും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഈ ധാരണ, അതായത് ആസ്മ മാറില്ല, മാറാത്ത രോഗമാണ്, കൊണ്ടു നടക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ള മിഥ്യാധാരണ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതാണ്. ഈ ആസ്മ ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലോകം മുഴുവൻ ഈ രോഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ദിവസത്തിൽ ഈ സന്തോഷ വിവരം, ഒരു ആസ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികളോട് എനിക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം, ആസ്മ മാറാത്ത രോഗമല്ല, ചികിത്സിച്ചാൽ മാറുന്ന രോഗമാണ് ആസ്മ.
2: ഒരുപക്ഷെ നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചികിത്സാ രീതിയുടെ പലപ്പോഴും ലക്ഷ്യമായിട്ട് പോലും ചികിത്സകർ പറയുന്നത് ജീവിതശൈലിയിൽ, ജീവിത ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ്മെൻ്റ് മാത്രമേ സാധ്യമാവുള്ളൂ, രോഗം പൂർണ്ണമായി ഭേദമാകില്ല എന്നുള്ള ഒരു തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ് പലപ്പോഴും ചികിത്സകരുടെ അടുത്തു നിന്ന് പോലും ലഭിക്കുന്നത്. തീർച്ചയായും രോഗികൾക്ക് ഏറെ ആശ്വാസപ്രദമായ ഒരു ആത്മവിശ്വാസം പകരുന്നതായ ഒരു വാർത്തയാണ് നമ്മുടെ സാറ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആയുർവേദ കോളേജിൽ പ്രധാനമായും എന്തൊക്കെ ചികിത്സാ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്?
3: കോളേജിൽ ഇപ്പോൾ നമ്മൾ തുടർന്ന് വരുന്ന രീതി എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ കൂടെ മറ്റ് ശാസ്ത്രശാഖകൾ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s മുതൽ നമ്മളിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ യോഗയുടെ കുറേ സങ്കേതങ്ങൾ, അതുപോലെ തന്നെ ആധുനിക സങ്കേതങ്ങളായിട്ടുള്ള ട്രാൻസാക്ഷൻ അനാലിസിസ്, ഹിപ്നോതെറാപ്പി തുടങ്ങിയ പല ചികിത്സാ രീതികളുടെയും സങ്കേതങ്ങൾ, അത് നേരിട്ടല്ല, അതിൻ്റെ സങ്കേതങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടുതലായും നമ്മൾ ചെയ്തു വരുന്ന രീതി 10 രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ക്യാമ്പിൻ്റെ രൂപത്തിൽ 25-30 പേർക്ക് ഒന്നിച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ആസ്മയെ പറ്റിയും ആഹാരത്തെ പറ്റിയും ശരീരത്തിലെ ഘടക ഈ ആസ്മയ്ക്ക് ആസ്മ ഉണ്ടാക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും തിയറി ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും അവർ ചെയ്യേണ്ട ആഹാര ശീലിക്കേണ്ട ആഹാര രീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടും ഇടയ്ക്കൊക്കെ വിശ്രമത്തിന് വേണ്ടി അവർക്ക് ചില കളികൾ, ഞങ്ങളതിന് ഹാപ്പി അസംബ്ലി എന്നാണ് പറയുക, അത്തരത്തിലുള്ള ചെറിയ ഗ്രൂപ്പ് ആക്ടിവിറ്റികളും ചെയ്തുകൊണ്ട് ഒരു ജീവിതത്തിൽ മൊത്തം അവർക്ക് വളരെ കോളേജിൽ പെട്ടെന്ന് വരുമ്പോൾ അതുവരെ അവർ ശീലിച്ച ഒരു രീതികളിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഒരു പുതിയ ജീവിത സാഹചര്യത്തിൽ 10 ദിവസം അവർ കഴിയുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ശരീരത്തിന് കിട്ടുന്ന, ശരീരത്തിന് മനസ്സിനും കിട്ടുന്ന ഒരു റിലാക്സേഷൻ, അതുവഴി ആസ്മ രോഗത്തിനുള്ള ശമനം, അത്തരത്തിലുള്ളൊരു വഴിയാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ കോളേജിൽ തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായി നമ്മളത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 100+ ക്യാമ്പുകൾ നമ്മൾ ക്യാമ്പസിൽ നമുക്ക് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗിക്ക് അത് ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസമാകുമ്പോഴേക്കും വലിയൊരു ആത്മവിശ്വാസം, ഇത് രോഗം മാറും, മാറുന്ന രോഗമാണ്, ആഹാരവും ജീവിത രീതികളും ജീവിതശൈലിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറും, നമ്മുടെ ശരീരത്തിനുള്ളിൽ വലിയ തകരാറുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തന സംബന്ധമായ പ്രശ്നം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് മാറും എന്നുള്ളൊരു ആത്മവിശ്വാസം പകരാനും പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകളും അല്ലെങ്കിൽ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഹേലറും മറ്റു മരുന്നുകളും എല്ലാം ഉപേക്ഷിച്ചതായിട്ട് അവർ സന്തോഷപൂർവ്വം പറയാറുണ്ട്. അതുമാത്രമല്ല അവർ അതോടുകൂടി നമ്മുടെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും വർഷങ്ങളോളം നീണ്ട ബന്ധം നമ്മുടെ സ്ഥാപനമായി പുലർത്തുകയും ഇടയ്ക്ക് അവിടെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് കാരണം അവർക്ക് മാറില്ല എന്ന ഒരു പക്ഷേ ഉറപ്പിച്ചിരുന്ന ഒരു രോഗം പൂർണ്ണമായും മാറിയതിലുള്ള സന്തോഷം കൊണ്ടാവാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കോളേജിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതി നമ്മുടെ അനുഭവത്തിൽ വളരെ ഫലപ്രദം തന്നെയാണ്.
2: സർ, അവസാനമായി ആസ്മ ചികിത്സയിൽ മരുന്നല്ലാത്ത മറ്റു ചികിത്സകളുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് അടുത്ത മാസത്തോടുകൂടി റംസാൻ വ്രതമൊക്കെ ആരംഭിക്കുന്നതാണ്, ഉപവാസം മുതലായ ചികിത്സാ രീതികൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്?
3: തീർച്ചയായും വളരെ ഫലപ്രദമായ ഒരു രീതിയാണ് ഉപവാസ ചികിത്സ. ആയുർവേദത്തിൽ അതിനെ ലംഘനം എന്നാണ് പൊതുവെ പറയുന്നത്. നമ്മുടെ ഉപവാസത്തിൻ്റെ രീതി പലതരത്തിൽ ഉപവാസം ചെയ്യാം. അത് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് 7 ദിവസം പൂർണ്ണമായും ആഹാരം ഒഴിവാക്കിക്കൊണ്ട് മരുന്നുകളും ഒഴിവാക്കിക്കൊണ്ട് 1 മണിക്കൂർ കൂടുമ്പോൾ 1 ഗ്ലാസ് വെള്ളം നിർബന്ധമായും രോഗിക്ക് നൽകിക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ചികിത്സയുടെ തുടക്കത്തിൽ വയറിളക്കം കൊടുക്കും, മരുന്ന് കൊടുക്കും. അങ്ങനെ രാവിലെ വയറിളക്കി 8-10 തവണ വയറ്റിൽ നിന്ന് പോയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആദ്യ ദിവസം മുതൽ നമ്മൾ പിന്നെ ഒന്നും കൊടുക്കില്ല, ഒരു ഭക്ഷണമൊന്നും കൊടുക്കില്ല. ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ 14 ദിവസം പട്ടിണി കിടന്നാലും, പൂർണ്ണമായും പട്ടിണി കിടന്നാൽ പോലും മനുഷ്യന് യാതൊരു തരത്തിലുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് പെട്ടെന്ന് ആഹാരം ഒഴിവാക്കാന്ന് കേൾക്കുമ്പോൾ ഒരു ഭയമാണ് ഉള്ളത്, മരിച്ചു പോകുമോ അല്ലെങ്കിൽ ഉറക്കം വരുമോ തലവേദന വരില്ലേ എന്നൊക്കെയാണ് സാധാരണ എല്ലാവരും ചോദിക്കാറ്. ഒരിക്കലുമില്ല. 1 മണിക്കൂർ കൂടുമ്പോൾ ഒരു നുള്ള് ഉപ്പിട്ടുകൊണ്ട് വെള്ളം കുടിച്ച്

0: അതുകൊണ്ട് ആഹാരം നിയന്ത്രിക്കുമ്പോൾ അത് മനസ്സിന് കൂടെ നല്ലതാണ് എന്ന് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നുണ്ട്. ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹിന്ദുമതത്തിൽ വളരെ സാധാരണമായിട്ട് ഉള്ളതാണ് ഉപവാസം എന്ന് പറയുന്നത്. പല അതിനുവേണ്ടി നീക്കിവെച്ച ദിവസങ്ങൾ തന്നെ ഹിന്ദുമത വിശ്വാസികൾ സാധാരണ ചെയ്തു വരുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ തന്നെ എല്ലാ മതവിശ്വാസങ്ങളുടെയും ഭാഗമാണ് ഉപവാസം. ആയുർവേദത്തിലും ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും അത് ഒരു പ്രത്യേക രീതിയിൽ ചികിത്സാ പദ്ധതിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആസ്മയിൽ വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എത്രയോ പേർക്ക് ഉപവാസ ചികിത്സ കൊണ്ട് രോഗം മാറിയതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉപവാസ ചികിത്സ അല്ലെങ്കിൽ ലംഘനം, ആയുർവേദ രീതിയിൽ പറഞ്ഞാൽ ലംഘനം, ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി തന്നെയാണ്.
1: ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജയദേവൻ സാറാണ്. സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു.
2: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് ആസ്മയും അതുപോലെ തന്നെ അതിന് വേണ്ട ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്.
3: നമ്മോട് സംസാരിച്ചത് അറിയപ്പെടുന്ന ഡോക്ടർ സി വി വിജയദേവൻ, നമ്മുടെ പ്രിൻസിപ്പളാണ്, കോട്ടക്കൽ ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള സി വി ജയദേവൻ സാറായിരുന്നു.
2: അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് സഫീർ, അദ്ദേഹം കോട്ടക്കൽ ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്.
3: മാഷാ അല്ലാ, രണ്ടുപേരും ആ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ്. നമുക്ക് ഈ സംസാരം ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ ആയുർവേദ വിഷയങ്ങൾ കൂടുതൽ ജനങ്ങൾ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് ഈ ചർച്ച പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്.
2: യെസ്.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമുക്ക് പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്ന വേളയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ സദാസമയവും അതിൻ്റെ പകല് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും. ഒരു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ടല്ലോ, ഖൈറു യൗമി, ഏറ്റവും ഉത്തമമായ പകൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് യൗമുൽ ജുമാഅയാണ്. ഖിയാമന്നാൾ സംഭവിക്കുന്നത് യൗമുൽ ജുമാഅയാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ, ആദം നബി അലൈഹി സ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് യൗമുൽ ജുമാഅയാണ്, ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് അവൻ്റെ ഫദലുകളൊക്കെ, സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ടുന്ന ദിവസമാണ് ഈ യൗമുൽ ജുമാഅ എന്ന് പറയുന്നത്.
2: അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിൽ രാവിലെ നിർബന്ധമായി ഒരു സത്യവിശ്വാസി ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്, സുന്നത്തായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്.
3: പ്രാർത്ഥനയെ പഠിപ്പിച്ചു തരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന് മുമ്പ് ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അവൻ വീണ്ടും ഉറക്കിലേക്ക് പോകുന്നത് വരെയുള്ള ആ ഒരു സമയത്ത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട വ്യത്യസ്ത പ്രാർത്ഥനകളും ദിക്റുകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി അവൻ അവൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിത്യാനുഷ്ഠാനെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്നും രാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആ. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദൽ യൗമി വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫി ഹാദൽ യൗമി വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വ സൂഇൽ കിബരി رب اعوذ بك من عذاب في النار وعذاب في القبر. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, അസ്ബഹ്ന അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല. ഈ പ്രഭാതത്തിൽ മുഴുവൻ ആധിപത്യവും അല്ലാഹുവിനെ മാത്രമായിരിക്കെ ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സർവസ്തുതിയും അല്ലാഹുവിനെ മാത്രമാകുന്നു. യഥാർത്ഥ ആരാധ്യനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, അവനാണ് രാജാധിപത്യം. വലഹുൽ ഹംദു, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവന് മാത്രമാണ് സ്തുതികളെല്ലാം, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു, എൻ്റെ രക്ഷിതാവേ, ഈ ദിനത്തിലെ നന്മയും ശേഷം

0: ഉള്ള ദിനങ്ങളിലെ നന്മയും ഞാൻ എന്നോട് തേടുകയാണ്. വഅഊദു ബിക മിൻ ശരി മാ ഫി ഹാദൽ യൗമി വശരി മാ ബഅദഹു. അല്ലാഹുവേ, ഈ ദിനത്തിലെ തിന്മയിൽ നിന്നും ശേഷമുള്ള ദിവസങ്ങളിലെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. റബ്ബി അഊദു ബിക മിനൽ കസലി വസൂ ഇൽ കിബരി. അല്ലാഹുവേ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിലെ ദുരിതങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് റബ്ബേ. റബ്ബി അഊദു ബിക മിൻ അദാബിന്നാരി വഅദാബിൽ ഖബർ. എൻ്റെ റബ്ബേ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം, രണ്ട് ഭാഗങ്ങളായിക്കൊണ്ട് പഠിക്കാം. ആദ്യം അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാഹി والحمد لله أسبحنا أسبح الملك لله لا إله إلا الله وحده لا شريك له له الملك وله الحمد له الملك وله الحمد له الملك وله الحمد وهو على كل شيء قدير وهو على كل شيء قدير وهو على كل شيء قدير وهو على كل شيء قدير له الملك وله الحمد وهو على كل شيء قدير. ഈ ഒരു പ്രാർത്ഥന നാം എല്ലാ ദിവസവും ചൊല്ലേണ്ടതുണ്ട്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. എല്ലാവരും ഇതുവരെയുള്ള ഈ ഒരു ഭാഗം പഠിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞത് നമ്മൾ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളിലെ ചില പ്രാർത്ഥനകൾ മാത്രമാണ്. ഇന്നത്തെ പ്രാർത്ഥനകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ്.
2: എല്ലാവരും അതൊരു കുറഞ്ഞ സമയത്തിനിടക്ക് നമുക്ക് ചൊല്ലിയെടുത്ത് പഠിക്കാൻ പറ്റാവുന്ന സിമ്പിളായ പ്രാർത്ഥനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷയും നമ്മുടെ നേട്ടവും ഒരു വിശ്വാസിൻ്റെ ഗുണവും എന്ന് പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന യോജിക്കുന്ന ഒരു മനസ്സുണ്ടാവുന്ന ഒരു ഫക്കീറിനെ പോലെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ആവശ്യങ്ങൾ നിരത്തി ചോദിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ പതിവാക്കാൻ ശ്രദ്ധിക്കാം.
1: ഭൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
2: നമ്മുടെ മക്കള് സ്വാഭാവികമായും അവർക്ക് ഒരുപാട് പ്രോഗ്രാം എപ്പിസോഡ് ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ പ്രായത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്.
1: അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമരത്തണലിൽ എന്നുള്ളത്.
2: ഒരുപാട് കാലമായി നമ്മളത് ആരംഭിച്ച് ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ട് പോയി. ഇപ്പോഴും അത് തുടർച്ചയായി നല്ല ഒരു ഫീഡ്ബാക്കോടുകൂടെ തന്നെ അത് വന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഭൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് ഷമീൽ ടിയും ജൗഹർ ഒഴുകൂരുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അവരിന്ന് പറയുന്ന വിഷയം എന്നുള്ളത് സ്വർഗം, സന്തോഷലോകം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളാണ്.
2: നമുക്ക് പൂമരത്തണലിൽ അനുഭവിക്കാം, ആസ്വദിക്കാം.
3: പൂമരത്തണലിൻ്റെ സമയമാകുമ്പോൾ പീസ് റേഡിയോയുടെ മുന്നിലേക്ക് ഓടിയെത്തുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ കൂട്ടുകാരുടെ സന്തോഷങ്ങൾക്കൊപ്പം കൂടാൻ പൂമരത്തണലിലൂടെ MS എത്തുകയാണ്. ഇന്ന് MS ഒറ്റയ്ക്കല്ല, MS കൂടെ ഒരതിഥി കൂടിയുണ്ട്. ആരാണെന്നറിയോ? മുമ്പ് നമ്മുടെ പൂമരത്തണലിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മോടൊപ്പം കൂട്ടുകൂടാനെത്തിയിരുന്ന ജൗഹറാണ് ഇന്ന് നമ്മോടൊപ്പം പൂമരത്തണലിൽ സംവദിക്കാനെത്തുന്നത്. ജൗഹർ, പൂമരത്തണലിലേക്ക് സ്വാഗതം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, എന്നെ ഓർമ്മണ്ടോ?
3: തീർച്ചയായും ജൗഹറിനെ നമുക്ക് ഓർമ്മയില്ലാതിരിക്കോ? അന്ന് ഒരു നല്ല പാട്ടുമായി നമ്മളോടൊപ്പം കൂട്ടുകൂടിയ വ്യക്തിയായിരുന്നു ജൗഹർ. ഇന്നും അതുപോലെ കൂട്ടുകാർക്ക് ഒരുപാട് വിഭവങ്ങളുമായി നമ്മോടൊപ്പം ജൗഹർ ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒരിക്കൽ കൂടി ജൗഹറിനെ നമ്മുടെ പൂമരത്തണലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൗഹർ, ഇന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പാട്ടാണോ കഥയാണോ എന്താണ് ജൗഹർ കരുതി വച്ചിട്ടുള്ളത്?
4: എം എസ്, ഇന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ വളരെ മനോഹരമായ ഒരു പാട്ടും അതോടൊപ്പം ചെറിയ കഥകളുമായിട്ട് നമുക്കങ്ങനെ ഉഷാറായിട്ട് പോകാം.
3: തീർച്ചയായും ജൗഹറിൻ്റെ പാട്ട് കേൾക്കാൻ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ടിലേക്ക് പ്രവേശിക്കാം. സ്വാഭാവികമായും ഒരടിപൊളി പാട്ടാണ് നമ്മുടെ കൂട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു പാട്ട് തന്നെയല്ലേ ജൗഹർ ഇന്നുമുള്ളത്?
4: തീർച്ചയായും ഇന്ന് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ചുമാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കൂട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോണത്.
3: മാഷാല്ലാ, സ്വർഗത്തെക്കുറിച്ചുള്ള പാട്ടാണോ? അപ്പോ ഏറെ ഹൃദ്യമായിരിക്കുമല്ലോ അത്.
4: അതെ, വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇൻഷാല്ലാ നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരവും ഹൃദ്യവുമായ, കൂട്ടുകാർക്കൊക്കെ ഏറ്റുപാടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ് ഇൻഷാല്ലാ നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്.
3: പറഞ്ഞോളൂ.
4: ചില കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്.
3: ഏയ്, അതിന് സാധ്യതയില്ല. നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാ ആഴ്ചയും ഈ സമയമാകുമ്പോൾ പീസ് റേഡിയോക്ക് മുന്നിൽ ഓടിയെത്തുന്നത് പൂമരത്തണലിൽ കേൾക്കാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും എല്ലാവരും ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്, അല്ലേ കൂട്ടുകാരെ?
4: ഓക്കെ, നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പാടാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം.

0: മാഷാല്ലാ, വളരെയധികം മനോഹരമായ വരികൾ ഉൾക്കൊള്ളുന്ന നല്ലൊരു പാട്ടാണ് ജൗഹറിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. നമുക്ക് ആ പാട്ടിൻ്റെ വരികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ കൂട്ടുകാരെ? ആദ്യത്തെ രണ്ട് വരികൾ നോക്കൂ. ജൗഹർ, ഒന്നുകൂടെ ആ ആദ്യത്തെ രണ്ട് വരികൾ മാത്രമൊന്ന് പാടുമോ? സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആർക്കായാലും, നമ്മെപ്പോലെയുള്ള കൂട്ടുകാർക്കായാലും ആർക്കായാലും വളരെയധികം കൊതി തോന്നും. നമ്മളെല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത് അവിടെ എത്താനാണല്ലോ. സ്വാഭാവികമായും ആ സ്വർഗത്തെക്കുറിച്ചുള്ള രണ്ട് വരി ഒരിക്കൽ കൂടി കേൾക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് കൊതിയാവുന്നു.
1: ശരിയാ, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അവിടെ എത്താനും അതിലുള്ള ഓരോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഓരോ അനുഗ്രഹവും ആസ്വദിക്കാൻ എല്ലാവർക്കും കൊതിയാണ്. അതിനു വേണ്ടിയാണ് നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ. നമുക്കൊന്നുകൂടെ പാടാം അല്ലേ?
0: തീർച്ചയായും.

0: സ്വർഗത്തിലെത്താനുള്ള ഒരുപാട് വഴികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇൻഷാഅല്ലാ നമ്മുടെ ഈ പാട്ടിൻ്റെ അവസാനം വരെ എന്തൊക്കെയാണ് ആ മാർഗങ്ങളെന്നാണ് പറയാൻ പോണ്. പക്ഷേ അതിനു മുമ്പ് സ്വർഗത്തെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നമ്മുടെ MS നമുക്ക് നൽകും.
1: കൂട്ടുകാരെ, നമ്മുടെ ഈ പാട്ടിൻ്റെ ആദ്യത്തെ രണ്ടു വരിയിൽ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും നല്ല വിശദീകരണമായി നമുക്ക് സ്വർഗത്തിന് തോന്നുന്നത്. എന്നുവെച്ചാൽ സ്വർഗം സന്തോഷത്തിൻ്റെ ലോകമാണ് അല്ലേ? എല്ലാവിധ സന്തോഷങ്ങളുടെയും, ഒരുപക്ഷെ നമ്മളിവിടെ നമുക്ക് അവധിക്കാലമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ മുറ്റത്ത് കളിക്കുമ്പോൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉപ്പയോ ഉമ്മയോ അതല്ലെങ്കിൽ ജ്യേഷ്ഠനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ നമ്മെ ചീത്ത പറഞ്ഞെന്നു വരാം. അവര് നമ്മുടെ നന്മക്ക് വേണ്ടി പറയുന്നതാണ്. എങ്കിലും പലപ്പോഴും നമുക്ക് നമ്മുടെ കളി അവസാനിപ്പിച്ച് അവരുടെ വാക്കുകൾ കേട്ട് തിരിച്ചു പോരാൻ ഒരു വിഷമം തോന്നാറില്ലേ? എന്നാൽ നമ്മൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാലോ, സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, എന്നുവെച്ചാൽ നമുക്ക് വെറുപ്പ് തോന്നുന്നതോ പോട്ടെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കു പോലും നമുക്കവിടെ കേൾക്കേണ്ടി വരികയില്ല. ഒരു പ്രവൃത്തി പോലും നമുക്ക് ഇഷ്ടമില്ലാത്തത് ആരും നമ്മളോട് ചെയ്യുകയില്ല. അങ്ങനെ നമുക്ക് സന്തോഷം മാത്രം നൽകുന്ന ഒരു ലോകമാണ് സ്വർഗം എന്നാണ് ആദ്യ വരിയിൽ, ഈ പാട്ടിൻ്റെ ആദ്യ വരിയിൽ ജൗഹർ നമുക്ക് വേണ്ടി പാടിത്തന്നത്. ഒപ്പം സ്വർഗം ആശ്വാസത്തിൻ്റെ കൂടി കേന്ദ്രമാണ് അല്ലേ ജൗഹർ?
0: ശരിയായി MS സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ തന്നെ ആ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ മനോഹാരിതയും അതിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്തു തന്നെയാലും അവിടേക്ക് എത്താനുള്ള ഓരോ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി റെഡി ആയിട്ടില്ലേ കൂട്ടുകാരെ?
1: അതെ, നമ്മുടെ കൂട്ടുകാരെ ഓരോ പൂമരത്തണലിലെ എപ്പിസോഡുകളിലും കേൾക്കുന്ന നന്മകൾ അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന നല്ല കൂട്ടുകാരാണ് നമുക്കുള്ളത്. ജൗഹർ, സ്വർഗത്തെക്കുറിച്ച് മുമ്പ് എവിടെയോ കേട്ടൊരു പാട്ടിപ്പോൾ ഓർമ്മ വരുന്നു അല്ലേ? സ്വർഗം എന്തായിരുന്നു പാട്ട്?
0: MS നമ്മുടെ പൂമരത്തണലിലൊക്കെ ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു പാട്ടുണ്ട്.
1: അതെ അതെ, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്.
0: ആകാശം പോലെ വിശാലം
1: തുടങ്ങുന്ന അത് തന്നെ. അതൊന്ന് പാടുവോ ജൗഹർ? വളരെയധികം സ്വർഗത്തെക്കുറിച്ചുള്ള വിശദീകരണം നമ്മൾ പറയാൻ ഒരുങ്ങുമ്പോൾ അത് പറയുന്നതിലേറെ ആ പാട്ട് പാടിയാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലെന്ന പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണത്. അതുകൊണ്ട് അതൊന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ജൗഹർ ഒന്ന് പാടുവോ?
0: ശരിക്കും ഈ ഒരു പാട്ടിൽ തന്നെ അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒരു പാട്ടിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടുന്ന സ്വർഗം എത്ര മനോഹരമായിരിക്കും. നമുക്ക് ആ പാട്ടിലേക്കൊന്ന് പോവാം.
1: ശരി.

0: ഇനിയും ആ പാട്ടിന്റെ വരികൾ ബാക്കിയുണ്ട്. പക്ഷേ ഇതുവരെ പാടിയ ആ വരികളിൽ തന്നെ സ്വർഗത്തെക്കുറിച്ച് എത്ര മനോഹരമായാണ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ? സ്വർഗം എന്താണ് ആദ്യത്തെ വരി ജൗഹർ?
1: സ്വർഗം ആകാശം പോലെ വിശാലമാണ്. ആകാശമല്ല, അതിനേക്കാൾ വിശാലമാണ് ആകാശം പോലെ വിശാലം. പിന്നെ രണ്ടാമത്തെ വരി എന്തിയാറോ കൂട്ടുകാരെ? സ്വർഗം അരുവികൾ ഒഴുകുന്ന ലോകം. അരുവികൾ ഒഴുകുന്ന താഴ്ഭാഗത്തുകൂടി, ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എം എസ്, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗലോകം എത്ര മനോഹരായിരിക്കും.
0: തീർച്ചയായും, പാലിന്റെയും തേനിന്റെയും ഒക്കെ അരുവികൾ ഒഴുകുന്ന
1: മനോഹരമായ സ്വർഗലോകം.
0: അടുത്ത വരി എന്തായിരുന്നു സ്വർഗത്തെക്കുറിച്ച്?
1: അടുത്ത വരി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എങ്ങനെയാ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക?

0: അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം കാട്ടിത്തരാനും അതിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കുവാനും.
1: സത്യത്തിൽ അതേ വരികൾ തന്നെയാണ് നമ്മൾ ഈ എപ്പിസോഡിന്റെ ആദ്യത്തിൽ പാടി വന്ന പാട്ടിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും വരിയും അല്ലേ? എന്താണ് ആ മാർഗങ്ങളെന്ന് നമുക്ക് കാട്ടിത്തരാൻ വന്നിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിക്കുന്ന വരികളായിരുന്നല്ലോ നമ്മൾ ആദ്യം പാടി വെച്ച പാട്ടിലെ അവസാന വരികൾ, അല്ലേ ജൗഹർ?
0: ശരിയാ, നമ്മൾ ആദ്യം പാടി വെച്ച പാട്ടിന്റെ അവസാന വരികൾ

0: സ്വർഗം കാട്ടിത്തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മിലേക്ക് അയച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ ചില ചര്യകൾ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പഠിക്കാം.
1: ഇൻഷാ അല്ലാഹ്, അത് പഠിക്കുന്നതിന് മുമ്പ് നേരത്തെ സ്വർഗത്തെക്കുറിച്ച് പാടിയ പാട്ടില്ലേ, അതിന്റെ അടുത്ത വരികളുടെ കൂടെ ആശയം നമുക്കൊന്ന് നോക്കിയാലോ.

0: മാഷാല്ലാ, കോപ്പകളും സോഫകളും പച്ചപ്പരവതാനികളും ഒക്കെ ഉള്ള ആ സ്വർഗീയ ലോകം, അതുപോലെ ഈ ലോകത്ത് നമുക്ക് ആൺകുട്ടികൾക്കൊക്കെ പട്ടുവസ്ത്രം അനുവദനീയമല്ലെങ്കിലും പരലോകത്തെത്തുമ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അതുപോലെയുള്ള മുന്തിയ ഇനം പട്ടുവസ്ത്രങ്ങളും ഒക്കെ നൽകപ്പെടുന്ന ആ സ്വർഗീയ ലോകം, ആ ലോകത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ആ സ്വർഗത്തിൽ കടക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകൂടി ചെയ്യുന്നു.
1: ആമീൻ. ശരിക്കും ഈ ഒരു പാട്ട് പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വർഗത്തെ ഇങ്ങനെ കാണുകയാണ്. നമ്മൾ താഴ്ഭാഗത്തുകൂടി ഇങ്ങനെ അരുവികൾ ഒഴുകുന്ന ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നല്ല മനോഹരമായ അരുവികളാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും, അവിടെ നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഓരോ അനുഗ്രഹവും ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു മനസ്സിനും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളാണ് നമുക്കവിടെ ഉള്ളത്. ഇതിൻ്റെ അടുത്തൊരു വരി കൂടെ ഉണ്ട് എം എസ്, നമുക്കതൊന്ന് പാടിയാലോ?
0: തീർച്ചയായും.

0: അതെ, ഇപ്പോൾ നമ്മൾ പാടി വച്ച ആ വരികളിലുണ്ടല്ലോ. നോക്കൂ കൂട്ടുകാരെ, നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ കൊച്ചനുജന്റെ അല്ലെങ്കിൽ അനുജത്തിയുടെ നമ്മളെക്കാൾ താഴെയുള്ള ആ ചെറിയ കുട്ടികളുടെ കളികളും കുസൃതികളും അവരുടെ വികൃതികളും ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറില്ലേ? അവരെ നമുക്ക് ഉമ്മ വെക്കാനും അവരെ കൂടുതലായി സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ അവരുടെ കുസൃതികളും എല്ലാം കാണുമ്പോൾ തോന്നാറുണ്ട്. അതുപോലെ സ്വർഗത്തിലും നമുക്ക് സന്തോഷം നൽകാനായി മുത്തുപോൽ പൈതങ്ങൾ, അല്ലെ? ആ വരികൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. മുത്തുപോലുള്ള പൈതങ്ങൾ, ചെറിയ കുട്ടികൾ നമുക്കിടയിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് സ്വർഗത്തിൽ ഒരുപാട് സന്തോഷം പകരുന്നൊരു കാഴ്ചയായിരിക്കും. ഒപ്പം മുന്തിരിത്തോപ്പുകൾ, മിന്നിത്തിളങ്ങുന്ന താരകങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ആ സ്വർഗം, അതെത്ര മനോഹരമായിരിക്കും, അല്ലെ ജൗഹർ?
1: ശരിയാ, നമ്മുടെ ചുറ്റും ഓടിക്കളിക്കുന്ന നല്ല വെളുത്ത മുത്തുപോലെയുള്ള നല്ല വസ്ത്രം ധരിച്ച ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ, നമ്മൾ ആകാശത്തേക്കൊക്കെ നോക്കിയാൽ വാരി വിതറിയ പോലെ താരങ്ങളെ കാണാം. എന്നാൽ അതിലേറെ മനോഹരമായിട്ട് നമുക്ക് സ്വർഗത്തിൽ ഇൻഷാ അള്ളാ കാണാൻ പറ്റും.

ഇത് കഴിഞ്ഞിട്ടുള്ളവരെന്താണെന്നറിയോ, നമ്മൾ ഈ ഭൂമിയിലൊക്കെ ഒരുപാട് കൊട്ടാരങ്ങളും വലിയ വലിയ വീടുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ സ്വർഗത്തിൽ നമ്മൾ കാണാൻ പോകുന്ന വീടിനെ കുറിച്ച് പറയുന്നതെന്താണെന്നറിയോ, മണി

മാഷാല്ലാ, മണിമേടകൾ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ജൗഹർ സൂചിപ്പിച്ചു, നമ്മൾ ഈ ഭൂമിയിലുള്ള വീടുകളുമായോ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കാഴ്ചകളുമായോ ഒന്നും സാമ്യമുള്ളതല്ല സ്വർഗത്തിലുള്ളതൊന്നും. എങ്കിലും നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള ഒരു വീട്, ഒരു പക്ഷേ നമ്മളെ വീടൊക്കെ അല്പം ചെറുതായിരിക്കാം, എന്നാലും നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ ഒരുപാട് വലിയ വലിയ വീടുകൾ? നമ്മളൊക്കെ ഒരു പക്ഷേ ചില സമയത്ത് കൊതിച്ചു പോയിട്ടുണ്ടാവാം. അത്രയും നല്ല സുഖസൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല വീട് നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊതിച്ചു പോയിട്ടുണ്ടാവാം അല്ലേ? ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും അതുപോലുള്ള വീടുകൾ ഉണ്ടാക്കാനും ഒന്നും സാധ്യമല്ലല്ലോ. ഇനി നമുക്ക് പണമുണ്ടെങ്കിൽ തന്നെ അതുപോലെ ദൂർത്തിൻ്റെ അംശങ്ങളൊക്കെ വരുന്ന വലിയ വീടുകൾ നമ്മൾ ഉണ്ടാക്കുകയില്ല. എന്നാൽ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത് വലിയ വലിയ വീടുകൾ, മണിമേടകൾ എന്നൊക്കെ സൂചിപ്പിക്കുന്ന വരികളാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ജൗഹർ പാടിത്തന്നത്. അതൊക്കെ ലഭിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിലോ നമ്മൾ പൂമരത്തണ്ണിലായാലും മറ്റു പ്രോഗ്രാമുകളിലും മദ്രസയിൽ നിന്നും എല്ലാം കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ, നമസ്കാരം പോലുള്ള അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ഉമ്മയും ഉപ്പയും അനുസരിക്കുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരുടെ ജീവിതത്തിൽ വന്നാൽ നമുക്കെല്ലാവർക്കും സ്വർഗം നേടാൻ കഴിയും. അങ്ങനെയെങ്കിൽ ജൗഹർ, നമ്മൾ ആദ്യം തുടങ്ങിവെച്ച വരി ഒന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ. ആ പാട്ട്

0: സ്വർഗത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനു ശേഷമുള്ള വരികളിൽ പറയുന്നത് ആ സ്വർഗത്തിലേക്ക് എത്താനുതകുന്ന എല്ലാ മാർഗങ്ങളും നമുക്ക് ആര് കാണിച്ചു തന്നിട്ടുണ്ട്?
1: നമ്മുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്.
0: അതെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ത്യാഗങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും അക്രമങ്ങളും എല്ലാം അനുഭവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് ഈ സ്വർഗത്തിലേക്കുള്ള ഓരോ മാർഗങ്ങളും പറഞ്ഞു തരാനും എത്തിച്ചു തരാനും ഒക്കെയായിരുന്നു, അല്ലേ?
1: ശരിയാ. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ പോലും നമ്മെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. കാരണം നമ്മൾ സ്വർഗത്തിൽ എത്തൂലേ എന്നുള്ള ഒരു ഭയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടിയിരുന്നു.
0: അതെ, നമ്മെക്കുറിച്ച് വളരെയേറെ ആകുലതപ്പെട്ട, നമുക്ക് വേണ്ടി എല്ലാ സമയത്തും പ്രാർത്ഥിച്ച, നമ്മെ വളരെയധികം സ്നേഹിച്ച ആ റസൂലിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ റസൂല് പഠിപ്പിച്ച ഓരോ മാതൃകകളും ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാണ്. പ്രത്യേകിച്ചും ഈ അവധിക്കാല സമയത്ത് നമുക്ക് ആ ചര്യകളും നബിയുടെ സുന്നത്തുകളുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് ഈ പാട്ട് തിരഞ്ഞെടുത്തതും. കൂട്ടുകാർക്കായി ഈ പാട്ടിലൂടെ ചില ഉപദേശങ്ങൾ നൽകുന്നതും അതെല്ലാം പ്രാവർത്തികമാക്കാൻ നമ്മുടെ പൂമരത്തലിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാരും തയ്യാറാണ് എന്നതുകൊണ്ട് നമ്മൾ ഈ പാട്ടിലൂടെ തന്നെ ആ റസൂലിൻ്റെ നല്ല ചര്യകളെ, നേരത്തെ നമ്മൾ വർണ്ണിച്ച പോലെ ആ സ്വർഗത്തിലേക്ക്, ആ മനോഹരമായ സുന്ദരമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ നബിയുടെ ചര്യകൾ ഉൾക്കൊള്ളുന്ന അടുത്ത വരികളിലേക്ക് ജൗഹർ നമുക്ക് പോകാം.
1: പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു വിശദീകരണം വേണ്ടേ? കാരണം നമ്മൾ അടുത്ത വരിയിൽ വരി എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു സംശയം കൂട്ടുകാർക്കുണ്ടാവും. ശരിക്കും നമ്മൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം അതിരാവിലെ സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേൽക്കുന്നൊരു സമയമുണ്ടല്ലോ, അവിടെ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ പിൻപറ്റേണ്ടത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ കണ്ണു തുറക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃക നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഈ പാട്ടിലെ അടുത്ത വരി. നമുക്ക് ശ്രദ്ധിക്കാം.
0: തീർച്ചയായും.

0: മാഷാല്ലാ, നമ്മൾ ഉണരുമ്പോൾ മുതൽ നമ്മുടെ റസൂലിൻ്റെ മാതൃക ചര്യകൾ നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് നമ്മളിപ്പോൾ ജൗഹറിൽ നിന്നും കേട്ടുകഴിഞ്ഞത്.
1: അല്ല എം എസ്, എനിക്കൊരു സംശയം. നമ്മൾ ഉണരുമ്പോൾ എന്തോ ഒന്ന് ഉരുവിട്ട് എണീക്കണമെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടുകാർക്ക് അത് അറിയോ? എന്താ അവിടെ ചെല്ലാനുള്ളത്? പ്രസൂ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചത് എന്താ നമ്മുടെ കൂട്ടുകാർക്ക് അറിയോ?
0: പിന്നെ നമ്മുടെ കൂട്ടുകാർക്കറിയാം. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മുമ്പ് പൂമരത്തണലിൻ്റെ ഒരു എപ്പിസോഡിലൂടെ ഈ ഒരു പ്രാർത്ഥന അവർ എണീക്കുന്ന സമയത്ത് കാണുവാൻ വേണ്ടി അവരുടെ ബെഡ്റൂമിൽ അവരുടെ കൈകൾ കൊണ്ട് മനോഹരമായി എഴുതി വെക്കാൻ ഒരാക്ടിവിറ്റിയായി മുമ്പ് എം എസ് അവർക്ക് നൽകിയിരുന്നു. സ്വാഭാവികമായും നമ്മുടെ ഈ പൂമരത്തണൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം. ഇനി അഥവാ ഏതെങ്കിലും കൂട്ടുകാർക്ക് അതറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്കൊന്ന് സൂചിപ്പിച്ചു കൊടുത്താലോ?
1: ശരിയാ, ചിലപ്പോൾ ചെറിയ അനിയന്മാരൊക്കെ ഉള്ള വീടുകളിൽ ചിലപ്പോൾ ആ സ്ലിപ്പ് ചിലപ്പോൾ അവരൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. ചില വികൃതി കുട്ടികളൊക്കെ നമ്മുടെ പൂമരത്തണൽ കേൾക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ അനിയന്മാരൊക്കെ ചിലപ്പോൾ. എൻ്റെ ഒരു സംശയം മാത്രമാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാവരും നല്ല കുട്ടികളാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്ത് വെക്കുന്ന കുട്ടികളാണ്. എന്നാലും അവർക്ക് വേണ്ടി ചെറുതായൊന്ന് സൂചിപ്പിക്കാം അല്ലേ?
0: തീർച്ചയായും. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ.
1: ഒന്നുകൂടെ പറയണോ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ.
0: ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടുവേണം നമ്മൾ എണീക്കാൻ. അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ അടുത്ത വരിയിൽ പറഞ്ഞില്ലേ, ഉറങ്ങാൻ കിടന്നാലും ചെയ്യാം. എന്നുവെച്ചാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതുവരെ അതിനിടയ്ക്കുള്ള ഏതൊക്കെ സമയമുണ്ടോ ആ സമയത്തെല്ലാം നമുക്ക് നമ്മുടെ ദൂതനിൽ നല്ല ചര്യയുണ്ട് എന്നാണ് ഈ പാട്ട് നമുക്ക് വേണ്ടി സൂചിപ്പിക്കുന്നത്. അത്തരം ഒരുപാട് മാതൃകളെക്കുറിച്ച് ഇനിയും നമുക്കറിയേണ്ടതുണ്ട്. ഈ പാട്ടിൻ്റെ ബാക്കി കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് ജൗഹറിൽ നിന്ന്. പക്ഷേ ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ പാട്ടിൻ്റെ ബാക്കി ഭാഗവും ഒപ്പം നമുക്കറിയേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും എല്ലാം അടുത്ത എപ്പിസോഡ് വരെ നീട്ടിവെക്കുകയാണ്. കൂട്ടുകാർ അതെല്ലാം കേൾക്കാനുള്ള ആകാംക്ഷയിലാണെന്നറിയാം. എങ്കിലും നമ്മുടെ പൂമരത്തണലിൻ്റെ സമയം ഇന്നിവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാരോടൊപ്പം പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞുമെല്ലാം പങ്കുചേർന്നത് ജൗഹർ ഒപ്പം കൂട്ടുകാരുടെ സ്വന്തം എം എസും. ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത് അല്ലെങ്കിൽ അതിൽ അല്ലെ കുരുന്നകൾ അടക്കം അല്ലെങ്കിൽ വലിയ ആളുകളടക്കം ഈ പൂമരത്തണലിൽ ലയിച്ച് പോയി എന്നുള്ളതാണ്.
3: കുട്ടികളുടെ ആ ഒരു മനസ്സറിഞ്ഞ് പൾസറിഞ്ഞുകൊണ്ട് ആ വിഷയത്തെ ശരിക്കും അവർക്കിടയിലേക്ക് അവർക്കിടയിൽ ഒരാളായിക്കൊണ്ട് അല്ലെങ്കിൽ രണ്ടാളും നന്നായിട്ട് ആങ്കറിങ് ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. നല്ല കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരോട് ഒപ്പം ചേരാൻ കഴിഞ്ഞു. സന്തോഷം.

0: ഇനി നമ്മൾ ചില എഴുത്തുകളുടെ ശബ്ദ ആവിഷ്കാരത്തിലേക്കാണ് കിടക്കുന്നത്. അത് ഇത് പറഞ്ഞപ്പോൾ ശ്രോതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടാവും. എന്താണ്?
1: നുറുങ്ങുകൾ.
0: യെസ്.
1: വെപ്പ് മരങ്ങൾക്കു ചാരി കണ്ണീര് തോരാതെ.
0: രചന ഇബിനു അലി എടത്തനാട്ടുകര.
1: ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: വേപ്പു മരങ്ങൾക്ക് ചാരെ കണ്ണീര് തോരാതെ. എഴുത്ത് ഇബിനു അലി എടത്തനാട്ടുകര. പെട്ടെന്നാണ് അന്തരീക്ഷത്തിൻ്റെ ഭാവം മാറിയത്. പ്രാർത്ഥനാനിർഭരമായ ലക്ഷങ്ങളുടെ കണ്ണുനീർ ബാഷ്പീകരിച്ച് ഖനീഭവിച്ചെന്നോണം മാനത്തെ കാർമുകിലുകൾ കരിമ്പുതപ്പ് പുതപ്പിച്ചു. വേപ്പുമരങ്ങളിൽ ഇളം കാറ്റ് വീശി. കത്തുന്ന വെയിൽ ചൂട് അല്പമൊന്ന് കുറഞ്ഞു. ഇക്കഴിഞ്ഞ ഹജ്ജിന് മിനായിലെ തമ്പിൽ നിന്ന് ഏറെ നേരം കാത്തിരുന്നാണ് ഹാജിമാർക്കുള്ള ബസ്സിൽ അറഫയിലെത്തിയത്. അസഹനീയമായ ചൂട് കാരണം അവിടെയും ടെഞ്ചുകൾ ഒരുക്കിയിരുന്നു. ശീതീകരണ സംവിധാനങ്ങൾ ചിലയിടങ്ങളിൽ ചൂടിനെ പൂർണ്ണമായി തളയ്ക്കുന്നതിൽ പരാജയപ്പെട്ടു. ചൂട് ദാഹം വർദ്ധിപ്പിച്ചു. പഴനീർക്കുപ്പികളും ശുദ്ധജലവും ചൊരിഞ്ഞ് സംഘാടകർ ഹാജിമാരെ അത്ഭുതപ്പെടുത്തി. ഉച്ചഭക്ഷണം ലഭിച്ചേക്കില്ലെന്ന് കേട്ടിരുന്നെങ്കിലും തമ്പുകളിൽ ഭക്ഷണവുമെത്തി. ഉച്ച സായാഹ്ന നമസ്കാരങ്ങൾ ഒരുമിച്ച് ചുരുക്കി നിർവഹിച്ച് പ്രാർത്ഥനയിൽ മുഴുകി ഹാജിമാർ. ചെന്തിരെ തിരക്കിൽ ഓരോരുത്തരും തനിക്ക് ചുറ്റും സ്വകാര്യമായൊരു ഏകാന്തത സൃഷ്ടിച്ച് മനസ്സിൽ തട്ടി നാഥനോട് പുറുക്കലിനെ തേടിക്കൊണ്ടേയിരുന്നു. പുറത്തിറങ്ങി സ്വതന്ത്രമായി സ്വകാര്യമായി പ്രാർത്ഥനയിൽ മുഴുകാൻ ആഗ്രഹിച്ചുവെങ്കിലും ചൂടുകാലാവസ്ഥ പലരെയും വിലക്കി. ഖുർആൻ പാരായണത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു ഇടവേളയിൽ പുറത്തിറങ്ങി പടർന്നു നിൽക്കുന്നൊരു വേപ്പുമരത്തിന്റെ ചുവട്ടിൽ കൈകളുയർത്തി പ്രാർത്ഥിച്ചു. വന്നുപോയ പാപങ്ങൾ പുറത്തു നൽകി നരകത്തിയില്ലെന്ന് കാവൽ നൽകി സ്വർഗത്തോപ്പിലിടം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളുടെ കവിൽത്തടങ്ങൾ നനയാതിരിക്കില്ല, വാക്കുകൾ ഇടറാതിരിക്കില്ല. ചൂട് വീണ്ടും ടെന്റിലേക്ക് തന്നെ നയിച്ചു. കൂടാരത്തിലെ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് വീണ്ടും പലരും ഇഹ്റാം തുണികൊണ്ട് വിയർപ്പൊപ്പുന്നു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് മഴക്കാറുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്. വെയിലിന്റെ ചൂട് കുറഞ്ഞത്, വേപ്പുമരത്തിന്റെ ചില്ലകൾ കാറ്റിലാടിത്തുടങ്ങിയത്. വിശ്വാസികൾ കൂടാരങ്ങൾ വിട്ട് പുറത്തേക്കൊഴുകി തുടങ്ങി. വേപ്പുമരച്ചോടുകൾ കിട്ടാത്തവർ കിട്ടിയിടങ്ങളിൽ നിറഞ്ഞ് വാനിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥന തുടങ്ങി. ചെറുമർമരത്തിൽ തുടങ്ങിയ തേങ്ങലുകൾ പിന്നീടറിയാതെ ഉച്ചസ്ഥായിലായി തുടങ്ങി. ബാഷ്പകണങ്ങൾ പലരുടെയും കവിളും താടിയും വിട്ട് ഇഹ്റാമിന്റെ ശുഭ്രവസ്ത്രത്തിൽ പോലും നനവ് പടർത്തുന്നുണ്ട്. വർണ്ണദേശഭാഷകൾക്കതീതമായി ഒരേ ലക്ഷ്യത്തോടെ ജനലക്ഷങ്ങൾ, ആൺ പെൺ വിശ്വാസികൾ. വർണ്ണവെറിയന്മാരും ദേശഭാഷാ ഭ്രാന്തന്മാരും അവർക്കിടയിൽ ഇല്ല, ഉച്ചനീചത്വങ്ങൾ ഇല്ല. എല്ലാവരും ആദമിന്റെ മക്കളെന്ന സാഹോദര്യ ചിന്തയിൽ പരസ്പരം സഹായിക്കേണ്ടി വരുമ്പോൾ സഹായിക്കുന്നു. സ്വയം മറന്ന് സൃഷ്ടാവിന്റെ കാരുണ്യത്തിനും പാപമോചനത്തിനും വേണ്ടി കണ്ണീരൊഴുക്കുന്നവരുടെ എല്ലാം കണ്ണുനീരിന് ഉപ്പുരുചിയായിരിക്കുമല്ലോ, ചോരയുടെ നിറം ചുവപ്പ് തന്നെയായിരിക്കുമല്ലോ. അവർ ഏത് രാജ്യക്കാരാണെങ്കിലും അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും.
0: ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത് നുറുങ്ങുകളാണ്.
1: ഞാൻ എൻ്റെ പല സന്ദർഭങ്ങളിലും നമ്മളിങ്ങനെ പല പ്രോഗ്രാമുകളിൽ ഒഴിയാതെ പലപ്പോഴായി ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. കാരണം അത് ആകെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല ഒരു മെസ്സേജ് പലപ്പോഴായിട്ട് അതൊന്നും നമുക്ക് കിട്ടാറുണ്ട്, ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്.
0: അത് മാത്രമല്ല നല്ല സാഹിത്യ രൂപത്തിലായിരിക്കും ഇതിന്. നമുക്ക് പല എഴുത്തുകളും നമുക്ക് പോലും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള എഴുത്തുകളാണ് സാധാരണ നുറുങ്ങുകളിൽ വരാറുള്ളത്.
1: പിന്നെ മഷാല്ല അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ നല്ലൊരു മനോഹരമായ ശൈലിയും ഒരു ശബ്ദ സൗന്ദര്യവും,
0: അതുപോലെ തന്നെ നമ്മളെ ഇബ്നു അലി എടത്തനാട്ടുകാരുടെ പ്രത്യേക രചന പറയേണ്ടതുണ്ട്.
1: ഇനി നമുക്ക് പീസ് റേഡിയോയിലൂടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അസ്മാഉൽ ഹസ്ന. അസ്മാഉൽ ഹസ്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിശ്വാസിയുടെ സ്വർഗത്തിന് കാരണമാകുന്ന, അവൻ്റെ പരലോക വിജയത്തിന്, ദുനിയാവിൽ അവൻ്റെ പ്രാർത്ഥനകൾ ശരിപ്പെടുത്തുന്നതിനൊക്കെ ആവശ്യമായ അസ്മാഉൽ ഹസ്നയുടെ പഠന പരമ്പരയിൽ അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്.
0: ഇന്നത്തെ അസ്മാഉൽ ഹസ്നയിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ മുഖയിത്ത്, അന്നം നൽകുന്നവൻ എന്ന വിഷയത്തിൽ ആണ്. നമുക്കത് കേൾക്കാം.
3: ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, വിജ്ഞാനങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായ, ഏറ്റവും മഹത്വമേറിയ വിജ്ഞാനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനെക്കുറിച്ചുള്ള, അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള, അവൻ്റെ കഴിവുകൾ, അവൻ്റെ എല്ലാവിധ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള അറിവാണ് നാം പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുഖയിത്ത് എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് പണ്ഡിതന്മാർ അള്ളാഹുവിന് അൽ മുഖീത്ത് എന്ന നാമമുണ്ട് എന്നത് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായ അർത്ഥങ്ങളും ആശയതലങ്ങളും ഈ മുഖീത്ത് എന്ന നാമത്തിൽ നിന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നുണ്ട്. കഴിവുറ്റവൻ, സംരക്ഷിക്കുന്നവൻ, അതുപോലെ തന്നെ സാക്ഷിയാകുന്നവൻ, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അൽ മുഖീത്ത് എന്ന നാമത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. പ്രാമാണികരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുമ്പോൾ അതിപ്രധാനമായിക്കൊണ്ട് ഒരു വിഷയത്തെ ഊന്നിക്കൊണ്ട് പറയുന്നുണ്ട്. അൽ മുഖീത്ത് എന്ന് പറയുമ്പോൾ കൂത്തുമായി ബന്ധപ്പെട്ടതാണ്. കൂത്ത് എന്ന് പറഞ്ഞാൽ അന്നമായി, അതായത് ഭക്ഷണ പാനീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നത് പ്രത്യേകം ഊന്നി പറയുന്നുണ്ട്. കൂത്ത് എന്ന് പറയുമ്പോൾ പടപ്പുകളെ സൃഷ്ടിക്കുകയും ആ പടപ്പുകൾക്ക് ആവശ്യമായ അന്നങ്ങളെ നിശ്ചയിക്കുകയും ആ നിശ്ചയിച്ച അന്നം കൃത്യമായി ആ സമയമാകുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അവനാണ് അൽ മുഖീത്ത് എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്, അതുപോലെ തന്നെ ആ അന്നത്തെ നിശ്ചയിക്കുന്നവനും അള്ളാഹുവാണ്. പടപ്പുകൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ഭക്ഷണം കൊണ്ടെത്തിച്ചു കൊടുക്കുക എന്നതും അള്ളാഹുവാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ അൽ മുഖീത്ത് ആണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ല അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സഫ്വത്തു സഫ്വ എന്ന് പറയുന്ന ഒരു കിതാബിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സന്ദർഭത്തിൽ ഒരു കുരുവി ഒരു ഇറച്ചി കഷ്ണം കൊത്തിയെടുത്ത് ഈത്തപ്പനയുടെ ഇലകൾക്കിടയിലേക്ക് പോവുകയാണ്. ഇത് കണ്ടു നിന്ന ഒരു വ്യക്തി വളരെ കൗതുകത്തോടുകൂടി അത്ഭുതത്തോടുകൂടി അത് നോക്കിക്കണ്ടു. ആ പക്ഷി ഒരിക്കലും ഈത്തപ്പനയിൽ കൂടുകൂട്ടാൻ ചാൻസ് ഇല്ല, കാരണം കുരുവികൾ ഈത്തപ്പനയുടെ ഓലക്കിടയിൽ കൂടുകൂട്ടലില്ല. കൊത്തിയെടുത്തതാകട്ടെ ഇറച്ചി കഷ്ണാണ്, കുരുവികൾ ഇറച്ചി കഷ്ണം കഴിക്കലുമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുത എന്നറിയാൻ വേണ്ടി ആ കുരുവി പോയ ഭാഗത്തേക്ക് പോവുകയും ഈത്തപ്പനയുടെ മുകളിലേക്ക് ഒന്നെത്തി നോക്കുകയും ചെയ്തപ്പോൾ അവിടെ കണ്ട കാഴ്ച, കുരുടനായ ഒരു പാമ്പിനെയാണ് ഈ പക്ഷി ചെയ്തത്. ഇറച്ചി കഷ്ണം കൊത്തിയെടുത്ത് ആ കുരുടനായ പാമ്പ് ഈത്തപ്പനയുടെ മുകളിൽ ഓലക്കിടയിലിരുന്ന ആ പാമ്പിന്, കുരുടനായ പാമ്പിന് അതിൻ്റെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ചെയ്തു. അത് കുരുവിയിലൂടെ സംഭവിച്ചു. കുരുടനായ ആ പാമ്പിന് വേണ്ട കൂത്ത് ലഭിച്ചത് ഈ പക്ഷിയിലൂടെയാണ്. അത് സംവിധാനിച്ചതാരാണ്? അത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അൽ മുഖീത്ത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന് ഈ നാമത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്തുകൂടി അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു, ഏത് ഒരു വസ്തുവാണെങ്കിലും അതിനെല്ലാം കൃത്യമായി റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ. അള്ളാഹു പറയാണ് അതിൻ്റെ താമസ സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥലവുമെല്ലാം കൃത്യമായി അള്ളാഹു സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. കുല്ലും ഫി കിതാബി മുബീൻ, അതെല്ലാം കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, മൃഗമാകട്ടെ, മറ്റു ഇഴജന്തുക്കളാകട്ടെ, ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പറവകളാകട്ടെ, ഏതിനും ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ജീവജാലങ്ങളായിക്കൊണ്ട് സൃഷ്ടിച്ച എല്ലാത്തിനും അതിൻ്റെ റിസ്ക് അള്ളാഹു നിശ്ചയിക്കുകയും അത് എപ്പോൾ ലഭിക്കണമെന്ന് അള്ളാഹു രേഖപ്പെടുത്തുകയും എത്ര ലഭിക്കണമെന്ന് രേഖപ്പെടുത്തുകയും എങ്ങനെ ലഭിക്കണമെന്നും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് അത് അതിൻ്റെ സമയമാകുമ്പോൾ അതിനെത്തിച്ചു കൊടുക്കുന്നവൻ അവനാണ്, അള്ളാഹുവാണ്, അൽ മുഖീത്ത് ആയ റബ്ബാൻ. വഫീ സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ. അള്ളാഹു പറഞ്ഞല്ലോ, ആകാശത്ത് നിങ്ങളുടെ റിസ്ക് അത് നിറഞ്ഞു നിൽക്കുകയാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിങ്ങൾക്ക് നൽകും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വീണ്ടും പഠിപ്പിച്ചു നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുവചനത്തിലൂടെ ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇന്ന റൂഹൽ ഖുദുസി നഫഥ ഫീ റൂഇ. ജിബ്രീൽ അലൈഹി സലാം അവിടുന്ന് എത്തിച്ചു തന്നിരിക്കുന്നു അന്ന നഫ്സൻ ലൻ തമൂത് ഹത്ത തസ്തക്മില അജലഹ. അതുപോലെ തന്നെ വതസ്തൗഇബ റിസ്ഖഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുകയാണ്, ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ് എത്രയാണോ അള്ളാഹു നിശ്ചയിച്ചത് അത് പൂർണ്ണമായി പൂർത്തീകരിക്കാതെ, അതുപോലെ തന്നെ ഒരു മനുഷ്യന് ആ ആയുസ്സിൽ ലഭിക്കേണ്ട എല്ലാ റിസ്ക്കുകളും, പഞ്ചസാര എത്ര കഴിക്കണം, ഉപ്പ് എത്ര കഴിക്കണം, അരി എത്ര കഴിക്കണം, ഗോതമ്പ് എത്ര കഴിക്കണം എന്നിങ്ങനെയുള്ള കൃത്യമായ കണക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി കഴിച്ചതിന് ശേഷം മാത്രമേ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയുള്ളൂ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആയുസ്സിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നമുക്ക് ലഭിക്കണമോ അതെല്ലാം നമുക്ക് സംവിധാനിക്കുകയും അത് എത്തിച്ചു തരികയും ചെയ്യുന്നവൻ അത് അൽ മുഖീത്തായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് കൃത്യമായി അതിൻ്റെ സമയമെത്തുമ്പോൾ നമുക്ക് വന്നു ചേരും എന്നതാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വസ്തുത. ഒരു മനുഷ്യന് ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കും. അവനാണ് അൽ മുഖീത്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അന്നം നിശ്ചയിച്ചു, ഭക്ഷണം എത്രയാണ് എന്നത് നിശ്ചയിച്ചു. അത് അള്ളാഹു നിശ്ചയിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ വീട്ടിലിരുന്നാൽ അത് അള്ളാഹു കൊണ്ടെത്തിച്ചു തരും എന്ന ഒരു തെറ്റായ ധാരണ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു എല്ലാം നിശ്ചയിച്ചതാണല്ലോ, അതുകൊണ്ട് ഇനി ഞാനൊരു പണിയെടുക്കാതെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നോളാം, അള്ളാഹു എനിക്ക് എത്തിച്ചേരും എന്ന ഒരു മോശമായ ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആൻ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അതുപോലെ തന്നെ തിരുവചനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയൊക്കെ തരുമെന്ന് പറയുമ്പോഴും അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു കടലിൻ്റെ അടുത്തു ചെന്ന് കടലിൻ്റെ മുകളിലൂടെ കൈ ഇങ്ങനെ പൊന്തിപ്പിടിച്ചിട്ട് വെള്ളം കയറി വരാൻ വേണ്ടി കടലിലേക്ക് ഇറക്കാതെ വെറുതെ കൈ പൊക്കി പിടിച്ച് ആ വെള്ളം എൻ്റെ കയ്യിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആ വെള്ളം നമ്മുടെ കയ്യിലേക്ക് നിറഞ്ഞു വരികയില്ലല്ലോ. ഇതുപോലെ നമുക്കാവശ്യമുള്ളത് നമ്മൾ തേടി കണ്ടെത്തുക തന്നെ വേണം. നമുക്കാവശ്യമുള്ള വസ്തുക്കൾ ഈ ദുനിയാവിൽ പലരുടെയും കൈകളിലായി പല സ്ഥലങ്ങളിലായി അള്ളാഹു സംവിധാനിച്ച് സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് നമ്മൾ തേടി കണ്ടെത്തണം. വിശുദ്ധ ഖുർആനിൽ ജുമഅയുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? വഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതഷിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാഹ്. അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ നിസ്കാരം അത് വിരമിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, വിശാലമായി കിടക്കുന്ന ഭൂമിയിലിറങ്ങി നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫളിനെ തേടിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നിസ്കരിക്കണം എന്നാൽ റിസ്ക് കിട്ടുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കലല്ല, അള്ളാഹുവിൻ്റെ ഫളിൽ അതിനെ തേടിക്കൊണ്ട് അതിനെ അന്വേഷിച്ച് അത് കണ്ടെത്താനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു പള്ളിയിൽ ചില ആളുകൾ, ചെറുപ്പക്കാരായ ചില ആളുകൾ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവർ ദിക്റിലും ദുആയിലുമാണ് ഇബാദത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരുടെ ഈ ഒരു ഇരുത്തവും ഈ ആ ഒരുമിച്ച് കൂടലും കണ്ടപ്പോൾ എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരുമിച്ച് കൂടിയ ആളുകൾ പറയുകയാണ്, ഞങ്ങൾ ഇബാദത്തിലായി കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ റബ്ബിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ഈ പള്ളിയിൽ ഭജനമിരിക്കുകയാണ്, ഇബാദത്തിലാണ്, ദിക്റിലാണ്, ദുആയിലാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മറ്റൊരു ചോദ്യം, നിങ്ങൾക്ക് റിസ്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, നിങ്ങൾക്ക് അന്നപാനീയങ്ങൾ വേണമല്ലോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഭക്ഷണം ലഭിക്കുക? അവർ പറഞ്ഞു, അല്ലാഹു യർസുഖുനാ, ഞങ്ങൾക്ക് അല്ലാഹു റിസ്ക് നൽകും, അതെങ്ങനെയെങ്കിലൊക്കെ എത്തിക്കോളും, ഞങ്ങൾ ഇബാദത്തിൽ ഇവിടെ കഴിയും, ഭക്ഷണം അല്ല എത്തിച്ചേരും എന്ന് പറയാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് റിസ്ക് നൽകും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതോടൊപ്പം ആ അള്ളാഹു നൽകുന്ന റിസ്കിനെ തേടുക എന്നതുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു ആ പള്ളിയിൽ നിന്ന് ഉടനെ തന്നെ ഇറങ്ങി, തിരിച്ചിറങ്ങി ഒരു വടിയെടുത്ത് ആ പള്ളിയിലേക്ക് തിരിച്ചു പോയിട്ട് റുദ്ദ ഉമർ, ചരിത്രത്തിൽ കാണാം ആ പള്ളിയിലുണ്ടായിരുന്ന ആളുകളെ ഒന്ന് പ്രഹരിച്ചു. എന്നിട്ട് ഉമർ ലൻഹു ആ ഒരുമിച്ചുകൂടിയ ആളുകളോട് പറയാണ്, അള്ളാഹു ആകാശത്തിൽ നിന്ന് സ്വർണവും വെള്ളിയുമല്ല മഴയായി പെയ്യിപ്പിക്കുന്നത്, ആകാശത്ത് നിന്ന് വെള്ളമാണ് പെയ്യിപ്പിക്കുന്നത്. ആ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി നിങ്ങളതിൽ പണിയെടുത്ത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റിസ്കിനെ തേടേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അടങ്ങിയിരുന്നിട്ട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹു എല്ലാം എനിക്ക് വീട്ടിലെത്തിച്ചു തരും എന്ന ഒരു മോശമായ വിചാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം. അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട എല്ലാം സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. അവനാണ് അൽ മുഖീറ്റ്. ആ സംവിധാനിച്ച് വച്ചത് എവിടെയാണ് എന്നത് കൃത്യമായി അള്ളാഹുവിനറിയാം. അവിടേക്ക് നമ്മളെ അള്ളാഹു നയിക്കുന്നു. അവിടെ നമ്മുടെ റിസ്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് അള്ളാഹു നൽകുന്നു. എത്രയാണോ നമുക്ക് എപ്പോഴാണോ നമുക്ക് വേണ്ടത് ആ സമയത്ത് അള്ളാഹു നമുക്കത് നൽകുന്നു. ഇങ്ങനെ നമുക്ക് റിസ്കിനെ കൃത്യമായി അതിനെ കണക്കാക്കുകയും അതിനെ സൃഷ്ടിക്കുകയും അതിന് സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിക്കുകയും അതിനുള്ള മാർഗങ്ങൾ സംവിധാനിക്കുകയും ചെയ്ത അൽ മുഖീറ്റ് അത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് അൽ മുഖീത്ത് എന്ന നാമം വന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു അർത്ഥമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇനി കൂത്ത് എന്നത് നമ്മുടെ ഭക്ഷണം മാത്രമല്ല, കൂത്ത് അത് ആത്മാവിനും കൂത്തുണ്ട്, വിശ്വാസത്തിലും കൂത്തുണ്ട്, ദീനിൻ്റെ വിഷയത്തിലും കൂത്തുണ്ട്, കൽബിനും കൂത്തുണ്ട്. ആ കൂത്ത് നേടിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ രൂപത്തിൽ റബ്ബിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനും സാധിക്കുകയുള്ളൂ. എന്താണ് ആത്മാവിൻ്റെ കൂത്ത്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്ക് ആ വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആത്മാവിൻ്റെ കൂത്ത് എന്നത് വിജ്ഞാനമാണ്. ജഹലിൽ നിന്ന് ഇൽമ് നേടുക. ഒരു മനുഷ്യൻ്റെ അസല് ജഹിലാണ്, അന്ധകാരമാണ്. ആ അന്ധകാരത്തിൽ നിന്ന് ഇൽമ് നേടി ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. ആ കൂത്ത് നമ്മൾ നേടണം. അതിനുവേണ്ടി ഇൽമു പഠിക്കണം. അതിൻ്റെ ഭാഗം മാത്രമാണ് നമ്മളിവിടെ അസ്മാ ഉൽ ഹുസ്ന പഠിക്കുന്നത്. ഈ അസ്മാ ഉൽ ഹുസ്ന പഠിക്കുക എന്നത് നമ്മുടെ ആത്മാവിൻ്റെ കൂത്താണ്. അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കുക, ഇതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ കൂത്താണ് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി. ഇനി എന്താണ് ദീനിൻ്റെ കൂത്ത് എന്നത്? ഉപദേശങ്ങളാണ്. ദീന് ഒരാൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായി ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ന്യൂനതകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ദുർബലതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സമയത്തെല്ലാം നമുക്ക് ഉപദേശം അനിവാര്യമാണ്. ഇപ്പോൾ ദീനിൻ്റെ കൂത്ത് എന്നത് ഉപദേശമാണ്. ഇനി കൽബിൻ്റെ കൂത്തുണ്ട്. കൽബിൻ്റെ കൂത്ത് എന്നത് മഹബ്ബത്തുല്ലാ, അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. വിശ്വാസികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം ഇഷ്ടമുള്ളവരാണ്, അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക എന്നത് കൽബിൻ്റെ കൂത്താണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ കൂത്താണ്. ആ ഹൃദയത്തിൻ്റെ അന്നമാണ്. അത് നേടിയെടുത്താലോ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അങ്ങേയറ്റത്തെ ഇഷ്ടം ഹൃദയത്തിൻ്റെ അന്നമാണ്, ആത്മാവിനുള്ള പോഷണമാണ്, അതുപോലെ കണ്ണുകൾക്ക് കുളിർമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അന്നപാനീയങ്ങളാകട്ടെ, നമ്മുടെ വയറിനുള്ള കൂത്താണെങ്കിലും ശരി, ആത്മാവിനുള്ള കൂത്താണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ ദീനിൻ്റെ കൂത്താണെങ്കിലും ശരി, നമ്മുടെ കൽബിൻ്റെ കൂത്താണെങ്കിലും ശരി, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങളെ തേടി കണ്ടെത്തുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം. അത് തേടി കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വിജയമെന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു അൽ മുഖീത്താണ്, അവൻ കൂത്ത് നൽകുന്നവനാണ്, കൂത്ത് സൃഷ്ടിച്ചവനാണ്, അന്നം സംവിധാനിച്ചവനാണ്. കൽബിൻ്റെ അന്നമുണ്ട്, ദീനിൻ്റെ അന്നമുണ്ട്, ആത്മാവിൻ്റെ അന്നമുണ്ട്, വയറിൻ്റെ അന്നവുമുണ്ട്. ഇതെല്ലാം സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. എവിടെ, എപ്പോൾ, എങ്ങനെ ഇതെല്ലാം സംരക്ഷിച്ചും രേഖപ്പെടുത്തിയും വച്ചിരിക്കുകയാണ് അൽ മുഖീത്തായ അള്ളാഹു. അവനാണ് അൽ മുഖീത്ത്. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹു പരിപൂർണനാണ് ആ വിഷയത്തിൽ. മുഖീത്ത്, നമ്മളൊരു പക്ഷേ ചില ആളുകൾക്ക് അന്നം കൊടുത്താൽ, ഒരു കുറച്ച് നാളൊക്കെ കൊടുക്കാൻ സാധിച്ചെന്ന് വരാം, പക്ഷെ എന്നൊന്നും കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുകയില്ല. ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മനുഷ്യർക്കും അതുപോലെ തന്നെ ഇഴജന്തുക്കൾക്കും അതുപോലെ കടലിലെ ആഴക്കടലിലെ മത്സ്യങ്ങൾക്കുമെല്ലാം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല ഇടതെറ്റാതെ അതിൻ്റെ ഭക്ഷണപാനീയങ്ങൾ, അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയവൻ അവനാണ് അൽ മുഖീത്തായ അള്ളാഹു. അവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ നന്ദി കാണിക്കുക എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ്, അവൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയാണ്, അവനനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുഖീത്തായ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ശരിയായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഹംദുലില്ലാ, മാഷാഅല്ലാ, ബറകല്ലാ. നല്ല ഫലപ്രദമായ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ഒരു നാമം, അന്നം നൽകുന്നവൻ, അൽ മുഖീത്ത് എന്ന നാമം ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്, വിശദീകരിച്ചു തന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ്.
0: അടുത്തതായി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് കഥ പറയാം.
1: ഏത് ചെറിയ പ്രായമുള്ള മക്കളും, നമ്മുടെ സ്വന്തം മക്കൾ പോലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്നൊരു കഥ പറഞ്ഞു തരാമോ. ചിലപ്പോഴൊക്കെ വൈകുന്നേരം നമ്മൾ വീട്ടിലുണ്ടാകുന്ന ചില ദിവസങ്ങളിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇന്ന് എൻ്റെ കൂടെ ഒരു കഥ പറഞ്ഞെന്ന്. ആ കിടക്കുന്ന സമയത്ത് അവസാനം അവർ ആവശ്യപ്പെടുന്ന ഒരു റിക്വസ്റ്റാണ് ഒരു കഥ. അപ്പം നമ്മൾ ചോദിക്കും ഏത് കഥയാണ് വേണ്ടത്. അപ്പോൾ ഒരു നമുക്ക് ആ നബിൻ്റെ കഥ, ഈ നബിൻ്റെ കഥ. അത് അവർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊരു

0: ആഡംബര ജീവിതം നയിക്കുന്ന തങ്ങളുടെ ഭരണാധികാരികളെപ്പോലെയായിരിക്കും മുസ്ലിങ്ങളുടെയും ഭരണാധികാരിയും എന്നയാളിങ്ങനെ കരുതി. ആരാ മുസ്ലിങ്ങളുടെ ഭരണാധികാരി? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനെന്തായിരുന്നോ? അത്രയും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായി എത്രയോ രാജ്യങ്ങളൊക്കെ കീഴടക്കി മുസ്ലിങ്ങളിങ്ങനെ വിജയിച്ച് വിജയിച്ച് പോകുമ്പോ നാടിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങളുടെ ഖലീഫ ഉമർ ആ പേരെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം മദീനയിൽ വലിയൊരു കൊട്ടാരമുണ്ടാകും. ആ കൊട്ടാരത്തിൽ റോമിലെയും പേർഷ്യയിലെയും രാജാവിനെപ്പോലെ ഒരു രാജാവ് സിംഹാസനത്തിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ റോമിലെ രാജാവിൻ്റെ പ്രതിനിധി ഇങ്ങനെ ചിന്തിച്ച് മദീനയിലെത്തുന്നത്. ഖലീഫ എവിടെയാണെന്ന് ചോദിച്ചു വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു മരത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ഒരു മരത്തിൻ്റെ ചോട്ടിൽ കൈ തലയണയാക്കി കിടന്നുറങ്ങുന്നൊരു മനുഷ്യനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് കണ്ട് നമ്മുടെ റോമിലെ രാജാവിൻ്റെ പ്രതിനിധി അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് അടുത്തു ചെന്നു. നിർഭയത്വത്തോടെ മണ്ണിൽ കിടക്കുന്ന ഭരണാധികാരിയെ കണ്ടിട്ട് അദ്ദേഹം പറയാണ്, ഉമർ, താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു, അതിനാൽ താങ്കൾ നിർഭയനായി കിടക്കുകയാണ്. മറ്റുള്ള നാട്ടിലെ രാജാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ കിടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ആളുകൾ അവരെയൊക്കെ, ആ രാജാക്കന്മാരെയൊക്കെ പിടിച്ച് അവരുടെ ദേഷ്യവും അവരോട് കാണിച്ച അനീതിക്കൊക്കെ കാരണമായിട്ട് അവരെന്തെങ്കിലും ചെയ്യും. പക്ഷേ നമ്മുടെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ജനമധ്യത്തിലെ ആളുകൾക്കെപ്പോഴും എത്തിപ്പെടാവുന്ന ഒരു പൊതുവഴിയിലൊരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം നീതി കാണിച്ചു ജനങ്ങളോട്, നന്മ ചെയ്തു. അപ്പം നന്മ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയാൽ നമുക്ക് ആരെങ്കിലും പേടിക്കണോ? ഒരിക്കലും പേടിക്കണ്ട. നീതിയോടൊപ്പം നിൽക്കാമെന്ന കഥയിൽ നിന്ന് നന്മയിലെ വലിയ ഒരു ഭാഗം തന്നെയാണ് നീതിയോടുകൂടി നമ്മൾ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. നമുക്കും കഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഹംദുലില്ലാ, ബാറക്കല്ലാ ബാറക്കല്ലാ. അബ്ദുസ്സലാം വീട്ടി നമ്മോട് ഇത്രയും നേരം സംസാരിച്ചത് കുട്ടികളോട് കഥ പറയാമെന്ന സെഷനിലായിരുന്നു.
2: ഇതിലേ കഥ പറയാമെന്നുള്ള സെഷൻ എനിക്ക് തോന്നുന്നു ഈ കഥകളൊന്നും ഇല്ലാത്ത പേരൻസിന്, ഇപ്പോൾ ഐ മീൻ ആ രൂപത്തിലല്ല, അതായത് ഇപ്പോൾ കഥ പറയാൻ ഇപ്പോൾ കുട്ടികൾ കഥകൾ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാ ദിവസവും കഥകൾ വരണമെന്നില്ലല്ലോ. അപ്പം ആ സമയത്ത് കുട്ടികൾ കിടക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്ന ഒരു ഐഡിയയാണ്, പലരും ചെയ്യാറുണ്ട്, നമ്മൾ ഫീഡ്ബാക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതായത് ഈ കഥ പറയാൻ പ്രോഗ്രാം എന്ത് ചെയ്യുക, റിവൈൻഡിൽ കേൾപ്പിച്ചു
1: കൊടുക്കുക.
2: യെസ്, അപ്പോൾ കൂട്ടുകാർക്കും സന്തോഷമാവും, പേരൻസിനും ഒരു സമാധാനവും, കുട്ടികൾ അവർ അത് കേട്ട് സന്തോഷമായി ഉറങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്.
1: പിന്നെ പേരൻസും കുറച്ച് കഥകളൊക്കെ പഠിച്ചുവെക്കണത് നല്ലതാണ്.
2: അത് നല്ലതാണ്.
1: എന്നും റേഡിയോ ഓണായി കിട്ടി, നെറ്റ് കിട്ടാത്ത സമയമൊക്കെ വരും
2: ചിലപ്പോൾ. അപ്പേ നമ്മളിങ്ങനെ കഥ കേട്ട് പോയ പോരല്ലോ, ഒരു യാത്രയുടെ അനുഭവങ്ങളൊക്കെ കേട്ടാല് നന്നാവും തോന്നുന്നുണ്ട്.
1: യാത്ര പോണം, യാത്രയാണ് മനുഷ്യനെ ശരിപ്പെടുത്തുന്നത്, ഏറ്റവും നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന, ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്ന, നമ്മുടെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന, ഒരു പക്ഷേ ഓരോ വ്യക്തികളെയും ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണല്ലോ അവൻ്റെ ഇടക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. യാത്ര മാത്രമല്ല, അത് അവതരിപ്പിക്കും മറ്റുള്ളവർക്ക് ഞാൻ പോയ യാത്ര എങ്ങനെയാണെന്ന്. ശരിക്കും നമ്മുടെയൊക്കെ യൂട്യൂബ് മേഖലയിലൊക്കെ വ്ളോഗർമാരൊക്കെ പ്രധാനപ്പെട്ട പണി അതാണല്ലോ ചെയ്യുന്നത്,
2: അവര് പോവുക, അവര് പോകുന്ന കാര്യങ്ങൾ അപ്പൊ അറിയിക്കുക.
1: ശരിക്കും അതിന്ന് ഒരു പ്രത്യേകിച്ച് ഇത് ഗുണപാഠം അവർക്ക് പറയാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ ദൃശ്യത്തിലൂടെ അങ്ങനെ ആവില്ല, അതിന്ന് നമുക്ക് എന്തൊക്കെയോ ചിലത് പഠിക്കാനും കൂടെ ഉണ്ടാവും.
2: യെസ്, അപ്പോ ഇന്നത്തെ നമ്മുടെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെയുള്ളത് അബ്ദുസ്സലാം വീട്ടിയും അതുപോലെ തന്നെ ഡോക്ടർ ലബീദ് നാലകത്തുമാണ്.
1: യാത്ര മലേഷ്യനാണ്. മലേഷ്യൻ യാത്രയിലെ അവിസ്മരണീയമായ അനുഭവങ്ങളുമായി കൊണ്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്ത്, സുലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും അതുപോലെ GCC രാജ്യങ്ങളും മറ്റു ഏഷ്യൻ രാജ്യങ്ങളും അടക്കം 10-13 വരുന്ന രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ യാത്രാനുഭവങ്ങളുള്ള ഡോക്ടർ ലബീദ് നാലകത്താണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ അദ്ദേഹം

0: അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങളിലേക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും സാർ. ഇന്ന് നമുക്ക് നിങ്ങളുടെ യാത്രയിൽ വ്യത്യസ്ത രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ അസർബൈജാനെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് മലേഷ്യ, ഫിൻലാൻഡ് ഈ രാജ്യങ്ങളെക്കുറിച്ച് എത്ര അതിനെക്കുറിച്ച് പറയണം, അതുപോലെ അവിടെയുള്ള അനുഭവങ്ങൾ. എത്ര വർഷം മുമ്പാണ് അവിടേക്ക് യാത്ര പോയിട്ടുള്ളത്?
1: മലേഷ്യയിലേക്ക് 3 തവണ പോയിട്ടുണ്ട്. ഒരു 6 വർഷം മുമ്പാണ് ഒരു യാത്ര പോയത്. അതിൻ്റെ മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഒന്ന്
0: പോയിട്ടുണ്ട്.
1: കഴിഞ്ഞ വർഷം ഫാമിലി സഹിതം
0: ഒന്ന് പോയിട്ടുണ്ട്
1: ലാസ്റ്റ്.
0: ഈ മലേഷ്യ അതുപോലെ തന്നെ ബാക്കി അങ്ങനെയുള്ള ഫിൻലാൻഡ് എന്നൊക്കെ പറഞ്ഞ ഈ രാജ്യങ്ങളിൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ആ ഒരു രാജ്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും?
1: മലേഷ്യ കഴിയുന്ന ആളുകൾ പോകേണ്ട ഒരു സ്ഥലമാണ്. ഒന്ന് മുസ്ലിം രാജ്യമാണ്. മുസ്ലിം രാജ്യത്തിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഐഡൻറ്റിറ്റി നിലനിർത്തുന്ന, അതിൽ പരമാവധി ശ്രമിക്കുന്ന, എങ്ങനെയാണോ ഖുർആനും സുന്നത്തും കൃത്യമായി ഉള്ളത്, അത് കൃത്യമായ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്കാണ് ഞാൻ പോകണം എന്ന് പറഞ്ഞത്. കാരണം അവിടെ വൃത്തി ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ആ വൃത്തി ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളും നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ ജില്ലകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ മഹല്ലുകളുടെ അടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ, വൃത്തി എത്രമാത്രം മുസ്ലിങ്ങളുള്ള പ്രദേശങ്ങളിൽ എത്രമാത്രം വൃത്തിയുണ്ട്, ഏറ്റവും വൃത്തി ആണോ എന്നുള്ള ജമീലു യുഹിബുൽ ജമാൽ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആണെങ്കിൽ പോലും, അത് പരമാവധി ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു മോഡല് കേരളത്തിലിവിടെ ഇല്ല. നമ്മൾ എത്രയോ വർഷമായിട്ട് ഇവിടെ ഇസ്ലാമി പ്രസ്ഥാനമാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലുമൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുമ്പോഴും, അത് ഒരു മോഡലായിട്ട് ഒരു സൊസൈറ്റിയെ മുഴുവൻ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കുന്നത് എന്ന് മോഡലായിട്ട് കണ്ടത് ഒരു പ്രദേശം മലേഷ്യയാണ്. മലേഷ്യയിലെ ഒരു അനുഭവം, ഞങ്ങൾ 10 വർഷം മുമ്പ് പോയ സമയത്തുണ്ടായിരുന്ന ഒരു അനുഭവം എന്താ വെച്ചാൽ, ഞങ്ങൾ വാഹനത്തിൽ പോയ 50 ആൾക്കാരുണ്ട്. ഹോട്ടലിൽ നിന്ന് യാത്രയിൽ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ചെറിയ സ്നാക്സുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ സെവനപ്പിനെ പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഡോക്ടർമാരും എൻജിനീയർമാരും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള ടീമിലാണ് ഞാൻ പോയത്. അതിൽ ഞങ്ങൾ 2 അധ്യാപകരാണ് ഉണ്ടായിരുന്നത്, ഞാനും വേറൊരു സുഹൃത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പോകുന്ന സമയത്ത് ലീഡ് ചെയ്യുന്നത് അധ്യാപകരാന്നുള്ളതുകൊണ്ട് അവിടെ അധ്യാപകൻ എന്നുള്ള റോള് വന്ന സമയത്ത് ഞങ്ങൾ മുഴുവൻ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. ആ വേസ്റ്റ് ബോക്സ് ഏകദേശം എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഒരു വേസ്റ്റാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാനത് ആ വേസ്റ്റ് ബോക്സ് നിക്ഷേപിച്ചു. ആ നിക്ഷേപിച്ച ഉടനെ തന്നെ ഒരു മിനിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല, വിസിലടിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും പോലീസ് അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, കയ്യിൽ ആമൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ രീതിയിലാണ് പോലീസ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് വരുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഗൈഡുണ്ട്, ഗൈഡ് ജോൺ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഒരുപാട് തവണ മലേഷ്യയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യണത്, പോലീസുകാർ വന്നതെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഈ വേസ്റ്റ് അവിടെ ഇട്ടതിനാണ് ഫൈന് അടക്കണം, അതിന് ജയിലിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിൽക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റാണ്, ഞാൻ ഇങ്ങനെ ചെയ്തത് അവിടെ വേസ്റ്റ് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പോലീസുകാർ 2-3 ആൾക്കാർ, നമ്മൾ ഒന്ന് എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ കണ്ട രീതിയിൽ, ടീമിനെ കണ്ടത് രീതിയിൽ, അല്ലെങ്കിൽ മലയാളികളായ ആളുകളാണ് വന്നത്, ടൂറിസ്റ്റുകളാണെന്നുള്ള അടിസ്ഥാനത്തിൽ അവർ വേസ്റ്റ് ബോക്സ് കാണിച്ചു. വളരെ ഭംഗിയുള്ള ഒരു വേസ്റ്റ് ബോക്സ്, അതവിടെ കിടക്കുന്നുണ്ട്. അത് നല്ല ചിത്രം ചിത്രത്തോടു കൂടിയിട്ടുള്ള, ഒരു മെഷീനോട് കൂടിയിട്ടുള്ള അവിടെ ഉണ്ട്. അത് അങ്ങനെ കാണിച്ചിട്ട് അയാൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, ദാറ്റ്സ് എ വേസ്റ്റ് ബോക്സ് എന്നുണ്ട് കാണിച്ചു തന്നു ഞങ്ങളെ. അപ്പോൾ അതിൽ അടുത്ത് പോയ സമയത്ത് സ്മെല്ലും ഇല്ല. നമ്മൾ നാട്ടിൽ വേസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് കൂടെ പോയാൽ തന്നെ ഇത് അറിയുമല്ലോ. അത് അവിടെ തന്നെ സംസ്കരിച്ച് അല്ലെങ്കിൽ ഡംപ് ചെയ്യാനുള്ള സംവിധാനങ്ങളോട് കൂടി അവിടെ ഉണ്ട്. എൻ്റെ മുന്നിൽ ഏതൊരു മലയാളി ഇട്ടതായിരിക്കാം, ആ മലയാളി ഇട്ടതിൻ്റെ ഭാഗത്താണ് ഞാൻ എടുത്തത്. അതിനൊരു 100 റിംഗറ്റാണ് അവിടുത്തെ, 100 റിംഗറ്റ് ഫൈൻ ഇട്ടു. അപ്പോൾ ഞങ്ങൾ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു, ഏതായാലും 50 റിംഗറ്റ് ഉടനെ അടക്കേണ്ടി വന്നു. എല്ലാവരുടെയും വേസ്റ്റ്, അവരുണ്ടാക്കുന്ന സ്നാക്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഞാനത് നിക്ഷേപിച്ചതിനാണ് എനിക്ക് ഫൈൻ വന്നത്. ഞാൻ അവരെ പോലീസ് അയച്ചൊന്നു, പിന്നെ അറസ്റ്റൊന്നും വേണ്ട, ഫൈന് 50 റിംഗറ്റ് അടക്കാൻ പറഞ്ഞു. 50 റിംഗറ്റ് ഞാൻ അടച്ചു. ഏകദേശം ഒരു 2,000-3,000 രൂപയുടെ അടുത്ത് വരുന്ന സംഖ്യയാണ് അത്. ഞാൻ അങ്ങനെ വന്നു എന്നുള്ളത് പല ക്ലാസ്സുകളിലും, കേരളത്തിലെ പല സ്ഥലത്തും ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് മലേഷ്യയുടെ ഇതൊരു അനുഭവമാണ്. ഈ ഇപ്പം കോഴിക്കോടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണെങ്കിൽ നമ്മളുടെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ബോക്സിലല്ല, 3 തരത്തിലാക്കാനൊക്കെ ബോക്സ് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ബാക്കില് നമ്മൾ അങ്ങനെ സാധാരണ രീതിയിൽ. അപ്പം ഇത് കൃത്യമായൊരു ഒരു ഒരാള് മുസ്ലിമായിട്ടുള്ള ഒരാള് കണ്ടിരിക്കേണ്ട ഒരു പ്രദേശമാണ് ഈ മലേഷ്യ. അതാണ് ഒരു ഓർമ്മയിൽ വരുന്നത്. ഫിൻലാൻഡ് എൻ്റെ മനസ്സിലുള്ള പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ ഫിൻലാൻഡിനെ കുറിച്ച് ഉള്ളത് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്രദേശമാണ്. എല്ലാ രീതിയിലും ആളുകൾ തമ്മിൽ കുശുമ്പില്ല, എല്ലാവരും വളരണം എന്നുള്ളൊരു ചിന്തയാണ്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും കാർഷികപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സോഷ്യൽ വർക്കാണെങ്കിലൊക്കെ തന്നെ എല്ലാവരും ഒരുമിച്ച് വളരണം എന്നുള്ളൊരു സിസ്റ്റമാണ് അവിടെ നടപ്പിലാക്കിയത്. അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാണില്ല. അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി, അവിടുത്തെ രീതികൾ പഠിക്കാൻ വേണ്ടി ഒന്ന് ഫിൻലാൻഡിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനാണ്.
0: എഡ്യൂക്കേഷൻ്റെ ഇതിൽ ഫിൻലാൻഡ് മാതൃക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ പുസ്തകങ്ങളൊക്കെ ഓർമ്മ. ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ അത്രയും ലോകത്തിന് ഏറ്റവും അറിയപ്പെട്ട എഡ്യൂക്കേഷൻ സിസ്റ്റം
1: ആണ്. അപ്പോൾ 2-3 ഫിൻലാൻഡിൽ പോയിട്ടുള്ള ആളുകളുമായി ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് ഒരേ ക്ലാസ്സിൽ IQ EQ ഇൻ്റലിജൻസ് കോഷ്യൻറ്റും ഇമോഷണൽ കോഷ്യൻറ്റും രണ്ട് രീതികളുള്ള ആളുകളെ വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ക്ലാസ്സിൽ നിന്ന് ഒന്ന് ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ തന്നെ വർക്ക്ഷോപ്പ് എന്നുള്ള നിലക്ക് വേറെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂളിൽ 5-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ആ 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും മാത്സിലോ സയൻസിലോ ഒക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ കുട്ടീനെ വേറൊരു ക്ലാസ്സിലേക്കാക്കി മാറ്റിയിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് അവർ പഠിപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇത് ലെവലിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരേ ക്ലാസ്സിൽ ഏറ്റവും ബിലോ ആവറേജിലുള്ള ആളുണ്ടാവും, ആവറേജിലുള്ള ആളുണ്ടാവും, ഹൈ അബോ ആവറേജിലുണ്ടാവും. 3 കൂട്ടുകാരെയും നമ്മൾ ഒരേ മാനദണ്ഡത്തിലാണ് പഠിപ്പിക്കുക.
0: അവർ ഒരേ രൂപത്തിൽ അങ്ങനെ
1: പോകും. അവസാനം അറിയുന്ന ആൾക്കാർക്ക് നല്ലത് അറിയാത്ത ആൾക്കാർ അറിയാത്ത രീതിയിലാണ്. ഇപ്പോൾ 10-ാം ക്ലാസ് വരെ എഴുതിയിട്ടും സ്വന്തം പേര് എഴുതാൻ കഴിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കുടുംബത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ഒരു പാസേജ് എഴുതാൻ കഴിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതേസമയത്ത് ഫിൻലാൻഡിൽ അങ്ങനെ ഇല്ല സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എല്ലാ ആളുകളും അതേ ലെവലിൽ വന്നിട്ട് ഏറ്റവും ലോ ലെവലിൽ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് PhD ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ ലോ ലെവലിൽ
0: പഠിപ്പിക്കുക.
1: നമ്മളത് PhD ക്കാരാണ്, ഡോക്ടർമാരെ ആയിട്ടുള്ള ആൾക്കാരാണ് കോളേജ് ലെവലിൽ
0: പഠിപ്പിക്കുക.
1: ശരിക്കും താഴെ ഘടകത്തിലാണ് വേണ്ടത്. അങ്ങനെ ആ സിസ്റ്റം നേരെ കുത്തനെയാണ്, ഉൾട്ടായിട്ടാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതെങ്ങനെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത യാത്ര
0: ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ മലേഷ്യയിൽ അതുപോലെ പിന്നെ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പഴയൊരു പൈതൃകമായിട്ട് പറയാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും
1: പൈതൃകമായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി മക്കത്താണെങ്കിലും തൂണുകളില്ലാത്ത ആ രീതിയിലുള്ള പള്ളി, വലിയ പള്ളി ഉള്ളത്
0: മലേഷ്യയിലാണ്.
1: അതുപോലെ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സമയത്തും ആളുകൾക്ക് കയറി വരാനും നിസ്കരിക്കാനും എല്ലാം മത ജാതി മത കക്ഷി രാഷ്ട്രീയപരം അങ്ങനെ ആൾക്കാർക്ക് പോകാം. പക്ഷേ ഉള്ളിലെ പള്ളിയുടെ ഭാഗത്തേക്ക് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പർദ്ദയോ മറ്റു സംഗതികളൊക്കെ ഇട്ടുകൊണ്ട് കാണാനുള്ള സൗകര്യം, അതൊരു ടൂറിസത്തിൻ്റെ ഭാഗം കൂടിയാണ്, എല്ലാവർക്കും കാണാനും ചില ഏരിയയിലൊന്നും നമുക്ക് ചില പള്ളിയുടെ ഉൾഭാഗത്തേക്കൊക്കെ പോകുന്നതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല, എല്ലാവർക്കും ഓപ്പൺ ആയിട്ട്, ഓപ്പൺ ടു ആൾ എന്നുള്ള നിലക്കാണ്
0: വലിയ
1: പള്ളിയിൽ.
0: ടൂറിസ്റ്റ്
1: അവർക്ക് അത് കാണാനും മനസ്സിലാക്കാനും എല്ലാ ഭാഷയിലും അവരെ ഇസ്ലാമിന്റെ സംഗതികൾ, ആശയങ്ങൾ അടങ്ങുന്ന ലഘുലേഖകൾ അവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, വളരെ സിമ്പിളായിട്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ കൂടെ വന്നിട്ടുള്ള കുറേ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പുസ്തകങ്ങൾ മലയാളത്തിൽ പറഞ്ഞ സമയത്ത് മലയാളം കിട്ടി.
0: ഖുർആൻ പരിഭാഷകൾ
1: ഇതുവരെ 10-50 വർഷമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള അനുഭവമാണ് അവർക്കുണ്ടായത്. അപ്പം ഇങ്ങനെ ആ മുസ്ലിം സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞ ഒരു സംഗതി, നമ്മളെ നാട്ടിലും ഇതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളുടെ പള്ളികൾ എന്ന് പറയും. ഇപ്പൊ പള്ളിയിൽ പോയി പറയാന്നുള്ളത് നെഗറ്റീവ് തോട്ടാണ്, പള്ളിയിൽ പോയി പറയാന്നുള്ളത് ഒരു പോസിറ്റീവ് തോട്ടായിട്ട് വരാവുന്ന രീതിയിലാക്കി മാറ്റണം എന്നുള്ളതാണ്.
0: അവിടെ പിന്നെ ഒരു പ്രബോധന ഇത് എന്നുള്ള പള്ളിയുടെ ഭാഗമായിട്ട്, ഇപ്പം അതിപ്പോൾ വലിയ ഏറ്റവും വലിയ പള്ളി, അതല്ലാത്ത പള്ളികളിലൊക്കെ ദീനി ദഅ്‌വ അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ
1: എല്ലാം നടക്കുന്നുണ്ട്.
0: നടക്കുന്നുണ്ട്,
1: എല്ലാവർക്കും ഓപ്പൺ ടു ആളാണ് അവിടെ. ആർക്ക് വേണമെങ്കിലും കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയിൽ ലഘുലേഖകളും ഖുർആൻ മനസ്സിലാകുന്ന രീതിയിൽ. അവിടെ മലേഷ്യയിൽ പിന്നെ വലിയ പള്ളി മാത്രമല്ല ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഭാഗം പള്ളിയാണ്, ഒരു ഭാഗം കൊട്ടാരത്തിൻ്റെ മ്യൂസിയം അടങ്ങുന്ന ഒരു ഭാഗമാണ്. അതിലേക്ക് പോയാൽ അതിൽ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും വെള്ളം കിട്ടും, ജ്യൂസ് കിട്ടും, അതിൻ്റെ ഉള്ളിലെ എല്ലാ സംഗതികളും കിട്ടും. ആരോ ഒന്ന് കോഫി ആണെങ്കിൽ കോഫി കിട്ടും, ടീ ആണെങ്കിൽ ടീ കിട്ടും, എന്താണോ ആവശ്യമുള്ളത് അത് കൊടുത്തിട്ട് അവർ ഒരു 10 മിനിറ്റ് അവരുടെ മുന്നിലേക്ക് വരിക. അങ്ങനെ മതം പഠിച്ചിട്ടുള്ള ആളുകൾ എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും അവിടെ ഇരിക്കുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. യൂറോപ്യന്മാരൊക്കെ ഞങ്ങൾ പോയ സമയത്ത് യൂറോപ്യ അമേരിക്ക എന്നുള്ള ആൾക്കാർ, അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ മുമ്പിൽ വളരെ പൊളൈറ്റായിട്ട് അവിടെ ഇരിക്കുന്നു, അവർ പറഞ്ഞു കൊടുക്കുന്നു. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്, കൃത്യമായ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് പഠിക്കാനും അതിൽ കൂടുതൽ ഗവേഷണം നടത്താനൊക്കെ ആളുകൾ തയ്യാറാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കിയത്, മലേഷ്യയുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം യൂറോപ്യൻ നാടുകളിലൊക്കെ ഇസ്ലാമിൻ്റെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം യൂറോപ്യൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ 50% കൂടുതലായിട്ട് ഇസ്ലാമിനെ മുസ്ലിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു.
0: സാറേ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ പിന്നെ വ്യത്യസ്ത രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, കുറേ യാത്രാനുഭവങ്ങൾ പറഞ്ഞു. ഏകദേശം 22-23 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ജീവിതയാത്രയിൽ മറ്റൊരു യാത്രയുടെ ഓരോ എപ്പിസോഡുകളിൽ നിന്നും കടന്നു പോവുകയാണല്ലോ. അപ്പോൾ അതിൽ ഇതുവരെയുള്ള ആ യാത്രാനുഭവങ്ങളിൽ നിങ്ങൾക്കൊരു തിക്തമായ അനുഭവം അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുത്തുന്ന ഓർമ്മിക്കാവുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അദാബാണെന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഏത് ഇതുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ ആലോചിച്ചിട്ടാണ് നമ്മളത് സഹിക്കുന്നത്. അപ്പോൾ അതിലെന്താ പറയാൻ പറ്റി?
1: ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്ത്, ഇസ്രായേൽ ഈ 4 രാജ്യങ്ങളിലൂടെ ഖുർആൻ പരാമർശിച്ച യാത്ര പോയൊരു അനുഭവത്തിൽ, മസ്ജിദുൽ അക്സയിലേക്ക് കടക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ബോർഡർ കടക്കണം. അപ്പോൾ അതിൻ്റെ തലേ ദിവസം വെള്ളിയാഴ്ചയാണ് അവിടെ പോകുന്നത്. സാധാരണ രീതിയിൽ പോകാറുള്ളത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച ഞങ്ങളോട് പറഞ്ഞു ഇനി ഇസ്രായേലിലേക്കാണ് കടക്കുന്നത്. ടൂർ പാക്കേജ് കൊണ്ടുവരുന്ന സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആളുകൾക്കൊന്നും അവിടെ അത്ര സ്വാധീനമല്ല. ആർക്കും ലോകത്തിലെ ആളുകൾക്കൊക്കെ തീരെ സ്വാധീനമില്ലാത്ത ഒരു മേഖലയിലൂടെയാണ് ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ വ്യാഴ്ച നമ്മളോട് പറയും ഇവിടുന്ന് നിങ്ങൾ ആ ബോർഡർ കടക്കുന്ന സമയത്ത് ഇസ്രായേലിൽ എത്ര ആളെ പിടിച്ചു വെക്കും എന്നറിഞ്ഞൂടാ. ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ബോർഡർ കടക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ 8 മണിക്കൂർ ആവാം. അപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ട് ക്ലാസ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ യാത്രയിൽ കുറേ ലീഡർഷിപ്പിലൊക്കെ വന്നതുകൊണ്ട്, പല യാത്രകളിലും അമീറായി പോയി അങ്ങനെ ശീലമുള്ളതുകൊണ്ട്, ഞാൻ കൂട്ടുകാരോട്, എൻ്റെ റൂംമേറ്റ്സുകളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറഞ്ഞു ഏകദേശം ഒരു നമ്മളൊരു 10 മണിക്കൂറെങ്കിലും അവിടെ കാണണം. അപ്പോൾ 10 മണിക്കൂർ കാണുമ്പോൾ അതിൽ 2 മണിക്കൂർ കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടാൽ 8 മണിക്കൂർ നമുക്ക് ലാഭമാണ്. ആ 8 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം, ഫലസ്തീനിൽ ചിലവാക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, ആര് അവിടെ കുടുങ്ങും എന്നറിഞ്ഞൂടാ. അപ്പോൾ തലേ ദിവസത്തെ പ്രാർത്ഥനകൾ മുഴുവൻ എല്ലാവരും ഒരുമിച്ച് യാതൊരു പ്രയാസമില്ലാതെ, അതന്നെയാണ് പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. ആ യാത്രയിൽ ഞങ്ങൾക്ക് 2 പേരെ അവിടെ പിടിച്ചുവച്ചു, അത്യാവശ്യം ലാംഗ്വേജുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് അറിയുന്ന ആളുകളെ 2 ആളെ അവിടെ പിടിച്ചുവച്ചു. എന്നെ ഒരു 3 മണിക്കൂറോളം പിടിച്ചു വെച്ചു.
0: എന്തിനാണ് പിടിച്ചു?
1: ഒന്നുമില്ല, ഒരു ഒരിക്കൽ സംശയം തോന്നിയ ആൾക്കാരെ അവിടെ നോക്കും, ഒബ്സർവേഷനിലിടും, ഇങ്ങനെ ഗ്ലാസ്സിലൂടെ അവരിങ്ങനെ വാച്ച് ചെയ്യും. അപ്പം ഞാൻ ഒരു റൂമിലേക്ക് തന്നെ ഇട്ടോ, എല്ലാ ബെൽറ്റ് അടക്കമുള്ള എല്ലാ സംഗതികളും അയച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ ഇരിക്കും, കുറേ നിൽക്കും, അങ്ങനെ റൂമിലിങ്ങനെ ഒരു ദിവസം അതൊക്കെ ഒരു ക്യാമറയിൽ വാച്ച് ചെയ്യണം, ഇതെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ്, 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കുടുംബമുണ്ട്, കുടുംബത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവരൊക്കെ ഓരോരുത്തരും കുടുംബങ്ങളുണ്ട്, ആളുകളിങ്ങനെ എത്തോ എത്തൂല എത്തോ എത്തൂല എന്നുള്ള നിലക്കിങ്ങനെ സംശയത്തിൻ്റെ, ശരിക്കും പറയണമെങ്കിൽ ആ ഒരു 10 മണിക്കൂർ എല്ലാവരും ഒരു ആശങ്കയിലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രയിലായതുകൊണ്ട് കുറേ അനുഭവങ്ങളുള്ളതുകൊണ്ട് വല്ലാത്ത പ്രയാസമൊന്നും ഉണ്ടായില്ല, ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ 2 ആളുകളെ ആ ബൗണ്ടറി കടക്കാൻ സമ്മതിച്ചില്ല, അവരെ സുയസ് കനാൽ വഴി ഈജിപ്തിലേക്ക് കടക്കേണ്ടി വന്നു. അങ്ങനെ ആ കപ്പലിൽ അങ്ങനെയാണ് പോവുക. ഈ മസ്ജിദുൽ അക്സ കാണാൻ കഴിയാത്ത രീതിയിൽ കനാൽ വഴി ഈജിപ്തിലേക്ക് എത്തും. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മസ്ജിദുൽ അക്സ കഴിഞ്ഞതിന് ശേഷം കനാലിലേക്ക് ഈജിപ്തിലേക്ക് പോവുക. അപ്പൊ അത് ഞങ്ങളെ കൂടെ 2 ആളില്ല എന്നുള്ളത്, അവരാണെങ്കിൽ ആകെ വന്നത് മസ്ജിദുൽ അക്സ
0: കാണാൻ
1: വേണ്ടിയാ. അപ്പൊ ആ ഒരു യാത്ര, പിന്നീടുള്ള 5 മണിക്കൂർ യാത്ര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പിന്നെ ഒരു ആശങ്കയിലായിരുന്നു. കാരണം ഇത് കാണണം ഉദ്ദേശിച്ച് പൈസ ചിലവാക്കി എത്രയോ കാലം മനസ്സിൽ വെച്ചിട്ടുള്ള ആ ഒരു രീതി കാണാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ യാത്രയിലുള്ള വലിയൊരു അനുഭവ ഒരു ഒരു സംഗതിയായിരുന്നു ഇത് മനസ്സിലാക്കി കാണാതെ.
0: അത് ശരിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിലുണ്ടാണോ, അതല്ല എല്ലാ ഇതുപോലെ യാത്ര ചെയ്യുന്നവരെയും ഇതുപോലെ പിടിച്ചു വെച്ച്
1: എല്ലാ ആളുകളും ഉള്ളതാണ്, ഒരു ടീമിനെ മാത്രമല്ല. ഇനി അതിൽ അവർക്ക് തോന്നുകയാണ് അവരെ പിന്നെ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റു ജാതിക്കാരാണെങ്കിൽ പോലും, അവർ അവരുടെ അവർക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ആരിയിട്ടില്ല. ഇസ്രായേലി പിന്നെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു രാജ്യക്കാരും അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റില്ല. അപ്പോൾ അവർ ഒന്നും അറിയാതെയാണ്, അവർക്ക് സംശയം തോന്നുന്ന ആൾക്കാരെ ഒരു ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് മസ്ജിദുൽ അക്സയിലേക്ക് എത്തി, ജുമാ അവിടെ കൂടി. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് ജുമാക്ക് നടക്കുന്ന സമയത്ത് ഇസ്രായേലി പട്ടാളം വരും, വെടിവെക്കൂ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും അവിടെ ഇമാമ് ഖത്തീബായിട്ടുള്ള ആൾക്കാർ മിമ്പർമെന്ന് ഇറങ്ങി പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയൊരു ബഹളം. അപ്പം ഞാൻ ആ ഖത്തീബിനെ കണ്ട് കൈയൊക്കെ കൊടുത്ത് ഷേക്കാൻ്റെ കൊടുത്ത് സെൽഫിയൊക്കെ എടുത്ത്, മോനുണ്ടായിരുന്നു, മോനും സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ സംസാരിച്ചു വരുന്നതിൻ്റെ ഇടക്ക് ഭയങ്കര ബഹളം പള്ളിയിൽ വെച്ചിട്ട്. അപ്പോൾ കുത്തുബയിൽ സൂചിപ്പിച്ചിട്ടുള്ള സംഗതികൾ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ ദുരിതം അനുഭവിക്കുന്നു, അവർക്ക് പിന്നെ പടച്ചവൻ്റെ സഹായം കിട്ടണമെന്നാണ്. അപ്പോൾ ഇവിടുന്ന് പറയണത് ഞങ്ങൾ അതിനെക്കാട്ടിൽ, ഫലസ്തീനികളായിട്ടുള്ള ആൾക്കാർ പറയണത് ഞങ്ങൾ അതിനെക്കാട്ടി ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ല, അതാണ് അവർ പറയണത്. ആ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യാണ്, ആദ്യം ഒരാൾ പറഞ്ഞു, പിന്നെ 2 ആൾ പറഞ്ഞു, പിന്നെ ഒരു കൂട്ടമായിട്ട് പറഞ്ഞു, ബഹളമായി. ആ ബഹളുണ്ടായതോടുകൂടി ചുറ്റുഭാഗത്തുള്ള ഇസ്രായേൽ പട്ടാളം മുഴുവൻ തോക്കും തോക്കിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് എല്ലാവരും ഇടിക്കുന്ന രീതിയിലും ഭയങ്കര ബഹളം. പിന്നെ അങ്ങനെ തോക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണ്ടാണ് പിന്നെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കുട്ടിയുണ്ട്, ആ കുട്ടീനും കൊണ്ട് കിട്ടിയ ജീവൻ എന്നുള്ള നിലക്ക് പോയാണ്. അപ്പോൾ പള്ളിയിൽ പോണതിൻ്റെ മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഒരു ചുവന്ന തൊപ്പി തന്നിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നിൽക്കണം, ആ ഭാഗത്താണ് എല്ലാവരും കൂടേണ്ടത്, കൂട്ടമായിട്ട് നിൽക്കണം, എന്ത് സംഭവിച്ചാലും അവിടെ നിൽക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സമയത്ത് ഞാൻ ഈ പള്ളിയിൽ നിന്ന് സുബാനല്ലാ അലംദില്ല എന്ന് ചെല്ലുന്ന ആ സമയം കൊണ്ട് തന്നെ കച്ചറുണ്ടായി. പിന്നെ വെടിവെപ്പാണ്, എത്ര ആൾക്കാർ അന്ന് എന്തൊക്കെ ആയിരുന്നു പോലും അറിയാത്ത രീതിയിൽ ഭയങ്കര ബഹളം. അത് ചുറ്റുഭാഗത്തും പള്ളിയുടെ ചുറ്റുഭാഗത്തും ഈ ഇസ്രായേൽ പട്ടാളക്കാരിൽ നിന്നാണ്ടുള്ള, അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇപ്പൊ നമ്മള് അനുഭവിക്കുന്നു.
0: നിങ്ങൾ സെൽഫി എടുത്ത ആ ഇമാമൊക്കെ കഴിഞ്ഞ യുദ്ധത്തിൽ
1: മരിച്ചു,
0: മരണപ്പെട്ടു,
1: മരണപ്പെട്ടു.
0: അപ്പോ അതാണ് യാത്രയിലെ,
1: ഇപ്പോഴും ഇങ്ങനെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സെൽഫി ആ എടുത്തത് പട്ടാള. നമ്മളിങ്ങനെ ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ അന്ന് നേരിട്ട് കണ്ട ഒരാളെന്നുള്ളിലേക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്.
0: അതെ അതെ. ഇതായിരുന്നാലും ഫലസ്തീനിലുള്ള ആളുകൾക്ക് അള്ളാഹു സൗഖ്യം പ്രദാനം ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ലാസ്റ്റ്, ഈ നെക്സ്റ്റ് നിങ്ങളുടെ ഒരു യാത്രാ പ്ലാനുകൾ എന്തൊക്കെയായിരിക്കും?
1: യൂറോപ്യൻ നാടുകളിലേക്ക് വേറെ പോയിട്ടില്ല. അപ്പോൾ ഒരു പദ്ധതിയുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. അതുപോലെ ഫിൻലാൻഡ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ആ ഫിൻലാൻഡിലേക്ക് പോകണം. അത് പരമാവധി ആളുകൾക്ക് ഗുണകരമായിട്ട്, ഞാൻ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ഒരു 10-15 സ്ഥലങ്ങളിൽ ഈ യാത്ര അനുഭവങ്ങൾ പറയാറുണ്ട്. ആർക്കെങ്കിലും ഇതൊരു ഉപകാരമാവട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതിയെ കുറിച്ച് ചെയ്യട്ടെ എന്നുള്ളൊരു, എൻ്റെ ഒരു തലമുറ അങ്ങനെ വരണം എന്നുള്ളതുകൊണ്ട് ഒരു 10 പ്രദേശങ്ങളിൽ ഇത് എടുക്കുന്നതോടുകൂടി അവിടെയൊക്കെ ഒരു ചെറിയ സ്പാർക്കിൾ ഉണ്ടാക്കി ആളുകൾ ഈ യാത്ര പോട്ടെ, സീറോ ഫീൽ അർലി എന്നുള്ള ആ യാത്രയുടെ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളും അപ്പോഴാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയുള്ളൂ. നമ്മളിപ്പോൾ എത്രയോ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൂടെ പോകുന്ന സമയത്ത്, മറ്റു രാജ്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമ്മൾക്ക് തന്ന അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ആ ഒരു പ്രദേശം കാണാം, എന്നാലേ നമുക്ക് കിട്ടിയ അത് അതിനെ നമ്മൾ പിന്നെ ശുക്ർ ചെയ്യാൻ പറ്റുള്ളൂ.
0: ഇൻഷാല്ലാ, തീർച്ചയായും. അപ്പോൾ ഇനിയും പിന്നെ നല്ല നല്ല യാത്രകൾ നടത്തി അതിൽ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പകർത്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ നമ്മുടെ കൂടെ കൂടിയതിനും പീസ് റേഡിയോ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും സാർക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കേട്ടുകഴിഞ്ഞത് മലേഷ്യയിലൂടെ സഞ്ചരിച്ച അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങളാണ്.
3: നമ്മോടൊപ്പം അബ്ദുസലാം വീട്ടിയും ഡോക്ടർ ലബീർ നാലകത്തുമാണ് ചേർന്നത്. ഒരു പക്ഷേ മലേഷ്യൻ യാത്രകൾ പോയ ആളുകളുണ്ട്, പോകാൻ ആഗ്രഹിച്ച ഒരുപാട്,
2: അവിടെ ഒരുപാട് കാലം തങ്ങിയ ആളുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കിടയിലുണ്ടാവും. അവർക്കൊരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ തിരിച്ച് മനസ്സിലേക്ക് വന്ന ഒരു സമയമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.

0: പീസ് റേഡിയോ എന്ന് കേൾക്കുമ്പോഴേ സാധാരണയായി ശ്രോതാക്കൾക്കിടയിൽ അവർ ചിലപ്പോൾ പീസ് റേഡിയോ കേൾക്കാൻ തന്നെ കാരണം ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആയിരിക്കും.
1: സ്നേഹക്കൂട്,
0: യെസ്,
1: നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, നമ്മുടെ പ്രധാന ലൈഫിലെ നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ തരണം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സ്നേഹക്കൂട് കുടുംബത്തിന് അല്ലെ കുളിർത്തന്നലായി മാറിക്കൊണ്ടിരിക്കുക.
0: അപ്പോൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ സിഇഒ ഹൈഡ്സ് വിൻസിലിയും അതുപോലെ തന്നെ ഹനീഫ വണ്ടൂരാണ് ഉള്ളത്.
1: സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയായി കടന്നു വന്ന മേഖലകളിൽ അതിനുള്ള കൃത്യമായ ക്ലാരിറ്റിയുള്ള വിശദീകരണങ്ങളുമായിട്ടാണ് നമ്മോടൊപ്പം ഹരിസ് ബിൻ സലി മൗലവി ഉണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു പ്രവാസിയായ ഒരു സഹോദരൻ്റെ ചോദ്യമാണ് എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ വീട്ടിൽ ഉമ്മയും എൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളാണുള്ളത്. അപ്പോൾ ഭാര്യ ഉമ്മയുടെ ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല, വസ്ത്രം അലക്കി കൊടുക്കില്ല, ഭക്ഷണം വേണ്ടത് കൊടുക്കില്ല. ഉമ്മക്ക് ഉച്ചക്ക് കഞ്ഞിയാണ് വേണ്ടത്, പക്ഷേ അതും അവളുണ്ടാക്കി കൊടുക്കില്ല. ഉമ്മ ആ ചോറ് എന്ത് ചെയ്യും, കഞ്ഞിയാക്കി കുടിക്കും. അതുപോലെ തന്നെ അവളെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ ഉമ്മാനെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവർ വരുമ്പോഴാണ് വരിക. ഉമ്മാനോട് സംസാരിക്കില്ല. ഉമ്മാൻ്റെ ഒരു കാര്യവും ഇവർ ശ്രദ്ധിക്കാറില്ല. ഉമ്മാക്കാണെങ്കിൽ 75 വയസ്സായിട്ടുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഭേദമായതാണ്. ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇയാൾ ഗൾഫിലായതുകൊണ്ട് ഇത് നിർത്തിപ്പോരാനും പറ്റില്ല, കാരണം ആകെയുള്ള വരുമാനം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ ഭാര്യ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷയായി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം.
3: ആ, ഇതിലിപ്പോൾ എന്തുള്ളൂന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഈ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ തന്നെ തൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം അയാളുടെ മനസ്സിലുണ്ടല്ലോ. പിന്നെ അയാൾ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയണ പോലെ അദ്ദേഹം ഉണ്ടാവുന്ന സമയത്ത് അത് ചെയ്യുന്നു, ഭാര്യയെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. പിന്നെ ഇപ്പം അതിലൊരു ഭയം അയാൾക്ക് ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എനിക്കൊരു കുറ്റം കിട്ടുമെന്നുള്ളൊരു പേടി അയാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തുള്ളൂന്ന് വിചാരിച്ചാൽ, മൂപ്പരിവിടെ വരളേ പരിഹാരമുള്ളൂ. ഉമ്മൻ്റെ കാര്യങ്ങൾ നടക്കണമല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ നാട്ടിൽ കൂടെ നിൽക്കലാണ് പരിഹാരം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉമ്മൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു പരിശ്രമം നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ മാതാപിതാക്കൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പല പ്രവാസികളും എന്തു ചെയ്യും, ജീവിതം നാട്ടിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടമാണെങ്കിൽ അത് അയാളുടെ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് നാട്ടിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വിരോധമല്ല. പിന്നെ ഭാര്യ സ്വാഭാവികമായും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നത് അത്രമാത്രം അയാൾക്ക് അതിൽ വല്ലാതെ ഫോഴ്സ് ചെയ്യാൻ കഴിയൂല. കാരണം അവരതൊരു കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എന്തു ചെയ്യണം, അത് ചെയ്യാൻ എന്തുകൊണ്ട് അവർ തയ്യാറാവണില്ല? സാധാരണഗതിയിൽ വീടുകളിൽ ഭർത്താക്കന്മാരുടെ ഉമ്മമാർ വിഷമിച്ച് കിടക്കുമ്പോൾ അവരത് ഏറ്റെടുത്ത് ചെയ്യലുണ്ട്. അധിക സ്ത്രീകളെ നമ്മൾ അങ്ങനെ കാണൽ. എന്തുകൊണ്ടാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സഹോദരിയും മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നത്, ഭർത്താവ് ഇത്രമാത്രം ഒരു മനോവേദനയിലല്ല ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തം ഭർത്താവ് ഇത്രമാത്രം മാനസികമായ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസം ദൂരീകരിച്ച് കൊടുക്കാൻ എന്തു ചെയ്യണം, അവർ സഹകരിക്കണമല്ലോ. അപ്പോൾ അതിലവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലും മാനസികമായി ഇവരുടെ വിയോജിപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യാം, ഭർത്താവ് തന്നെ ചെറിയൊരു വേതനം കൊടുത്തിട്ട് ഇവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും തോന്നുന്നുണ്ട്. അത് നിർദ്ദേശിക്കാമല്ലോ. അത് ഇവരെ സഹകരണത്തോടു കൂടെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതല്ല, വലിയ സാഹസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ പരിഗണിച്ച് കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലമുണ്ടല്ലോ, ഭയങ്കരമായൊരു പ്രതിഫലമുണ്ട്. അപ്പോൾ ഒന്ന്, ഭർത്താവിൻ്റെ ഒരു സംതൃപ്തി കിട്ടാൻ നന്നാവും, ഭർത്താവിൻ്റെ ഒരു മനോവിഷമം മാറ്റാൻ നന്നാവും, നമുക്ക് പഠിച്ചുകൊണ്ട് അടുക്കുന്ന വലിയൊരു കൂലി കിട്ടാനൊരു സഹായകമായിത്തീരും. ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മളും ഇതേപോലെ മരുമക്കളെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മരുമക്കൾക്കും ഒരു ന്യായം ഉണ്ടാവുമല്ലോ. നിങ്ങൾ നിങ്ങളമ്മാനെ നോക്കിയിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളമ്മായിമാനെ നോക്കിക്കണോ? അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നിങ്ങളെ നോക്കേണ്ട കാര്യം എന്ത് എന്ന് ന്യായമായൊരു മരുമകൾ പിൽക്കാലത്ത് ചോദിച്ചാൽ അതിനെന്തുണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പരമ്പരാഗതമായി നമ്മളെല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ നാളെ നമ്മളെ ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സാധിക്കുന്ന സഹകരണങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയായിരിക്കും നന്നായിരിക്കുക എന്നാണ് ഒരഭിപ്രായം. നേരത്തെ പറഞ്ഞമാതിരി മകൻ കൂടെ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടെ വന്ന് നിൽക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പിന് കൂട്ടാൻ പറ്റുമെങ്കിൽ ഹെൽപ്പിന് കൂട്ടുക, അല്ലെങ്കിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം.
2: തീർച്ചയായിട്ടും. അടുത്തത് ഒരു പിന്നെ സഹോദരിയാണ്, അവർ ഗൾഫിലാണ് ഭർത്താവിൻ്റെ കൂടെ, ഒരു സ്റ്റുഡിയോ റൂമിലാണെന്നാണ് അവർ പറഞ്ഞത് താമസം. അപ്പോൾ ഒരു റൂമുള്ളൂ എന്നാണ് തോന്നുന്നത്, അവരെ സംസാരം അങ്ങനെ മനസ്സിലായത്. അപ്പോൾ ഇദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പോൾ അദ്ദേഹത്തെ ഭർത്താവിൻ്റെ ബ്രദർ അവിടെ ഇപ്പോൾ തൽക്കാലം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരു റൂമിലാണുള്ളത്. അപ്പോൾ ഭർത്താവ് നൈറ്റിലാവും ചെയ്യുക, ഇവർ മൂന്ന് പേര്, കുട്ടിയും ഈ സ്ത്രീയും ഭർത്താവിൻ്റെ ബ്രദറും കൂടി ഇവർ റൂമിലാവുമ്പോൾ അതൊരു ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ, അത് കുഴപ്പമൊന്നുമില്ല, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ അങ്ങനത്തെ മോശം സ്വഭാവങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഇസ്ലാമികമായി അത് ശരിയല്ലല്ലോ, അപ്പോൾ അതിനൊരു മറുപടി വേണം എന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്.
3: ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം വരാനിരിക്കുന്നത് ഭർത്താവിന് തന്നെയാണ്, മനസ്സിലായില്ലേ? കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് പ്രശ്നമാണല്ലോ. പിന്നെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട, അതിനേക്കാളും നമ്മൾ ആളുകളെ വിശ്വസിക്കാതിരിക്കല നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ആരെയും വിശ്വാസക്കുറവുണ്ടാവുകൊണ്ടല്ല നമ്മൾ ഈ പെരുമാറ്റത്തിൽ. ഇവിടെ ഇതിലെല്ലാ യഹ്ലുവാൻ റജുലും ഇമ്രാന്നാണ്, അതായത് ഇവർ രണ്ടുപേരും എന്താണ് പ്രായപൂർത്തിയായ അന്യരായ രണ്ടാൾക്കാർ ഒരേ റൂമിൽ ഉറങ്ങാന്നുള്ളത് ഒരു നിലക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനിസ്ലാമികമായ സംഗതി തന്നെയാണ്. അനുജൻ എത്ര തന്നെ വിശ്വസ്തനാണെങ്കിലും അവനും അവൻ്റെ ഭാവിയെയും അവളുടെ ഭാവിയെയും ഒക്കെ നശിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർ മാറി താമസിക്കാനുള്ളൊരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഭർത്താവും കൂടെ ഉണ്ടാവുന്ന സമയത്താണെങ്കിലും ഇവരെ ഒന്നിച്ചുറങ്ങുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാളൊരു പിന്നെ ബാച്ചിലറായി നിൽക്കുന്ന ആളല്ലേ, അയാളെ വേറെ എവിടെയൊക്കെ താമസിപ്പിക്കാം? അപ്പോൾ അത് പറ്റുന്ന സൗകര്യത്തിലേക്ക് അയാളെ മാറ്റിയായിരിക്കും നന്നായിരിക്കുക. മാത്രമല്ല, അതാണ് ഇസ്ലാമികമായി അതിൻ്റെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു സ്ത്രീ, അവർ 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു അവർക്ക് കൂട്ടുകുടുംബത്തിലായതുകൊണ്ടും. ഭർത്താവ് ഗൾഫിലാണ്, ഏത് സമയത്താണെങ്കിലും അദ്ദേഹത്തിനെ വിളിക്കാനും കിട്ടൂല, വിളിച്ചാൽ തന്നെ അയാൾക്ക് ജോലി തിരക്കാന്ന് പറഞ്ഞ അയാൾ എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറും, തീരെ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ അവരെ വിളിക്കുന്നില്ല. നാട്ടിലത്തെ ഒരു സാഹചര്യം വെച്ച് അവർ ഒന്ന് രണ്ട് ജോലികൾക്കൊക്കെ പോയി, അക്കൗണ്ട്സ് ജോലിക്ക് പോയി, പിന്നെ അവരൊരു പിന്നെ ലെക്ചററായി ഒരു കോളേജിൽ കയറി, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു. ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. പക്ഷേ ഭർത്താവിൻ്റെ ഈ അവഗണന, അവരെ അന്വേഷണമില്ല, സാമ്പത്തികമായി സഹായമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അങ്ങനെ അവർ കൂട്ടുകുടുംബത്തിൽ നിന്ന് അവരെ ഉപ്പാൻ്റെ സഹായത്തോടെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് അവർ താമസം മാറി. ഒരു 5000 രൂപയൊക്കെ അവർ അയച്ചു കൊടുക്കുള്ളൂ, ഭർത്താവ് അയച്ചു കൊടുക്കുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ജോലിക്ക് പോകുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടവുമല്ല, പക്ഷേ ഇവർ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. ഭർത്താവിൻ്റെ ഈ അവഗണന കാരണം അവർ അവരുടെ കൂട്ടുകാരികൾ പറഞ്ഞു, എന്തിനിങ്ങനെ അവഗണന സഹിച്ച് ജീവിക്കണം, നിനക്ക് വേറൊരു വിവാഹം ചെയ്തുകൂടെ, ഇയാളുടെ ഒഴിവാക്കിയിട്ട് ഒരാളെ സെറ്റാക്കി വരെ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ അവരുമ്മ പറഞ്ഞു, പിന്നെ അങ്ങനെ ചെയ്യരുത്, അത് ഭയങ്കര തെറ്റാണ്, അതുപോലെ തന്നെ കുട്ടികൾ അനാഥരാകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു മനഃപ്രയാസത്തിലാണ്, എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്.
3: ഇതിൽ കുറേ വശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവിൽ നിന്ന് മിനിമം പരിഗണനകൾ ലഭിക്കാതിരുന്നിട്ടും അവരെന്തുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചോദിക്കുന്നൊരു കാര്യം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ തുടരാൻ പറ്റൂല, ഇവൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന ഒരു ബോധം അയാൾക്ക് നൽകാൻ ഇവർക്ക് സാധിക്കാത്തിടത്തോളം കാലം ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ രൂപത്തിൽ നിരുത്തരവാദപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭാര്യയായിട്ട് ഉണ്ടാവില്ല എന്ന ശക്തമായിട്ടുള്ള സൂചനകൾ എന്ത് ചെയ്യണം, ഭർത്താവിന് നൽകുമ്പോഴേ ഭർത്താവ് ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം പൊതുവേ ഇന്ന് ഇത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ അവഗണിക്കപ്പെടുകയും പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കാതിരിക്കുന്നു. എത്തിപ്പെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയും ജീവിച്ചു പോകാൻ തീരുമാനിക്കുന്ന സഹോദരിമാരാണ് ഇന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു ബ്രദർ പറഞ്ഞ് ഞാൻ കേട്ടു, അവർ രണ്ട് വർഷമായിട്ട് അവരെന്തെങ്കിലും ശാരീരിക ബന്ധങ്ങളോ ഒരു കാര്യങ്ങളോ ഇല്ല. അവളെ ഫോണ് പോലും മര്യാദക്ക് അവൻ എടുക്കില്ല, അവൻ ഗൾഫിലാണുള്ളത്, മനസ്സിലായി? ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇവളെന്ത് ചെയ്യൂല, ഈ വിവരങ്ങൾ സ്വന്തം വീട്ടുകാരോടോ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ ഒന്നും എന്ത് ചെയ്യില്ല, പറയില്ല. അത് സഹിച്ചിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്തൊരു സമയത്താണ് അവൾ ഇത് പറയണത്, ഈ രണ്ട് വർഷമായിട്ടും കൂടെ നിന്നിട്ടും എന്ത് ചെയ്യില്ല, യാതൊരു നിലക്കും ശാരീരികമായ താല്പര്യങ്ങളും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും സ്ത്രീകൾ എന്ത് ചെയ്യും, നിന്നു പോകും എന്ന് കുറേ പുരുഷന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് അവരുടെ കീഴിൽ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഒന്നാമതുള്ള പരിഹാരം ഇങ്ങനെ മുന്നോട്ട് പോകില്ല എന്ന് അയാൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഗൾഫിലൊക്കെ പോയി അധ്വാനിച്ച് പണവും ശമ്പളമൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഉണ്ടായിട്ടും കൊടുക്കാത്തത്? അവിടെ നമ്മൾ ഒരു കാര്യം ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ പണം ഉണ്ടായിട്ടും തൻ്റെ വൈഫിനും കുട്ടികൾക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊടുത്തില്ലെങ്കിലും എന്തു ചെയ്യും, അവൾ അതൊക്കെ സമ്പാദിച്ച് കുടുംബം കൊണ്ടുപോയിക്കൊള്ളും എന്ന് എന്തു ചെയ്യുന്നു അയാൾ മനസ്സിലാക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, അവളങ്ങനെ എന്തു ചെയ്യാണ് സ്വന്തമായൊരു ജോലിയൊക്കെ എടുത്തങ്ങാട്ട് സ്വയം പര്യാപ്തയായാൽ പിന്നെ എനിക്കവൾ കീഴ്പ്പെടാതെ വരുമോ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ജോലിയെ നിരുത്സാഹപ്പെടുത്തുക, അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാം, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ എന്തായിരുന്നാലും ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവില്ല എന്തെന്ത് ചെയ്യണം ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ ജീവിക്കണക്കാൻ നല്ല ചിലപ്പോൾ അവനവൻ്റെ ശമ്പളത്തെ ഒറ്റയ്ക്ക് ജീവിക്കലായിരിക്കും. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിലാരെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധിതാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കപ്പിൾസ് ഒന്നിച്ചിരുന്നിട്ട് ഒരു കൗൺസിലിങ്ങൊക്കെ നടത്തിയിട്ട് ഒരു എഗ്രിമെൻറ്റും തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ പരാതിയും പരിവട്ടവും പറഞ്ഞ് അവർ കാത്തിരിക്കുന്നതിലൊരു അർത്ഥമില്ല. മനസ്സിലായില്ലേ? അയാൾ ആ നൃത്തം തന്നെ ആയിരിക്കും നിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, ഇസ്ലാമിൽ എന്താണ് ശരിക്ക് ഒരു ഭാര്യയോടുള്ള ഒരു പരിഗണന? കാരണം അവർ പറയുന്നത് അവരുടെ സ്വർണവും അവരുടെ ഉപ്പ കൊടുത്ത പണവും കൊടുത്തിട്ട് അവർ ഭർത്താവ് ഒരു വീട് വെച്ചു, സ്ഥലം വാങ്ങി വീട് വെച്ചു, അതൊക്കെ ആ ഭർത്താവിൻ്റെ പേരിലാണ്. മൂന്ന് പെൺകുട്ടികളുണ്ട്, ആ മൂന്ന് പെൺകുട്ടികളും ഞാനുള്ളത് കൊണ്ട് തന്നെ അതിൽ എൻ്റെ പേര് കൂടി രജിസ്റ്റർ ചെയ്യുമ്പോൾ വെക്കാൻ പറഞ്ഞിട്ട് അയാൾ ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ, അയാൾ വീട് അടക്കി ഭരിക്കുന്നു. ഇവരെന്തെങ്കിലും ചോദിച്ചാൽ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. വേണമെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, വേണമെങ്കിൽ നക്കി ഇവിടെ നിന്നോ, അങ്ങനത്തെ ഒരു പ്രയോഗം, അതായത് ഭക്ഷണം കഴിച്ചുകൂടെ നിന്നോ എന്നുള്ള പ്രയോഗം അവർ നടത്തുന്നു. വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ്, ഞാൻ ജീവിതത്തോട് മടുപ്പ് തുടങ്ങി, എന്ത് ചെയ്യണമെന്നുപോലെ അറിയില്ല, ഇപ്പോൾ ദുആകൾ മാത്രമേ എനിക്ക് ഒരു രക്ഷയായിട്ടുള്ളൂ, എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് സഹോദരി ചോദിച്ചു.
3: എന്താ പറയുക, ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ എപ്പോഴും വേണം മാറി, വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഭർത്താക്കന്മാരുടെ സ്വഭാവം മനസ്സിലാവും. ഏതെങ്കിലും ഒരു കാലത്ത് ഈ സ്ത്രീയോട് നല്ല നിലക്ക് അയാൾ നിന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ തന്നെ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ അവരുടെ ഇടപാട് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവൾക്ക് കിട്ടിയ സ്വർണ്ണമാണ് അവളെ സ്വർണ്ണമാണ്, അത് അയാൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ കണ്ടീഷൻ പറയണം, എന്ത്, എൻ്റെ പേരിലും കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയണം. മറ്റേ നമ്മൾ പണ്ടം ചോദിക്കുമ്പോൾ കൊടുത്തിട്ട് പിന്നെ അയാൾ അതൊക്കെ ചിലവാക്കി കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവകാശം പറഞ്ഞാലും അത് സ്ഥാപിച്ച് കിട്ടാൻ നമുക്കെന്തില്ല, മാർഗമല്ലല്ലോ. പിന്നെ ഈ സ്ത്രീകളോടൊക്കെ ഇത്ര മോശമായിട്ട് എന്ത് ചെയ്യുക, എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നോ എന്നൊക്കെ പറയുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ വളരെ മോശം കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇതിലിങ്ങനെ വിഷമിച്ച് സഹിച്ച് നമ്മുടെ ജീവിതം ഹോമിച്ച് മാനസിക പ്രശ്നങ്ങളായി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവും ഇത്തരം ആളുകൾക്കൊന്നുമില്ല. അവരെന്ത് ചെയ്യണം, തങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടി മാന്യമായി ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഞാൻ നേടിയെടുക്കും എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മുടെ ബന്ധുക്കളെയും മാതാപിതാക്കളെയൊക്കെ മെനക്കെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവരാദ്യം ചോദിച്ച ഒരു വാക്കാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ, എന്താണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ അടുക്കലുള്ള അവകാശങ്ങൾ എന്നാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഒരു പിതാവ് എന്തൊക്കെയാണ് മകൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് അതിപ്പോൾ എല്ലാവർക്കും ആലോചിച്ചാൽ കിട്ടുമല്ലോ. ആ മകളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? വാപ്പക്കാണ്. ആ അധികാരമാണ് ആർക്ക് കൈമാറുന്നത്? ഭർത്താവിന് കൈമാറും. അപ്പോൾ ഒരു പിതാവിൽ നിന്ന് എന്തൊക്കെ ഒരു സ്ത്രീക്ക് കിട്ടുമോ അത് മുഴുവനും എന്താണ് കിട്ടണം, അതിൻ്റെ പുറമെ ഒരു ഭർത്താവ് എന്ന നിലക്ക് കിട്ടേണ്ട അവകാശങ്ങളും എന്ത് ചെയ്യണം, പൂർണ്ണമായി ലഭിക്കാൻ അവൾ അർഹതപ്പെട്ടാണ്, അത് നേടിയിരിക്കണം. ഭൗതികമായ കോടതികളാണെങ്കിലും അല്ലെങ്കിൽ മതപരമായ കാതിമാരാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഇദ്ദേഹം ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതകളാണെങ്കിൽ ഉറപ്പാണ്. അപ്പോൾ അത് നേടിയെടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അയാളെ സമ്മർദ്ദത്തിലാക്കി മാന്യമായി അവിടെ ജീവിച്ചു പോലൊരു സാഹചര്യം അവരുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്.
2: അടുത്തത് ഒരു സഹോദരനാണ്, അദ്ദേഹം പ്രവാസിയാണ്, 19 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല, അയാളുടെ ഒരു കാര്യത്തിലും അവർ ഒരു മുൻഗണന കൊടുക്കുന്നില്ല. വിളിച്ചാൽ മാത്രമേ അവരെടുക്കൂ, അതന്നെ എന്ത് ചെയ്യില്ല, അധികം സംസാരിക്കില്ല, ഭയങ്കര ഗ്യാപ്പാണ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒന്ന് പരിഹരിക്കണമെന്നുണ്ട്. അവർ തന്നെ പറഞ്ഞു നമുക്കൊരു ഒരു കൗൺസിലിങ്ങിന് പോകാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, അതിനവർ തയ്യാറല്ല. പിന്നെ വേറെ എന്ത് കാര്യം പറഞ്ഞാലും, അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ഇങ്ങോട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾ അങ്ങോട്ടൊരു മെസ്സേജ് വിടുന്നത് വരെ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടില്ല. അത്രയും അയാൾ പരീക്ഷിച്ചു. ആകെ ഇയാൾക്കൊരു മൂഡ് ഓഫിലാണുള്ളത്. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
3: എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ്. പൊതുവേ നമ്മളിപ്പോൾ ആണുങ്ങൾ ഇങ്ങനെ വല്ലാതെ വിഷമം പറയണമെന്ന് നമുക്ക് കേൾക്കലില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ പുരുഷന്മാരുടെ ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഭാര്യമാരെന്ത് ചെയ്യൂല, ഭർത്താക്കന്മാരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ, ഒന്നില്ലെങ്കിൽ അവർക്ക് വേറെ കണക്ഷൻസ് വേണം, അതല്ല എന്നുണ്ടെങ്കിൽ അത്രയും നിരുത്തരവാദപരമായിട്ട് എന്ത് ചെയ്യണം, ഭർത്താക്കന്മാർ പെരുമാറണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ ഇയാളുടെ കുറ്റപ്പെടുത്തലുകൾ ആക്ഷേപങ്ങളൊക്കെ ആകുമ്പോൾ അയാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോരോ സമ്മർദ്ദങ്ങൾ വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്താ പറയുക, ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിയൂല, ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, കുറച്ചും കൂടി ഒന്ന് നല്ല നിലക്കൊന്ന് പെരുമാറി നോക്കിയാൽ ശരിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് എളുപ്പമല്ലേ, എനിക്കൊരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊന്നും നീ തരുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലേ. അല്ല, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോളി, ഞാനിപ്പോൾ തൽക്കാലങ്ങളപ്പം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാതിപ്പെടേണ്ട കാര്യം ഇതിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക, അവർ നല്ല സ്വഭാവത്തിലൊന്ന് അങ്ങോട്ട് പെരുമാറി നോക്കുക, പരമാവധി അവരെ ഒന്ന് അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ പറയാം എനിക്കെന്തായാലും ഒരു വൈഫിൻ്റെ സ്നേഹവും ഇതൊക്കെ കിട്ടിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിനക്ക് എൻ്റെ വഴി തേടാം, എനിക്ക് എൻ്റെ വഴിയും തേടാം, അതല്ല നിനക്ക് ഇങ്ങനെ നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ വേറൊരു വിവാഹം കഴിച്ച് സമാധാനമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ പറയണതൊക്കെ.
2: ഒരു സഹോദരൻ അദ്ദേഹം ചോദിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയും അദ്ദേഹവും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തു. കുറേ ആളുകളിൽ നിന്ന് അവർ പണം കടം വാങ്ങി. ഇദ്ദേഹം ഇയാളുടെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് ഉപ്പാനെ സഹായിച്ചു. അങ്ങനെ ഉപ്പ കൃത്യമായ കണക്കുകളൊന്നും രേഖപ്പെടുത്താത്തപ്പോൾ ഷെയർ ചേർന്നവരൊക്കെ അതിന് ഒഴിഞ്ഞുപോയി. പിന്നെ കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉപ്പയോട് ഇയാൾ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ. അവർ തമ്മിൽ വാക്ക് തർക്കമായി. അങ്ങനെ വാക്കുതർക്കം ഉണ്ടായി. പിന്നെ ഈ ഷെയറിൽ കൂടിയ ആളുകളൊക്കെ പണം ഇയാൾ ഇദ്ദേഹത്തിനോട് വന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉപ്പയും ഇയാളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് പഴയതുപോലെ ഉപ്പാനെ സ്നേഹിക്കാനോ ഉപ്പാനെ പരിചരിക്കാനോ സാധിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്?
3: ഈ ദരിദ്ര ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ, ഇവരത് ഇങ്ങനെ കഴിഞ്ഞ് പോയിരിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാന തത്വമാണ്. ഇതാ തദായന്തുംബി ദൈനിൻ ഇലാജിൽ മുസമ്മം ഭക്ത പോകുന്നു. നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ, കടം എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു ഇടപാടാണല്ലോ. നമ്മൾ അങ്ങേയറ്റത്തെ കടം കൊടുക്കുന്ന ആൾ പറഞ്ഞാൽ നമ്മൾ അത്രയും വിശ്വസ്തരയാൾക്ക് കടം കൊടുക്കുള്ളൂ, മനസ്സിലായി? അത് അയാൾ തരുന്ന നമുക്ക് ഉറപ്പാണ്, ഒരു പ്രശ്നമില്ല. അങ്ങനത്തതാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, എഴുതി, എന്തിനാണ് എഴുതി വെക്കണത്? എഴുതി വെച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ, എഴുതി വെച്ചാൽ അതിനൊരു അവധി ഉണ്ടാവും. അപ്പോൾ ആ അവധിൻ്റെ സമയത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എപ്പോഴാണ് ചോദിക്കാം, അതിൻ്റെ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മളൊരു പൈസ അങ്ങോട്ട് പിന്നെ അത്ര വേഗം ചോദിച്ചു കയറി. ഇനി തരാത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും, ഓ എൻ്റെ ഒരു പൈസ, നമ്മൾ ഇത്രയും ബന്ധം ഉണ്ടായിട്ട്. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, തെറ്റിപ്പോവും. ഇവിടെ തെറ്റുന്ന ആര് തമ്മിൽ ബന്ധമാണ്, വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു കറക്റ്റ് എഗ്രിമെൻ്റ് വേണം. എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ എത്ര ശതമാനമാണ് ഷെയർ ചേർന്നവർക്കുള്ള പിന്നെ പങ്ക് എത്ര ശതമാനമായിരിക്കും, എത്ര ശതമാനം ഷെയറാണ് നമ്മളിത് ചേർന്നിട്ടുള്ളത്, അത് അവസാനം ഈ പൈസ നമ്മൾക്ക് തിരിച്ചു വാങ്ങണമെങ്കിൽ എത്ര മാസം മുന്നേ അറിയിക്കണം, നമുക്ക് എപ്പം വാങ്ങാൻ പറ്റും, നഷ്ടം വന്നാൽ അത് ആർക്കൊക്കെ നഷ്ടമായിരിക്കും എന്നൊക്കെ കറക്റ്റ് എഴുതി വെച്ചാൽ എന്താ, ഒരു പ്രശ്നമല്ല. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടായിത്തീരും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, വാപ്പരത്തൊരു തെറ്റുപറ്റി, അതെന്താ വെച്ചാൽ അതിപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. തൽക്കാലം ഇനി എന്ത് ചെയ്യാം, ഇത്തരം ഇടപാടുകളും കച്ചവടം ഒന്നും വാപ്പനോട് ചേർന്ന് വേണ്ടെന്ന് തീരുമാനിക്കുക. പക്ഷെ വാപ്പ എന്നുള്ള നിലക്കുള്ള ആ ബന്ധവും പരിചരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ട് നമുക്ക് അകൽച്ചകൾ ഉണ്ടായാലും ആ അകൽച്ച നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതേ സാധിക്കുള്ളൂ. പാരൻസിനേറ്റ് നമുക്ക് ചിലപ്പോൾ മുതിർന്ന കുറേ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ആ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ അവിടെ ശത്രുത കാണിക്കാൻ പറ്റില്ല. അത് നമ്മളുള്ളിൽ വെക്കുക, പെരുമാറ്റങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രകടിപ്പിക്കാതിരിക്കണം എന്നാണ് തോന്നുന്നത്.
2: മറ്റൊരു സഹോദരൻ്റെ ചോദ്യമാണ്, അദ്ദേഹം പറയുന്ന കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ അവരൊരുമിച്ചാണ് അവർ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നത്. കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഇവരെന്ത് ചെയ്യും, രണ്ടുപേരും ഒരുമിച്ച് കിടക്കും, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അപ്പോൾ അദ്ദേഹം പറയുന്നത് പീരീഡ് സമയത്ത് എന്ത് ചെയ്യില്ല, അദ്ദേഹം ഭാര്യയിൽ നിന്ന് വിട്ട് കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ട് പറയും നിങ്ങൾക്ക് എന്നെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ സമയത്തും എനിക്ക് എന്ത് ചെയ്യും, ഇതിന് താല്പര്യമുണ്ട്, പക്ഷെ പീരീഡ്സ് ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഹറാം ആയതുകൊണ്ട് തന്നെ ഞാൻ വിട്ട് കിടക്കുന്നത്. അപ്പോൾ അവൾക്കത് മനസ്സിലായിട്ടില്ല, പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇത് ഞാൻ ഹറാമായതുകൊണ്ട് അവളിൽ നിന്ന് വിട്ട് കിടക്കുന്നത് തെറ്റാണോ കുറ്റമാണോ എന്നുള്ളതാണ്.
3: ഇതിപ്പം തന്നെ നമ്മളോട് ചോദിക്കേണ്ട ഒരു പരസ്യമായ ഒരു കാര്യമല്ലേ ഇത്. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ആ വൈഫ് പ്രകടിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, വെറും അവനവൻ്റെ ശാരീരിക ബന്ധങ്ങൾ മാത്രമല്ലല്ലോ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പീരീഡ്സ് സമയത്ത് അവർ ഭയങ്കര മാനസിക സ്ട്രെസ് അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം, ഭാര്യയും ഭർത്താവും ഒന്നിച്ചുറങ്ങുക, പരസ്പരം സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നിച്ച് കിടന്നാൽ എന്തിനും സംഭവിക്കുക, എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സ്വാഭാവികമായി ഇപ്പോൾ ശാരീരിക ബന്ധങ്ങൾ പാടില്ല എന്നറിയും. വേറെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാണോ, എന്തെന്നെ സംഭവിച്ചാലും അതിനൊന്നും ഇസ്ലാമികമായിട്ട് തെറ്റില്ല. ഒരു ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏത് രൂപത്തിലുള്ള വൈകാരികമായ ശമനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ ഇസ്ലാമിൽ എന്ത് ചെയ്യാണ്, അനുവദനീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിട്ടുകിടക്കുന്നത് എന്തായാലും ഒരു ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും പിന്നെ ആ സമയത്തുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാം വേണം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീരനെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും, ആ സമയത്ത് നന്നായി കെട്ടിവെച്ചിട്ട് എല്ലാ നിലക്കുമുള്ള ബന്ധങ്ങളല്ലാത്ത ബാക്കിയുള്ളതെല്ലാം നടന്നിരുന്നു എന്നൊക്കെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ മാതൃകകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വൈഫിന് ഇങ്ങനെ ഒരു മാനസിക വിഷമമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അയാൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കണം. മാത്രമല്ല വലിയൊരു തെറ്റിദ്ധാരണ കൂടെ അവർക്കുണ്ടെന്നുള്ളതാണ്, എന്നിട്ട് ആത്മാർത്ഥമായൊരു സ്നേഹമില്ല, ഇതൊരു ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ അതൊക്കെ ഗുരുതരമായ തെറ്റിദ്ധാരണകളാണ്. അപ്പം അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, ഒന്നിച്ചുതന്നെ ഉറങ്ങണം. എന്ത് ചെയ്യുക, ബാക്കിയുള്ള നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും സ്നേഹപ്രകടനങ്ങളും എല്ലാം ഉണ്ടാകുക തന്നെയാണ് വേണ്ടത്.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അനവധി നിരവധി ചോദ്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്, മറുപടി നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എഴുതുക. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ 9544 845 840 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഗണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: കുടുംബപരമായിട്ടുള്ള പല സംശയങ്ങൾ അല്ലെങ്കിൽ പല അനുഭവങ്ങൾ, ആ സങ്കടങ്ങളും അതിൻ്റെ കൃത്യമായ അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ സ്നേഹക്കോടിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
1: ഒട്ടനേകം അനുഭവങ്ങൾക്കിടയിൽ തൻ്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ തന്നെ പഠനത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് ഒരു ശരിയായ റൂട്ട് പറഞ്ഞു തരുന്ന സ്നേഹക്കോട് എന്നും ആളുകൾക്കിടയിൽ, പൊതുജനങ്ങൾക്കിടയിൽ എന്നും ചർച്ചയായ മേഖലയാണ്. അൽഹംദുലില്ലാ, ഇന്നും അത് കേൾക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു.
0: ഓക്കെ, നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പീസ് റേഡിയോ വൈബ്സ് അവസാനിക്കാൻ പോവുകയാണ്. ഒരു പ്രോഗ്രാം കൂടി നമുക്ക് ബാക്കിയുണ്ട്.
1: അൽ ഉസൂലാണ്.
0: യെസ്,
1: ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽ ഉസൂൽ. എന്താ അൽ ഉസൂലിന്റെ പ്രത്യേകത?
0: നമ്മുടെ ഹദീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആയത്തിലുള്ള പഠനമാണ് സാധാരണ അൽ ഉസൂൽ ഉണ്ടാവാറുള്ളത്.
1: ശരിക്കാ വാക്കിന്റെ അർത്ഥം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അടിത്തറകൾ എന്നാണ്.
0: യെസ്,
1: നമ്മുടെ ലൈഫിലെ വിശ്വാസ ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ ഒരു അടിത്തറ ഉണ്ടാവുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. അവിടെ നിന്നാണല്ലോ ബാക്കിയെല്ലാം കെട്ടിപ്പടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ അഖീദയെയും നമ്മുടെ മൻഹജിനെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന അൽ ഉസൂലിൽ ഇന്ന് സഹോദരന്മാരെ അറിയൽ എന്ന വിഷയത്തിലാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയോട് സംസാരം.
4: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്, സഹോദരന്മാരെ സഹോദരിമാരെ അറിയുക. എന്താണ് സഹോദരന്മാരെ അറിയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു പിതാവിൻ്റെ പുത്രന്മാരെ അറിയണം. എന്തിന് അറിയണം എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളുടെയും പിതാവിൻ്റെ പേര് ഒന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത്. പക്ഷെ പിതാവിൻ്റെ പേര് മാത്രമാണ് ഒന്നായിട്ടുള്ളൂ. പിതാവ് വേറെയാണെങ്കിൽ അവർ സഹോദരന്മാർ ആവണം എന്നില്ല. ഇനി സഹോദരന്മാർ ആവുന്നതും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് വിശദീകരിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹദീസിൻ്റെ മേഖലയിൽ സേവനം നടത്തിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹു ജമീഅ ഹദീസിൻ്റെ മേഖലയിൽ ഓരോ രംഗത്തും വളരെ സൂക്ഷ്മമായ, വളരെ ആഴത്തിലുള്ള പഠനങ്ങളാണ് പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ പേര് മുതൽ ആ പേരിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉസൂലുൽ ഹദീസിൽ നമുക്ക് കാണാം. ഒരു വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ പിതാവിൻ്റെ പേരും പിതാമഹൻ്റെ പേരും ഒരുമിച്ച് വരുമ്പോൾ, ആ വ്യക്തികൾ മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരിക്കുമ്പോൾ, അങ്ങനെ സാധ്യതയിൽ നിന്ന് വ്യക്തികളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരുടെ റിവായത്തുകളെ നിർദ്ധരിച്ചെടുക്കുന്ന അതിശ്രമകരമായ ദൗത്യം ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ നടത്തിയിട്ടുണ്ട്. ഹദീസുകളെ സ്നേഹിക്കുകയും ആ ഹദീസുകൾക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ റിജാലിൻ്റെയും അസ്മാഇൻ്റെയും വിഷയത്തിൽ അവർ ചെയ്ത സേവനങ്ങളുടെ മൂല്യമളക്കാൻ നമുക്ക് സാധ്യമല്ല. അതുല്യമായ ഒരിക്കലും അറ്റം കാണാൻ കഴിയാത്ത വിധമുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ, അതിലൊന്നാണ് മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്. സഹോദരന്മാർ ആരൊക്കെയാണ്, സഹോദരിമാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തു, പ്രത്യേകമായ ഗ്രന്ഥരചനകൾ തന്നെ നടത്തി. ഓരോ തബഖയിലും സഹാബത്ത്, താബിഴകൾ, തബഅത്ത് താബിഴകൾ, ഇങ്ങനെ ഓരോ തബഖയിലും പെട്ട ആളുകളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും കണ്ടെത്തി വ്യത്യസ്തമായ നൗഅകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഗ്രന്ഥരചനകൾ നടത്തി. അവരുടെ നസബുകളും അവരുടെ ഇഖ്വത്ത്, അവരുടെ സാഹോദര്യവുമൊക്കെ പറഞ്ഞ് കൃത്യമായി കണ്ടെത്തി അവർ സമൂഹത്തിന് മുമ്പിൽ വെച്ചു. അത്യത്ഭുതകരമായ പ്രവർത്തനമാണ്, അതുല്യമാണ് പ്രവർത്തനം. എന്താണ് ഈ ഒരു മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത് കൊണ്ടുള്ള ഫായിദ? എന്താണ് അല്ലാ യദുന്ന മൻ ലൈസ ബി അഖിൻ അഖൻ ഇൻദ ലിസ്റാക് ഫി ഇസ്മിൽ അബി. പിതാവിൻ്റെ പേര് സമമായതുകൊണ്ട് സഹോദരനല്ലാത്ത ഒരാളെ സഹോദരനായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഉദാഹരണമായി അബ്ദുല്ലാഹി ബിൻ ദീനാർ, അംറു ബിൻ ദീനാർ. ഇവിടെ അബ്ദുല്ലാഹി ബിൻ ദീനാർ അബ്ദുള്ളയുടെ പുത്രൻ, അബ്ദുള്ളയുടെ പിതാവ് ദീനാർ. അംറു ബിൻ ദീനാർ, അംറിൻ്റെ പിതാവ് ദീനാർ. യഥാർത്ഥത്തിൽ അബ്ദുള്ള

രണ്ട് മക്കളാണ് അംറും അബ്ദുള്ളയും എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. കാരണം രണ്ടാളുടെയും പിതാവിൻ്റെ പേര് ദീനാറാണ്, അംറുബിനു ദീനാർ, അബ്ദുള്ളാഹിബിനു ദീനാർ. പക്ഷെ വാസ്തവത്തിൽ രണ്ടാളുടെയും പിതാവ് വേറെ വേറെയാണ്. അബ്ദുള്ളയുടെ പിതാവല്ല അംറിൻ്റെ പിതാവ്. പക്ഷെ രണ്ടുപേരുടെയും നാമം ഒന്നാണ്. അവിടെയാണ് ഈ ഒരു അറിവിൻ്റെ മഹത്വം, പണ്ഡിതന്മാരുടെ സേവനത്തിൻ്റെ മാഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാരെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഒരു പിതാവിൻ്റെ മക്കൾ ആരൊക്കെ എന്നുള്ളത് പഠിക്കണം. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉദാഹരണമായി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നമുക്കറിയാം, അൽ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരനുണ്ട്, സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖത്താബിൻ്റെ രണ്ട് മക്കൾ സ്വഹാബിമാരാണ്, ഒന്ന് ഉമറും മറ്റത് സയ്യിദും. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്, അഥവാ ഖത്താബ് എന്ന മകൻ്റെ, ഖത്താബ് എന്ന പിതാവിൻ്റെ മക്കളാണ് ഉമറും സയ്യിദും. ഇത് സഹാബത്തിൽ നിന്നുള്ള ഒരു പിതാവിൻ്റെ രണ്ട് മക്കളുടെ ഉദാഹരണമാണ്, അഥവാ ഒരു പിതാവിനുള്ള രണ്ട് മക്കൾ രണ്ടുപേരും സഹാബിയാണ്. നമ്മൾ വീണ്ടും പരിശോധിച്ചാൽ കാണാം, ഒരു പിതാവിൻ്റെ തന്നെ മൂന്ന് മക്കൾ, സഹോദരന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹോദരന്മാർ. അബു ത്വാലിബിൻ്റെ മക്കൾ, ഒന്ന് അലി, മറ്റൊന്ന് ജഅഫർ, മറ്റൊന്ന് അഖീൽ. അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ്. അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നില്ല, ഖത്താബിനെ പോലെ തന്നെ. പക്ഷേ അലിയും ജഅഫറും അഖീലും ഇവർ സഹാബിമാരായിരുന്നു, അബൂ ത്വാലിബിൻ്റെ മക്കളായിരുന്നു. ഈ മൂന്നാളുകളെ പേരിലും അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അബൂ ത്വാലിബിൻ്റെ സഹാബികളായിട്ടുള്ള മൂന്ന് സഹോദരന്മാർ, മൂന്ന് മക്കൾ. ഇനി ഒരു പിതാവിൻ്റെ നാല് മക്കളെ, പരസ്പരമുള്ള നാല് സഹോദരന്മാരെ പരിശോധനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായി അബൂ സ്വാലിഹ്, അദ്ദേഹം അത്ബാഉ താബിഈൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ അത്ബാഉ താബിഈങ്ങിൽപ്പെട്ടതാണ്. ഒന്ന് സുഹൈൽ ബിൻ അബി സ്വാലിഹ്, രണ്ടാമത്തത് അബ്ദുള്ള, മൂന്നാമത് മുഹമ്മദ്, നാല് സ്വാലിഹ്. സുഹൈൽ, അബ്ദുള്ള, മുഹമ്മദ്, സ്വാലിഹ് ഇവർ നാല് പേരും അബു സ്വാലിഹിൻ്റെ മക്കളാണ്, അഥവാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. ഒരു പിതാവിൻ്റെ മക്കളാണ് എന്നർത്ഥം.

0: അവർ അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട അഥവാ താബിഈകളുടെ പിൽക്കാലക്കാർപ്പെട്ട ആളാണ്. അഞ്ച് എണ്ണത്തിനുള്ള ഉദാഹരണം അത്ബാഉ താബിഈങ്ങൾ തന്നെ കൂട്ടത്തിൽപ്പെട്ട ബനു ഉയൈനയുടെ മക്കൾ സുഫിയാൻ ബിൻ ഉയൈന, ആദം ബിൻ ഉയൈന, ഇമ്രാൻ ബിൻ ഉയൈന, മുഹമ്മദ് ബിൻ ഉയൈന, ഇബ്രാഹിം ബിൻ ഉയൈന. ഇദ്ദേഹം തബഅ താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് സുഫിയാൻ ബിൻ ഉയൈന. ഈ ഉയൈനയുടെ മക്കൾ അഞ്ചാളുകളുണ്ട്. അഞ്ചാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ മഅരിഫത്തുൽ ഇഖ്വാ, ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത് ഒരു മുഹദ്ദിസ് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഹദീസിൻ്റെ ഹുക്മുകളും കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. റിജാലുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ റിജാലുകളുടെ പിതാവിനെക്കുറിച്ച്, അവരുടെ ജന്മനാടിനെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ ഒരു ഹദീസിനെ സംബന്ധിച്ചൊരു വിധി ആധികാരികമായി പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്ബാഉ താബിഈൻ, തബഉ താബിഈങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള അഞ്ചാളുകൾ. ഇനി താബിഈങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള ആറാളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സീരീൻ്റെ മക്കൾ മുഹമ്മദ് ബിൻ സീരീൻ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സീരീൻ, മുഹമ്മദിൻ്റെ മകൻ മുഹമ്മദിൻ്റെ പിതാവ് സീരീൻ. ഈ മുഹമ്മദിന് അഞ്ച് സഹോദരന്മാരുണ്ട്: അനസ്, യഹ്യ, മഅ്ബദ്, ഹഫ്സ, കരീമ. ഹഫ്സയും കരീമയും സഹോദരിമാരാണ്. അപ്പോൾ രണ്ട് സഹോദരിമാരും മൂന്ന് സഹോദരന്മാരും അടക്കം ആറ് സഹോദരി സഹോദരന്മാർ. അദ്ദേഹം താബിഈകളിൽപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു വിവരം ഇല്ലെങ്കിൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കും. ഇനി ഒരത്ഭുതം: സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ലോകചരിത്രത്തിൽ ഇല്ലാത്ത ഒരു മുൻമാതൃകയില്ലാത്ത, ഇനി ശേഷം മാതൃകയുണ്ടാകാനും കഴിയാത്ത ഒരു സംഭവം. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏഴ് സഹോദരന്മാർ, ഏഴ് പേരും സഹാബികളാണ്, ഹദീസ് റിപ്പോർട്ടർമാരാണ്. മുഖറിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ, മുഖറിനിൻ്റെ മക്കളാണ്. ഒന്ന് നുഅ്മാൻ, രണ്ട് മഅ്ഖിൽ, മൂന്ന് അഖീൽ, നാല് സുവൈദ്, അഞ്ച് സിനാൻ, ആറ് അബ്ദുറഹ്മാൻ, ഏഴ് അബ്ദുള്ള. വഹാവുല ഇസ്സബ കുല്ലുഹും സഹാബ മുഹാജിറൂൻ. ഈ പറയപ്പെട്ട ഏഴ് സഹാബിമാരും എല്ലാവരും മുഹാജിറുകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിലും പെട്ട ആളുകളാണ്. ലം യുഷാരികുഹും ഫീ ഹാദിഹിൽ ആദിഹിൽ മുക്രമ അഹദുൻ. ലോകത്ത് ഈ ഒരു ആദരവിന് ഇവരുടെ കൂടെ നിൽക്കാൻ ലോകത്ത് വേറെ ആരും ഇല്ല. അപ്പോൾ സഹാബത്ത്, ആ സഹാബത്തിനിടയിലുള്ള ഇഖ്വത്ത്, സഹോദരന്മാരെ നമ്മൾ അറിയുക. ആ സഹോദരന്മാരെ അറിയുമ്പോൾ അവർക്കിടയിലുള്ള ഹദീസിൻ്റെ റിവായത്തിൻ്റെ രംഗത്തുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള അബദ്ധങ്ങളിൽ ചാടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുഹദ്ദിസുകൾ ഈ വിഷയം വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് അവലംബിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഇഖ്‌വാ എന്ന് പറയുന്ന അബിൽ മുത്തറിഫ് ബിൻ ഫുതൈസ് അൽ അന്തുലുസി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള കിതാബുൽ ഇഖ്‌വാ. മറ്റൊരു ഗ്രന്ഥം അബുൽ അബ്ബാസ് അസ്സിറാജിൻ്റെ കിതാബുൽ ഇഖ്‌വാ. ഈ രണ്ട് ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒരു ഹദീസ് നമ്മൾ കാണുന്നു, ആ ഹദീസിൻ്റെ തഹ്രീജ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിജ്ഞാന ശാഖകളിൽ നിന്ന് നമ്മൾ വിജ്ഞാനങ്ങൾ നുകർന്ന് ഈ ഹദീസിൻ്റെ മഹാത്മ്യതയെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മറിവരണം. ആ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെയും മനനങ്ങളിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെയും ഒരു വിശ്വാസിയായ മനുഷ്യൻ ലക്ഷ്യമിടേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി, സഹോദരന്മാരെ അറിയുക എന്നുള്ളത് ഉസൂൽ ഹദീസിൻ്റെ ഒരു ഭാഷയാണ്. അള്ളാഹു അവൻ്റെ ദീൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ, വിലപ്പെട്ട അമൂല്യവത്തായ സംഗതികൾ പോലും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് അൽ ഉസൂലാണ്. ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്.
2: സഹോദരന്മാരെ അറിയൽ എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ വിഷയം.
1: അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ സുന്നത്തുകൾ നമ്മൾ മറന്നു പോകരുത്. എല്ലാ സുന്നത്തുകളും നമ്മൾ കൃത്യമായി ചെയ്ത് ഇൻഷാല്ലാ കൃത്യസമയത്ത് തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുക. അല്ലെ, ഒട്ടകത്തിൻ്റെ പ്രതിഫലം അത്രത്തോളം തന്നെ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മൾ നിയ്യത്ത് വെക്കുക, അതിനായി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: എല്ലാവിധ പ്രാർത്ഥനകളിലുമൊക്കെ നമ്മുടെയും പീസ് റേഡിയോ സംഘങ്ങളെയും ഒക്കെ നിങ്ങൾ ഓർമ്മിക്കണം എന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ് അത് ഹൃദ്യസ്ഥമാക്കുക എന്നത്. പീസ് റേഡിയോ ഒരുക്കിയ വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കാൻ ഉതകുന്ന ഈയൊരു അവസരം, അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് സൂറത്ത് ഇബ്രാഹീമിൻ്റെ 50 എപ്പിസോഡ് വരെ പഠിച്ചിട്ടുണ്ട്, ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ന് 51, 52 വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ഫവാസ് ഫൈറോസ് ആണ് ഇൻഷാല്ലാ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹീം 50 വചനങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാല്ലാ അവസാനത്തെ 2 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം
3: ചെയ്യാം.

0: واحد وليذكر أولو الألباب.
1: ഇനി ഇൻഷാ അല്ലാ ശ്രോതാക്കൾ എൻ്റെ കൂടെ പാരായണം ചെയ്യുക.

0: അൽഹംദുലില്ല, ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ വചനങ്ങളാണ് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാല്ല അത് പൂർണ്ണമായിക്കൊണ്ട് നാം മനഃപ്പാഠമാക്കിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അവൻ്റെ ഖുർആനിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ കേൾക്കുന്ന ആയത്തുകൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹിഫ്ളുൽ ഖുർആൻ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കാൻ പീസ് റേഡിയോ ഒരുക്കിയ സൂറത്തു ഇബ്രാഹിമിലെ 51, 52 വചനങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഒരു പ്രോഗ്രാം വീണ്ടും കേൾക്കാനായി ഒരു അവസരമുണ്ട്. അത് പീസ് റേഡിയോയിലെ റിവൈൻഡ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഇഹ്ഫുൽ ഖുർആൻ കേട്ടു, 2 ആയത്തുകൾ ഹൃദ്യസ്ഥമാക്കി. എന്നാൽ അത് വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ. ഉപയോഗപ്പെടുത്തുക, കൂടുതൽ അറിവുള്ളവരാവുക. വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവനെന്തോ ഒരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധ ഔഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികയിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ നുറുങ്ങുകളിൽ നിന്ന് നുബില എം രചിച്ച പ്രിയദർശിനി സൗജന്യ യാത്ര, ചില യാഥാർത്ഥ്യങ്ങൾ, ഈ ലേഖനത്തിന് ശബ്ദം നൽകുകയാണ് അബ്ദുസമദ് കല്ലടിക്കോട്.
3: പ്രിയദർശിനി സൗജന്യ യാത്ര, ചില യാഥാർത്ഥ്യങ്ങൾ, എഴുത്ത് നുബില എം. കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിൽ KSRTC ബസ്സുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമൂഹിക ക്ഷേമത്തിന്റെയും ഭാഗമായി സ്ത്രീകൾക്കായി നടപ്പിലാക്കുന്ന സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. കുറഞ്ഞ വരുമാനക്കാർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ ആനുകൂല്യത്തിന്റെ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചർച്ച ചെയ്യേണ്ടതായുണ്ട്. ഇന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിന് KSRTC സർവീസുകൾ ലഭ്യമല്ല, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ബസ്സുകളിൽ യാത്രക്കാരുടെ കടുത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. KSRTC സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളാണുള്ളത്. അതിൽ 881 മാത്രമാണ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലുള്ളത്. ബാക്കി 2244 ബസ്സുകളും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ്. തിരുവനന്തപുരം ജില്ലകളിൽ മാത്രം 687 ബസ്സുകളും കൊല്ലത്ത് 415 ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. തെക്കൻ ജില്ലകൾക്കാണ് ഈ സൗജന്യ യാത്രയുടെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. സൗജന്യമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അടിയന്തര പ്രാധാന്യമില്ലാത്ത യാത്രകൾക്കായി പലരും ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇത് അത്യാവശ്യക്കാരായ യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പോലും ഈ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടിയും വന്നു. ജോലിസ്ഥലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും സമയം വൈകാതെ എത്തേണ്ടവർ, വയോധികർ, രോഗികൾ തുടങ്ങിയവർക്ക് വലിയ തിരക്ക് കാരണം ബസ്സിൽ കയറാനോ സുരക്ഷിതമായി യാത്ര ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. സൗജന്യം എന്നതിനെ വ്യക്തിഗത സൗകര്യമായി മാത്രം കാണാതെ അർഹരായവർക്ക് അത് തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണ്. ഇതിന് പ്രധാനമായും വേണ്ടത് പൊതുജനങ്ങളുടെ സ്വയം നിയന്ത്രണവും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റവുമാണ്. അത്യാവശ്യത്തിനല്ലാത്ത യാത്രകൾ രാവിലെയും വൈകുന്നേരവുമുള്ള ഓഫീസ് സ്കൂൾ സമയങ്ങളിൽ ഒഴിവാക്കുന്നത് തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. അമിതമായ തിരക്ക് ബസ്സിനുള്ളിലെ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് ഗർഭിണികളുടെയും കുട്ടികളുമായി യാത്ര ചെയ്യുന്നവരുടെയും സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. പ്രായാധിക്യമുള്ളവർക്കോ ആരോഗ്യപ്രശ്നങ്ങളുള്ളവർക്കോ മുൻഗണന നൽകാനും ആവശ്യമെങ്കിൽ വഴിമാറിക്കൊടുക്കാനും യാത്രക്കാർ തയ്യാറാകണം. ഈ സാഹചര്യത്തെ തരണം ചെയ്യാൻ KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാന നടപടി സർവീസ് വർദ്ധിപ്പിക്കുക എന്നതാണ്. KSRTC ബസ്സുകൾ കുറവുള്ള മലബാർ മേഖലയിൽ കൂടുതൽ ബസ്സുകൾ ലഭ്യമാക്കണം. തിരക്കുള്ള റൂട്ടുകളിൽ അതനുസരിച്ച് സർവീസുകൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഏതൊരു സാമൂഹിക ക്ഷേമ പദ്ധതിയുടെയും വിജയം സർക്കാരിന്റെ നയങ്ങളിൽ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളുടെ വിവേകപൂർണമായ ഇടപെടലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് ലഭിക്കുന്നതിൽ ഞാൻ തടസ്സമാകില്ല എന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം.
2: ബറക്കല്ലാഹു ഫീക്. നുബില എം രചിച്ച പ്രിയദർശിനി സൗജന്യ യാത്ര, ചില യാഥാർത്ഥ്യങ്ങൾ, ഈ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. നമ്മൾ കേട്ടത് അബ്ദുസമദ് കല്ലടിക്കോടാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
4: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്, അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും പല ആൾക്കാർ ഉണ്ടാക്കിയ. അപ്പം അതിനൊരു ഡിസൈൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു പിന്നെ സംഗതി ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്നുള്ള സംഗതിയുണ്ട്. പ്രോംപ്റ്റ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഉദ്ദേശിക്കുന്ന എന്താണോ പിന്നെ ആ കണ്ടൻറ് ഉള്ളത് സംഗതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പോസ്റ്റർ ഉണ്ടാക്കും. അതിൻ്റെ ഐഡിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്ന പോസ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു. ഈ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ചാറ്റ് ജി പി ടിയിലൊക്കെ പോവാം. ഇപ്പം ഞാൻ ചാറ്റ് ജി പി ടിയിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി കൊടുക്കുക, ശേഷം പറ ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ട പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക, കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ, ജെമിനിയല്ല നമുക്ക് വേറെ ഏതും AI യൂസ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ജെമിനി ഓപ്പൺ AI ചാറ്റ് GPT യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ മലയാളത്തിൽ കൊടുത്താലും മതി, ഇത് ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം ഐ ടി ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണ് ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളും ഒക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറിന് മാറ്റം പറയാം, മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്. ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ശരിക്കും ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിന്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: സെറാമിക് കലം ഉണ്ടാക്കുന്ന പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി. എന്നിട്ട് ഗ്രൂപ്പ് എ ടീമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത സെമസ്റ്റർ വരെ ടൈം തരും, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ലോകത്തിനെ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ മാക്സിമം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കല നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അവരോട് ആ ഡ്യൂട്ടി കൊടുത്തു. ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കലം അടുത്ത സെമസ്റ്ററിൻ്റെ ഉള്ളിൽ ഏറ്റവും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഉണ്ടാക്കിയോളൂ. അങ്ങനെ ഈ വർക്ക് കൊടുത്തു കഴിഞ്ഞു. അടുത്ത സെമസ്റ്ററിൻ്റെ സമയമാകുമ്പോഴേക്കും അതിൻ്റെ മുന്നേ തന്നെ ഗ്രൂപ്പ് ബി വന്നിട്ട് 50-ൽ അധികം അല്ലെങ്കിൽ 100-ഓളം വരുന്ന കലങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അതിൽ തന്നെ ചെറിയ കുഴപ്പങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കലങ്ങളുണ്ട്, വൈവിധ്യമായിരുന്ന കൂടുതലും മനോഹരമായ നല്ല പെർഫെക്ഷൻ തോന്നിക്കുന്ന അത്ര നല്ല കലങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം വിചാരിച്ചു, എന്നാൽ ഇനി ഗ്രൂപ്പ് എനോട് പ്രത്യേകം കണ്ടീഷൻ വെച്ചാണല്ലോ. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരിതുവരെ കലം ഉണ്ടാക്കിയില്ല, അവരുടെ റിസർച്ചിലാണ്, സെമസ്റ്ററിൻ്റെ സമയമായി, ഇപ്പോഴും റിസർച്ചിലാണ്, ഈ പെർഫെക്ഷൻ ആയിട്ടുള്ള കല എങ്ങനെ ഉണ്ടാക്കണം, അതിലേക്ക് എത്തിയിട്ടില്ല,
1: ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല,
0: തുടങ്ങിയിട്ട് തന്നെയല്ല. ഇതാണ് കഥ. ഇതിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാര്യത്തിനും പെർഫെക്ഷൻ ആലോചിച്ചിട്ട് ചെയ്യുന്നുണ്ടോ അത് പൂർത്തിയാവില്ല, അത് നീണ്ടു നീണ്ടു പോവുകയേ ചെയ്യുള്ളൂ. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അത്രയും കാലം പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനത്തിലൂടെ പെർഫെക്ഷനിലേക്ക്
1: എത്തിപ്പെടും,
0: നമ്മൾ എത്തിപ്പെടും. അതിൽ ചിലത് തെറ്റാം, ചിലത് ഏറ്റവും ബെറ്റർ ആവും, ചിലത് നന്നാവും. പക്ഷെ ഒരിക്കലും നന്നാകാൻ വേണ്ടി കാത്തിരിക്കുന്നത് ആരുണ്ടോ അവർക്ക് ഒരു പണിയും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല.
1: സത്യമാണ്. അതിൽ പിന്നെ പലപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്, കാരണം പെർഫെക്ഷന് വേണ്ടി ഇങ്ങനെ തപ്പിത്തെറിഞ്ഞ് അല്ലെങ്കിൽ ടൈം പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും സംശയമാവും, ഇത്ര മതിയോ, അപ്പോൾ ഇതിലേറെ ബെറ്റർ ആക്കിക്കൂടെ, അല്ലെങ്കിൽ അതുകൂടി അതിൽ ചേർത്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിക്കൂടെ എന്നിങ്ങനെ സംശയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കണം എന്നുള്ള ചിന്ത കൊണ്ട് തുടങ്ങാൻ ടൈം എടുക്കണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റേതാകുമ്പോൾ നമ്മൾ തുടങ്ങിയിടുന്നു, തുടങ്ങുമ്പോൾ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ കാണാം, പോരായ്മകൾ ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് പഠിച്ച അടുത്തത് കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യാൻ കഴിയും. അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് എത്തുമ്പോൾ പെർഫെക്ഷൻ ആവും ചെയ്യും. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കിട്ടും നമ്മൾ ചെയ്ത. അപ്പോൾ ഈ ഒരു കല ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി അനുഭവത്തിൽ നിന്ന് പഠിച്ച് പോരായ്മകൾ കണ്ടെത്തി നമുക്ക് തന്നെ സ്വയം അത് തിരുത്തി പോകാനുള്ള
0: സാധ്യത പരിചയത്തിലൂടെയാണ് അതിലേക്ക് നമ്മൾ
1: എത്തുന്നത്. അതെ അതെ.
0: ഈ മാർക്ക് ട്വൈൻ്റെ ഒരു ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെയാണ് തോന്നുന്നുണ്ട്, ഈറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവളയെ തിന്നുക. തവളയെ തിന്നു പറഞ്ഞാൽ അതൊരു സാങ്കല്പികമായ തവളയാണ്. തവള എന്ന് ഉദ്ദേശിച്ച് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അയാൾക്ക് ആ ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, തവളയെ തിന്നണം. അപ്പം തവളയെ തിന്ന് പറയുമ്പോൾ തവള തിന്നാൻ പറ്റണമല്ല, പച്ചക്ക തവളയെ തിന്നാൻ കഴിയുമോ, ഇല്ല. അപ്പോൾ അയാൾ പറയണത് അങ്ങനെ തിന്നലേ പറ്റൂ, വേറെ നിവൃത്തിയില്ലാന്നെങ്കിൽ അതിന് വൈകുന്നേരം വരെ കാതിരി, രാവിലെ ഒന്നും അലയിക്കാതെ വേഗം
1: തിന്നു.
0: പിന്നെ ഇനി വ്യത്യസ്ത തവളകളുണ്ട്, കുറച്ചുകൂടി അഗ്ലിയായിട്ടുള്ള തവളുണ്ട്, നല്ല തവളുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത തവളുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അഗ്ലി അളയിനെ കഴിക്കണം, എന്നിട്ട് ബാക്കിലേക്ക് പോകും. അപ്പോൾ അത്രയും എളുപ്പം കഴിയും. ഇവിടെ ഇതൊക്കെ കൊണ്ടുവരേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാനുള്ളതിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, ഏറ്റവും സുഖമുള്ളതിന് ആദ്യം ചെയ്തു തുടങ്ങരുത് എന്നാണ്. ഇതൊക്കെയാണ് അതിൻ്റെ തിയറികൾ പറയുന്നത്. ആദ്യം ടാസ്ക്കായിട്ട് തോന്നുന്നതിന് വേഗം ചെയ്യുക. രാവിലെ മുതൽ ഒരു കോൾ ചെയ്യാണ്ട് 10 മിനിറ്റ് വിളിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കോൾ ചെയ്ത് ഒരു ടാസ്ക്കാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വിളിക്കേണ്ട എങ്ങോട്ടാണ്ട് നിന്ന് ആ ദിവസം വൈകുന്നേരം വരെ ഇത് ആലോചിച്ച് നിന്നിട്ട് അത്രയും ഭാരമാണ്. ഒരു 10 മിനിറ്റ് ആ കോൾ ചെയ്യാൻ കൂടുന്ന അത്രയും 10 മിനിറ്റിൻ്റെ ഭാരം നമ്മൾ താങ്ങുകയാണ്. 24 മണിക്കൂറിൻ്റെ ഭാരമാണ് ചെറിയൊരു ടാസ്കിന് വേണ്ടി താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് 5, 4, 3, 2, 1, 0 വേഗം ചെയ്യാം.
1: പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. പിന്നെ ടാസ്ക് ഉള്ളത് ഉദ്ദേശിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ വലിയൊരു ഭാരമായി കണ്ട് അത് എങ്ങനെ ചെയ്യാ ചെയ്യാതിട്ട് മണി പിടിച്ച് ബാക്കിയുള്ള പണി നടക്കൂല, ഇത് നടക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാവും.
2: എന്താണ് ഇന്നത്തെ അറിയാമൊരു നന്മയിൽ?
3: നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് കേരളത്തിൻ്റെ എല്ലാ ഒട്ടുമിക്ക ജില്ലകളിലും ടീൻ സ്പേസ് എന്ന പേരിൽ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കോൺഫറൻസ് ഒരുക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അവരൊരുക്കുന്നുണ്ട്.
2: ടീനേജുകാർക്ക്,
3: യെസ്, ടീനേജ് ടീൻ സ്പേസ്. അപ്പോൾ ടീനേജുകാർക്ക് ഒരു സ്പേസ് ഉണ്ട്, അതാണ് ടീൻ സ്പേസ്. അപ്പോൾ ടീൻ സ്പേസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ ഗാലോപ്പ് ഇൻ്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ പല ജില്ലകളിലും നടക്കുന്നുണ്ട്. ഷല്ല നമ്മുടെ മലപ്പുറം വെസ്റ്റിൻ്റെ തീയതി വന്നിട്ടുണ്ട്, 15 ഒക്ടോബർ വ്യാഴാഴ്ച ആണ് മത്സരം. അപ്പോൾ തിരൂരങ്ങാടിയിൽ വെച്ചിട്ട്, അതുപോലെ തന്നെ മറ്റ് ജില്ലകളുടെയൊക്കെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളോട് ഇത് അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ക്വിസിന് ഒരുപാട് മക്കളുണ്ട്, ക്വിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്, അതുപോലെ ക്വിസിൽ ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തി.
2: എനിക്ക് തോന്നുന്നത് ടീൻ സ്പേസ് ആളുകളെ അറിയിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ മക്കളൊരു 7-ാം ക്ലാസ് ഒരു മദ്രസയെ പഠിച്ചു പോയതിനു ശേഷം പിന്നീട് അവർക്ക് ശരിയായൊരു അറിവും ബോധമൊന്നും ലഭിക്കാതെ ഈ ഫുൾ അടിപൊളികളുടെ ലോകത്ത് ആകെ തകർത്താടികൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനത്തെ ഒരു പ്രായത്തിൽ അവർക്ക് ഒരല്പം ബോധം, ആരാണ് മാതാവ്, ആരാണ് പിതാവ്, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ആരോഗ്യം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കറക്റ്റായി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടീൻ സ്പേസ്. അത് ഉപയോഗപ്പെടുത്തിയാൽ വലിയ ഹയറായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: അപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കളിൽ 1, 2 പ്രായത്തിൽ പഠിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അവരെ നമ്മുടെ ജില്ലകളിലുള്ള ടീൻ സ്പേസുകളിൽ പങ്കെടുക്കാൻ നമ്മൾ പങ്കെടുപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കുകയാണ്.
4: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നൽകുന്ന സന്ദേശം. അവതരണം അബ്ദുള്ള സലഫി.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങളിൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത് പ്രമുഖനായ ഒരു സ്വഹാബി വര്യന്റെ ജീവിതം, ആ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ മദീനയിൽ ഇസ്ലാം വ്യാപിപ്പിക്കാൻ വേണ്ടി മക്കയിൽ നിന്നും മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് ദാഇയായി നിയോഗിക്കുകയാണ്. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി, അവിടെ ഓരോരോ ചെറിയ ചെറിയ മജ്ലിസുകൾ അദ്ദേഹം ഉണ്ടാക്കി ആളുകളെ ഒരുമിച്ച് കൂട്ടി ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ബനു അബ്ദുൽ ശഹൽ ഗോത്രക്കാരനായിരുന്ന സഅദ് ബിനു മുആദ് എന്ന ചെറുപ്പക്കാരൻ, യുവാവ്, ഈ വിവരം അറിഞ്ഞു. ആ സഅദ് ബിനു മുആദ് എന്ന ചെറുപ്പക്കാരൻ ആ ഗോത്രത്തിന്റെ തലവനായിരുന്നു. അദ്ദേഹം കോപത്തോടെ, ദേഷ്യത്തോടെ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നയിക്കുന്ന ആ മജ്ലിസിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാസ്, എന്നിട്ട് അവിടെ നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പം മുസ്അബ് റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, യാ സഅദ്, സഅദേ, ലാ തഅജൽ, നീ ധൃതി കൂട്ടല്ലേ, ഇജ്ലിസ് വൻ സിറ്റ്, നീ അല്പസമയം ഇരുന്ന് കേൾക്കൂ. ഫഇൻ കാന മാ ഖുൽതു ഹഖൻ ഫലാ തഅറുദ് അനിൽ ഹഖി, ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ആ സത്യത്തിന് നീ എതിരി നിൽക്കരുത്. വഇൻ കാന മാ ഖുൽതുഹു ബാത്തിലൻ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഫഫഅൽ മാ ശിഅ്ത, പിന്നെ നീ നിനക്കിഷ്ടമുള്ളത് ചെയ്തു. നീയൊരു യുവാവാണല്ലോ, ചിന്തയും ബുദ്ധിയുമുള്ള ദിഷണയുള്ള യുവാവാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരല്പം നീ കേൾക്കൂ, എന്നിട്ട് സത്യമാണെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന നിലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു. സഅദ് ബിനു മുആദ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളോടുമുള്ള യാത്ര പറച്ചിലായിരുന്നു ആ സമയം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമ ചൊല്ലി ആ സദസ്സിൽ വെച്ച് അദ്ദേഹം മുസ്ലിമാവുകയാണ്. അന്ന് അദ്ദേഹത്തിന് പ്രായം ഏകദേശം 30-31 വയസ്സു മാത്രമാണ്, ചെറുപ്പമാണ്. പിന്നീട് അദ്ദേഹം 37-ാമത്തെ വയസ്സിൽ ഖന്ദഖ് യുദ്ധത്തിന്റെ വേളയിലാണ് അദ്ദേഹം ഷഹീദാകുന്നത്, ഈ ലോകത്തോട് വിട പറയുന്നത്. ഇബ്നുൽ അർഖദ് എന്നുപേരുള്ള ഒരു മനുഷ്യൻ അമ്പെയ്യുകയാണ്. അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ എന്റെ ശരീരത്തിൽ ഏൽക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ തഖറ ഐനി മിൻ ബനി ഖുറൈള, മദീനക്കാരെ മുസ്ലിമീങ്ങളെ പ്രവാചകനെ വഞ്ചിച്ച ബനൂ ഖുറൈലക്കാരുടെ വിഷയത്തിൽ എനിക്ക് കൺകുളിർമ നൽകുന്നതുവരെ എന്നെ മരിപ്പിക്കല്ല നാഥ. അങ്ങനെ അവരുമായുള്ള ആ ഖന്ദഖ് യുദ്ധം കഴിഞ്ഞ് ബനൂ ഖുറൈലക്കാരുടെ വിഷയത്തിൽ തീരുമാനം കൂടി എടുത്തിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. വിട പറയുന്ന ആ സമയത്ത് ഫജഅല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റഅസഹു ഫീ ഹിജ്രിഹി, ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്ന സഅദൻ, അല്ലാഹുവേ, ഇദാ സഅദ് ഖദ് ജാഹദ ഫീ സബീലിക്ക്, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനാണ്. വസദ്ദഖ റസൂലക്ക്, നിന്റെ പ്രവാചകരെ, വസദ്ദഖ റസൂലക്ക്, നിന്റെ പ്രവാചകരെ സത്യപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് വഖദല്ലദി അലൈഹി ഫഅഖ്ബിൽ റൂഹഹു ബിഖൈരി മാ തഖബ്ബലത് ബിഹിൽ അർവാഹ്, ഏറ്റവും നല്ല രീതിയിൽ റൂഹ് പിടിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എന്റെ സഅദിന്റെ റൂഹിനെയും നീ പിടിക്കണേ റബ്ബേ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ മടിയിൽ കിടത്തിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി

ആറോ ഏഴോ വർഷം മാത്രം മുസ്ലിമായി ജീവിച്ചിട്ട് അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം മരണപ്പെട്ട ഉടനെ ഫസറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിപ്പെടുകയാണ് ജനാസ കർമ്മങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് എന്തിനാണ് ധൃതിപ്പെടുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇന്നി യഖാഫു അൻ തസ്ബിഖനൽ മലായിക ഇലൈഹി ഫതഗസ്സിലുഹു കമാ ഗസലത ഹന്നല. ഉഹദിൽ ഷഹീദായ ഹന്നല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ കുളിപ്പിച്ചതുപോലെ സഅദ് ഇബ്നു മുആദിനെയും മലക്കുകൾ കുളിപ്പിക്കുന്നതിനു മുമ്പ് നമുക്ക് ആ മയ്യത്തിൻ്റെ പേരിലുള്ള ജനാസ ചെയ്യണം, ആ ഒരു താല്പര്യമായിരുന്നു. മലക്കുകൾ ചെയ്യാൻ തയ്യാറായി എന്നാണ്. അതോടൊപ്പം വഹമല അലാ കിതാഫി സ്വഹാബ, സ്വഹാബത്ത് അദ്ദേഹത്തിൻ്റെ ജനാസ അവരുടെ ചുമലിൽ ചുമന്നു. ഫഖാലു, പിന്നീട് അവർ പറയുന്നുണ്ട്, മഹമലനായ റസൂലല്ലാ മയ്യതൻ അഖഫ അലൈനാ മിൻഹു, ഇത്രയും കനം കുറഞ്ഞ ഭാരം കുറഞ്ഞ ഒരു മയ്യത്ത് ഞങ്ങൾ ഇന്ന് വരെ ചുമന്നിട്ടില്ല നബിയെ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മാ യംനഅഹു അൻ യഖിഫ വഖദ് ഹബത മിനൽ മലായികത്തി കദാ വകദാ, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം ആ മയ്യത്ത് ജനാസ ഭാരക്കുറവുണ്ടാക്കാനുള്ള കാരണം, വഖദ് ഹബത മിനൽ മലായികത്തി കദാ വകദാ, നിങ്ങൾ മാത്രമല്ല ആ ജനാസ ചുമക്കാനുണ്ടായിരുന്നത്, ഇന്നാലിന്ന മലക്കുകളും ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കേവലം വളരെ ചുരുങ്ങിയ വർഷങ്ങൾ, 31-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 37-ാമത്തെ വയസ്സിൽ ഷഹീദായി, ആറോ ഏഴോ വർഷം മാത്രമേ മുസ്ലിമായി ഇബാദത്തുകൾ ചെയ്ത് അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഏറെ അർഹതകൾക്ക്, അംഗീകാരങ്ങൾക്ക് അർഹനായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹാദൽ മയ്യിത് അല്ലദി ഫുത്തിഹത്ത് ലഹു അബ്വാബുസ് സമാ വഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ. ഈ മയ്യിത്ത്, ആ മയ്യത്തിനാണ് ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടത്. അതേപോലെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോഴാണ് ഇഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ അർശ് ചലിച്ചു എന്നാണ്, കുലുങ്ങി എന്നാണ്. അള്ളാഹു സന്തോഷിച്ചത് നിമിത്തം, ഒരടിമ തന്നിലേക്ക് മടങ്ങി വരുന്നതിലുള്ള സന്തോഷം അത്രയേ റബ്ബിന് ഇഷ്ടമായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്. അബൂ സഅദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു മിമ്മൻ ഹഫറ ലിസഅദിൻ ഖബറഹു, സഅദിന് ഖബറ് കുഴിച്ചവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ബിൽ ബഖീ ഫകാന യഫൂഹു അലൈനൽ മിസ്ക്, നല്ല സുഗന്ധം പരിമളം വീശുന്നുണ്ടായിരുന്നു ആ ഖബറിൽ നിന്ന് എന്നൊക്കെ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് വായിക്കാൻ കഴിയും. ഫലമാ വളിഅ ഫീ ഖബ്രിഹി, അദ്ദേഹത്തിൻ്റെ ജനാസയെ ഖബറിൽ വെച്ചപ്പോൾ, തഗയ്യറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. വസബ്ബഹ സലാസൻ, അദ്ദേഹം മൂന്ന് തവണ തസ്ബീഹ് ചൊല്ലി, മൂന്ന് തവണ തക്ബീറ് ചൊല്ലി. അപ്പോൾ സ്വഹാബത്ത് പിന്നീട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്തിനാണങ്ങ് തസ്ബീഹും തക്ബീറും മൂന്ന് വീതം തവണ ചൊല്ലിയത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നലിൽ ഖബറി അള്ളാഹുത്ത, ഓരോ ഖബറിനും ഒരു കൂട്ടിപ്പിടുത്തമുണ്ട്, ഒരു അണക്കലുണ്ട്. മയ്യത്തിനെ ആ ഖബറിലേക്ക് വെച്ച ഉടനെ ആ ഖബറ് ആ മയ്യത്തിനെ രണ്ടു ഭാഗത്തു നിന്നും കൂട്ടിപ്പിടിക്കും, അവൻ്റെ വാരിയല്ലുകൾ ഉടഞ്ഞു പോകുമാറ് കൂട്ടിപ്പിടിക്കും. ലൂന ജാമിൻ ഹ അഹദുൻ ലനജാ സഅദ് ഇബ്നു മുആദ്, ആ പിടുത്തത്തിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ നിങ്ങൾ, അതൊരു അർഹതയായിരുന്നു, അതൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകി. അങ്ങനെ ധാരാളം വിഷയങ്ങൾ, കേവലം ആറോ ഏഴോ വർഷങ്ങൾ മാത്രമേ അദ്ദേഹം മുസ്ലിമായി ജീവിച്ചിട്ടുള്ളൂ, എന്നിട്ടും അദ്ദേഹം ഇത്രയേറെ അംഗീകാരങ്ങൾക്ക് അർഹനായിട്ടായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത്. ബറാഇബ്നു അസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ
ഉഹുദിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി

0: النبي صلى الله عليه وسلم حلة حرير നല്ല മിനുസമുള്ള ഒരു പുതപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയായി ലഭിക്കപ്പെട്ടു. സഹാബികളൊക്കെ അതിൻ്റെ അതിൻ്റെ ആ ഒരു മിനുസം അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅജബൂന മിൻ ലീനിഹാദിഹി, നിങ്ങൾ ഇതിൻ്റെ മാർദ്ദവം, ഇതിൻ്റെ സോഫ്റ്റ്നെസ്സിനെ കുറിച്ചാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? ലമനാദീലു സഅദ് ബിൻ മുആദ് ഫിൽ ജന്ന ഖൈറു മിൻഹാ വഅലിയൻ. സഅദ് ബിൻ മുആദിന് ഇതിനേക്കാൾ ഖൈറായ, ഏറ്റവും സോഫ്റ്റായ കൈകളും ശരീരങ്ങളുമായിരിക്കും അതല്ലെങ്കിൽ അത്തരത്തിൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഏറെ ദർജയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ വർഷം മുസ്ലിമായി ജീവിച്ച് ഇത്രയേറെ അംഗീകാരങ്ങളോടെ ഈ ലോകത്തോട് വിട പറയാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ തല വെച്ച് കിടന്ന് തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേട്ട് മരിക്കാനുള്ള തൗഫീഖ് കിട്ടി അദ്ദേഹത്തിന്. അതിൻ്റെ കാരണം ചില കാരണങ്ങളാണ്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ബദറിലെ ഒരു സംഭവമാണ്. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധം ലക്ഷ്യമാക്കി പുറപ്പെട്ടതല്ല, വളരെ ചുരുങ്ങിയ സഹാബത്തിനെയും കുട്ടിയാണ് പുറപ്പെട്ടു. പക്ഷേ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് എത്തിയതാണ്. ശത്രുക്കൾ തങ്ങളെക്കാൾ മൂന്നിരട്ടി വരുന്ന സൈന്യവുമായി ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ള സ്വഹാബികളോട് അശീറു അലയ്യ അയ്യുഹന്നാസ്, സ്വഹാബത്തെ നമ്മളെന്തു ചെയ്യണം? യുദ്ധം ചെയ്യണോ അതോ മടങ്ങിപ്പോകണോ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നഹ്നു മഅക, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട്. ധൈര്യമായി അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട്. അപ്പൊ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയാണ്, അശീറു അലയ്യ യുഹന്നാസ്, ജനങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നഹ്നു മഅക, ഞങ്ങളുണ്ട് നബിയെ അങ്ങയുടെ കൂടെ, ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അശീറു അലയ്യ യുഹന്നാസ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനു കാര്യം പിടികിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഇത് ചോദിക്കുന്നത് മുഹാജിറുകളുടെ അഭിപ്രായം കിട്ടാനല്ല. മുഹാജിറുകൾ അവരെന്തിനും തയ്യാറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമായിരുന്നു. കാരണം അവർ ഹിജറ നടത്തിയവരാണ്, മക്ക വിട്ട് മദീനയിൽ വന്നവരാണ്. സ്വന്തം നാടും വീടും കുടുംബവും സമ്പത്തും വിട്ട് മദീനയിലേക്ക് ഹിജറ പോയവരാണവർ. മുഹാജിറുകളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയമുണ്ടായിരുന്നില്ല. അൻസ്വാരികൾ അവരെപ്പറ്റിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നബി മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഖദ് ആമന്നാ ബിക, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്നാക, അങ്ങയെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. വശഹിദ്നാ ബിമാ ജിഅ്ത ബിഹി അന്നഹു ലഹഖ്, അങ്ങ് കൊണ്ടുവന്നത് സത്യമാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫംദി ബിനാ യാ നബിയല്ലാ, ഞങ്ങളുമായി അങ്ങ് പുറപ്പെട്ടോളൂ. ലിമ അറത്ത്, അങ്ങ് ഉദ്ദേശിക്കുന്നത് പ്രകാരം. നഹ്നു മഅക, ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ. വല്ലദീ ബഅസക, അങ്ങയെ നിയോഗിച്ച അല്ലാഹു തന്നെയാണ് സത്യം. ലവിസ്തഅറൽത ബിനൽ ബഹ്റ ലഖുദ്നാ മഅക, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളെയും കൊണ്ട് അങ്ങ് ആർത്തിരമ്പുന്ന കടലിലേക്കാണ് എടുത്തു ചാടുന്നതെങ്കിൽ പോലും ഞങ്ങളുണ്ട് നബിയെ എന്ന് അത്രയും ധൈര്യത്തിൻ്റെ ഉറപ്പുള്ള വാക്ക് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറയുകയാണ്. ഫതഖറ ഐനഹു അബ്ശിറു وصيروا فإن الله تعالى قد وعدني إحدى الطائفتين. نبي صلى الله عليه وسلم പറഞ്ഞു, സന്തോഷിക്കുവിൻ, പുറപ്പെടുവിൻ, നിങ്ങൾക്ക് രണ്ടാലൊരു സംഘത്തെ കൊണ്ട് അല്ലാഹു വിജയം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് നബി صلى الله عليه وسلم അവരോട് പറയുകയാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്വയം സമർപ്പിക്കാനുള്ള ത്യാഗോജ്വലമായ ജീവിതം സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ തുച്ഛമായ വർഷങ്ങൾ മാത്രം ജീവിച്ചിട്ടും ഇത്രയേറെ നേട്ടങ്ങളോടെ മരണപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ തലവെച്ച് കിടന്ന് മരിക്കാൻ കഴിഞ്ഞു. നബി സാസ്മയുടെ നാവിൽ നിന്ന് പ്രാർത്ഥന കേട്ട് മരിക്കാൻ കഴിഞ്ഞു. മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ജനാസ ഏറ്റെടുക്കാൻ തയ്യാറായി. മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ജനാസയെ സ്വഹാബത്തിൻ്റെ കൂടെ ചുമന്നു. ആകാശ കവാടങ്ങൾ അദ്ദേഹത്തിൻ്റെ മയ്യത്തിനു വേണ്ടി തുറക്കപ്പെട്ടു. റഹ്മാനായ റബ്ബിൻ്റെ അർശ് കുലുങ്ങി. ഖബറിലെ പിടുത്തത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ അർഹത സഅദ് ബിൻ മുആദിനായിരുന്നു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം 6-7 വർഷക്കാലം മാത്രം ജീവിച്ചിട്ട് ഇത്രയേറെ അംഗീകാരങ്ങൾ കർഹനാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വയം സമർപ്പിത ജീവിതമായിരുന്നു. നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നമ്മുടെ സമയവും നമ്മുടെ അറിവും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ, ദീനിനു വേണ്ടി ചെലവഴിക്കാൻ, സമയം ചെലവഴിക്കാൻ, സമ്പത്ത് ചെലവഴിക്കാൻ, ആരോഗ്യം ചെലവഴിക്കാൻ, അതിനുവേണ്ടി ധൈര്യസമേതം മുന്നിട്ടിറങ്ങി വരാൻ, മടികൂടാതെ മടിച്ചു നിൽക്കാതെ അല്ലേ മാറി നിൽക്കാതെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് മുന്നിട്ട് വരാൻ, ഇബാദത്തുകളിലേക്ക് മുന്നിട്ട് വരാൻ എനിക്കും നിങ്ങൾക്കും ഈ ഒരു ചരിത്രം പ്രചോദനമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നൽകുന്ന സന്ദേശമാണ് ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം അബ്ദുള്ള സലഫി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇസ്ലാമിനെതിരെയുള്ള ഒളിയമ്പുകൾ ഏത് കാലത്തും ഉണ്ടാകാറുണ്ട്. അതിനെതിരെ കൃത്യമായ വിശദീകരണം ഇസ്ലാമിക ലോകത്ത് നിന്ന് നമ്മൾ നൽകാറുണ്ട്. പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമിലൂടെ ഇത്തരത്തിലുള്ള യുക്തിരഹിതമായ വാദങ്ങൾക്ക് മറുപടി നൽകുകയാണ്. യുക്തിവാദം യുക്തിരഹിതം എന്ന വിഷയത്തെ സംസാരിക്കുന്നത് ഷാഫി ശാസ്താംകോട്ട.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ മാ ബാസ്. നമുക്കറിയുന്നത് പോലെ ഏതൊരു പ്രത്യയ ശാസ്ത്രവും മനുഷ്യർ സ്വീകരിക്കാറുള്ളത് യുക്തിസഹമായ അവൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ സ്വീകരിക്കുന്ന ആദർശം, ആശയം യുക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ ആളുകൾ സ്വീകരിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള നാസ്തികർ എന്നറിയപ്പെടുന്ന, യുക്തിവാദികർ എന്ന് വിളിക്കപ്പെടുന്ന, നവനാസ്തികർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായി ക്ലെയിം ചെയ്യാറുള്ളത്, സ്വന്തമായി അവകാശവാദം ഉന്നയിക്കാറുള്ളത് ഞങ്ങൾ യുക്തിയുടെ ആളുകളാണ് എന്നാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യവും വളരെ യുക്തിസഹമാണ്, ഞങ്ങൾ തെളിവുകൾ ഉന്നയിക്കാറുള്ള കാര്യങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമാണ് എന്നാണ് സാധാരണ ഇത്തരം ആളുകൾ ഉന്നയിക്കാറുള്ള ഒരവകാശവാദം. എന്നാൽ ഈ ഒരു അവകാശവാദം എത്രത്തോളം, എത്ര കണ്ട് ശരിയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ദൈവവീക്ഷണം എന്ന വിഷയമെടുത്താൽ ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നതിന്, ഒരു ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ ഫിത്രയാണ്, അഥവാ പ്രകൃതിയ അവനിൽ ഊട്ടപ്പെട്ട സൃഷ്ടാവിലേക്കുള്ള ഒരു തേട്ടം അവനിൽ ഉണ്ടായിരിക്കും. എന്നാൽ അവനിൽ അന്തർലീനമായ ഈ ഒരു പ്രത്യേകതയെ മറച്ചു വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് സാധാരണ നാസ്തികർ വാദിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു പേന, ഇത് ഞാൻ വരുന്ന വഴിയിൽ പെട്ടെന്നൊരു സ്ഫോടനമുണ്ടാവുകയും ആ സ്ഫോടനത്തിലൂടെ എൻ്റെ മുന്നിലേക്ക് അകപ്പെട്ട ഒരു പേനയിൽ നല്ലൊരു പേന നോക്കി ഞാൻ എടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചതാണ് എന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയും, ഈ സംസാരിക്കുന്ന ആൾക്ക് കാര്യമായ യുക്തിക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്ന്. സാധാരണ നമ്മളങ്ങനെ പറയാറുണ്ട്, ഒരു മുട്ടസൂചി പോലും, ഒരു ഷർട്ടിൻ്റെ ബട്ടൺ പോലും തനിയേ ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈയൊരു പ്രപഞ്ചം, കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ ഒരു പ്രപഞ്ചം, ഗാലക്സികളെന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം, ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രപഞ്ചത്തിൻ്റെ 5% മാത്രമാണ് കണ്ടുപിടിക്കപ്പെട്ടതെന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. ഈ കണ്ടുപിടിക്കപ്പെട്ട 5%, കാണാൻ പറ്റിയ 5%, 20,000 മുതൽ 40,000 കോടി ഗാലക്സികളാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. 20,000 മുതൽ 40,000 കോടി ഗാലക്സികൾ, നക്ഷത്ര സമൂഹങ്ങളാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ കേവലം ഒരു നക്ഷത്ര സമൂഹമായ മിൽക്കി വേയിലാണ് നമ്മളും ഭൂമിയും സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഗാലക്സിയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഈയൊരു പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ എത്രത്തോളം സങ്കീർണമാണെന്ന് ചോദിച്ചാൽ, ഉദാഹരണമായി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഒരു അകലം നമ്മൾ പരിഗണിച്ചാൽ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഇത് കൃത്യമായി നിർണയിക്കപ്പെട്ട ഒരു ദൂരമാണ്. ഈ ഒരു ദൂരത്തിൽ കൂടുതൽ അകലത്തിലേക്ക് ഭൂമിയും സൂര്യനും പോയാൽ ഭൂമി തണുത്തുറയുകയും ജീവയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യും. മറിച്ച് ഈയൊരു ദൂരം കുറഞ്ഞു പോയാൽ, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കുറയുക വഴി ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് വർദ്ധിക്കുകയും ഭൂമി വാസയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. രണ്ടായാലും ജീവികൾക്ക് ജീവിക്കാൻ പറ്റിയ സന്തുലിതാവസ്ഥ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് സാരം. അപ്പോൾ ഇങ്ങനെ ഇത്രയും കൃത്യമായി വ്യവസ്ഥാപിതമായി നിർണയിക്കപ്പെട്ട ഈ ഒരു വ്യവസ്ഥയെ നോക്കിയിട്ട് ഇത് തനിയേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ പുരം യുക്തിരഹിതമായ മറ്റെന്ത് വാദമാണുള്ളത് സഹോദരങ്ങളെ? ഇനി പ്രപഞ്ചോൽപ്പത്തിയുമായി ബന്ധപ്പെട്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് യുക്തിവാദികളുടെ കാഴ്ചപ്പാടെന്താണ്? ഈ പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണ് എന്നാണ് അവർ പറയാറുള്ളത്. ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഒരു കാരണവും അതിൻ്റെ പിന്നിലില്ലാതെ ഒരു ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്രത്തോളം യുക്തിരഹിതമാണ് ആ വാദം? ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ്നെസ്. അതിൽ നിന്ന് സംതിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രവർത്തിക്കാതെ ഉണ്ടായി എന്ന് പറയുന്നത് കേവലം യുക്തിരഹിതമായ കാഴ്ചപ്പാട് മാത്രമാണ്. സാധാരണ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് നാസ്തികരടക്കുമ്പോൾ സൂചിപ്പിക്കാറുള്ളത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ലോകം ഉണ്ടായത് എന്നാണ്, ഒരു എക്സ്പ്ലോഷനിലൂടെ ഉണ്ടായെന്നാണ്. അപ്പോൾ ആരും ആരാലും നിയന്ത്രിക്കാനില്ലാത്ത കയോട്ടിക്കായ അനിയന്ത്രിതമായ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായ ഒരു ലോകം ഇത്രയും നിയന്ത്രിതമായ നിർണിതമായ വ്യവസ്ഥയിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അനിയന്ത്രിതമായ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്ന ലോകമാണെങ്കിൽ സ്വാഭാവികമായും ആ ലോകം അനിയന്ത്രിതമായിരിക്കും. നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് നൂവ് പൊട്ടിയ പട്ടമല്ല പ്രപഞ്ചം, മറിച്ച് യുക്തിമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായ വ്യവസ്ഥയോടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ലോകമെന്ന യുക്തിസഹമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനുള്ളത്. ഇനി ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് സാധാരണ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഇവരോട് ചോദിക്കപ്പെട്ടാൽ, തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് പരമാവധി ആസ്വദിച്ച് തിന്നു കുടിച്ച് രസിച്ച് ഭോഗിച്ച് ഈ ഒരു ജീവിതം തള്ളി നീക്കണം, സുഖപ്രദമാക്കണം എന്നാണ് സാധാരണ ഇത്തരം ആളുകൾ പറയാറുള്ളത്. ഇതാണ് ജീവിത ലക്ഷ്യത്തെപ്പറ്റി ഇവർക്കുള്ള കാഴ്ചപ്പാട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ അദ്ദേഹം ഉറക്കമുണർന്നപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ അകപ്പെട്ടു എന്ന് കരുതുക. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ അയാൾ ഉറക്കമുണർന്നപ്പോൾ പെട്ടെന്ന് കാണുന്നത് ഞാനൊരു സഞ്ചരിക്കുന്ന വിമാനത്തിലാണ്. ഒരു കോമൺ സെൻസുള്ള ഒരു കോമൺ യുക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താ ചിന്തിക്കുക? ഞാൻ എങ്ങനെയാണ് ഈ വിമാനത്തിൽ അകപ്പെട്ടത്? എങ്ങോട്ടാണ് ഈ വിമാനം പോകുന്നത്? എപ്പോഴാണ് ഈ വിമാനത്തിൻ്റെ യാത്ര അവസാനിക്കുന്നത് എന്ന വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം നടത്തുകയും അതനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് യുക്തിയുള്ള ഒരുടെ നിലപാട്, അഥവാ വിശ്വാസിയുടെ നിലപാട്. എന്നാൽ നേരത്തെ പറഞ്ഞ യുക്തിവാദികളുടെ വാദപ്രകാരം എങ്ങോട്ട് പോയാലും പ്രശ്നമില്ല, ഞാനൊന്നുകൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഷീറ്റ് വലിച്ച് മുഖത്തേക്കിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന യുക്തിവാദികളുടെ നിലപാടാണോ യുക്തിപരം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ഇനി ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ധാർമ്മികതയുടെ രംഗത്ത് എന്താണ് ധാർമ്മികതയെന്തോ, എന്താണ് അധാർമ്മികതയെന്നോ, എന്താണ് നന്മയെന്തോ, നന്മയെന്നോ, എന്താണ് തിന്മയെന്നോ, എന്താണ് നീതിയെന്നോ, എന്താണ് അനീതിയെന്നോ വ്യവച്ഛേദിച്ച് കൃത്യമായി വിവച്ഛേദിച്ച് പറയാൻ ഇവരുടെ അപക്കൽ കൃത്യമായ മാനദണ്ഡങ്ങളില്ല എന്നുള്ളതാണ് സത്യം. കൃത്യമായ മാനദണ്ഡങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയാറുള്ളത് പല ധർമ്മത്തെയും ഇവർ അധർമ്മമായി പറയും, പല അധർമ്മത്തെയും ഇവർ ധർമ്മമായും പറയുന്നു എന്നുള്ളതാണ് സത്യം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരാൾ മോഷ്ടിച്ച് തിന്നുന്ന ഒരാളെ നോക്കിക്കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തുന്ന ഒരാളെ സംബന്ധിച്ചും രണ്ട് കാഴ്ചപ്പാടാണ് നമ്മെ സംബന്ധിച്ച് ഉണ്ടാവുക. എന്നാൽ യുക്തിവാദികളെ സംബന്ധിച്ച് ഇതിൽ ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് വേർതിരിച്ച് പറയാനുള്ള മാനദണ്ഡമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേപോലെയാണ് എന്നവർക്ക് പറയേണ്ടി വരുന്നു. ഇനി ലൈംഗികതയുടെ വിഷയമെടുത്താൽ, ലൈംഗികത ആരോടുമാകാം? അത് പിതാവിനോടുമാകാം, മാതാവിനോടുമാകാം, സഹോദരനുമോടുമാവാം, സഹോദരിയോടുമാകാം എന്ന കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പറയാനുള്ളത്. കാരണം ഇവർക്ക് നന്മതിന്മകൾ വേർതിരിക്കാൻ, ധർമാധർമ്മങ്ങൾ വേർതിരിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമായ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും നമ്മുടെ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയും ഒക്കെ തകിടം മറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നാസ്തികർ എന്നതാണ് വസ്തുത. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അളവുകോൽ ഏതേത് അളവുകോലെടുത്താലും, അതിനെ ദൈവവീക്ഷണമായിക്കോട്ടെ, പ്രപഞ്ചോൽപ്പത്തിയായിക്കോട്ടെ, ലോക കാഴ്ചപ്പാട് ആയാലും, ജീവിത ലക്ഷ്യമായാലും, ധാർമ്മികതയായാലും, ഇങ്ങനെ ഏതേത് വിഷയങ്ങളെടുത്ത് ഏത് മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയ ആദർശങ്ങൾ തികച്ചും യുക്തിരഹിതവും ശാസ്ത്രവിരുദ്ധവുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശദാംശങ്ങൾ പിന്നാലെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമുക്ക് അനുഭവവേദ്യമായ ടൈം സ്പേസ് കോണ്ടിന്യം, സ്ഥലകാല നൈരന്തര്യത്തിന് അകത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ശാസ്ത്രത്തിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ സാധിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നിർദ്ധരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ശാസ്ത്രത്തിന് അഭിപ്രായം പറയാൻ സാധിക്കുക. നമ്മൾ സൃഷ്ടാവിനെ പറ്റി പറയുമ്പോൾ ഇത്തരം ആളുകൾ പറയാറുള്ളത് ഞങ്ങൾക്ക് സൃഷ്ടാവിനെ തൊട്ട് കാണിച്ചു തരണം, അല്ലെങ്കിൽ ലാബിൽ തെളിയിച്ച് കാണിച്ചു തരണം, ശാസ്ത്രീയമായി തെളിയിക്കണമെന്നാണ് ഇവർ പറയാറുള്ളത്. എന്നാൽ സ്ഥലത്തിനും കാലത്തിനും അപ്പുറത്തുള്ള, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറത്തുള്ള ഈ സ്ഥലത്തെയും കാലത്തെയും ഒക്കെ സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ച് മതവിശ്വാസികളുടെ നിലപാട്, അവനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന് ശാസ്ത്രീയമായി ലാബിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണശാലയിലോ തെളിയിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയപ്പെടുത്താനുള്ള റബ്ബ് അവൻ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ നബിയെ പറയണം, അവൻ ഏകനാണ്, അവൻ സർവാശ്രയനാണ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവന് തുല്യമായി യാതൊന്നുമില്ല. അവന് തുല്യമായി യാതൊന്നുമില്ലാത്ത പ്രപഞ്ച സൃഷ്ടാവിനെയാണ്, യുക്തിമാനായ സൃഷ്ടാവിനെയാണ് നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വസിച്ച ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വെക്കാനുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ഡയലോഗ്, യുക്തിവാദം യുക്തിരഹിതം എന്ന വിഷയത്തിൽ ഷാഫി ശാസ്താംകോട്ടയുടെ സംസാരമാണ് നാം ഇപ്പോൾ കേട്ടത്.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു കർമ്മസരണി. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിത്തറകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ ഹംസ മദീനി നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാഹ് അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി وَمَن تَبِعَهُم بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أَمَّا بَعْدُ اللَّهُمَّ عَلِّمْنَا مَا يَنفَعُنَا وَانفَعْنَا بِمَا عَلَّمْتَنَا رَبِّ زِدْنَا عِلْمًا. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കർമ്മസരണിയിലൂടെ കഴിഞ്ഞ 8-9 വർഷങ്ങളായി നമ്മൾ മനസ്സിലാക്കി പോന്നത് അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന് പറയുന്ന ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം രചിച്ച ഗ്രന്ഥം കർമ്മശാസ്ത്ര ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസുകളായിരുന്നു. ഒരു വിശ്വാസി ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന നിയമങ്ങൾ, ശുദ്ധി മുതൽ ഇബാദത്തുകളുടെ കാര്യം, മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ, സാമ്പത്തികമായിട്ടും മറ്റുമുള്ള ഇടപാടുകൾ, കച്ചവട ബന്ധങ്ങൾ, വിവാഹവും വിവാഹമോചനവും തുടങ്ങിയ മൊത്തം കാര്യങ്ങൾ, അതേപോലെ തന്നെ കോടതിയും വിധികളും ശിക്ഷകളും തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്നതും ആവശ്യമായി വരുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഗ്രന്ഥത്തിൻ്റെ ശൈലി ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ ശൈലിയാണ്. ഇനി മുതൽ കർമ്മസരണിയിലൂടെ നമ്മൾ കർമ്മശാസ്ത്രം ഒരു ഹദീസ് ശൈലിയിലൂടെ പഠിച്ചു തുടങ്ങുകയാണ്. അതിന് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള ബുലൂഖുൽ മറാം എന്ന ഗ്രന്ഥമാണ് നമ്മൾ അടിസ്ഥാനമാക്കിയെടുക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശരീഅത്ത് നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇബാദത്തെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ശരിതെറ്റുകൾ എന്ത് എന്ന് തീരുമാനിക്കുന്നത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അടിസ്ഥാനമാക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയുമാണ്. വിശുദ്ധ ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഐഹിക ജീവിതത്തിലെയും പാരത്രിക ജീവിതത്തിലെയും ആവശ്യമായ ഇബാദത്തുകളാകട്ടെ ഇടപാടുകളാകട്ടെ ഒന്നും നിർവഹിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ മാത്രം മതി മതപരമായി അനുഷ്ഠിക്കാനും ജീവിതത്തിൽ പകർത്താനും എന്ന അഭിപ്രായത്തെ തള്ളുകയും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കൽ അനിവാര്യമാണ് എന്നുമൊക്കെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകളെ അവരെപ്പറ്റി ശക്തമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ല ഉൽഫിയന്ന അഹദക്കും മുത്തഖി അൻ അല അരീകതി യഅതീഹിൽ അംറു മിൻ അംരി മിമ്മ അമർതു ബിഹി ഔ നഹൈതു അൻഹു ഫയഖൂലു ലാ അദരി മാ വജദനാ ഫീ കിതാബില്ലാഹി തബഅനാ. നബി പറയുകയാണ്, നിങ്ങളിലൊരാളെയും സ്വന്തം ചാരുകസേരയിൽ ചാരിയിരുന്ന് അവൻ്റെ അടുക്കലേക്ക് മതപരമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയം കടന്നു വരികയും അവനോട് ആ വിഷയത്തിൽ ഫത്വ ചോദിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, അല്ലാഹുവിൻ്റെ കിതാബിൽ വല്ലതുമുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം, അത് നമുക്ക് പിന്തുടരാം, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോ വിരോധമോ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അത് നോക്കാതെയും ഗൗനിക്കാതെയും ശ്രദ്ധിക്കാതെയും അതിനെ ഒഴിവാക്കി ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിങ്ങളെ ഒരാളെയും ഞാൻ കാണാതിരിക്കട്ടെ. അത്തരം ഒരവസ്ഥ വരുന്നതിനെപ്പറ്റിയുള്ള താക്കീതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനും സുന്നത്തും തന്നെയാണ് ഒരു വിശ്വാസിയുടെ മത ജീവിത രംഗത്തുള്ള അത് വിശ്വാസകാര്യമാകട്ടെ, ആരാധനകളുടെയും ജീവിതത്തിലെ ഇടപാടുകളുടെയും കാര്യമാകട്ടെ, ബന്ധങ്ങളുടെയും ബന്ധവിച്ഛേദങ്ങളുടെയും കാര്യമാകട്ടെ, സ്വഭാവ പെരുമാറ്റ മര്യാദകൾ പുലർത്തുന്നിടത്താകട്ടെ, അവിടെയൊക്കെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും സുന്നത്തും തന്നെയാണ്. മൂന്നാമത്തെ മതത്തിൻ്റെ ഒരു അടിസ്ഥാനമായി പറയാറുള്ള ഇജ്മാ, അത് മതത്തിൻ്റെ അടിസ്ഥാനമായി വരുന്നത് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഖുർആനും സുന്നത്തുമില്ലെങ്കിൽ ഒരു ഇജ്മാ ഇല്ല. കാരണം ഇജ്മാഇന് അടിസ്ഥാനം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും കൽപ്പനകളോ വിരോധങ്ങളോ തന്നെയാണ്. അതേപോലെ തന്നെ നാലാമത്തെ മതത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളായി പറയുന്ന, അല്ലെങ്കിൽ നിയമങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സായി പറയുന്ന ഖിയാസ്, ഈ ഖിയാസിൻ്റെയും അടിസ്ഥാനം വിശുദ്ധ ഖുർആനും സുന്നത്തും തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് മതനിയമങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയാവുന്നതാണ്. ഈ രണ്ട് മതനിയമങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സുകൾ ഖുർആനും സുന്നത്തും, അതിൽ ഖുർആൻ എല്ലാ വാക്കുകളും എല്ലാ അക്ഷരങ്ങളും ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ തലമുറകളായി മുസ്ലിം സമൂഹം സ്വീകരിച്ചു വരുന്നതാണ്. ആ വിശുദ്ധ ഖുർആനിലുള്ള ഒരക്ഷരത്തിൻ്റെ കാര്യത്തിൽ പോലും വിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടാവില്ല. പദങ്ങളിലാകട്ടെ ആയത്തുകളിലാകട്ടെ, ഒന്നിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമോ ആശയക്കുഴപ്പമോ ഇല്ലാതെ പൂർണ്ണമായും അത് അല്ലാഹുവിൽ നിന്ന് അവൻ്റെ പ്രവാചകനിലൂടെ സമൂഹത്തിന് കിട്ടിയിട്ടുള്ളതാണ് എന്ന്, അതിലൊന്നും കടത്തുകൂട്ടപ്പെട്ടിട്ടില്ല എന്ന്, അതിൽ നിന്നും ഒന്നും ഒഴിവായിപ്പോയിട്ടില്ല എന്നതാണ് വിശ്വാസികൾ ഒന്നടങ്കം അവരുടെ മത വിശ്വാസമായി ആചരിക്കുന്നത്, സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ആരെങ്കിലും അത് ഒഴിവാക്കുകയാണെങ്കിൽ, അത് വിശ്വസിക്കാതെ അത് ഖുർആനിൽ പെട്ടതല്ല എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരക്ഷരം വിശുദ്ധ ഖുർആനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്, ഒരു പദം വിശുദ്ധ ഖുർആനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അവനങ്ങനെ വാദിച്ചാൽ അവൻ്റെ വിധി മതത്തിൽ നിന്നും പുറത്താണ് എന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ രൂപത്തിലുള്ള സ്ഥിരപ്പെടൽ, ഓരോ അക്ഷരങ്ങളും ഓരോ പദങ്ങളും ഓരോ വാക്യങ്ങളും ഓരോ സൂക്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അവതീർണമായി വ്യത്യാസങ്ങളില്ലാതെ നിലനിൽക്കുന്നതാണ് എന്ന ആ ഒരു വിശ്വാസം, അതുതന്നെയാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യം. കാരണം നമ്മുടെ ആദർശവും വിശ്വാസവും അനുഷ്ഠാനങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ സ്വീകാര്യതയിലും അതിൻ്റെ സത്യസന്ധതയിലും തന്നെയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ, അത് വിശ്വാസകാര്യമാണെങ്കിൽ സ്വീകരിക്കാൻ പുലർത്താൻ, അത് കർമ്മങ്ങളാണ് എങ്കിൽ ആചരിക്കാൻ, അത് പെരുമാറ്റ സ്വഭാവ മര്യാദകളാണെങ്കിൽ നമ്മുടെ ഇടപാടുകളിലും മര്യാദകളിലും അത് പുലർത്താൻ, ഇടപാടുകളും മറ്റുമായി ബന്ധപ്പെട്ട വിധികളാണ് എങ്കിൽ അത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും ചെയ്യേണ്ടത് ചെയ്യാനും, ഇതിനാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നിർദ്ധരിച്ചെടുക്കുന്ന രംഗത്ത് പലർക്കും പല കഴിവുകളായിരിക്കും. ഖുർആനിൻ്റെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും അറിവിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ജുഹൈഫ എന്ന താബിഈ പണ്ഡിതൻ ചോദിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനല്ലാത്ത മറ്റു വല്ലതും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഈ ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കുന്ന വ്യാജമായ ആരോപണങ്ങൾ സത്യമാണോ? നിങ്ങൾക്കതിനെപ്പറ്റി വല്ല അറിവും വല്ല ബന്ധവുമുണ്ടോ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹം പറയുന്നു, അതെല്ലാം തെറ്റാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനല്ലാതെ ഞങ്ങളെ അടുക്കൽ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് ലാ വല്ലദീ ഫലഖൽ ഹബ്ബ വബറ അന്നസമ, മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ, എല്ലാ സസ്യലതാദികളെയും അതിൻ്റെ വിത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് മുളപ്പിച്ച് ചെടികളാക്കി മാറ്റി മനുഷ്യർക്കും കാലികൾക്കുമൊക്കെ ഭക്ഷ്യയോഗ്യമാക്കി മാറ്റിയവൻ. ആ റബ്ബ് തന്നെയാണ് സത്യം. ഈ വിശുദ്ധ ഖുർആനും അതിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട, എനിക്ക് നൽകപ്പെട്ട അറിവ്, ഇത് രണ്ടുമല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾക്കില്ല എന്നാണ്. അപ്പോൾ ഖുർആനിന് അദ്ദേഹത്തിൻ്റെ അറിവ് മറ്റുള്ളവരെക്കാൾ ഒരുപക്ഷെ കൂടുതലായിരിക്കും. ആളുകൾ വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായിരിക്കും എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ നേർക്കുനേരെയും അതിൻ്റെ വാചക ഘടനയിലൂടെയും അതിൻ്റെ പദ ശൈലികളിലൂടെയും അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് പിടിച്ചെടുക്കുക എന്നത് പണ്ഡിതന്മാരുടെ ദൗത്യമാണ്, സമൂഹത്തിന് അവർ നൽകേണ്ടുന്ന ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയാണ് മതത്തിൻ്റെ അടുത്ത പ്രമാണമായ ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രവാചകൻ്റെ വചനങ്ങൾക്ക്, സുന്നത്തിന്, അല്ലാഹുവിൻ്റെ കിതാബ് അതിൻ്റെ അതേ വിധി തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചതുപോലെ തന്നെയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വിരോധിച്ചതുപോലെ തന്നെയാണ് അതിൻ്റെ വിധി. ഈ കാര്യത്തിൽ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഒരുപോലെയാണ്. എന്നാൽ അതിൻ്റെ പദത്തിൻ്റെ ഇഅ്ജാസുകളിൽ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങൾ അല്ലാഹുവിൽ നിന്നാണ്, അവൻ്റെ കലാമാണ് എന്നുള്ളത്, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഹദീസുകളെക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുള്ളത്. എന്നാൽ വിധികളുടെ കാര്യത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിധിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ വിധിയും ഒരുപോലെ തന്നെയാണ്. അവിടെ ഹറാമാകുന്നത് ഹദീസുകളിലൂടെയും ഹറാമാകും, അവിടെ വാജിബാകുന്നത് ഹദീസുകളിലൂടെയും വാജിബാകും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ സുന്നത്താകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും സുന്നത്താകും. തുടങ്ങി വിധികളുടെ കാര്യത്തിൽ രണ്ടും ഒരേ സ്ഥാനത്ത് തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹദീസുകളുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിനെ പോലെയല്ല ഹദീസുകൾ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ സ്വീകാര്യത, അതിലുള്ള ഒരു ആശയക്കുഴപ്പവുമില്ലാത്തത്, അഥവാ അതിൻ്റെ റബ്ബിൽ നിന്നാണ് എന്ന വിഷയത്തിൽ ഒരു രണ്ടഭിപ്രായമില്ലാത്തതുപോലെയല്ല ഹദീസുകളുടെ കാര്യം. പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൂട്ടിച്ചേർത്ത കാര്യങ്ങളുണ്ട്. പലതും അങ്ങനെ തന്നെ പ്രവാചകൻ പറയാത്തത് പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ ആരോപിച്ചുണ്ടാക്കിയവയുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്ത ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നവയുണ്ട്. എന്നാൽ നമുക്ക് സ്വീകാര്യമായ ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്തു വരികയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത, ഒരു സംശയവും നിലനിൽക്കാതെ പ്രവാചകൻ പറഞ്ഞത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഹദീസുകളുമുണ്ട്. ഇവ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളുടെ ഒരു ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് ഹദീസ് നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു വന്ന പരമ്പര ഏത് എന്ന് കൃത്യമായി എഴുതി രേഖപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി ഒരു ഹദീസ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ആരിൽ നിന്ന്, ഏത് പണ്ഡിതനിൽ നിന്ന് ഈ ഹദീസ് കിട്ടി, അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ആരിൽ നിന്ന് ഈ ഹദീസ് കിട്ടി, അങ്ങനെ തുടങ്ങി പ്രവാചകനിലേക്ക്, സ്വഹാബിയിലേക്ക്, പ്രവാചകനിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഹദീസിൻ്റെ നാലോ അഞ്ചോ ആറോ ആളുകളുള്ള ആ പരമ്പര അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അല്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരടിസ്ഥാനം ഈ പരമ്പരയിലുള്ള ആളുകൾ ആര് എന്ന്, അവർ വിശ്വസ്തരാണോ അല്ലേ എന്ന് നോക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെങ്ങനെ, പെരുമാറ്റമെങ്ങനെ, അവർ വിശ്വസ്തരായിരുന്നോ, അവർ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഏത് നിലപാടുകൾ സ്വീകരിച്ചവരായിരുന്നു, സമൂഹത്തിലുണ്ടായിട്ടുള്ള കുഴപ്പങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ടോ, ഷിയായിസവും അതേപോലെ തന്നെ ഖദിരിയത്തും തുടങ്ങി വ്യത്യസ്തങ്ങളായ ചിന്താധാരകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ, ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ ഏത് നിലപാടുകാരനായിരുന്നു ഇദ്ദേഹം തുടങ്ങി അവരെപ്പറ്റിയുള്ള കൃത്യമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയും അവർ സ്വീകാര്യരാണോ അല്ലേ എന്ന് അവർ ജീവിച്ച കാലഘട്ടത്തിലും അതിൻ്റെ ശേഷമുള്ള കാലഘട്ടത്തിലും ഈ രംഗത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ടും അവരുടെ ഹദീസുകളെ വിലയിരുത്തിക്കൊണ്ടും നടത്തിയ വിവരണങ്ങൾ ആ വിവരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവർ ഹദീസ് പഠന രംഗത്ത് ആരിൽ നിന്നൊക്കെ ഹദീസുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ഏതൊക്കെ പണ്ഡിതന്മാരെ അവർ കണ്ടിട്ടുണ്ട്, അവരിൽ നിന്ന് ആരൊക്കെ ഹദീസുകൾ സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ ആളുകളുടെ കൃത്യമായ റിപ്പോർട്ടുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വന്നിട്ടുണ്ട്. രണ്ടാമത്, ഒന്ന്, ഈ പണ്ഡിതന്മാരുടെയൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഈ പരമ്പരയിലുള്ള ഓരോ കണ്ണികളുടെയും ചരിത്രങ്ങൾ അവരുടെ സ്വഭാവ പെരുമാറ്റ മര്യാദകൾ രേഖപ്പെടുത്തിയതുപോലെ തന്നെ അവരുടെ യാത്രകളെപ്പറ്റിയും അവർ കണ്ട വ്യക്തികളെ സംബന്ധിച്ചും അവർ ജനിക്കുകയും പഠനം തുടങ്ങുകയും ചെയ്ത കാലഘട്ടവും അവർ പണ്ഡിതന്മാരായി ഹദീസ് വിജ്ഞാനീയ രംഗത്ത് വിരാജിച്ച കാലഘട്ടവും അവർക്ക് മരണം സംഭവിച്ച കാലഘട്ടവും ആശയക്കുഴപ്പങ്ങളോ അതേപോലെ തന്നെയുള്ള ഓർമ്മക്കുറവുകളോ ഉണ്ടായിട്ടുള്ള കാലഘട്ടവും ആ ഓർമ്മക്കുറവും ആശയക്കുഴപ്പവുമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ ആരൊക്കെ അവരുമായി മീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനു മുമ്പ് ആരൊക്കെ അവരുമായി കണ്ടുമുട്ടിയിട്ടുണ്ട് തുടങ്ങിയ കൃത്യമായ രേഖകൾ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും അവലംബിച്ചത് അവരുടെ കാലഘട്ടത്തിലും അവരുടെ തൊട്ടു ശേഷമുള്ള കാലഘട്ടത്തിലുമുള്ള പണ്ഡിതന്മാർ അവരെപ്പറ്റി വിലയിരുത്തിക്കൊണ്ട് എഴുതിയ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്. അതിൽ ഏറ്റവും ഉന്നതരായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുല്ലാഹി അലൈഹി തുടങ്ങിയ ഇമാമുകൾ ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെപ്പറ്റിയുള്ള നിരൂപണങ്ങൾ നടത്തിയവരിൽ വളരെ പ്രമുഖന്മാരാണ്. ഇത്തരം ആളുകളുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ഹദീസുകൾ സ്വീകരിക്കുക, തള്ളുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ, ഇസ്ലാമികമായ നിയമങ്ങൾ, ഇസ്ലാമിക കർമ്മശാസ്ത്രം അടിസ്ഥാനമാക്കുന്നത് ഒന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം, വിശദീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് തഫ്സീറിൻ്റെ അടിസ്ഥാനങ്ങളെപ്പറ്റിയുള്ള വിജ്ഞാനം ആവശ്യമാണ്. രണ്ടാമത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകൾ സ്വീകാര്യമാണോ അല്ലേ എന്ന് നോക്കുകയും അതിനുശേഷം വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ മാനദണ്ഡങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഹദീസുകളിൽ നിന്ന് കാര്യങ്ങൾ നിർദ്ധരിച്ചെടുക്കുന്നിടത്തും ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഭാഷാപരമായ മാനദണ്ഡങ്ങളുണ്ട്, ശരീഅത്തുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്. കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമൊക്കെ ഇസ്ലാമിക വിശ്വാസ ആദർശ കാര്യങ്ങൾ, കർമ്മ കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നിടത്ത് പാലിക്കേണ്ടുന്ന നിയമങ്ങൾ, അവിടെ തന്നെ ഓരോ വാക്യങ്ങളെയും എങ്ങനെ എടുക്കണമെന്നും അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ നിന്ന് എങ്ങനെ കാര്യങ്ങൾ നിർദ്ധരിച്ചെടുക്കണമെന്നുമുള്ള അടിസ്ഥാനങ്ങൾ അൽ ഖവാഇദുൽ ഫിഖഹിയ, കർമ്മശാസ്ത്ര നിയമങ്ങൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് മഖാസിദു ശരഈ ശരീഅ, അവിൽ മഖാസിദു ശരഈയ, ശരീഅത്തിൻ്റെ മഖാസിദുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ച് കാണിച്ചു തന്നതും കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെ പുലരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതാണ് മഖാസിദു ശറഈ ശരീഅ, ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറപ്പെടുന്ന രൂപത്തിലായിരിക്കണം കർമ്മങ്ങളും വിധികളും വിലക്കുകളുമെല്ലാം ഉണ്ടാകേണ്ടത്. ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇസ്ലാമിക കർമ്മശാസ്ത്രം നിലനിൽക്കേണ്ടുന്നത്. ഇത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസുകളിൽ നമുക്ക് ഹദീസുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെ കർമ്മശാസ്ത്രം പഠിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു ഗ്രന്ഥമാണ് ബുലൂഗുൽ മറാം എന്ന ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസുകൾ മനുഷ്യ ജീവിതത്തിലെ ശരീഅ നിയമങ്ങൾ എങ്ങനെ പാലിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളെ ക്രോഡീകരിച്ച ഗ്രന്ഥം. അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സുകൾ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിപൂർണമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
0: മാഷാ അല്ലാ. മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ അടിത്തറകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഹംസ മദീനി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സ്കൂൾ ശാസ്ത്രോത്സവം വിഷയ വിദഗ്ധരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 2026 നവംബർ 18 മുതൽ 21 വരെ പാലക്കാട് മണ്ണാർക്കാട് DHSSൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ പ്രവൃത്തി പരിചയ വിഭാഗത്തിന്റെ വിധികർത്താക്കളായി തിരഞ്ഞെടുക്കുന്നതിന് ബന്ധപ്പെട്ട മേഖലയിലെ പരിചയ സമ്പന്നരായ വിഷയ വിദഗ്ധരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിശദമായ ബയോഡാറ്റയും സത്യപ്രസ്താവനയും ഉൾപ്പെടെ പ്രവൃത്തി പരിചയ വിഭാഗം സ്പെഷ്യൽ ഓഫീസർക്ക് ഒക്ടോബർ 14 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471258051.
2: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. 1 ജൂണിന് സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: അടുത്തതായി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ മനപ്പാഠത്തിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാം കേൾക്കാനും മനഃപ്പാഠമാക്കാനുമായിട്ടാണ് ഹിഫ്ളുൽ ഖുർആൻ എന്ന നമ്മുടെ ഈ പ്രോഗ്രാം. ഓരോ ദിവസവും ചെറിയ ഓരോ ആയത്തുകൾ നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിചയത്തിനുള്ള നമ്മുടെ സഹോദരങ്ങളോട് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് മനഃപ്പാഠമാക്കാനുള്ള ഈ ഒരു സംരംഭത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മളെല്ലാവരും പറയുന്നുണ്ടാകും. എങ്കിലും നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. മറ്റുള്ളവർ കൂടി പഠിക്കുമ്പോൾ അവർ പാരായണം ചെയ്യുന്ന, അവർ കേൾക്കുന്ന, അവർ ഹിഫ്ളാക്കുന്ന എല്ലാത്തിനും നമുക്ക് കൂടി പ്രതിഫലം ലഭിക്കുമെന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, 24-ാമത്തെ ആയത്ത് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 20-ാം വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം.

0: 25-ാമത്തെ ആയത്തുമായി നാളെ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയായിരുന്നു. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. അബ്ദുള്ള മുഹസിൻ വണ്ടൂർ ഇന്ന് സംസാരിക്കുന്നത് അയൽവാസികളെ പരിഗണിക്കുക എന്ന വിഷയത്തിലാണ്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികൾക്ക് നൽകിയ ആദരവും ബഹുമതിയും കഴിഞ്ഞ ക്ലാസുകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി. അയൽവാസികളെ മാന്യമായ രൂപത്തിൽ അവരോട് പെരുമാറുന്നവർ, അവർക്ക് സഹായങ്ങൾ നൽകുന്നവരെ അള്ളാഹുവിനിഷ്ടമാണ് എന്നും അവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നും പഠിപ്പിക്കുമ്പോൾ തന്നെ അവരെ ദ്രോഹിക്കുന്ന ആളുകൾക്കുള്ള ചില മുന്നറിയിപ്പുകളും നാം പഠിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. അയൽവാസികളെ ദ്രോഹിക്കുന്ന ആളുകൾ അവരൊരിക്കലും വിശ്വാസികളല്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അതിനുള്ള തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കുന്നതാണ് എന്നൊക്കെ

0: നാം മനസ്സിലാക്കുകയുണ്ടായി. ദുനിയാവിൽ അവരുടെ നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഏതൊരു നന്മയും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് ആ ഒരു വിഷയം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ അയൽവാസികളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നാം മനസ്സിലാക്കി. നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം അതിൽ നിന്ന് അയൽവാസിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് നാം നൽകണം എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, യാ അബാദർ, അല്ലയോ അബൂദറേ, നിന്റെ വീട്ടിൽ നീ വല്ല കറിയും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊണ്ടെങ്കിലും നിന്റെ അയൽവാസിക്ക് നീ ആ കറി നൽകണം, അതിൻ്റെ ഒരു ഭാഗം നീ നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആരെയും ഉപദ്രവിക്കരുത്, ആരെയും പരിഹസിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. അത് അയൽവാസികളോടാകുമ്പോൾ വലിയ ഒരു പാപമായിക്കൊണ്ട് കുറച്ചും കൂടി ഗൗരവമുള്ള കാര്യമായിക്കൊണ്ട് എടുത്തു പറയുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, മാ തഖൂലൂന ഫിസ്സിന, അല്ലയോ സ്വഹാബികളെ, അല്ലയോ ജനങ്ങളെ, വ്യഭിചാരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്താണ്? കാലു, അവർ പറഞ്ഞു, ഹറാം. അത് ഹറാമാണ് പ്രവാചകരെ, നിഷിദ്ധമാണത്, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണല്ലോ. ഹറമല്ലാഹു വറസൂലഹു, അല്ലാഹുവും റസൂലും ഹറാമാക്കിയിട്ടുള്ള കാര്യം തന്നെയല്ലേ? അങ്ങനെയല്ലേ പ്രവാചകരെ താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഞങ്ങൾ അത് ഹറാമാണ് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടത് ഹറാം തന്നെയാണ് എന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിലപാട്. ഫഹു ഹറാമുൻ ഇലായവുമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അത് നിഷിദ്ധമാണ്. വഖാല, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിഅയസ്നിയർ റജുലു ബിഅശ്ര ബിഅശ്രി നിസ്വതിൻ ഐസറു അലൈഹി മിൻ അയസ്നി ഇംറഅത ജാറഹു, അവൻ്റെ അയൽവാസിയായ സുഹൃത്തിൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും 10 സ്ത്രീകളെ വ്യഭിചരിക്കലാണ് ഒരുവന്. സഹോദരങ്ങളെ, എത്രത്തോളം ഗൗരവമാണിത്! പൊതുവെ വ്യഭിചാരം എന്നുള്ളത് മഹാപാപമാണ്, മഹാപാപങ്ങളിൽപ്പെട്ടതാണ് വ്യഭിചരിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വന്തം അയൽപ്പക്കത്തെ, തൻ്റെ സ്വന്തം സുഹൃത്തിൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നത് മറ്റു പല 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ ഗുരുതരമായ തെറ്റായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, മാ തഖൂലൂന ഫിസ്സറഖ, മോഷണം നടത്തുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാലു, അവർ പറഞ്ഞു, ഹറാം. പ്രവാചകരെ, സംശയമെന്താ? അതും ഹറാം തന്നെയാണ്. ഹറമല്ലാഹു വറസൂലഹു, അള്ളാഹുവും പ്രവാചകനും ഹറാമാക്കിയതാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, തൻ്റെ അയൽവാസിയിൽ നിന്ന് വല്ലതും അവൻ മോഷ്ടിക്കുന്നത് മറ്റു 10 ആളുകളിൽ നിന്ന് അവൻ മോഷ്ടിക്കുന്നതിനേക്കാൾ ഗൗരവമാണ്. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ വ്യഭിചരിക്കലും മോഷ്ടിക്കലും പാപമാണ്, ഹറാമാണ് എന്നൊക്കെ പഠിപ്പിച്ചു. എന്നാൽ അതെല്ലാം തൻ്റെ അയൽവാസികളോടാകുമ്പോൾ വലിയ ഗൗരവമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, അയൽപ്പക്ക ബന്ധങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ത്യനാളിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇസ്ലാം ഇതിനെ പരിചയപ്പെടുത്തുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ വരികയില്ല, ഹത്താ യൽഹറുൽ ഫഹ്ഷു വത്തഫാഹിഷ്, നീച പ്രവൃത്തികളും വൃത്തികേടുകളും അധികരിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. വഖത്തിഅത്തുർ റഹീം, ബന്ധവിച്ഛേദനങ്ങൾ അധികരിക്കുന്നത് വരെ ഒരിക്കലും അന്ത്യനാൾ സംഭവിക്കില്ല. വസൂഉൽ മുജാവറ, മോശപ്പെട്ട അയൽപ്പക്ക ബന്ധങ്ങൾ ഉണ്ടാവുന്നതുവരെ, അയൽപ്പക്ക ബന്ധങ്ങളിൽ ചീത്തയാവുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ല അയൽവാസികളാകാൻ വിശ്വാസികളെ നാം ശ്രദ്ധിക്കണം, നാം അതിന് തയ്യാറാവണം. നല്ലൊരു വീടും നല്ലൊരു ഭാര്യയും നല്ലൊരു വാഹനവും അയൽവാസിയും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല സൗഭാഗ്യമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും നന്മയുടെ കാര്യത്തിൽ 100% അവരോട് നാം സഹകരിക്കുമ്പോഴും ഒരല്പം പോലും അവർക്ക് ഉപദ്രവം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുമ്പോഴും തിന്മയുടെ കാര്യത്തിൽ ഒന്നിലും അവരോട് നാം സഹകരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ധർമ്മത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക, പരസ്പരം സഹായിക്കുക. ശത്രുതയിലും പാപത്തിലും അതിക്രമത്തിലും അന്യോനും സഹായിക്കാനോ സഹകരിക്കാനോ പാടില്ല. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹു ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. എന്നാൽ അയൽപക്ക ബന്ധത്തിൽ ഒരു തിന്മയിലേക്ക്, ഒരു ശിർക്കിലേക്കോ കുഫറിലേക്കോ ബിദഅത്തിലേക്കോക്കെ അവർ നമ്മെ പ്രേരിപ്പിച്ചാൽ അതിനോടൊരിക്കലും നാം സഹകരിക്കരുത്. അവിടെ തിന്മ പ്രേരിപ്പിക്കുമ്പോഴും അയൽവാസി എന്ന സ്ഥാനത്തിന് പ്രസക്തിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചപ്പോൾ അള്ളാഹു എന്താണ് പറയുന്നത്? വഇൻ ജാഹദക അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമിൻ ഫലാ തഅഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കറിയാത്തൊരു കാര്യത്തിൽ എന്നിലേക്ക് പങ്കു ചേർക്കാൻ ആവശ്യപ്പെട്ടാൽ ഫലാ തുത്യഅഹുമാ, അവരെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. ആ കാര്യം നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. തിന്മക്ക് സഹകരണമില്ല. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടൊരു പടപ്പുകളെയും അനുസരിക്കരുത്. പടച്ചവനെ ധിക്കരിച്ച് പടപ്പുകൾക്ക് അനുസരണയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ കാര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല അയൽവാസികളാവുക, നല്ലവരോടൊപ്പം ജീവിക്കുക. അങ്ങനെ യഥാർത്ഥ വിശ്വാസിയായി സ്വർഗത്തിൻ്റെ അവകാശികളായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയായതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ ഇടപെടണം എന്നെല്ലാം അൽഹംദുലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അൽഹംദുലില്ലാ, അതുമായി ബന്ധപ്പെട്ടൊരു സംസാരമായിരുന്നു അയൽവാസികളെ പരിഗണിക്കുക എന്ന വിഷയത്തിലുള്ള ഈ സംസാരം. അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂരാണ് നമ്മളോട് പങ്കുവച്ചത്. തിരുനബിയോടൊപ്പം ഇവിടെ സമാപിക്കുന്നു.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: الحمد لله.
1: മാ ഷാ അല്ലാ. അപ്പോൾ മധുരം ഖുറാൻ, കാരണം ആരെങ്കിലും വരുമ്പോഴേ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബീഹാറിലുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, അവിടെ ആര് വീട്ടിലേക്ക് വരുമ്പോഴാദ്യം മധുരം കൊടുക്കും,
0: മധുരം കൊടുക്കും,
1: എന്നിട്ടാ പിന്നെ ബാക്കി ഇതിലേക്ക്. അപ്പം നമ്മൾ റേഡിയോയിലേക്ക് ഇങ്ങനെ ആര് ആര് വന്ന് നമ്മളും മധുരം വന്ന ആ മധുരം ഖുറാനാണ് ആദ്യം കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്കി. ഓക്കെ,
0: വീട്ടിൽ ഒരാൾ വന്നാൽ അയാളെ സൽക്കരിക്കണം, അതാണ് അതിന് ധൃതി കാണിക്കണം.
1: പക്ഷെ അത് ഞാനെ കണ്ടൊരു അത് പറഞ്ഞപ്പോഴും മധുരം എന്ന് പറയുമ്പോഴേ അതി സ്ട്രോങ് മധുരകാരം കൊടുക്കാം, ആ മധുരം കഴിച്ചിട്ടേ ബാക്കി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളെ വീട്ടിൽ വരുമ്പോൾ വെള്ളം കൊടുക്കുന്നല്ലേ, വെള്ളത്തിൻ്റെ മുന്നേ തന്നെ ഇപ്പം ഈ മധുര പലഹാരമാണ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് അതിൻ്റെ ഞാൻ ഈ മജാസിയായിട്ട് പറഞ്ഞാണ്, ഇവിടെ നമ്മൾ റേഡിയോ അതിൻ്റെ തുടക്കം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന ആ മധുരതരമായ ഖുർആൻ പാരായണം, അത് കേട്ട് അതിൻ്റെ ഒരു ബർക്കത്ത് ഒക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഇൻഷാല്ലാ
0: ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്ത് തന്നെയാണല്ലേ. രണ്ട് സമുദ്രങ്ങളെ അയച്ചു വിട്ടവനും അവനത്രേ.
1: ഒന്ന് സ്വച്ഛമായ ജലവും മറ്റേത് കയ്പായ ഉപ്പുജലവും, അതിന് രണ്ടിനുമിടയിലൊരു മറയും ഭദ്രമായൊരു തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ച് അവനെ വംശബന്ധവും വൈവാഹിക ബന്ധവും ഉള്ളവൻ ആക്കിയിരിക്കുന്നവനും നിന്റെ രക്ഷിതാവാണ്, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മഹാത്മ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പാകത്തിൽ ഓരോന്നിനും ഓരോന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പം നടന്നിങ്ങനെ പോവുക കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പം പിന്നെ ഒരു ഉപ്പ എന്ത് ചെയ്യാണ്, മോനോട് പറയാണ്, നോക്ക് ഇത് ഞാൻ വാങ്ങി വെച്ചതാണ്, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചാണ്, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇതോ ഇതും ഞാൻ വാങ്ങി വെച്ചാണ്, അങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു പോകുന്നൊരു ഒരു ഞാനൊരു ഒരു ഉദാഹരണം പറയാണ്. ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ നോക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നാണ് അല്ല അങ്ങനെ പറയാണ്. നോക്ക് ഇതോ എൻ്റെ കണ്ണിലേക്ക് നോക്ക്, അവിടെ ഒട്ടകത്തിലേക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്ക്, എന്തെങ്കിലും കുറവുണ്ടെ അതിനുണ്ടോ, അതുപോലെ ഭൂമി നോക്ക്, സമുദ്രം നോക്ക്, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് ഒരാളിങ്ങനെ കൊണ്ടുപോകുന്ന അനുഭവമാണ് വിശുദ്ധ ഖുർആനിലുടനീളം അത് വായിക്കുന്ന ഒരാളൊരു യാത്ര പോവുകയാണല്ലോ. ജീവിതം എന്ന യാത്രക്കിടയിൽ നമ്മുടെ പാരായണം അല്ലെങ്കിൽ നമ്മുടെ പഠനം അത് ആ യാത്രയിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്, എന്നിട്ടിങ്ങനെ കാണിച്ചു തരാണ് വഴി ഇതാണ്.
0: അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരുന്ന ചിന്തകൾ, ഞാൻ എത്രത്തോളം നിസ്സാരനാണ് എന്നുള്ളതാണല്ലോ.
1: അതെ,
0: അള്ളാഹുവിനാണല്ലോ ഏറ്റവും കഴിവുള്ളവൻ. അപ്പോൾ നമ്മളിങ്ങനെ പറയാമല്ലോ, ഞാനിങ്ങനെ സമ്പാദിച്ചു, അല്ലെങ്കിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ഞാനെൻ്റെ വളവെന്ന് തിരിച്ചതുകൊണ്ട് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തുടങ്ങി നമ്മളെ സംസാരങ്ങളിലൊക്കെ പൊതുവെ കാണുന്നതാണ് ഞാൻ എന്നത്.
1: ഞാനിലേക്ക് ചുരുങ്ങ അല്ലേ.
0: പക്ഷെ അവിടെയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചിന്ത വരുന്നു എന്നുള്ളത്, അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തായിരുന്നു ഖലീഫ തുനൈജിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ നിന്നും 53-54 വചനങ്ങളായിരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളിപ്പോൾ കേട്ടത്. സോ നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഈ ഒരു മോർണിംഗ് ലൈവിൽ തന്നെ കൂടിയിട്ടുണ്ട് അല്ലേ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മുന്നിൽ നിൽക്കുന്നവനെ ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അവരറിയാതെ സംഭവിക്കുന്ന ഒരു പഴമാണത്. ചിലർക്കൊക്കെ അനിയന്ത്രിതമായി കോളുകൾ വന്നുകൊണ്ടിരിക്കും, ഇത്രയും തിരക്കുള്ള ആളായിരിക്കും. പക്ഷേ നമ്മൾ വളരെ അർജൻ്റായി വളരെ ഗൗരവകരമായ ചില സംസാരങ്ങൾ മുന്നിൽ നിൽക്കുന്ന ആളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടരെ തുടരെ ഫോൺ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അതൊരു നല്ല സമീപനമല്ല എന്നാണ് തോന്നുന്നത്. തോന്നുന്നത്. ബഹുമാന്യനായ ടി കെ അഷ്റഫ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ ഞാനത് ഓർക്കുകയാണ്. നമ്മൾക്ക് ഫോൺ തിരക്കുള്ളവരാണ്, ഒക്കെ ശരിയായിരിക്കാം, പക്ഷേ ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ മുൻതൂക്കവും വിലയും കൊടുക്കേണ്ടി വരിക മുന്നിൽ നിൽക്കുന്ന ആളോടാണ്. അപ്പോൾ അയാളെ ബഹുമാനിക്കുക, അയാളെ കേൾക്കുക, അയാളോട് സംസാരിക്കുക എന്നുള്ളതാകണം അതിനോടാകണം ഒരു മനുഷ്യൻ്റെ ഒരു പ്രയോറിറ്റി. എന്നാൽ ചില ഫോണുകോളുകൾ അതീവ ഗൗരവമുള്ളത് തന്നെ ആയിരിക്കാം, അതിനെ ആ നിലക്ക് കാണുകയും വേണം. അതല്ലാതെ ഉള്ള ചില സമീപനങ്ങൾ, മുന്നിൽ നിൽക്കുന്ന ആളെ ബഹുമാനിക്കാൻ കഴിയാതെ വരുന്നത് അതൊരു വിദ്യാഭ്യാസ കുറവ് തന്നെയാണ് എന്ന ഒരു മഹത്വചനമാണ് ഇന്നത്തെ ചിന്തയായി സമർപ്പിക്കാനുള്ളത്.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. COVID-19 എന്ന മാരകമായ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറെ ഗൗരവത്തോടുകൂടി പല നിലക്കുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമായ ഖുർആനിൻ്റെ ഒരു പാഠം എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ ഖുർആൻ പാഠങ്ങളിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പല സന്ദർഭങ്ങളിലായി ഖുർആനിക വചനങ്ങളിലൂടെ തന്നെ നാം മനസ്സിലാക്കിയ കാര്യമാണ്, മനുഷ്യർ ധിക്കാരികളായിത്തീരുകയും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുകയും അവൻ്റെ കൽപ്പനകളെ അവഗണിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും പരീക്ഷണങ്ങളും കെടുതികളും മാറാരോഗങ്ങളുമെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ ഒരു യാഥാർത്ഥ്യം അറിയാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ ഇത്തരം കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. നാം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ. കാരണം ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ ഫസാദുകളുടെയും കാരണം മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 41-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. സൂറത്തു ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ അസാബക്കും മിൻ മുസീബതി ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്കെന്തൊരു മുസീബത്ത് വന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താലാണ്. ഒന്നുകിൽ വിശ്വാസരംഗത്ത്, അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത്, അതല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള തിന്മകളുടെ ഫലമാണ് മനുഷ്യർ അനുഭവിക്കുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ സുചിന്തിതമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഇഹത്തിലും പരത്തിലും ഖൈറ്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റബ്ബന ആത്തിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസന. അള്ളാഹുവേ, ഈ ലോകത്തും ഞങ്ങൾക്ക് നന്മ വേണം, പരലോകത്തും ഞങ്ങൾക്ക് നന്മ വേണം, രണ്ടു ലോകത്തും നന്മ വേണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഈ ലോകത്തും നന്മയുണ്ടാവണം, നാളെ പരലോകത്തും നന്മയുണ്ടാവണമെങ്കിൽ സൃഷ്ടികൾ, മനുഷ്യർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചേ മതിയാകൂ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിച്ച ആശയം സത്യവിശ്വാസത്തിലേക്ക് വരൂ. പ്രവാചകന്മാരിൽ വിശ്വസിക്കൂ, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് ഇരു ലോകത്തും നന്മയുണ്ടാകുമെന്നാണ്. എന്നാൽ നിങ്ങൾ അവഗണിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്താൽ ഇരു ലോകത്തും നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. ഇതാണ് പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച അധ്യാപനം. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 104-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വൽതകും മിൻകും ഉമ്മതുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്ന് ഒരു സംഘമുണ്ടാകണം, അഥവാ വിശ്വാസികളിൽ നിന്ന്, മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു വിഭാഗമുണ്ടാകണം. എന്താണ് അവരുടെ ഡ്യൂട്ടി, അവരുടെ ദൗത്യം എന്താണ്? യദ്ഊന ഇലൽ ഖൈർ, അവർ ഖൈറിലേക്ക് ക്ഷണിക്കണം, എല്ലാ ഖൈറിലേക്കും നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫ്, മഅറൂഫായ പുണ്യകരമായ മനുഷ്യന്റെ ഫിത്രത്തിനോട് യോജിക്കുന്ന നല്ല കാര്യങ്ങൾ അവർ കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, വെറുക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ സമൂഹത്തെ വിലക്കുകയും വേണം, അവരാണ് വിജയികൾ എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുകയും അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അരുതേ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്നും ഉണ്ടാവണം എന്നാണ്. ഇതേ അധ്യായത്തിൽ തന്നെ 110-ാമത്തെ ആയത്തിൽ, നാം ഇപ്പോൾ പറഞ്ഞത് 104-ാമത്തെ വചനമാണ്, 110-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഒരു സമുദായമാണ് മുസ്ലിം സമൂഹം. എന്താണ് അവരുടെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത്, ദൈവവിശ്വാസത്തിലേക്ക്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കലും അതനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തലും. അതിലേക്കെല്ലാം ജനങ്ങളെ ക്ഷണിക്കുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത് മുസ്ലിമീങ്ങളുടെ വളരെ വലിയ ഒരു ദൗത്യമാണ്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ശ്രദ്ധിക്കൂ. പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹ്, എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മയിൽ നിന്ന് നിങ്ങൾ ജനങ്ങളെ തടയുക തന്നെ വേണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഔലയൂഷിക്കന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബൻ മിൻഹു, ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു ശിക്ഷയെ ഇറക്കുന്നതാണ്. സുമ്മ തദ്ഊനഹു, പിന്നീട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, ഫലാ യുസ്തജാബു ലക്കും, എന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചകൻ പറഞ്ഞത്. നാം നന്മ കൽപ്പിക്കുന്നില്ലെങ്കിൽ, തിന്മ വിരോധിക്കുന്നില്ലെങ്കിൽ പൊതുവായ ശിക്ഷ സമൂഹത്തിൽ വന്നിറങ്ങും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്, മാരകങ്ങളായ രോഗങ്ങൾ സമൂഹത്തിൽ പടർന്നു പിടിച്ചേക്കാം, അല്ലെങ്കിൽ ഭൂകമ്പമോ അതേപോലെയുള്ള ശിക്ഷകളോ വന്നേക്കാം. ഏത് ശിക്ഷയുമാകാം. ഇഖാബൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷകൾ സമൂഹത്തെ ബാധിക്കും. പിന്നീട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടുകയില്ല, നാം നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും നിർത്തിക്കളഞ്ഞാൽ. അതുകൊണ്ട് ഈ ഉമ്മത്തിനോട്, ഈ സമുദായത്തോട്, മനുഷ്യ സമൂഹത്തോട് സ്നേഹമുള്ള ആളുകൾ, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, തിന്മയിൽ നിന്ന് അവരെ വിലക്കണം. നമുക്കറിയാം, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ മക്കളാണ്. മനുഷ്യർ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ നാം പറഞ്ഞുകൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് അവർക്ക് പറഞ്ഞുകൊടുക്കാനുള്ളത്? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ നന്മ കൽപ്പിക്കട്ടെ, തിന്മ വിരോധിക്കട്ടെ, പ്രബോധന പ്രവർത്തനങ്ങളിൽ നസീഹത്തോടുകൂടി ഇടപെടട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്കിൽ നമ്മിൽ നിന്ന് എല്ലാ പരീക്ഷണങ്ങളെയും എടുത്തു കളയും. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കെടുതികളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്ന് സംസാരിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: സഞ്ചരിച്ചിടുന്നു വഴി കാട്ട് നീ മന്നാനേ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചുകിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇടയിൽ നമ്മളെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുമല്ലോ നമ്മൾ. പക്ഷേ ചിലതൊക്കെ മായാത്ത മറക്കാത്ത അനുഭവങ്ങളായി നമ്മുടെ മുമ്പിലുണ്ടാകും. ഈ കഴിഞ്ഞ ദിവസം ഒരു കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി അടുത്തൊരു പ്രദേശത്ത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ അവിടെ അല്പസമയം ചെലവഴിക്കേണ്ടി വന്നു. എന്നാൽ പ്രോഗ്രാമിന് ഒരുപാട് സമയം ബാക്കിയുണ്ട്. അപ്പോൾ അവിടുത്തെ ചില പ്രവർത്തകന്മാരുടെ വീടുകളും മറ്റുമൊക്കെ കാണാനൊക്കെ സന്ദർശിക്കാനൊക്കെ അവസരം കിട്ടി. അപ്പോൾ ഒരു വീട് പരിചയപ്പെടുത്തി തന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു സഹോദരിയുണ്ട്, ഒരു ഉമ്മയുണ്ട്, അവർ നല്ല പാചകം ചെയ്യുന്ന ആളാണ്, നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്, അതിൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ടവർ. അപ്പോൾ ഒരു ദിവസം അവരുടെ ചെറിയൊരു വീട് നിർമ്മാണമൊക്കെ കഴിഞ്ഞ് അവരത് താമസമൊക്കെ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഹൗസ് വാമിങ് നടക്കാറില്ല, സാധാരണ നടക്കുന്നൊരു പ്രോഗ്രാമാണ്. പക്ഷെ ഇതിനെന്തൊരു വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യം ഇവർ ചെയ്തത് എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കണമല്ലോ, എല്ലാവരും ക്ഷണിച്ചു. അപ്പോൾ ഈ ക്ഷണിക്കുന്ന സമയത്തൊക്കെ പല വീടുകളിലും ചൊല്ലുന്ന സമയത്ത് അവർക്ക് വരാൻ കഴിയാത്ത പല ആളുകളുണ്ടാവും. അവരുടെ വീട്ടിൽ രോഗിയുള്ളവരുണ്ട്, അതുപോലെ തന്നെ കാഴ്ച പരിമിതരായ ആളുകളുണ്ട്,
5: പ്രായമായ ആളുകളുണ്ട്.
4: പ്രായമായിട്ട് ഒരു പക്ഷെ അവർക്ക് വരാൻ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു മനസ്സിലേക്ക്. സാധാരണഗതിയിൽ നമ്മളൊന്നും അവരെ ലിസ്റ്റ് ചെയ്യാറില്ല, അവരെ പോയി ക്ഷണിച്ചോ അത്ര കഴിഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ഇവർ ചെയ്തത്, ഇവരുടെ വീട്ടിലെ ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെമ്പ് പൊട്ടിച്ച് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇവരുടെ വീട്ടിലത്തെ ഭക്ഷണം ആദ്യം പാക്ക് ചെയ്ത് ലിസ്റ്റ് ചെയ്തു. ഏതൊക്കെ വീടുകളിലാണ് ഇത് എത്തിച്ചു കൊടുക്കേണ്ടത് എന്ന് ആദ്യം ലിസ്റ്റ്
5: ചെയ്തു. അതായത് ഹൗസ് വാമിങ്ങിന് കുടിയിരിക്കലിന് വരാൻ കഴിയാത്ത
4: ആളുകളെ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ഫസ്റ്റ് സാധനം പാർസൽ, എത്ര ആളുണ്ട് നോക്കിയിട്ട് ആ വീട്ടിലേക്കുള്ള ഭക്ഷണം ആദ്യം പാർസൽ കൊടുത്തു. എന്നിട്ട് വീട്ടിൽ വരുന്ന ആളുകൾക്ക് അടുത്ത ചമ്പാണ് അത്, പിന്നെയാണ് പൊട്ടിക്കുന്നത്,
5: അത് വേറെയാണ്,
4: അത് വേറെയാണ്. അപ്പോൾ അതും അൽഹംദുലില്ലാ മനോഹരമായി കഴിഞ്ഞു. ഇതൊരു വലിയൊരു സാമ്പത്തിക ഉയർന്ന ലെവലുള്ള ടീമൊന്നും അല്ല, ഒരു റേഞ്ചിൽ പോകുന്ന ഒരു ഫാമിലിയാണ് അവർ ചിന്തിച്ചത്. ഇവിടെ സമ്പന്നരായ ലക്ഷങ്ങൾ കോടികൾ വെച്ച് സദ്യ നടത്തുന്ന ആളുകളൊക്കെ തട്ടിക്കളിക്കുകയാണ്, അത് കളഞ്ഞ് ഒരുപാട് മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയണം. പിന്നെ അതിന്ന് രണ്ടാമത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാറുള്ളത് ഇതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് അവിടെ സാധനം ഒരുപാട് ബാക്കിയായപ്പോൾ ഇനി എവിടെയെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ആഴ്ന്നത് നെത്തിങ്ങാനെ കൊണ്ടേ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് അവിടെ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ കൊടുക്കാം. എന്താ അതോ അതെപ്പോഴാണ് ചിന്തിക്കുന്നത്? സാധനം ലാസ്റ്റ് ബാക്കിയായപ്പോൾ മാത്രം ചിന്തിക്കുന്ന ഒന്നാണ്. ചില സ്ഥാപനങ്ങളെങ്കിലും കൊണ്ടുവന്നാൽ പറയും അത്രേ വേണ്ടെന്ന്, കാരണം നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ, ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളിവിടെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി ഇതുകൂടെ വരുമ്പോൾ ഞങ്ങൾക്കിത് ബാക്കിയാവും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ബാലൻസിങ് പ്രശ്നം കൂടിയും അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് എങ്കിൽ നമുക്കിത് നേരത്തെ പറയാമായിരുന്നു, ഞങ്ങളന്ന് വീട്ടിൽ ഇന്നത്തെ ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ അവരോട് പറയുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്നുകൂടെയാണ് എനിക്ക് ഈ ഒരു അനുഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ എപ്പോഴും ഓർത്തു വെക്കുന്നത്.
5: ഇതുപോലെ ഒരുപാട് ചില ഫാമിലികളുണ്ട്, കാരണം അവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ചെമ്പ് എന്ത് ചെയ്തു വേറെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഓർഫനേജ്
4: നേരത്തെ തന്നെ
5: ബാക്കിയായിട്ടല്ല ഓർഡർ അവര് പറയൂ, ഇന്ന ദിവസം ഞങ്ങളെ വക സന്തോഷത്തിന്റെ ഭാഗമായി.
4: അതാണ് കറക്റ്റാണ്, ആ റൂട്ട് കറക്റ്റാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലുണ്ടാവുന്ന ഈ അവസാനം ഉണ്ടാകുന്ന ഈ ഫംഗ്ഷനുകളിൽ വരുന്ന ഈ സംഭവം, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചില ടീംസിനായിട്ട് തോന്നുന്നു, എങ്ങനെ ബാക്കിയാവുന്ന ഫുഡ് ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന ചില ടീംസ് റെഡി ആയിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവർ അതേപോലെ എവിടേക്കോ ഏരിയകളിൽ കൊണ്ടുപോയി കൊടുക്കുക തോന്നുന്നുണ്ട്.
5: അതുപോലെ ഒരുപാട് പുതിയ ആളുകൾ, ഇന്നോവേഷൻസ് ചില യുവാക്കളൊക്കെ വരുന്നുണ്ട്
4: ഈ ഒരു മേഖലയല്ലേ.
5: അതായത് ഇപ്പോൾ ഹോട്ടലുകളിൽ അതേപോലെ ഇപ്പോൾ മെയിൻ ടൗണുകളിലാണ് തുടങ്ങിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അവരെന്ത് ചെയ്യണ്ട്, ഹോട്ടലുകളിൽ ബാക്കിയാവുന്ന ഭക്ഷണം, അതുപോലെ ഈ കല്യാണ പ്രോഗ്രാമുകളിൽ ഫംഗ്ഷൻസിൽ അതിൽ ബാക്കിയാവുന്ന ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, ഇവരെ വിളിച്ചു പറഞ്ഞാൽ ഇവരത് പിക്ക് ചെയ്തിട്ട് അവര് കവറുകളിലാക്കി.
4: എന്താ ചെയ്യുന്നത്?
5: അവര് രണ്ട് രീതിയാണ് ചെയ്യണത്. ഒന്ന്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ട്
4: വീടുകളിലേക്ക്.
5: യെസ്. രണ്ട്, എന്ത് ചെയ്യാ, നമുക്ക് അതിൽ ഇപ്പോൾ സൊമാറ്റോ അങ്ങനത്തെ പോലത്തെ ആപ്പുകൾ ഓർഡർ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ആപ്പിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, അവര് ചെറിയ വിലക്ക് ഭക്ഷണം എടുക്കും, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇവര് ചെറിയ വിലക്ക് എന്ത് ചെയ്യും
4: കൊടുക്കും.
5: അപ്പൊ എന്തായാലും അത് നല്ലൊരു
4: റിസ്ക് ഉണ്ടല്ലോ.
5: യെസ്. അവര് അവരുടെ പുതിയൊരു ഐഡിയ ഫുഡിനെ എങ്ങനെ അല്ലെ ബാക്കിയാക്കാത്ത രൂപത്തില്. കോഴിക്കോടൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികളും അതുപോലെ ഒരുപാട്
4: ജസ്റ്റ് ഒന്ന് റോട്ട് കറങ്ങിയാൽ മതിയല്ലോ അല്ലേ, എന്തെല്ലാം വഴികളുണ്ട്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി റിയാദുസ് സ്വാലിഹീൻ, സൂക്ഷ്മതയും അള്ളാഹുവിന്റെ സഹായവും എന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സുലാഹി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബതു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലത്തമ്മാനിൽ അക്മലാൻ അലൽ മബൂഊത് റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സംരക്ഷണം നൽകും എന്നവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ധനത്തിലും മക്കളിലും കുടുംബത്തിലും ശരീരത്തിലുമൊക്കെ അവൻ പ്രത്യേകമായ സംരക്ഷണം നൽകും. സംരക്ഷണം നൽകാനായി അല്ലാഹു ചില മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് സ്വഹാബികളുടെ വാക്കുകളിലൂടെയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. അതേപോലെ നമ്മൾ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ സംരക്ഷണം നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും അല്ലാഹു തആല സംരക്ഷണം നൽകും. നമ്മൾ നന്നായി ജീവിച്ചാൽ നമ്മുടെ സന്തതികളിൽ, നമ്മുടെ കാലശേഷം നമ്മുടെ സന്തതികൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം നൽകും എന്നുപോലും വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആയത്തുകളും ചരിത്രങ്ങളും ഉദ്ധരിച്ച് മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറ അൽകഹ്ഫ്, അൽകഹ്ഫിലെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒന്നിച്ച് നടത്തുന്ന ഒരു യാത്രയുണ്ടല്ലോ. ആ യാത്രയിൽ നടന്ന ഒരു സംഭവം, മഹാനായ ഖളിർ, അദ്ദേഹം തകരാറിലായ, വീണുപോകാറായ ഒരു മതിൽ അത് നന്നാക്കിക്കൊടുക്കുന്നുണ്ട്. അപ്പം അത് നന്നാക്കിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, അതിൻ്റെ പേരിൽ താങ്കൾക്ക് വല്ല കൂലിയും വാങ്ങാമായിരുന്നു എന്ന്. അതിനദ്ദേഹം പിന്നീട് നൽകുന്ന ഒരു വ്യാഖ്യാനം, ഖളിർ നൽകുന്ന ഒരു വ്യാഖ്യാനം നമുക്ക് ഖുർആനിൽ തന്നെ കാണാം. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ദഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മത്തൻ മിർ റബ്ബിക് എന്ന് പറയുന്നു. ആ നന്നാക്കിക്കൊടുത്ത മതിലിനെക്കുറിച്ച് ഖളിർ പറയുകയാണ്, ആ മതിലാണെങ്കിലോ അത് ആ പട്ടണത്തിലെ അനാഥരായ രണ്ട് ബാലന്മാരുടേതായിരുന്നു. ആ പട്ടണത്തിനുണ്ടായിരുന്ന അനാഥരായ രണ്ട് മക്കളുടേതായിരുന്നു അത്. അതിന് ചുവട്ടിൽ, ആ മതിലിന് ചുവട്ടിൽ അവർക്കായുള്ള ഒരു നിധിയുണ്ടായിരുന്നു. അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അതിനാൽ ആ പിതാവ് നല്ല മനുഷ്യനായതിനാൽ അവർ ഇരുവരും യൗവനം പ്രാപിക്കുകയും എന്നിട്ടവരുടെ നിധി പുറത്തെടുക്കുകയും ചെയ്യണമെന്ന് താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചു. താങ്കളുടെ രക്ഷിതാവിൻ്റെ കരുണയും എന്ന നിലയിലത്രേ, കാരുണ്യമെന്ന നിലയിലത്രേ അത്. നോക്കൂ, നിങ്ങൾ പിതാവ് നന്നായതിനാൽ ഈ മക്കളുടെ ധനം അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചും അതവർക്ക് നഷ്ടപ്പെടാതെ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലാഹു സൃഷ്ടിച്ചുണ്ടാക്കി. എന്താണതിൻ്റെ കാരണം? ആ രണ്ട് അനാഥകളുടെയും പിതാവ് അദ്ദേഹം നല്ല ഒരു മനുഷ്യനായിരുന്നു എന്നതുകൊണ്ടാണ്. നല്ല മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുകയും അവൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും യഥാവിധി ജീവിതത്തിൽ പാലിക്കുകയുമൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ സ്വാലിഹാകുന്നത്. അപ്പോൾ പിതാവ് സ്വാലിഹായതുകൊണ്ട് മക്കൾക്ക് പോലും ദുനിയാവിൽ പ്രത്യേകമായ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തും ലഭിച്ചു എന്നതാണ് ഈ ചരിത്രത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു പാഠം എന്ന്. മഹാനായ സഈദ് ബിനു മുസയ്യബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മകനോട് പറയാറുണ്ടായിരുന്നുവത്രേ, ലഅസീദൻ ഫീ സ്വലാത്തി മിൻ അജലിക് റജാഅൻ ഉഹ്ഫദ ഫീക് ഫുമ്മ തലാ ഹാദിഖില്ലായ. മോനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, നിനക്ക് വേണ്ടി അഥവാ നിനക്കല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും കാവലും ലഭിക്കാൻ ഞാൻ ധാരാളമായി നമസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫുമ്മ തലാഹാദിഖില്ലായ വക്കാന അബൂഹുമാ സ്വാലിഹ എന്ന് സൂറ അൽക്ക്

പറയുന്നത് ഹിഫ്ളുല്ലാഹിൽ അബ്ദി ഫീ ദീനിഹി വ ഈമാനി. ആദ്യം പറഞ്ഞ ദുനിയാവിലുള്ള സംരക്ഷണമാണ്. രണ്ടാമത്തെ സംരക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ മതപരമായ വിഷയങ്ങളിൽ, അവൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിലും അല്ലാഹു തആല അവന് സംരക്ഷണം നൽകും. ഫയഹ്ഫളു ഫീ ഹയാതിഹി മിനശ്ശുബഹാത്തിൽ മുളില്ല, അവനെ ഒഴിവുഴപ്പിക്കുന്ന ശുബഹാത്തുകളിൽ നിന്ന്, സന്ദേഹങ്ങളിൽ നിന്നും അല്ലാഹു തആല അവന് സംരക്ഷണം നൽകും. ഒമിനശ്ശഹവാത്തിൽ മുഹറമ, നിഷിദ്ധമായ തന്നിഷ്ടങ്ങൾ, ആ തന്നിഷ്ടങ്ങളിൽ ചെന്ന് ചാടാതെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സംരക്ഷണം നൽകും. അതാണ് അല്ലാഹു സംരക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം. മാത്രമല്ല ഈമാനോടുകൂടെ അവന് മരണപ്പെടുവാനും സാധിക്കും. ഇങ്ങനെയുള്ള നേട്ടങ്ങൾ അവന് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് മുഖേനെ അവന് ലഭിക്കുമെന്നതാണ് എഹ്ഫലില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അവൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റാതെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സംരക്ഷണം നൽകുകയും ചെയ്യും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഈ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും വേണ്ട വൃത്തിയിലേക്ക് ഇമ്രാത്തുൽ അസീസ് ക്ഷണിച്ചപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയുമൊക്കെ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പ്രത്യേകമായ സംരക്ഷണം നൽകി. ആ തിന്മയിൽ ചെന്ന് ചാടാതെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ സംരക്ഷണം നൽകി. ആ സംഭവത്തെക്കുറിച്ച് സൂറത്ത് യൂസുഫിൻ്റെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, കദാലിക ലിനസ്രിഫ അൻകു അസ്സുഅ വൽ ഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അപ്രകാരം അദ്ദേഹത്തിൽ നിന്ന് ആ സൂഇനെ നാം തിരിച്ചു കളയാൻ, വേണ്ടാവൃത്തിയിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കളയാൻ, എന്താണ് ആ വേണ്ടാവൃത്തിയിൽ നിന്നും തിന്മയിൽ നിന്നും അദ്ദേഹം അദ്ദേഹത്തെ തിരിച്ചു വിട്ടുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് സംരക്ഷണം നൽകാനുള്ള കാരണം, അത് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരായ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു എന്നതാണ്. അതുപോലെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി എന്ന് പറയുന്ന സൂറ അൻഫാലിൻ്റെ 24-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞതായി കാണാം, യഹൂലു ബൈനൽ മുഅ്മിനി വബൈനൽ മഅസിയ അല്ലതീ തജുറുഹു ഇലന്നാർ, നരകത്തിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന തിന്മയുടെയും വിശ്വാസിയുടെയും ഇടക്ക് അല്ലാഹു തആല മറ സൃഷ്ടിക്കും, തടസ്സങ്ങൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ തിന്മയിലേക്ക് അവൻ പോകാത്ത വിധത്തിലുള്ള പ്രത്യേകമായ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. എന്താ കാരണം? അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു എന്നതുകൊണ്ടാണ്. അത് അല്ലാഹു അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പ്രത്യേകമായി നൽകുന്ന സംരക്ഷണമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, എഹ്ഫലില്ല എഹ്ഫലുക്കല്ലാ എന്ന് പറഞ്ഞതിൽ, എഹ്ഫലുക്കല്ലാ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും എന്നാണ്. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, എഹ്ഫലില്ല തജിദുഹു തുജാഹക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ തജിദുഹു തുജാഹക്, നിനക്ക് അവനെ നിൻ്റെ മുന്നിൽ കാണാം. ഒരു റിവായത്തിലുള്ളത് അമാമക് എന്നാണ്. തുജാഹക് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് അമാമക്. അതിനർത്ഥം അന്നമൻ ഹഫിള ഹുദൂദല്ലാഹ് വറാഅ ഹുഖൂഖഹു വജദല്ലാഹു മഅഹു ഫീ കുല്ലി അഹ്വാലിഹി ഹൈസു തവജ്ജഹ യഹൂതുഹു വയൻസുറുഹു വയഹ്ഫളുഹു വയുവഫ്ഖുഹു വയുസദ്ദിദുഹു. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അഥവാ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിന്നെ മുന്നിൽ അവനെ നിനക്ക് കാണാമെന്ന് പറഞ്ഞാൽ അല്ലാഹു നിക്ഷയിച്ചിട്ടുള്ള അതിർവരമ്പുകളെ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ നീ ചെയ്താൽ നിൻ്റെ എല്ലാ അവസ്ഥയിലും അല്ലാഹു തആല നിനക്ക് സംരക്ഷണം നൽകുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുകയും നിൻ്റെ കാര്യങ്ങളെല്ലാം അവൻ ശരിപ്പെടുത്തി തരികയും ചെയ്യും.

0: അല്ലാഹു തആല തന്നെ സൂറാ അന്നഹ്ലിൻ്റെ 128-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇന്നല്ലാഹ മഅല്ലദീനത്തഖൗ, തീർച്ചയായും അല്ലാഹു തആല അവനെ സൂക്ഷിക്കുന്നവരോടൊപ്പമാണ്. വല്ലദീനഹും മുഹ്സിനൂൻ, സുഖൃതം ചെയ്യുന്നവരോടൊപ്പവും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖതാദ റഹിമഹുള്ള നൽകിയ വ്യാഖ്യാനം, മൻ യത്തഖില്ലാ യകുൻ മഅഹു വമൻ യകുനില്ലാഹു മഅഹു ഫമഅഹുൽ ഫിഅത്തുൽ ലതീ ലാ തുഗ്ലബ് വൽ ഹാരിസുൽ ലതീ ലാ യനാം വൽ ഹാദിൽ ലതീ ലാ യദിൽ എന്ന് മഹാനായ ഖതാദ റഹിമഹുള്ള വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവനോടൊപ്പം അല്ലാഹു ഉണ്ടാകും. ആരുടെ കൂടെ അല്ലാഹുണ്ടോ അവൻ, ഫമഅഹു അൽ ഫിഅത്തുൽ ലതീ ലാ തുഗ്ലബ്, പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ഫിഅത്ത്, ഒരു സംഘം അവൻ്റെ കൂടെ ഉണ്ടാകും, ഉറങ്ങാത്ത ഒരു കാവൽക്കാരൻ. അതേപോലെ വൽ ഹാദിൻ ലതീ ലാ യളിൽ, വഴിതെറ്റിപ്പോകാത്ത ഒരു ഹാദി, മാർഗദർശനം കാണിക്കുന്നവൻ ഉണ്ടാകും. സലഫുകളിൽപ്പെട്ട പല ആളുകളും നൽകിയ വ്യാഖ്യാനം, ഫഇൻ കാന അല്ലാഹു മഅക ഫമൻ തഖാഫ് വഇൻ കാന അലൈക ഫമൻ തർജു, അല്ലാഹു തആല നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നിനക്ക് ആരെ പേടിക്കാനാണ്? നിനക്കാരെയും പേടിക്കേണ്ടി വരില്ല. അല്ലാഹു നിനക്ക് എതിരാണെങ്കിലോ നിനക്കാരിലും പ്രതീക്ഷ വെച്ച് പുലർത്താനും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ എല്ലാ രംഗത്തും അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കും എന്ന് തന്നെയാണ് ഹദീസിൻ്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ വിധം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ, സൂക്ഷ്മതയും അല്ലാഹുവിൻ്റെ സഹായവും എന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സുലാഹി നമുക്കായി ക്ലാസ് എടുത്തത്. ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സുലാഹി,

0: സൂറത്തു യാസീനിലെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ഇത് പാരായണം ചെയ്തത് ഖലീഫ അൽ തുനൈജി എന്ന പ്രശസ്ത കാര്യമാണ്. ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ പൂർണ്ണമായിട്ടും ഹിഫ്ള് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം തജ്വീദ് ഖിറാഅത്ത് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വചനങ്ങളുടെ അർത്ഥ തലങ്ങളിലേക്കൊന്ന് കടന്നു പോകാമെന്ന് തോന്നുന്നുണ്ട്.
1: യെസ്, ഈ ആയത്തുകളിലൂടെ മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മനുഷ്യൻ കണ്ടറിയുന്നില്ലേ?
0: അതെ, ആദ്യം തന്നെ അതെ ചോദിക്കണം. അവലം യറൽ ഇൻസാൻ,
1: അതെ, ഒരു ചോദ്യത്തിലൂടെ അല്ലേ?
0: അതെ,
1: ഇന്ദ്രിയ ബിന്ദുവാകുന്ന ഒരു തുള്ളിയിൽ നിന്നും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നിട്ട് അവനതാ സ്പഷ്ടമായ ഒരു എതിരാളിയായിരിക്കുന്നു. അതോടൊപ്പം അവൻ നമുക്കൊരു ഉപമ ഉണ്ടാക്കുകയും തൻ്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്തു. അവൻ പറയുകയാണ്, ആരാണ് ഈ അസ്ഥികളെ അവ ജീർണിച്ചതായിരിക്കെ ജീവിപ്പിക്കുക? പറയുക, ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കും. അവനെല്ലാം തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനുമാണ്. അതായത്, നിങ്ങൾക്ക് പച്ചയായ മരത്തിൽ നിന്നും തീ ഉണ്ടാക്കി തന്നവൻ, എന്നിട്ട് നിങ്ങളതാ അതിൽ നിന്നും തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നു.
0: അതായത്, മനുഷ്യരിലെ ചില ആളുകളെ പറ്റിയിട്ട് അള്ളാഹു അവിടെ വിവരിക്കുകയാണ്. അതായത്, സ്വന്തം ഉത്ഭവത്തെ കുറിച്ച് പോലും വിസ്മരിച്ചുകൊണ്ട് ആരാണ് ഈ എല്ലുകളെ ജീർണിച്ചതിന് ശേഷം, തുരുമ്പായതിന് ശേഷം, അല്ലെങ്കിൽ മണ്ണായി അത് മാറിയതിന് ശേഷം വീണ്ടും ആരാണ് അതിനെ ജീവിപ്പിക്കുന്നത് എന്ന ചോദ്യം അതിൽ അള്ളാഹു വിശേഷിപ്പിക്കേണ്ട എന്തൊരു ധാർഷ്ട്യമാണ് ഇവർ കാണിക്കുന്നത് എന്ന്. യെസ്, അതേപോലെ തന്നെ അത്രയും നിസാരമായിട്ടുള്ള ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു മനുഷ്യനെ അല്ലെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനാണോ അവർ അള്ളാഹുവിന് പ്രത്യക്ഷമായിട്ട് എതിരാളികളായിട്ട് നിൽക്കുകയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെന്ന് അള്ളാഹു പറയാണ്. അതുപോലെ തന്നെ അവർ അള്ളാഹുവിനെ എന്ത് ചെയ്യാണ്, സഹജീവികളുമായി താരതമ്യം നടത്തിയിട്ട് അവർ അള്ളാഹുവിന് നേരെ ചില ഉപമകൾ നൽകുകയാണ്. അത് എത്രയോ ചീത്തയായിട്ടുള്ളതാണെന്ന് അള്ളാഹു തന്നെ പറയാണ്.
1: മനുഷ്യന്റെ ഈ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുഅ്മിനൂൻ നമുക്കറിയാലോ, അവിടെ അള്ളാഹു വളരെ വിശദമായി പറയുന്നുണ്ട്, വലക്കത് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വിൻ, അതുപോലെ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കിൻ, സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖത്തൻ ഫഖലഖ്നൽ അലഖത്ത മുദ്ഖത്തൻ. ആയത്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ അതിലൂടെ ശരിക്കും മനുഷ്യന്റെ ഓരോ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ രൂപങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ സംഭവിക്കണം എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ എല്ലാത്തിനും പരിമിതികളുണ്ട്. അവൻ്റെ കേൾവിക്കും കാഴ്ചക്കും എല്ലാത്തിനുമുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്തൊരു ലോകമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്നതുപോലെ മനുഷ്യന് അവൻ്റെ ബുദ്ധിക്കും ചില പരിമിതികൾ ഈ കാഴ്ചയും ശക്തിയും ഒക്കെ നൽകിയ ആ റബ്ബ് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനെ കുറിച്ചും അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും ആ സൃഷ്ടിലോകത്തെക്കുറിച്ചും ഒന്നും കൂടുതലായി അത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും പ്രാപ്തിയും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു എൻഡ് പോകുന്ന എവിടേക്കാണ്, മനുഷ്യനിലേക്കാണ്,
0: മറ്റു ജീവജാലങ്ങളിലേക്കാണ്,
1: ആ കഴിവുകളിലേക്ക് അതുവരെ ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവയെല്ലാം സൃഷ്ടിച്ച റബ്ബിലേക്കുള്ള ഒരു ചിന്തിക്കാനുള്ള ശക്തി എല്ലാ പരിമിതികളെപ്പോലെ അവൻ്റെ ബുദ്ധിക്കുമുണ്ട് എന്നതാണ്.
0: അതെ, നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെ, 100ൽ 1% മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിച്ചേർന്ന് റസൂല് അങ്ങനെയുള്ള ഹദീസുകളിൽ പഠിപ്പിച്ചത്.
1: 100ൽ 1 മാത്രം, ബാക്കി 99 സ്വർഗത്തേക്കാണ് അല്ലേ?
0: സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ പരലോകത്ത് മുഅ്മിനുകൾക്കാണ് ലഭിക്കുക. അപ്പോ ഈ 1% കിട്ടിയ അനുഗ്രഹങ്ങളിൽ നിന്ന് മനുഷ്യനും മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ തന്നെ സ്വന്തം
1: നിഷേധിച്ച്
0: ജീവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്.
1: അപ്പോൾ വലിയ ചിന്തകൾക്ക് വക നൽകുന്ന ചില വചനങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് മധുര ഖുർആനിലൂടെ കടന്നുപോയത്.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസുഖമാണ് മസ്തിഷ്ക ജ്വരം. മരണം സംഭവിക്കാവുന്ന വളരെ ഗുരുതരമായ എന്നാൽ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ് മസ്തിഷ്ക ജ്വരം. ഇത് പെട്ടെന്ന് ഈ അടുത്തുണ്ടായ പുതിയ ഒരു അസുഖമൊന്നുമല്ല, മുമ്പേ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഒരു അസുഖം തന്നെയാകുന്നു. ജലത്തിൽ കാണപ്പെടുന്ന നൈഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് പ്രധാന കാരണം. മലിനമായ കുളങ്ങളിലോ പുഴകളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിക്കുമ്പോൾ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് പിന്നീട് തലച്ചോറിലെത്തി അണുബാധയുണ്ടാക്കുന്നു. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. 97%ത്തിലധികം മരണനിരക്കുള്ള ഒരു അസുഖമാണ് മസ്തിഷ്ക ജ്വരം. ഈ രോഗം ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. ഇനി ഇവയുടെ ലക്ഷണങ്ങൾ: പനി, തീവ്രമായ തലവേദന, ഛർദി, ഓക്കാനം, കഴുത്തുവേദന, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഈ രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സ തേടുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവിടെ എവിടെയെങ്കിലും കുളിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, വൃത്തിയില്ലാത്ത കുളം, കെട്ടിക്കിടക്കുന്ന വെള്ളം, പിന്നെ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ, അപ്പോൾ ഇവിടെയൊക്കെ കുളിച്ചതിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ടേഷൻ നടത്തി എന്താണ് അസുഖമെന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇത് ഒഴിവാക്കാനുള്ള മാർഗം വൃത്തിയില്ലാത്ത കുളങ്ങൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂൾ, ഇവിടെയൊക്കെ കുളിക്കുന്നത് ഒഴിവാക്കുക. വെള്ളത്തിൽ കുളിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ വൈദ്യസഹായം തേടുകയും സ്വയം ചികിത്സ നടത്താതെ കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കാനും വേണ്ട പിന്നെ വിശ്രമം എടുക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
3: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
0: അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പീസ് ടൈമിലേക്കാണ്. അതായത് നമ്മളെ പീസ് റേഡിയോയിൽ വരുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള
5: നല്ലൊരു ഫീഡ്ബാക്ക് അറിയിക്കാനായിരിക്കും അല്ലേ?
0: യെസ്.
5: നമ്മുടെ ഒരുപാട് ആളുകൾ, 10 ലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില തിരിച്ചറിവുകളും അതുപോലെ തന്നെ ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരു സുഹൃത്ത് അയച്ച ഫീഡ്ബാക്ക് വായിക്കാം. എൻ്റെ കാറിലെ യാത്രകളിൽ പീസ് റേഡിയോ ഇപ്പോൾ സ്ഥിരം കൂട്ടുകാരനാണ്. യാത്രയും അറിവും ഒരുമിച്ചാകുന്നു. പീസ് റേഡിയോ കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു നല്ല മാറ്റമുണ്ടാകുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേൾക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രേരിപ്പിക്കുന്നതാണ് പീസ് റേഡിയോയിലെ പല സന്ദേശങ്ങളും. മാഷാല്ലാ, നല്ലൊരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ഒരു വാഹനത്തിലെ ഓരോ കമ്പനിയും നല്ല സൗകര്യമാക്കി നമുക്ക് നല്ല സിസ്റ്റം തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റപ്പ് തന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ചും എ സി ഒക്കെ ഇട്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല സിസ്റ്റത്തിൽ ഇങ്ങനെ ഇന്ന് കേട്ടാൽ ശരിക്കും നമ്മുടെ റേഡിയോന്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഇങ്ങനെ പറ്റിയൊരു ഓപ്ഷനാണ്. കാറിലൊന്ന് ഫുൾ സൗണ്ടിൽ ഇട്ടിട്ട് അതിലെ ആ സ്വരവും അതിലെ മധുരം ഖുറാനൊക്കെ ഒന്ന് ഇങ്ങനെ കേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ
0: ഫീല് ഭയങ്കരമാണ്.
5: പിന്നെ അതിന് പറ്റിയ കൂടെ നല്ല വൈബുള്ള ചങ്ങായിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസമായിട്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും.
0: യെസ്, തീർച്ചയായും.
5: അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ യാത്രയിലെ നല്ലൊരു കൂട്ടുകാരനായി, പ്രത്യേകിച്ചും ഏകാന്ത യാത്രയൊക്കെ ആണെങ്കിൽ ബോറടി മാറ്റാനും, എന്നാൽ ആ യാത്ര കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നൂറുകണക്കിന് ഡാറ്റകൾ, പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടേതായ വീഴ്ചകളെ തിരുത്താനും പറയാനും ഒരുപക്ഷെ നല്ലൊരു ചങ്ങാതിയായി നമുക്ക് ആ യാത്രയെ മനോഹരമാക്കാൻ കഴിയുമെന്നതാണ് പീസ് ടൈമിലെ ഇന്നത്തെ ഫീഡ്ബാക്ക് കാണുമ്പോൾ എനിക്ക് ഓർത്തു പോകുന്നത്.
0: ഇത് സ്വാഭാവികമായിട്ടും ഒരുപാട് ശ്രോതാക്കളെ അയക്കുന്ന ഒരു അല്ലേ, ഇത്തരം രീതിയിലുള്ള മെസ്സേജുകൾ പീസ് റേഡിയോക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
8: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
9: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ആർത്തവത്തിൽ നിന്നും ശുദ്ധിയാകുവാൻ എത്ര ദിവസം കാത്തിരിക്കണമെന്നാണ്.
10: ധാരാളം സഹോദരിമാര് അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ക്രമമായ ആർത്തവ ചക്രം അവർക്ക് ഉണ്ടാകുകയില്ല. ഒരു പക്ഷെ തുടക്കത്തിലൊക്കെ ക്രമം ആയിരിക്കും, പിന്നീട് കുറെ കഴിയുമ്പോൾ ആ ക്രമം താളം തെറ്റുകയും ദിവസങ്ങൾ ചുരുങ്ങുകയോ കൂടുകയോ ഒക്കെ ചെയ്യും. അത് അവരുടെ നമസ്കാരത്തെ ബാധിക്കുന്നു, ഖുർആൻ സ്പർശിക്കുന്നതിനെ ബാധിക്കുന്നു, നോമ്പിനെ ബാധിക്കുന്നു, അതോടുകൂടി മാനസികമായ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഞാനിപ്പോൾ നിസ്കരിക്കേണ്ട സമയമാണോ, എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ, ഞാൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുമോ, ആ കൂടെ ഒരു ആശയക്കുഴപ്പമുണ്ടാവും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കുറഞ്ഞ ആർത്തവ സമയം, കൂടിയ ആർത്തവ സമയം, കുറഞ്ഞ ശുദ്ധി പിരീഡ്, കൂടിയ ശുദ്ധി പിരീഡ് എന്നിനൊക്കെ പ്രത്യേകമായ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ശുദ്ധി സമയം അഥവാ രണ്ട് ആർത്തവ ചക്രങ്ങൾക്കിടയിലുള്ള ശുദ്ധി സമയം 13 ദിവസമായി കാണുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടിയ ആർത്തവ സമയം 15 ദിവസമായി കാണുന്ന ഫുഖഹാക്കളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയമായി കണ്ടത് ശുദ്ധി സമയം, ആർത്തവ സമയം എന്നിവ, അത് കൂടിയ സമയവും കുറഞ്ഞ സമയവും പ്രത്യേകമായ ഒരു ദിവസത്തിൽ എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നാണ്. ഒരു പക്ഷേ ചില സ്ത്രീകൾക്കെങ്കിലും ഒരു മാസത്തിൽ 2 തവണ ആർത്തവം ഉണ്ടാകാറുണ്ട്. അവർ ചെയ്യേണ്ടത് ആർത്തവമാണോ എന്ന് ഉറപ്പുവരുത്തുക. ആർത്തവമാണ് എങ്കിൽ ആർത്തവമായി പരിഗണിച്ചുകൊണ്ടുള്ള വിധികളായിരിക്കും. അതൊരു പക്ഷേ ഒരു മാസത്തിൽ 2 തവണ വന്നേക്കാം. ആർത്തവരക്തവും അതല്ലാത്ത ബ്ലീഡിങ്ങും തമ്മിൽ വേർതിരിച്ച് അറിയുവാൻ കഴിയേണ്ടതുണ്ട്. ആർത്തവരക്തം കറുപ്പായിരിക്കും, കട്ടി കൂടിയതായിരിക്കും, ദുർഗന്ധമുണ്ടായിരിക്കും. എന്നാൽ ബ്ലീഡിങ് ഇസ്തിഹാലത്ത് ആ രൂപത്തിലല്ല, ഇസ്തിഹാലത്ത് ബ്ലീഡിങ് ആണ്. അതുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും ഇത്തരം ഒരു ഇസ്തിഹാലത്താണ് എങ്കിൽ അവർക്ക് ആർത്തവ ദിവസം എത്രയുണ്ടായിരുന്നോ അത്രയും ദിവസങ്ങൾ ആർത്തവമായി പരിഗണിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിലും ശുദ്ധി സമയമായി പരിഗണിക്കണം എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പോൾ സഹോദരിമാർ, ഇത്തരം പ്രശ്നങ്ങളുള്ള സഹോദരിമാർ ചെയ്യേണ്ടത് താൻ അനുഭവിക്കുന്ന പ്രയാസം അത് ആർത്തവമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കുക. ആർത്തവമാണ് എങ്കിൽ അതിൻ്റെ വിധികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആല.
11: ഗർഭിണിയായിരിക്കുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ റമദാനിന് മുമ്പ് നോറ്റു വീട്ടുവാൻ സാധിച്ചില്ലെങ്കിൽ മുദ്ദ് കൊടുക്കണ്ടേ? അത് എത്രയാണ്? മുദ്ദ് കൊടുത്താൽ പിന്നെ അടുത്ത റമദാനിന് മുമ്പ് നോറ്റു വീട്ടിയാൽ പോരെ? അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് നോമ്പ് എടുക്കുന്നത് എങ്കിൽ ഇരട്ടി നോമ്പുകൾ എടുക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് സംശയം.
12: ആരോഗ്യമുള്ള, ശുദ്ധിയുള്ള, ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഗർഭിണിയായതുകൊണ്ടും മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെട്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വരുന്ന അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തിന് നോമ്പ് നോൽക്കൽ പ്രയാസം ഉണ്ടാകാത്ത ഘട്ടം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ ഒന്നിച്ച് നോറ്റു വീട്ടുകയാണ് വേണ്ടത്. അല്പാൽപമായും ഒന്നിച്ചുമൊക്കെ നോൽക്കാവുന്നതാണ്. അതിന് മുദ്ദു കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റു പ്രായച്ചിത്തങ്ങളൊന്നുമില്ല. നോമ്പ് നോൽക്കാൻ ആരോഗ്യം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നോൽക്കാതെ ആ നോമ്പിനെ നീട്ടിക്കൊണ്ടുപോകുക എന്നത് അത് ശരിയുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
11: ലൊഹർ ബാങ്കിൻ്റെ സമയം ആകുന്നതിന് മുമ്പ് ജുമയുടെ ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? 12:42 ലൊഹർ സമയം, എന്നാൽ ജുമ 12:40 തുടങ്ങുന്നു.
13: ജുമയും ദുഹറും തമ്മിൽ വ്യത്യാസമുണ്ട്. ജുമ നമസ്കാരം അത് ദുഹറിന് ശേഷമാകണം എന്നൊരു ഷർത്തില്ല. ദുഹറിന് മുമ്പും ജുമ ആകാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമ നമസ്കരിച്ച് മടങ്ങുന്ന ആളുകൾ തങ്ങളുടെ നിഴല് കണ്ടിരുന്നു എന്നും ആ ജുമ നമസ്കാരത്തിന് ശേഷമാണ് അവരുടെ കൈലൂല ഉച്ച ഉറക്കമുണ്ടായിരുന്നതെന്നൊക്കെ ഹദീസിൽ വായിക്കാം. ദുഹറിൻ്റെ സമയത്ത് തന്നെ ജുമ നിർവഹിക്കണം എന്നില്ല. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ വീക്ഷണമുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും തെളിവുകൾ നോക്കുമ്പോൾ ദുഹറാകുന്നതിന് മുമ്പ് ജുമ നിസ്കരിക്കാവുന്നതാണ് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ അതിൽ തെറ്റില്ല. എന്നാൽ ജുമായിൽ പങ്കെടുക്കാതെ ദുഹർ നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുഹറിൻ്റെ സമയം പ്രതീക്ഷിക്കണം. ദുഹറിൻ്റെ സമയം അത് ഉച്ച തെറ്റിയത് മുതലാണ്. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയത് മുതലാണ് ദുഹറിൻ്റെ സമയം. അതേസമയം ജുമാക്ക് അങ്ങനെ ഒരു തുടക്ക സമയം ഇല്ല. അതിനു മുമ്പും ജുമ ആകാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ജുമായിൽ പങ്കെടുക്കാത്ത ആളുകൾ ദുഹർ നിസ്കരിക്കും. അവർ ദുഹറിൻ്റെ സമയത്ത് പ്രതീക്ഷിക്കണം. എന്നിട്ട് ഉച്ച തെറ്റിയതിന് ശേഷമാണ് അവർ ദുഹർ നിസ്കരിക്കേണ്ടത്. ജുമായിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ ഇളവുണ്ട്. ദുഹറിന് മുമ്പും ജുമാ സാധുവാണ്, സഹീഹാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
11: സക്കാത്തിൻ്റെ പൈസ കണക്കാക്കുമ്പോൾ ശമ്പളത്തിൽ നിന്നും ഒന്നും ബാക്കി ഉണ്ടാകാറില്ല. പിന്നെ നമ്മൾ ചെലവിൽ നിന്നും ആവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണ് എന്ന് നോക്കി തരംതിരിക്കണം. ഇതൊഴിവാക്കാൻ വേണ്ടി എല്ലാ മാസവും ശമ്പളത്തിൻ്റെ 2.5% സക്കാത്തായി മാറ്റിവെക്കുന്നതിൽ തെറ്റുണ്ടോ? വളരെ ചെറിയൊരു സംഖ്യയെ ഇങ്ങനെ ആകുമ്പോൾ മാസത്തിൽ വെക്കേണ്ടതുള്ളൂ. പകരം കണക്ക് നോക്കുകയാണെങ്കിൽ ആവശ്യം അത്യാവശ്യം ഒക്കെ നോക്കി ആകെ പ്രയാസമാണ് എന്ന്.
14: ശമ്പളത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളത്തിനുള്ള സക്കാത്ത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് കൊടുക്കേണ്ടത്, എത്ര വലിയ ശമ്പളമാണെങ്കിലും ശരി. പലപ്പോഴും ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ചില കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നത് വലിയ ശമ്പളം വാങ്ങുന്നയാളുകൾ ഓരോ മാസവും സക്കാത്ത് നൽകേണ്ടതുണ്ടോ, അതിൽ നിന്നും സക്കാത്തിനുള്ള ഓഹരി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളം എന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഉപാധിയാണ്, വരുമാനത്തിൻ്റെ മാർഗമാണ്. വരുമാനത്തിനുള്ള സക്കാത്ത് നമ്മൾ നൽകുന്നത് കൃഷിയാണെങ്കിൽ കൃഷിയെടുക്കുന്ന സമയത്തും ബാക്കിയുള്ള വരുമാനങ്ങളുടേത് വർഷം തികയുമ്പോഴുമാണല്ലോ. വർഷം തികയുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യ ചെലവുകളെല്ലാം കഴിച്ച് എത്രയാണ് നമ്മുടെ അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ മിൽക്കിയത്തിൽ നമ്മുടെ ഉടമസ്ഥതയിൽ ബാക്കിയുള്ളത് എന്ന് നോക്കി വേണം നാം സക്കാത്ത് നൽകേണ്ടത്. അവിടെ ഒരു വർഷം നമുക്ക് ലഭിച്ച ശമ്പളവും നമ്മുടെ ജീവിതത്തിനാവശ്യമായി നമ്മൾ എടുത്തിട്ടുള്ള അത്യാവശ്യം വന്ന ചെലവുകളുമെല്ലാം കഴിച്ച് എത്രയാണോ ബാക്കിയുള്ളത് ആ ബാക്കിയുള്ളതിൻ്റെ 2.5% കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതല്ലാതെ ഓരോ മാസവും ശമ്പളത്തിന് സക്കാത്ത് കണക്കാക്കി അതിൽ നിന്ന് മാറ്റിവെക്കലോ അതല്ലെങ്കിൽ അത് കൊടുക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന രീതി അല്ല യഥാർത്ഥത്തിൽ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സക്കാത്തിനുള്ളത്. അത്തരത്തിലുള്ള ചില വസ്വാസുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എന്നത് ശരിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് ശമ്പളത്തിനുള്ള സക്കാത്തും നൽകേണ്ടത്.
11: കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ്.
15: ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ തറയിലിരുന്ന് തന്നെയാണ് നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടത്. അതിനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കസാര പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുവാൻ നല്ലത് എന്നതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കസാരകൾ ഉപയോഗിച്ച് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂടുതലും നിൽക്കുകയും സുജൂദിനും റുക്ഉവിനും വേണ്ടിയാണ് നമ്മൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കസാര ഉപയോഗിക്കുന്നത് എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മടമ്പും സൊഫും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. കസാര സൊഫിൻ്റെ പുറകിലേക്കാണ് ഇടേണ്ടത്. എന്നാൽ നമ്മൾ ഇരിക്കുകയും സുജൂദും റുക്ഉവും എല്ലാം നമ്മൾ സാധാരണ രൂപത്തിൽ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ കസാലയുടെ പുറകിലേക്കാലും സൊഫിൻ്റെ വരയും അതല്ലെങ്കിൽ സൊഫും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിൽ സൊഫിൻ്റെ മുമ്പിലേക്കാണ് കസാര ഇടേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് കർമ്മശാസ്ത്ര ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
14: കസാരയിലിരുന്നു നിസ്കരിക്കുക എന്നത് ആധുനിക ലോകത്ത് വന്ന ഒരു പുതിയ നിസ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലോ ഇത്തരത്തിലുള്ള രീതികൾ സ്വീകരിച്ചു വരുന്നത് ഹദീസുകളിലോ അതല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തറയിൽ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയെ സ്വീകരിക്കുക എന്നതാണ്. ഇനി കാൽമുട്ടുകൾ മടക്കാൻ പ്രയാസമുള്ളത് കാരണത്താലാണ് കസേരയിൽ ഇരിക്കുന്നത് എങ്കിൽ റുക്ഉഇൻ്റെ രീതിയോട് സാദൃശ്യം വരാത്ത രൂപത്തിൽ ഒരല്പം കൂടി കുനിയുന്ന രീതിയും കൈകൾ വെക്കുന്നതിൽ ചെറിയ രൂപത്തിലുള്ളൊരു മാറ്റവും വരുത്തുക എന്നത്, ഇത് രണ്ടും അഥവാ റുക്ഉഉം അതുപോലെ തന്നെ സുജൂദും രണ്ടും രണ്ടായി കൊണ്ട് തിരിച്ചറിയുവാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത്തരം ഘട്ടത്തിൽ പറയുന്നത് കാണാം. അഥവാ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ റുക്ഉഉം ഇരുന്നാണ് ചെയ്യുന്നത്, സുജൂദും കസാരയിൽ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത് എങ്കിലാണ് അവിടെ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അത്തരം ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൈകൾ അത് മാന്യമായ രൂപത്തിൽ മുട്ടിൽ വെച്ചാലും തൂക്കിയിട്ടാലുമൊക്കെ അത് ശരിയാകുന്നതാണ്. കാരണം ഇതൊരു മസ്അല ഇജ്തിഹാദി എന്നതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ അതിന് പ്രത്യേകിച്ച് തെളിവുകളില്ലാത്തത് കൊണ്ടുതന്നെ റുക്ഉഇൻ്റെ അവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ട് മാറ്റം വരുന്ന രൂപത്തിലാണ് ഇരുന്നുകൊണ്ട് സുജൂദ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ
15: പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് അള്ളാഹു അഅലം.
11: ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ലേ? എങ്കിൽ ഇമാം ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ നിസ്കാരം ബാത്തിലാവുമോ?
13: ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോവുക എന്നുള്ളത് തെറ്റാണ്, അപരാധാണ്. മാ തഹ്തൽ കഅബൈനി ഫഫിന്നാർ. ഞെരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നരകത്തീയിൽ കത്താനുള്ള വസ്ത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം അത് വരാൻ പാടുള്ളതല്ല. മുസൽമാന്റെ വസ്ത്രം അത് നിര്യാണിക്ക് മീതെ ആയിരിക്കണം. ലാ യന്ദുറുല്ലാ ഇലാ മൻ ജറ സൗബഹു ഖുയല. നിഗളിച്ച് അഹങ്കരിച്ച് വസ്ത്രം വലിച്ചു വെക്കുന്നവനിലേക്ക് അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നുള്ളതാണ് ഹദീസിൽ വന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അത് വലിയ തെറ്റാണ്. എന്നാൽ ഒരാൾ നിര്യാണിക്ക് താഴെ വസ്ത്രമെടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കരിക്കുന്നവൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ പിന്നിൽ നമസ്കരിക്കുന്നവരുടെ നമസ്കാരം സാധുവാകും, നിസ്കാരം അനുവദനീയവുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിച്ചു എന്നതിനാൽ നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥയില്ല, അസാധുവാകുന്ന അവസ്ഥയില്ല. അതിനർത്ഥം അങ്ങനെയുള്ള ആളുകളായകണം ഇമാമ്മാരെന്നുള്ളതല്ല. അത്ര ഇമാമ്മാരെ അതിൽ പ്രോത്സാഹിപ്പിക്കണം എന്നില്ല. പിന്നെയോ, അത്ര ഇമാമ്മാരെ ഉണർത്തി കൊടുക്കണം ഇങ്ങനെ വസ്ത്രധാരണം പാടില്ല എന്നുള്ളത്. മറ്റൊരു വിഷയം, ഇത്തരം ഇമാമ്മാരാണ് അവരുടെ പിന്നിൽ നമസ്കരിക്കാതെ ഇരുന്നാൽ അവർക്ക് പാഠമാവുകയും അവരെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ട് എങ്കിൽ ആ തിന്മയെ എതിർക്കാൻ അത്തരം സ്വാധീനിക്കുന്നവർ മാറി നിൽക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ സാധാരണക്കാരും അങ്ങനെ മാറി എന്ന് വിചാരിച്ചിട്ട് അത്തരം ആളുകളിൽ അത് സ്വാധീനിച്ചോളണമെന്നില്ല. എന്നാൽ അത്തരം വ്യക്തികളെ സ്വാധീനിക്കുന്ന ആളുകളുണ്ടാവും സമൂഹത്തിൽ. അപ്പം അത്തരം ആളുകൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല, അത് നിങ്ങളുടെ ഈ ഒരു തെറ്റ് കാരണത്താലാണ്, അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വേള അയാൾ അത് തിരുത്താനും അതിൽ നന്നാകാനും ഇടവരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ വിട്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ സാധാരണക്കാരായ ആളുകൾ വിട്ടു നിൽക്കാൻ പാടുള്ളതല്ല. ഇനി ഏതൊരാളും ഈ തിരുത്താൻ കഴിയുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ, ഇത്തരം ഇമാമ്മാരുടെ പിന്നിൽ നിസ്കരിച്ചാൽ അവരുടെയൊക്കെ നിസ്കാരം സാധുവാകും, നിസ്കാരം ശരിയാകും, അതിൽ ഇഷ്കാലില്ല. നമ്മൾ പറഞ്ഞു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ എല്ലാ ബറിൻ്റെയും പുണ്യാളൻ്റെയും എല്ലാ ഫാജറിൻ്റെയും പിന്നിൽ നമുക്ക് നിസ്കാരം അനുവദനീയമാണ് എന്നുള്ളതാണ്. ഖവാരിജുകളെപ്പോലെ നമ്മൾ തീവ്ര ചിന്താഗതിക്കാരല്ല. ഖവാരിജുകളാണ് വൻപാപം ചെയ്യുന്നവർ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് അത്തരം ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള കർക്കശ കടുത്ത നിലപാടുകാർ, അതൊരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ് വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
11: മഹ്റം ഇല്ലാതെയുള്ള ഹജ്ജ് സ്വീകാര്യമാണോ എന്നാണ്
13: ഇവിടെ നമ്മുടെ സഹോദരിയുടെ ചോദ്യം. ഒരു മഹ്റമിൻ്റെ സാന്നിധ്യമില്ലാതെ ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ സഹോദരി മനസ്സിലാക്കേണ്ടത് മഹ്റമിൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല എങ്കിൽ, അതിനാൽ അവർ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അവർ ഒരിക്കലും കുറ്റക്കാരിയാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് ബാധ്യതയാക്കിയത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത് മനിസ്തതാ ഇലൈഹി സബീല. മക്കയിലേക്കുള്ള മാർഗം തരപ്പെട്ടവൻ, സാധ്യമായവൻ, അവർക്കാണ് ഹജ്ജ് നിർബന്ധം. അപ്പം മഹ്റമില്ല എന്നതിൻ്റെ പേരിൽ അവർ ഹജ്ജ് ചെയ്തില്ല എന്നതിനാൽ അവരൊരിക്കലും കുറ്റക്കാരിയാവില്ല. ഇനി അവർക്ക് ഹജ്ജിന് മഹ്റമില്ലാതെ പോകാമോ? ഹജ്ജ് യാത്രയിൽ അവരോട് കൂട്ടിന് സ്ത്രീകളുടെ ഒരു സംഘമുണ്ട്, അല്ലെങ്കിൽ നിർഭയരായൊരു സംഘം, അവരോടൊപ്പമാണ് അവരുടെ ഹജ്ജ് യാത്രയെങ്കിൽ അങ്ങനെ ഹജ്ജിന് യാത്ര പോകാം എന്ന് പണ്ഡിതന്മാർ, പൂർവ്വകാലത്തുള്ള പ്രാമാണികരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ നിർഭയരായ, സുരക്ഷിതരായ, തന്നെ സംരക്ഷിക്കുമെന്ന തരത്തിലുള്ള ഒരു സംഘം ആളുകളോടൊപ്പം ഹജ്ജിന് പോവുകയാണെങ്കിൽ പോകാവുന്നതാണ്. അവർക്ക് ഹജ്ജ് അവരുടേത് സാധുവാകും, ശരിയാകും. മഹ്റമില്ലാതെ ഒരാൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹജ്ജ് ശരിയാകും, പക്ഷെ ആ യാത്ര കുറ്റകരമാണ് എന്നുള്ളതേ ഉള്ളൂ. ഹജ്ജ് സാധുവാകാത്ത, സഹയാകാത്ത വിഷയം വരുന്നില്ല. പക്ഷേ അവരുടെ യാത്രയിൽ ഇപ്പോൾ ഫാമിലികളുണ്ട്, സ്ത്രീകൾ വേറുണ്ട്, അല്ലെങ്കിൽ നിർഭയരായ ഒരു സംഘം തന്നെ പിന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഒരു സംഘം, ഒരു ടീം, ഒരു ഹംല, അവരോടൊപ്പമാണ് പോകുന്നത് എങ്കിൽ അങ്ങനെ ഹജ്ജിന് പോകാം എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. വിശിഷ്യ അവരുടെ ഹജ്ജ് നിർബന്ധമായ അവരുടെ ആദ്യത്തെ ഹജ്ജാകുന്ന അവസരത്തിൽ. ഇതാണ് സഹോദരിയുടെ ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
11: വിവാഹമോചിതായ സ്ത്രീ ഇദ്ദേൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്?
13: അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വൽ മുത്തല്ലഖാത്തി യതറബ്ബസ് നബി അംഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചിതകൾ ദീക്ഷാകാലം ആചരിക്കേണ്ടത്, ഇദ്ദ ആചരിക്കേണ്ടത് മൂന്ന് ശുദ്ധികാലമാണ്, അല്ലെങ്കിൽ മൂന്ന് ആർത്തവകാലമാണ്. അപ്പം മൂന്ന് ശുദ്ധികാലം, മൂന്ന് ആർത്തവകാലം, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ആർത്തവത്തെയാണ് പരിഗണിക്കേണ്ടത്, ശുദ്ധിയാണ് പരിഗണിക്കേണ്ടത്. രണ്ടഭിപ്രായവും മാനിച്ചാൽ രണ്ടിലൊന്ന് അതാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ശുദ്ധികാലം എത്ര, ആർത്തവകാലം എത്ര, അത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിർണിത സമയം കൃത്യത ഇല്ല എങ്കിൽ അവരുടെ കുടുംബത്തിൽ സ്ത്രീകൾക്ക് കൃത്യത മനസ്സിലല്ലേ, അത് നോക്കാൻ പറ്റും. അവരെപ്പോലുള്ളതായ സ്ത്രീകളുടെ പതിവ് എങ്ങനെയാണ്, ആ പതിവിനെ പരിഗണിച്ചാൽ മതി. സാധാരണ സ്ത്രീകൾക്ക് ഋതുരക്തമുണ്ടാകുന്ന ഒരു പതിവുണ്ട്, അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കും അങ്ങനെയാണ്. പിന്നെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾ, ഇതിലൊക്കെ കൃത്യതയുള്ള സ്ത്രീകൾ, ആ ഒരു പിന്നെ പരിഗണന അതിൽ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
11: അറഫ നോമ്പ് ദുൽഹിജ്ജ 9-നല്ലേ, അപ്പോൾ കേരളത്തിൽ 26-നോ 27-നോ എന്നാണ്.
10: സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ചോദ്യം അതിന്റെ കേന്ദ്ര ബിന്ദു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാൾ, അതേപോലെ തന്നെ അറഫ നോമ്പ് ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ ദേശത്തുകാരും ഓരോ മത്താലിയ അതിന്റെ ഉടമകളും അവർ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നോമ്പും പെരുന്നാളും അറഫ നോമ്പും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് അറഫ നോമ്പിനായിരുന്നാലും പെരുന്നാളുകൾക്കായിരുന്നാലും റംളാ നോമ്പിനായിരുന്നാലും ഒക്കെ സമം തന്നെയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഏറ്റവും ശരിയായ വീക്ഷണം ഓരോ നാട്ടുകാരും, ഇപ്പോൾ കേരളക്കാർ കേരളത്തിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, സൗദി അറേബ്യയിൽ അവിടെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. എന്നാൽ അറഫ നോമ്പ് അത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലാണല്ലോ, അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതും പ്രായോഗികമല്ല. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതേ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കായി ഭൂപടത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസാണ്. അവരും സൗദി അറേബ്യ 5 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യമാണ്. അവരും സൗദി അറേബ്യയും തമ്മിൽ അഥവാ ധാരാളം മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഓരോ നാട്ടുകാരും അല്ലെങ്കിൽ ഓരോ മത്താലയിന്റെ ഉടമകളും ആ നാട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഉദയസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നോമ്പ്, പെരുന്നാൾ, അറഫ നോമ്പ് എല്ലാം നിർവഹിക്കേണ്ടത്.
11: ഇമാമിന്റെ കൂടെയാണോ ഫാത്തിഹ ഓതേണ്ടത് അതോ ശേഷമോ എന്നാണ്.
16: ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ വന്ന രണ്ട് ഹദീസുകൾ ഇവിടെ തന്നെ എടുത്തു കൊടുത്തിട്ടുമുണ്ട്. മൻകാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തുൻ ലഹു ഔ ലഹു ഖിറാഅ, ആർക്കെങ്കിലും ഇമാമുണ്ട് എങ്കിൽ ഇമാമിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആ ഇമാമിൻ്റെ ഖിറാഅത്ത് അത് അവനും കൂടിയുള്ള ഖിറാഅത്താണ് എന്ന ഒരു ഹദീസ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകളെ വിലക്കിക്കൊണ്ട് ലാ തഫ്അലു, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇല്ല അൻ യഖ്റഅ അഹദുക്കും ബിഫാത്തിഹത്തിൽ കിതാബ്, നിങ്ങളിൽ ഒരാൾ ഫാത്തിഹ മാത്രം ഓതട്ടെ, കാരണം ഫഇന്നഹു ലാ സ്വലാത്ത, അവന് ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അവന് നമസ്കാരമില്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ ഓതാത്തവന് നമസ്കാരമില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഫാത്തിഹ മാത്രം ഓതിയാൽ മതി, ബാക്കിയുള്ളതൊന്നും ഓതണ്ട എന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ്, ഇതിലേതാണ് ശരി എന്നതാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ രണ്ട് പ്രമാണങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത് എങ്കിൽ ആ രണ്ട് പ്രമാണങ്ങളെ തമ്മിൽ ജംഅ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഒന്നാമതായി നോക്കേണ്ടത്. രണ്ടും കൂടി ഒരുമിപ്പിക്കാൻ ഇതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, രണ്ടും കൂടി യോജിപ്പിച്ച് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഇവിടെ രണ്ടും കൂടി യോജിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് തൻ്റെ പുറകിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വിരോധിച്ചു എന്ന് പറഞ്ഞത് ഫാത്തിഹ അല്ലാത്ത മറ്റു വിശുദ്ധ ഖുർആൻ പാരായണമാണ്. ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമാമിൻ്റെ കൂടെ വേറൊരാൾ ഓതാൻ പാടില്ല, അതാണ് തടഞ്ഞത്. എന്നാൽ ഫാത്തിഹ ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ളതാണ് എന്ന് ഈ ഹദീസ് കൊണ്ടും വേറെ പല ഹദീസുകൾ കൊണ്ടും തെളിഞ്ഞ സ്ഥിതിക്ക് സൂറത്തുൽ ഫാത്തിഹ ഓരോ റക്അത്തിലും നിർബന്ധമായിട്ടും ഇമാമും മഅ്മൂമുമെല്ലാം ഓതണം എന്ന് പറയുന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു അഅലം.
11: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 വരെ നോമ്പ് എടുത്തതിന് തെളിവുണ്ടോ എന്നാണ്.
10: ദുൽഹജ്ജ് മാസം ആദ്യ ദിനങ്ങൾ 1 മുതൽ 10 വരെ, അല്ലെ ഹജ്ജ് കഴിയുന്നതുവരെയുള്ള ദിവസം അതീവ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. വൽ ഫജ്രി വലിയാലിൻ അഷർ, 10 ദിനങ്ങൾ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖസമു ചെയ്തിരിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളെ കൊണ്ടാണ് എന്ന് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ആ ദിനങ്ങളിൽ ഉള്ള അമലും സ്വാലിഹാത്ത് മറ്റു ദിനങ്ങളിലുള്ള സൽപ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലാർഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദിൽ അയ്യാം. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മറ്റ് ദിനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ദിനങ്ങൾ ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ പരമാവധി എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുക. അത് ദിക്ര്, തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, അറഫാ ദിവസത്തിലുള്ള നോമ്പ്, ഇതൊക്കെ ഈ സൽപ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ അത് ബിദ്അത്തായി തീരുന്നുണ്ടോ? ചില ആളുകൾ അത് ബിദ്അത്താണ് എന്ന് ധരിക്കാറുണ്ട്. 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ആ വിഷയമായൊരു ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്, ദുൽഹജ്ജ് മാസത്തിലെ നോമ്പ് അത് ബിദ്അത്താണോ എന്നത്. അദ്ദേഹം പറയുന്നത് അത്തരം പറയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. ദുൽഹജ്ജ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായ കാര്യമാകുന്നു. അതിന് അദ്ദേഹം തെളിവ് കൊടുക്കുന്നത് ഈ ദിവസങ്ങൾ ചെയ്യുന്ന അമലും സ്വാലിഹാത്തിന് മറ്റു ദിനങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നു. അവിടെ അമലും സ്വാലിഹാത്തിൽ നോമ്പും ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ട് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ പുണ്യകരമാണ്, ശ്രേഷ്ഠകരമാണ്. മാത്രമല്ല മുൻഗാമികളൊക്കെ അപ്രകാരം ചെയ്തിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, തബിഈങ്ങൾപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ, മുജാഹിദ്, അതാ ഇബ്നു അബി റബാഹ്, ഹസൻ ബസരി, ഖത്താദ ഇബ്നു ദഅമ സദൂസി, അവരൊക്കെ അപ്രകാരം ചെയ്തിരുന്നു ഈ ഹദീസുകളുടെ പിൻബലം വെച്ചുകൊണ്ട്. എന്നാൽ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടത് ദുൽഹജ്ജ് 9-ന്റെ ശ്രേഷ്ഠതയാണ്. ദുൽഹജ്ജ് 9-നുള്ള നോമ്പ് കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഹദീസുകൾ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കണം എന്ന കൽപ്പനയോ നിർദ്ദേശമോ ഇല്ല. അത് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച ഈ ദിനങ്ങളിൽ അമലും സ്വാലിഹാത്ത് ചെയ്യുന്നത് റബ്ബിന് തൃപ്തികരമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അമലും സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് നോമ്പനുഷ്ഠിക്കുക എന്നത്. മാത്രമല്ല മുൻഗാമികൾ, സഹാബിമാർ, തബീഈങ്ങളൊക്കെ അപ്രകാരം ചെയ്ത് കാണിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൂടാ.
8: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
17: ചാരുതയാർന്ന ലോകവും എണ്ണമറ്റ ചരാചരങ്ങളും സൃഷ്ടിച്ച നാഥൻ എത്ര അജയ്യൻ. ഗാനം കഷ്ടങ്ങൾ തീർക്കാൻ. ആലാപനം മിയാസ് ബിൻ മുഹ്സിൻ.

0: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ പൂമരത്തണലിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുരുന്നുകളുമായി സംവദിക്കുന്നത് അൽഫഹദ് പൂന്തുറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നന്നായിരിക്കുന്നല്ലോ അല്ലേ? ഞായറാഴ്ചയുടെ സന്തോഷത്തിലാണ് എല്ലാവരും കളിക്കാനും കൂട്ടുകൂടാനും പാട്ടുപാടാനും എല്ലാവരും പല കാര്യങ്ങളിലുമായി ഏർപ്പെടാൻ പോവുകയാണ്. യാത്രകൾ പോകാനും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾക്കും വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എന്തൊക്കെയുണ്ട് കാലാവസ്ഥയും അവസ്ഥകളൊക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം എല്ലാവരും പറയൂ കൂട്ടുകാരെ. ഞായറാഴ്ചയുടെ സന്തോഷത്തിൽ കൂട്ടുകാർക്ക് ഞാൻ ഒരു രണ്ട് കുട്ടികളുടെ കഥ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ. ഇവർ വളരെയധികം സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഒരു ദിവസം എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഇവർ പരസ്പരം അടിയായി എന്ന് പറഞ്ഞ കൂട്ടുകാരെ, ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ ചെറിയ പ്രശ്നമായി. അവർ തമ്മിൽ പ്രശ്നമായി, ആടിയും പിടിയും വഴക്കും. പിന്നെ അവൻ ഇവൻ്റെ മോന്തയ്ക്കടിക്കും, ഇവൻ തിരിച്ച് അവനെ അടിക്കും. അങ്ങനെ ഒരുമാതിരി അഴുക്ക, ഒരു ചീത്ത കുട്ടികളുടെ സ്വഭാവമായി മാറി. കൂട്ടുകാരും അവരുടെ ജീവിതത്തിൽ ക്ഷമയില്ലാതെ മാറി. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരെ, നമുക്ക് ആവശ്യം എന്താണ്? ക്ഷമയാണ് അല്ലേ? മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്

അള്ളാ, ക്ലോക്ക് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടല്ലോ. ഇവൻ ആകെ പേടിച്ചു. വാപ്പ വന്ന വഴക്കാണ്, വാപ്പ വന്ന വഴക്ക് കിട്ടും. അങ്ങനെ പ്രയാസത്തിലായി. വാപ്പ ആണെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന സാധനം വാപ്പാക്കില്ല. വാപ്പ വന്നാൽ ആടി എന്ന് വെച്ചാൽ അള്ളാഹുവെ, ഇവൻ ആകെ പേടിച്ചു. ഇവൻ്റെ കൂട്ടുകാരെല്ലാം അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ വന്ന് ഇവനെ പേടിപ്പിക്കാനാണ് തുടങ്ങിയത്. ഇവനെ ആശ്വസിപ്പിച്ചില്ല. ഇവൻ്റെ അനുജത്തിയും പറഞ്ഞു, അള്ളാ വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, വാപ്പച്ചി ഉപ്പ വരുമ്പോൾ ഞാനും പറഞ്ഞു കൊടുക്കും, ഉപ്പ വരുമ്പോൾ ഞാനും പറഞ്ഞു കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവനാകെ ടെൻഷനായി. അല്ലേ കൂട്ടുകാരി, നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വാപ്പ വന്നാൽ ഇങ്ങനെ വാപ്പാക്ക് ക്ഷമയില്ലെങ്കിൽ വാപ്പ നമ്മളെ അടി തരും, അടി പറയും, അടി തരും, വഴക്ക് പറയും, അങ്ങനെ പല കാര്യങ്ങളും വാപ്പ ചെയ്യും. കൂട്ടുകാരൻ, നമ്മുടെ നമുക്ക് ഇനി വേറൊരു കാര്യം, നമുക്ക് ക്ഷമയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ക്ഷമയില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്പം ക്ഷമയുള്ളവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോഴോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മുമ്പിൽ കൂട്ടുകാർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ക്ഷമിച്ചില്ല എങ്കിൽ എന്തായിരിക്കും, എന്തർത്ഥമാണുള്ളത്? നോക്കൂ കൂട്ടുകാരെ, ഒരു കഥ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൈസ ശദീദു ബിസ്സുർആ ഇന്നമ ശദീദ് യംലിക്കു നഫ്സുല്ലദി ഇൻദല് ഗളബ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൈസ ശദീദ് യഥാർത്ഥ ശക്തനല്ല. ലൈസ ശദീദ് ബിസ്സുർആ, സുർആയിലെ അല്ലെങ്കിൽ ദന്തയുദ്ധത്തിൽ മറ്റൊരുത്തനെ അടിച്ചു വീഴ്ത്തുന്നവനല്ല യഥാർത്ഥ ശക്തൻ. നമ്മുടെ കൂട്ടത്തിൽ ആരാ ഏറ്റവും ശക്തിയുള്ളവൻ? കൂട്ടുകാരന് ഇടിയും കൊടുത്തു തീർന്നവൻ അല്ലേ? അങ്ങനല്ല, അവനല്ല യഥാർത്ഥ ശക്തൻ. യഥാർത്ഥ ശക്തനെന്ന് പറയുന്നത് ഇന്നമ ശദീദ് യംലിക്കു നഫ്സുല്ലദി ഇൻദല് ഗളബ്. കോപം വരുമ്പോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോ ആ ദേഷ്യത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ആവണം. നമ്മുടെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഉമ്മയും വാപ്പയും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും തിരിച്ച് കയർത്ത് സംസാരിക്കുന്നത് ക്ഷമയുള്ള കുട്ടിയാണോ? അല്ല. ഇനി കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാന വച്ചാല ക്ഷമാശീലരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാന വച്ചാല തന്നെ ഖുർആനിലൂടെ പറഞ്ഞു, സൂറത്തു ബക്കറയിലെ 153-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ആമനുസ്തഈനു ബിസ്സബരി ബിസ്സബരി വസ്സലാ സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടണേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ. നിങ്ങൾ സത്യവിശ്വാസവും സഹനവും ക്ഷമയും നമസ്കാരവും കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നും ആര് പഠിപ്പിക്കണം? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കണം. ക്ഷമ എന്ന് പറയുന്നത് കൂട്ടുകാരെ സത്യവിശ്വാസികളുടെ ഗുണമാണ്. നമ്മൾ ഓരോരുത്തരും ആരാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകനെ മാത്രം അനുസരിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ജീവിതത്തിൻ്റെ എല്ലാ ശൈലികളും, അല്ലേ? ബാത്റൂമിൽ കയറുമ്പോൾ പോലും പഠിപ്പിച്ച പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളെല്ലാം പഠിച്ച് അതെല്ലാം ജീവിതത്തിൽ പകർത്തി എല്ലാം സൂക്ഷ്മതയോടുകൂടി ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മളെന്താരാണ്? സത്യവിശ്വാസികളാണ്. പ്രവാചകൻ പഠിപ്പിച്ച സത്യത്തെ മനസ്സിലാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളാണ് നമ്മൾ. ആ സത്യവിശ്വാസ

0: വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ്, ഒരു ഗുണമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, സത്യവിശ്വാസികളുടെ ഗുണമാകുന്നു എന്ത്? ക്ഷമ എന്നുള്ളത്. അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവരും സത്യവിശ്വാസികൾ. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയാണ്. അവരാരായിരിക്കും? അല്ലദീന, അവർ യഖൂലൂന റബ്ബന, അല്ലാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നനാ ആമന്ന, അല്ലാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർലന, അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല, അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ല, ദുനൂബനാ വഖിന അദാബന്നാർ, അല്ലാഹുവേ നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ അല്ലാ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണല്ലേ നരകത്തിന്റെ ഭയാനകത പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല അവരുടെ അടുത്തൊരു അവരുടെ അടുത്ത ഗുണമായിട്ട് പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ നമ്മുടെ വിഷയം ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല അടുത്ത സത്യവിശ്വാസികളുടെ ഗുണമായി പറയുന്നത് എന്താണെന്നറിയോ? വസ്വാബിരീന വസ്വാദിഖീന വഖിന വസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഅഫിരീന ബിൽ അസ്ഹാർ മുസ്തഅഫിരീന ബിൽ അസ്ഹാർ. ക്ഷമ കൈക്കൊള്ളുന്നവരും അവർ സത്യവിശ്വാസികൾ. അതായത് നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണല്ലോ, നമ്മൾ സത്യമനുസരിച്ച് ജീവിക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണെന്നറിയോ? അസ്വാബിരീന, അവർ ക്ഷമിക്കുന്നവരാണ്. അസ്വാദിഖീന, അവർ സത്യം പാലിക്കുന്നവരാണ്. വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഅഫിരീന ബിൽ അസ്ഹാർ. അവരാരാണ്? അവർ സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യാമങ്ങളിൽ പാപമോചനം തേടുന്നവരും ആകുന്നു അള്ളാഹുവിൻ്റെ ദാസന്മാരെന്നും അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. കൂട്ടുകാരെ, നമുക്ക് അള്ളാഹുവിൻ്റെ ദാസന്മാരാകണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളാകണ്ടേ കൂട്ടുകാരെ നമുക്ക്? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ആവശ്യമാണ് കൂട്ടുകാരെ. എന്തിനും ഏതിനും ചാടിക്കേറി വർത്തമാനം പറഞ്ഞ് അവിടെ ക്ഷമയില്ലാതാകുക, നമ്മുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെല്ലാം കൂട്ടുകാരോട് അടിവെച്ച് പിണങ്ങി ക്ഷമിക്കാതെ, ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ഒരു വർഷമൊക്കെ ചില കൂട്ടുകാരെ പിണങ്ങിയിരിക്കണ കാണാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കൂട്ടുകാരെ. ഇനി ഇങ്ങനെ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, ആ ക്ഷമിക്കുന്നവർക്ക് അളവറ്റ കണക്കറ്റ പ്രതിഫലമുണ്ട് അല്ലാഹുവിൻ്റെ അടുത്ത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, അവർക്ക് വലിയ പ്രതിഫലവും പാപമോചനമാണ്. അള്ളാഹു പറഞ്ഞ എന്താണെന്നറിയോ? ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി ഉലായിക ലഹും മഗ്ഫിറതും വഅജ്റു കബീർ. അള്ളാഹു പറയുകയാണ്, ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി ഉലായിക ലഹും മഗ്ഫിറതും വഅജ്റു കബീർ. അള്ളാഹു പറഞ്ഞ എന്താണെന്നറിയോ? ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത്. അപ്പോൾ ക്ഷമിക്കുകയും പിന്നെ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ളതെന്താണ്? നമ്മൾ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങളും അതുപോലെ തന്നെ നമുക്കുള്ളത് വലിയ പ്രതിഫലവുമാണ്. ചെയ്തു പോയ ചെറിയ പാപങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും അതുപോലെ വലിയ പ്രതിഫലവുമാണ് അള്ളാഹു നമുക്ക് വേണ്ടി നാളെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂട്ടുകാരെ, ക്ഷമിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നറിയോ? ജസാഉഹും ജസാഉഹും ബിമാ സബറൂ. പ്രതിഫലമുണ്ട്, ജസാഉഹും അവർക്ക് പ്രതിഫലമുണ്ട്. ബിമാ സബറു, എന്തിനു വേണ്ടി ക്ഷമിച്ചതിൻ്റെ പേരിൽ, ജന്നത്തും വഹരീറ. എന്താള്ളത്? ജന്നത്തും വഹരീറ, അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്ക് നാളെ പ്രതിഫലമായി നൽകുന്നതാണ്. കൂട്ടുകാരെ, സുന്ദരമായ സ്വർഗം നമുക്ക് ക്ഷമിച്ചതിൻ്റെ പേരിൽ പ്രതിഫലമായി ലഭിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് കൂട്ടുകാരെ നമുക്ക് കിട്ടാനുള്ളത്? ഒരല്പം നമ്മൾ ക്ഷമിച്ചാൽ മാത്രം മതി. രോഗം വരുമ്പോൾ ക്ഷമിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവെ രോഗം നീയാണല്ലോ നൽകിയത് എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രയാസങ്ങൾ വന്നാലും എന്ത് രോഗം ബാധിച്ചാലും പ്രയാസങ്ങൾ വന്നാലും വിഷമിക്കാതെ ക്ഷമ കൈക്കൊള്ളണമെന്ന്, ക്ഷമിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ക്ഷമയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാന തആല പറയുകയാണ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വലിയൊരു ലോകമാണ്. ഉലായിക യുജ്സൗന അൽ ഗറഫത ബിമാ സബറു വയുൽഖൗന ഫീഹാ തഹിയ്യത വസലാമ. അള്ളാഹു സുബ്ഹാന തആല പറയുകയാണ് അത്തരക്കാർക്ക്, ക്ഷമിച്ചവർക്ക് ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. അഭിവാദ്യത്തോടും സമാധാനാശംസയോടും കൂടി അവർ അവിടെ സ്വീകരിക്കപ്പെടുന്നതാണ് എന്നും അള്ളാഹു സുബ്ഹാന തആല തന്നെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ കൂട്ടുകാരെ നമ്മുടെ പര്യവസാനം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു ദിനം ക്ഷമിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാന തആല നമുക്ക് സമാധാനം എന്ന് പറയുന്ന ആ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് ഏറ്റവും നന്നായി ക്ഷമിക്കുന്ന, ഏറ്റവും നന്നായി ക്ഷമ കൈക്കൊള്ളുന്ന കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ, വാപ്പയോട് സംസാരിക്കുമ്പോൾ ക്ഷമയോടുകൂടി എല്ലാം കേട്ട് നിന്നും, അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ക്ഷമയോടുകൂടി കേട്ട് നിന്ന് പഠിച്ച്, അധ്യാപകരോട് വാപ്പയോട് മുതിർന്നവരോട് തർക്കുത്തരം പറയാതെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കൂട്ടുകാർ പരസ്പരം സംസാരിക്കുമ്പോൾ, കൂട്ടുകാരുമായി ഇടപഴകുമ്പോൾ, അവരുമായിട്ട് സംസാരിച്ച് കളിയടിക്കുമ്പോൾ, അവർ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ നമ്മെ പറയുമ്പോൾ, കൂട്ടുകാരെ നമ്മൾ ക്ഷമിക്കുന്നവരായി മാറുക. അങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ അവരോട് സംസാരിച്ചാൽ നമ്മുടെ ആ സുഹൃത്ത് ബന്ധം തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെ പിണങ്ങിപ്പോയ കൂട്ടുകാരോടും ഒരല്പം നമ്മളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും, അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും പരസ്പരം നമ്മൾ അറിഞ്ഞ് ക്ഷമിച്ച് അവരോട് വീണ്ടും ആ ബന്ധങ്ങളെ കോർത്തിണക്കാൻ, നമ്മൾ അവരെ ചേർത്തുപിടിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. ആദ്യത്തിൽ പറഞ്ഞ കഥ പോലെ, ആ കുട്ടികളെപ്പോലെ അടിവെക്കാതിരിക്കാൻ, നമ്മൾ പരസ്പരം സംസാരിച്ച് തമാശകൾ പറഞ്ഞ് അടിയുണ്ടാക്കാതെ എല്ലാത്തിലും ക്ഷമ കൈക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെ നല്ല കുട്ടികളായി മാറുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പൂമരത്തണലിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുരുന്നുകളുമായി സംവദിച്ചത് അൽ ഫഹദ് പൂന്തുറ. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: بسم الله الرحمن الرحيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മിമ്പർ. അള്ളാഹു പരീക്ഷണങ്ങൾ തരുന്നത് എന്തിനാണ്? ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് ഉമർ ഫൈസി.
1: അഞ്ചു നേരം കൃത്യമായി നമസ്കരിച്ച് ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ 100,000 പ്രശ്നങ്ങളാണ്. ഒരു സ്വൈരമില്ല. ശാരീരികം, മാനസികം, സാമ്പത്തികം, സാമൂഹികം, ഒരുപാട് പ്രശ്നങ്ങൾ. എന്നും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ചിന്ത നമ്മെ പിടികൂടുമ്പോ അള്ളാഹുവിന്റെ എന്നോട് താല്പര്യമില്ലേ, എന്റെ അമലുകളൊന്നും ശരിയാകുന്നില്ലേ എന്നൊക്കെയുള്ള കുറ്റബോധങ്ങൾ അറിയാതെ നമ്മ പിടികൂടും. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഇതിന് കൃത്യമായ മറുപടി നൽകുന്നു. അഥവാ അഞ്ചു നേരം നമസ്കരിക്കുകയും ആവശ്യത്തിന് മാത്രം ചെയ്യേണ്ടത് ചെയ്യുകയും അനാവശ്യങ്ങളിൽ പെടാതിരിക്കുകയും നാവിനെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത് ചിട്ടയോടെ ജീവിച്ചിട്ടും എന്തേ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വിശ്വാസികൾക്ക് അവരുടെ സന്താനങ്ങളിലും സമ്പത്തിലും എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിൽ അവൻ പ്രവേശിച്ച് റബ്ബുമായുള്ള ലിഖാഇന്ന് റബ്ബുമായി കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യത്തിലേക്ക് അവൻ എത്തുമ്പോ അവന്റെ ശരീരത്തിൽ അവന്റെ മനസ്സിൽ ഒരു പാപവുമില്ലാതെ കുടീകരിക്കപ്പെട്ട ഹൃദയവുമായി അള്ളാഹുവിലേക്ക് അവൻ എത്തുകയാണ്. അഥവാ നമുക്ക് 100,000 പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളും കുയിരക്കേടുകളും ഉണ്ടെങ്കിൽ, ഇത് നമ്മെ ഒരേ കരുവാൻ ഒരു കത്തി നന്നാക്കാൻ വേണ്ടി ആ ഇരുമ്പും കഷ്ണം അദ്ദേഹത്തിന്റെ ആ ചൂളയിലേക്ക് വെക്കുമ്പോ അതിങ്ങനെ ചൂടാക്കി അതിന്റെ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വൃത്തിയായി. അതുപോലെ ഒരു സ്വർണ്ണാഭരണം ഉണ്ടാക്കുമ്പോ അതിനെ ചൂടാക്കി നന്നായി വേവിക്കും. എന്നതുപോലെ റഹ്മാനായ റബ്ബ് ഒരു വിശ്വാസിക്ക് അവൻ ഈ ഭൂമിയിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ. അപ്പൊ 1,000 പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സ് പൊറുതികേണ്ടാകുന്നുണ്ട് എങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം എന്റെ പാത ശരിയാണ്. നാം നമ്മോട് നൽകേണ്ട മറുപടി അതാണ്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും എനിക്കൊരിക്കലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് നമ്മൾ നമ്മളോട് മറുപടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിൽക്കാൻ പ്രവാചകൻ ഒരു മാർഗം പറഞ്ഞു. 100,000 പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കൊരു സ്വൈരമില്ല എന്ന തോന്നൽ ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ആ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ന്യാമത്തുകളെ നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ നിങ്ങൾക്കൊരു മാർഗമുണ്ട്. പ്രവാചകൻ പറയാ, നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ലാ തങ്ങുറു ഇലാമം ഫൗക്കകും, നിങ്ങളെക്കാൾ ഉയരങ്ങളിലുള്ള സമ്പന്നന്മാരെ കോടീശ്വരന്മാരെ അങ്ങോട്ടേ നിങ്ങൾ നോക്കാതിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ്. നമുക്ക് ആലോചിക്കാം, ചില ടൗണുകളിലൂടെ നമ്മൾ ചെല്ലുമ്പോ രണ്ട് കൈയും നട്ടപ്പെട്ട് രണ്ട് കാലും നട്ടപ്പെട്ട് ആരെങ്കിലും ആ മനുഷ്യനെ കൈയും കാലും ഇല്ലാത്ത ആളെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് കിടക്കുന്നു, ഒരു വെയിലത്ത് അദ്ദേഹം കിടക്കുന്നു, അദ്ദേഹത്തെ തൊട്ടരികിൽ ഒരു തളിക ഉണ്ടാകും, അതിലേക്ക് ആളുകൾ നാണയത്തുട്ടുകൾ കൊടുത്തുകൊടുക്കും, ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. അതുപോലെ എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ, എണീറ്റിരിക്കാൻ കഴിയാത്തവർ, എണീറ്റ് നിൽക്കാൻ കഴിയാത്തവർ, ബാത്റൂമിൽ പോവാൻ കഴിയാത്തവർ, അത് വൃത്തിയാക്കാൻ കഴിയാത്തവർ, ഇങ്ങനെ എത്രയോ 100,000 പ്രശ്നങ്ങളുള്ള മനുഷ്യന്മാർ ഈ ലോകത്ത് കഴിയുമ്പോ നമുക്ക് ആലോചിക്കാം എന്റെ കണ്ണ് അള്ളാഹു നൽകിയതിന്റെ വില, എനിക്ക് ഈ പള്ളിയിൽ വന്ന് ഇരിക്കാൻ അള്ളാഹു നൽകിയ കഴിവ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മളിങ്ങനെ നോക്കുമ്പോ നമുക്ക് മനസ്സിലാകും, നമ്മളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ണുറൂയില അവൻ അപ്പലമേക്കും, നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ പ്രവാചകൻ പറയുന്നത് ഓ അജിതറു അല്ല തെദറു, അല്ല നിങ്ങൾക്ക് നൽകിയ ഞാമത്തുകളുണ്ടല്ലോ അത് ചെറുതായി കാണാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്രമാത്രം സാമ്പത്തിക ഭദ്രതയും ആരോഗ്യവും ഒരു മനുഷ്യന് വേണമെന്ന് നമുക്കൊരു കണക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന റസൂൽ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞോ, മൻ അസ്ബഹ മിൻകും മുആഫം ഫീ ജസദിഹി, നിങ്ങൾ ആരെങ്കിലും തടിക്ക് കേടൊന്നുമില്ല, ആരോഗ്യത്തോടെ നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെയോ ആമിനം ഫീ സിർബിഹി, അവൻ സുരക്ഷിതനാണ്, വീട്ടിൽ നിന്ന് ആരും പേടിക്കാതെ പുറത്തിറങ്ങാം, കരുവാര കൊണ്ട് ടൗണിലൂടെ ധൈര്യമായിട്ട് നടക്കാം, ആരും ഒന്നും കാണിക്കൂല. അങ്ങനെ നിങ്ങൾ സുരക്ഷിതരാണെങ്കിൽ ആ ഒരു ദിവസം, ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിലെ ഉച്ചക്കുള്ള ഭക്ഷണവും രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലാഹു റസൂൽ പറയാ ഒരു മനുഷ്യന് തടിക്ക് കേടൂല, മര്യാദക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ആരും അവന് ഉപദ്രവിക്കില്ല, സുരക്ഷിതനാണ് അവന്. മാത്രമല്ല അന്നത്തെ ദിവസം രണ്ടു നേരത്തെ ഭക്ഷണവും അവന്റെ കയ്യിലുണ്ട് എങ്കിൽ പ്രവാചകൻ പറയ, ആ മനുഷ്യൻ ദുനിയാവ് മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെട്ടവനെ പോലെയാണ്, ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു. നമ്മൾ നമ്മെ കുറിച്ച് ആലോചിച്ച് നോക്കുക, നമുക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വർത്താരം എന്താ, നിങ്ങളുടെ തടിക്ക് കേടില്ല, നിങ്ങൾക്ക് നാട്ടിലിറങ്ങി ധൈര്യം നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതേപോലെ അന്നത്തെ ദിവസത്തെ ഭക്ഷണവും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ലോകം മുഴുവനും നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് പോലെയാണ് സുൽമാൻ. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ ഹുത്തബയിൽ നാം പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം മന്ദിമില്ലാത്ത കാലത്തോളം സ്വർഗീയാരാമത്തിൽ കഴിയണം, അവിടെ ചെല്ലുമ്പോഴുള്ള വിചാരണ നേരിടണം എന്ന നെയ്യത്തോടെ പോകുന്ന നമുക്ക് ഈ ദുനിയാവിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിക്കൂടാ. നമ്മൾ ഈ രൂപത്തിൽ മാനസികമായി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ആരോഗ്യവും നമുക്ക് നൽകിയ സുരക്ഷയും നമുക്ക് നൽകിയ ആവശ്യത്തിനുള്ള വിഭവങ്ങളും അതിൽ നമ്മൾ സംതൃപ്തരാവാൻ നമുക്ക് കഴിയണം. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലം വറുദിക കഫാഫ വഹന്നാഹുല്ലാ, ഒരു മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ സുല്ലവര അഫ്ലഹ എന്നൊക്കെ അറബി സാഹിത്യകാരന്മാർ അതിന് നൽകുന്ന ഒരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അവന് പരാജയം എന്നൊന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല, പരാജയത്തെ കുറിച്ച് അവൻ ആലോചിക്കേ വേണ്ട. ആര്? അസ്ലമ, അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ. പടച്ച തമ്പുരാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് അവനുണ്ട്. അവന്റെ ഭക്ഷണം അവന്റെ സാമ്പത്തിക സൗകര്യം ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അവൻ വലിയ സമ്പന്നനല്ല, എങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളവൻ അള്ളാഹുവിന്റെ കനാഴ്ച നൽകുകയും ചെയ്തിരിക്കുന്നു, അഥവാ റബ്ബിന്റെ എന്ത് കള ഉണ്ടെങ്കിലും അതിൽ അവൻ സന്തോഷിച്ചു. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ, അള്ള നമുക്ക് എന്ത് വിധിച്ചാലും ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും എന്റെ റബ്ബ് ഖൈറല്ലാതെ എനിക്ക് തരില്ല എന്ന ചിന്ത റബ്ബിന്റെ തലാഖിൽ സംതൃപ്തി. അതുപോലെ നമുക്ക് അള്ള നൽകിയ രീതിക്ക് വലിയ വിഭവങ്ങളൊന്നുമില്ല, ചെറിയ മട്ടത്തിലുണ്ട്. നമുക്ക് അഞ്ചു നേരം നമസ്കരിക്കാൻ ആരാധനകൾ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അവൻ ഉറപ്പായും വിജയിച്ചിരിക്കുന്നു. നമുക്കതിന് കഴിയുന്നുണ്ടോ എന്ന് നമ്മളോട് നമ്മൾ ചോദിക്കുക. ഒരു പ്രയാസം ശാരീരിക മേഖലയിലോ സാമ്പത്തിക മേഖലയിലോ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയങ്കരമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കേരളിന്റെ കഷ്ടങ്ങൾ. മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ നമുക്ക് എന്താണ് പറയാൻ തോന്നുക? ആ വിവരം പത്ത് കേൾക്കുമ്പോ ഇന്നാലില്ല എന്നെ ഇല്ലവാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിതുമ്പി പൊട്ടി അങ്ങോട്ട് കരയും, സ്വാഭാവികമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് ഇത് എന്റെ റബ്ബിന്റെ കളയാണ്, എന്റെ റബ്ബ് എനിക്ക് പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ കഴിയാനുള്ള മാർഗമായിട്ട് തന്നെ ഇത് എനിക്ക് വെച്ചതാണ്, ഞാൻ ഇതിൽ ക്ഷമിക്കുന്നതിന് വളരെ വലിയ കൂലി എനിക്കുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ബോധ്യം നമുക്കുണ്ട് എങ്കിൽ ഖദ് അഫ്ലഹ, റസൂലുള്ള പറയാണ് അവൻ വിജയിച്ചത് തന്നെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യന്റെ മകനോ മകളോ മരണപ്പെട്ടാൽ അള്ളാഹു റൂഹിനെ പിടിക്കുന്ന മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ അവന്റെ റൂഹിനെ നിങ്ങൾ പിടിച്ചോ എന്ന് ചോദിക്കും. മലക്കുകൾ പറയും, അതെ ഞങ്ങൾ പിടിച്ചു. അള്ളാഹു വീണ്ടും ചോദിക്കും, അവന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചോ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തമറത്ത് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൽ നിന്ന് പഴം വരുമ്പോ പഴത്തിനെ അതമറത്ത് പറയും. അതുപോലെ നമ്മുടെ ഒരു ഭാഗം അതിനെ നിങ്ങൾ പിടിച്ചോ. അപ്പൊ മലക്കുകൾ പറയും അതെ. അപ്പൊ അല്ലാ ചോദിക്കുകയാണ്, എന്താണ് ആ മനുഷ്യൻ നിങ്ങൾ ആ കുഞ്ഞിന്റെ റൂഹിനെ പിടിച്ചപ്പോ പറഞ്ഞത് എന്താ എന്ന് ചോദിക്കുമ്പോ മലക്കുകൾ പറയുകയാണ് അല്ലാഹുവേ ഹമീദക, അവൻ സ്തുതിച്ചു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വഖർജ ഇന്നാലില്ലാഹി ഇന്നാലി റജൂൻ എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ മനസ്സിനെ നമ്മുടെ കരളിനെ ഹൃദയത്തെ പിളർത്തി കളയുന്ന അത്രയും വേദനയുള്ള രംഗം വരുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മളോട്. നമ്മുടെ കുട്ടി മരണപ്പെട്ടു അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ ഫസ്റ്റിൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ വിചാരിക്കുക ഇവനോട് എന്തോ ശത്രുതണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ കുറിച്ചുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണത്. അങ്ങനെ ആ കുഞ്ഞിന്റെ റൂഹിനെ പിടിച്ചു എന്ന് മലക്കുകൾ പറയുമ്പോ അള്ളാഹുവിനോട് അവര് പറയുകയാണ് അള്ളാഹു അവൻ നിന്നെ കുതിച്ചു അൽഹംദുലില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് എന്താ മലക്കളോട് പറയുന്നതോ, ഇബ്നൂ ലഹു ബൈതം ഫിൽ ജന്ന, അവന് നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനം പണിയുക. വസമ്മൂ ബൈതുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്നുള്ള പേര് നിങ്ങൾ ആ ഭവനത്തിന് നൽകുകയും ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നമ്മുടെ കരള് പൊഴിയുന്ന ഒരു വേദന നൽകുമ്പോ ഇത് എന്റെ റബ്ബ് എനിക്ക് സ്വർഗീയാരാമത്തിലേക്ക് കടക്കാനുള്ള കവാടം തുറന്നു തരികയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അൽഹംദുലില്ല പറയുന്ന മനുഷ്യന് അവിടെ ബൈത്തുൽ ഹംദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പണിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഈ ജീവിതം ആഘോഷത്തോടെ, നമ്മൾക്ക് നാടൻ ഭാഷയിൽ കേൾക്കാറുണ്ടല്ലോ, ആർമാദിക്കുക, ആരാധനകൾ കൊണ്ട്, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അടിച്ചു പൊളിക്കുക എന്ന് നാട്ടിൽ പറയുന്നത് പോലെ അങ്ങനെ ജീവിക്കുക. നമുക്കൊരിക്കലും ദുനിയാവിന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. നമുക്കറിയാം നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ അള്ളാഹിന്റെ മുന്നിൽ അള്ളാഹിന്റെ കോടതിയിൽ നമ്മൾ വെക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹ് തരാറുമില്ല. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും അള്ളാഹ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ പിന്തുമക്കൾ 4, 3, 2 ഒക്കെ വയസ്സായ മക്കൾ നമ്മുടെ ഹൃദയമാണ്. ആ കുട്ടിക്കൊരു പണി പിടിച്ചു കിടക്കുമ്പോ ആ കുഞ്ഞ് നമ്മോട് പറയാണ് പപ്പാ എനിക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചു കൊടുക്കൂല. നമ്മുടെ കാലൊക്കെ കിടന്ന് മറിഞ്ഞ് കരഞ്ഞ് നില വിളിച്ചാലും നമ്മൾ കൊടുക്കില്ല. കാരണം എന്താണ്? അത് അപകടമാണ് എന്ന് നമുക്കറിയാം. എന്നതുപോലെ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകരുമായ അള്ളാഹുവിനെ അറിയാം നമുക്ക് എന്താ വേണ്ടത്. അത് കൃത്യമായിട്ട് അവൻ തരും. ഒരു ഉമ്മക്ക് അതിന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമാണ് അള്ളാഹു നമ്മളോട് എന്ന് നാം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഒരു യുദ്ധം കഴിഞ്ഞ് തടവുകാരപ്പെടുത്തു കൊണ്ടുവന്നു. ആ സന്ദർഭത്തിൽ ഒരു സഹോദരി പ്രസവിച്ചിട്ട് കൂടുതൽ നാളായിട്ടില്ല. അവർ അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് വല്ലാത്ത വെപ്രാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ അപ്രതീക്ഷിതമായി ആൾക്കൂട്ടത്തിൽ നിന്ന് ആ കുഞ്ഞിനെ കിട്ടി. ആ സഹോദരി പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതിന് അമ്മിഞ്ഞപ്പാല് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ മാതാവ് പരിപാലിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ സ്ത്രീയെങ്ങാനും ആ കുഞ്ഞിനെ നരകത്തിലേക്ക് തീയിലേക്ക് എടുത്തെറിയുമോ എന്ന് സഹാബാക്കളോട് റസൂൽ ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞു, ഇല്ല നബി, അത് എങ്ങനെയാണ് ഒരു ഉമ്മ അതിന്റെ കുഞ്ഞിനെ തീയിലേക്ക് എടുത്തെറിയുക? എന്നാൽ റസൂലുള്ള പറയാണ്, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാവിഹി ബിവലദിഹാ, ആ സ്ത്രീക്ക് അതിന്റെ കുഞ്ഞിനോട് എത്രമാത്രം താല്പര്യമുണ്ട് അതിലേറെ താല്പര്യം നിങ്ങളുടെ റബ്ബിന് നിങ്ങളോടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ആ ചിന്ത നമ്മുടെ തലയിൽ കയറാത്തത് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുകയാണ് വേണം. റഹ്മാനായ റബ്ബ് നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മെ സ്നേഹിക്കുന്നതിലേറെ, പടച്ച തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് നമ്മുടെ ഹൃദയങ്ങൾ കുടീകരിക്കപ്പെട്ട് അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാനാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് എന്താ നമ്മുടെ തലയ്ക്ക് കയറാത്തത് എന്ന് നമ്മൾ നമ്മോട് ചോദിക്കുക. പടച്ച തമ്പുരാന്റെ അസ്മാവുൽ ഹുസ്ന നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. 99 പേര് അള്ളാഹുവിന്റെ മഹത്തായ പേരുകൾ, 99 അള്ളാഹിന്റെ പേരുകൾ നമുക്ക് എണ്ണിയാക്കിയിരിക്കും. അതിലൊരു പേരാണ് റസാഖ് എന്നുള്ളത്. റസാഖ് എന്ന പേരിന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു. മഹാനായ ഇമാം ഖത്താബി അദ്ദേഹത്തിന്റെ ദ്വായിൽ പറയുന്നത് അൽ മുതകഫ്ഫിലു ബിർറിസ്ഖ് എന്നാണ്. അള്ളാഹിന്റെ റസാഖ് എന്നുള്ള പേരിന്റെ അർത്ഥം തരും, നിങ്ങൾക്ക് ഭക്ഷണം ഏറ്റവൻ എന്നാണ്. നമ്മളൊരു കല്യാണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഏൽപ്പിക്കും, ചോറ് നമ്മളെ ഏൽപ്പിക്കും, ഭക്ഷണം എന്നാളെ ഏൽപ്പിക്കുന്നത് ഇപ്പം ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് വല്ല ടെൻഷനും ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. അവൻ എത്തിച്ചില്ല എങ്കിൽ നാട്ടിൽ ആകെ പത്രത്തിൽ ഭക്തമാക്കുകയും ഇടയെ ഒരു മാസം മുമ്പ് എവിടെ ഒരു സ്ഥലത്ത് ആകെ ബഹളമായി. കല്യാണത്തിൽ ആകെ ഭക്ഷണം കൊടുത്തില്ല എന്ന പടച്ച തമ്പുരാൻ അവൻ അങ്ങനെയല്ല. പടച്ച തമ്പുരാൻ മുത്തക്കഫിൽ ബിന്നിൽ നിങ്ങളുടെ നിസ്ക് ഏറ്റവനാണ്. വൽ ഖായിമു അലാ കുല്ലിന എല്ലാ ജീവനജാലങ്ങൾക്കും അവൻ കൃത്യമായി അത് എത്തിക്കുന്നവനാണ്. എന്നാൽ ലം യഖ്തസ ബിദാലിക മുഅ്മിനൻ ദൂന കാഫിർ, വിശ്വാസികൾക്ക് സ്പെഷ്യൽ ഭക്ഷണം, അവിശ്വാസികൾക്ക് വേറെ, അങ്ങനെയില്ല. എല്ലാവർക്കും സമ്മാനിക്കും. എന്താ പ്രശ്നം? അള്ളാന്റെ പേര് റസാഖ് എന്നാ. റസാഖ് എന്ന് പറഞ്ഞ ജീവൻ ഉള്ളതിന് കൃത്യമായി അതിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് നൽകിയിരിക്കണം. അത് പടച്ച തമ്പുരാൻ ജീവനുള്ള എല്ലാത്തിനും നൽകുക തന്നെ ചെയ്യും. ആരോഗ്യവും കരുത്തും സൗകര്യവും ഒക്കെ ഉള്ള ആളുകൾക്ക് റിസ്ക് കിട്ടുന്നത് പോലെ തന്നെയാണ് പടച്ച തമ്പുരാൻ പാവപ്പെട്ട ആളുകൾക്കും അള്ളാഹു തല നൽകുന്നത്. പരിശുദ്ധ ഖുർആനിലല്ല പറഞ്ഞു, വമാമിൻ ദാബ്ബത്തുമില്ല അല്ലാഹു റിസ്ക്കുക, ഏതൊരു ജീവിണ്ടോ അതിന്റെ റിസ്ക് അള്ളാഹിന്റെ കയ്യിലാണ്, അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ പിന്നെ നമ്മൾ ബസ് കയറിയിട്ട് സ്പീഡ് പോകാൻ വേണ്ടി ഓടുന്നത് പോലെയാണ് നമ്മൾ ഇവിടെ ടെൻഷൻ അടിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിന്റെ ഫലം എത്രയെന്ന് പഠിച്ച തമ്പുരാൻ കൃത്യമായി നമുക്ക് അവന് കണക്കാക്കി നൽകും. ഇത് പഠിച്ചവനാവണം നമ്മൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പഠിച്ചിരുന്നു, ഇവിടെയുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പഠിച്ച വിശ്വാസികൾ ഇന്ന് എവിടെയാ? കണ്ട സിദ്ധന്മാരുടെയും ആൾ ദൈവങ്ങളുടെയും ജിന്ന് ബീവികളുടെയും ജിന്ന് മജിലിസുകളുടെയും അങ്ങനെ തുടങ്ങുന്ന 1000 അന്ധവിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ആ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടുന്ന ആളുകൾ ആ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വാദപ്രതിവാദങ്ങൾ നടത്തി അതുണ്ടാക്കാൻ വേണ്ടി. തൗഹീദിന്റെ പണ്ഡിതന്മാർ അത് ഉണ്ടാവരുത് എന്ന നിലക്ക് പണ്ട് വാദപ്രതിവാദം നടത്തി, അത് ഉണ്ടാവരുത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ജിന്ന് മഹല്ലറക്കാർ നാട്ടിലുള്ള പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുകയാണ്. തൗഹീദി പ്രഭാഷകരായ പണ്ഡിതന്മാരല്ല, അവർക്ക് ആദ്യം വാദപ്രതിവാദം നടത്തിയിരുന്ന പണ്ഡിതന്മാർക്കെതിരെ തിരിഞ്ഞു നിന്ന് വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുക. നാട്ടുകാർ കൈകാര്യം ചെയ്യുമ്പോ ഇട്ടെറിഞ്ഞ് ഓടേണ്ടി വരുന്നു സിദ്ധന്മാർ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ഒരു ഉമ്മ ഒരു കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നതിലേറെ വലിയ സ്നേഹം കാണിക്കുന്ന, നമുക്കുള്ള രീതിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന പടച്ച തമ്പുരാൻ ഉണ്ടാകുമ്പോ എന്തിന്, എന്താണ് ഈ ആൾദൈവങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മുഴുവൻ രോഗം ഞാൻ സുഖപ്പെടുത്തി തരാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിച്ചു തരാം, നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടോ സാധിപ്പിച്ചു തരാം എന്നാ അവര് പറയുന്നത്. ബദരീങ്ങളുടെ നേതാവുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹദിലെ തലക്ക് അടി കൊണ്ടിട്ട് രക്തത്തിൽ കുളിച്ചു, എന്നിട്ട് പ്രവാചകന്റെ ശരീരത്തിൽ രക്തം കഴുകുകയാണ് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. കഴുകുമ്പോ വെള്ളം വരുന്നത് പോലെ രക്തവും വരികയാണ്. ആ സമയത്ത് വലിയ മുഴുവത്തും എല്ലാ സംവിധാനങ്ങളും ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വായുവിൽ നിന്നൊരു ബസ്മട്ട് പെട്ടെന്ന് പേറ്റി സുഖപ്പെട്ടാണ്. പക്ഷെ നബി ഒരു മനുഷ്യനാ, മുഴുവത്ത് അതിന്റെ സമയത്ത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴാണ്ടാവില്ല. നബി പ്രയാസപ്പെട്ടു. അവസാനം ഫാത്തിമ റളിയല്ലാഹുവിനെ ചെയ്തെന്താണോ, വീട്ടിലെ ഒരു പഴയ പായ എടുത്തിട്ട് കത്തിച്ചിട്ട് അതിന്റെ വെണ്ണീര് ആ മുറിയിലിട്ടപ്പോ ആ രക്തം അവിടെ നിന്നു. ഇമാം ബുഖാരിയും മുസ്ലിം നിരവധി സഹീഹുകളിലും മുസന്നഫുകളിലും മുസ്നദുകളിലും ജാമിഉകളിലും ഒക്കെ ഉള്ള ഹദീസായി. റസൂലുള്ള ബദരീങ്ങളുടെ നേതാവിന്റെ തലക്കടിക്ക് എന്നത് ബദരീങ്ങളെ വിളിച്ചിട്ട് പറയാം, ഞങ്ങളൊക്കെ അത്തോളി അവർക്ക് സ്വന്തം തലക്കടി കിട്ടിയിട്ടായിട്ട് രക്തം ഒഴുകുമ്പോ അത് തടുക്കാൻ കഴിയുന്നില്ല ബദരീങ്ങളുടെ നേതാവ്. അത് നേതാവിന്റെ കുറവാണോ? അള്ളാഹിന്റെ റസൂലുള്ള ഖൈറുമം ബഖിയമിനൽ ബശരി വമിമ്മൻ മളാ, ലോകത്ത് കഴിഞ്ഞുപോയ മനുഷ്യരെ കാണെയും വരാനിരിക്കുന്ന ആളുകളെ കാണെയും ഏറ്റവും ഉന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മനുഷ്യരുടെ പ്രവാചകനായതുകൊണ്ട് മാനുഷികമായ എല്ലാവിധ പ്രയാസങ്ങളും അഭിമുഖീകരിക്കാനുള്ള ബാധ്യത പ്രവാചകനുണ്ട്. എന്തെങ്കിലും മനുഷ്യരുടെ പ്രവാചകനാണ്, അതാണ് അള്ളാഹു ഇങ്ങനെ പ്രോഗ്രാം വെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പടച്ച തമ്പുരാനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ്. ഒരു ഉമ്മാക്ക് മക്കളോടുള്ളതിനേക്കാൾ മാത്രമല്ല, പറ്റക്കുടുങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാണ് സിദ്ധന്മാരുടെ അടുത്തേക്കും അതുപോലെ ജിന്ന ദേവികളുടെ അടുത്തേക്കൊക്കെ ആരാ പോവുക? പച്ച കുടുങ്ങിയാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയാൽ അവിടേക്ക് പോയൊക്കെ സിറ്റാണേക്ക് എത്തിക്കോട്ടെ. എന്താ സംഭവിക്കുന്ന? ഒരു ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്കാൻ കിടക്കണ പരിയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅ വയക്സിഫു സുഅ വയജ്അലുകും ഖുലഫാ അല്ലാഹു ഇലാഹു മഅല്ലാ. ഗത്യന്തരമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നവൻ ആരാ കൂട്ടരെ? അള്ളയാണ്. ആ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നതിന് ബദൽ അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരെ അള്ളാഹുമാല്ലാഹുവിന്റെ കൂടെ വേറെ ഇലാഹോ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാന് പുറമെ വേറെ ഇലാഹാക്കാൻ പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നു. ഗത്യന്തരമില്ലാത്ത സമയത്ത് ഉത്തരം ചെയ്യുന്നവൻ ആരാ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളയാണ്. ഒരാൾക്കും ഈ ഗുണമില്ല. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാൻ, മഹാനായ മാലിക് ബിൻ ദീനാറിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണം, ഞാൻ പറ്റ കുടുങ്ങിയിട്ടുണ്ട്, ഞാൻ മുൽത്തറാണ്, ഗത്യം തരത്തില്ലാത്ത അവസ്ഥയിലാണ്, അസ്സലുക ബില്ലാൻ തൊതുവാന മുൽത്തർ, ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, ഇന്നൊന്ന് രക്ഷപ്പെടുത്തണം. അപ്പൊ മഹാനവറികൾ പറയുന്ന എന്താ പറയോ, ഈ മുൽത്തറാണ്, കുടുങ്ങിയിട്ടുണ്ടോ, ഒരു മാർഗമല്ലേ, പറ്റ കുടുങ്ങിയോ എങ്കിൽ നീ അള്ളാഹിനോട് നീ ദ്വരക്ക്, ഞാൻ ദ്വരക്കണില്ല, ഫലം കിട്ടെ, നീ ദ്വരുന്നാലാണ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു മഹാനാണ്, ഉന്നതനാണ്, മഹാനവറികൾ ദുആ ചെയ്താൽ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കും, അത്രയും മഹാനല്ലേ എന്ന നിലക്ക് വന്നതാൾ. പക്ഷെ അവൻ പറഞ്ഞു ഞാൻ മുൽത്തറാണ്, കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ മഹാനവറികൾ പറയാം, മുൽത്തറാണെങ്കിൽ അവന് അള്ളാഹിനോട് അവൻ പ്രാർത്ഥിച്ചാൽ പ്രത്യേക പരിഗണന. അതുപോലെ മഹാനായ ഇമാം താഊസ് റളിയല്ലാഹു, മഹാനവരികളെ സംബന്ധിച്ച് നമുക്ക് നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റും കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ അടുക്കലും ഇങ്ങനെ ഒരു സഹോദരൻ വരികയാണ്. താഊസ് റളിയല്ലാഹു എന്ന് പറഞ്ഞ ആരാറിയോ, ആയിഷ ബീവിന്റെ വിദ്യാർത്ഥിയാ. ആയിഷ ബീവിയിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ, ഇബ്നു അബ്ബാസിന്റെ, സെയ്ദ് ഇബ്നു സാബിത്തിന്റെ, സെയ്ദ് ഇബ്നു അർക്കമിന്റെ, ഇങ്ങനെയുള്ള സഹാബാക്കളും ദീൻ പഠിച്ച താഊസ് റളിയല്ലാഹുവിന്റെ അരികിൽ ചെന്നിട്ട് പറയാണ്, ഞാൻ പറ്റ കുടുങ്ങിയിട്ട്, നിങ്ങൾ എന്ത് വരക്കണം? മഹാനവരികളുടെ മറുപടി, നീ പറ്റ കുടുങ്ങിയിട്ടുണ്ടോ, നീ ഗത്യം തരല്ലാത്ത അവസ്ഥയിലാണോ, എന്നാൽ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഞാൻ ദുആ ചെയ്യുന്നതിനേക്കാൾ എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതുപോലെ മഹാനായ ബക്ർ ബിൻ അബ്ദുല്ലാഹിൽ മുസ്ലിമി താബിയാണ്, സഹാബാക്കളുടെ ശിഷ്യനാണ്, മഹാനവറുകളുടെ അടുത്ത് ഇതുപോലെ ഒരാൾ ചെന്നു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഗത്യം തരല്ലാത്ത അവസ്ഥയിലാണോ നീ കിടക്കുന്നത്, എങ്കിൽ നീ ദുആ ചെയ്താൽ അതിനാണ് വലിയ വില. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു അഞ്ചിന്റെ കാശിന്റെ വില ഇല്ല എന്ന് ഈ സിദ്ധന്മാരും ബീവിമാരും തീരുമാനിക്കുന്നത് കേൾക്കാൻ നമ്മൾ കേൾക്കണോ സഹോദരങ്ങളെ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുള്ള വാക്കുണ്ടല്ലോ, ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കാൻ കഴിയുന്ന വാക്ക്, ആ വാക്ക് പറഞ്ഞ ആളുകളാണ് നമ്മൾ. ഈ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം നൽകാമെന്ന് പടച്ച തമ്പുരാൻ ഒരു വാഗ്ദാനം ചെയ്യുമ്പോ അത് അറിയാത്ത രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ എത്ര പരിഹാസ്യമാണ് സഹോദരങ്ങളെ. ഈമാൻ കാര്യം ആറെണ്ണം നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ, എന്താണ് അതിന്റെയൊക്കെ വില? ആറ് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരല്ലേ ഇരിക്കുന്ന നിങ്ങളും ഞാനും? നമ്മുടെ റബ്ബിനോട് നമ്മൾ കുടുങ്ങിയാൽ ഒരു കാര്യം ചോദിച്ചാൽ അവൻ തരില്ല എന്ന് പറയുന്നത് സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഈ ദുനിയാവിൽ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും നമ്മൾ പടച്ച തമ്പുരാൻ നമ്മൾ കൈവിടിയില്ല, നമുക്ക് സ്വർഗത്തിലേക്ക് പോവാനുള്ള വഴിയാണ് അള്ളാഹു തആല ഒരുക്കിയിരിക്കുന്നത് എന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് പ്രയാസം കുഞ്ഞുങ്ങൾ മുഹാജിറുകൾ സഹാബാക്കൾ നമുക്കറിയാം, അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടായി. എന്താ കാണിക്ക? കാരണം ഹിജ്റക്ക് പോയപ്പോ വെള്ളം കിട്ടാതെ മരണപ്പെട്ട ആളുകളുണ്ട്, വഴി തെറ്റി കാണാതെ ആയിപ്പോയ ആളുകളുണ്ട്, പാമ്പ് കടിയേറ്റ് മരിച്ചവരുണ്ട്, കുടുംബം തകർന്നവരുണ്ട്, സ്വത്ത് മുഴുവനും തകർന്നവരുണ്ട്, യാത്രാമധ്യ പ്രസവിക്കേണ്ടി വന്ന സഹോദരിമാരുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസത്തിന്റെ ഘട്ടത്തിൽ മുഹാജിറുകളോട് അള്ളാഹു തആല പറഞ്ഞു തരോ, ഒക്കെ അള്ളാഹുയർസുഖുഹാവയ്യാക്കും, ഈ ഭൂമിയിൽ എത്ര ജീവികളുണ്ട് തരോ, അവച്ചെങ്കിൽ അന്നേക്കുള്ള ഭക്ഷണം കൊണ്ടിറക്കാൻ കഴിയാത്തവ, എത്രയോ പക്ഷികളും എത്രയോ ജീവികൾ അവരുടെ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി പാത്രത്തിലാക്കി ടിഫിൻ ബോക്സിലാക്കി കൊണ്ടിറക്കല്ല അവർ, അവർ കയ്യും വീശി നടക്കുക, സമയമാകുമ്പോ അവർക്ക് ഭക്ഷണം കിട്ടുന്നത്. ഇങ്ങനെ പതിച്ചെത്തുമ്പോരാന്റെ കീഴിൽ എത്രയോ ജീവികൾ ഉണ്ടെങ്കിൽ അള്ളാഹുയർസുഖുഹാവയ്യാക്കും, ആ ജീവികൾക്ക് ഭക്ഷണം നൽകുന്ന റബ്ബ് നിങ്ങൾക്കും ഭക്ഷണം നൽകുമെന്ന ബോധ്യം നിങ്ങൾ. അപ്പൊ നമ്മൾ അത്രയും ഫ്രീ ആണ്. നമ്മുടെ മനസ്സിനെ ആകെ ടെൻഷൻ അടിപ്പിച്ച് ആകെ വല്ലാത്തൊരു വിഷമതയിൽ നമ്മൾ നിൽക്കുന്നതിന് ബദൽ നമ്മുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി ഒന്ന് ഹാപ്പിയായി ഇബാദത്തെടുക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകണം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് അതിന്റെ തൗഫീക് നൽകുമാറാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ തത്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാണ്. നാം പറഞ്ഞു വന്നത് നമ്മൾ തൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ പേരിൽ നമുക്ക് ദുനിയാവിൽ എല്ലാം വെടിപ്പായി കിട്ടണം എന്ന ധാരണ നമ്മൾ എത്തുകയാണ്. അതിന്റെ പേരിൽ പരലോകത്താണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവസരങ്ങൾ ഒരുക്കുന്നത്. ഇവിടെ വളരെ ചുരുങ്ങിയ സമയം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വല്ല സ്ത്രീയും വല്ല പുരുഷനും സ്വാലിഹായ അമൽ ചെയ്താൽ അവന് തൊയ്യിബായ ജീവിതം നാം നൽകുന്നു. പരിശുദ്ധ ഖുർആൻ പറയാം എന്താ ഹയാത്തും തൊയ്യിബത്ത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, മുഫസ്സിറുകൾ പറഞ്ഞു, ഈ ലോകത്ത് ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ കളാഇനെ സംതൃപ്തിയോടെ കണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം, അതാണ് ഹയാത്തും തൊയ്യിബത്തും. എന്തായിരിക്കണം അമൽ? സ്വാലിഹായിരിക്കണം. സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ തറക്കു അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കാൻ എന്തൊക്കെ വേണോ അത് മുഴുവനും ഞാൻ പറഞ്ഞിട്ട് ഒന്നും പറയാതെ പോയിട്ടില്ല. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോകാൻ എന്താണോ വേണ്ടത് അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നോക്കിയാൽ മതി. അതാണെങ്കിലേ സ്വാലിഹായ അമലാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ചു, ലാ തജലു ബുയൂതക്കും നഖാദിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറുകളാക്കരുത്. ഫഇന്ന ശൈത്താന ലയംഫിറു മിനൽ ബൈത്തിൽ ലദീ യുഖാഉ ഫീ സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്തോടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങിയോടും. അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, നിങ്ങളുടെ വീട് നിങ്ങൾ മഖ്ബറയാക്കരുത്. റസൂലുള്ള പറയാ, ലാ തജലു ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീട് മഖ്ബറയാവരുത്, നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യണം. റസൂലുള്ള പഠിപ്പിച്ചു. പക്ഷെ നമ്മുടെ സമൂഹം എന്താ പഠിപ്പിച്ചത്? വീട്ടിൽ ഖുർആൻ ഓതുന്നതിന് പതില് പള്ളിപ്പറമ്പ് പോയിട്ട് ഖുർആൻ ഓതിക്കോ എന്ന് പഠിപ്പിച്ചു. റസൂലുള്ള പറയാ, ലാ തജലു ബുയൂതക്കും മഖാബിറ, വീട് കബറാവരുത്, മക്ബറന്റെ അവിടെ ഖുർആൻ ഓത്തും അവിടെ നിസ്കാരം ഒന്നും പരിപാടികളല്ല അവിടെ ഉള്ളത്. അവിടെ അയാളെ കബറ് സിയാറത്ത് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മള് സലാമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോരും. അതല്ലാതെ അവിടെ ഖുർആൻ ഓത്തും നിസ്കാരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ റസൂലുള്ള പറയാണ്, വീടുകൾ നിങ്ങൾ മക്ബറയാക്കരുത് എന്ന് പറയുമ്പോ മക്ബറയിൽ പോയി ഖുർആൻ ഓതിക്കോ വീട്ടിലല്ല എന്നുള്ളടത്താണ്. പണ്ട് കാലത്തൊക്കെ ഞാൻ പുത്തനയിക്കാരനാണ്, അത്രയുമല്ല, ആ പള്ളിപ്പറമ്പിൽ എല്ലായിടത്തും തട്ടപ്പരകൾ നിറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ പിൽക്കാലമായപ്പോ ആരും പറയാതെ തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് കാര്യം തിരിഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടാന്ന് അവരെ തീരുമാനിക്കും. ഏതെങ്കിലും ഒരാൾ അയാളുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ തട്ടപ്പര വേണമെന്ന് പറഞ്ഞാൽ കമ്മിറ്റി കെട്ടിക്കൊടുക്കുന്നു. പക്ഷെ മനുഷ്യന്മാർ പറയണ്ടേ? കാരണം എന്താ വെച്ചാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നുണ്ടാവർ, വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് തരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ള മക്ബറയിലല്ല ഖുർആൻ പാരായണം, വീട്ടിലാണെന്ന് പഠിപ്പിക്കുമ്പോ വീട്ടിലല്ല മക്ബറയിലാണ് തിരിച്ചു പഠിപ്പിക്കുക. എന്റെ ജന്മദിനത്തിന്റെ അന്ന് നിങ്ങൾ നോമ്പ് വെക്കണം എന്ന് റസൂലുള്ള പറയാണ്. സുലാൻ തോമി യോമില്ലിസനെ, തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു. അപ്പൊ നബി എന്താ പറഞ്ഞത്? അന്ന് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. പക്ഷെ നമ്മുടെ സമുദായം എന്താ, നബിന്റെ ജന്മദിനത്തിന്റെ അന്ന് നോമ്പ് നോൽക്കണം സുഹൃത്തുക്കളെ എന്ന് പറയുന്നോ? ഇല്ല, നബി അന്ന് നോമ്പ് വെക്കണം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നബി പഠിപ്പിച്ചിടത്ത് നമ്മൾ നിൽക്കുക, അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവാതിരിക്കുക, ഇതാണ് നമ്മുടെ അമലുകൾ സ്വാലിയാവാൻ നാം ചെയ്യേണ്ടത്. പടച്ച തമ്പുര നമുക്കൊക്കെ കൃത്യമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും പടച്ച തമ്പുരാനിൽ യഥാർത്ഥ വിശ്വാസം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാനും തോഫീക്ക് നൽകുമാറാവട്ടെ.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മിമ്പർ. അള്ളാഹു പരീക്ഷണങ്ങൾ തരുന്നത് എന്തിനാണ്? ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ഉമർ ഫൈസി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവുണ്ട്. ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സൂപ്പർവൈസർ ജൂനിയർ മെയിൻ്റനൻസ് തസ്തികയിലായി 9 തസ്തികകളിലായി 90 ഒഴിവുകൾ. കരാർ നേരിട്ടുള്ള നിയമനം. ഒക്ടോബർ 9 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ, BSc, IT, BE, BTech അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം ആയിരിക്കണം. ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ശമ്പളം 37,000 മുതൽ 115,000 വരെ. സൂപ്പർവൈസർ കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദമുണ്ടായിരിക്കണം. സൂപ്പർവൈസർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷനിൽ PG ബിരുദം, PG ഡിപ്ലോമയും. ജൂനിയർ മെയിൻ്റനർ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് AC, ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ട്രേഡ് ITI 18,250 മുതൽ 59,000 വരെയാണ് ശമ്പള സ്കെയിൽ. പ്രായപരിധി 28. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.ncrtc.in.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: Peace Radio.

ഒരു വ്യക്തി അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു പോയിന്റ്, അതിലേക്കെത്താനുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്ട്, ഇതെല്ലാം നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ വഴികാട്ടിയിലൂടെ ഇന്ന് നമ്മൾ ഒരു അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മളോടൊപ്പം അനസ് ഫസലുദ്ദീൻ ആണ്. സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളത് പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തു.

0: ഒട്ടനവധി വിഷയങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്കൊക്കെ അത്ഭുതം തോന്നി, സൗദി അറേബ്യ ഇത്രത്തോളം ഡെവലപ്മെൻ്റായി വരുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളാണ്, നമ്മളൊന്നും സ്വപ്നത്തിൽ കാണാത്ത ചില പദ്ധതികളാണ് ഇദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. അള്ളാഹു അതൊക്കെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സാക്ഷാത്കരിച്ച് തരട്ടെ. ഒരു രാജ്യം നന്നാവുമ്പോൾ നമുക്കൊപ്പം കൂടെ നന്നാവാൻ പറ്റുമല്ലോ, ഇൻഷാല്ലാ. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ചോദിക്കാവുന്നതാണ്. അത് പിന്നീട് നമുക്ക് ഇൻഷാല്ല സൗകര്യം പോലെ നിങ്ങൾക്കതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റേഡിയോയിലൂടെ നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
1: വലൈക്കും അസ്സലാം.
0: വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ രണ്ട് എപ്പിസോഡുകൾ ചെയ്തു ഇൻഷാല്ല, അൽഹംദുലില്ലാ. നമുക്ക് ഈ സൗദി അറേബ്യയുടെ നിയോം പദ്ധതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എനിക്ക് മാത്രമല്ല ആളുകളൊക്കെ ഉണ്ടായേക്കാവുന്നൊരു സംശയമാണ് ഈ സൗദി അറേബ്യ എങ്ങനെ ഇതൊക്കെ സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സൗദി അറേബ്യ എങ്ങനെ സാധിച്ചെടുത്തു എന്നതാണ് നമുക്കറിയേണ്ടത്.
1: ഞാനും ഈ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു അനൗൺസ്മെൻറ്റ്, പ്രോജക്റ്റ് അനൗൺസ്മെൻറ്റ് വരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഒരു ഷോക്കിംഗ് ആവും. അത് ഇതൊക്കെ സാധ്യത, അതായത് ഒരു സ്വപ്നതുല്യമായ പദ്ധതികളെന്ന് നമുക്ക് ഒരു പക്ഷേ പറയാൻ പറ്റും. അതായത് മുൻ ഈ മൂവികളിലോ അങ്ങനെ ഇമാജിനേഷൻ അതാണല്ലോ.
0: അതെ
1: അതെ അതെ അതെ. അപ്പോൾ പിന്നെ അതെങ്ങനെ സാധ്യമാകുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ വിഷൻ? അപ്പോൾ അത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഒരു വിഷനാണ്, ഫ്യൂച്ചറിസ്റ്റിക്. ഇനി നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത വരും തലമുറകളെ. ഇപ്പൊ സൗദി അറേബ്യ ലോകത്തിലെ തന്നെ യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോ അത്രയും ആ യുവാക്കളുടെ അവരുടെ ഭാവി, ആ എഫിഷ്യൻസി, അവരുടെ കഴിവുകൾ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ കൊടുക്കുക, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക,
0: അങ്ങനെ
1: അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ആ ഒരു പിന്നെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇത് പ്രധാനമായും അപ്പോൾ ഞാനും വളരെ അതിശയിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ എങ്ങനെ സാധ്യമാകണം. അപ്പോൾ അതിന് പ്രധാനമായും ഈ ഗ്ലോബലി ലോകത്തുള്ള പല മേഖലകളിലും പല എക്സ്പെർട്ടീസ് ഉണ്ട്. അങ്ങനെയുള്ള എക്സ്പെർട്ടീസിനെ അവർക്ക് അവരെ ഈ രാജ്യത്തേക്ക് താല്പര്യപ്പെടുത്തി അവർക്ക് വേണ്ട എല്ലാം കൊടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗിഗ പ്രോജക്ട്സുകൾ ഏതെടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ലോകത്ത് വൻകിട പദ്ധതികൾ ചെയ്ത് അത് സക്സസ്ഫുള്ളായി ട്രാക്ക് റെക്കോർഡുള്ള എക്സ്പെർട്ടീസിനെ അവരെയൊക്കെ ഒരു പിന്നെ അവിടെയൊക്കെ ഫൈനാൻഷ്യൽ അതായത് അവർക്ക് ഇതിന് കൊടുക്കുന്ന അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അത്രത്തോളം. അപ്പോൾ പക്ഷെ അവരെ എന്തുകൊണ്ട് അത്രയും പൈസ കൊടുത്ത് അവരെ കൊണ്ടുവന്ന് അവരുടെ അതൊരു നോളജ് ട്രാൻസ്ഫറാണ്, വെറും പൈസ കൊടുത്ത് ആൾക്കാർ വാങ്ങുമല്ല, അവരുടെ എക്സ്പെർട്ടീസിനെ കൊണ്ടുവന്ന് ആ നോളജ് ഇവിടെ ഉള്ള ലോക്കലി ഇപ്പം നമ്മളെപ്പോലെയുള്ള വിദേശികളും സ്വദേശികളും ഒക്കെ അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് അവരുടെ അറിവ് ഇതിലേക്ക് കൈമാറ്റുമെന്നും ആ അറിവുകൾ കൊണ്ട് പ്രോജക്റ്റുകളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് അറിയാം, മുന്നേ സൗദി അറേബ്യയുടെ ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ തുടക്കത്തിൽ സൗദി അറാംകോ എന്നായിരുന്നു, സോറി, സൗദി അറാംകോ അറിയപ്പെടുന്നത് അമേരിക്കൻ സൗദി കമ്പനി, അമേരിക്കൻ കമ്പനി സൗദി കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തായിരുന്നു. പിന്നീടാണ് അത് അവർ സാച്ചുറേറ്റായി നോളജെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ആ ടെക്നോളജി എല്ലാം വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, സൗദി അറാംകോ എന്നുള്ളത് സൗദി മാത്രം ഏറ്റെടുത്തു. അത് ഒരുപാട് പല മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം അതായത് മുന്നേ ഇവിടെ ഇല്ലായിരുന്ന ടെക്നോളജി അവർ അവർക്ക് വേണ്ട ഒരു വിൻവിൻ സിറ്റുവേഷൻ, അതായത് അവർക്ക് അങ്ങോട്ട് അവർക്ക് ഫൈനാൻഷ്യലും
0: അറിവുള്ള ആളുകളിൽ നിന്ന് അറിവ്
1: സ്വീകരിക്കുക എന്നുള്ള, അവർക്ക് അതിന് പകരമായി അവർക്ക് വേണ്ട പാരിതോഷികമായോ അവർ സമ്മാനമായോ അവർക്ക് അതിനുള്ള ഷെയറൊക്കെ കൊടുത്തിട്ട് അതൊക്കെ അതിന് അത് അത് കാരണം അവർക്ക് ലാഭമാണ്, എന്നാൽ രാജ്യത്തിന്റെ
0: ലോങ് വിഷൻ ഉള്ള
1: അതെ അതെ. അപ്പൊ ഒരു ഒരു നോളജ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു സമ്പത്ത് മാത്രം കൊണ്ട് കാര്യമില്ല, ഇപ്പൊ സമ്പത്ത് കുറെ ഉണ്ട്, അത് എങ്ങനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം എന്നുള്ളത് വലിയൊരു അതെ അതെ ഒരു വലിയ അതെ അത്രയും ഒരു വിഷനുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അത് രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു നോളജ് ട്രാൻസ്ഫർ കൊണ്ടുവന്ന് ഗ്ലോബൽ എക്സ്പെർട്ടീസിനെ കൊണ്ടുവന്ന്

0: അവർ മുഖാന്തരം അത് പിന്നെ കമ്പനികളായാലും ഇൻഡിവിജ്വൽസ് ആയിക്കഴിഞ്ഞാലും ഇന്നിപ്പോൾ ഈ സൗദി അറേബ്യയിൽ ലോകത്തെ പ്രശസ്തമായ കമ്പനികൾ കൺസൾട്ടൻസ് ആയിക്കഴിഞ്ഞാലും ഇല്ല വരാത്ത ഒരു മേഖലയുമില്ല. എല്ലാ മേഖലകളിലും അവർ അവരുടെ ഒരു എക്സ്പെർട്ടീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നടത്തുന്നത് പ്രധാനമായും.
1: ഇപ്പോൾ ഈ നിയമമല്ലാതെ പിന്നെ ഇത്തരം കാര്യങ്ങൾ മാത്രമേ പബ്ലിക് PIF ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുള്ളൂ ഇവിടെ സൗദി അറേബ്യ.
0: അല്ല, നിയോം എന്ന് പറഞ്ഞ ഒരു പ്രധാന ഇതാണ് നിയോം. അതിപ്പോൾ സൗദി അറേബ്യയുടെ വെസ്റ്റേൺ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ടത്. പിന്നെ ഇപ്പോൾ സെൻട്രൽ റിയാദ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും പിന്നെ കിദ്ദിയ എന്ന് പറഞ്ഞിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് സിറ്റി, അത് ലോകത്തിലെ തന്നെ പ്രധാന റെക്കോർഡുകൾ, ഒരു 6 റൈഡുകൾക്ക് വേൾഡ് റെക്കോർഡുകളുണ്ടാണ്. അതുപോലെ ഏറ്റവും വലിയ റോളർ സ്കേറ്റർ, അങ്ങനെ കുറേ റൈഡുകളുണ്ട്. ഈ അടുത്ത കാലത്താണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, കിദ്ദിയ എൻ്റർടൈൻമെൻറ്റ് സിറ്റി എന്ന്. 6 എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ സെർച്ച് ചെയ്താലും കിട്ടും. അതിൽ അതായത് വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ആണ് അവിടുത്തെ. ഒരു മില്യൺസ് കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തുള്ള ഗവൺമെൻറ്റും പബ്ലിക് ഈവൻ പ്രൈവറ്റ് കമ്പനികളുടെയും പാർട്ടിസിപ്പേഷനും കൂടിയൊക്കെയാണ് ചെയ്തിട്ടുള്ള കിദ്ദിയ. പിന്നെ ദെരയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെറിറ്റേജ്, അത് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ മുന്നേ പഴക്കമുള്ള ഒരു ഗ്ലോബൽ എക്കണോമിക് ഹബ്ബ് ഈ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം ദെരയ്യ എന്നുള്ള സ്ഥലം.
1: അവിടെ ബന്ധപ്പെട്ട് പറഞ്ഞാൽ
0: അവിടെ പണ്ട് കാലങ്ങളിലെ ഈ കച്ചവട സംഘങ്ങളിൽ യാത്ര ചെയ്ത് താമസിച്ച് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ദെരയ്യ. അപ്പോൾ ആ ഒരു ഹെറിറ്റേജിൻ്റെ പഴയ ഇവിടെയുള്ള ആ ഒരു രൂപവും ഭാവവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഈ ദെരയ്യ ഏരിയയിൽ. അതൊരു PIFൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണത്. അങ്ങനെ കിദ്ദിയയുടെ കാര്യം പറഞ്ഞു. അത് മാത്രമല്ല പിന്നെ റിയാദ് ബേസ് ഇപ്പോൾ എക്സ്പോ 2030.
1: അല്ല, ഞാൻ അതിൻ്റെ പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് റോഷൻ എന്നുള്ള.
0: ആ, റോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ. അതൊരു റോഷൻ എന്നൊരു കമ്പനി, അതായത് പല സ്കെയിലുള്ള, ഇപ്പോൾ റോഷൻ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഡെവലപ്പറാണ്. അവർ സർക്കാരിൻ്റെ കുറേ ലാൻഡ് അവരെടുത്തുണ്ട്. അത് ആ ലാൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് പ്രൈവറ്റ് ഡെവലപ്പേഴ്സിനെ കൊണ്ടുവന്ന് അവരത് ഡെവലപ്പ് ചെയ്ത് വില്ലയായിട്ടും അപ്പാർട്ട്മെൻറ്റായിട്ടും, അത് പല സ്കെയിലുള്ള പ്രൊജക്ട്സ് ഉണ്ട് റോഷനിൽ. അപ്പോൾ അതൊരു ഹൗസിംഗ് പ്രൊജക്ട്സ് ആണ് ഈ റോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: നമ്മൾ ന്യൂ മുറബ്ബ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ന്യൂ മുറബ്ബ?
0: ന്യൂ മുറബ്ബ എന്ന് വെച്ചാൽ അത് റിയാദ് സിറ്റിയിൽ തന്നെ വലിയൊരു വലിയൊരു മെഗാ ഡെവലപ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു ക്യൂബ് ഷേപ്പിനെ ഒരു ബിൽഡിങ് ഒരു 400 ലെങ്ത്, 400 നീളം വീതി, അതുപോലെ 400 ഹൈറ്റുള്ള ഒരു വലിയൊരു മാസീവ് ക്യൂബ്,
1: പിരമിഡ്
0: പോലെയല്ല, ക്യൂബ്
1: ക്യൂബ് പോലെ
0: നമ്മുടെ കഅബയുടെ ഷേപ്പിനുള്ള. എന്നാൽ 400 നീളം, 400 ഏകദേശം 1.5 km നീളമുള്ള ഒറ്റ സിംഗിൾ ബിൽഡിംഗ് ആലോചിക്കുക നമുക്ക്. അങ്ങനെ 1.5 km നീളം, 1.5 km വീതി, 1.5 km പൊക്കം, അതിൻ്റെ ഒരു സൈസ് നമ്മൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങും അതിനു ചുറ്റും 10,000 റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പിന്നെ ബിൽഡിങ്ങുകളുള്ള ഒരു വലിയൊരു ഡെവലപ്മെൻ്റ് ആണ് ഈ ന്യൂ മുറബ്ബ എന്നുള്ളത്. അതും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഏകദേശം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അതിൻ്റെ ഇനിഷ്യൽ പ്ലാനിങ് ഒക്കെ അതിൻ്റെ ഈ ഒരു 400 ലെങ്ത് ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അതിനകത്തുള്ളൊരു കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് അതിൽ വരുന്നത്.
1: പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് മറ്റേ കിങ് സൽമാൻ പാർക്ക് എന്നതിങ്ങനെ കാണാമല്ലോ.
0: ആ കിങ് സൽമാൻ പാർക്ക്, അതുപോലെ സ്പോർട്സ് ബോളിവുഡ് എന്നൊക്കെ പറയുന്നത്. കിങ് സൽമാൻ പാർക്ക് വേൾഡിൽ വൺ ഓഫ് ദി ലാർജസ്റ്റ് അർബൻ പാർക്കാണ്. അതായത് ഗ്രീൻ, ഒരു ഈ മരുഭൂമിയിൽ പോലും മില്യൺ കണക്കിന് ട്രീസുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കിലോമീറ്റർ കണക്കിന് പാർക്ക് ഡെവലപ്പ് ചെയ്യുക. എന്നാൽ പാർക്ക് എന്ന് വെറും ഒരു പാർക്കല്ല, അതിന് ഇൻറ്റഗ്രേറ്റഡ്. ആ പാർക്കിൽ തന്നെ റോഡുകൾ ഉണ്ടാവും, അതിനകത്ത് കളിസ്ഥലങ്ങൾ ഉണ്ടാവും, അതിനകത്ത് പല സംവിധാനങ്ങൾ ഏകദേശം. പിന്നെ അത് ഏറ്റവും
1: നമ്മളിപ്പോൾ
0: റിയാദിൽ പല സ്ഥലങ്ങളും നമ്മൾ പോകുമ്പോൾ റോഡൊക്കെ പലയിടത്തും നടുക്ക് പിന്നെ പല കൺസ്ട്രക്ഷൻ വർക്കും നടക്കുന്നുണ്ട്. അതെല്ലാം കൂടുതലും ഈ പിന്നെ കിങ് സൽമാൻ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റാണ്. അതുപോലെ സ്പോർട്സ് ബോളിവുഡിൻ്റെ, സ്പോർട്സ് ബോളിവുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പിന്നെ ആൾക്കാരെ സ്പോർട്സ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള. ഇപ്പോൾ സൈക്ലിംഗ്, അതിനകത്ത് സൈക്ലിംഗ് ട്രാക്ക് ഉണ്ടാവും, വാക്കിംഗ് ട്രാക്ക് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള ഡെവലപ്മെൻറ് ഉണ്ടാവും, റീറ്റെയിൽ, FNB, റെസ്റ്റോറൻറ്റ് അതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ഈ സ്പോർട്സ് ബോളിവുഡ് എന്ന് പറയുന്നത്.
1: ഇനി നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടാണ് ഈ എക്സ്പോ 2030 എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പോ 2030?
0: ഇപ്പോൾ അത് ഇപ്പോൾ ദുബൈയിൽ എക്സ്പോ വേൾഡ് എക്സ്പോ കഴിഞ്ഞല്ലോ, അതിൻ്റെ അടുത്ത് വരുന്ന സൗദിയിലെ വർഷമാണ് 2030 എക്സ്പോ. അത് റിയാദ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എക്സ്പോ 2030 ഉള്ളിൽ ഇത് കാണാൻ പറ്റും. അതൊരു വലിയ ഏരിയയിൽ വേൾഡിലെ എല്ലാ രാജ്യങ്ങളുടെയും എക്സിബിഷൻ ഗ്ലോബൽ വില്ലേജ് ആണല്ലോ, ഒരു കൈൻഡ് ഗ്ലോബൽ വില്ലേജ്. എല്ലാ രാജ്യങ്ങളും അവരുടെ സംസ്കാരവും അവരുടെ പ്രൊഡക്റ്റുകളും ഒക്കെ പരിചയപ്പെടുത്തുന്ന അതാണ്. ഇപ്പോൾ 2030 അതിൻ്റെ ഓരോ രാജ്യങ്ങളുടെയും പവലിയൻ ഇപ്പോൾ വർക്കുകൾ പല രീതിയിൽ പല സ്റ്റേജിലാണ്. അപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും എക്കണോമിയൊക്കെ ബാധിക്കുന്ന ഒരു വലിയൊരു ഇവൻ്റാണ് ഈ എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതും ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് മേഖലയിലെ ഒരു പ്രധാന ഭാഗമാണ് റിയാദിലെ. പിന്നെ അത് മാത്രമല്ല, അതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയാനുള്ള ഫിഫ വേൾഡ് കപ്പ് 2034 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതും അത് ആ ഒരു വേൾഡ് കപ്പിന് ഡെസ്റ്റിനേഷൻ സൗദി അറേബ്യ ആവുക എന്ന് പറഞ്ഞാൽ അതൊന്നും പിന്നെ ഒരുപാട് കടമ്പകൾ അതിനകത്തുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അല്ല. ഡെസ്റ്റിനേഷൻ അതിനു വേണ്ടി ബിഡ് ചെയ്ത് അതിൽ വിന്നാവുക എന്നുള്ള ഒരുപാട് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഏകദേശം ഒരു 15 ഹൈടെക് അൾട്രാ മോഡേൺ സ്റ്റേഡിയം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ
1: ബേസിക്കലി ഇവിടെ റിയാദിൽ മാത്രമാണോ?
0: ഇല്ലല്ല, സൗദി അറേബ്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഈ എക്സ്പോ അല്ല സോറി വേൾഡ് കപ്പിൻ്റെ വിവിധ സ്റ്റേഡിയം. ഇപ്പോൾ നമുക്കിവിടെ അടുത്ത് നമ്മൾ ദമാമിലാണല്ലോ, ഇവിടെ അൽഖോബാറിൽ നമ്മൾ ദമാം ഖോബാർ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ പൂ വിരിഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റേഡിയം. അത് ആർക്കിടെക്ചറലി വളരെ അതിമനോഹരമായ ഡിസൈൻ, പിന്നെ അതിൻ്റെ സിസ്റ്റം. ഇപ്പോൾ അവിടെ കുറേ ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 കൺസ്ട്രക്ഷൻ തുടങ്ങി, വളരെ ദ്രുതഗതിയിലാണ്.
1: അതുപോലെ
0: 15 സ്റ്റേഡിയങ്ങൾ വളരെ ഓരോന്നും വളരെ കാഴ്ചയ്ക്ക് വളരെ പിന്നെ മനോഹരമായ, എന്നാൽ അതിൻ്റെ ഡിസൈൻ കൊണ്ടും അതിൻ്റെ പെർഫോമൻസ് കൊണ്ടും കപ്പാസിറ്റി ഏകദേശം 60,000-70,000 ആൾക്കാരെയൊക്കെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്ന, ആൾക്കാർക്ക് വന്നു പോകാൻ പറ്റുന്ന, അവർക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളോട് കൂടിയുള്ള സംവിധാനങ്ങളാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഈ കഴിഞ്ഞ ഒരു 5-6 കൊണ്ട് തുടങ്ങി ഇനി ഒരു 10 വരുന്ന ഒരു വലിയ ഒരു ഡെവലപ്മെൻറ്റ് മേഖലയാണ് ഇതെല്ലാം. ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ മുഖങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്.
1: അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, സൗദി അറേബ്യ വളരുന്നതിനനുസരിച്ച് നമുക്കും കൂടെ വളരാൻ കഴിയും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരാൻ ഇപ്പോഴും ഉണ്ട്. അത് വലിയൊരു മേഖലയാണ് അല്ലേ?
0: അതെ, തീർച്ചയായും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പല പ്രോജക്റ്റുകളിലും ഗവൺമെൻറ് PPP, ഞാൻ നേരത്തെ പറഞ്ഞു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടുകൂടി വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റുണ്ട്. അപ്പോൾ ഉദാഹരണം, നിയോമിൽ നമ്മുടെ കമ്പനി പലപ്പോഴും ബിഡ് ചെയ്തിട്ടുണ്ട് ഈ ബൂട്ട് പ്രോജക്റ്റുകൾ. അതായത് നമ്മുടെ പ്രൈവറ്റ് ഡെവലപ്പേഴ്സ് വന്നിട്ട് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. അതായത് നമ്മുടെ ബിൽഡ് ചെയ്യുക, ഓൺ ചെയ്യുക, അവർ നമുക്ക് ലാൻഡ് തരും, നമ്മളതിലേക്ക് അവരെന്താണ് ആവശ്യപ്പെടുന്നത് ബിൽഡ് ചെയ്യുക, നമ്മുടെ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിൽഡ് ചെയ്യുക, അത് കരാർ പ്രകാരമുള്ള വർഷങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് റവന്യൂ കിട്ടും. എൻഡ് ഓഫ് ദി പീരീഡ്, കോൺട്രാക്ട് പീരീഡ്, അത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ പോവുക. അതാണ് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന ബൂട്ട് പ്രോജക്ട്സ്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ PPP, സൗദി PPP പ്രോജക്ട്സ് നമ്മളിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതിനകത്ത് നമ്മൾ നോക്കിയാൽ 100 അവസരങ്ങൾ കമ്പനികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളുണ്ട്.
1: പണ്ടൊക്കെ ആളുകൾ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ഒരു സാധാ ഹൗസ് ഡ്രൈവർ ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാൻ, അങ്ങനെ കൂടുതൽ ഉയരങ്ങളിലെ ജോലി ഇല്ലാന്നല്ല, ഇപ്പോൾ നല്ല പ്രൊഫഷണൽ ജോലികൾ കണ്ടമാനം വരുന്ന ഒരു ഏരിയ, ഒരു രാജ്യമായി സൗദി അറേബ്യ വന്നിട്ടുണ്ട് അല്ലേ?
0: തീർച്ചയായും. ഈ പറഞ്ഞ നേരത്തെ നോളജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞല്ലോ, ആ അങ്ങനെയുള്ള നോളജ് ട്രാൻസ്ഫർ ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലും പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന, അവർക്ക് ഇപ്പോൾ UAE നിന്നൊക്കെ, നേരത്തെ കൂടുതലും UAE ഒക്കെ ആയിരുന്നു, UAE ദോഹ ഖത്തറിലൊക്കെ ആയിരുന്നവർ ഇപ്പം സൗദി ജോബ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അവരുടെ അവിടെ നിന്ന് അവർ നേടിയ നോളജ് ഇവിടെ അപ്ലൈ ചെയ്ത് അവർക്ക് സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടാവും, അവരവിടെ ചെയ്ത നോളജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത് ഉപയോഗപ്രദമാക്കാനും സാധ്യതയുള്ള ഒരു മേഖല.
1: റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിവിധ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ വരുന്നുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ആദ്യം നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ?
0: ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പിന്നെ ഈ ഗവൺമെൻറ് ഒരുപാട് PPP പ്രൊജക്ട്സുകളെ പ്രൊമോട്ട്, PPP എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതായത് സർക്കാർ ചെയ്യുന്ന, അവർ സർക്കാർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നു, വിദേശ കമ്പനികളുടെയോ ഇൻവെസ്റ്റേഷനെയോ ആകർഷിക്കുന്നു, ജനങ്ങൾക്ക് ആ കമ്പനികൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതിന് അതിൻ്റെതായ പ്രോഫിറ്റ് കിട്ടും, രാജ്യത്തിനെ സംബന്ധിച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ച് രാജ്യം വളർച്ച ചെയ്യും. അപ്പോൾ ഒരു മ്യൂച്വൽ കൊളാബറേഷൻ എന്നുള്ള രീതിയിലാണ്.
1: അതിപ്പോ പിന്നെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെന്റ്
0: കമ്പനികൾക്ക്, അതായത് ഈ പ്രധാനമായതില് ഈ ബൂട്ട് പ്രോജക്ട്, ബൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നൊരു മോഡലിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഇപ്പോൾ ഗവൺമെന്റിന്റെ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ട്, ഒരു 200 കീ ഹോട്ടൽ ഇവിടെ ചെയ്യണം, അതിന് ബിഡേഴ്സിന് ബിഡ് ചെയ്യാം, അവർ ബിഡ് ചെയ്ത് അതിന് വേണ്ട ടേംസ് അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ലാൻഡ് ഈ വരുന്ന കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അവർ അവരുടെ സ്വന്തം ഫൈനാൻസ് ഉപയോഗിച്ച് അവിടെ പറയുന്ന രീതിയിൽ അത് ചെയ്ത് അത് എത്ര വർഷം ആണ് ടൈം ഉള്ളത്, 25, 30, 50 വർഷം എങ്ങനെയാണ് ടേംസ് ഉള്ളത്, അതനുസരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്നു. ആ റവന്യൂ ഉണ്ടാക്കിയ ശേഷം എൻഡ് ഓഫ് ദി പീരീഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ബൂട്ട്, ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത്.
1: ചുരുക്കം പറഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ ഒരു ബിസിനസ്, ഒരു എന്തെങ്കിലും ഒരു ബിസിനസ്, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ബക്കാല അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സൗദിയിലേക്ക് നമ്മൾ ആളുകളൊക്കെ വന്നിരുന്നത് ചുരുക്കം. അപ്പോൾ ഇനി അതിലപ്പുറം ഇതുപോലുള്ള PIF കൂടെ എന്താണ് വർക്ക് പറഞ്ഞത്?
0: PPP പ്രോജക്ട്സ്, അതെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഇപ്പം നമ്മുടെ നാട്ടിലും സ്വകാര്യ മേഖലകൾക്ക് ഇപ്പോൾ പങ്കാളിത്തം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ടെലികോം മേഖല തന്നെ നമ്മുടെ നാട്ടിൽ മുന്നേ ഒരു BSNL അല്ലെങ്കിൽ ഇന്ത്യൻ ടെലികോം മാത്രം ഉണ്ടായിരുന്നു, പിന്നീട് അതിനുശേഷം സ്വകാര്യ പങ്കാളിത്തോടുകൂടി അതിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ എല്ലാം എപ്പോഴും ഒരു സ്ട്രക്ചേർഡ്, ഒരു സ്ട്രിക്ട് ഗവേണൻസ് ഉണ്ടാവും. ഒരു പരിധിക്ക് മുകളിൽ ആൾക്കാർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങനെ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് പോകാൻ പറ്റില്ല. അത്രയും അങ്ങനെ ഇരുകൂട്ടർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ. കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അവരുടെ സമ്പത്ത് വളർച്ചയ്ക്കും കാരണമാകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഭാഗമാണ്. അങ്ങനെയാണ് ഈ PPP പ്രോജക്റ്റുകളുടെ ഒരു സ്ട്രക്ചർ വരുന്നത്.
1: നമുക്കിപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏതാനും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ 1-2 എപ്പിസോഡുകളിലായിട്ട് കേട്ടത്. വളരെയധികം അത്ഭുതം തോന്നുന്നു സൗദി അറേബ്യയുടെ വളർച്ച. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്. അതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പേഴ്സണൽ, അതായത് മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനസിൽ നിന്ന് കേൾക്കാനുണ്ട്. അത് തുടർന്ന് കേൾക്കാവുന്നതാണ് ഇൻഷാല്ലാ. അതിൻ്റെ മറ്റ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് കേൾക്കാം. എല്ലാവർക്കും ഈയൊരു പ്രോഗ്രാമിൽ കേട്ടതിനും അല്ല വേണ്ട, ഈയൊരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ സ്റ്റുഡിയോയിൽ വന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചതിന് അനസിന് പീസ് റേഡിയോ മാനേജ്മെൻറ്റിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാതുഹ്. പീസ് റേഡിയോ വഴികാട്ടിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ സൗദി അറേബ്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മെ കാത്തിരിക്കുന്ന ഒരുപാട് സാധ്യതകളെക്കുറിച്ചാണ് അനസ് ഫസലുദ്ദീൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഉൾപ്പെടുത്തിയത്. പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുൽ ജബ്ബാർ വിളത്തൂരായിരുന്നു നമ്മളോടൊപ്പം ഈ ഒരു വഴികാട്ടിയുടെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.

0: പീസ് റേഡിയോ സുപഥം. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ സുപഥം പ്രോഗ്രാമിലൂടെ നമ്മൾ ഇന്ന് ബഹുമാന്യനായ നിഹാദ് MCC അദ്ദേഹത്തിൻ്റെ സംസാരമാണ് കേൾക്കുന്നത്. അഹ്ലു സുന്നയുടെ ആദർശം സ്വീകരിക്കൽ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രം, ഈ ഒരു ടൈറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനായി കാതോർക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുബദത്തിലെ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ സുബദങ്ങളിലായി മൻഹജു സലഫിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. എന്തിനാണ് ഒരു വിശ്വാസി മൻഹജു സലഫിനെ മുറുകെ പിടിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരുപാട് പ്രത്യേകതകൾ അതുപോലെ തന്നെ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതായി മൻഹജു സലഫ് എന്ന യാഥാർത്ഥ്യത്തെ ഒരു മുസ്ലിം തിരിച്ചറിയുന്നതുകൊണ്ടും അത് ഉൾക്കൊള്ളുന്നതുകൊണ്ടുമാണ് മൻഹജു സലഫിനെ ഒരു വിശ്വാസി മുറുകെ പിടിക്കേണ്ടത് എന്നതാണ് ചുരുക്കി നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾ വരെ മൻഹജു സലഫിലെ പ്രത്യേകതകളും അതിൽ വ്യതിചലിച്ചു പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് മുതൽ മൻഹജു സലഫ് വിശ്വാസകാര്യങ്ങൾ മനസ്സിലാക്കാൻ ചില അടിസ്ഥാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് കടക്കാൻ പോകുന്നത്. പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നു, ബാദിറു ബിൽ അഅ്മാലി ഫിതനൻ കഖിതഇ ലൈലിൽ മുദ്ലിമി യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. ഫിത്നകൾ ഇരുണ്ട രാത്രി പൊട്ടി വീഴുന്നത് പോലെ വ്യാപിക്കും. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറാകും. ഹദീസിനെ തുടർച്ച, വൈകുന്നേരം മുഅ്മിനാകുന്ന മനുഷ്യൻ രാവിലെയാകുമ്പോഴേക്കും കാഫിറാകുമെന്നാണ്. ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷ മനുഷ്യന്മാരും അഖീദയുടെ വിഷയത്തിൽ അറിവില്ലാത്തതിൻ്റെ പേരിലാണ് ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന വ്യത്യസ്തങ്ങളായ ഫിത്നകളിൽ ഭവിച്ചു പോകുന്നത് എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നിർബന്ധമായും ഏറ്റവും പ്രാധാന്യം നൽകി പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടതും അറിഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതുമായ ഒരു വിഷയമാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിധം, അഖീദ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിധം, അഖീദയെ മനസ്സിലാക്കേണ്ട വിധം, ഇതൊക്കെ ഒരു മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ മൻഹജു സലഫ് കൂടിയേ തീരും. അതിൻ്റെ ഭാഗമായി മൻഹജു സലഫിലെ അഖീദ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില അടിസ്ഥാനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഈ വിശ്വാസകാര്യങ്ങളിൽ മൻഹജു സലഫിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താവുന്ന ഒന്നാമത്തെ ഒരു അടിസ്ഥാനമാണ് വിശ്വാസപരമായ കാര്യങ്ങളുടെ ഉറവിടം ഖുർആനും സുന്നത്തും മാത്രമാണെന്നുള്ളത്. ഇതൊരാളുടെ മനസ്സിലേക്ക് ഊട്ടപ്പെടുന്നതോടുകൂടിയിട്ട് ഇന്ന് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഏത് ഫിത്നകൾ വന്നാലും അവൻ്റെ മനസ്സിൽ അഖീദയുടെ വിഷയമാണല്ലോ ഇത്, ഇത് പ്രധാനമായും ഖുർആനിനും സുന്നത്തിനുമല്ലാതെ മറ്റെവിടെ നിന്നും ഇതിൻ്റെ സ്രോതസ്സുകൾ ലഭ്യമല്ല, അതുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും നാം മടങ്ങണം എന്നൊരു ചിന്തയിലേക്കും മനഃസ്ഥിതിയിലേക്കും ഒരു മനുഷ്യൻ്റെ മനസ്സെത്തും. ഞാൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, കൊണ്ടു നടക്കുന്ന എൻ്റെ സംഘടന എന്നുള്ളതാവില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്ത. ഞാൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വ്യക്തിയാവണമെന്നില്ല അവിടെ ചിന്ത. ഏത് വാദം ആര് പറഞ്ഞാലും ശരി, എൻ്റെ ഖുർആനും സുന്നത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തായിരിക്കും എന്നൊരു വിലയിരുത്തലിലേക്കായിരിക്കും ആദ്യം ഈ അടിസ്ഥാനത്തെ മനസ്സിലേറ്റിയ വിശ്വാസികളുടെ ഉള്ളിൽ ചിന്തയായി വരിക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം, അവിശ്വാസപരമായ കാര്യങ്ങളുടെ ഉറവിടം ഖുർആനും സുന്നത്തും മാത്രം എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം, അഖീദപരമായ വിഷയങ്ങളുടെ അടിസ്ഥാന വിധി എന്ന് പറയുന്നത് തൗഖീഫിയത്താണെന്നാണ്. തൗഖീഫിയത്ത് എന്ന് പറഞ്ഞാൽ പ്രമാണബദ്ധിതമാണ് എന്ന് ചുരുക്കം. ഗവേഷണത്തിനോ വ്യക്തിപരമായ അഭിപ്രായത്തിനോ ഇടമില്ലാത്ത വിധം, പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടാൽ മാത്രമേ അംഗീകരിക്കാവൂ എന്നതാണ് ഇതിൻ്റെ ചുരുക്കം, തൗഖീഫിയത്ത് എന്ന് പറഞ്ഞാൽ. ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇജ്തിഹാദിയത്ത്, ഗവേഷണം അനുവദനീയമായ മേഖലകൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന അഖീദയുടെ അടിസ്ഥാന വിധികളെല്ലാം തൗഖീഫിയത്താണ്, പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത് നിൽക്കണം എന്നുള്ളതാണ്. ഇതാണ് ഒരു മനുഷ്യൻ തിരിച്ചറിയേണ്ടതായ ഒന്നാമത്തെ വിഷയം. ഈ ഒരു അടിസ്ഥാനത്തെ ഹൃദയത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഒരു ആൾ വരുന്നതിനോട് ഒരു പുതിയൊരു വാദം ഒരു നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളത് സങ്കല്പിക്കുക. ആ ഒരു വാദം തന്നാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒന്നാമത് ചിന്ത അഖീദയുടെ വിഷയം തൗഖീഫിയത്താണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ വാദത്തിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവെന്താണ് എന്ന് ചോദിക്കുന്നൊരു മനഃസ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറും. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വേണ്ടുന്ന അഖീദാപരമായതും ഫിഖഹിയായതും എല്ലാ മേഖലകളും സമ്പൂർണമായി അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. സൂറത്തു നഹലിലെ 89-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വനസ്സൽനാ അലൈകൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാ ലിൽ മുസ്ലിമീൻ. എല്ലാ കാര്യത്തിനും വിവരണമായിക്കൊണ്ട് നിന്റെ മേൽ നാം ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായിക്കൊണ്ട്. വനസ്സൽനാ അലൈകൽ കിതാബ തിബിയാൻ ലികുല്ലി ശൈ വഹുദൻ വറഹ്മതൻ വബുശ്രാ ലിൽ മുസ്ലിമീൻ എന്നല്ലാഹ് പറഞ്ഞത്. ഈ ഒരു ആയത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് അള്ള ഖുർആനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഖുർആന് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടിയിട്ട് അഖീദയുടെ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടതുണ്ടോ അതെല്ലാം വ്യക്തമാക്കപ്പെട്ടു. ആ വ്യക്തമാക്കപ്പെട്ട സ്ഥിതിക്ക് ഈ വ്യക്തമാക്കപ്പെട്ട കാര്യത്തിലാണ് വഹുദൻ വറഹ്മ ഹുദയും റഹ്മത്തുമുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അഖീദയുടെ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഒരു ചരിത്ര സംഭവം നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം. ഒരു വ്യക്തി വന്നുകൊണ്ട് പറയാണ്, സൽമാൻ ഫാരിസിയോട് വർത്തമാനം പറയാണ്, ഖദ് അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ശൈഇൻ ഹത്തൽ ഖിറാഅ. നിങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജനത്തിൻ്റെ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നൊരു പുച്ഛസ്വരത്തിൽ ഒരു വ്യക്തി പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അജൽ ശരി. ഫമിൻ ബാബിൽ ഔല അൻ യകൂന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലമ ഉമ്മത്തഹു മസായില തൗഹീദ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായല്ലോ, മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പോലും അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചെന്നിട്ടുണ്ടെങ്കിൽ ഫമിൻ ബാബിൽ ഔല, അങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പാണെന്ത്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി ഇതിനേക്കാൾ മുഖ്യമായ തൗഹീദുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഈ ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നെ ഏറ്റവും മർമ്മമായ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹ്ലുസുന്നയുടെ അഖീദ സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രമായിരിക്കണം എന്ന വലിയൊരു വെളിച്ചത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ വീക്ഷിച്ചു നോക്കിയങ്ങൾ, പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ വ്യതിയാന കക്ഷികൾ ഒരുപാടുണ്ട്. അവരുടെ അഖീദയുടെ വിഷയത്തിൽ പിഴക്കാനുള്ള ഏറ്റവും വലിയ മർമ്മപ്രധാനമായ കാര്യവും എന്ത് തന്നെയാണ്, പ്രമാണം സ്വീകരിക്കുന്നിടത്തുള്ള തെറ്റ് അവർക്ക് വന്നു വഹിക്കുന്നു എന്നുള്ളതാണ്. എന്തെല്ലാം മാർഗങ്ങളിലൂടെയാണ്, ചില ഉദാഹരണങ്ങൾ പരിശോധിച്ചു നോക്കി, എങ്ങനെയൊക്കെയാണ് ഈ അബദ്ധങ്ങൾ കയറി വരുന്നത് എന്നുള്ളത് ചില ആളുകൾ പരിശോധിച്ചു നോക്കി. നിങ്ങൾ സ്വപ്ന കഥകളും അതുപോലെ തന്നെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കപ്പെട്ട കഥകളും അവലംബകമാക്കി വിശ്വാസകാര്യങ്ങളെ സ്വീകരിക്കുന്ന വലിയൊരു കൗമ് നമ്മൾക്കിടയിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും ഒന്നാവൂല വിഷയം. ആരെങ്കിലും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ കഥ കേട്ടാൽ, അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെട്ട എന്തെങ്കിലും കഥകൾ കേട്ടാൽ, അതിൽ നിന്നെല്ലാം വിശ്വാസകാര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വലിയ വിഭാഗം നമ്മുടെ നാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കണം. അത് അത്തരം ഫിത്നകൾ നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ തെറ്റുന്ന രണ്ടാമത്തൊരു മേഖലയാണ് സ്വന്തം അഭിപ്രായങ്ങളെയും ഇച്ഛകളെയും അവലംബിക്കുന്ന ഒരു വിഭാഗം. ഇതും ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ ഇലാഹായിട്ട് ആരാധ്യനായി സ്വന്തം ഹവകളെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. അവർ ഓരോരുത്തരും അഖീദകളെ സ്വീകരിക്കുന്നു, അഖീദകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ കൊണ്ടുവരുന്ന അഖീദയും സ്വീകരിക്കുന്ന അഖീദയും വിശ്വാസകാര്യങ്ങളൊക്കെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് തീരുമാനിച്ച കാര്യങ്ങളായിരിക്കും, സ്വന്തം ബുദ്ധി കൊണ്ട് അളന്ന് തീരുമാനിച്ച കാര്യങ്ങളായിരിക്കും. തങ്ങൾക്ക് പറ്റാത്ത പ്രമാണങ്ങളെ മാറ്റിവെക്കും, തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത പ്രമാണങ്ങളെ മാറ്റിവെക്കും. ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്നതിന് ഉൾക്കൊള്ളാൻ അവർക്ക് പ്രയാസമാകും. ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ മുൻതൂക്കം നൽകുന്ന ആളുകൾ, ഇതൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വീക്ഷിച്ചു നോക്കി. നിങ്ങൾ ഒരുപാട് ഖുർആന്റെ ഹദീസിന്റെ ആയത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ, ആയത്തിന് ഉദ്ദേശം ഇന്നതാണെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ ഉദ്ധരിച്ചാൽ അതൊക്കെ അവർക്കൊരു പുച്ഛമായിരിക്കും. ഹദീസുകളിൽ പ്രമാണമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഉദ്ധരണികൾ ഹദീസുകൾ ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിയിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല. അപ്പം അത് പ്രമാണമായി അംഗീകരിക്കൂല. അഖീദയുടെ വിഷയമായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സ്വീകാര്യമാവുകയില്ല. ഇത് ബുദ്ധിക്ക് അമിതമായി പ്രാധാന്യം നൽകുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാർക്ക് പുറമെ മറ്റു വ്യക്തികൾക്കും പാപസുരക്ഷിതത്വം കൽപ്പിച്ച് അവരുടെ വാചകങ്ങൾക്ക് പ്രമാണങ്ങളെക്കാൾ അമിത സ്ഥാനം നൽകുന്ന വിഭാഗം നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവിടെയും അടിസ്ഥാന പ്രമാണം ഖുർആൻ സുന്നത്ത് എന്ന് പറയാൻ പറ്റൂല. അവരുടെ ഇമാമിങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാന പ്രമാണം പോലെ സ്വീകരിക്കും. അവർക്ക് നേരിട്ട് വഹി ലഭിക്കുന്നുണ്ട്. വഹി എന്ന് പറയുമ്പോൾ സന്ദേശം ലഭിക്കുന്നുണ്ട്. ഈ സന്ദേശങ്ങളുടെ പ്രത്യേകത ഹിളിർ നബി അലൈഹിസ്സലാമിനൊക്കെ സന്ദേശം ലഭിച്ചതുപോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഔലിയാക്കൾക്കും ലദുന്നിയായ ഇൽമ് അല്ലാഹുവിൽ നേരിട്ട് ഇൽമും മഅരിഫത്തും ലഭിക്കുന്നുണ്ട് എന്നൊക്കെ വാദിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതടിസ്ഥാനത്തിൽ ശരീഅത്തിനെ തന്നെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. പേരിൽ മുസ്ലിമാണെന്ന് പറയും. ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ട വിലക്കുകൾ അവർക്കൊരു വിഷയാവൂല. ശരീഅത്തിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊന്നും അവർക്കൊരു വിഷയാവൂല. അങ്ങനത്തെ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്കും പിഴവ് പറ്റിയത് ഈ വിഷയത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന് നേരിട്ട് വഹി ലഭിക്കുന്ന ഈ പഠിപ്പിക്കപ്പെട്ട ഈ സൂഫികളെപ്പോലത്തെ ചിന്താധാരകൾ, അതുപോലെ നിർമ്മിത ഹദീസുകളിൽ അവലംബിക്കുന്ന ആൾക്കാർ, ഓരോ കാലഘട്ടത്തിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഹദീസുകൾ, അത് മൗലൂഹ് എന്ന് പഠിപ്പിക്കപ്പെട്ടു ഉലമാക്കൾ വിധി എഴുതിയ ഹദീസുകൾ, സനദുകൾ പരിശോധിച്ച് കുറ്റമുണ്ടെന്ന് കണ്ടെത്തി അത് കൂട്ടിക്കലർത്തലാണ് തിരിച്ചറിഞ്ഞ് അതിനെ വേർതിരിക്കപ്പെട്ട ഹദീസുകൾ, പക്ഷെ തങ്ങളുടെ ആശയങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മൗലൂഹ് ആയ ഹദീസുകളെയും പ്രമാണമാക്കി സ്വീകരിക്കുന്ന വിഭാഗം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അഞ്ചാറ് ഏഴോളം കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുവല്ലോ. ആ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. ഇവിടെയാണ് ഈ വാദങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഏറ്റവും മനസ്സിൽ കയറ്റേണ്ടതായ കാര്യം. എന്താണത്? അഹ്ലുൽ സുന്നയുടെ അഖീദ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന അടിസ്ഥാനം. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഉറപ്പിച്ച് കയറ്റേണ്ടതായ വിഷയമാണ്. ഇനി കേരളത്തിലെ ഓരോ വ്യതിയാന കക്ഷികളും നിങ്ങൾ എടുത്തു നോക്കി, നിങ്ങൾ അള്ളയും റസൂലും പഠിപ്പിച്ചു തന്നതുപോലെ ഖുർആനിൽ എങ്ങനെയാണോ പ്രമാണങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ഖുർആനിൽ ഒരു വിഷയ ഏത് വിഷയത്തിലാണോ പ്രാധാന്യം നൽകുന്നത്, ആ പ്രാധാന്യം നൽകുന്ന വിഷയങ്ങളെ പ്രാധാന്യമായി കൽപ്പിക്കുകയും ദഅവത്ത് നടത്തുമ്പോൾ പ്രാധാന്യം മുൻഗണനാക്രമമായി ഖുർആനും ഹദീസും സ്വീകരിക്കുമ്പോൾ പഠിപ്പിക്കപ്പെട്ടതിനെ മുൻഗണനാക്രമമായി സ്വീകരിക്കുകയും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും എല്ലാം അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാർഗങ്ങൾ മാത്രം അവലംബിക്കുകയും ഷിർക്കും ഖുറാഫാത്തുകളും ജീവിതത്തിൽ നിന്ന് പാടേ ഒഴിവാക്കുകയും ഷിർക്കിനും ഖുറാഫാത്തിനുമെതിരെ ശക്തമായി സംസാരിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത് ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. നമ്മളും നിഷ്പക്ഷമായി ചിന്തിക്കുകയും ഈ ഒരു വിഭാഗത്തിൻ്റെ കൂടെ, അത് ആരാണോ അവരെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കവും മാനസികമായ തീരുമാനങ്ങളും ശാരീരികമായ ഇടപെടലുകളുമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത്. അതേസമയത്ത് മറ്റു വ്യത്യസ്ത ആശയങ്ങളെ പരിശോധിച്ചു നോക്കൂ. ചില ആളുകൾ ഈ പറയപ്പെട്ട മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉള്ള വിഭാഗങ്ങളായിരിക്കും സ്വന്തം ഉലമാക്കൾക്ക് അമിതമായി പ്രാധാന്യം നൽകി അന്ധമായി അവരെ പിൻപറ്റി ഖുർആനേക്കാളും സുന്നത്തിനേക്കാളും പ്രാധാന്യം നൽകുന്ന വിഭാഗം നമ്മളെ കൂട്ടത്തിലുണ്ട്. ശരീഅത്ത് തന്നെ വ്യാപകമല്ല എന്ന് പറഞ്ഞ് ശരീഅത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശരീഅത്തിന് വിരുദ്ധമായി കാര്യങ്ങളെ ചെയ്ത ആളുകളെ വലിയകളായി ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ല അവർക്ക് നൽകിയിട്ടുള്ള കഴിവിനേക്കാൾ വലിയ കഴിവുകൾ നിശ്ചയിച്ചു കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു പക്ഷത്ത് അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ മറുവശത്ത് ഖുർആനെയും ഹദീസിനെയും നിഷേധിക്കുന്ന ആളുകൾ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും ഹദീസിൽ സ്ഥിരപ്പെട്ട് തത്വങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, സഹീഹ് എന്ന് ലോകം കണ്ട ഉലമാക്കൾ മൊത്തം വിധി പറഞ്ഞാലും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, തങ്ങളുടെ ആശയങ്ങൾക്കെതിരാണെന്ന പേരും പറഞ്ഞ് ഹദീസുകളെ മാറ്റിവെക്കുന്ന വിഭാഗം, ഇതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേസമയത്ത് മതനിരാസം, ചില ആളുകൾക്ക് മതത്തോട് താല്പര്യമില്ല, ദീനിനോട് താല്പര്യമില്ല, ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ല, ദീന് പറയുന്ന ഒന്നും തങ്ങളുടെ ജീവിതത്തിന് ബാധകമല്ല എന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മറുവശത്തും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഫിത്നകൾ ഇങ്ങനെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കോലത്തിലും പല ഭാവത്തിലും നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വാധീനം ചെലുത്തുന്നതിനിടയിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കേണ്ട വിഷയമാണ്, നാളെ ഞാൻ മരിച്ചാൽ പരലോകത്ത് കഴിച്ചിലായിരിക്കണമെങ്കിൽ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഹ്ലുസുന്നയുടെ ആദർശങ്ങളെ മുറുകെ പിടിക്കണം. അതിൽ ഒന്നാണെന്ത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തുകയുള്ളൂ. ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടോ? അവിടെ നിന്നാണോ അഖീദ ഞാൻ സ്വീകരിച്ചത്? നിങ്ങൾ പറയുന്ന അഖീദ അവിടെ നിന്നാണോ? എങ്കിൽ ഞാൻ സ്വീകരിക്കും എന്നൊരു മനഃസ്ഥിതിയിലേക്കായിരിക്കണം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എത്തേണ്ടത്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദയുടെ അടിസ്ഥാനം, മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ അടിസ്ഥാനം. നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കേണ്ടതുണ്ട്. ഈ ആദർശത്തിന്റെ ഒരു ഭദ്രതയെ നമ്മൾ ഹൃദയങ്ങളിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഏത് സമയങ്ങളിലും ഹൃദയങ്ങൾ പതറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് എന്ന് പഠിപ്പിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ട്? ഹൃദയങ്ങളെ മാറ്റി നിറയ്ക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം എന്നുള്ള പ്രാർത്ഥനയുടെ പൊരുളൊക്കെ ബോധ്യപ്പെടൽ ഇത്തരം ഫിത്നകളൊക്കെ ഒന്ന് നോക്കിക്കാണുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വ്യതിയാന ആശയങ്ങൾ വന്നാലും അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങാനുള്ളൊരു തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു അടിസ്ഥാനങ്ങൾ അടുത്ത് തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം. ഹദവല്ലാഹു ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: ബറകല്ലാഹു ഫീക്ക്. ജസാകല്ലാഹു ഖൈറ. ഏറെ വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. അഹ്ലുസുന്നയുടെ ആദർശം സ്വീകരിക്കൽ, അത് വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും മാത്രമാണ് എന്നാണ് ബഹുമാന്യനായ നിഹാദ് MCC അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമ്മളോട് പങ്കുവച്ചത്.

0: പീസ് റേഡിയോയിൽ ഇനി ഹാഫിൽ അസ്ലം കുവൈറ്റ് അവതരിപ്പിക്കുന്ന തജ്വീദ് പഠനം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ما നിസ്റദകളെ പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അതനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം പരിശീലിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പഠന സംരംഭമാണ് ഈ ക്ലാസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ അഹ്കാമു തജ്വീദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവ വിശദമായി തന്നെ നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ എല്ലാ വശങ്ങളും മുമ്പ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ അടിസ്ഥാനത്തിൽ ജുസ് അമ്മയിൽ നിന്നുമുള്ള ഏതാനും സൂറത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. സൂറത്തുൻ നബ മുതൽ സൂറത്തുൽ ഗാഷിയ വരെ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. അതാത് സൂറത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ നിയമങ്ങളും അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത് എന്ന ബോധത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ട് പാലിക്കപ്പെടേണ്ടതായ മറ്റു മര്യാദകളും എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നതാണ്. കേവലമൊരു ബുക്ക് വായിക്കുന്ന ലാഘവത്തോടുകൂടിയല്ല പരിശുദ്ധ ഖുർആനുമായി നാം ബന്ധം പുലർത്തേണ്ടത്, ഖുർആനിനെ നാം സമീപിക്കേണ്ടത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. പൂർണമായ മനസ്സാന്നിധ്യത്തോടുകൂടി അർത്ഥമാലോചിച്ചുകൊണ്ട് അള്ളാഹുവുമായി നടത്തുന്ന ഒരു മുനാജാത്ത് പോലെ അള്ളാഹുവിന്റെ വചനങ്ങൾ, അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഞാനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന പൂർണമായ ബോധ്യത്തോടുകൂടിയായിരിക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കേണ്ടത്. അതുതന്നെയാണ് വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നതിൻ്റെ അർത്ഥവും. ആ കൽപ്പനയിൽ തർത്തീൽ ചെയ്യണം എന്ന് അള്ളാഹു നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും തർത്തീലിന്റെ പൂർണമായ അർത്ഥം എന്താണെന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന വിശദീകരണവും അത് തന്നെയാണ്. അർത്ഥം ആലോചിച്ചുകൊണ്ട് പാലിക്കപ്പെടേണ്ട നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സാവധാനത്തിലുള്ള പാരായണം, അതാണ് തർത്തീൽ എന്നതിൻ്റെ ഉദ്ദേശ്യം. ഇപ്പോൾ നമുക്ക് പാരായണം ചെയ്യുവാനുള്ളത് സൂറത്തുൽ ഫജറാണ്. ഈ സൂറത്തുൽ ഫജർ പാരായണ പഠന സംരംഭത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ബഹുമാന്യരായ രണ്ട് സഹോദരങ്ങളാണ്. ഇവിടെ ഔഖാഫിന് കീഴിൽ നടത്തപ്പെടുന്ന ഖുർആൻ മനഃപാഠ ഹൽഖകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് പഠിതാക്കളുമാണവർ. അവർ സ്വയം പരിചയപ്പെടുത്തുകയാണ്. പേര് പറയും.
2: സാലിഹ് ഇബ്നു ബദറുദ്ദീൻ.
3: ജിഷാദ് ഇബ്നു അബ്ദുൽ ഹമീദ്.
1: സാലിഹ് അതുപോലെ ജിഷാദ് എന്നീ രണ്ട് സഹോദരങ്ങളാണ് ഈ പഠന ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. ആദ്യമായി ഒരുമിച്ച് പാരായണം ചെയ്യുകയാണ് ഇൻഷാല്ലാ. അതിനുശേഷം ഈ സൂറത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമവശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യും ഇൻഷാല്ലാ.

0: والفجر
1: والفجر
0: وليال عشر
1: وليال عشر.
0: ഒരു അഷ് ഷീനിൻ്റെ ശബ്ദം ചലിച്ചു പോവാതെ ഷീനിന് സുക്കൂനാണ്, അതുപോലെ റാവിനും സുക്കൂൻ. ഇപ്പം അത് രണ്ടും സൂക്ഷിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയാലിൻ ആഷ്,
1: വലയാലിൻ ആഷ്.
0: ഷ് എന്ന് ഉള്ള ശബ്ദം കേൾക്കാൻ പാടില്ല. അഷ് എന്ന് സുക്കൂന് ഒരു ശബ്ദത്തിന് ചലനം വന്നുകൊണ്ടുള്ള ഒരു അവസ്ഥ വരാൻ പാടില്ല. അങ്ങനെ സുക്കൂൻ ഉച്ചരിക്കപ്പെടരുത് എന്നതാണ് സൂക്ഷിക്കേണ്ടത്. ആഷ് ആഷ് എന്ന് പറയുക.
1: വലയാലിൻ ആഷ്,
0: വലയാലിൻ
1: ആഷ്.
0: വശ്ശഫ്ഇ വൽ വത്ർ,
1: വശ്ശഫ്ഇ വൽ വത്ർ.
0: വല്ലൈലി ഇദാ യസ്ർ,
1: വല്ലൈലി ഇദാ യസ്ർ.
0: യസ്ർ അറാ തർക്കീഖിന്റെ റാ ആണ്, തഫ്ഹീമും ആകാവുന്നതാണ്. അങ്ങനെ രണ്ട് രൂപത്തിലും ഉച്ചരിക്കപ്പെടാവുന്ന ഒരു റാ ആണ്, പക്ഷേ തർക്കീഖാണ് കൂടുതൽ നല്ലത് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ഞാൻ പാരായണത്തിന് ശേഷം വിശദീകരിക്കാം. ഒരിക്കൽ കൂടി ആയത്ത് പാരായണം ചെയ്യാം. വല്ലൈലി ഇദാ യസ്ർ,
1: വല്ലൈലി ഇദാ യസ്ർ.
0: ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ,
1: ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ.
0: ഹിജ്ർ ആറാവും തർക്കീഖിന്റേതാണ്. ഹിജുർ എന്ന വലിയ റാ അല്ല, ഹിജിർ എന്ന നേരിയ ശബ്ദം നൽകണം. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ,
1: ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ.

ഫിർ എന്ന് റാ ഇങ്ങനെ ചലിച്ചു പോയത്. ഫിർ രാവിന് സുക്കൂനിന് ചലനം വരാൻ പാടില്ല. ശബ്ദം ചലിക്കുന്ന ഒരവസ്ഥ സുക്കൂൻ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുകയില്ല, കൽക്കലത്തിന്റെ ഹർഫുകളിൽ ഒഴികെ. അപ്പോൾ ഒന്നുകൂടി,

0: أحد.
1: فيومئذ لا يعذب عذابه أحد
0: ولا يوثق وثاقه أحد
1: ولا

ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറാ. സൂറത്തുൽ ഫജ്ർ പലർക്കും മനഃപാഠമുള്ളതായ ഒരു സൂറത്താണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്രസയിൽ വെച്ചൊക്കെ ഓതി പരിശീലിച്ചിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. പക്ഷെ അതിൽ പലരും പാരായണം ചെയ്യുമ്പോൾ പല അബദ്ധങ്ങളും വരുത്താറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് റായിൻ്റെ ഹുക്മുകൾ, റായിന് തഫ്ഹീം, തർഖീഖ് എന്നീ രണ്ടവസ്ഥകളുണ്ട്. പെരുപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ് തഫ്ഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ റോ എന്ന പെരുപ്പിച്ചുകൊണ്ടുള്ള അവസ്ഥ. ഒന്നാമത്തെ വചനം തന്നെ വൽ ഫജർ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ റായിന് തഫ്ഹീമാണുള്ളത്. തഫ്ഹീം എന്നാൽ തഗ്ലീദ് എന്നാണ് ഭാഷാർത്ഥം. പെരുപ്പിക്കുക, തടിപ്പിക്കുക, കൊഴുപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരാവുന്നതാണ്. മുമ്പ് നാം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. റായിൻ്റെയും ലാമിൻ്റെയും തഫ്ഹീമിൻ്റെയും തർക്കീഖിൻ്റെയും അവസ്ഥകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മുമ്പ് വളരെ വിശദമായി നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇവിടെ ഒന്നാമത്തെ വചനത്തിലുള്ള വൽ ഫജർ എന്ന റായിൻ്റെ തഫ്ഹീം നാം സൂചിപ്പിച്ചു. ആ റായിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ രണ്ടവസ്ഥകളാണ്. ഒന്ന് തഫ്ഹീമിൻ്റെത്, മറ്റേത് തർക്കീഖിൻ്റെത്. അതെപ്പോഴാണ്? അത് ആ വചനം അടുത്ത വചനവുമായി ചേർത്ത് വായിക്കുമ്പോഴാണ്. ചേർത്ത് വായിക്കുമ്പോൾ ആ റായിന് തർക്കീഖാണ് വരിക. വൽ ഫജരി എന്ന നേരിയ ശബ്ദമാണ് നൽകേണ്ടത്. ഫജരി, ഫജറു എന്ന് പെരുപ്പിച്ച് പറയുകയില്ല, മറിച്ച് കസ്രായതുകൊണ്ട് ഫജരി എന്ന് തർക്കീഖ് നൽകുകയാണ് വേണ്ടത്. വൽ ഫജരി വലയാലിൻ അശ്രി വശ്ശഫ്ഇ വൽവത്രി വല്ലൈലി ഇദാ യസ് എന്നിങ്ങനെ പോകുന്നു. എന്നാൽ രണ്ടിലും മൂന്നിലും തുടങ്ങിയ ഈ വചനങ്ങളൊക്കെയും ഇതേ അവസ്ഥ തന്നെ, ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ അതേ അവസ്ഥ തന്നെ. വഖഫ് ചെയ്യുമ്പോൾ അതിനൊക്കെ തഫ്ഹീം നൽകണം. എന്നാൽ നാലാമത്തെ ആയത്തിൽ വല്ലൈലി ഇദാ യസ്, ആ റായിന്റെ അവസ്ഥയെക്കുറിച്ച് നാം പ്രത്യേകം അറിയേണ്ടതുണ്ട്. ആ റായിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റാഉൽ മൗഖൂഫ് അലൈഹ ബിസ്സുകൂൻ വബഅദഹ യാഉൻ മഹ്ദൂഫത്തുൽ ലിത്തഖ്ഫീഫ് وَلَمْ تَرِدْ فِي الْقُرْآنِ الْكَرِيمِ إِلَّا فِي كَلِمَتَيْنِ. അതായത് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നതായ റാ, وبعدها ياء محذوفه للتخفيف എന്ന് പറഞ്ഞത്, അതിനുശേഷം ഹذف ചെയ്യപ്പെട്ട, കളയപ്പെട്ടതായ ഒരു യാ ഉണ്ട്. ഇവിടെ അതാണ് നമ്മൾ കാണുന്നത്. നാലാമത്തെ വചനം അതിന്റെ അസ്ല് വല്ലൈലി ഇദാ യസ്രി എന്ന് യാ ഉണ്ടായിരുന്നു. ഏതുപോലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി എന്ന യാ പോലെ തന്നെ ഇത് യാഉൽ മുതകല്ലിമാണ്. മറ്റേത് യസ്രി എന്നതിൽ ഫിഅലിലുള്ള യാ ആണ്. ആ യാ കളയപ്പെട്ടതാണ് തഖ്ഫീഫിന് വേണ്ടി. എന്നാൽ യസ്രി എന്ന് യാ നിലനിർത്തി പാരായണം ചെയ്യുന്ന റിവായത്തുകളുണ്ട്. നമ്മുടെ റിവായത്ത് പ്രകാരം ഇവിടെ യാ ഇല്ല എന്നതാണ്, മഹ്ദൂഫത്താണ് യാ. അതുകൊണ്ട് തന്നെ ആ അസ്ല് സൂചിപ്പിച്ചുകൊണ്ട്, അസ്ലിനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആ അസ്ലിലുള്ള അവസ്ഥ നിലനിർത്തിക്കൊണ്ടാണ് വഖഫ് ചെയ്യുമ്പോഴും അതിന് ഹുക്മ് നൽകേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ അവിടെ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇത് രണ്ട് പദങ്ങളിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതാണ് ഒന്നാമത്തെ പദം, ഒന്ന് സൂറത്തുൽ ഫജറിലെ ഈ പദം. രണ്ടാമത്തെ പദം സൂറത്തുൽ ഖമർ വനുദൂരി എന്ന പതിനാറാമത്തെ വചനത്തിലും അതുപോലെ 18, 21, 30, 37, 39 ഇങ്ങനെ ആറ് സ്ഥലങ്ങളിലായി ആവർത്തിച്ചു വന്നിട്ടുള്ള വനുദൂർ എന്ന പദം. അവിടെയും യാ മഹ്ദൂഫത്താണ്. വനുദൂരി എന്ന യാഹോട് കൂടിയുള്ള പദമാണത്. പക്ഷേ തഖ്ഫീഫിന് വേണ്ടി അത് കളയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ റിവായത്ത് പ്രകാരം അവിടെ യാഗ് ഇല്ല എന്നതാണ്. ഈ രണ്ട് പദങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഇങ്ങനെ യാഗ് മഹദൂഫത്തായ വഖഫ് ചെയ്യുമ്പോൾ റായിന് തർക്കീഖ് നൽകുകയാണ് വേണ്ടത്. എന്നാൽ മറ്റ് അസ്ലിയായ നിയമപ്രകാരം തഫ്ഹീം നൽകുകയും ആവാം. വൽ ഫജർ, അഷർ എന്നൊക്കെ പറഞ്ഞതുപോലെ അതേ നിയമം അനുസരിച്ചുകൊണ്ട് തഫ്ഹീമും ആവാം എന്ന രണ്ടഭിപ്രായമുള്ള പദങ്ങൾ ആകെ ഈ രണ്ടെണ്ണമാണ്. ഇവിടെ ഫമൻ റഖഖ റാഅ ഫീഹിമാ നദറ ഇലൽ അസ്ലി വഹിയ അൽയാഉൽ മഹ്ദൂഫത്തു ലിത്തഖ്ഫീഫ് വഇലൽ വസ്ലി ഹൈസു ഇന്നഹ മുറഖഖത്തു ലികസ്രിഹാ ഫഅജ്റൽ വഖഫ മജ്റൽ വസ്ൽ.
ആ റായിനെ തർക്കീഖ് ചെയ്തവർ അതിന്റെ അസ്ല് പരിഗണിച്ചുകൊണ്ട് യാ മഹ്ദൂഫത്തായ യാ കളയപ്പെട്ടപ്പോൾ ആ യാഇന് കസ്റാനല്ലോ ഉള്ളത്, ആ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് വസ്ലിലും വഖഫിലും ഒക്കെയും തർക്കീഖ് നൽകുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. വമൻ ഫഖമ തഫ്ഖീം ചെയ്തവരാകട്ടെ, ലം യൻദുർ ഇലൽ അസ്ൽ വലാ ഇല അൽ വസ്ല്, അതിന്റെ അടിസ്ഥാനത്തിലേക്കോ അത് ചേർത്ത് വായിക്കുമ്പോഴുള്ള അവസ്ഥയോ പരിഗണിച്ചില്ല. ബലി ഇഅ്തദ ബിൽ ആരിദ് വഹുവൽ വഖഫ് ബിസ്സുകൂനി മഅ ഹദ്ഫിൽ യാ, മറിച്ച് അവർ പരിഗണിച്ചിട്ടുള്ളത് സുഖൂൻ ആരിദായ സുഖൂൻ അവിടെ വന്നു വഖഫിന് വേണ്ടി നേരത്തെ പറഞ്ഞ ഫജർ അശർ പോലെയുള്ള അതേ അവസ്ഥ വെച്ചുകൊണ്ട്, ഫജറിലും അശറിലും വശ്ശഫഇ വൽ വത്ർ എന്ന പദങ്ങളിലൊക്കെ ഉള്ള അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ? അതിലുള്ള അവസ്ഥ വഖഫിന് വേണ്ടി റായിന് സുഖൂൻ വന്നു, റായിന്റെ തൊട്ട് മുമ്പിൽ യാ അല്ലാത്ത സാക്കിനായ മറ്റൊരു പദവും അതിനു മുമ്പിലുള്ള ഹർഫിന് ഫത്ഹുമായിരിക്കുന്നു. ഈ അവസ്ഥയിൽ റായിനെ തഫ്ഹീം ചെയ്യണം എന്നതാണ് നിയമം. ഒന്നുകൂടി പറയാം, വഖഫിന് വേണ്ടി റായിന് സുഖൂൻ വരിക, റായിന്റെ തൊട്ട് മുമ്പിൽ യാ അല്ലാത്ത സാക്കിനായ മറ്റൊരു ഹർഫ്, യാ ആയി കഴിഞ്ഞാൽ പിന്നെ തർക്കീഖാണ്, ഖൈർ ദൈർ ഖബീർ എന്നൊക്കെ പറയും പോലെ. അപ്പോൾ യാ അല്ലാത്ത സാക്കിനായ ഒരു ഹർഫും അതിനു മുമ്പിലുള്ള ഹർഫിന് ഫത്ഹോ ദമ്മോ ഹർക്കത്തും ഉണ്ടെങ്കിൽ റായിനെ തഫ്ഹീം ചെയ്യണം എന്നതാണല്ലോ നിയമം. കസ്റാണെങ്കിൽ വരില്ല, ഈ സാക്കിനായ ഹർഫിന് മുമ്പിലുള്ള ഹർഫിന് കസ്റാണെങ്കിൽ റായിന് തഫ്ഹീം വരികയില്ല. അഞ്ചാമത്തെ വചനത്തിൽ നാം കാണുന്നത് പോലെ ഹിജിർ, അവിടെ തർക്കീഖാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നിയമം പരിഗണിച്ചുകൊണ്ട് ഈ യസ് എന്ന നാലാമത്തെ വചനത്തിലുള്ള പദത്തിന് തഫ്ഹീം ചെയ്യണം, റായിന് തഫ്ഹീം ചെയ്യണം എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ആ അടിസ്ഥാനത്തിലാണ് തഫ്ഹീം ചെയ്യുന്നത്. അപ്പം അങ്ങനെ രണ്ടുമാവാം, പക്ഷേ തർക്കീഖ് ചെയ്യലാണ് കൂടുതൽ നല്ലത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ വല്ലൈലി ഇദാ യസ് എന്ന് തർക്കീഖോട് കൂടി പറയാം, അല്ലെങ്കിൽ വല്ലൈലി ഇദാ യസ് എന്ന് തഫ്ഹീമാക്കിയും പറയാവുന്നതാണ്. അഞ്ചാമത്തേത് നാം സൂചിപ്പിച്ചു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജർ, അവിടെ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം കസ്റുള്ള ഹർഫിന് ശേഷം സാക്കിനായ ഹർഫും ശേഷം വന്ന റായിൽ വഖഫ് ചെയ്യുകയുമാണല്ലോ. സിഹർ ഹിജിർ പോലെയുള്ള പദങ്ങളിലൊക്കെ

അസീം അല്ലേ, ഒമിര്യ മിര്യ എന്ന പദം, ഇതുപോലുള്ള പദങ്ങളിലൊക്കെയും റായിനെ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് അടിസ്ഥാനമായി നാം അറിയേണ്ട ഒരു കാര്യമാണ്, റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ കസ്റും അസ്ലിയായ സ്ഥിരപ്പെട്ട കസ്റും ഉണ്ടെങ്കിൽ റായിനെ തർക്കീഖ് ചെയ്യണമെന്നത്. എന്നാൽ പതിനാലാമത്തെ വചനം ശ്രദ്ധിച്ചു നോക്കൂ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഇവിടെ മിർസാദ് എന്ന പദത്തിൽ റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ അസ്ലിയായ സ്ഥിരപ്പെട്ട കസ്റുമാണെങ്കിൽ തന്നെയും ശേഷം വന്നിട്ടുള്ളതാവട്ടെ ഇസ്തിഅലാഇന്റെ ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫാണ്. തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണല്ലോ ഹുറൂഫുൽ ഇസ്തിഅലാ, ഖാ, സാദ്, ദാദ്, ത്വാ, വാ, ഗൈൻ, ഖാഫ് എന്നീ ഏഴ് ഹർഫുകൾ. ഇവക്കാണ് ഹുറൂഫുൽ ഇസ്തിഅലാ എന്ന് പേര് പറയുന്നത്. ഇവയെക്കുറിച്ച് വിശദമായി നാം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇസ്തിഅലാഇന്റെ ഹർഫ് റായിന് ശേഷം വന്നു കഴിഞ്ഞാൽ റായിനെ തഫ്ഖീം ചെയ്യണമെന്നതാണ് നിയമം. അതുകൊണ്ട് റായിന് മുമ്പിൽ, റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ അസ്ലിയായ കസ്റുമാണെങ്കിൽ തന്നെയും ശേഷം ഇസ്തിഅലാഇന്റെ ഹർഫുണ്ടെങ്കിൽ തഫ്ഖീം നൽകുകയാണ് വേണ്ടത്. മിർസാദ്, ഖിർത്താസ്, ഫിർഖ പോലെയുള്ള പദങ്ങൾ. അവസാനമായി 28-ാമത്തെ വചനത്തിലുള്ള റായിനെയും നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ارجعي الى ربك راضيه مرضيه. ഇതിലുള്ള ഇർജിഇ എന്ന പദത്തിലുള്ള റ, ആ റായിന് സുക്കൂൻ ഉണ്ട്, പക്ഷേ തൊട്ടു മുമ്പിലുള്ളതാവട്ടെ അസ്ലിയായ കസ്ര അല്ല, മറിച്ച് റജഅ യർജിഉ എന്ന പദത്തിന്റെ ഫിഅലിന്റെ അംറിന്റെ രൂപം, കൽപ്പന രൂപമെടുത്തപ്പോൾ ഉണ്ടായിത്തീർന്ന പുതുതായ കസ്റാണ് ഇർജിഅ എന്ന ഹംസക്കുള്ള കസ്ർ. ആ കസ്ര് ആരിദാണ്, അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നതല്ല. പ്രത്യേകിച്ച് തൊട്ടു മുമ്പിലുള്ള ആയത്തുമായി ചേർത്ത് വായിക്കുമ്പോൾ ആ ഹർക്കത്ത് പോകുന്നതുമാണ്.

അസ്ലിയ, ആ ഹംസയുടെ കസ്ര് അസ്ലി അല്ലാത്തതുകൊണ്ട് റായിന് തഫ്ഹീം നൽകുകയാണ് വേണ്ടത്. ഇർജിഇ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് റാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഞാൻ സഹോദരൻ സ്വാലിഹിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. 18-ാമത്തെ വചനത്തിൽ എന്ന വചനത്തിലുള്ള ദീർഘത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തഹദ്ദൂന എന്ന പദത്തിലുള്ള ദീർഘം, ആ ദീർഘത്തിൻ്റെ പേരെന്താണ്, അതിൻ്റെ വിധി എന്താണ് എന്നതാണ് എൻ്റെ ചോദ്യം. മദ്ദ് ലാസിം, അഹ്സൻത്, ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. ലാസിം എന്ന ദീർഘമാണ്, അതിൻ്റെ പൂർണ്ണമായ പേര് അൽ മദ്ദു ലാസിം അൽ മുസഖൽ അൽ ഖലീമി എന്നാണ്. അവിടെ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ലാസിമായ ദീർഘമാണ്, ശേഷം ഷദ് വന്നതുകൊണ്ട് മുസഖൽ എന്ന് പറയും. പിന്നെ പദത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ഖലീമി എന്ന് പറയും. നാം വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്, ഖലീമിയുമുണ്ട് ഹർഫിയുമുണ്ട് ലാസിമായ ദീർഘം. ഹർഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാഫ് നൂൻ അലിഫ് ലാം മീം പോലെയുള്ള പദങ്ങൾ, ഹർഫുകളിലുള്ള ദീർഘങ്ങൾക്കാണ് ഹർഫി എന്ന് പറയുക. ഇതിവിടെ കലിമത്ത് ആയതുകൊണ്ട് കലിമി എന്ന് പറയുന്നു, മുസഖലുമാണ്. എന്നാൽ മുഖഫഫ് ആയിട്ടുള്ള ഷദ്ദ് വരാത്ത ദീർഘം മദ്ലാസിം മുഖഫഫ് കലിമി വന്നിട്ടുള്ളത് സൂറത്ത് യൂനുസിലെ 51-ലും 91-ലും ഉള്ള ആന എന്ന പദമാണ്. അവിടെ ലാമന് സുക്കൂനാണ്, ഷദ്ദില്ല എന്നതുകൊണ്ടാണ് മുഖഫഫ് എന്ന് പറയുന്നത്. അവിടെ ആവട്ടെ രണ്ട് വജുണ്ട് താനും, രണ്ട് ശൈലിയിൽ നമുക്ക് പാരായണം ചെയ്യാം. ഒന്നുകിൽ ദീർഘം നൽകിക്കൊണ്ട്, ലാസിമായ ദീർഘം നൽകിക്കൊണ്ട് പാരായണം ചെയ്യാം, അതുമല്ലെങ്കിൽ എന്ന് തസ്ഹീൽ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുകയുമാവാം. നാം സൂചിപ്പിച്ച

0: കാര്യമാണ്. കൂടുതൽ വിശദീകരിക്കുവാൻ നമ്മുടെ സമയം പര്യാപ്തമല്ല. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറൽ ജസാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്.
1: അധ്യായം അൽ ഫജർ, പാരായണ പഠനം, തജ്വീദ് പഠനം. ഇന്നത്തെ പരിപാടി പൂർത്തിയായി. അവതരിപ്പിച്ചത് ഹാഫിൽ അസ്ലം കുവൈറ്റ്.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിലെ ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ചേരുന്നത് ഞാൻ സൈനുൽ ആബിദ് മലോറം. എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ? ഇങ്ങനെ ഇന്നത്തെ ഒരു ജുമാ കൂടെ കഴിഞ്ഞു, ഒരു ദിവസം കൂടെ നമ്മളിന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങളെന്നൊന്ന് പറയട്ടോ. നാട്ടിലേക്കൊക്കെ മഴ ഉണ്ടോ? എന്താണ് മഴ കൊണ്ട് വല്ല പ്രയാസങ്ങളുണ്ടോ? ഇടിമിന്നലും ഒക്കെ ആയിക്കൊണ്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ പല സ്ഥലത്തേക്കും. അപ്പം അതിൻ്റെയൊക്കെ അവസ്ഥകളൊക്കെ ഒന്ന് പറയൂ എല്ലാവരും. നമ്മളെ അധികാരികൾ വൈകുന്നേരങ്ങൾ ചെല്ലാനുള്ള അധികാരികൾ കുറേയേറെ ആളുകൾ മറന്നു പോയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ആരെങ്കിലും അധികാരികൾ ചെല്ലാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ എല്ലാവരും അധികാരികളൊക്കെ ഓർത്തെടുത്ത് ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ കുറേയേറെ ആളുകൾ നമ്മുടെ കൂടെ ചേർന്നിട്ട് സലാം പറഞ്ഞുകൊണ്ട് ആരൊക്കെയാണ് വന്നത് നോക്കാം ഇൻഷാല്ലാ. സഫ്രാന, അതുപോലെ നഫീസ കാടമ്പുഴ, മെഹനാസ് ഗഫൂർ, പിന്നെ ജമീല സലാം, സഫിയ എടപ്പാൾ, അമീർ ടി എടത്തനാട്ടുകര, ആയിഷ കരുമ്പിൽ, ജമീല വി പി, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമീല സലാം തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സൂറത്തുൽ ആദിയാത്ത് എത്രാമത്തെ സൂറയാണ് എന്നുള്ളതാണ് ചോദ്യം. സൂറത്തുൽ ആദിയാത്ത് വൽആദിയാത്തി ദുബ്ഹ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ആദിയാത്ത് എത്രാമത്തെ സൂറയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്, ഒരു കുസൃതി ചോദ്യമാണ്. ഇൻഷാല്ലാ അത് ഈ ഇതിനുത്തരം വന്നിട്ട് പറയാം ഇൻഷാല്ലാ. അതുപോലെ അമീർ സാഹിബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം സമ്പത്തല്ല, അറിവാണ്. ആ അറിവുള്ളവർ അറിവുകളിൽ ഏറ്റവും മഹത്തായത് അള്ളാഹുവിൻ്റെ വചനമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നാം ഒരാൾക്ക് സമ്പത്ത് നൽകിയാൽ അത് ഒരു നാൾ തീർന്നേക്കാം. എന്നാൽ ഖുർആൻ പഠിച്ചാൽ ആ വചനങ്ങൾ അവൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും അവനിലേക്ക് മറ്റനേകം ജീവിതങ്ങളിലേക്ക് വെളിച്ചം പകരുകയും ചെയ്യും. ഒരു കുഞ്ഞിൻ്റെ നാവിൽ ഖുർആൻ അക്ഷരങ്ങൾ വിരിയുമ്പോൾ അവിടെ ഒരു പുതിയ തലമുറയുടെ വിശ്വാസമാണ് വളരുന്നത്. ഒരു ഹൃദയത്തിൽ ഖുർആനിൻ്റെ ആശയങ്ങൾ പതിയുമ്പോൾ അവിടെ സ്വഭാവവും സംസ്കാരവും ജീവിത വീക്ഷണവും രൂപപ്പെടുകയാണ്. ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാഥൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമീർ ടി എടത്തനാട്ടുകര. അമീർ സാഹിബ് പറഞ്ഞതേ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട, അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട, നമ്മളതിൻ്റെ ഭാഗമായി എത്രയൊക്കെ പണിയെടുക്കേണ്ടതെന്നൊക്കെ ഓർക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മളൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ വലിയ സമ്പത്ത് നൽകി കുറേ പൈസ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പൈസ കുറേ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരം. പക്ഷേ എന്നാൽ സമ്പത്ത് എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരു കവിത ഓർമ്മയുണ്ട്, കൊടുക്കും തോറുമേരിടും ചോരന്മാർ. അങ്ങനെ കവിത പെട്ടെന്ന് കിട്ടുന്നില്ല. ഏതായാലും ഇതാണ് ആശയം, ഇതാണ്. കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സമ്പത്ത് ഒരു കള്ളനും കൊണ്ടുപോകാൻ കഴിയില്ല. എന്ന് മാത്രമല്ല ഈ സമ്പത്ത് കൊടുക്കും തോറും ഇങ്ങനെ ഏറിക്കൊണ്ടേയിരിക്കും. അതാണ് അറിവ്, പ്രത്യേകിച്ച് വിശിഷ്ട ഖുർആൻ, പരിശുദ്ധ ഖുർആൻ്റെ പഠനം. അത് ഏറ്റവും വലിയ അറിവാണ്. അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാനുള്ള ആ അറിവ് നമ്മൾ നേടുക. അത് മാത്രമല്ല, അത് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളിലുണ്ടാകുന്ന മാറ്റത്തിന് നമ്മൾക്ക് കൂലിയുണ്ടല്ലോ. എന്ന് മാത്രമല്ല ചെറിയൊരു കുഞ്ഞിന് അറിവ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ അവളിലൂടെ അല്ലെങ്കിൽ അവനിലൂടെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മൾക്കൊക്കെ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, പരിശുദ്ധ ഖുർആൻ പഠിക്കുക. വെറും പാരായണത്തിലപ്പുറം സുഹാബ റളിയല്ലാഹു പറയാറുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ റസൂലിനൊരു ആയത്ത് ഇറങ്ങിയാൽ ആ ആയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടേ ഞങ്ങൾ എന്ത് ചെയ്യായിരുന്നുള്ളൂ, അടുത്ത വചനം പഠിക്കുമായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക, അത് ജീവിതത്തിലേക്ക് പകർത്തുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ആയിഷ കരമ്പിൽ സലാം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ജമീല വി പി കാളികാവ്. അപ്പോഴേ മിസ് അബേ, എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ? നാട്ടിലെ വിശേഷം അറിയില്ലെന്നല്ലേ. ഓക്കെ, നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു ഫസ്റ്റ് തന്നെ, അതിൻ്റെ ഉത്തരങ്ങൾ കുറേ ആളുകൾ അയച്ചിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, സൂറത്തുൽ ആദിയാത്ത് വിശുദ്ധ ഖുർആനിലെ എത്രാമത്തെ വചനമാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ കുറേ ആള്
1: വന്നിട്ടുണ്ട്,
0: അതൊന്ന് വായിക്കോ.
1: ഓക്കെ, ഉത്തരങ്ങള് സലീമ ഒതുക്കുങ്ങല്
0: ആയിഷയാണ് ഫസ്റ്റ് ഉത്തരം അയച്ചത് കേട്ടോ.
1: ഓക്കെ, ആയിഷ, സഫിയ അടപ്പാള്, സഫിയ അടപ്പാള് രണ്ട് പ്രാവശ്യം ഉത്തരം അയച്ചിട്ടുണ്ട്.
0: അത് നമ്മള് വായിക്കാത്തോണ്ട്
1: വായിച്ചില്ലെങ്കിൽ രണ്ട് പ്രാവശ്യം
0: അതെ
1: അടുത്തില്ലെങ്കിലും കാണും വിചാരിച്ചിട്ട്.
0: അതെ,
1: ഓക്കെ. മീർട്ടി അടുത്തനാട്ടുകാര എല്ലാവരും ജമീല വി പി കാളികാവ് ആയിഷ അങ്ങാടിപ്പുറം, ആയിഷ അങ്ങാടിപ്പുറമാണ് ഫസ്റ്റ്
0: ഉത്തര അയച്ചത്. അതുപോലെ ഇത് ചോദ്യം ചോദിച്ചത് ജമീല സലാമായിരുന്നു. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് അവര് ആ കൂട്ടത്തിന്, ഒരു കുസൃതി ചോദ്യം കൂടെ ഉണ്ട്. അടിക്കും തോറും നീളം കുറയുന്നത് എന്ത്?
1: അടിക്കും തോറും
0: നീളം കുറയുന്നത് എന്താന്നുള്ളൊരു ചോദ്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സഫിയ അടപ്പാൾ, അൽഹംദുലില്ലാഹ് ഇവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു, ഇടിയും ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ നല്ല മഴയായിരുന്നു,
1: ഇവിടെ നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു.
0: ഞങ്ങൾക്ക് 2 മണി മുതൽ മഴയാണ്. ഇന്ന് ജുമാ കഴിഞ്ഞു, ആ 1.5 തുടങ്ങിയിട്ടുണ്ട് മഴ.
1: ഇവിടെ ഒരു
0: 3 മണി വരെ മഴ തന്നെയായിരുന്നു.
1: ഇവിടെ 2 മണിക്ക് ശേഷം മഴ പെയ്തു, പിന്നെ കുറച്ച് മുമ്പാണൊന്ന്.
0: ഷംനാദ് തലശ്ശേരി സൂറത്ത് എന്താ 100 നേരിയിട്ടുണ്ട്. 100 നേരിയല്ലേ, 100-ാമത്തെ നേരിയാണ്.
1: 100
0: നേരിയാണ്. അതുപോലെ ജമീല കുമരനെല്ലൂർ അസ്സലാമു അലൈക്കും പറഞ്ഞുണ്ട്. ഉമ്മുകൾ സുച്ചിറാമക്കളും സലാം പറഞ്ഞുണ്ട്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അപ്പോൾ ഒരു വെള്ളിയാഴ്ച നമ്മളിന്ന് ഇവിടെ പറഞ്ഞു അല്ലേ, ജുമാ കഴിഞ്ഞു, ഇന്നത്തെ ദിവസം ഇങ്ങനെ പോവുകയാണ്. ഇൻഷാല്ലാ നമുക്ക് സർവപദേശത്തിനുള്ള സമയവുമായി. അപ്പോൾ സർവപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ, എൻ്റെ ബാഗിനേക്കാൾ നല്ല ബാഗാണ് അവൻ്റേത്, എൻ്റെ വീടിനേക്കാൾ നല്ല വീടാണ് അവൻ്റേത്, എൻ്റെ ഡ്രസ്സിനേക്കാൾ നല്ല ഡ്രസ്സാണ് അവൻ്റേത്, എന്നേക്കാൾ നല്ല ഗ്ലാമറാണ് അവൻ. ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രാപ്പിലാണ്. ആ ട്രാപ്പിൻ്റെ പേര് കമ്പാരിസൺ ട്രാപ്പ് എന്നാണ്. നമ്മൾ നമ്മെ മറ്റുള്ളവരിലേക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നമുക്കൊരു അസംതൃപ്തി ഉണ്ടാവും. നമ്മൾ സൗന്ദര്യമില്ല, നമുക്കറിവില്ല, നമുക്ക് കഴിവില്ല, നമ്മുടെ വീട് ചെറുതാണ്, നമുക്ക് സൗകര്യങ്ങളില്ല, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സാറ്റിസ്ഫാക്ഷൻ്റെ ഓപ്പോസിറ്റ്. അത് പിന്നീട് മറ്റുള്ളവരോട് അസൂയയിലേക്കും തന്നോടുള്ള വെറുപ്പിലേക്കും ഒക്കെ നമ്മളെ നയിക്കും. അവിടെ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട സംഗതി എന്താണ്? എനിക്ക് ഇല്ലാതെ പോയതിൻ്റെ പട്ടികയല്ല ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്, മറിച്ച് പടച്ചവൻ എനിക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, കാശ് കൊടുത്താൽ പോലും നമ്മൾ നമ്മുടെ കാഴ്ചശക്തി കൊടുക്കുമോ? കേൾവി ശക്തി കൊടുക്കുമോ? സംസാരിക്കുന്ന നാവ് മുറിച്ച് തന്നാൽ നിനക്ക് 10 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ? അപ്പം നമ്മുടെ ബോഡിയിൽ പടച്ചോ നമുക്ക് തന്നത്, ഈ ഭൂമിയിൽ പടച്ചോ നമുക്ക് തന്നത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പിന്നെ അറിവിൻ്റെ രംഗത്ത്, പഠനത്തിൻ്റെ രംഗത്ത്, അങ്ങനെ എണ്ണി നോക്കൂ. വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നമുക്ക് ഏറ്റവും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു മെഡിസിൻ, വാട്ട് ഇസ് ദാറ്റ് മെഡിസിൻ? ആ മെഡിസിൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരന് ഉപദേശം കൊടുക്കുകയാണ്. എന്താണ്? വർദ്ദ ബിമാ ഖസമ അല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്, അല്ല എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കുന്നത്. ബിക്കോസ് വി ആർ ഇൻ എ എക്സാം ഹാൾ. എക്സാം ഹാളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മുടെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാം ഹാളാണ്, ഒരു പരീക്ഷണമാണ്. നമുക്ക് കിട്ടിയത് എന്ത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കിട്ടിയത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. കിട്ടാത്തത് എന്ത്, അവന് കിട്ടിയതെന്ത്, ഇവൾക്ക് കിട്ടിയതെന്ത്, ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കി നോക്കി നടന്നാൽ അവസാനം തൻ്റെ തൊട്ട് മുന്നിലുള്ള കുഴി കാണാതെ അതിലേക്ക് വീണു പോവും ആള്. മേലോട്ട് നോക്കിയാണെന്ന് എന്തായിരിക്കും അവസ്ഥ അല്ലേ. സോ ഏറ്റവും നല്ല പണക്കാരനാവാൻ എന്താണ് മാർഗം? വർദ്ദ ബിമാ ഖസമ അല്ലാഹു ലക് തകുന്നഗനന്നാസ്, അല്ലാഹു നിനക്ക് വീതം വെച്ച് നൽകിയതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക. നോക്കൂ, സ്വഹാബത്തൊക്കെ അവർക്ക് എന്താണ് ഉണ്ടായിരുന്നത്? അവരാരും ദുനിയാവിനെ കുറിച്ച് പരാതിപ്പെട്ടില്ലല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വികാരമുണ്ട്. അതെന്താ? സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിവായത്ത് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം ബലഹീനനായിരുന്നു, പണമില്ലാത്ത സാധുവായിരുന്നു. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം, അദ്ദേഹം പകർന്നു നൽകിയ ഹദീസുൻ നബവിയ്യ, അത് ഏറ്റവും വലിയ സംഭാവനയല്ലേ. സോ വി ഷുഡ് തിങ്ക് അബൌട്ട് അവർ സ്ട്രെങ്ത്. നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ആലോചിക്കുക, പടച്ചറബ് നമുക്ക് നൽകിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ച് ആലോചിക്കുക, എന്നിട്ട് അതിന് നന്ദി കാണിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. മറ്റെല്ലാ വേണ്ടാത്ത ചിന്തകളും വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഉപേക്ഷിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ അല്ലേ? അപ്പം നമ്മളെങ്ങനെ ഇതൊന്ന് പരിശീലിക്കാം. ഓരോ ദിവസം കിടക്കാൻ പോകുമ്പോഴും നമ്മൾ നമുക്കെന്ത് മിസ്സായി എന്ന് ചിന്തിക്കാതെ നമുക്കിന്ന് എന്തെല്ലാം കിട്ടി, അതാണ് നമ്മളിന്ന് ഓരോ ദിവസം കിടക്കാൻ പോകുമ്പോഴും ചിന്തിക്കേണ്ടത്. എന്നിട്ട് ഓരോന്നിനും പടച്ചവനോട് അൽഹംദുലില്ലാ എന്ന് പറയാം.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്, സർവോപദേശത്തിലൂടെ നമ്മൾ കേട്ടത്. നമുക്കറിയാം, നമുക്കൊക്കെയുള്ളൊരു പ്രശ്നമാണ് എന്ത്, ഒരാൾ കാണുമ്പോൾ അത് നമുക്കും വേണം ആഗ്രഹിക്കുക അല്ലേ. മിസ്റ്റർ സാറേ, നമുക്കൊക്കെ അങ്ങനെ തോന്നുന്നത് ഒരാൾ കുറച്ച് നല്ലൊരു വാഹനം കണ്ടേ അതുപോലത്തെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഇത്
1: നമ്മളെ താഴത്തുള്ളവരിലേക്കല്ലേ
0: അല്ലെ മുകളിലോട്ട്, ഇത് മനുഷ്യനുള്ളൊരു പ്രശ്നം എന്താ പറയുക. ഇതിനോട് നല്ലൊരു വിഷയം പറയുന്നുണ്ട്, മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് മനുഷ്യൻ്റെ. ഇപ്പോൾ ഏതൊരാൾക്ക് ചെറിയ മക്കൾ വരെ ടെൻഷൻ ടെൻഷൻ എന്ന് പറയുന്നത് അവരൊക്കെ പ്രശ്നം എന്താ പറയുക. നമ്മൾ സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കുന്ന നേരം രക്ഷിതാക്കൾ അവരിലേക്ക് കൊടുക്കുന്നൊരു ചിന്താഗതിയുണ്ട്, ഇനി ആ കുട്ടീനെ കണ്ടോ ഓൻ പഠിക്കുമ്പോൾ ഇനി എന്താ പഠിക്കാതെന്ന് ചോദ്യം. ആ അപ്പം എന്താ പറയുക, മക്കൾക്ക് പിന്നെ സ്വാഭാവികമായിട്ട് അവരിലേക്ക് വരുന്നത് എന്താ പറയുക, ടെൻഷനാണ്, ഞാനങ്ങനെ അല്ല, എന്തുകൊണ്ട് ഞാനിങ്ങനെ അല്ലെ, വേറൊരു കുട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ ഏതൊരു വിഷയമായാലും ഇത് അതുകൊണ്ട് തന്നെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് അള്ളാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നിസാരമായി തോന്നും എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ ഏറ്റവും അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധന്യൻ അല്ലെങ്കിൽ ഐശ്വര്യവാൻ എന്ന് പറയുന്നത് എന്താണ്, അള്ളാഹു തആല നമുക്ക് തന്നതിൽ തൃപ്തിപ്പെടാൻ കഴിയുമ്പോഴാണ്. ഇപ്പോൾ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ ഒന്നിൻ്റെ പിന്നെ ഒന്ന് ഈ പറഞ്ഞ ഭൗതികത പിന്നാലെ പോയിട്ട് ടെൻഷൻ മാറുന്നില്ല, കടങ്ങൾ കൂടുക. കാരണം ഒരാളെ വണ്ടി ഉണ്ടായാലും നല്ലൊരു വണ്ടി എടുക്കാണ്ട് ഇയാൾ എന്ത് ചെയ്യണം, പിന്നെ ലോൺ എടുക്കുകയാണ് നീ നമുക്ക്, അപ്പോൾ ടെൻഷൻ കൂടും. മനുഷ്യന്മാർക്കൊക്കെ പറ്റിയൊരു വിഷയം എന്താ പറയുക, ദുനിയാവിനെടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ചു. ഏ നമ്മൾ ശരിക്കും ദുനിയാവിനെ നിർത്തേണ്ടതെന്ന് വെച്ചാൽ, ഒരു കപ്പൽ യാത്രക്കാരൻ പോലെ, ഒരു കപ്പൽ നമുക്കറിയാം വെള്ളത്തിൽ കൂടിയാണ് പോവുക, ആ കപ്പൽ യാത്ര ചെയ്യണേ വെള്ളം വേണം, പക്ഷേ ആ കപ്പലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയാലോ കപ്പൽ മുങ്ങും. ഇതുപോലെയാണ് നമ്മളൊക്കെ ദുനിയാവിനെ കാണി, കപ്പലിനെങ്ങനെയാണ് വെള്ളം അതുപോലെ നമ്മളെ പുറത്ത് നിർത്തേണ്ടത്, നമ്മളെ ഉള്ളിലേക്ക് എന്ത് ചെയ്യരുത്, അത് കയറിയാൽ നമ്മൾ മുങ്ങും, നമ്മൾ മുങ്ങും, നമ്മൾ മുങ്ങുക നമ്മുടെ പരലോകം നമുക്ക് നഷ്ടമാവും. അപ്പോൾ അത് നമ്മളൊക്കെ ചിന്തിക്കാൻ ഓർത്തെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടറിയോ, വീണ്ടും നമ്മുടെ കൂടെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചാലോ, ഉമ്മു ഗുൽസു ചിറയമംഗലം. അപ്പോൾ അമീർ ടി അടുത്ത നാട്ടുകാര പങ്ക്, നമ്മൾ നേരത്തെ അദ്ദേഹം അയച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അറിവിനെക്കുറിച്ച്, പരിശുദ്ധ ഖുർആൻ പഠനത്തെക്കുറിച്ച്. അതിൻ്റെ തുടർച്ചയായിട്ട് പങ്കുവെക്കും തോറും വളരുന്ന നിധിയാണത്, പകർന്നു കൊടുക്കും തോറും പ്രകാശിക്കുന്ന ദീപമാണത്, അന്ധകാരത്തിൽ വഴികാട്ടുന്ന വെളിച്ചവും ജീവിതയാത്രയിൽ തുണയാകുന്ന കരുത്തുമാണത്. ധനം നിന്നെ ലോകത്തിനു മുന്നിൽ ഉയർത്തിയേക്കാം, അറിവ് നിന്നെ നിന്റെ തന്നെ ഉയരങ്ങളിലെത്തിക്കും. ധനം കൊണ്ട് പലതും സ്വന്തമാക്കാം, അറിവ് കൊണ്ട് സ്വന്തമാക്കാം വിവേകവും തിരിച്ചറിവും. പുസ്തകത്താടികളിൽ അറിവ് ഒതുങ്ങരുത്, ജീവിതത്തിലെ ഓരോ ചുവടുകളിലും അത് തെളിയണം. പഠിച്ചതെല്ലാം പ്രവൃത്തിയിൽ നിറയണം, നേടിയ ജ്ഞാനം
1: മറ്റുള്ളവർക്ക് വെളിച്ചമാകണം,
0: മറ്റുള്ളവർക്ക് വെളിച്ചമാകണം. പിന്നെ ആ ഇത്രയും കാര്യങ്ങളല്ലേ. ഇത് വളരെ ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഈ അറിവ് എന്ന് പറയുന്നത്. ഏതോ ഒരു പണ്ഡിതൻ്റെ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു കുള്ളനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഉമ്മ എല്ലാവരും ഇങ്ങനെ കളിയാക്കും. അപ്പോൾ ഉമ്മ മോഹനോട് പറഞ്ഞു തന്നാ, നീ പഠിച്ചോ, രാജാവ് അടക്കം എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ കാണാൻ കഴിയും, ഉമ്മവി ഭരണത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചിട്ട് ഈ പറഞ്ഞ രാജാവ് വന്ന് നിൽക്കുന്നുണ്ട്, ആ ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് അറിവ്. ഏത് വലിയ പണക്കാരനായാലും അറിവുള്ളവൻ്റെ
1: മുന്നില്
0: ഒന്നുമല്ല,
1: സമൂഹത്തിൽ
0: വില ഉണ്ടാവുക. സമൂഹത്തിൽ സമ്പത്തിനേക്കാളൊക്കെ അപ്പുറം ബഹുമാനിക്കപ്പെടും, സമ്പത്തോടുള്ളൊരു ബഹുമാനം ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം, ഉദാഹരണം പറയുമ്പോൾ ഒരു ടീച്ചർ, ഒരു അധ്യാപകന് എവിടെ പോയാലും റിട്ടയർഡ് ആയി കഴിഞ്ഞാലും അയാളെ അയാളെക്കാളും വലിയ ഉന്നതങ്ങളുള്ള ആൾക്കാർ ബഹുമാനിക്കും. എന്നാലൊരു പോലീസുകാരനെ, നമ്മൾ സമൂഹത്തിനിടയിൽ വലിയ പേടിയുള്ള ആളാണല്ലോ, അയാളോടുള്ള ബഹുമാനം അധികാരത്തിൻ്റെ പേരുള്ള ബഹുമാനം മാത്രമാണ്. അത് കഴിഞ്ഞ് അയാൾ റിട്ടയർഡ് ആയി പിന്നെ അയാൾക്കൊരു വിലയുണ്ടാവില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അറിവ് നേടുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പലപ്പോഴും കുറേ ആളുകളുണ്ട് അറിവ് കുറേ ഉണ്ടാവും, പക്ഷേ അതെന്താവില്ല, തിരിച്ചറിവില്ലാത്ത അറിവായി മാറലുണ്ട്. അങ്ങനെയാകുമ്പോഴും പ്രശ്നമാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നല്ലൊരു ഡോക്ടർ, അയാൾക്ക് വേണ്ടൊരു അറിവുണ്ട്, ഞാനിത് പഠിച്ച്, അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, പാവപ്പെട്ടവൻ വന്നാൽ ചികിത്സിക്കാം. ചില ആളുകൾ ചികിത്സിക്കാൻ ഭയങ്കര ഫീസ് വാങ്ങുന്ന ആളുകളുണ്ട്, അതുപോലെ മെഡിസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കമ്മീഷൻ വാങ്ങിയിട്ട് മെഡിസിൻ എഴുതുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഓർഡർ പോലും ഉണ്ട്, എന്ത് സർക്കാർ ഹോസ്പിറ്റലുകളിൽ അടുക്കള ഡോക്ടർമാർക്ക് പ്രത്യേക ഓർഡർ ഉണ്ട്, ജനറിക് നെയ്മ്, കമ്പനി പേര് എഴുതരുത്, മെഡിസിൻ്റെ ആ ഉള്ള ഇതെന്താ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എഴുതേണ്ടതെന്നൊക്കെ. പക്ഷേലും പല ഡോക്ടേഴ്സും ചെയ്യലുണ്ട്. ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചെറിയതായിട്ട് ഞാൻ പോയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ച്, രണ്ട് മെഡിസിൻ അവിടെ അയാൾ ആദ്യം തന്നെ പറഞ്ഞു രണ്ട് പുറത്തുനിന്ന് വാങ്ങാണ്ട് കണ്ടിട്ടോ എന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഒരു ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ ഷോപ്പ് പോയപ്പോൾ ഞാൻ പൊതുവേ എന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്പനി നോക്കലില്ല, എന്താണ് അതിലുള്ള കണ്ടൻറ്റ് എന്നാണ് നോക്കുക, അത് ഫാർമസിസ്റ്റ് എടുത്ത് തരും. അപ്പോൾ ഇയാൾ നോക്കിയിട്ട് ഇത് ഏതാ കമ്പനി ഇതിലുള്ള കണ്ടൻസ് എന്താണെന്ന് പോലും അറിയാം, കമ്പനീൻ്റെ അടുത്തില്ല എന്നുണ്ട്, അത് നിങ്ങൾ താമരശ്ശേരി തന്നെ പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഏതാ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമെന്ന്. അങ്ങനത്തെ സംസ്കാരമുള്ള ആളുകളുണ്ട് ഇപ്പോഴും. അത് എന്താ അറിയോ, ജനങ്ങൾ അതിന് ആകെ അഞ്ചണത്തിന് 260 rupees വില പറഞ്ഞത് അഞ്ച് കുളികൾക്ക്. ആ അപ്പോൾ നമ്മൾ പാവപ്പെട്ടവൻ, അതുപോലെ തന്നെ പാലങ്ങൾ ഉണ്ടാക്കുന്നത് പലതും പൊളിഞ്ഞു വീഴുന്നത് എന്തുകൊണ്ടാണ്, അത് കൃത്രിമത്വം കാണിക്കുമ്പോൾ. അത് അവർ നമ്മൾ തിരിച്ചറിവുള്ളവരായി മാറണം. അതുപോലെ ഷംനാഥ് ശംഷാദ് സരശ്ശേരി സലാം പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മളെ ജമീല കുമരൻ എന്നുള്ളവർ ഫോൺ ഓണാക്കിയപ്പോൾ ചോദ്യം കേട്ടത് ഉത്തരം വേഗം വായിച്ചു എന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ഏത് അടിക്കും തോറും നീളം കുറയുന്ന സാധനം, ജമീല വി പി സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചേരാട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മൂൽ കുൽസുച്ചിറയമംഗലം. പിന്നെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ് മിസ് എഫ് സാറിൻ്റെ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു, അന്നിപ്പം പ്രയാസമായിരിക്കും, മിസ് എഫ് സാറിന് തീരെ സൗണ്ടൊന്നുമില്ലെന്ന് തടുത്ത് നിർത്താം. അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ചുകഴിഞ്ഞാൽ
1: അടുത്തൊരു ചോദ്യം വീണ്ടും വന്നിട്ടുണ്ട്.
0: അതെ, അത് പിന്നെ പറയാം,
1: ഈ ചോദ്യത്തിന്റെ
0: ഉത്തരം വന്നിട്ട് നമുക്ക് പറയാം. അതുപോലെ അമീർ സാഹിബ് ഒരു അറബിയിലുള്ളൊരു ദേശുണ്ട്, അൽ മാലിയഫ്ന വൽ കുനൂസ് തറു തസൂൽ വൽ ഇൽമു യബ്ഖ വൻ നുഫൂസ് തനാൽ ലാ യസ്രിഖുൽ അഅദാഉ ഇൽമൻ ഫിൽ ഫതാ വലാ തമുദ്ദു ഇലൈഹി കഫ്ൻ വതനാൽ. കുറച്ചുകൂടി സൂം ചെയ്യണം അതല്ലേ, വതനാൽ വൽ ഇൽമു നർഖ ഇതിലേക്ക് എടുക്കാം. അത് ഒരു കവിതയാണ്, ഇൽമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് നമ്മളെ അമീർ സാഹിബ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം വേറാരുടെ ഒരു കവിത എന്തോന്നത് ബിനൂരിഹി തത്, അത് ഒന്നായിട്ട് ഇത് കൊണ്ട് കിട്ടുന്നില്ല, അക്ഷരങ്ങൾ ഇതിലേക്ക് മാറിയപ്പോഴേ. അറബിയിലാണെങ്കിലും എന്താ പറയുക, ഹർക്കത്തുകളിലൂടെ കൂടി അക്ഷരങ്ങളുടെ ഇത് പോയിട്ടുണ്ട്. ഏതായാലും ഇതാണ് ഒന്ന്, സമ്പത്തുകൾ അൽമാലിയഫ്ന വൽ കുനൂസ് തദൂൽ, സമ്പത്ത് നശിച്ചു പോവും. അതുപോലെ നിധികളൊക്കെ എന്ത് ചെയ്യും, തസൂൽ നീങ്ങിപ്പോയേക്കാം. പക്ഷേ വല്ലു എൽമെന്തിയും അത് ബാക്കിയാകും, വൻ നുഫൂസു തനാൽ ഹൃദയങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയില്ല. യസ്രിഖുൽ അദാഉ ഇൽമൻ, ശത്രുക്കൾക്ക് എന്ത് ചെയ്യാൻ ഇൽമിനെ കട്ടണ്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കവിത. ഫജഅൽ കിതാബക ലിൽ ഹയാത്തി മുഅല്ലിമ വൽ ഇൽമു നൂറുൻ വൽ ജഹാലത്തു ളലാലത്തുൻ, നീ നിൻ്റെ പുസ്തകത്തെ ജീവിതത്തിൻ്റെ ഒരു അധ്യാപകനാക്കുക. അതുപോലെ വൽ ഇൽമു നൂറുൻ ഇൽമ് അതെന്താണ്? വെളിച്ചമാണ്. വൽ ജഹാലത്ത് ദലാലത്തുൻ, അറിവില്ലായ്മ വിഡ്ഢിത്തം അതെന്താണ്? ദലാലത്തുൻ, എന്താ പറയുക, ഇരുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൽമ് നേടാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. മൻയർ യസ്റഉൽ ഇൽമ നഫീസൻ ബിഖൽബിഹി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കവിതേൻ്റെ കുറേ ഭാഗങ്ങളാണ് തോന്നുന്നുണ്ട്. ഏതായാലും ഇൽമ് നമ്മൾ നട്ടാൽ എന്ത് ചെയ്യുക, നമുക്ക് അതിൽ നിന്നുള്ള വിളവ് കുറേ നമ്മുടെ ജീവിതശേഷവും നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൽമിന് അതിൻ്റെതായ പ്രാധാന്യം നൽകുക. അപ്പോൾ നമുക്കേ നേരത്തെ നമ്മളീ പറഞ്ഞ അലി അമീർ സാഹിബിൻ്റെ പറഞ്ഞു, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ തോന്നുന്നു. ഫസ്റ്റ് ചോദിച്ചേ, കാരണം വേറെയും ചോദ്യങ്ങൾ കുറേ പെൻഡിങ് ഉണ്ടല്ലോ.
1: അടിക്കും തോറും
0: നീളം കുറയുന്ന സാധനം ആണി ആണി. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ടല്ലോ, തടുത്തു നിർത്താം വീശിയകറ്റാം പിടിച്ചു കെട്ടാനാകില്ല.
1: തടുത്തു നിർത്താം
0: വീശിയകറ്റാം പിടിച്ചു കെട്ടാനാകില്ല, അല്ലെ, പിടിച്ചു കെട്ടാൻ ഒക്കില്ല
1: ഒക്കില്ല.
0: അപ്പം അതെന്താന്നുള്ളതാണ്, അതൊരു കടങ്കഥയാട്ടോ. ഉസൃതി ചോദ്യം അല്ലേ. അതുപോലെ വേറെയൊരു ചോദ്യം വന്നിട്ടുണ്ട് അലി റദ്വാനുമായി ബന്ധപ്പെട്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം,
1: ഇതിന്റെ ഉത്തരത്തിന് ഇതിന്റെ ഉത്തരം പറഞ്ഞതിന് ശേഷം
0: ചോദിക്കാം. ആ ആണി നാരോ ഒരാൾ ഉത്തരവായിട്ടുണ്ട്, സൽമാൻ ഉദരമ്പലം. അതുപോലെ സലാം പറഞ്ഞിട്ടുണ്ട് റുക്സാന ബാലുശ്ശേരി. സഹൽപി ഇടപ്പലം സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്ത്. ഉമ്മ കുൽസു ചിറയമംഗലം, എത്ര നല്ല ഉപദേശം ആണ് മുനവർ സലാഹി പറഞ്ഞത് തന്നത്. ഉണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിക്കാതെയും ഇല്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കാതെയും ചെയ്യുന്ന മനസ്സ്
1: ഞങ്ങൾക്ക് കൊണ്ടുതരണമേ
0: റഹീമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ.
1: തന്നെ ജമീല,
0: കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ചോദ്യങ്ങളും ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ അറിവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ നമുക്കൊക്കെ വേണ്ടത് ഈ സർവ്വദേശത്ത് പറഞ്ഞല്ലോ മനസ്സിൻ്റെ വിഷയം, അത് നമ്മളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ താഴെയുള്ളവരിലേക്ക് നോക്കാനാണ്. എന്ന് മാത്രമല്ല, അള്ളാഹു താല നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാവണമെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടണം, അപ്പോഴേ നമുക്കത് തിരിയുള്ളൂ. അള്ളാഹു പറഞ്ഞല്ലോ, വൈൻ തുഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നടക്കില്ല. നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും കഴിഞ്ഞ കോവിഡ് കാലത്തുള്ള നമ്മുടെ ആളുകൾക്ക്, അതായത് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ നമ്മൾ നിന്നപ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കാലം നമുക്ക് കഴിഞ്ഞ് വീടുണ്ടല്ലോ. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ സമയത്തിൻ്റെ വിലയും നമ്മുടെ ബാക്കിയുള്ള ആരോഗ്യത്തിൻ്റെ വിലയൊക്കെ. ഇതുപോലെ നല്ലൊരു അസുഖം വന്ന് കിടക്കുമ്പോഴേ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകും. ഒരു ആക്സിഡൻറ്റ് പറ്റിയോ ഒക്കെ കിടക്കേണ്ടി വന്ന് പോയാൽ അള്ളാഹു താല നമ്മളെയൊക്കെ കാക്കട്ടെ. അതുപോലെ വടി ആയിരിക്കും ഓർ നെല്ല് കറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടിക്കും തോറും നീളം കുറയുന്നതിൻ്റെ
1: നമ്മൾ
0: പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഉത്തരം ആണിയാണ്. അതുപോലെ സെറീന കൂരാട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ.
1: തന്നെ ജമീല കുമാര നല്ലൂർ, ഇന്ന് കുട്ടികളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്.
0: ഇന്നത്തെ കുട്ടികൾ ഞങ്ങൾ രണ്ടും തന്നെ,
1: കുട്ടികൾ ഇന്നെന്താ ശ്രോതാക്കൾക്ക്
0: കുട്ടികൾ പ്രോഗ്രാമുകൾ അയക്കാം
1: അല്ലേ. നമുക്ക് നമ്പർ ഒന്ന് പറയാം,
0: 85 90 745 845
1: അല്ലേ, ഒന്നുകൂടി
0: 85 90 745 845 ഈ നമ്പറിലേക്കാണ് നമ്മുടെ കൂട്ടുകാരുടെ വോയിസുകൾ അയക്കേണ്ടത്. നമ്മുടെ കൂട്ടുകാർക്ക് വരാൻ പറ്റാത്ത ചെറിയൊരു മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് ചെറിയ പ്രയാസം വന്ന് എത്താന്ന് പറഞ്ഞ കുട്ടികൾ എത്തിയിട്ടില്ല.
1: ഓക്കെ,
0: അതെ. അതുപോലെ അസ്സലാം വലൈക്കും, മാഷാല്ലാ, അറിവ് ഇൽമുള്ളവൻ എവിടെയും വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ്? അബ്ദുൽ ഹമീദ് സി കെ. ഷംനാദ് ഖാൻ സലാം പറഞ്ഞിട്ടുണ്ട്. ജമീല വി പി കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, എന്തായിരുന്നു ചോദ്യം? പിടിച്ച് എന്താണ്, തടുത്തു വെക്കാം വീശി അകറ്റാം പിടിച്ച് കെട്ടാനൊക്കില്ല, അതിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട് ജമീല വി പി കാറ്റ് എന്നാണ് അയച്ചത്. ശരിയുത്തരമല്ല. അപ്പോൾ ശരിയുത്തരം വരുന്നു
1: പ്രതീക്ഷിക്കാം.
0: ഇൻഷാല്ലാ. ഹുസൈൻ വി എം ഉപ്പുകുളം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കോരിച്ചൊരിഞ്ഞു കൊണ്ട് ഇരിക്കുന്നു മഴ. അൽഹംദുലില്ലാഹ് എന്നാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മഴ. നമുക്കറിയാം ഇപ്പോൾ നല്ല ചൂടായിരുന്നു കുറഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ, ഇപ്പോഴാകുന്ന നല്ല തണുപ്പായി തുടങ്ങി. ഇനി എപ്പോഴാണ് ചൂട് വരിക നമുക്ക് പറയാൻ പറ്റൂല. പൊതുവേ വേൾഡ് ലെവലിൽ എൽനിനോ പ്രതിഭാസം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചൂട്. അതുമാത്രമല്ല, ഈ ചൂട് വന്നപ്പോഴേ നമ്മൾക്ക് ഫ്രാൻസിലൊക്കെ സംഭവിച്ചെന്നറിയോ, ആ ഒരു ചൂട് കാരണം ഒരു വിപ്ലവമാണുണ്ടായിട്ടിപ്പോൾ. കാരണം വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഒരു സമരത്തിന് അത് കാരണമായി. സ്കൂൾ തുറക്കുന്ന ടൈമിൽ ഈ ചൂട് കൂടിയപ്പം പഴയ സ്കൂളുകൾ അവിടെ ഉള്ള പലതും, അവിടെ എ സി വേണ്ട ആവശ്യമില്ല, പൊതുവെ തണുപ്പുള്ള സ്ഥലങ്ങളാണല്ലോ. പക്ഷേ ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കിട്ടാതെ വന്നതും ഒക്കെ അപ്പോൾ അവരിപ്പോൾ അതിൻ്റെ വില സമരവും പല സ്കൂളുകൾ കത്തിക്കുക വരെ ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്തകൾ കാണുന്നത്. ഇതും ഈ ഒരൊറ്റ പ്രതിഭാസം കൊണ്ടുണ്ടായതാണ് ചൂട്. അപ്പോൾ നമുക്കും ഇപ്പോൾ സഹിക്കുന്നതിലപ്പുറം ചൂട്, എന്ന് മാത്രമേ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് ചൂട് കാരണം തന്നെ, കരണ്ടില്ലാത്ത വിഷയങ്ങൾ. ഇനി കുറേ വിഷയങ്ങൾ നമ്മളൊക്കെ പ്രയാസത്തിലേക്ക് പോകാൻ പോകുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുക, കാരണം ഒന്ന് വേൾഡ് ലെവലിലെ യുദ്ധവും മറ്റുമായിക്കൊണ്ടുള്ള വിഭവങ്ങളുടെ ശേഷി കുറയാൻ പോവാണ്. വളമടക്കം നമ്മളൊക്കെ കാണുന്നത് ഇപ്പോൾ മാക്സിമം പോയി നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുക പെട്രോൾ ഡീസലാണ്, അതിനപ്പുറത്തേക്ക് വേറുണ്ട്. കൃഷിക്ക് വേണ്ട വളം യൂറിയ അടക്കം ഉണ്ടാക്കാനുള്ള കെമിക്കൽസ് പുറത്തുനിന്ന് വരണം നമുക്ക്. ഇതില്ലേ കൃഷി മുടങ്ങും. കൃഷിയില്ലാണ്ട് എന്താ സംഭവിക്കുക നമുക്കറിയാം. ഈ ഭക്ഷണ സാധനങ്ങൾക്ക് വില കുതിച്ചുയരും. അപ്പോൾ സാധാരണക്കാരനൊക്കെ പ്രയാസത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പം തന്നെ നമ്മളൊന്ന് ഒരു മുൻകരുതലെടുക്കുന്നത് എന്താവും, നമ്മളൊക്കെ അനാവശ്യമായൊരു ഭക്ഷണം വല്ലാതെ വേസ്റ്റാകുന്ന സ്വഭാവം ഉള്ള ആളുകളുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ വില അറിയാം. നമ്മൾ പണ്ട് കോവിഡ് കാലത്ത് ചക്കക്കുരുവിനൊക്കെ എന്ത് ഡിമാൻഡായിരുന്നു അറിയാം. ചക്കക്കുരുവിനെ കുറിച്ചൊക്കെ എൻ്റെ വൈഫ് കവിത വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേറെ ആർക്കും വേണ്ടാത്ത സാധനം ചക്കക്കുരു, പൂള. എന്നിട്ട് ആ കോവിഡ് കഴിഞ്ഞപ്പോയി നമ്മളോട് എല്ലായിടത്തും കപ്പ പൂള നട്ടു വെച്ചു. എന്നിട്ട് ആളുകൾ പറഞ്ഞു നിങ്ങൾ പറിച്ചുകൊണ്ട് പോയിക്കോളി, കിലോക്ക് ഒരു ഉറുപ്പ്യ തന്നാൽ മതി എന്നവരെ പറഞ്ഞു. കാരണം വാട്ട കോവിഡ് കഴിഞ്ഞ് സാധാരണ ജനങ്ങളൊക്കെ മാറിയപ്പോൾ പിന്നെ പൂള അവർ കുറഞ്ഞൊരു കാലം, കുറഞ്ഞൊരു കാലം എന്ത് ചെയ്തു, പൂളൊക്കെ കുറഞ്ഞ 10 rupees താഴെ പോയി. പിന്നീട് ഇപ്പോൾ വില കൂടി. എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ഒരു ആക്സിഡൻറ്റ് പറ്റി, മാങ്ങ പറിക്കാൻ പോയിരുന്നു പോണ്. ചെന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കുറേ ആളുകളുണ്ട് വന്നിട്ട്, എത്രയോ കേസ് ഇട്ടുകൾ വന്നിട്ടുണ്ട്. എന്ത് ചക്ക തളിയിടാൻ പോയിട്ട് ചക്ക തലയിലേക്ക് വീണു, ഷോൾഡറിലേക്ക് വീണു, അത് ഇതായിട്ട് കുറേ പരിക്കുപറ്റിയ ആളുകളുണ്ട്. അത്രയേറെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും പോയിക്കൂടായി ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണ സാധനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ദൂരത്ത് ഒഴിവാക്കുക. സാമ്പത്തികമായി നമ്മളൊരു അച്ചടക്കം ഉണ്ടാക്കുക. കാരണം പൊതുവെ വിശ്വാസിക്കുണ്ടാകേണ്ടതാണ് എന്ത്, ഈ മിതവ്യയം എന്ന് പറയുന്നത് പിശുക്കാനും പാടില്ല, അമിതമായി ഉപയോഗിക്കാനും പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഈ ഇബാദുർ റഹ്മാനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് പറഞ്ഞല്ലോ, അല്ലതിന് ഇത് അംഫഖു വലം യുസ്രിഫു വലം യഖ്തറു വക്കാന ബൈനദാരിക ഖവാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, പിടിച്ചു വെക്കുകയും ചെയ്യരുത്, അയച്ചു വിടുകയും ചെയ്യരുത്. അതിൻ്റെ നടുക്ക് മധ്യസ്ഥ നിലപാടിൻ്റെ ആളുകളായി നമ്മൾ മാറുക. കാരണം നമ്മൾക്ക് ഇനിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. അവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. മിസ്ഹദ് മോഹൻക്ക് ശബ്ദമടിച്ചോ, ഡോക്ടറെ കാണിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഉമ്മുകുൽ സുച്ചിറയമംഗലം. മിസ്ഹദ് സാറ് നിങ്ങളെ പറയണ്ടേ,
1: ശബ്ദം ഇല്ല, ഡോക്ടറെ കാണിച്ചിട്ടില്ല,
0: ജലദോഷമാണ്. അപ്പോൾ ഇപ്പോൾ അതിനുള്ള നാടൻ ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കാണിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ.
1: പിന്നെ ജമീല
0: മാഷാ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാ താങ്കൾ എങ്കിലും ഒന്ന് പാടിയാൽ മതി, ഞാൻ പാടിയാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ലൈവിൽ കുറേ ആൾക്കാർ കേട്ടിരിക്കുന്നില്ലേ, ഒരു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫീഡ്ബാക്ക് അയക്കാൻ പോലും ഉണ്ടാവില്ല. അതിപ്പം മൂളിയാ ശരിയാവില്ല. അപ്പോൾ റുക്സാന ഫയർ എന്ന് പറഞ്ഞിട്ട് ഉത്തരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ, ഉത്തരത്തിലേക്ക് എത്തിയില്ല, ഉത്തരത്തിൻ്റെ അടുത്ത് എത്തി.
1: അതെ, വല്ലാണ്ട് വിശദീകരിച്ചാലേ ഉത്തരം പറഞ്ഞു.
0: ഓ, കൊതുക് എന്ന് പറഞ്ഞിട്ടുണ്ട് ജമീല വി പി. പിന്നെ ആരാ കൊതുക് അല്ല, നമുക്ക് അതിന് ഉത്തരം അങ്ങ് പറഞ്ഞാലോ.
1: ഉത്തരം പറയാനുണ്ടല്ലേ,
0: ആ പുകയാണ്. അത് വേണ്ട നമുക്ക് എന്ത് ചെയ്യാം, തടുത്ത് ഇതാക്കാം, പിഴി തടുത്ത് നിർത്താം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം, ദിശ മാറ്റലൊക്കെ വീശിയായിട്ട്. പക്ഷേ പിടിച്ച് കെട്ടിയാണ് അവരെ, അത് മാത്രമേ നടക്കാം. തടുത്ത് നിർത്താൻ നമുക്ക് നല്ലൊരു വരിക്കോട്ടി തടുത്ത് നിർത്താം, ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് കവറിലൊക്കെ ആക്കി തടുത്തൊക്കെ വെക്കുക, പക്ഷേ പിടിച്ച് കെട്ടിക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. ഒരാളം പറഞ്ഞു.
1: അടുത്തൊരു ചോദ്യം ചോദിച്ചാലോ,
0: അടുത്ത ചോദ്യം ചോദിക്കാം.
1: അടുത്ത ചോദ്യം
0: നല്ലൊരു കുസൃതി ചോദ്യം ആയിരുന്നല്ലോ, വന്നിരുന്നല്ലോ, ആരായിരുന്നു അയച്ചത്, ഒറ്റ മിനിറ്റ് നോക്കട്ടെ. പിന്നെ ചോദ്യങ്ങൾ കുറേയെണ്ണം വന്നിരുന്നുണ്ടല്ലോ. മിസ് അബ്ദുല്ലാഹിൻ്റെ കാത അല്ല, മിസ് അബ്ദുല്ലാഹിൻ്റെ അലി അബ്ദുല്ലാഹിൻ്റെ കാതകൻ ആരാന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ വന്നോട്ടെ. അപ്പോഴേക്ക് നമുക്ക് ആ എപ്പോഴും വിശപ്പുള്ള രാജ്യമേത്, കുസൃതി ചോദ്യമാണ്.
1: എപ്പോഴും വിശപ്പുള്ള രാജ്യമേത്,
0: അതെ ഒരു കുസൃതി ചോദ്യമാണ്. രണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം
1: വളരെ
0: എളുപ്പം, രണ്ടും നല്ലൊരു എളുപ്പമാണ്. ഒന്ന് കുസൃതി ചോദ്യമാണ്, മറ്റേതും രണ്ടും എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നമ്മളൊക്കെ അറിയുന്നതും ഒക്കെയാണതും. ഇത് അലി ഈ പറഞ്ഞ അലി റഹ്മാന്റെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോഴേ കുറേ അലി റഹ്മാന്റെ ജീവിതവും നമ്മൾക്ക് കുറേ മാതൃകകൾ നൽകുന്നുണ്ടല്ലോ. ഒരു ഭാര്യയോട് എന്തെങ്കിലും ഒരു പിണക്കം വന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളത് വരെ അല്ലെങ്കിൽ നല്ല ജീവിതത്തിൽ കാണാം. അദ്ദേഹം പോയിരുന്ന് ചെയ്യുന്നുണ്ട്, പിണങ്ങി ചെറിയൊരു മാനസിക വിഷമം വന്നപ്പം പള്ളിയിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പോയിട്ട് അബു തുറാബ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നതും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. അവരുടെയൊക്കെ ദാമ്പത്യ ജീവിതമൊക്കെ നമുക്കൊരു പാഠമാണ്. അതുപോലെ അലിഖാൻ്റെ ധീരത, ഹിജറിൻ്റെ അവസരത്തിൽ അലിഖാൻ്റെ പ്രായം വളരെ ചെറുതാണ്. റസൂൽ ഹിജറ പോകുമ്പോൾ ഒരു യുവാവാണ്. അപ്പോൾ കുറേശ്ശികൾ വീടിന് ചുറ്റുമുണ്ടല്ലോ, എല്ലാ ഗോത്രക്കാരുണ്ട്, സർവ ആയുധ സന്നരായിക്കൊണ്ടാണ് റസൂലിൻ്റെ വീട് പറഞ്ഞത്. അലിഖാനോട് ബെഡിൽ കിടത്തിയിട്ട് റസൂൽ സഹോദരൻ എണീച്ച് പോകുന്നുണ്ട്. അലിഖാൻ നിർഭയനായി അവിടെ കിടന്നുറങ്ങി, രാവിലെ അവരെ മുന്നിലേക്ക് ഇറങ്ങി. ഇവർക്ക് ദേഷ്യം കൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാം അദ്ദേഹത്തിന്, പക്ഷേ അള്ളാഹു താലയുടെ കാവലുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ധീരത അവിടെ കാണാൻ കഴിയും. നമുക്കൊക്കെ എത്രത്തോളം അതിനൊക്കെ കഴിയുന്നുള്ളത് ചിന്തിച്ചാൽ മതി. അതുപോലെ അദ്ദേഹത്തിൻ്റെ അറിവ്, വളരെ വലിയ അറിവിൻ്റെ ഉടമയും കൂടിയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക നഹവിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അലി റഹ്മാനെ കുറിച്ചാണ്. അത്രയേറെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയും യുദ്ധങ്ങളിൽ പങ്കെടുത്ത്, ഹൈബർ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇമ്രാൻ പറയുന്നുണ്ട് എന്തറിയോ, ഞങ്ങളിൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലാണ് അധികാരം ആഗ്രഹിച്ചു പോയത്. കാരണം തലേ ദിവസം രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെയും റസൂലിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നാളെ ഞാൻ പതാക ഏൽപ്പിക്കും, അയാളുടെ ഇസ്ലാമിന് വിജയം ഉണ്ടാവുന്നു. ഇത് കേട്ടപ്പോൾ ഉമർദാൻ പറയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാത്രമാണ് ആ ഒരു അധികാരം കിട്ടാൻ ആഗ്രഹിച്ചത്, അത് ഈ ഒരു വിഷയത്തിലാണ്. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിൻ റസൂൽ ഇഷ്ടപ്പെടുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു, തിരിച്ച് അള്ളാഹുവിൻ റസൂലിനെ ഇഷ്ടമുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റും. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹം വിചാരിച്ചത് ഈ ഞാനായിരുന്നെങ്കിലൊന്നും ആഗ്രഹിച്ചു പോയെന്ന്. പിറ്റേന്ന് രാവിലെ അലി റഹ്മാനെ വിളിക്കുന്നുണ്ട്, എലിയെ എവിടെ നിൽക്കുന്നവരെ ചെങ്കണ്ണ് ബാധിച്ച് കിടക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ വിളിച്ചുകൊണ്ടെന്നും ഉമ്മനീര് പുരട്ടി അദ്ദേഹത്തിൻ്റെ അസുഖം മാറി. അദ്ദേഹത്തിലൂടെയാണ് ഹൈബർ ഇസ്ലാം വിജയിച്ചടക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊക്കെ
1: വന്നു തുടങ്ങി. അതായത് നമ്മൾ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരല്ലേ, എപ്പോഴും വിശക്കുന്ന രാജ്യം
0: അത് അമീർ സാഹിബ് ഫസ്റ്റ് ഉത്തരം അയച്ചു തോന്നുന്നല്ലേ,
1: അദ്ദേഹത്തിന്റെ ഉത്തരമാണ്, അത് കറക്റ്റ് ഉത്തരമാണ്.
0: ആണ് ശരി, ഉത്തരമാണ് അയച്ചത്.
1: ഉത്തരം പറയാല്ലേ?
0: ആ അത് പറയാം.
1: ഹംഗറി എന്നാണ് ഉത്തരം. അതന്നെ അതുപോലെ തന്നെ ഹുസൈൻ വി എം ഉപ്പുകുളം, സെറീന വി പി കൂരാട്, ജമീല വി പി കളികാവ്, റുക്സാന ബാലുശ്ശേരി, അങ്ങനെ റുക്സാന ഓക്കെ,
0: പിന്നെ ഒരാള് സെറി, ആ
1: അങ്ങനെ വേറെ കുറച്ച് ആൾക്കാർ എന്താക്കിയിട്ടുണ്ട്,
0: ഉത്തരങ്ങൾ
1: അയച്ചിട്ടുണ്ട്.
0: പിന്നെ അബ്ദുൽ ഹമീദ് സീക്കർ, മാഷാല്ലാ, ഏതോ ഒരാൾ പറഞ്ഞു ഇനി വരുന്ന 3 വർഷം വളരെ ദാരിദ്ര്യം കൂടുമെന്ന്, കണ്ട് നാം അതിനെ കരുതിയിരിക്കുക, ബാക്കി തവക്കൽ തആലല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുൻകരുതൽ എടുക്കണം. പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞതുപോലെ തവക്കൽ തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ചെയ്യണം. തവാക്കുലാവരുത് എന്നല്ലോ, തവക്കുലാവണമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റസൂൽ സ്വാർസനമ്മുടെ അടുക്കൽ ഒരാൾ വരുന്ന ഒട്ടത്തിന് കെട്ടാതെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്ന റസൂൽ ചോദിച്ചാൽ ഇനി അതിനെ കെട്ടാത്ത, ഞാൻ തവക്കൽ ചെയ്ത് കാണാം. അപ്പോൾ റസൂൽ അത് പറ്റൂല, ഇനി ചെയ്യാനുള്ള അതിനെ കിട്ടുക എന്നുള്ളതാണ്, എന്നിട്ട് തവക്കൽ ചെയ്യണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ അമിർട്ടി എടുത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ചെറിയത്തരം അയച്ചിട്ടുള്ളത് കേട്ടോ. രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, രണ്ടിൻ്റെ ചെറിയത്തരം അമീർ സാഹിബ് അയച്ചിട്ടുണ്ട്.
1: രണ്ടാമത്തെ ഉത്തരം ഫസ്റ്റ് ഉള്ളത്
0: ആരാ, അത് അമീർ ടി അമീർ സാഹിബ് ആണല്ലേ,
1: അല്ല
0: വേറെ ആരുണ്ടോ, ആ സഫിയ എടപ്പാളല്ലേ,
1: സഫിയ എടപ്പാളാണ്
0: ഓക്കെ ഫസ്റ്റ് ഉത്തരം അയച്ചിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അമീർ സാഹിബ് ഉണ്ട്. അതുപോലെ ജമീല വി പി മുൽജിം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, മുൽജം. പിന്നെ സെറീന വി പി കൂരാട്, അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറഞ്ഞിട്ടുണ്ട്. സെലീന തോട്ടശ്ശേരിയും അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ അവിടെയൊക്കെ ചരിത്രങ്ങൾ നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്, നമ്മൾക്കൊക്കെ ഒരു പാഠമാണ് ഈ അബ്ദുറഹ്മാൻ മുൽജിമിൻ്റെയൊക്കെ ചരിത്രം. കാരണം എന്താ അറിയോ, അദ്ദേഹം നല്ലൊരു പണ്ഡിതനായിരുന്നു. ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ മുൽജിൻ ഒരു നല്ല വിവരമുള്ള ഖുർആനൊക്കെ ഹിഫ്ലുള്ള ഒരു മനുഷ്യനായിരുന്നു. നമ്മൾക്ക് ചില ആളുകൾക്കൊക്കെ നമ്മൾ ഈ പറയുന്ന നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്, അഹങ്കാരം നമ്മളിലേക്ക് കയറി വരുന്നത്, നിഫാക്ക് വരിക എന്നുള്ളത്. റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത ഖൽബി അലാ ദീനിക എന്നുള്ള പ്രാർത്ഥന. ഇത് നമുക്കൊക്കെ ഒരു പാഠം. കാരണം എന്താ വെച്ചാൽ ഇയാൾ അലി റഹ്മാൻ്റെ സേനയിലുണ്ടായിരുന്ന അത്രയേറെ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ പിന്നീട് എന്ത് ചെയ്യാണ്, ഖവാരിജികളുടെ കൂടെ കൂടി, ഖവാരിജികളെ നമുക്കറിയാം, റസൂൽ പറഞ്ഞല്ലോ ഒരു ഫിത്നെ കുറിച്ച് പറഞ്ഞിട്ട്, നിങ്ങൾ ഓതുന്നതിൽ നല്ലോണം ഖുർആൻ ഓതുന്നത്, നിങ്ങൾ രാത്രി നമസ്കരിക്കുന്ന സഹാബത്തിനോട് പറയാണ് നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നതിനാൽ കൂടുതൽ രാത്രി നമസ്കരിക്കും, പക്ഷെ ഖുർആൻ തീരെ തൊണ്ടയിലേക്ക് നിന്ന് അങ്ങോട്ട് ഇറങ്ങൂല എന്നാണ്. അപ്പോൾ ഇത് എന്താ അറിയോ, അയാൾ പറഞ്ഞതുപോലെ മാറി അലി റഹ്മാൻ്റെ ഘാതകനായി മാറി. ഇതുപോലെ തന്നെ വേറൊരാളുണ്ട്, റജ്ജാൽ.
1: റജ്ജാൽ
0: അയാൾ സഹാബിയായിരുന്നു, റസൂലിൻ്റെ കൂടെ ദീൻ കൂടെ നിന്ന് ദീൻ പഠിച്ച, റസൂലിൻ്റെ വഴിയെ എഴുതിയിരുന്ന, അതുപോലെ തന്നെ അബൂബക്കറിന്റെ സേനയുടെ കൂടെ ഈ മുസൈലിമത്തുൽ കദാബിൻ്റെ അടുത്തേക്ക് ദാഴ്വത്തിന് വേണ്ടി പോവുക. ഔദ്യോഗികമായിട്ട് അബൂബക്കറിന് പറഞ്ഞയച്ച ദാഴിയാണ് എന്ന് പറയാം. അവിടെ എത്തി ദുനിയാവ് കണ്ടു. ഈ അബ്ദുറഹ്മാൻ ഇയാളുടെ മുസൈലിമയുടെ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിലേക്ക് ലയിച്ചു പോയതാണ്. പിന്നീട് ഇസ്ലാമിൻ്റെ ശത്രുവായി മാറി. അത് നമുക്കൊക്കെ എന്താ പറയുക, ഈ ദുനിയാവിൻ ഒന്നാമത്തെ ലക്ഷ്യമാകുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിപ്പോവാം. തെറ്റിപ്പോവാതിരിക്കണമെങ്കിലുള്ള ഏക മാർഗം പ്രാർത്ഥന തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയേറെ പ്രാർത്ഥിച്ചത് കാണാൻ കഴിയുമല്ലോ. റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക, അതുപോലെ റബ്ബന ഹബ് ലനാ മിൻ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ അറിയാം, വളരെ ഒരു അതിൻ്റെ ഒരു ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ആശയം മനസ്സിലാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. എങ്കിലേ നമുക്കതിലൊക്കെ കാര്യങ്ങൾ വെറുതെ തുള്ളതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിലപ്പുറം നമ്മൾ വളരെ ഗൗരവത്തെ തന്നെ മനസ്സിലാക്കി ആ അത്തരം പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. അധികാറുകൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾക്കുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഈ അധികാറുകൾ. രാവിലെയും വൈകുന്നേരങ്ങളിലുള്ള അധികാറുകൾ നമ്മൾക്കൊരു പ്രൊട്ടക്ഷനാണ്. അത് ഹസ്നുൽ മുസ്ലിം എന്നാണല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞത്, മുസ്ലിങ്ങൾക്കുള്ള പരിചയ. അപ്പം നമ്മളതിൻ്റെ ഈ ഒരു പരിചയ തന്നെയാണ് ആ നിലക്ക് നമ്മൾ കണ്ട് പഠിക്കണം. ഇബ്നു ഉമയ്യ
1: ഭാര്യയുടെ പേരെന്താണെന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
0: ഓക്കെ, ആ ചോദ്യം നമുക്ക് ചോദിക്കാം, കാരണം നമ്മളെ ചോദ്യങ്ങൾ ഇതുവരെ ഒരു പെൻഡിംഗ് ഇല്ലല്ലോ.
1: ഇല്ല.
0: ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ആരാണ് ചോദ്യം അയച്ചിട്ടുള്ളത്?
1: റഫീഖ് ടൈലർ
0: മാംഗ്ലൂർ. ഇതാണ് മിസ്അബ്ബിനു ഉമയ്യ റളിയല്ലാഹുവിന്റെ ഭാര്യയുടെ പേരാണ്.
1: വോയിസ് അയക്കേണ്ട നമ്പർ ചോദിച്ചിട്ടുണ്ട്.
0: 85 90 745 845. ഇതാണ് നമ്പർ. അപ്പം എന്ത് ചെയ്യുക, ആ നമ്പറിലേക്ക് വോയിസുകൾ അയക്കാം. 85 90 745 845 ഈ നമ്പറിലേക്കാണ് നമ്മുടെ വോയിസുകൾ അയക്കേണ്ടത്. നല്ല ക്ലിയർ സൗണ്ടിൽ ഖുർആൻ പാരായണം അല്ലാത്ത
1: എന്തും
0: പാട്ട് കഥ കവിത സംഭാഷണം വേണ്ട, അത് അതെ അധികാറുകളൊക്കെ പറ്റും ഇൻഷാല്ലാ. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് അയച്ചോളൂ ഇൻഷാല്ലാ. നമുക്ക് നല്ല പ്രോഗ്രാമുകൾ, നമ്മളെ കുറേ കുട്ടികളുണ്ട് നമുക്ക് കഴിവുള്ളേ, അവരെയൊക്കെ നമ്മൾ ഇതിലേക്ക് എത്തിക്കണം ഇൻഷാല്ലാ.
1: നമ്മുടെയൊക്കെ മക്കളുടെ വോയിസ് ഒക്കെ ഒന്ന് അയച്ചു.
0: അതെ, ഈ ശ്രോതാക്കൾക്ക് അവരുടെ പേര കുട്ടികളുടെയും കുട്ടികളുടെയൊക്കെ വോയിസുകൾ ഇങ്ങനെ വരുമ്പോൾ അത് ലോകത്തിലെ എല്ലാവരും കേൾക്കുന്നുണ്ടോ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേൾക്കുന്നുണ്ട്,
1: ആൾക്കാർ
0: കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ആവേശമായിരിക്കും, കാരണം വിദേശത്തു നിന്നൊക്കെ ഉള്ള ആളുകൾ, ഏത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നമ്മൾ ഉത്തര അയച്ചിട്ടുണ്ട്. ഒരാൾ ഫസ്റ്റ് ഉത്തര അയച്ചത് അമീർ ടി എടുത്തനാട്ട് കയറാം.
1: ഓക്കെ, ഉത്തരം നമുക്ക് പറയാം.
0: ശരി, ഉത്തരാണ് അയച്ചത്.
1: ഉത്തരം നമുക്ക് പറയാം, പക്ഷെ അതൊരു
0: രണ്ട് മിനിറ്റ് വരട്ടെ,
1: വരട്ടെ. ഷംനാദ് ഖാനും ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
0: ആ ഓക്കെ, ഇനി ആരെങ്കിലും അയക്കോ നോക്കാം,
1: ഉത്തരങ്ങൾ വരട്ടെ.
0: അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അപ്പോൾ നമുക്ക് പാഠക്കുറിപ്പ് കേട്ടു വന്നാലോ.
1: പാഠക്കുറിപ്പ് കേട്ടു,
0: പാഠക്കുറിപ്പിലേക്ക് പോവാം ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളിമീൻ. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയ വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, പാഠക്കുറിപ്പ് എന്ന ഇന്നത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് നീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇസ്ലാം നീതിയുടെ മതമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുകയും അവർക്ക് എല്ലാവർക്കും നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അവകാശങ്ങൾ ലഭിക്കുക എന്നത് കൃത്യമായി നിർദ്ദേശം വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതാണ് ഇസ്ലാം. ഇസ്ലാം അങ്ങനെ നമുക്ക് മുമ്പിൽ ആ കാര്യം പറയുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നീതിബോധം കാത്തി സൂക്ഷിക്കുന്നവരാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന നീതി എന്നാൽ എല്ലാ ആളുകൾക്കും ഓരോരുത്തരുടെ അവകാശങ്ങൾ പൂർണ്ണമായും അവർക്ക് വകവെച്ച് നൽകുക എന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സവിശേഷതകളായി പറഞ്ഞ വിഷയത്തിൽപ്പെട്ടതാണെന്ത് നീതി എന്നത്. അള്ളാഹു പറയാണ്, ഇന്ന അല്ലാഹ ലാ യുദ്ലിമു മിസ്ഖാല ദർറത്തിൻ വ ഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വ യുതി മിൻ ലദുൻഹു അജ്റൻ അദീമ. സൂറത്തു നിസാ അല്ലാഹു പറയുന്ന ഭാഗമാണ് അതിൽ. അള്ളാഹു പറയണേ, അള്ളാഹു ഒരു അണുവോളം അനീതി കാണിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു കൃത്യമായ നീതിയിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നു. ഇൻ തക്കു ഹസനത്തൻ, ഈ നന്മയാണ്, നന്മ ചെയ്തിട്ടാണ് ഒരാൾ വരുന്നതെങ്കിലോ, യുളാഇഫ് ഹാ, അതിനല്ലാഹു ഇരട്ടിയായി വർദ്ധിപ്പിക്കും. വയുത്തിമില്ലതുൻഹു അജ്റൻ അദീമ, എന്നിട്ട് അല്ലാഹു വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞ കൽപ്പന എന്താ, ഈ ഇത്തരുണത്തിലാണ് അല്ലാഹു സുബ്ഹാന തആല അവൻ്റെ കാര്യങ്ങളെ തീരുമാനിച്ച് വെച്ചത് എങ്കിൽ വിശ്വാസികളോടും അള്ളാഹു ആ നിലക്കുള്ളൊരു കൽപ്പന പറയണം. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക എന്നാണ്. അതാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന ആ ഒരു ഭാഗം. അപ്പം എന്താ അറിയോ, പിന്നെ അള്ളാഹു പറയുന്നത് എന്താ അറിയോ, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഇപ്പം ഒരു കൂട്ടം ആളുകളോടുള്ള അമർഷം, വെറുപ്പ്, നമുക്ക് അവരെ പറ്റൂല, നമുക്ക് അവരെ ഇഷ്ടമല്ല, ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവർക്ക് നൽകേണ്ട ഒന്ന്, നമ്മളായിട്ട് അവർക്ക് നൽകേണ്ട ഒന്ന് നൽകാതിരുന്നാൽ, അവരോട് കാണിക്കേണ്ട നീതി നമ്മൾ കാണിക്കാതിരുന്നാൽ എന്താക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് നമ്മോട് പറയണം. മറിച്ച് നിങ്ങൾ എഴുതിലു, നിങ്ങൾ നീതി കാണിക്കണം. ഹുവ അഖറബു ലിത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഏറ്റവും ഏറ്റവും നല്ലത്, ധർമ്മനിഷ്ഠയോടെ ഏറ്റവും അടുത്തത് നിങ്ങൾ നീതി കാണിക്കുക എന്ന കാര്യമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നീതി കാണിക്കുക എന്ന വിഷയമാണ്. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒരിക്കൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ, നുഅ്മാൻ ഇബ്നു ബഷീറിൻ്റെ ഉപ്പ ബഷീർ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം നബിയോട് എന്താ പറയണ അറിയങ്ങൾ, ഈ മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ നുഅ്മാനെ ചൂണ്ടി, ഈ മകന് ചൂണ്ടിയിട്ട് പറയണേ, എൻ്റെ ഈ മകന് ഒരടിമയെ ഞാൻ സമ്മാനമായി നൽകിയിട്ടുണ്ട്. അപ്പം നബി തിരിച്ചെന്താ ചോദിച്ചാൽ അറിയാമോട്ട്, നിൻ്റെ എല്ലാ കുട്ടികൾക്കും ഇപ്രകാരം നൽകിയിട്ടുണ്ടോ എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകും. ഇപ്പം ധാരാളം മക്കളിലുള്ള ഒരാൾ ഒരു മകന് മാത്രം അടിമയെ സമ്മാനമായി നൽകുമ്പോൾ നബി സ്വാഭാവികമായിട്ട് ചോദിക്കാണ് അവിടെ നീതി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന അർത്ഥത്തിലാണ് ആ ചോദ്യം. അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മറുപടി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി കാണിക്കുക എന്ന് നബി അവരെ അദ്ദേഹത്തോട് ബഷീർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്ന ആ നിർദ്ദേശത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മളൊക്കെ പല സമയങ്ങളിൽ നമ്മുടെ കൂട്ടുകാരെ കൂടെ കൂടുമ്പോൾ, വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ, നമ്മുടെ സ്കൂളിലെ മദ്രസയിലൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ മിഠായി വാങ്ങിക്കൊണ്ട് വന്നാൽ, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ, സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് നൽകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നൽകാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൂടുതൽ നൽകി എല്ലാവരുടെ മുമ്പൊന്നും, മറ്റുള്ളവർക്കൊക്കെ അത് പ്രയാസം ഉണ്ടാക്കും. അപ്പം നമ്മളെന്താണ്, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരാളായി മാറുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തൻ്റെ സ്വന്തം മകളുടെ വിഷയത്തിൽ ഒരു നബി എന്താ ആ നിലക്ക് പറഞ്ഞതായി എന്നത് കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കാണ്. മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, മഖ്സൂം എന്ന പേരിലൊരു ഗോത്രം, മഖ്സൂം ഗോത്രം, ആ ഗോത്രത്തിലെ സ്ത്രീ മോഷണം നടത്തിയപ്പോൾ, ആ സ്ത്രീ പിടിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ, പിന്നെ ഗോത്രക്കാർ ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇളവ് ലഭിക്കാൻ വേണ്ടി നബിൻ്റെ അടുക്കിലേക്ക് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്താക്കി പറഞ്ഞയച്ചു എന്നതാണ്. അപ്പോൾ നബിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചപ്പോൾ നബിൻ്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്ക, അദ്ദേഹം ഈ വിഷയം ഒന്ന് പറഞ്ഞു നബിനോട്, നബിയെ ഇങ്ങനെ ഒരു സ്ത്രീ മോശം നടത്തിയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് നബിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം കാര്യം ബോധിപ്പിച്ചു. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ മത നിയമത്തിലാണോ നീ ശുപാർശ ചെയ്യുന്നത് എന്നാണ്. അപ്പം ഒരാൾ മോഷണം നടത്തി അവിടെ തീരുമാനം എടുക്കേണ്ട കാര്യം അള്ളാഹു പറഞ്ഞ തീരുമാനമാണ്, മോഷണം നടത്തി അതിനുള്ള നടപടിയുണ്ട്. അപ്പം അള്ളാഹു ഒരു നടപടി പറഞ്ഞിട്ട് പിന്നെ അതിൽ വേറൊരു നടപടി പറയാൻ വന്നിരിക്കുകയാണോ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നീ ശുപാർശ പറയാൻ വന്നിരിക്കുകയാണോ എന്ന് എന്താക്കുന്നുണ്ട് അദ്ദേഹത്തോട് നബി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നബി പിന്നെ പറയുന്ന വാക്കെന്താ അറിയോ, ഈ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മാറ്റി വേറെ അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തതാണ് മുൻഗാമികളെ അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം എന്ന് നബി പറയണം. എന്നിട്ട് നബി പറഞ്ഞ വാക്കാണ് എന്ത്, ഈ വാക്ക് എന്ത്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ, മോഷണം നടത്തിയതെങ്കിൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മോഷണത്തിന് ഇസ്ലാം പറയുന്ന ഒരു ശിക്ഷാ നടപടിയാണ് അത് എന്നുള്ളതാണ്. അതൊരു ഇസ്ലാമിക രാജ്യത്ത് സ്വാഭാവികമായും ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുന്ന സ്ഥലത്ത് അതിൻ്റെ നീതി വ്യവസ്ഥയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ ലോകളിൽ നിയമങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചത്. റസൂൽ നമ്മൾ പറയുന്നത് സ്വന്തം മകളാണെങ്കിൽ പോലും ഞാൻ അത് തീരുമാനം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞൊരു തീരുമാനത്തെ നമുക്ക് മാറ്റി പറയാൻ അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ നീതി പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പറയുമ്പോഴും ഒരാളെ മാത്രം ഉയർത്തി പറഞ്ഞ് മറ്റുള്ളവരെ ഇകയ്ത്തി പറയുന്ന രീതി, ഒരു തെറ്റും ചെയ്യാത്തവരെ മോശത്തരത്തിന് അർഹതയില്ലാത്തവരെ മോശപ്പെട്ട ആളുകളായി ചിത്രീകരിക്കുകയും ആ നിലക്കൊക്കെ നമ്മുടെ സംസാരത്തിൽ ഒരു നീതിബോധം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ നമ്മളെല്ലാ സമയത്തും കാണിക്കണമെന്നുള്ളതാണ്. പിന്നെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണുള്ളത്, ഇവിടെ നീതി പാലിക്കുന്ന ആളുകൾ എല്ലാവരെയും ഒരേപോലെ കാണുന്ന, എല്ലാവർക്കും അവരവരുടെ അവരവരുടെ അവകാശം ഒരേപോലെ വെച്ചു കൊടുക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഒരു വലിയൊരു ഭാഗ്യം തരങ്ങളറിയോ. അള്ളാഹുവിൻ്റെ വലത് ഭാഗത്ത് നിശ്ചയം നീതി പാലിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു വലത് ഭാഗത്ത് പ്രകാശത്താലുള്ള മിമ്പറുകളിലായിരിക്കും അവരുണ്ടാകുക എന്നാണ് പരലോകത്ത്. അല യമീനി റഹ്മാൻ അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം വമാ വലു, നീ തങ്ങളുടെ വിധികളിലും കുടുംബത്തിലും തങ്ങളെ ഏറ്റെടുത്ത അധികാരങ്ങളിലൊക്കെ നീതി പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രകാശത്താലുള്ളൊരു മിമ്പർ അള്ളാഹു നൽകുമെന്ന് പറയുന്നു. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തും നമുക്കിതിൻ്റെ കൂടെ ചേർത്തി മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ നീതി പാലിക്കുന്ന ആളുകളായി മാറാൻ ശ്രമിക്കുക. ആ ഒരു നല്ല സ്വഭാവഗുണം ജീവിതത്തിൽ ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നീതി പാലിക്കുന്ന വിശ്വാസികളിൽ, സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കുറേ ആളുകൾ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ജമീല വി പി, അല്ല സോറി, ഹുസൈൻ വി എം എടുത്ത നാട്ടുകാര, പിന്നെ ഹംന ഹുസൈൻ വി എം, പിന്നെ ആരാണ്, സഫിയ എടപ്പാൾ, ആയിഷ കാക്ക, ഞങ്ങൾ ഇവരൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ട്. ഹംന ബിൻത് ജഹ്ഷ് എന്നുള്ളതാണ് ശരി ഉത്തരം. അതുപോലെ ജമീല വി പി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നബിയുടെ പിതാവ് അബ്ദുള്ള, അതിൻ്റെ കൂടെ ഒരു റാട്ട് ഉണ്ട്. ആ റാട്ട് എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേ ഒരു സഹാബി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ എൻ്റെ ഉപ്പ എവിടെയാണ്? നരകത്തിലാണ് സ്വർഗത്തിലാണ് അറിയാണ്ട് ചോദിച്ചാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു ഫിന്നാർ, നരകത്തിലാണ്. അപ്പോൾ ആ സഹാബി ഇങ്ങനെ വിഷം തിരിച്ചു പോകുമ്പോൾ റസൂൽ തിരിച്ചു വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇന്ന അബി വ അബാക്ക ഫിന്നാർ, എൻ്റെയും നിൻ്റെയും ഉപ്പ നരകത്തിലാണ്. അതെന്താ അറിയോ, ആ ഒരാളുടെ മകനായതുകൊണ്ടോ ഉപ്പയായതുകൊണ്ടോ ഒന്നും ചെയ്യില്ല, നാളെ പരലോകത്തൊരു നേട്ടവുമില്ല. വിശ്വാസം അള്ളാഹുൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട അടുത്ത് അള്ളാഹ്ക്കല്ലാത്ത ഒരാൾക്ക് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ആരാധനയുടെ എന്തെങ്കിലും ഒരു അംശം കൊടുത്താൽ അതോടുകൂടി എന്ത് ചെയ്ത് നരകം അയാൾക്ക് സാക്ഷ്യതാവും. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഉപ്പേൻ്റെയൊക്കെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയുടെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നരകത്തിലാണെന്ന്. പിന്നെ നമ്മളതെന്ത് ചെയ്യേണ്ടതില്ല, അവരെ നമ്മൾ വിശ്വാസികളാക്കാൻ മെനക്കെടേണ്ടതില്ല. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത്

0: നല്ല ഉഷാറായി പാടിയുണ്ട്. പേര് പറഞ്ഞില്ല, ആയിഷ കക്കേങ്ങാടാണ് അയച്ചത്. ഓക്കെ, അപ്പോഴേ നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് രണ്ടാളുകൾ ഉത്തരയച്ചിട്ടുണ്ട്. സെലീന തോട്ടശ്ശേരിയാറ, സഫിയ എടപ്പാള്. ആദ്യ ഉത്തരയച്ച സഫിയാണ്, രണ്ടാമത്തത് സെലീന
1: തോട്ടശ്ശേരിയാറ.
0: മദീനയിൽ എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പോൾ നേരത്തെ സാരോപദേശത്ത് അല്ല പാഠക്കുറിപ്പ് കേട്ടല്ലോ നീതിയെക്കുറിച്ച്. നമുക്കൊക്കെ ഇപ്പോൾ നമ്മളെ പൊതുവെ ചില രക്ഷിതാക്കൾക്കൊക്കെ വരുന്ന അബദ്ധമാണിത്. ചില പെൺകുട്ടികൾ, പെൺകുട്ടികളുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഉമ്മമാർക്ക് കെട്ടിയാൻ കഴിപ്പിച്ച് പറഞ്ഞാലൊക്കെ ഒരു സ്പെഷ്യൽ പരിഗണന പെൺകുട്ടികളോട് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ആൺകുട്ടികളോട്, ചില സ്ഥലത്ത് ആൺകുട്ടികളോട് പ്രത്യേക ഒരു പരിഗണന, അതൊക്കെ നമ്മളെ പരലോകത്ത് എന്ത് ചെയ്യുന്നറിയോ വലിയൊരു വിഷയമായി മാറും. കാരണം നമ്മളൊക്കെ ശ്രദ്ധിക്കണം നീതി പാലിക്കുക എന്നുള്ളത്. ഏത് വിഷയത്തിലായാലും നീതി പാലിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല വിവാഹത്തിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് എന്താണറിയോ, മസ്ലാ സുലാസ് റുബാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല, ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാൽ മതിയെന്ന്. വിവാഹത്തിനെക്കുറിച്ച് പറഞ്ഞ സുഹൃത്ത് നിസ്സായ വചനം തുടങ്ങുന്നത് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ കെട്ടിക്കൊള്ളി പറഞ്ഞു. പിന്നെ പറയുന്നതാണ് നീതി പാലിക്കാൻ കഴിയും, ഒന്നേ കെട്ടാവും. അതുപോലെ മക്കളെ വിഷയത്തിൽ പറഞ്ഞാൽ നീതി പാലിക്കണം. ഏത് വിഷയം എടുത്താലും നീതിയെക്കുറിച്ച് അള്ളാഹു തആല ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖസ്സിത്തീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹുക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹിൻ്റെ നീതിൻ്റെ ഒരു ഇതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരും, എന്നിട്ട് അള്ളാഹു തആല അടുത്തേക്ക് വിളിപ്പിക്കുന്ന, എന്നിട്ട് അള്ളാഹു തആല അയാളോട് സംസാരിക്കും, അയാളോട് പറയും ഇയാളുടെ തെറ്റൊക്കെ ചെയ്തില്ലേ, കുറേ തെറ്റുകൾ ഇങ്ങനെ സൂചിപ്പിക്കും. എന്നിട്ട് അള്ളാഹു തആല ആ മനുഷ്യനോട് ഇതൊക്കെ ഞാൻ നിൻ്റെ ദുനിയാവിൽ ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചു, ഞാൻ എൻ്റെ അവിടുന്ന് പുറത്തു തരുന്നു. അതാൻ്റെ ഒരു നീതി, അത് മാത്രമല്ല ഒരു തെറ്റുണ്ട്, അതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളെ ചെയ്തിരിക്കുന്നുണ്ട്. വെറുതെ നമ്മളെന്തെങ്കിലും ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല എന്ന് മാത്രമല്ല, നമ്മൾക്ക് ഇവിടെ നമ്മൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞു കാണാൻ കഴിയും. നമ്മളൊരു തിന്മ ചെയ്താൽ അത് നമ്മളായിട്ട് പരസ്യം ചെയ്യാൻ പാടില്ല. മനുഷ്യൻ തിന്മ ചെയ്തു പോവാം, മനുഷ്യനാണ് തെറ്റ് വന്നു പോകും, പക്ഷേ വന്നു പോയാൽ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് തൗബ ചെയ്യാം. പരസ്യപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യരുത്. രാത്രി റസൂൽ പറയുന്നത് രാത്രിയിൽ ഒരാൾ തെറ്റ് ചെയ്യും, എന്നിട്ട് പകരം അത് അയാൾ അള്ളാഹു തആല അത് മറച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അള്ളാഹു തആല മറച്ചു വെച്ചതിൻ്റെ ഇയാൾ പരസ്യപ്പെടുത്തും, അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തിന്മകൾ വന്നു പോയാലും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, പരസ്യപ്പെടുത്തുന്ന സ്വഭാവം നമ്മളുടെ ഉണ്ടാവരുത്. അതുപോലെ നീതി അക്കാര്യത്തിൽ വിശ്വാസികൾ എപ്പോഴും മുൻപന്തിയിലുണ്ടാവണം. സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും റസൂൽ പറഞ്ഞാൽ മൂന്നാൾ ഒരുമിച്ച് പോകുമ്പോൾ രണ്ടാൾ തമ്മിൽ സ്വഹാനം പറയുന്നത് മറ്റേ മാനസികമായി വിഷമിപ്പിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മൾക്കൊക്കെ നീതിയുടെ വക്താക്കളായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ വന്നു പോയ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരട്ടെ. ഇന്ന് നമ്മുടെ ലൈവ് ഇൻഷാല്ലാ ഇവിടെ അവസാനിക്കും, അടുത്ത ലൈവിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ഈവനിംഗ് ലൈവില് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ മിസ്സബ് കാരപ്പറമ്പ്,
0: ഞാൻ സൈനുൽ ആബിദ് മലോറം.
1: അസ്സലാമു
0: അലൈക്കും
1: വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

മഹാനായ ഇബ്രാഹിം നബിയുടെയും പൊന്നുമോൻ ഇസ്മായിലിൻ്റെയും ദൈവസമർപ്പണത്തിൻ്റെ ചരിതം ഈ വരികളിൽ കേൾക്കാം. അഹദോൻ്റെ തിരുകൽപ്പന. ആലാപനം അബ്ദുൽ വാസിഹ്.

0: ഓർമ്മ എന്ന പ്രോഗ്രാമിലൂടെ. ഇസ്ലാമിലെ ഇസ്ലാഹി പ്രസ്ഥാനം. ശബ്ദം നൽകുന്നു അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സത്യത്തിന്റെയും ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും ശരിയായ ദിശ കാണിച്ച് കേരളീയ മുസ്ലിങ്ങളെ സാമൂഹ്യ നവോത്ഥാനത്തിലേക്കും ഇസ്ലാമിക വൃത്തത്തിലേക്കും നയിച്ച പുരോഗമന പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ നേതാവായിരുന്നു കെ എം മൗലവി സാഹിബ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കെ എം മൗലവി സ്മാരക ഗ്രന്ഥം. ഇസ്ലാമിലെ ഇസ്ലാഹി പ്രസ്ഥാനം. എഴുത്ത് മൗലവി സി എച്ച് മുഹമ്മദ് ഷീറാസി. 15 മാസക്കാലം മാത്രമേ കെ എം മൗലവിയുടെ കീഴിൽ ഞാൻ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹത്തിൽ നിന്ന് വളരെയധികം അമൂല്യ വിജ്ഞാനങ്ങൾ എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഞാൻ സന്തോഷപൂർവ്വം പറയട്ടെ. മാത്രമല്ല, വിജ്ഞാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യ കഴിവ്, അതിരുകവിഞ്ഞ മതഭക്തി, ഇതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടനുഭവിച്ച് എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തോടുള്ള എൻ്റെ കടപ്പാടിനെ മുൻനിർത്തിയുള്ള എൻ്റെ ഈ പ്രവർത്തനത്തെ സർവശക്തനായ നാഥൻ ഒരു നല്ല പ്രവർത്തനമായി സ്വീകരിക്കട്ടെ. ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം ഇസ്ലാമിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്നതാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, കേരള മുസ്ലിങ്ങളുടെ ഇടയിൽ ഇസ്ലാഹി ആദർശങ്ങൾ പ്രചരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെപ്പറ്റി രണ്ടു വാക്കെങ്കിലും പറയുക എന്നതാണ്. അഖിലലോക പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പ്രപഞ്ചകർത്താവായ അള്ളാഹു മനുഷ്യലോകത്തിനാഗമാനം പ്രധാനം ചെയ്ത പരിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ട കർത്തവ്യം ഉലമാക്കളുടെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെട്ടത്. ഈ ഉലമാക്കളിൽ അഗ്രഗണ്യനാണ് ഓരോ നൂറ്റാണ്ടിലും ആഗതരാകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച മുജദ്ദിദുകൾ ഉണ്ട്. നിശ്ചയമായും അള്ളാഹു ഓരോ നൂറ്റാണ്ടിൻ്റെയും ആരംഭഘട്ടത്തിൽ ഈ ദീനിനെ പരിഷ്കരിക്കുന്നവരെ നിയോഗിക്കുന്നതായിരിക്കും. ഹദീസ്. ദീനിനെ പരിഷ്കരിക്കുക എന്നതുകൊണ്ടുള്ള വിവക്ഷ സമുദായത്തിൽ നുഴഞ്ഞു കയറുന്ന ബിദഅത്തുകളെയും ജാഹിലിയത്തുകളെയും ധ്വംസിച്ച് തലസ്ഥാനത്തെ ഇസ്ലാമിക ആചാരങ്ങളെയും സുന്നത്തുകളെയും ധർമ്മങ്ങളെയും പുനഃസ്ഥാപിക്കുക എന്നതാണ്. മൻ യുജദ്ദിദ് എന്നതിലെ മൻ മൗസുൽ മുഷ്തറക് ആയതിനാൽ ഏകവചനത്തിനും ബഹുവചനത്തിനും പറ്റുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒന്നിലധികം മുജദ്ദിദുകൾ, പരിഷ്കർത്താക്കൾ ഉണ്ടാകുന്നു എന്നതിന് വിരോധമില്ല എന്ന് വ്യക്തം. മുജദ്ദിദുകളുടെ ഇതപര്യന്തമുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഈ യാഥാർത്ഥ്യം നല്ലപോലെ തെളിയുന്നുണ്ട്. 1st century മുജദ്ദിദായി അഭിപ്രായ വ്യത്യാസമന്യേ എണ്ണപ്പെട്ടിരുന്ന ആളാണ് ഹസ്രത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അമവിയ ഖിലാഫത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽക്ക് തന്നെ നടന്നുവന്ന ലഅനത്ത് പരിപാടി, വെള്ളിയാഴ്ച ദിവസം ജുമാ പ്രസംഗവേളയിൽ അലിയിനെ ലഅനത്ത് ചെയ്യുന്ന സമ്പ്രദായം അദ്ദേഹം എടുത്തു കളയുകയും പകരം ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നഹ്ലിലെ ആയത്ത് ഓതുന്ന പരിപാടി നടപ്പിൽ വരുത്തുകയും ചെയ്തു. കുടുംബങ്ങൾ അന്യായമായി കൈവശം വച്ചിരുന്ന സ്വത്തുക്കൾ മുഴുവനും ബൈത്തുൽ മാലിലേക്ക് അദ്ദേഹം ഏൽപ്പിച്ചു. മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അമുസ്ലിങ്ങളുടെ ധനങ്ങൾ അവർക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചു. ഖിലാഫത്തിന് ഏകാധിപത്യത്തിൽ നിന്ന് വീണ്ടും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തി. അപ്പോഴാണ് അദ്ദേഹത്തെ സ്വകുടുംബം വിഷം കൊടുത്തു കൊന്നത്. 1st century മുജദ്ദിദായി എണ്ണപ്പെട്ട മറ്റൊരാളാണ് മഹാനായ ഹസ്രത്ത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. 2nd century പരിഷ്കർത്താക്കളിൽ പ്രധാനികൾ 4 ഇമാമുകളാണ്. അവരോരുത്തരും തങ്ങളുടെ കാലത്തെ ഭരണാധികാരികളുടെ താളത്തിനൊത്തു തുള്ളാതെ അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകചര്യയും മുറുകെ പിടിച്ച് ജീവിതം നയിച്ചവരും ലോകമുസ്ലിമിങ്ങളെ തദ്വിഷയത്തിലേക്ക് പ്രേരിപ്പിച്ചവരുമാണ്. നിലവിലുള്ള സ്വേച്ഛാധികാര പ്രമത്തതയ്ക്ക് കീഴ്വണങ്ങാതിരുന്നത് കാരണം അധികാരവർഗത്തിൽ നിന്നുള്ള തീവ്രമർദ്ദനങ്ങൾക്ക് അവർ വിധേയരായി. ഇമാം അബൂ ഹനീഫ പല പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ജയിലിൽ വെച്ചു തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടതും. ഒരു ഫത്വ കാരണം ഇമാം മാലിക്കിനെ ശരീരം മുഴുവൻ കരിതേച്ച് കുതിരപ്പുറത്ത് കയറ്റി തെരുവിലൂടെ സവാരി ചെയ്യിപ്പിച്ചു. കൂടാതെ കൊരടാവ് കൊണ്ടുള്ള അടിയും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹുഅൻഹു യമനിൽ നിന്ന് ബാഗ്ദാദ് വരെ കയ്യാമം വെച്ച് കൊണ്ടുപോവുകയുണ്ടായി. ഖുർആൻ സൃഷ്ടിയോ അല്ലേ എന്നുള്ള വാദപ്രതിവാദത്തിൽ പങ്കുവഹിക്കാതിരിക്കുന്നത് കാരണം ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ ഖലീഫ മഅ്മൂൻ വളരെക്കാലം ജയിലിലടച്ചു. മുത്തവക്കിലിന്റെ കാലത്താണ് അദ്ദേഹം ജയിൽ വിമുക്തനായത്. മുത്തവക്കിൽ അദ്ദേഹത്തെ അത്യധികം ആദരിച്ചു. 4 ഇമാമുകളിൽ ഓരോരുത്തരും ഖുർആനിലും ഹദീസിലും ഗവേഷണം നടത്തി ധർമ്മശാസ്ത്രം സൃഷ്ടിച്ചു. പക്ഷേ അവർ 4 പേരും ഏകസ്വരത്തിൽ പറഞ്ഞതിങ്ങനെയാണ്, ഹദീസ് സഹീഹായി വരുന്ന പക്ഷം അത് ഞങ്ങളുടെ മദ്ഹബാണ്. ഹിജറ 3rd century ആഗതരായ മുജദ്ദിദുകളിൽ ഒരാളാണ് ഇമാം അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യത്തിൽ ഒരു മുഅ്തസിലി ചിന്താഗതിക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്നും മാറി ഒരു പുതിയ ചിന്താപ്രസ്ഥാനം ആവിഷ്കരിച്ചു. അതാണ് അഷ്അരി ഇൽമുൽ കലാം, വാഗ്വാദശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന അഖീദ. മുഅ്തസിലികളുടെയും ഹംബലികളുടെയും മധ്യത്തിൽ കൂടിയുള്ള ഒരു ചിന്താഗതിയാണിത്. പിന്നീട് ഇമാം അവർകൾ ഈ അഭിപ്രായത്തെ വെടിഞ്ഞ് അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം സ്വീകരിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ അഖീദ. ഈ ആദർശം അനുസരിച്ച് എഴുതിയ കിതാബാണ് കിതാബുൽ ഇബാന അഥവാ കിതാബുൽ ഇബാന അൻ ഉസൂരുദ്ദിയാന എന്ന ഗ്രന്ഥം. ഇമാം അവർകൾ ഇസ്ലാമിൽ നുഴഞ്ഞു കയറിയ നവീന ജാഹിലിയത്തോടും ബിദ്അത്തുകളോടും തന്റെ തൂലിക കൊണ്ടും ജിഹ കൊണ്ടും സമരം ചെയ്തു. അത്തരം ഇത്തിക്കണ്ണികളെ ഇസ്ലാമിൽ നിന്ന് വെട്ടിയെറുത്ത് നശിപ്പിച്ചു. 4-ാം നൂറ്റാണ്ടിലെ പരിഷ്കർത്താവാണ് ഇമാം ഗസ്സാലി. അദ്ദേഹത്തിന്റെ കാലത്ത് വേറെയും ചില പരിഷ്കർത്താക്കൾ ഉണ്ടെങ്കിലും പ്രഥമവും പ്രധാനവുമായ സ്ഥാനമർഹിക്കുന്നത് ഇമാം അവറുകളാണ്. അദ്ദേഹത്തിന്റെ കാലത്തുള്ള സർവ്വ ഖുറാഫാത്തുകളോടും ജാഹിലിയത്തുകളോടും അദ്ദേഹം ധീരധീരം പോരാടി. അതുകാരണം ഫുഖഹാക്കളിൽ പലരും അദ്ദേഹത്തിന്റെ ശത്രുക്കളായി മാറി. ചിലർ അദ്ദേഹത്തിന് കുഫുർ എന്ന മുദ്രകുത്തി. അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളും അഗ്നിക്കിരയാക്കപ്പെട്ടു. അദ്ദേഹം എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ മുതലായ പല കിതാബുകളും ശേഖരിച്ച് തെരുവിൽ വാരിയിട്ട് കുതിരയെയും ഒട്ടകത്തെയും അതിന്മേൽ കയറ്റി ഓടിച്ചു. ഹാസിയായിസ് ഇബിനുസലാഹ് മുതലായവയാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ പ്രധാനികൾ. ചില ആലിമുകൾ ഇസ്ലാമിൽ നിന്ന് അദ്ദേഹത്തെ പുറന്തള്ളിയ വാർത്തയറിഞ്ഞപ്പോൾ കോപിഷ്ഠനായ ഒരു ശിഷ്യന് അദ്ദേഹം എഴുതിയയച്ച ഒരു കത്ത് ഫൈസലു തഫ്രിക്കത്തി ബൈനൽ ഇസ്ലാമി വസ്സിന്ദഖത്തി എന്ന ഗ്രന്ഥത്തിന്റെ മുഖവുരയിൽ ചേർത്തിട്ടുണ്ട്. അതിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: അസൂയയ്ക്കും ആക്ഷേപത്തിനും വിധേയനാവാത്തവൻ നിസ്സാരനാണെന്നറിയുക. കാഫിറെന്നും പിഴച്ചവനെന്നും പേരുകിട്ടാത്തവൻ ഹീനനാണെന്ന് ഗ്രഹിക്കുക. ഗ്രീക്ക് തത്വശാസ്ത്രം ഒരുതരം സൂഫിയാക്കളുടെ ചിന്താഗതി ലോകത്തെങ്ങും പ്രചരിച്ച ഒരുതരം ഫിഖ്, ഇവകളോടെല്ലാമായിരുന്നു അദ്ദേഹം സമരം ചെയ്തത്. 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദുകളിൽ ഒരാളായിരുന്നു ഷെയ്ഖ് മുഹൈദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ഭക്തിയിലും വിജ്ഞാനത്തിലും അദ്ദേഹം നിസ്തുലനായിരുന്നു. എത്രയോ അമുസ്ലിങ്ങൾ അദ്ദേഹം മുഖേന ഇസ്ലാമിനെ ആശ്ലേഷിച്ചു. ശിർക്കിനെയും ബിദ്അത്തുകളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കുന്ന കാര്യത്തിൽ ആയുഷ്കാലം മുഴുവൻ ചെലവഴിച്ച ഒരാളാണ് അദ്ദേഹം. സൃഷ്ടാവിനെയല്ലാതെ മറ്റൊരാളെയും ഒരു കാര്യത്തിലും ആശ്രയിക്കാൻ പാടില്ലെന്നും അവനോടല്ലാതെ മറ്റൊരാളോടും പ്രാർത്ഥിക്കരുതെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അള്ളാഹുവിനെയല്ലാതെ അവലംബമാക്കരുതെന്നും അവനോടല്ലാതെ സഹായം തേടരുതെന്നും ഫുത്തുഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചതായി കാണാം. 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പരിഷ്കർത്താവാണ് ഇമാം മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിക പ്രവർത്തനം പ്രധാനമായും നടത്തിയത് ഇന്ത്യയിലാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഖുത്ബുദ്ദീൻ ബുഹത്തിയാർ കഅക്കിയും ഖുത്ബുദ്ദീന്റെ ശിഷ്യനായ ഫരീദുദ്ദീൻ കെഞ്ച് ശേഖറും അദ്ദേഹത്തിന്റെ ശിഷ്യനായ നിസാമുദ്ദീൻ ബദായുനിയും നടത്തിയ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഫലമായിട്ടാണ് പാകിസ്ഥാനിൽ 8 കോടിയും ഇന്ത്യയിൽ 4 കോടിയും മുസ്ലിങ്ങൾ ഉണ്ടാകാൻ ഇടയായതെന്ന് മൗലാന അബുൽ ഹസൻ അലി നദ്‌വി മുഖ്തിറത്തുൽ അദബ് എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം അൽ ബഅസുൽ ഇസ്ലാമി എന്ന നാമധേയത്തിൽ ഒരു അറബി മാസിക നടത്തിവരുന്നുണ്ട്. ഒരു വലിയ മതപണ്ഡിതനും ഇന്ത്യയിലെ ഏറ്റവും വലിയ അറബി സാഹിത്യകാരനുമാണ് അലി നദ്‌വി.
0: മാഷാഅല്ലാ, ജസാകുംല്ലാഹു ഖൈറൻ കസീറൻ. ഇപ്പോൾ നാം കേട്ടത് ഓർമ്മ, ഇസ്ലാമിലെ ഇസ്ലാഹി പ്രസ്ഥാനം. മൗലവി സി എച്ച് മുഹമ്മദ് ഷിറാസിയുടെ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കിഡ്നി തകരാറുകൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായി മാറ്റിയെടുക്കാം, അറിയാം ഈ ലളിതമായ ടെസ്റ്റ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ഡോക്ടർ മുഹമ്മദ് സലീം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ. കിഡ്നി എന്ന് പറയുന്ന ഒരു അവയവം വളരെ അത്ഭുതകരമാണ് കേട്ടോ. അത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളെയും കേടുവരുത്തുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വരാത്തടത്തോളം കാലം അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു ലക്ഷണവും പുറത്ത് ഈ വ്യക്തിക്ക് ഉണ്ടാകുകയുമില്ല. അതാണ് അതിൻ്റെ അത്ഭുതം. അതുകൊണ്ടാണ് CKD എന്ന് പറയുന്നത്, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന ഒരു സൈലൻറ്റ് കില്ലർ എന്ന് അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ എങ്ങനെയാണ് ഈ കിഡ്നിക്ക് അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡോക്ടർമാരടുത്ത് ചെല്ലുമ്പോൾ അത് എഴുതിത്തരും, അവർ പ്രിസ്ക്രൈബ് ചെയ്യും, ഇന്ന ഇന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തു വരണം എന്ന്. പക്ഷെ നമ്മൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ടെസ്റ്റ്, അതായത് യൂറിൻ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ അറിയണം. അത് മൂത്രത്തിൽ ചെയ്യുന്ന ടെസ്റ്റാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് ഇനി ആരാണ് ചെയ്യേണ്ടത്? പ്രമേഹ രോഗം നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ പ്രഷർ, BP മരുന്ന് കഴിക്കുന്ന ആളുകൾ വർഷങ്ങളായിട്ട് കഴിക്കുന്നുണ്ട്, അവരും ഇത് ചെയ്തിരിക്കണം. പിന്നെ സാധാരണ ഡോക്ടർമാരും അല്ലെങ്കിൽ ആളുകൾക്കും അറിയുന്നത് സീറം ക്രിയാറ്റിൻ എന്ന ടെസ്റ്റാണ്. പക്ഷേ ഈ സീറം ക്രിയാറ്റിനുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അത് കിഡ്നിയുടെ നല്ലൊരു ഭാഗത്തെ ബാധിച്ചതിന് ശേഷം മാത്രമേ ഈ സീറം ക്രിയാറ്റിൻ ഉയർന്നു വരികയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് വളരെ നേരിയ തോതിൽ തന്നെ കിഡ്നിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ കിഡ്നിയിലൂടെ അല്ലെങ്കിൽ മൂത്രത്തിലൂടെ പുറത്തു വരുന്ന പ്രോട്ടീൻ, അതിൻ്റെ നേരിയ അളവ് പോലും ഈ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം ഇനി എന്തായാലും അങ്ങനെ കണ്ടെത്തിയാലുള്ള ഉപകാരം എന്താണ്? കണ്ടെത്തിയാൽ നമുക്ക് പ്രമേഹമുള്ള ആളാണെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ കർശനമായ നിർദ്ദേശം കൊടുക്കാം. അതുപോലെ പ്രമേഹമല്ല, ഇനി പ്രഷറാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ട മരുന്നുകൾ, ആൾ കഴിക്കുന്ന മരുന്ന് പറ്റില്ലെങ്കിൽ വേറെ മരുന്ന് കഴിക്കാം, കൺട്രോൾ ചെയ്യാം. മാത്രവുമല്ല, ഈ ഒരു പ്രക്രിയ തിരിച്ച് ആ കിഡ്നിയെ നോർമലാക്കാനുള്ള മരുന്നുകളും ഉണ്ട്. അത് നമുക്ക് കഴിക്കാൻ പറ്റും, കഴിക്കാനൊരു ഒരു ചാൻസ് നമുക്കവിടെ കിട്ടും. സാധാരണ അത് കിട്ടാറില്ല. കാരണം ഈ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അറിയുന്നത് ക്രിയാറ്റിൻ കൂടുമ്പോൾ മാത്രമാണ്. ആ സമയത്ത് നമുക്ക് ഒരു അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കോ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർക്കോ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ, അവരെ കൊണ്ടെല്ലാം ഇത് നിർബന്ധമായിട്ടും ചെയ്യിക്കണം. അത് ആണ് ഈ ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നമുക്ക് പറയാനുള്ളത്.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ. കിഡ്നി തകരാറുകൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായി മാറ്റിയെടുക്കാം, അറിയാം ഈ ലളിതമായ ടെസ്റ്റ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് സലീം.
0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ.

0: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പരലോകമില്ലെന്ന് പറയുന്നവരോട്. ഇൻസൈറ്റിൽ നമ്മോട് സംസാരിക്കുന്നത് ജസീൽ കൊടിയത്തൂർ.
2: പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന, പ്രത്യേകിച്ചും പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത, ജീവിതം ഒന്നേയുള്ളൂ, അത് കഴിഞ്ഞാലെല്ലാം അവസാനിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത്തരം ആളുകളോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇത്രമേൽ വിശാലമായൊരു പ്രപഞ്ചം, ഒന്നുമില്ലായ്മയിൽ നിന്നും ആ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ള ഈയൊരു മഹാപ്രപഞ്ചത്തിന് അതിനൊരവസാനമുണ്ട് എന്നും ആ സൃഷ്ടാവ് തന്നെ പറയുകയാണ്, ഈ ഭൂമിലോകത്ത് ജീവിച്ചിട്ടുള്ള കോടാനുകോടി മനുഷ്യരൊക്കെയും വീണ്ടും ഒരിക്കൽ കൂടി ജീവിപ്പിക്കപ്പെടുമെന്നും പറയുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അവന് ഓൾറെഡി ഇവിടെ സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ശേഷിപ്പിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുന്നതിന് എന്താണ് പ്രയാസമുള്ളത്? അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധ ഖുർആൻ റബ്ബിൻ്റെ കലാമാണ്. ആ കലാമിൽ നമ്മൾ കാണുന്ന ഒരുപാട് ആയത്തുകൾ, വചനങ്ങൾ ഈ അന്ത്യനാളിൻ്റെ സത്യത്തെക്കുറിച്ച് അത് ഉറപ്പാണെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ആ ചരിത്രങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാന തആല സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുകയാണ്, വലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് അവിടെ അഥവാ ഭൂമിയിൽ താമസസ്ഥലവും അതുപോലെ തന്നെ വമത വിഭവങ്ങളുമുണ്ട്. പക്ഷേ ആ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് അത് ശാശ്വതമാണ് എന്ന് പറയുന്നില്ല, ഇലാഹീൻ, ഒരു സമയം വരെ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭൂമിയിലൊരു നിശ്ചിത കാലം വരേക്കും അവിടെ താമസസ്ഥലവും വിഭവവുമുണ്ട്. ആദം നബി അലൈഹി സ്വലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പോലും ഈ ലാസ്റ്റ് അന്ത്യനാളിനെക്കുറിച്ച്, ആ ഒരു അവധിയെക്കുറിച്ചിട്ടാണ് അള്ളാഹു ആ സമയത്ത് പോലും സൂചന നൽകുന്നുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ അന്നസാഅത ആതിയതുൻ ലാ റൈബ ഫിഹ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ഒരു ആശയത്തെ ഉണർത്തുന്ന വിവിധ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ അന്ത്യനാളെന്ന് പറയുന്നത് അസാഅ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും, ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നു വഅന്നല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ, അള്ളാഹു ഖബറുകാളികളെ അല്ലെങ്കിൽ ഖബറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ആണ് യഥാർത്ഥ ജീവിതമെന്നും, അവിടെ നമ്മൾ ഈ ദുനിയാവിൽ ഭൂമിലോകത്ത് ചെയ്തു കൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പരീക്ഷണ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വതിനും മറുപടി പറയണമെന്നൊക്കെ വിശ്വസിച്ച് കഴിയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദവും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു സബയിൽ വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനമായിട്ട് പരിചയപ്പെടുത്തുന്നു, വഖാല അല്ലദീന കഫറു ലാ തഅതീന സാഅ, അവർ പറയാണ് ഞങ്ങൾക്ക് അന്ത്യസമയം വന്നെത്തുകയില്ലെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. ഖുൽ ബല വറബ്ബി, നബിയെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, അത് നിങ്ങൾക്ക് വന്ന തുക തന്നെ ചെയ്യും, ലത്ത് തിയന്നക്കും എന്നാണ് ആ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ശേഷം പറയുന്നു, അവിടെ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടുത്താത്ത യാതൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സൂറത്തു മുജാദിലയിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ യബഅസുഹുമുല്ലാഹു ജമീഅ, അള്ളാഹു അവരെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവൻ അവരെ അറിയിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അതേപ്പറ്റി ഖുർആൻ പറയുന്നത്, അള്ളാഹു പറയുന്നത് അറിയോ, അഹ്സാഹുല്ലാഹു വനസൂഹ്, അഹ്സാഹുല്ലാ, അള്ളാഹു എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്, കൃത്യമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എല്ലാം രേഖയിൽ സ്പഷ്ടമാണ്, ക്ലിയറാണ്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വനസുഹു, അവരത് മറന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവനാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള വിഷയം അത് രേഖപ്പെടുത്തുന്നു. അതിനനുസരിച്ച് തുലാസ് കൃത്യമായി ഏർപ്പെടുത്തിയിട്ട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കാതെ നീതിപൂർവകമായി ഇവിടെ ജീവിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിനനുസരിച്ചുള്ള പ്രതിഫലവും നൽകുന്നു. ശിക്ഷയാണെങ്കിൽ അതും നൽകുന്ന ഒരു ലോകമാണ് വരാനുള്ളത്. അതാണ് സൂറത്തു സബയിലെ അടുത്ത വചനത്തിൽ, 4-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്, ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തും വറിസ്ഖും കരീം. ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക്, അത്തരക്കാർക്ക് അവൻ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിവസം അഥവാ വിചാരണ ദിവസവും അതിനുശേഷമുള്ള പരലോകവും അവൻ സംവിധാനിച്ചിട്ടുള്ളത്. നന്നായി ജീവിച്ചവർക്ക് നന്നായി ജീവിക്കാനുള്ള, പരലോകത്ത് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കാൻ. ഇവിടെ ജീവിതത്തെ എൻജോയ്മെൻ്റായി കണ്ട് ജീവിതമൊന്നേയുള്ളൂ എന്ന് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ കൂടി അതിലെ രസത്തിലും അതിൻ്റെ ആസ്വാദനത്തിലും ഒഴുകിയിട്ട് റബ്ബിൻ്റെ കൽപ്പനകളെ തീരെ അനുസരിക്കാതെ ഒഴിവാക്കി നടന്ന ആളുകൾക്ക് അവിടെ യാതൊരുവിധ സുഖവും ഉണ്ടാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിസീന ഉലൈക ലഹും അദാബും മിൻ റിജ്സിൻ അലീം. സൂറത്തു സബയിലെ 5-ാമത്തെ വചനമാണ്. നമ്മെ തോൽപ്പിച്ച് കളയുവാനായി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കുന്നതിന് ശ്രമിച്ചവരാരോ അവർക്കത്തെ വേദനാജനകമായിട്ടുള്ള കഠിന ശിക്ഷയുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം എന്ന് പറയുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഈ ദുനിയാവ് അത് പരീക്ഷണ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്ത് പരലോകം എന്നുള്ളത് വരാനുണ്ട്, അത് വരിക തന്നെ ചെയ്യും. ഇവിടെ ഈ ദുനിയാവിൽ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയവനും ഇവിടെ നൽകാവുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ ആ വധശിക്ഷ ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ അയാൾ ചെയ്തു കൂട്ടിയതിനുള്ള അത്ര അളവിനുള്ള ശിക്ഷ പിന്നീട് എവിടെ നിന്ന് നൽകും? അവിടെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ലോകം വേണമെന്ന് പറയുന്നത്. നന്മ ചെയ്ത് റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർ തമ്മിൽ നടത്തുന്ന വാക്കുകൾ പോലെയല്ല, കരാറ് പോലെയല്ല, അത് പൂർണ്ണമായി പാലിക്കപ്പെടുന്നതാണ്. പരലോകമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ മറ്റൊരു വചനം കൂടി നമ്മൾ മൻസൂറത്തുൽ ജാസിയയിലെ 32-ാമത്തെ വചനം, വഇദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്സാഅതു ലാ റൈബ ഫീഹ ഖുൽതു മാ നദ്രി മസ്സാഅ. അവർ പറയുന്ന വാചകമാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്നും ആ അന്ത്യസമയമാകട്ടെ അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും പറയപ്പെട്ടാൽ നിങ്ങൾ പറയാണ് മാ നദ്രി മസ്സാഅ, സാഅത്ത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല, അന്ത്യസമയമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇന്നതൊന്നു ഇല്ല ലന്ന, അങ്ങനെയൊക്കെ ഒരു ഊഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒമാ നഹ്നു ബിമുസ്തഖിനീൻ, ഞങ്ങൾക്കത് യഖീനില്ല, ഉറപ്പില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് യഖീൻ ഉറപ്പുള്ളതാണ്, ഈ ജീവിതം എത്രമേൽ സത്യമാണെന്നോ എത്രമേൽ ഉറപ്പുള്ളതാണോ അതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമാണ്, ഉറപ്പുള്ളതാണ് ഈ ജീവിതത്തിനപ്പുറമുള്ള, മരണത്തിനും അപ്പുറമുള്ള ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പരലോകം കണ്ട് പണിയെടുക്കണം. ആ പരലോകമില്ലെന്ന് പറയുന്നവരോട് കൃത്യമായി പറയാനുള്ളത്, കൃത്യമായ നീതി പാലിക്കപ്പെടാൻ പിന്നെ എവിടെ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ആ ഒരു ലോകം വരാനുണ്ട്, അത് ആത്യത്തുൻ ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ലോകത്ത് വിജയിക്കണമെങ്കിൽ പ്രപഞ്ചനാഥനായ സുബ്ഹാനഹു വതആല, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അത് പരമാവധി പുലർത്തി ജീവിക്കുന്നവർക്കാണ് അവിടെ വിജയമുള്ളത്. ആ വിജയം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹിദായത്ത് എന്ന് പറയുന്ന അത്രമേൽ വലിയ അനുഗ്രഹം അള്ളാഹു എല്ലാവർക്കും നൽകുകയും അത് നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. പരലോകമില്ലെന്ന് പറയുന്നവരോട് ക്ലാസ് എടുത്തത് ജസീൽ കൊടിയത്തൂർ.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടിവി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. പാറ്റകളുടെ രണ്ടാം വരവ്, ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ എന്നിവർ ചേരുന്നു.
3: അപ്പോൾ ബീഹാർ ആലോചിച്ചു, ബീഹാറിൽ ഇലക്ഷൻ വന്നപ്പോൾ, അല്ല അത് SIR എന്ത് ചെയ്തു വന്നപ്പോൾ, ഇലക്ഷൻ തൊട്ടടുത്ത് വരികയാണ്, അപ്പം ഇപ്പോൾ നടപ്പാക്കരുത് എന്നുള്ള ഇത് പെറ്റീഷൻ പോയി. അപ്പോൾ കോടതി താൽക്കാലം നടക്കട്ടെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അപ്പം എന്ത് ചെയ്യാം നോക്കാമെന്നാണ്. അങ്ങനെ 90 ലക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു, വെട്ടി 57 ലക്ഷത്തോളം ആളുകൾ വെട്ടി, 60 ലക്ഷത്തോളം ആളുകൾ വെട്ടി മാറ്റുന്നു. ഉടനെ പെറ്റീഷൻ പോകുന്നു. അപ്പോൾ കോടതി എന്ത് പറയുന്നു, അല്ല അവരങ്ങനെ വെട്ടാൻ പാടില്ല, അവരെ ചേർക്കണം എന്ന് പറയുന്നു. ആരും ചേർക്കണമില്ല, അവർക്ക് ഒട്ടും കിട്ടുന്നില്ല, ഇലക്ഷൻ നടക്കുന്നു, അധികാരത്തിൽ സർക്കാർ വരുന്നു, കോടതി ഇടപെടുന്നില്ല. ബംഗാളിലിതേ അത് ആവർത്തിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കോടതിയുടെ ഒരു ഇനാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൗനാനുവാദം ഇത്തരത്തിലുള്ള എല്ലാ ഇതുകൾക്കുണ്ടായിട്ടുണ്ട്. ബംഗാൾ ഇലക്ഷൻ ആലോചിച്ചു, ഇലക്ഷൻ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ ഓഫീസിൻ്റെ സെൻട്രൽ, അവിടെ കേന്ദ്ര ഓഫീസിൻ്റെ കൽക്കത്തയിലുള്ള ഓഫീസിൻ്റെ മുകളിലെ 2 നിലകൾ തീ പിടിക്കുന്നു. അവിടെയാണ് എന്ത് വെച്ചിട്ടുള്ളത്, ഈ പെട്ടികളൊക്കെ വെച്ചിട്ടൊക്കെ കത്തിപ്പോയി. ഇനി ഒരു റിവ്യൂവിന് പോലും സാധ്യമല്ല. വാരാണസിയിൽ മോദി ജയിക്കുന്ന ഒരു ഘട്ടമുണ്ട്, അതിനെക്കുറിച്ച് പെറ്റീഷൻ ഇപ്പോഴും കോടതി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് കോടതി എന്തെച്ചാൽ ഈ അട്ടിമറികൾക്കുള്ള തെളിവുകൾ കൊണ്ടുകൊടുത്തിട്ട് പോലും ഇതൊന്നും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ചില കോടതിക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇവിടെ ആരാണ് കുറ്റം ചെയ്തതെന്ന് ചോദിച്ചാൽ കോടതി കൂടെ ചേർന്നാണ് കുറ്റം ചെയ്തതെന്ന് പറയേണ്ടി വരും. ഞാൻ ഇതുകൊണ്ടെന്താച്ചാൽ, ഈ ഇപ്പോൾ കോടതി എടുക്കാൻ പോകുന്ന നിലപാടുകൾ നിർണായകമാണ്. ഇതിൻ്റെ വിജയപരാജയങ്ങളുടെ ഒരു ഘടകം അത് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ കേസ് വന്നു, കേസ് എടുത്തു, ഇന്നിപ്പോൾ കേസ് എടുത്തു. പക്ഷേ കേസ് എടുത്തിട്ട് കോടതി എന്താ ചെയ്തത്, നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പദവി ഫ്രീസ് ചെയ്യാനോ, നീ തൽക്കാലം പുറത്തേക്ക് ഇടണ്ട, പക്ഷേ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാനുള്ളൊരു അവകാശമില്ല എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരും. താൽക്കാലിക അന്വേഷണം തീരുന്നവരെന്താണ് മാറി നിൽക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഗൗരവമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്തതാണ്. പിന്നെ കോടതി തന്നെ എന്ത് പറഞ്ഞു, ഫോം 6 ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടില്ല. പിന്നെ ആരാണ് ഇതനുവാദം കുറിച്ച് കോടതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്, അപ്പോൾ കോടതിയുടെ മുകളിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ തന്നെ കോടതി എന്താണ് ഇതിൽ പ്രത്യക്ഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നതാണ് ഈ നീട്ടി

0: അവരുടെ പരമ്പരാഗത സമര രൂപങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് വരേണ്ടി വരുന്നുള്ളതാണ്. മൂന്നെന്ന് വെച്ചാൽ, ഈ പാർട്ടികളുടെ നിലപാട്, കോടതി അതന വ്യവസ്ഥകൾ, ഇതിനെ എങ്ങനെയാണ് റിഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് പോയാൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഫെഡറലിസത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ശുഭകരമായൊരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ, ഈ ജുഡീഷ്യൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നരിമാൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹമുള്ള. ഇന്ദിരാ ജയ്സ്വാളം ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ചില നിലപാടെടുത്തിട്ടുണ്ട്. ഇന്നോ നിലയായിട്ടോ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ഉജ്വൽ ബയാൻ എന്ന് പറയുന്ന കക്ഷി തൻ്റെ ഒരു പ്രസംഗത്തിൽ എന്ത് ചെയ്തു, അദ്ദേഹം കൃത്യമായിട്ട് ഇത് SIR എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ നടന്ന നടപടിക്രമങ്ങൾ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു രാജ്യത്തിൻ്റെ ഒരു കോൺസെൻസാണ്. ആ കോൺസെൻസിനെ ഉയർത്തിപ്പിടിക്കാനും അതിവിടെ സ്ഥാപിക്കാനും പറ്റിയാൽ ഈ സമരം വിജയിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് തോന്നുന്നത് ഒന്നാം സമരത്തേക്കാൾ ശക്തമാണ് ഈ രണ്ടാം സമരം. മാത്രമല്ല, കുറച്ചുകൂടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കോസിൻ്റെ പേരിലാണ് അത് നടക്കുന്നത്. അത് ജനകീയമായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പഴയതുപോലെ പിടിച്ചു നിൽക്കാനൊന്നും ചെയ്യില്ല, കഴിയില്ല. എന്തായാലും അത് ജനകീയമായൊരു സമരമായി മാറുകയും ഈ രാജ്യത്തെ വിജയിക്കുകയും ചെയ്യട്ടെ. ആ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ പഴയ പ്രതാപം, അതിൻ്റെ ഡെമോക്രസി, അതിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ, ഇതെല്ലാം സംരക്ഷിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാനുള്ളത്.
1: കുറേ കൂടി ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ അവർ പോയിട്ടുള്ളത്. പിന്നെ എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്?
2: അത് സൂചിപ്പിച്ച പോലെ തന്നെ, പിന്നെ ഈ SIR ഇതിലെ ഇപ്പോൾ ലക്ഷക്കണക്കിന് 13 കോടിയോളം വോട്ടർമാരെ വെട്ടിയിട്ടാണ് SIR സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ആ 13 കോടിയോളം വോട്ടർമാർ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരുടെ പൗരാവകാശമാണ്, 13 കോടി ആളുകളുടെ പൗരാവകാശമാണ് ഇവിടെ തടയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഈ പാറ്റകളുടെ വരവ്, രണ്ടാമത്തെ വരവെന്ന് വെച്ചാൽ, 2-3 കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിലൊന്ന്, ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് മാത്രമല്ല, അയാളുടെ അതൊരു ക്രൈമിന് ഒരു ശിക്ഷിക്കുകയും വേണമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ 2023 കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമുണ്ടല്ലോ, ഇവരെ ഈ പിന്നെ ഇലക്ഷൻ കമ്മീഷണറെ പിന്നെ നിയമിക്കാനുള്ള, അത് പുനഃസ്ഥാപിക്കണം എന്നാണ് പറയുക, അത് ഒഴിവാക്കിയിട്ട് എന്നിട്ട് പഴയ പാറ്റേൺ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ ഇവിടെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ ഈ സമൂഹം ചെയ്യേണ്ടത് ഈ പിന്നെ പാറ്റകളോടൊപ്പം ചേർന്ന് നിന്ന് ശക്തമായി സമര പോരാട്ടങ്ങൾക്ക് നിൽക്കണം എന്നാണ്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ സാംസ്കാരിക രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളടക്കം പല രീതിയിലുള്ളൊരു മൗനം അവലംബിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ ജുഡീഷ്യറിയും അതുപോലുള്ള സംഗതികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ ബ്യൂറോക്രസി ആവട്ടെ, അങ്ങനത്തെ കുറേ സംഗതികൾ ഇപ്പോൾ അവർ നിശബ്ദരാണ്, ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അത് സ്വാഭാവികമായിട്ട് കുട്ടികളാണെന്നുള്ളത് കൊണ്ട് അവർക്ക് അവർ അവിവേകം യഥാർത്ഥത്തിൽ നീതിക്കും അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടുമല്ലോ, ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ സമൂഹമുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഈ മഹറൂഫ് റസാഫി എന്ന് പറഞ്ഞ ഒരു ഇറാഖി കവി, അറബി കവിയുണ്ട്. അപ്പോൾ ഈ 1920s ഇറാഖ് പിന്നെ കൊളോണിയൽ ശക്തി പിടിച്ചെടുത്ത സമയത്ത് ആളുകളെല്ലാവരും ശക്തമായിട്ട് ഇളകി വശായി, അതായത് ഇവരെല്ലാവരെയും പിന്നെ വൈദേശികരെ പുറത്താക്കണം എന്ന് പറഞ്ഞു നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളുകൾ ശക്തമാണ്, സമരരംഗത്തൊക്കെ ഉണ്ട്. അപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരൊക്കെ ഉണ്ട്, ഇവരൊക്കെ എന്തെങ്കിലും പറയട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ മൗനമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു വിദ്വേഷം പ്രകടമായി. ഇതിൻ്റെ ഒരു കവിത, ഇപ്പോൾ പിന്നെ യാ ഖൗമിലാത്തത്തെ കല്ലമു ഇന്നൽ കലാമം മുഹറമൻ, ജനങ്ങൾ നിങ്ങൾ മിണ്ടരുത്, കാരണം സംസാരിക്കുക എന്നുള്ളത് ഹറാമാണ്. പിന്നെ നാമു വലാത്തസ്തേക്കുള്ളു മാ ഫാസ ഇല്ലെന്ന് പോകുമ്പോൾ നിങ്ങൾ ഉറങ്ങുക, ഒരിക്കലും ഉണരരുത്, കാരണം ഉറങ്ങുന്നവർ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് അവരെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു കവിത ഉണ്ട്. ശരിക്കും വെച്ചാൽ അതൊക്കെ അങ്ങനത്തെ ഒരു വൈകാരികമായ ഒരു സംഗതി ഇപ്പം ഉണ്ടാവണം എന്നാണ് ഞാൻ പറയണത്. എല്ലാവരും, എഴുത്തുകാരും സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ചില സിനിമാ നടന്മാരൊക്കെ ഈ രംഗത്തൊക്കെ കൂടി കൊടുക്കുന്നതും അവർ അഭിമാനത്തോടുകൂടി

0: സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. എന്നാൽ മറ്റുള്ള ആളുകളൊക്കെ മൗനം അവലംബിക്കുകയും ചെയ്യുന്നു. ആരോ ഒരാളിപ്പം ഇന്നലെ ഞാനും അങ്ങനെ ഒരു സംസാരിച്ചപ്പോൾ അതിൽ എതിർ ശബ്ദം വന്നപ്പോൾ അദ്ദേഹം ഒരു പിന്നെ ഒരു സൈലൻ്റ് ആവുകയും ഞാൻ അങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ഉൾവലിയുന്ന ഒരവസ്ഥ ഒരു ഒരു ഹിന്ദി സിനിമാ നടൻ്റെ ഒരു സംസാരം കേട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ആളുകൾ മുഴുവൻ ഇറങ്ങി ഈ പാറ്റകളോടൊപ്പം നിന്ന് ശക്തമായി ഈ ഒരു അനീതിക്കെതിരെ പോരാടുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഈ കമ്മീഷണർ വളരെ നിസ്സാരമായൊരു കാര്യമൊന്നല്ലല്ലോ ചെയ്തത്. കാരണം 10 മാസത്തിനിടയിൽ 14 വിയോജിപ്പുകളാണ് സഹ കമ്മീഷണർമാർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ അതൊന്നും ഒന്നും ഗൗനിക്കാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ തീരുമാനമെടുക്കുന്ന ഈ മൂന്നാളുകളുടെ സമിതിയാണ്, മൂന്നാളുകളുടെ സമിതി ഒരുമിച്ചെടുക്കുന്നതാണ് തീരുമാനം. അതിൽ മൂന്നാളുകളുടെ തീരുമാനം ഒരേ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സമിതിയുടെ പ്രത്യേകത. എന്നിട്ട് പോലും രണ്ടാളുകളുടെ അഭിപ്രായങ്ങളെയോ നിർദ്ദേശങ്ങളെയോ ഗൗനിക്കാതെ ശക്തമായി ഈ ജ്ഞാനേഷ് കുമാർ മാത്രമായിട്ട് ഒരു തീരുമാനമെടുക്കുന്നതിൽ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നിൽ അയാൾ നോമിനേറ്റ് ചെയ്ത ചില ശക്തികളുടെ കരങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരിക്കും ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ പാരമ്പര്യവും എന്നൊക്കെ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു സത്യസന്ധമായ നിഷ്പക്ഷമായ ഒരവസ്ഥയാണ്. നമുക്കറിയാമല്ലോ ഈ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. അപ്പോൾ ആ ഒരു നിഷ്പക്ഷതയിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഈ സമര പോരാട്ടങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഈ സാഹചര്യവും കാലവും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് മൗനമായിരിക്കാതെ അതിശക്തമായി പാറ്റകളോടൊപ്പം ചേർന്ന് ഈ സമര പോരാട്ടത്തിൽ ഇറങ്ങണം എന്ന നിർദ്ദേശമാണ് എനിക്ക് ആ കൂട്ടത്തിൽ ചേർത്ത് വെക്കാനുള്ളത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പാറ്റകളുടെ 2-ാം വരവ് ഭാഗം 2. ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, മുജീബ് ഒട്ടുമൽ, ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഐച്ഛികമായ നോമ്പും നമസ്കാരവും. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുല്ല 212 അധ്യായം ബാബു ഫളി ഖിയാമില്ലൈൽ രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1167 ഹദീസ്. വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളു സ്വയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന മഹാനായ അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറയുകയുണ്ടായി, അഫ്ളു സ്വയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. വ അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ് എന്ന്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം ചോദിക്കപ്പെട്ട മറ്റു റിവായത്തുകളും കാണുവാൻ സാധിക്കും. സുഇല അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു സ്വലാത്തി അഫ്ളു ബഅദൽ മക്തൂബ, ഫർളായ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ്? വ അയ്യു സ്വയാമി അഫ്ളു ബഅദ ഷഹ്രി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഫ്ളു സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബത്തി അസ്വലാത്തു ഫി ജൗഫിൽ ലൈൽ, നിർബന്ധ നമസ്കാരത്തിന് ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയുടെ ഉള്ളിലുള്ള നമസ്കാരമാണ്, അതായത് രാത്രിയുടെ യാമങ്ങളിൽ. വഫദലു സ്വയാമി ബഅദ ഷഹ്രി റമളാന സ്വയാമു ഷഹ്രില്ലാഹിൽ മുഹറം, റമളാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പിന് ശേഷം അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതാണ് അൽ മുഹറം, ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പ്. സഹോദരങ്ങളെ, അസ്സലാത്തു വസ്സിയാമു മിൻ അർക്കാനിൽ ഇസ്ലാം, നമസ്കാരവും നോമ്പും ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഓരോന്നാണ്. വഖദ് ഹദ്ദദല്ലാഹു ഫറായിള സ്സലാത്തി ബിഖംസി സ്വലവാത്തിൻ ഫിൽ യൗമി വല്ലൈല, നിർബന്ധമായും അള്ളാഹു സുബ്ഹാന വ തആല ഓരോ രാവിലും പകലിലുമായി 5 നമസ്കാരങ്ങൾ നിർബന്ധമാക്കി. അപ്രകാരം തന്നെ വഹദ്ദദ സിയാമൽ ഫർളി ബിസിയാമി ഷഹ്രി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പാണ് ഫർളായിക്കൊണ്ട് നിർബന്ധമായിക്കൊണ്ട് നോമ്പായി നിശ്ചയിച്ചിട്ടുള്ളത്, നിർണയിച്ചിട്ടുള്ളത്. എന്നാൽ വലാക്കിൻ മൻ അറാദ തതവ്വഅ ബിനാഫിലത്തി മിൻ ജിൻസി ഹാതൈനിൽ ഇബാദത്തൈൻ, എന്നാൽ ഈ 2 ഇബാദത്തുകളിൽ നിന്നും, നമസ്കാരത്തിൽ നിന്നും നോമ്പിൽ നിന്നും ഐച്ഛികമായി ആരെങ്കിലും കൂടുതൽ നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഹദ്ദദ ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഖാതൻ ഫാദില യുഉജറു അലൈഹിൽ അബ്ദു ബി അഫ്ളിൽ അജർ, ശ്രേഷ്ഠമായ സമയങ്ങൾ നിശ്ചയിച്ചു തന്നു ആ നമസ്കാരങ്ങൾക്കും നോമ്പുകൾക്കും വേണ്ടി, അതിൽ ശ്രേഷ്ഠമായ പ്രതിഫലവും നിർണയിക്കുകയുണ്ടായിട്ടുണ്ട്. അതാണിവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അഫ്ളു സിയാം ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, നോമ്പിൻ്റെ വിഷയത്തിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ് ശ്രേഷ്ഠമായത് എന്ന്. റമദാൻ മാസത്തിലെ നോമ്പ് അത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് എന്ന് നമുക്കറിയാം. വഹുവ വാജിബും ബിൽ ഇജ്മാ, അത് നിർബന്ധമാണ് എന്നതും. എന്നാൽ മുഹറം മാസം അഫ്ളു ഷുഹൂരില്ലത്തി യുതതവ്വഉ ബിഹാ സൗമീൻ, ഐച്ഛികമായ നോമ്പുകൊണ്ട് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്നതാണ്. വഅലാഹാദ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഇതുകൊണ്ട് തന്നെ ഫയകൂനു സൗമു ഷഹ്റിൽ മുഹറം മിൻ സിയാമിൽ മുസ്തഹബ്, മുസ്തഹബായ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട പുണ്യം ലഭിക്കുന്നതായ നോമ്പുകളിൽ മുഹറം മാസത്തിലെ നോമ്പിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിഅന്നഹു അഫ്ളു സിയാമി ബഅദൽ ഫരീള, കാരണം ഫറള് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. വഅമ്മ ഷാഹിദു മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന്, ഈ ബാബുമായി ബന്ധപ്പെട്ട അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുല്ലൈൽ ഹാദഹു അഷാഹിദ്, ഇതിവിടെ വ്യക്തമാകുന്ന കാര്യമാണ്, പ്രകടമാകുന്ന കാര്യമാണ്, സാക്ഷ്യം വഹിക്കുന്ന കാര്യമാണ്. സ്വലാത്തുല്ലൈൽ അഫ്ളു മിൻ സ്വലാത്തിൻ നഹാർ, പകലിലെ നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് രാത്രിയിലെ നമസ്കാരമാണ്. മഅദർ റവാതിബ താബിഅത്തിൽ മക്തൂബാത്, റവാതിബ് സുന്നത്തുകൾ ഒഴിച്ചാൽ, റവാതിബ് സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമുള്ളതായി പഠിപ്പിക്കപ്പെട്ടതാണ് റവാതിബ് സുന്നത്തുകൾ. അതല്ലാതെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായത് ഫഇന്നഹ അഫ്ളു മിനൻ നഫ്ലിൽ മുത്തലഖ് ഫില്ലൈൽ, രാത്രിയിൽ പ്രത്യേകമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ആ ഒരു നമസ്കാരം. റാത്തിബത്ത് ളുഹർ, ളുഹറിൻ്റെ റാത്തിബത്ത് നമസ്കാരം അർബഅ റകഅത്തിൻ ബിസലാമൈനി ഖബ്ലഹ, രണ്ട് സലാം വീട്ടിക്കൊണ്ടുള്ള നാല് റക്കാത്ത് ളുഹറിന് മുമ്പുണ്ട്. റക്കാത്താനി ബഅദഹ, ളുഹർ കഴിഞ്ഞാൽ രണ്ട് റക്കാത്തുണ്ട്. അഫ്ളു മിൻ സിത്തിൻ ഫില്ലൈൽ, അത് രാത്രിയിലെ ആറ് റക്കാത്ത് നമസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. കാരണം ലിഅന്നഹു റാത്തിബത്തുൻ മുഅക്കദ, റവാത്തിബ് സുന്നതുകൾ ശക്തമായ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്, അത് ഫറളിനോട് ചേർന്നു വരുന്നതാണ്, താബിഅത്തുലിൽ ഫരീളയാണ്. എന്നാൽ നിരുപാധികമുള്ളതായ രാത്രി നമസ്കാരങ്ങൾ പകലിലെ നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്, അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുല്ലൈൽ, ഫറള് നമസ്കാരം കഴിഞ്ഞാൽ ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരമാണ് എന്ന്. അതിനതിൻ്റേതായ ഹിക്മത്തുകളുമുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അബു ഹുറൈറ റളിയല്ലാഹുവിന് ഒരു റിവായത്ത് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് അറിയിച്ചു കൊടുത്തതായിക്കൊണ്ടും ഹദീസുകളിൽ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ചോദിക്കപ്പെടുന്നത് അനിൽ ഔഖാതി വൽ ഹാലാതിൽ അഫ്ളി ലിത്തനഫ്ലി വത്തതവ്വഇ ഫി സ്വലാത്തി വസിയാം, നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും വിഷയത്തിൽ ഐച്ഛികമായ തത്വ ആയ തനഫുലായിട്ടുള്ള നാഫിലത്തായിട്ടുള്ള ശ്രേഷ്ഠമായ അവസ്ഥകളും സമയങ്ങളും ഏതാണ് എന്നാണ്. ഇബാദത്ത് നിർവഹിക്കുവാൻ, കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനും നോമ്പിനോടും നമസ്കാരത്തോടുമൊക്കെയുള്ള മഹബ്ബത്ത് കൊണ്ടും ഇബാദത്തുകൾ നിർവഹിക്കുവാനുള്ള മനസ്സിൻ്റെ താല്പര്യം കൊണ്ടുമൊക്കെ വിശ്വാസികൾ സ്വഹാബത്ത് വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ ആരായുകയും അവരുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുകയും ചെയ്യാറുണ്ട്. അപ്രകാരമാണ് ഒരാൾ ചോദിച്ചത്, മാ അഫ്ളു സ്വലവാത്തി ബഅദ അദാ ഇസ്സലവാത്തിൽ ഖംസിൽ മഫ്റൂള അല്ലതീ ലാബുദ്ദ മിൻ അദാഇഹ, നിർവഹിക്കൽ നിർബന്ധമായ അഞ്ചു നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നബിയെ, ശ്രേഷ്ഠമായ നമസ്കാരങ്ങൾ ഏതാണ് എന്ന്. അതായത് അഫ്ളുമായ തഖറബു ബിഹൽ അബ്ദുലില്ലാഹി അസ്സ വജൽ, റബ്ബിലേക്ക് അടുക്കുവാൻ ആവശ്യമായ ഇബാദത്തിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അപ്രകാരം തന്നെ നമസ്കാരത്തിൻ്റെ നോമ്പിൻ്റെ മറ്റു ഇബാദത്തുകളുടെ വിഷയത്തിലൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വ്യക്തമായി കൃത്യമായി കൊണ്ട് അറിയിച്ചു കൊടുക്കുകയാണ്. ഈ ഹദീസ് നാം എല്ലാം നമ്മുടെ മനസ്സിൽ ഓർത്തുവെക്കേണ്ട ഒരു ഹദീസാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ, ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും മാത്രമല്ല റബ്ബിലേക്ക് അടുക്കുവാൻ നമുക്ക് പ്രചോദനമേകുന്നതുമായ കാര്യങ്ങളാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അഫ്ളു സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്സലാത്തു ഫി ജൗഫിൽ ലൈൽ, രാത്രിയിലെ നമസ്കാരമാണ്. രാത്രി നമസ്കരിക്കുന്ന, രാത്രിയുടെ യാമങ്ങളിൽ ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്തുള്ള ഒരു നമസ്കാരമുണ്ടല്ലോ. വദാലിക അന്ന സ്വലാത്തുൽ ലൈലി അബ്അദു അനി റിയാ, പ്രത്യേകം പണ്ഡിതന്മാരെടുത്തു പറയുന്നത് റിയായിൽ നിന്ന്, ലോകമാന്യതയിൽ നിന്ന്, ആളുകൾ കാണുകയും അറിയുകയും അതിനെ പ്രശംസിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നിന്ന് ദൂരെയാക്കുന്ന ഒരു സമയമാണ്. വഅഖ്റബു ഇലൽ ഇഖ്ലാസ്, കൂടുതൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നിർവഹിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയവും കൂടി. കാരണം ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റുകൊണ്ട് വുളു ചെയ്ത് താനും തൻ്റെ റബ്ബുമായിക്കൊണ്ട് മാത്രം ഒറ്റക്കാവുന്നതായ ചില സമയങ്ങൾ, ചില സന്ദർഭങ്ങൾ, അത് വിശ്വാസിക്ക് വളരെ ആശ്വാസമേകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾക്ക് അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ സാധിക്കും. ആ ശാന്തമായ മറ്റൊരു പകലിൻ്റെതായ ബിസിയൊന്നുമില്ലാത്ത സമയത്ത് മനസ്സും ശരീരവും സന്ദർഭവും സാഹചര്യവും എല്ലാം ശാന്തമാകുന്നതായ ഒരു സമയം. വഹിയ അഅവനു അലാ തദക്കുരിൽ ഖുർആനി, ഖുർആനെക്കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും സഹായകമായ സമയം കൂടിയാണത്. വസ്സലാമത്തി മിൻ നിസ്യാനി ബഅദില്ലായാത്ത്, മറന്നുപോയ ആയത്തുകൾ ഓർത്തെടുക്കാനും അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ മനസ്സ് കൊണ്ടുപോകുവാനും ഒക്കെ സാധിക്കുന്നതായ ഒരു സമയമാണ് ജൗഫുൽ ലൈൽ, രാത്രിയുടെ ഉൾഭാഗം. ആ ജൗഫുൽ ലൈൽ എന്ന് പറഞ്ഞത് അസ്സുലുസുൽ ആഖിർ, അവസാനത്തെ സമയമാണ്. മൂന്നിലൊന്ന് അവസാനം ബാക്കിയുള്ള ഒരു സമയം. രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ മഗ്‌രിബ് മുതൽ രാത്രി തുടങ്ങി ഫജ്ർ വരെയാണ് രാത്രിയുടെ സമയമെങ്കിൽ അതിനെ മൂന്നായി ഭാഗിച്ചാൽ ആ മൂന്നാമത്തെ സുബഹിയോടടുത്ത് നിൽക്കുന്നതായ ആ ഒരു സമയം. മാത്രമല്ല സഹോദരങ്ങളെ, നമസ്കാരത്തെക്കുറിച്ച് മാത്രവുമല്ല, നോമ്പിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ, റമദാനിലെ നോമ്പ് നിർബന്ധമായ നോമ്പാണല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ ഷഹറുല്ലാഹിൽ മുഹറമിലെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന്. അൽ അഷ്ഹുറുൽ ഹുറും, പവിത്രമായ മാസങ്ങൾ എന്ന് പറയപ്പെട്ടതാണ്. അതിൽ യുദ്ധം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ നാല് മാസങ്ങൾ. അതിൽ മുഹറം വരുന്നുണ്ട്. എന്നാൽ ആ മാസത്തെ ഇലാഫത്തു ശഹിരിലില്ലാഹി ഇലാഫത്തു തഅലീമിൻ, ഒരു മഹത്വം എന്നുള്ള നിലക്ക് ആ മാസത്തെ അള്ളാഹുവിലേക്കാണ് ചേർത്തു പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസവുമാണ്. ദുൽഹിജ്ജ കഴിഞ്ഞ് പിന്നീടൊരു പുതിയ വർഷം തുടങ്ങുമ്പോൾ മുഹറം കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ കൊണ്ട് തുടങ്ങാൻ, ഇബാദത്തുകൾ അതാരംഭിക്കാൻ, അതിനെ സ്വീകരിക്കാൻ ഒക്കെ കൂടുതൽ നന്മകൾ, ഇബാദത്തുകൾ ആ മാസത്തിൽ അധികരിപ്പിക്കുക എന്നതൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അമലുകളിൽ ശ്രേഷ്ഠമായ അമലുകളിൽപ്പെട്ടതാണ് നോമ്പും നമസ്കാരവും. അതെ, ഇസ്തഖ്ബലു അവ്വലു നഹാരി ബിൽ അദ്കാർ ഫയുർജ ബിദാലിക യകൂന മുഫക്കിറ ലിബാഖിൽ ആം, ആ ആദ്യ മാസത്തിൽ തന്നെ പകലുകളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അതിനെ സ്വീകരിക്കുകയും ബാക്കിയുള്ള ആ വർഷത്തെ സമയങ്ങളൊക്കെ തന്നെയും അത് കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുമൊക്കെ സാധിക്കണം എന്നുള്ള നിലക്ക് തന്നെ റബ്ബിനെ ഓർത്ത് ആ പകലിൻ്റെ ആദ്യമെന്നോണവും അതേപോലെ ആ വർഷത്തിൻ്റെ ആദ്യമെന്നോണവും മുഹറം മാസത്തിലെ നോമ്പ് അത് കൂടുതൽ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതായ, പഠിപ്പിച്ചു തന്നതായ കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി എടുക്കണം. ജാതി നമസ്കാരം, അതേപോലെ മുഹറം മാസത്തിലെ നോമ്പ്, ഐച്ഛികമായത് ഫറള് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ നോമ്പുകളും നിർവഹിക്കാൻ നാം താല്പര്യം കാണിക്കണം എന്നതൊക്കെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ചർച്ച ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏത് മാസത്തേതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അപ്പോൾ നിരുപാധികം പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും തെളിവുകളും പറഞ്ഞുകൊണ്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂൽ, നബി നോമ്പെടുക്കാറുണ്ട് ചിലപ്പോൾ, ഞങ്ങൾ പറയും ലാ യുഫ്തിറു വ യുഫ്തിറു, നബി നോമ്പ് ഒഴിവാക്കുന്നില്ലല്ലോ. അതേപോലെ വ യുഫ്തിറു ഹത്താ നഖൂൽ, നബി ചിലപ്പോൾ നോമ്പെടുക്കാറില്ല ഞങ്ങൾ പറയുന്നത് വരെ, അതായത് ഞങ്ങൾ പറയാറുണ്ട് ലാ യസൂ, നബി എന്താ ഇപ്പോൾ നോമ്പൊന്നും എടുക്കുന്നില്ലല്ലോ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുന്നുണ്ട്, വമാ റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ഷഹ്റിൻ ഖത്തു ഇല്ലാ റമദാൻ, ഒരു മാസം മുഴുവനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലല്ലാതെ നോമ്പെടുത്തിട്ടില്ല, പൂർണ്ണമായ ഒരു മാസം അത് റമദാൻ. വമാ റഅയ്തുഹു ഫി ഷഹ്റിൻ അക്തറ മിൻഹു സിയാമൻ ഫി ഷഅബാൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ഷഅബാനിലായിരുന്നു എന്ന് ഹദീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഹദീസ് ഷഅബാനിൽ കൂടുതൽ നോമ്പെടുത്തതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഹദീസ് അഫ്ദൽ സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. അപ്പോൾ ഈ ഹദീസുകളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ഷഅബാനിലെ നോമ്പാണോ ശ്രേഷ്ഠം, മുഹറമിലെ നോമ്പാണോ ശ്രേഷ്ഠം? സഹോദരങ്ങളെ, അതെല്ലാം ആ സമയത്തിൻ്റെ ഓരോ മാസങ്ങളുടെ അതല്ലെങ്കിൽ ആ സമയങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കുവാനും കൂടുതൽ ഇബാദത്തുകൾ ധന്യമാക്കുവാനും നോമ്പെന്ന മഹത്തായ ഇബാദത്ത് കൂടുതൽ നിർവഹിക്കുവാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. റമദാനിന് അതിൻ്റെ ശ്രേഷ്ഠമായ മഹത്വമുണ്ട് നിർബന്ധം എന്നുള്ള നിലക്ക്, അതേപോലെ മുഹറമിന് അതിൻ്റേതായ പവിത്രതയുണ്ട്, അതേപോലെ ഷഅബാനിന് അതിൻ്റേതായ പവിത്രതയുണ്ട്. അതുകൊണ്ട് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന് പറയും. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസുർക്കു ബഅദല അമൽ റഹ്മത്തല്ലബിൽ ഉമ്മ, ഈ ഉമ്മത്തിന് കാരുണ്യം എന്നോണം ചിലത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും, നിങ്ങൾക്ക് ഫറളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി എന്നതൊക്കെ പറയുന്നുണ്ട്. റമദാനിലെ തറാവീഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച ഹദീസൊക്കെ അപ്രകാരം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഫർദിന് പുറമെ ഐച്ഛികമായ സുന്നത്തായ നാഫിലത്തായ മുസ്തഹബായ നോമ്പും നമസ്കാരവും ഒക്കെ നിർവഹിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഐച്ഛികമായ നോമ്പും നമസ്കാരവും, ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, വുളു എടുക്കാതെ ഖുർആൻ തൊടാൻ പറ്റുമോ എന്നാണ്.
6: ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വുളു ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഖുർആൻ സ്പർശിക്കുവാൻ പാടുള്ളൂ, വുളു ഇല്ലാതെ ഖുർആൻ തൊടരുത് എന്ന അഭിപ്രായമാണ് ഉള്ളത്. എന്നാൽ ഇബ്നു ഹസം, ആധുനികരായ പല പണ്ഡിതന്മാരും അവരുടെ വീക്ഷണപ്രകാരം വുളു ഉണ്ടാകൽ തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരാൾക്ക് വുളു ഇല്ല എങ്കിൽ ഖുർആൻ തുടരുത് എന്ന് പറഞ്ഞുകൂടെ ഹറാം ആയ കാര്യമല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. വുളു വേണം എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത് വളരെ വിശാലമായൊരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ പീസ് റേഡിയോയിലൂടെ പറഞ്ഞതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറു ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിന് എഴുതിയ ഒരു കത്താണ് യമനികാർക്ക്. അതിൽ കാണാം, അല്ലാ യമസ്സ അൽ ഖുർആൻ ഇല്ലാ ത്വാഹിറുൻ, ഖുർആനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുവാൻ പാടില്ല. ഇമാം മാലിക്കും ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് നേർക്കുനേരെ നോക്കുമ്പോൾ ചില ന്യൂനതകളും ദുർബലതകളും കാണാമെങ്കിലും ധാരാളം റിപ്പോർട്ടുകളിലൂടെ വന്നു എന്നതുകൊണ്ട് ഈ ഒരു ഹദീസ് സ്വീകരിക്കാം എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും ആ വിഷയത്തിലുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ വുളു വേണം എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ഇമാം അഹ്മദ് പറഞ്ഞിരിക്കുന്നു, ഈ ഒരു അഭിപ്രായം സൽമാൻ അൽ ഫാരിസി, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിങ്ങനെയുള്ള സഹായിമാർക്കുമുണ്ട്, അതിനെതിരായി സഹായിമാർക്ക് ഒരു മറുവാക്ക് ഇല്ല എന്നതൊക്കെ. അപ്രകാരം തന്നെ അലി, സയ്യിദ് ബിൻ അബി വഖാസ് പോലുള്ള സഹായിമാരും ഈ അഭിപ്രായക്കാരാണ്. രണ്ടാമത്, സൂറത്ത് വാക്കിയായുള്ള ആയത്താൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, പരിശുദ്ധവാന്മാരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്നത്. ഇവിടെ അതിനെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് ഖുർആനെയാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഈ രണ്ട് തെളിവുകളെയും രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. ഒന്ന്, ഹദീസ് ദുർബലമാണ്, എത്ര പരമ്പരയിലോടുകൂടി വന്നാലും അത് ദുർബലമാണ്. രണ്ടാമത്, ആ ഹദീസിൽ തന്നെ വന്നത് അല്ലായ മുസ്സ അൽ ഖുർആൻ ഇല്ലാ ത്വാഹിർ, ത്വാഹിർ അല്ലാതെ ഖുർആനെ സ്പർശിക്കുകയില്ല അല്ലെങ്കിൽ സ്പർശിക്കരുത് എന്നാണ്. ത്വാഹിർ എന്നത് വുദു ഉള്ള ആളിന് മാത്രമല്ല പറയുന്നത്, കുളിച്ച് കഴിഞ്ഞാൽ ത്വാഹിറായിത്തീരും, വുദു എടുത്തു കഴിഞ്ഞാൽ ത്വാഹിറായിത്തീരും. ഇതൊന്നുമല്ലാതെ ഒരു വിശ്വാസി എപ്പോഴും താഹിറാണ്. മാനവീയായ ആശയപരമായ തുഹൂറുണ്ട്. എന്നാലും ഒരു മുശ്രിക്ക് അവൻ എത്രമാത്രം കുളിച്ചാലും ശരി, അവൻ നജസാണ്. ഖുർആൻ പറയുന്ന ഇന്നവൽ മുശ്രിക്കൂൻ നജസൻ, മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അന്തരാളങ്ങളൊക്കെ ഷിർക്കിനാലും മറ്റും മരീമസമാണ് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിശ്വാസി അവൻ ഹയാത്തിലാകട്ടെ മമാത്തിലാകട്ടെ എപ്പോഴും അവന് ശുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ പല അർത്ഥതലങ്ങളും തഹൂർ എന്നതിനുണ്ട്. എന്നിരിക്കെ ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല, തൊഹൂറുള്ള ആളുകൾ മാത്രമേ സ്പർശിക്കുവാൻ പാടുള്ളൂ എന്ന് ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കാൻ പാടില്ല എന്നാണ്. രണ്ടാമത്, തെളിവ് പിടിച്ച ഖുർആന്റെ ആയത്തിനെയും അപ്രകാരം പണ്ഡിതന്മാർ ഗണ്ണിച്ചിരിക്കുന്നു. അതായത്, ഇന്നഹു ലഖുർആൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ, ഇന്നഹു ലഖുർആൻ കരീം, തീർച്ചയായും അത് മാന്യമായ ഖുർആനാണ്. ഫീ കിതാബിൻ മക്നൂൻ, അത് വളരെ ഭദ്രമായ ഒരു രേഖയിലാണ്, ഏടിലാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഖുർആനെയും ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അറബി ഭാഷ അനുസരിച്ച് ഏറ്റവും അടുത്തുള്ളതിലേക്കാണ് ദമീർ മടങ്ങുക. അങ്ങനെ നോക്കുമ്പോൾ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഖുർആനെ സ്പർശിക്കുകയില്ല എന്നല്ല, മറിച്ച് ലൗഹൽ മഹ്ഫൂദിനെ സ്പർശിക്കുകയില്ല ശുദ്ധിയുള്ളവരല്ലാതെ. അവിടെ ശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. മലക്കുകളാണ് ശുദ്ധിയുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. കാരണം സൂറത്ത് അബസയിൽ ഇതിന് സമാനമായി അള്ളാഹു പറഞ്ഞു, കല്ലാ ഇന്നാത്ത ദിക്ര ഫമനുഷ അതക്ര ഫീ സുഹഫി മുക്കറമ, ആദരണീയമായ ചില ഗ്രന്ഥങ്ങളിലാണ്, ഏടുകളിലാണ്. മർഫൂഅത്തിൻ മുത്തഹറ ബി ഐദി സഫറ കിറാമിംബറ, മാന്യന്മാരായ പുണ്യവാന്മാരായ സന്ദേശവാഹകരായ മലക്കുകളുടെ കൈകളിലാണ്, അവർ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞു. ആ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞ അതേ ആശയം തന്നെയാണ് സൂറത്ത് വാക്കിയയിലും പറഞ്ഞിരിക്കുന്നത്. ലൗഹൽ മഹ്ഫൂദിനെ പരിശുദ്ധവാന്മാരായ മലക്കുകളല്ലാതെ സ്പർശിക്കുകയില്ല എന്നാണ്. അതോടൊപ്പം തന്നെ സ്പർശിക്കരുത് എന്നർത്ഥമില്ല, സ്പർശിക്കുകയില്ല എന്നാണ്. ബൽഹുവ ഖുർആനും മജീദ് ഫി ലൗഹി മഹ്ഫൂദ് എന്ന് ഖുർആൻ സൂറത്ത് ബുറൂജിലും പറയുന്നുണ്ട്. രണ്ടാമത്, അള്ളാഹു നൽകുന്ന ശുദ്ധിക്കാണ് മുത്തഹറൂൻ എന്ന് പറയുന്നത്, ശുദ്ധിയുള്ളവർ. എന്നാൽ ഉദു മുഖേനയോ കുളി മുഖേനയോ ശുദ്ധീകരിക്കേണ്ട ആളുകൾക്ക് മുത്തഹിർ എന്നാണ് പറയുക. സൂറത്ത് തൗബ 108 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൻസാരികളെ പുകഴ്ത്തി പറയുന്നുണ്ട്, ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അള്ളാഹു മുത്തഹിരീൻ എന്ന് പറഞ്ഞാൽ മുത്തഹിരീൻ, ശുദ്ധിയുള്ളവരെ, കുളിച്ചുകൊണ്ടും ഉതുവെടുത്തുകൊണ്ടും ശുദ്ധിയുണ്ടാകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ജൂതന്മാരുടെ നിന്നും ചര്യ സ്വീകരിച്ച് മുമ്പ് തന്നെ അൻസാരികളായ ആളുകൾ മലമൂത്ര വിസർജന ശേഷം അവർ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയിരുന്നു എന്നതിനെ അള്ളാഹു പുകഴ്ത്തുകയാണ്. അവർ മലക്കുകൾ ശുദ്ധിയുള്ളവരാണ് എന്നതിന് മുത്തഹറൂൻ എന്നും, എന്നാൽ ശുദ്ധീകരിക്കുക എന്നതിന് യതതഹറു എന്ന പദവുമാണ് ഉപയോഗിക്കുക. മുത്തഹിർ മുത്തതഹിർ ഏതുവ തമ്മിലുള്ള വ്യത്യാസമാണ് അത്. ഇവിടെ ആയത്തിൽ ഉദ്ദേശിച്ചത് മലക്കുകളെ സംബന്ധിച്ചാണ് എന്നതാണ് അതിൻ്റെ ശരിയായ വിലയിരുത്തൽ. എന്തായിരുന്നാലും ശരി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ അള്ളാഹുവിൻ്റെ കലാമാവുന്ന വിശുദ്ധ ഖുർആൻ സ്പർശിക്കുവാൻ ഉദു ഉണ്ടാകലാണ് ഏറ്റവും നല്ലത് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഉദു വേണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ചെറിയ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ സ്പർശിക്കുവാൻ ഉദു വേണം എന്ന നിബന്ധന വെക്കേണ്ടതില്ല, അങ്ങനെ അത്തരം ഒരു നിബന്ധനയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം പരിഗണിച്ച് പരമാവധി ഉദുവോടുകൂടി തന്നെ ഖുർആൻ സ്പർശിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്രകാരമാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളായിത്തീരുക.
5: അറഫ നോമ്പ് എന്നാണ് എടുക്കേണ്ടത് എന്ന്?
6: സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ചോദ്യം, അതിന്റെ കേന്ദ്ര ബിന്ദു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാൾ, അതേപോലെ തന്നെ അറഫ നോമ്പ് ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ ദേശത്തുകാരും ഓരോ മത്താലിയ അതിൻ്റെ ഉടമകളും അവർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ നോമ്പും പെരുന്നാളും അറഫാ നോമ്പും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് അറഫാ നോമ്പിനായിരുന്നാലും പെരുന്നാളുകൾക്കായിരുന്നാലും റംളാ നോമ്പിനായിരുന്നാലും ഒക്കെ സമം തന്നെയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഏറ്റവും ശരിയായ വീക്ഷണം ഓരോ നാട്ടുകാരും, ഇപ്പോൾ കേരളക്കാർ കേരളത്തിൽ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, സൗദി അറേബ്യയിൽ അവിടെ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ഫത്വകളിൽ പറഞ്ഞ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. എന്നാൽ അറഫ നോമ്പ് അത് അറഫയിൽ നിൽക്കുന്ന ആജിമാർക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലാണല്ലോ, അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതും പ്രായോഗികമല്ല. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതേ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കായി ഭൂപടത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസാണ്. അവരും സൗദി അറേബ്യ 5 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യമാണ്. അവരും സൗദി അറേബ്യയും തമ്മിൽ അഥവാ ധാരാളം മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഓരോ നാട്ടുകാരും അല്ലെങ്കിൽ ഓരോ മത്താലയിന്റെ ഉടമകളും ആ നാട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഉദയസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നോമ്പ്, പെരുന്നാൾ, അറഫ നോമ്പ് എല്ലാം നിർവഹിക്കേണ്ടത്.
5: ചെരുപ്പ് അതല്ലെങ്കിൽ മറ്റൊരു വസ്തു നായ കടിച്ചാൽ ചുവന്ന മണ്ണ് കൊണ്ട് കഴുകണോ എന്നാണ്.
7: നാം ഉപയോഗിക്കുന്ന പാത്രത്തിൽ നായ തലയിട്ടാൽ, അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളോ വെള്ളം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ആ പാത്രം 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് ആദ്യ തവണ, ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ മണ്ണ് കൂട്ടി കഴുകണം എന്ന് പറഞ്ഞത്. മണ്ണും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടത് ഈ പറഞ്ഞ വിഷയത്തിലാണ്. അതല്ലാതെ നായ കടിച്ചു അല്ലെങ്കിൽ തൊട്ടു എന്നുള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തും അത് വേണ്ടതില്ല. ഷൂ ആയിരുന്നാലും അതേപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ടുകളിൽ അല്ലെങ്കിൽ നമ്മൾ വിരിക്കുന്ന കാർപ്പറ്റിലോ മറ്റേതെങ്കിലും സംഗതികളിലൊക്കെ നായ കയറി കിടക്കാറുണ്ട്, ചിലപ്പോൾ കടിക്കാറുണ്ട്. അവിടെ സ്വാഭാവികമായ ഒരു കഴുകലും വൃത്തിയാക്കലും മതിയാകുന്നതാണ്. കാരണം ഹദീസിൽ വന്നത് ഇദാ വലഗൽ കൽബു ഫി ഇനാഇ അഹദികും, നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ. ആ വിഷയത്തിലാണ് ഹദീസിൽ പറഞ്ഞത് 7 പ്രാവശ്യം നിങ്ങൾ കഴുകണം, അതിലൊന്നാമത്തെ തവണ മണ്ണും വെള്ളവും കൂട്ടി കഴുകണമെന്ന് പറഞ്ഞത്.
5: പെൺകുട്ടികൾക്ക് ജീൻസ് ധരിക്കാമോ എന്ന്.
6: പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അതായത് ഒരു പുരുഷനെപ്പോലെ മനഃപൂർവ്വം പുരുഷൻ്റെതായ സംസാരങ്ങളും പുരുഷൻ്റെതായ പ്രവർത്തനങ്ങളും അതൊരു സ്ത്രീ ആ രൂപത്തിൽ അഭിനയിക്കുക, ആ രൂപത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രൈണ സ്വഭാവത്തോടുകൂടി മനഃപൂർവ്വം പെരുമാറുക, അതിൽപ്പെട്ടതാണ് സ്ത്രീ പുരുഷൻ്റെയും പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് രാജ്യത്തായിരുന്നാലും ശരി, ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകുവാൻ പാടില്ല, ഇസ്ലാം വിരോധിച്ച രൂപത്തിലാകുവാൻ പാടില്ല. പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പാടില്ല, എന്നതുപോലെ തന്നെ നെരിയാണിക്ക് കീഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ സ്ത്രീയും പുരുഷനും വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഔറത്ത് ഇറുകിയ രൂപത്തിലുള്ള വസ്ത്രം സ്ത്രീയും പുരുഷനും ധരിക്കുവാൻ പാടില്ല. പുരുഷന്മാരുടേത് എന്ന് സമൂഹം അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീയോ, സ്ത്രീകളുടേത് എന്ന് പുരുഷന്മാർ അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീകളും, തിരിച്ചും മറിച്ചും ഒന്നും പാടില്ല എന്ന് ചുരുക്കം. അതൊക്കെ ഈ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ്, നമുക്ക് മനസ്സിലാകുന്നതുമാണ്. എന്നാൽ വസ്ത്രധാരണം ഓരോ നാട്ടിലും വ്യത്യസ്ത രീതികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള ഒരു വസ്ത്രം മറ്റ് രാജ്യങ്ങളിൽ പുരുഷന്മാർ ധരിച്ചു എന്നിരിക്കും. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ മാക്സി സ്ത്രീകൾ ധരിക്കാറുണ്ട്. എന്നാൽ മാക്സി അല്ലെങ്കിലോ അതിനോട് സാദൃശ്യമായ വസ്ത്രമാണ് പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പുരുഷന്മാർ ധരിക്കാറുള്ളത്, കളറും രൂപവും ഒക്കെ. അപ്പോൾ ഒരു നാട്ടിൽ സ്ത്രീകളുടെ വസ്ത്രമായി അംഗീകരിക്കപ്പെടുന്നത് ആ നാട്ടിലുള്ള പുരുഷന്മാർ ധരിക്കരുത്, അതേപോലെ തന്നെ തിരിച്ചും ചെയ്യുവാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നുവെങ്കിൽ ഒന്ന്, പുരുഷന്മാർ ധരിക്കുന്ന ജീൻസ് ആകുവാൻ പാടില്ല. രണ്ട്, അത് ശരീരത്തിൽ ഇറുകിയ രൂപത്തിൽ ആകുവാൻ പാടില്ല. ഒരു പൗരുഷം തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും വസ്ത്രവും ആകരുത് എന്നാണ് സൂചിപ്പിച്ചത്.
5: ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ള നമ്മുടെ വാഹനത്തിന് അപകടത്തിൽ കേടുപാട് സംഭവിച്ചു, അതിൻ്റെ നഷ്ടപരിഹാരത്തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കൈപ്പറ്റുന്നത് അനുവദനീയമാണോ? വാഹന ഇൻഷുറൻസുമായി ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തെല്ലാം എന്നാണ്.
6: ഇൻഷുറൻസ് അടിസ്ഥാനപരമായി ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. കാരണം വ്യക്തിയാകട്ടെ കമ്പനിയാകട്ടെ അതിലൂടെ നിഷിദ്ധമാണ് സമ്പാദിക്കുന്നത്. ഇൻഷുറൻസായി കൊടുക്കുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഇൻഷുറൻസ് വാങ്ങേണ്ട ഒരു അവസരം വന്നിട്ടില്ല എങ്കിൽ, കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ തനിക്ക് നഷ്ടവും കമ്പനിക്ക് ലാഭവുമാണ്. അപകടം സംഭവിച്ചാൽ കമ്പനിക്ക് നഷ്ടവും ഇൻഷുറൻസ് ചെയ്ത വ്യക്തിക്ക് ലാഭവുമാണ്. അതുകൊണ്ട് ഒരു മത്സ്യർ ചൂതാട്ട സമാനമായ പ്രവർത്തനമാണ് ഇൻഷുറൻസിൽ തഅ്മീനിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അവ നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയമായി മതവിധി നൽകിയിരിക്കുന്നത്. ഇവിടെ ഓരോ രാജ്യത്തും ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഇസ്ലാമിന് അനുസരിച്ച നിയമങ്ങളാണിയെങ്കിൽ ആ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയോടും പ്രീതിയോടും കൂടി നാം അനുസരിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ രൂപത്തിലാണിയെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ പരമാവധി അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടാതിരിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഖൈർ. ഇവിടെ സ്വാഭാവികമായും വാഹനം എടുക്കേണ്ട നിർബന്ധ സാഹചര്യങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ പല രാജ്യങ്ങളിലുമുള്ള വ്യവസ്ഥ, നിയമം ഇൻഷുറൻസ് നിർബന്ധമാകും എന്നതാണ്. അങ്ങനെ തെറ്റ് ഇസ്ലാം നിഷിദ്ധമാക്കിയൊരു കാര്യം നിർബന്ധ സാഹചര്യത്തിൽ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ നാം ചെയ്യേണ്ടത് പരമാവധി ലഘുവായ ഒരു കാര്യമാണ്. ഏറ്റവും അഹഫുള്ളറൈൻ, രണ്ട് തിന്മകൾ ഒരുമിച്ച് വരുമ്പോൾ അതിൽ ഏറ്റവും ലഘുവായ തിന്മ സ്വീകരിക്കുക എന്ന കായിദയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ പലതരത്തിലുള്ള ഇൻഷുറൻസുകളാണുള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തേർഡ് പാർട്ട് എന്നുള്ള രൂപത്തിലുണ്ട്. താൽക്കാലികമായി ഈ നിയമം ഗവൺമെൻറ് പ്രഖ്യാപിച്ച നിയമത്തിൽ നിന്നും എതിരല്ലാതെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഏതൊരു ഇൻഷുറൻസാണോ എടുക്കേണ്ടത് അത് ആ ഒരു നയമാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ മനസംതൃപ്തിയോടുകൂടി ഏതായിരുന്നാലും ഇൻഷുറൻസ് അല്ലേ, അതുകൊണ്ട് ഒരു ഫുൾ കവർ തന്നെ എടുക്കട്ടെ എന്ന രൂപത്തിലല്ല. തൽക്കാലം ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആവശ്യമായ ഇൻഷുറൻസ് മാത്രമാണ് അവിടെ സ്വീകരിക്കേണ്ടത്, അതും മനസംതൃപ്തിയോടുകൂടിയല്ല. ഇല്ലാ മൻ ഉക്രിയ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാൾ കുഫറിൻ്റെയും ശിർക്കിൻ്റെയും വാദത്തിലേക്ക് അത് ഉച്ചരിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടാൽ, വധഭീഷണിയോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ, മനസ്സിൽ ഈമാൻ നിറഞ്ഞു നിൽക്കെ നാവുകൊണ്ട് രക്ഷയ്ക്കു വേണ്ടി കുഫറിൻ്റെ വാക്ക് ഉച്ചരിക്കുന്നത് ആ ആളുകളെ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോൾ, അഥവാ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, തൽക്കാലം അവർ നാവുകൊണ്ട് മൊഴിഞ്ഞതാണ്, എന്നാൽ മനസ്സിൽ നിറയെ ഈമാനാണ്. ഇതുപോലെ തൽക്കാലം ഈ ഇൻഷുറൻസിൽ നിന്നും ഒന്ന് രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ഏറ്റവും ചെറിയ ഇൻഷുറൻസ് സ്വീകരിക്കുക എന്ന സമീപനമാണ് നാം എടുക്കേണ്ടത്. അല്ലാഹു തആല ആലം.
5: വുദു എടുക്കുമ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ വലിയ അശുദ്ധിയുടെ കുളിയിലെ വുദുവിൽ ഡ്രസ്സ് ഇടാറില്ല എന്നാണ്.
6: വുദുവിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ എണ്ണിയ കൂട്ടത്തിൽ ഔറത്ത് മറക്കുക എന്ന ഒരു നിബന്ധനയില്ല. അഥവാ ഒരാൾ ഔറത്ത് മറക്കാതെ വുദു എടുത്തു കഴിഞ്ഞാൽ അയാളുടെ വുദു സ്വീകാര്യയോഗ്യമാണ്. അതേപോലെ തന്നെ സ്ത്രീകളും, അവർ ഔറത്ത് മറക്കാതെയാണ് വുദു എടുത്തതെങ്കിൽ ആ വുദു സ്വീകാര്യമല്ല എന്ന് പറയുവാനുള്ള തെളിവുകളൊന്നുമില്ല. നമസ്കാരത്തിന് ഔറത്ത് മറക്കൽ അനിവാര്യമാണ്, എങ്കിലേ ആ ആരാധന സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ വുദുവിനാ രൂപത്തിൽ ഔറത്ത് മറക്കണം എന്ന ഒരു നിബന്ധനയില്ല. പലപ്പോഴും വുദു എടുക്കുന്ന വേളയിൽ സ്ത്രീകൾക്ക് തലയിൽ തട്ടം മാറ്റാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ ഒരു അന്യപുരുഷന്മാർ ഉണ്ട് എങ്കിൽ അവർ കൃത്യമായും ഔറത്ത് മറച്ചിരിക്കണം. അതല്ല എങ്കിൽ ഒരു സ്ത്രീ ഔറത്ത് മറക്കാതെ, എന്നാൽ മറ്റൊരാൾ കാണുവാനുള്ള സാഹചര്യവുമില്ല, ആ ഒരു രൂപത്തിൽ വുദു എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ആ ഒരു വുദു സ്വീകാര്യയോഗ്യമായി തീരുന്നതാണ്.
5: വെള്ളിയാഴ്ച ജുമാക്ക് രണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ വിധി എന്ത്? ശരിയായ നിലപാട് എന്താണെന്ന്?
7: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാക്ക് വേണ്ടി ഒരു ബാങ്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് രണ്ട് ബാങ്ക് എന്നുള്ള സംവിധാനം വരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജോലി തിരക്കുകളും എല്ലാം കൂടുകയും ചെയ്തപ്പോൾ ജുമയുടെ സമയമാകുന്നതിന് മുമ്പ് അങ്ങാടിയിൽ പോയിക്കൊണ്ട് ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് ജുമയുടെ സമയമായി എന്ന് അറിയിക്കുവാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. അത് ബാങ്കിൻ്റെ ലഫ്തുകൾ തന്നെയാണോ എന്നുപോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതിനെയാണ് പിന്നീട്
8: രണ്ട് ബാങ്കുകളായി കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഉസ്മാൻ അലി അള്ളാഹു നടപ്പിലാക്കിയൊരു സുന്നത്തി എന്നുള്ള നിലക്ക് ഒരാളത് എടുക്കുന്നുവെങ്കിൽ സുന്നത്ത് ഖുലഫാ ഉറാഷിദീൻ അൽ മഹദിയീൻ എന്ന നിലക്ക് അതൊരു വിദഅത്താണെന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ അതിന് പ്രത്യേകം ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ അഥവാ ഇന്ന് സമയമറിയുവാനുള്ള സൗകര്യവും ബാങ്കുകൾ അത് ഉച്ചത്തിൽ ആളുകളിലേക്ക് എത്തുവാൻ ആവശ്യമായ മൈക്രോഫോണുകളും ഒക്കെയുള്ള കാലഘട്ടത്തിൽ അതൊരാൾ ഉപയോഗപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലഘട്ടത്തിലെ ആ സുന്നത്തിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ അതും തെറ്റാണെന്ന് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ബാങ്കുകൾ ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിൽ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ

0: ത്തിന് മുറുകെ പിടിക്കൽ തന്നെയാണ് ഏറ്റവും അഫ്സലായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ട് ബാങ്കുകൾ വിളിക്കേണ്ട ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉസ്മാൻ അലി അള്ളാഹു അൻഹുവിൻ്റെ ഹദീസിനെയും തെളിവായിക്കൊണ്ട് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് മാത്രം വിളിക്കുന്നത്. അള്ളാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എനിക്ക് ചുരുണ്ട മുടിയാണ്, എനിക്കത് സ്ട്രെയ്റ്റൻ ചെയ്യാൻ പറ്റുമോ? ഭർത്താവോ സ്ത്രീകളോ അല്ലാതെ എൻ്റെ മുടി കാണില്ല, അപ്പോൾ അതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: ഭാര്യയിൽ ഭംഗി ദർശിക്കുവാൻ വേണ്ടി ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഒരു സ്ത്രീ അവളുടെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നുവെങ്കിൽ, അത് മുടി അല്പം വെട്ടിക്കൊണ്ടാകട്ടെ അല്ലെങ്കിൽ നീളമുള്ള മുടി ചുരുണ്ട രൂപത്തിലാക്കട്ടെ, ചുരുണ്ട രൂപത്തിലുള്ള മുടി താൽക്കാലികമായോ സ്ഥിരമായോ നീണ്ട രൂപത്തിലാകട്ടെ, ഇതൊക്കെ തന്നെയും ഒരു ഹറാമ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരിക്കണം എന്ന് മാത്രം, അതിൽ ഒരു നിഷിദ്ധം എന്ന് പറയാവുന്നത് കാണുന്നില്ല. അല്ലാഹു തആല ആലം.
1: കുട്ടി ജനിച്ച ഉടനെ ബാങ്ക് വിളിക്കുന്നത് സുന്നത്താണോ? അതിൻ്റെ വിധി എന്താണെന്ന്?
2: ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വിശ്വാസി സമൂഹം ആ കുഞ്ഞിന് നൽകേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല പേര് വിളിക്കുക, ഏഴാം ദിവസം കുഞ്ഞിനു വേണ്ടി അഖീഖ അറക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും വിളിക്കുന്ന ഒരു സമ്പ്രദായം പൊതുവെ നിലനിൽക്കുന്നു. ആ വിഷയത്തിൽ, അഥവാ പ്രത്യേകിച്ച് ഇഖാമത്ത് വിളിക്കുന്ന വിഷയത്തിൽ വന്ന ഹദീസുകൾ ദുർബലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചപ്പോൾ ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിൽ ആസ് ഇബ്നു ഉബൈദില്ല എന്ന് പറയുന്നൊരു വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹദീസ് അസ്വീകാര്യമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വലത് ചെവിയിൽ ബാങ്കോ ഇടതു ചെവിയിൽ ഇഖാമത്തോ വിളിക്കേണ്ടതില്ല. മറ്റ് അവകാശങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ് വേണ്ടത്. ഇസ്ലാമികമായ തർബിയത്ത് നൽകുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അല്ലാഹു സഹായിക്കുമാറാട്ടെ.
1: തത്തയെ നമുക്ക് കൂട്ടിലിട്ട് വീടുകളിൽ വളർത്താൻ പറ്റുമോ എന്ന്?
2: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ ലവ് ബേഡ്സ് പോലുള്ള പക്ഷികളെ വളർത്തുന്നതിൻ്റെ വിധിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായും ലവ് ബേഡ്സ് പോലുള്ള കിളികൾ അവയെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ലവ് ബേഡ്സ് ആകട്ടെ അതല്ലാത്ത പക്ഷികളാകട്ടെ, അവയെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് വഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷിയെ വളർത്തുക, വളർത്തുമ്പോൾ അതിന് നൽകേണ്ട അവകാശങ്ങൾ നൽകണം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഖൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ ഉമൈർ മാ ഫഅല നുഖൈർ, ഉമൈറെ നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന് ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തുകൊണ്ടാണ്, എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തിവിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
3: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികയിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.
2: മാതാവിന്റെ ശരീരത്തിലെ അണ്ഡാശയം. ബദാം പരിപ്പിന്റെ വലിപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബി ഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, വിനയമില്ലാതാകുമ്പോൾ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചില വാചകങ്ങൾ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാചകങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ സ്വഭാവത്തെ പുറത്തു കാണിക്കുന്നതാണല്ലോ നമ്മുടെ സംസാരം. ഏറ്റവും അധികം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതും സംസാരത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. നരകത്തിൽ അധിക ആളുകളും പ്രവേശിക്കാനുള്ള കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാവുകൾ കൊയ്തെടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം എന്നറിയാം. ചിലപ്പോഴൊക്കെ നാം പറയാറുള്ള ചില വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചപ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരാശയം പങ്കുവെക്കുന്നത്. എന്നെ അറിയിച്ചില്ല, എന്നോടാരും പറഞ്ഞില്ല, ഇത് ചിലപ്പോഴെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രയോഗമാണ്. അതേപോലെ തന്നെ അത് ഇതിലും നന്നായി ഞാൻ ചെയ്തു കാണിക്കാമായിരുന്നു, എനിക്ക് ചെയ്തു കാണിക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് അറിയും പോലെ നിങ്ങൾക്കറിയില്ല, എൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല, നിനക്കെന്നെ ശരിക്കും അറിയില്ല, ഞാൻ നല്ലത് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ ആരാണെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാനിതത്ര കണ്ടതാണ്, എൻ്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, നിൻ്റെയൊന്നും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സത്യത്തിൽ ഈ വാചകങ്ങളെല്ലാം ചിലപ്പോഴെല്ലാം സംസാരങ്ങളിൽ വന്നു പോകുന്ന വാചകങ്ങളാണോ? നാം ഗൗരവപരമായി ആലോചിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ഒരൗന്നിത്യബോധത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഒരു മനസ്സിൽ നിന്നാണ് ഒരു പക്ഷേ ഇത്തരം വാചകങ്ങൾ വരുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. എന്താണ് യഥാർത്ഥത്തിൽ അഹങ്കാരമെന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ് വഅംതുന്നാസാണ്. അതായത് സത്യത്തെ തള്ളിക്കളയുകയും ജനങ്ങളെ ചെറുതായി കാണുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അമിതമായൊരു മതിപ്പ്, അത് ഒരു പക്ഷേ സ്വർഗം പോലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണെന്ന് നമ്മൾ ആലോചിക്കണം. മനസ്സിൻ്റെ അഹങ്കാരത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളത്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരെല്ലാവരും അഹങ്കാരികളാണ് എന്നതിനർത്ഥമില്ല. പക്ഷെ മറ്റൊരാൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാതിരിക്കുമ്പോഴും നാം പറഞ്ഞതിന് എതിര് പറയുമ്പോഴുമാണ് നമുക്ക് പലപ്പോഴും ക്ഷുഭിതരാകുന്നത്. എല്ലാം കേൾക്കുവാനും അംഗീകരിക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുമുള്ള വിനയത്തിൻ്റെ മനസ്സുള്ളവർക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ പ്രതികരണങ്ങളെയും ഗുണകാംക്ഷയുടെയും ആത്മസംയമത്തിനെയും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നാം മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നോ അവരുടെ മാനസികാവസ്ഥകളെയോ നാം പരിഗണിക്കാതിരിക്കുക. അതും ഇത്തരത്തിൽ ഔന്നിത്യമുള്ള മനസ്സുകൾക്ക് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, എനിക്കെല്ലാം അറിയാം, ആരുടെയും ഉപദേശമോ നിർദ്ദേശമോ എനിക്ക് ആവശ്യമില്ല എന്നതും ശരിയല്ലല്ലോ. എത്ര അറിയുന്ന കാര്യങ്ങളിലും ചില മാർഗനിർദ്ദേശങ്ങൾ പറയാൻ മറ്റുള്ളവർക്ക് കഴിയുമല്ലോ. ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ നിർദ്ദേശങ്ങളും വലിയ വെളിച്ചവും നമുക്ക് നൽകുന്നതാണ് നമ്മുടെ ഭാര്യമാർ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ. ചില സന്ദർഭങ്ങളിലെല്ലാം ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവർ പറയും, അത് നമുക്ക് പറ്റൂ, അത് ശരിയാവോ, അത് വിജയിക്കോ, അതിലിങ്ങനൊരു വശമില്ലേ. ഇപ്പോൾ ഞാനല്ലേ പാപ്പ, ഞാനല്ലേ ഭർത്താവ് എന്ന ഒരു ദുരഭിമാനത്തിൽ നാം നിൽക്കുമ്പോൾ, നമുക്ക് തന്നെ അപകടകരമായ ചില കാര്യങ്ങൾ മറ്റുള്ളവർ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ഒരവസ്ഥ ചിലപ്പോൾ വന്നേക്കാം. അതേപോലെ തന്നെ ആരെങ്കിലും

0: ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്തൊരു കാര്യം വന്നാലും നമ്മൾ അങ്ങനെ നിൽക്കേണ്ടവനല്ല, അങ്ങനെ ക്യൂ നിൽക്കേണ്ടവനല്ല, കാത്തു നിൽക്കേണ്ടവനല്ല, അങ്ങനെ കേൾക്കേണ്ടവനല്ല എന്നെപ്പോഴും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒന്ന് ഒരല്പസമയം കീഴ്പ്പെട്ട് നിൽക്കാൻ കഴിയാത്തവരും എപ്പോഴും ശപിച്ചുകൊണ്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുമെന്നാണ്. നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും മറ്റൊരാൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ കഴിയാത്ത മനസ്സും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഇത്തരം ഒരു മനസ്സിലും തന്നെയാണ് ഉണ്ടാകുന്നത്. നാം നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നമ്മുടെ മഹത്വങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും മറ്റുള്ളവരുടെ അവസ്ഥകളെക്കുറിച്ചോ മഹത്വത്തെക്കുറിച്ചോ ഒരിക്കലും നമ്മൾ ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരാളോട് നമ്മൾ തോൽക്കേണ്ടി വന്നാൽ അത് അവനോടുള്ള പ്രതികാരമായി മാറുകയും ജീവിതകാലം മുഴുവനും അവനോട് പ്രതിക്രിയ ചെയ്യുവാൻ എന്തെങ്കിലും പകരം വീട്ടുവാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതാണ് ഈ മനസ്സിൻ്റെ മറ്റൊരു ലക്ഷണം. ഒരു നല്ല ബന്ധമുണ്ടാക്കാനോ ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാനോ പലപ്പോഴും ഇത്തരം ആളുകൾ തയ്യാറാകാതെ വരും. ഒരുപക്ഷേ ഇത്രമാത്രം മനുഷ്യന് ജീവിതത്തിൽ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കണം അണുമണിത്തൂക്കത്തോളം കിബറുണ്ടെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് പറയാനുള്ള കാരണം. എവിടെയും നമ്മളെക്കാളും അറിയുന്നവരും നമ്മളെക്കാളും വിവരമുള്ളവരും എത്രയോ ആളുകളുണ്ട്. ജീവിതത്തിൻ്റെ ഏത് തരത്തിലുള്ളവർക്കും ചില പ്രത്യേകതകൾ നമുക്കില്ലാത്തതുണ്ട് എന്ന് മനസ്സിലാക്കുവാനും എല്ലാം കേട്ട് നല്ലതിനെ ഉൾക്കൊണ്ട് മറ്റുള്ളവരോട് സഹകരിച്ച് വിനയപ്പെട്ട് കീഴ്പ്പെട്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുമ്പോൾ തിൽക്കദാറുൽ ആഖിറ ആ പരലോക ജീവിതം ലിലിനായുരിദിന ഒലുവം ഫിൽ അർളി വലാ പ്രസാദ, ദുനിയാവിൽ ഔന്നിത്യവും കുഴപ്പവും ആഗ്രഹിക്കാത്തവർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വർഗത്തിൻ്റെ അഖിലുകാരാകാനും കൂടെ നമുക്ക് സാധ്യമാകും. അള്ളാഹു സഹായിക്കട്ടെ.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിനയമില്ലാതാകുമ്പോൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: വലിയ കച്ചവടമൊന്നുമില്ലാത്തൊരു ഷൂ കടയാണ്. അതിലേക്ക് ഒരു പയ്യൻ കല്ലെടുത്ത് എറിഞ്ഞ് അതിന്റെ ചില്ല് പൊട്ടിച്ചു. അടുത്ത ദിവസം അതിന്റെ ഓണർ അതിന്റെ ഫ്രണ്ടിൽ വന്നതെന്ന് നോക്കുകയാണ്. പലരും അഡ്വൈസ് ചെയ്ത് ആ ചില്ല് മാറ്റിക്കളയാൻ. പക്ഷെ അദ്ദേഹം അത് കുറച്ചുകൂടെ അവിടെ നിന്ന് നോക്കി. അതിനുശേഷം ഒരു തീരുമാനമെടുത്തു. ചില്ല് മാറ്റുന്നില്ല, പകരം ഒരു ഷൂ എടുത്ത് ആ പൊട്ടിയ ഭാഗത്തേക്ക് വെച്ചു. വന്നവരും പോയവരും കണ്ടവരുമൊക്കെ അതിനെ അഭിനന്ദിച്ചു. ഇപ്പൊ ആ കടയുടെ ഷെയ്പ്പേ മാറി. ആൾക്കാർക്ക് വളരെ പുതുമ തോന്നി. കടയിലേക്ക് വരാൻ തുടങ്ങി. കച്ചവടം ഇരട്ടിയായി. ഒന്ന് മാറി ചിന്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതമേ മാറി. ജീവിതത്തിൽ ഇങ്ങനെ പൊട്ടിയ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായാലും ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടും. അങ്ങനെ മാറി ചിന്തിച്ചവരാണ് എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്തിട്ടുള്ളത്. മാറി ചിന്തിക്കുന്നിടത്ത് ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്.
1: വളരെ നല്ലൊരു മെസ്സേജ് അല്ലേ?
2: സൂപ്പർ ആയിട്ടുള്ള, നമുക്ക് ഒരുപാട് തോട്ട്സ്, ഒരുപാട് ഇൻസൈറ്റ് കിട്ടുന്ന ഒരു സംഗതി. ഒരു ഷോപ്പിന്റെ അര കല്ലെറിഞ്ഞ് പൊട്ടിയപ്പോ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഷൂ വെച്ച് അത് പിന്നെ ആകർഷണീയമായി. അതാ ഷൂ അങ്ങനെ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ഷൂ അവിടെ പതിപ്പിച്ച് വെച്ചത് ഗ്ലാസ് പൊട്ടിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു നമ്മളെ ഒരു തിങ്കിങ് പ്രോസസ് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത്, അത് അത് ചെറിയൊരു ചേഞ്ചസേ ഉള്ളൂ. അത് എത്തുന്നത് വലിയൊരു ലോകത്തേക്കാണ് അതുവഴി. പക്ഷെ അത് മാറൂല. ഒരേ പാറ്റേണിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും.

0: അത് ഇതിപ്പോ ഒരു ഒരു വസ്തുവിന്റെ കാര്യത്തിൽ മാത്രല്ല കേട്ടോ ഞാനിതിനെ കണക്ട് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലെ പല ആശയങ്ങളുടെ വിഷയത്തിൽ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആശ്വാസം കിട്ടുന്ന കാര്യം ഉണ്ടാവും. ക്രിയേറ്റീവായ കുറെ കാര്യങ്ങൾ അതുവഴി കിട്ടും. ഇതിപ്പോ ഒരു ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ തന്നെ ഇങ്ങനെ. അപ്പൊ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെത്തുന്നില്ല. പക്ഷെ അത് പറയാനും കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ അത് ആർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നാറുണ്ടോ? ആ പാറ്റേൺ ഒന്ന് മാറ്റാൻ തോന്നാറുണ്ടോ?
1: ഈ സിസ്റ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല രീതിയിൽ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. സാമ്പത്തികമായ വിഷയങ്ങളിലുണ്ടാവാം, പിന്നെ ഫാമിലി ഇഷ്യൂസിലുണ്ടാവാം, പല പ്രതിസന്ധികളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചിന്ത ഒരേ ലൈനിൽ പോകുമ്പോൾ പോയി ബ്ലോക്കാവാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അല്ല, അവിടെ ഒരു ബാരിയർ ഉണ്ടെന്ന് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ പ്രതിസന്ധി ആദി ഒക്കെ ഉണ്ടായിട്ട് കുറേ ആൾക്കാർ ഇനിയൊരു രക്ഷയില്ല എന്ന് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നു. ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക്. പക്ഷേ ഇതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ചിന്തനെ വേറെ വഴിയിലൂടെ കൊണ്ടുപോയാൽ അവിടെ ഒരു പരിഹാരമുണ്ട് അല്ലേ? അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് എത്താനുള്ളൊരു വഴി അപ്പുറത്തുണ്ട് എന്നുള്ളൊരു.
0: അതൊന്ന്. പിന്നെ വേറൊന്നും ഇപ്പൊ വീട്ടിലോ നമ്മൾ വാങ്ങി വെച്ച സാധനങ്ങൾ, വസ്തുക്കൾ, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആകുമ്പോൾ പൂർണ്ണമായിട്ട് ഡാമേജ് ആയി ഒഴിവാക്കുന്നതിന് പകരം അതിനൊന്ന് ക്രിയേറ്റീവ് ആക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ നേരത്തെ ഉള്ളതിനേക്കാൾ മനോഹരമായി മാറാണ്. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വർക്ക് ചെയ്യണമല്ലോ. എല്ലാ മനുഷ്യരിലും അത് ഉണ്ടല്ലോ.
1: ഓരോ മനുഷ്യന്റെ ബ്രെയിനിലും നമുക്കറിയാം ആള് എത്ര ചിന്തിക്കുന്നു അതിനനുസരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന.
0: ഇപ്പൊ ഒരു ബ്രഷ് ഞാനിങ്ങനെ മുമ്പ് കേട്ടിട്ടുണ്ട്, ബ്രഷിന്റെ ഒരൊറ്റ ഒരു പർപ്പസേ നമ്മളതിന് കാണുള്ളൂ. ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ ഒരുപാട് പർപ്പസ് അതിലേക്ക് കാണാൻ പറ്റും. ബ്രഷ് കൊണ്ട് തന്നെ ഓരോരുത്തർ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ആർട്ട് സംഗതി ഉണ്ടാക്കുന്നുണ്ട്.
1: ബ്രഷ് അല്ല, നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പാഴ് വസ്തുക്കൾ കൊണ്ട് പല ആർട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ ഉപയോഗപ്രദമായ പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്.
0: മൂലയിൽ എവിടെയോ കൊണ്ടിടേണ്ട സാധനം ഷോക്കേസിലേക്ക് എത്താൻ പറ്റാവുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള.
1: പലപ്പോഴും നമ്മൾ കുപ്പത്തൊട്ടിയിൽ കാണുന്ന സാധനങ്ങളെ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ഷോക്കേസിലുണ്ടാവും, അതിനെ വേറെ രീതിയിലേക്ക് മാറ്റി അതിലേക്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഗ്രേഡ് മാറുകയാണ് അല്ലേ ഏറ്റവും താഴെ.
0: അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടോ? അതുവഴി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒഴിവാക്കണമെന്ന് തോന്നിയ പലതിനെയും ഒന്ന് മാറി ചിന്തിച്ചപ്പോ ചേർത്ത് പിടിക്കാൻ പറ്റിയതുണ്ടോ? അതൊരു ഒബ്ജക്റ്റ് ആവട്ടെ, ഒരാളാവട്ടെ, രണ്ട് ചിന്തയാണ് അതിലുള്ളത്. വസ്തു ആവട്ടെ, വീട്ടിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടിട്ട് മാറ്റി നിർത്തിയവരെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് മാറി ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് മനോഹരമായിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്നത്.
1: അതുപോലെ മറ്റൊരാശയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒബ്ജക്ട്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചോ ഒക്കെ പറഞ്ഞതിൻ്റെ അപ്പുറമാണ് ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തൊരാൾ, ഭാര്യ, ഭർത്താവാകാം, സിബ്ലിങ്സ് ആവാം, സഹോദരന്മാരാവാം, നമ്മളെ വീട്ടിനകത്ത് തന്നെയുള്ള മറ്റൊരംഗമാവാം, ഇതൊക്കെ പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവരെ കൊണ്ട്. അതിമ്മ മാത്രം നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം അയാളുടെ ഗുണമുള്ള മറ്റൊരു തലം കണ്ടെത്തി അയാളെ കൊണ്ടുവരാം. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും അങ്ങനെ ചിന്തിക്കാം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ, ഒരു കുട്ടിക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇതുണ്ടാവില്ല, പക്ഷെ ആ കുട്ടിക്ക് മറ്റൊരു തരത്തിൽ കഴിവുണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലെ പല ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും. അയൽവാസികളുടെ കാര്യത്തിലാവാം, അയാളെ കൊണ്ട് നമുക്ക് വേറെ ഉപകാരം കിട്ടുന്നുണ്ടാവും. അപ്പൊ ചിന്തയെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമുക്ക് ആളിൽ ഗുണങ്ങൾ കാണാൻ കഴിയുമെന്നുള്ളത്.
0: അകറ്റി നിർത്താൻ ചിലപ്പോ ഒന്നോ രണ്ടോ കാരണങ്ങളേ
1: ഉണ്ടാവുള്ളൂ,
0: പക്ഷെ ചേർത്ത് നിർത്താൻ നൂറുകണക്കിന് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് കാണാതെ പോകരുത്.
1: അതാണ് സത്യം.
0: ഇറ്റ് ഇസ് എ വെരി ഗുഡ് പോയിന്റ്.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാഠങ്ങൾ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തുന്നതുപോലെ ഇന്ന് നമ്മളിലേക്ക് എത്തുന്നത് മാറ്റം കൊതിക്കാത്ത ലോകം എന്ന ടോപ്പിക്കിലുള്ള അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരിന്റെ സംസാരമാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കും സൂക്ഷ്മത പാലിക്കുന്നവർക്കും വേണ്ടി ഒരുക്കിവച്ച അനുഗ്രഹങ്ങളുടെ കലവറയായ സുഖങ്ങളുടെ ഭവനമായ സ്വർഗലോകത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി. അതിലെ ജന്നാത്തുൽ ഫിർദൗസ് അഥവാ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലം, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഭാഗം, അതിനെക്കുറിച്ച് നാം സംസാരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ ഫിർദൗസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം എന്നുള്ളതാണ്. ആ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഫിർദൗസിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നത് വിശ്വാസം ശരിയാക്കിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഫിർദൗസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവരായ ആളുകൾ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത ആളുകൾ, കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് സൽക്കാരമായിക്കൊണ്ട് ഫിർദൗസ് എന്ന സ്വർഗത്തോപ്പുകളിൽ സ്ഥാനമുണ്ട്. സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലാണ് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഖാലിദീന ഫീഹ ലാ യബഗൂന അൻഹാ ഹിവല. ഖാലിദീന ഫീഹ, അവരാ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും, ഒരിക്കലും പുറത്തേക്ക് പോകുന്നവരല്ല. ലാ യബഗൂന അൻഹാ ഹിവല, അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് അവർ കൊതിക്കുക പോലുമില്ല, ചിന്തിക്കുകയില്ല എന്നുള്ളതാണ്. മതിയായി എന്ന് തോന്നുകയില്ല, മടുപ്പ് തോന്നുകയില്ല, എനിക്ക് മടുത്തു എന്നവൻ ചിന്തിക്കില്ല. ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കാത്ത, ഒരു മാറ്റം കൊതിക്കാത്ത വല്ലാത്തൊരു ലോകം. അതാണ് സഹോദരങ്ങളെ സ്വർഗലോകം. ഇവിടെ നമ്മൾ എന്തുപയോഗിച്ചാലും, ദുനിയാവിൽ എന്തൊരു വസ്തു നമ്മൾ ഉപയോഗിച്ചാലും കുറച്ചു കാലം കഴിഞ്ഞാൽ അതിനോട് നമുക്ക് മടുപ്പ് തോന്നും അല്ലേ? വേറെ പലതിനും നാം ആഗ്രഹിക്കുകയും നമ്മുടെ കയ്യിലുള്ളത് വിറ്റ് നമ്മൾ മറ്റൊന്ന് വാങ്ങുകയും ചെയ്യുന്നു. അത് മൊബൈൽ ഫോണാവട്ടെ, വാഹനങ്ങളാവട്ടെ, ഇനി വീടിൻ്റെ വിഷയത്തിലാവട്ടെ, വീട് പുതുക്കി പണിയാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് വീടിൻ്റെ മോഡലുകൾ നമ്മൾ മാറ്റുന്നു, വാഹനങ്ങൾ നമ്മൾ പുതിയതാക്കുന്നു, മൊബൈൽ ഫോണുകൾ ഓരോ വർഷവും നമ്മളിങ്ങനെ പുതിയതാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ലാഹു പറയുകയാണ്, ലാ യബഗൂന അൻഹാ ഹിവല, മാറ്റത്തെ ആഗ്രഹിക്കുക പോലുമില്ല. ഇതൊന്നു മാറ്റി മറ്റൊരു ലോകത്തേക്ക് പോയിരുന്നെങ്കിൽ എന്നവൻ ചിന്തിക്കുക പോലുമില്ല. അങ്ങനെയൊരു ലോകമാണ് സ്വർഗലോകം എന്നല്ലാഹു പറയുമ്പോൾ ആ സ്വർഗത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിന് കവാടങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, ജന്നാത്തു അദ്നിൻ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ പ്രത്യേക ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ, മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, അവർക്ക് വേണ്ടി അതിൻ്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു വെക്കുന്നതാണ്. കവാടങ്ങൾ തുറക്കപ്പെട്ട സ്വർഗം, അതിൽ സ്ഥിരം താമസിക്കാനുള്ള അവസരം. അത്തരം ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളില്ലേ, തഖവയോടുകൂടി ജീവിച്ച ആളുകൾ, അവരെ കൂട്ടത്തോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് അല്ലാഹു ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, ഹത്ത ഇദാ ജാഊഹ, ആ സ്വർഗത്തിനടുക്കൽ അവരെത്തുമ്പോൾ, വഫുത്തിഹത് അബ്വാബുഹ, അതിൻ്റെ കവാടങ്ങൾ ഇങ്ങനെ തുറക്കപ്പെടുന്നതാണ്. വഖാല ലഹും ഖസനതുഹ, സ്വർഗം കാക്കുന്ന മലക്കുകൾ അവരോട് വിളിച്ചു പറയുന്നതാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ശാന്തിയുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്, തിബുത്വൻ, നിങ്ങൾ നന്മകൾ ചെയ്തവരാണ്, നല്ലവരാണ് നിങ്ങൾ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടുകൂടി നിത്യവാസികളായിക്കൊണ്ട് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. സഹോദരങ്ങൾ, ഇതൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ട് പുലരാനുള്ളതാണ്, സത്യസന്ധമായിക്കൊണ്ട് അനുഭവിക്കാനുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് റഅദിൻ്റെ 23-24 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ജന്നാത്തി അദ്നിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗമില്ലേ, യദ്ഖുലൂനഹ, ആ വിശ്വാസികൾ അതിൽ പ്രവേശിക്കുന്നതാണ്, വമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വദുരിയാത്തിഹിം, നന്മയിൽ അധിഷ്ഠിതമായി ജീവിച്ച അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ, ഇവരെല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. വൽമലായിക്ക, മലക്കുകൾ വരും, യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ, അവർ സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളിലൂടെയും ആ മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതാണ്. എന്നിട്ട് അവിടെ വെച്ച് അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ദുനിയാവിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ ക്ഷമിച്ചു, ഇബാദത്തുകളെടുക്കൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു, എന്നാലും നിങ്ങളത് സഹിച്ചു, സുബഹിക്ക് പള്ളിയിലേക്ക് പോവൽ നിങ്ങൾക്ക് പ്രയാസമായിരുന്നു, പക്ഷേ എന്നിട്ടും നിങ്ങളത് ചെയ്തല്ലോ, ബിമാ സബർത്തും, ക്ഷമയോടുകൂടി. ഇബാദത്തുകളിൽ മുഴുകിയവരാണ് നിങ്ങൾ. ഒരു ആരാധന, ഒരു കർമ്മം ചെയ്യാൻ അവസരം ലഭിച്ചാൽ അത് പിന്നേക്ക് മാറ്റിവെക്കാത്തവരാണ് നിങ്ങൾ. അത് പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ആഖിറത്തിനു വേണ്ടി, ആഖിറം വിജയിക്കാനുള്ള വിഭവങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നവരായിരുന്നു, ക്ഷമയോടുകൂടി. ഫനിഅമ അഖ്ബദ്ദാർ, അതുകൊണ്ട് ആ പരലോക ഭവനം ഇതാ എത്ര സുന്ദരമായാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് ആ മലക്കുകൾ അവിടെ നിന്ന് വിളിച്ച് പറയുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെയൊക്കെ സ്വർഗത്തിന് കവാടങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനുള്ള ഭാഗ്യം, ആ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തി നിൽക്കാനുള്ള ഭാഗ്യം, ആ മാറ്റം കൊതിക്കാത്ത ആ ഒരു സർവസുഖങ്ങളുടെയും മഹാ മനോഹരമായ ആ ഒരു ലോകത്തേക്ക് പ്രിയമുള്ളവരെ എത്തിച്ചേരാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നിത്യമായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആ സ്വർഗലോകത്തേക്ക് എത്തിച്ചേരാൻ, അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. അബ്ദുള്ള മുസിൻ വണ്ടൂർ നമ്മളോട് ഇന്ന് സംസാരിച്ചത് മാറ്റം കൊതിക്കാത്ത ലോകം എന്ന വിഷയത്തിലായിരുന്നു. ഖുർആൻ പാഠങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് വിശ്വാസിയുടെ വജ്രായുധമാണ്. പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഉപകാരപ്രദമായ അറിവ് ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിന്റെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രയാസങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ പ്രയാസഘട്ടങ്ങളിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു നമ്മൾ പഠിച്ചത്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് സാധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി കൊണ്ട് പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നതായ പ്രാർത്ഥന: അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുവേ, നീ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് നീ എനിക്ക് ഉപകാരം ഉണ്ടാക്കണേ. എനിക്ക് ഉപകാരമാകുന്നത് നീ എന്നെ പഠിപ്പിക്കുകയും നീ ഉപകാരമേകുന്ന അറിവിനെ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി. അല്ലാഹുമ്മ അൻഫഅനി ഇവിടെ ഇൻഫഅനി എന്നാണ് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ അൻഫഅനി, ഇവിടെ ഐനിന് സുഖൂനാണ്. ഇൻഫഅനി അല്ലാഹുമ്മ അൻഫഅനി അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി ബിമാ അല്ലംതനി അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി വഅല്ലിംനി. ഇവിടെ ലാമിന് ഷദ്ദ് ഉണ്ട്, കസ്ർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലംതനി, അവിടെ കസറല്ല ഫതഹാണുള്ളത്. എന്നാൽ രണ്ടാമത് പറഞ്ഞപ്പോൾ അവിടെ കസറാണുള്ളത്. വഅല്ലിംനി വഅല്ലിംനി മാ യൻഫഉനി വഅല്ലിംനി മാ യൻഫഉനി വഅല്ലിംനി മാ യൻഫഉനി അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വർസുഖ്നി ഇൽമൻ വർസുഖ്നി ഇൽമൻ വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി അല്ലാഹുമ്മ അൻഫഉനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ഉപകാരപ്രദമായ അറിവ് ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് പഠിച്ചത്, കേട്ടത്. കൂടുതൽ പ്രാർത്ഥിക്കുക. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പ്രാർത്ഥനാ പഠനം ഇവിടെ സമാപിക്കുന്നു.
1: കുടുംബങ്ങളിൽ കുളിർത്തന്നിലായി വിരിഞ്ഞെത്തുന്ന സ്നേഹക്കൂടിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പീസ് റേഡിയോ ശ്രോതാക്കൾ പങ്കുവച്ച അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമൊതുകുകയാണ് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ഷമീം എം വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാബാദ്. പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വരുന്ന ശ്രോതാക്കളുടെ സംശയങ്ങൾ, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, ചില കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഫീഡ്ബാക്ക് നമ്പറായിട്ടുള്ള 9544845840 ഈ നമ്പറിലേക്ക് വരുന്ന മെസ്സേജുകൾ, അതാണ് നമ്മുടെ ലൈവ് കൗൺസിലിംഗിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അൽഹംദുലില്ലാ, നമ്മോടൊപ്പം ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമുണ്ട് പീസ് റേഡിയോ സിഇഒ. ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ കുടുംബങ്ങളിൽ എത്രയോ ആശ്വാസമായി പ്രാർത്ഥനയോടുകൂടിയുള്ള ആ ഫീഡ്ബാക്കാണ് ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവർക്കും ഊർജ്ജം നൽകുന്നത്. ആ പ്രാർത്ഥന നിങ്ങളോട് ആദ്യം തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാരിസ് മൗലവിയെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നുണ്ടല്ലേ. ആദ്യമായിട്ട് നമുക്കൊരു ചോദ്യമുള്ളത്, 25 വയസ്സായ ഒരു മകനെ കുറിച്ച് ഒരു ഉമ്മ അയച്ചൊരു ചോദ്യമാണ്. അതിന്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, അവരുടെ പ്രസവം നേരത്തെയായിരുന്നു, അഥവാ തികയുന്നതിന് മുമ്പ് പ്രസവിച്ചിട്ടുണ്ട്. ഈ മോൻ പിന്നെ +2 പഠനം വരെയാണ് കൃത്യമായിട്ട് പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഓരോ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തും. ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ പല ജോലികൾ നോക്കാറുണ്ടെങ്കിലും കുറച്ച് സമയം മാത്രമാണ് ആ ജോലികളിലൊക്കെ നിൽക്കാൻ സാധിക്കുന്നത്, ഒരു സ്റ്റേബിളായിട്ട് ഒരു കൺസിസ്റ്റായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും പറഞ്ഞയച്ചാൽ പോലും പള്ളിയിലേക്ക് പോകാൻ മടിയാണ്. ആളുകളെ ഫേസ് ചെയ്യാൻ ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് ഞങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ് ഒരു മാതാവിൻ്റെ ഒരു ചോദ്യം.
5: ഇതൊരു ആത്മവിശ്വാസമില്ലായ്മയായിട്ടാണ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത്, സാധാരണഗതിയിൽ നമുക്ക് രണ്ട് രൂപത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ സാധാരണ കാണാറുള്ളത്. ഒന്ന്, അലക്ഷ്യമായി ജീവിക്കുന്ന ആളുകൾ. അവർക്കെന്താണ് പഠിക്കണം എന്നില്ല, അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നില്ല, ഭാവി എന്താവണം എന്നില്ല, ഒരു ജോലിക്ക് പോകണം എന്നില്ല, വാപ്പി ഇമ്മി എന്തായാലും പ്രശ്നമില്ല, അങ്ങനെ ഒരു അലക്ഷ്യമായ ജീവിതമുണ്ട്. കുറച്ച് കൂട്ടുകാരെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി ഒന്ന് ചുറ്റിത്തിരിയാന്നില്ലേ കവിഞ്ഞ് ഒന്ന് ചിന്തിക്കുക. അങ്ങനത്തെ ആളുകളെക്കുറിച്ച് ഇതേ പരാതികൾ വരും, അവൻ ആ കോഴ്സ് മുഴുവനാക്കുന്നില്ല, അത് ചെയ്യുന്നില്ല. പക്ഷേ ഇത് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇത് നമുക്ക് ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ, ഒരു ആത്മവിശ്വാസമില്ലായ്മയാണ്. അതായത്, നമ്മളിപ്പോൾ ഒരു കാര്യത്തിലേക്കാണ് പ്രവേശിച്ച് കഴിയുമ്പോൾ ഏതൊരു സംഗതിക്കുണ്ടാവും അതിൻ്റെ ഒരു പ്രയാസകരമായൊരു ഘട്ടം ഉണ്ടാവുമല്ലോ, പ്രയാസകരമായൊരു ഘട്ടം. ആ പ്രയാസകരമായ ഘട്ടത്തേക്ക് എത്തുമ്പോൾ അത് പലപ്പോഴും നമ്മൾ ആ വിഷയത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, പിറകോട്ട് പോകാൻ തോന്നും. അങ്ങനെ തോന്നുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, അവർ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ പോയിട്ടൊക്കെ തലയിടും, പക്ഷെ അതൊന്നും മുഴുവനാവില്ല. ഇപ്പോൾ ഇവരെന്താ വെച്ചാൽ, ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ഭയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തോന്നിയത്. എന്താ വെച്ചാൽ, ഒന്ന്, മനക്കരുത്തോടു കൂടെ നിൽക്കേണ്ട സമയങ്ങളിലെല്ലാം അവനെ ഭയം പിറകോട്ടടിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, അവരുടെ ഒരു സമ്പൂർണമായൊരു ഹിസ്റ്ററി നമ്മളെടുക്കുക. അവരിതുവരെ എവിടെയൊക്കെയാണ് ഫെയിലിയർ ആയത്, അത് ഏത് ടൈമിലാണ് അവന് ഞാൻ ഈ കോഴ്സിന് പോകണില്ല എന്ന് പറഞ്ഞത്, ഏത് ടൈമിലായിരുന്നു, ചിലപ്പോൾ ഒരു പരീക്ഷൻ്റെ സമയത്താണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും അധ്യാപകന്മാരെന്തെങ്കിലും പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണോ, എപ്പോഴാണ് അവൻ അതിന് പിൻവാങ്ങിയത്. ഒരു പ്രയാസഘട്ടത്തെ തരണം ചെയ്യാൻ കഴിയാതെയാണ് പിൻവാങ്ങിയതെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു 2, 3, 4 ഒക്കെ ഇൻസിഡൻസും അവൻ്റെ പഴയ ഹിസ്റ്ററി നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ആണെങ്കിൽ നമ്മളെന്താണ്, ഒരു ആത്മവിശ്വാസം അവന് പകർന്നു കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ആത്മവിശ്വാസമില്ലായ്മ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ചിലപ്പോൾ എന്താണെന്ന് വിചാരിച്ചു, ചിലപ്പോൾ ഇതുപോലെ ആദ്യത്തെ കുട്ടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അവൻ്റെ പ്രസവവും ജന്മമൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യായിരിക്കാം, അവന് ചിലപ്പോൾ ആദ്യ സമയത്ത് കൂടുതൽ, ഈ കുട്ടികൾ നേരത്തെ പ്രസവിക്കപ്പെടുമ്പോൾ കൂടുതൽ കുട്ടികൾ നമ്മളെ ആശ്രയിക്കുമല്ലോ, നമ്മളവരെ വല്ലാതെ സപ്പോർട്ട് ചെയ്യും, അവനോ സ്വന്തമായിട്ടൊന്നും കഴിയില്ല എന്നൊരു ആദ്യ സ്റ്റേജ് ഉണ്ടായിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, അവൻ മുതിർന്നു വരുമ്പോഴും അതേ അപ്രോച്ചായിരിക്കും പാരൻസ് സ്വീകരിക്കുക. അപ്പോൾ അവന് എന്തില്ല, സ്വന്തമായൊരു കാര്യം ചെയ്തിട്ടുള്ളൊരു പരിചയക്കുറവും അതിനെ അതിജീവിക്കാനുള്ളൊരു അധൈര്യമൊക്കെ അവനൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും. സ്വന്തം കാര്യങ്ങൾ ചെയ്തൊരു കോൺഫിഡൻസ് ഉണ്ടാവാത്ത കാര്യം. ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ ഉള്ളിലൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരെ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണമല്ലോ, അവരെക്കൊണ്ട് കഴിയാവുന്ന ജോലികൾ നമ്മൾ അവരെക്കൊണ്ട് എന്ത് ചെയ്യണം, ചെയ്യും. അങ്ങനെ ചെയ്യിപ്പിക്കണില്ലെങ്കിൽ അവരെന്ത് ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, മേജറായിട്ടുള്ള ജോലികളിൽ പ്രവേശിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു അധ്യാപകനല്ലേ, ഇപ്പോൾ ഒരു അധ്യാപകനാകുന്ന ഒരാൾ ചോദിച്ചു, അധ്യാപകൻ്റെ ജോലി നിങ്ങൾ സ്വീകരിച്ചാലും ഒരു വേറൊരാൾ സ്വീകരിച്ചാലും രണ്ടാൾക്കും ഒരേ ഡ്യൂട്ടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോലി കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെ ഒരു സംഗതികൾ ഏറ്റെടുക്കാത്ത ഒരാൾ ആ രംഗത്തേക്ക് വന്നാൽ അവൻ അവിടെ ആകെ പതറിപ്പോവും. അപ്പോൾ ജീവിതത്തിൽ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ എന്തും ഏറ്റെടുക്കേണ്ടി വരും. അതിനുള്ളൊരു ആത്മവിശ്വാസം നേരത്തെ ആർജിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ പതറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇപ്പം ഇതിൽ ബേജാറാകാനുണ്ട്. ഇപ്പോൾ ഉമ്മയാകുമ്പോൾ ഉമ്മക്ക് ഒരു കുട്ടി, ഒരു പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയൊക്കെ ആകുമ്പോൾ മുതിർന്നു വരുമ്പോൾ അവന് ഒന്നിനും കഴിയണില്ല എന്ന് പറയുമ്പോഴും ഒരു ജോലിക്ക് പറ്റണില്ല, ഒരു കോഴ്സ് മുന്നാക്കില്ല അറിയുമ്പോൾ അവർക്ക് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് അവൻ്റെ കൂടെ നിന്ന് പോവുക. ചിലപ്പോൾ ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ കുറച്ച് സമയം റിക്കവർ ആണ് വരെ അയാൾക്കൊരു ബാക്ക് സപ്പോർട്ട് കൊടുത്തൊരു മെൻറ്റർ പോലെ നിൽക്കാൻ പറ്റും. നിന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ നമുക്ക് എന്താ ഒരു കോഴ്സ് പറ്റുക, അങ്ങനെ ഒരു കോഴ്സ് വേണം സെലക്ട് ചെയ്ത് കൊടുക്കുക, ആ കോഴ്സ് വേണം ചേർക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുക, നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ നോക്കും. പൊതുവെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല, ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ പോയി ഒരു പെണ്ണെ നോക്കിയും എന്നിട്ട് ഇഷ്ടപ്പെടുമോ നോക്കിയും, ആദ്യത്തെ പ്രൊസീജിയറൊന്നും പ്രശ്നമില്ലല്ലോ. അവസാനം വിവാഹം അടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു പിന്തുണ കൊടുത്താൽ അവർ ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നു കാണാൻ പറ്റും. അതേപോലെ നമുക്ക് റിക്കവറി എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഇതിലൊക്കെ ചെറിയ സപ്പോർട്ട് കൊടുത്താൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ശരിയാക്കി എടുക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിലും ശരിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു കൗൺസിലറെ കണ്ട് ഒരു ആത്മവിശ്വാസം കൊടുത്താൽ ശരിയാകാവുന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം.
6: അടുത്ത ഒരു ചോദ്യം വരുന്നത് ഒരു ഉമ്മയെക്കുറിച്ചൊരു വിദ്യാർത്ഥിനി എഴുതിയതാണ്. ഞാനൊരു വിദ്യാർത്ഥിനിയാണ്, ഉമ്മയെ അടുക്കളയിലും മറ്റ് ജോലികൾക്കും സഹായിക്കാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഏതൊരു ജോലിയിലും അതിലെ കുറ്റങ്ങൾ ഉമ്മ കണ്ടെത്തുകയും അത് മാത്രം എടുത്തു പറയുകയും ചെയ്യും. അതിനാൽ ഉമ്മയെ സഹായിക്കാൻ മടിയാണ്. അത് മതപരമായിട്ട് തെറ്റാകുമോ? ഉമ്മയും ഞാനും ഒരു സിങ്കായിട്ടല്ല പോകുന്നത്, കുട്ടികളുടെ ഒരു ഭാഷയിലാണ് ഏതെങ്കിലും സിങ്കായിട്ടല്ല പോകുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഉമ്മയെ ധിക്കരിക്കാനും വയ്യ, അത് മതപരമായി തെറ്റാവും എന്നുള്ള ഒരു പേടിയോട് കൂടിയിട്ടാണ് ഒരു വിദ്യാർത്ഥിനി.
5: ഇത് മുതിർന്ന പെൺകുട്ടികളുടെ വീട്ടിലുള്ള ഒരു ക്രൈസിസ് ആണ്. ഇത് ഒരു 90% വീടുകളിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഇതിലേറ്റവും വലിയ തിരിച്ചറിവുണ്ടാകേണ്ട ഉമ്മമാർക്കാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ ഉമ്മമാർക്കും അവർ വീടുകളിൽ ജോലി ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടാവും. പാത്രം എങ്ങനെ കഴുകണം, എവിടെ വെക്കണം, എപ്പോൾ കഴുകണം, മനസ്സിലായില്ലേ? അതേമാതിരി പാചകം ചെയ്യുമ്പോൾ എന്താദ്യം ചെയ്യണം, എന്ത് പിന്നെ ചെയ്യണം എന്നതിനൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. ലോകത്ത് അവരെപ്പോലെ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മകളായാലും മരുമകളായാലും ഇവർ ചെയ്യും പോലെ അല്ലാതെ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അവർ മുറ്റടിക്കും, പക്ഷെ ഇവരടിക്കും പോലെ അല്ല അടിക്കുക. അവർ പാത്രം കഴുകും, ഇവർ കഴുകും പോലെ കഴുകാം. അപ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും, ഒരു ജോലി ചെയ്യുന്ന ആളോട് അത് ശരിയായില്ല, അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ, അതാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കുട്ടി അനുഭവിക്കുന്നൊരു ക്രൈസിസ് എന്താ വെച്ചാൽ ഉമ്മാനെ സഹായിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു സങ്കടം ഉണ്ടാവും. ഞാൻ ഒറ്റക്കുള്ള അടുക്കളയിൽ നിങ്ങൾ ആരും വന്നു നോക്കില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. എന്നാൽ വന്നാലോ, ഇതൊന്നും ശരിയായില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാവും. അപ്പോൾ വരിക വേണ്ടു, വരാതിരിക്കുക വേണ്ടു എന്നുള്ള ഒരു സംഘർഷം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവസരം കൊടുക്കണം. എന്ത്, അവരെന്തൊക്കെ ചെയ്തോട്ടെ, ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ചെയ്യുക. മറിച്ച് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കെടുത്തുന്ന ഒരു സംസാരങ്ങൾ പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് കുട്ടികൾ വരട്ടെ, അവരെന്താണ് ചെയ്യട്ടെ, മനസ്സിലായി? അതിനവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. കുറച്ച് അവർ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് റെഡിയായി കിട്ടും. ഇപ്പം ഞാൻ പറയും, ഇങ്ങനത്തെ ഉമ്മമാരുടെ ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ അമ്മായിമാരുടെ അടുത്തായ സമയത്ത് ഇതേ പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിരുന്നില്ലേ? നിങ്ങൾ സ്വന്തം വീടായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടേതായ നിലക്കുള്ള രൂപം നിങ്ങൾ ഉണ്ടാക്കി. അതേപോലെ നിങ്ങളുടെ മോൾക്കൊരു സ്വന്തം വീടാകുമ്പോൾ അവൾ അവളെ പാറ്റേൺ പ്രകാരം പോയിക്കോളും. ഇപ്പം എന്ത് ചെയ്യുക, ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവൾ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ഒരാളുണ്ടായിരിക്കും, വീട്ടിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാനും പറ്റും, അതേപോലെ തന്നെ ഈ കുട്ടികളുടെ ഇത്ര മനോവിഷമങ്ങൾ തീർക്കാനും പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഇനി ചെയ്യാൻ പറ്റിയ കാര്യം ഉമ്മമാരിപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം കുട്ടികൾ എന്ത് ചെയ്യാം, ഉമ്മ എന്താണോ ചെയ്യണത് തൽക്കാലം ഉമ്മ ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെ സ്വന്തം ഇഷ്ടവും താല്പര്യമൊക്കെ എന്ത് ചെയ്യുക, തൽക്കാലം മാറ്റി നിർത്തി ചെയ്യുക. പിന്നെ ചില പെൺകുട്ടികൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയത് എല്ലാ ജോലിയും അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം എന്ത് ചെയ്യും, ഞാൻ ഇവിടെ തുടച്ചു തരാം, പിന്നെ എനിക്ക് പഠിക്കാണ്ട് ഒരു നിശ്ചിത ജോലി മാത്രം ഏറ്റെടുക്കാം, അത് പെർഫെക്റ്റായിട്ട് ചെയ്യാം. രാത്രി ഉറങ്ങുന്ന സമയത്തിൽ പാത്രം ഞാൻ കഴിക്കോളാം, അത് നിങ്ങളിട്ട് പോയിക്കോളിയും, അത് ചെയ്യാം. അപ്പം എന്തെങ്കിലും ഒരു ജോലി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാരം മാക്ക് ഒഴിവാകും. എല്ലാ ജോലിയും കൂടെ ഇടപെട്ട് ചെയ്യുമ്പോൾ ഒരു ഭാരം അവർക്ക് എന്തെങ്കിലും ഒഴിവാവില്ല. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണ പോലെ അവർക്ക് എന്താവില്ല, ഫീൽ ചെയ്യൂല. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു അവർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ ജോലി ഏറ്റെടുക്കുക, അത് ഭംഗിയായി ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോരായിരിക്കും ഇവർക്ക് തന്നത്.
6: ഓക്കെ, അടിപൊളി മറുപടിയാണ് കിട്ടിയത്. അൽഹംദുലില്ലാ, പലപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് 99% വീടുകളിലുള്ള, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ വീട്ടിൽ മാത്രമേ ചെയ്തുള്ളൂ എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിന്റെ പേരിൽ പങ്കാളി ഇടക്കിടക്ക് എന്നെ കുറ്റപ്പെടുത്തുന്നു, പരമാവധി ഞാൻ അത് ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മക്കളുടെ മുമ്പിൽ വെച്ച് പോലും ആവർത്തിക്കാറുണ്ട്, എന്റെ തെറ്റ് ഞാൻ റബ്ബിനോട് ഏറ്റു പറഞ്ഞതാണ്, പക്ഷെ വീട്ടിൽ സമാധാനം ലഭിക്കുന്നില്ല, എനിക്ക് സമാധാനം ലഭിക്കണം, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരണം എന്നാണ് ഒരു സഹോദരൻ.
5: എന്ത് തെറ്റാണെന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലേ അത് ഈ പൊതുവെ ദമ്പതികൾ വിട്ടുവീഴ്ച ചെയ്യൂല. അപ്പൊ നമ്മുടെ വൈഫ് എന്തെങ്കിലും അവിഹിതം ചെയ്തു എന്നോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവിഹിതം ചെയ്തു എന്നോ അവൾ അറിയുമ്പോൾ അത് മനസ്സിലിങ്ങനെ കിടക്കും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ അത് എടുത്തിടും, അല്ലെങ്കിൽ അത് ചെയ്ത ആളല്ലേ, അന്ന് അങ്ങനെ ഒരാളൊപ്പം പോയ ആളല്ലേ, അനക്ക് അന്നൊരു പ്രേമം ഉണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. അതായത് നമ്മുടെ പങ്കാളി നമ്മുടേത് മാത്രമായിരിക്കണം എന്നുള്ളൊരു ഗൈറത്തുണ്ടല്ലോ, ഒരു ആത്മരോഷം, അത് പലപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ റിപ്പീറ്റ് അല്ലാതെ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യല് ചെയ്യണത്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു, അബദ്ധം ചെയ്തു, എനിക്കത് വിട്ടുവീഴ്ച തന്നുകൂടെ എന്ന് ചോദിക്കുന്നത് ന്യായമാണ്. ഒരാളത് തെറ്റുപറ്റി അയാളെ അതിൽ പശ്ചാത്തലപിച്ച പിന്നെ അത് പറയണത് ശരിയില്ല. അപ്പം അദ്ദേഹം ചെയ്യണത് തെറ്റാണ്, പക്ഷെ നമ്മൾക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊന്നും സംഭവിച്ചു പോയതുകൊണ്ട് അയാളെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അതുകൊണ്ട് അയാൾ പറയണു എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ അറിയോ, ഈ ഇത് ഇയാൾ സ്ഥിരം പറഞ്ഞുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് അത് ഞാനിനി മൈൻഡ് ചെയ്യണില്ല, മനസ്സുക്ക് കൊടുക്കണില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കുക. മനസ്സിലായി? അപ്പോൾ ഇയാളിത് പറയുമ്പോൾ ഒന്നും തോന്നൂല നമുക്ക്. അപ്പോൾ നമ്മൾ അയാൾ പറയുമ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെടണവും ദേഷ്യപ്പെടുന്നതും പ്രതിഷേധിക്കുന്നതും കാണുമ്പോഴാണത് വീണ്ടും പറഞ്ഞു വരുന്നത്. നമ്മൾ വളരെ നിസ്സംഗമായി നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പറയാൻ തോന്നൂല, പിന്നെ അയാൾ സ്വാഭാവികമായിട്ട് നിർത്തിപ്പോവും. അത് പറയണത് ഒരു ശരിയില്ല എന്നുള്ളൊരു അപകർഷതയിലേക്ക് അയാൾ തന്നെ സ്വയം എത്തിച്ചേരും. അപ്പോൾ അതായിരിക്കും ഇവർക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു മാർഗം. പക്ഷെ നമ്മളെത്തെന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചില പരിണിതികൾ നമ്മൾ എന്ത് ചെയ്യൂല, അനുഭവിച്ചു കൊണ്ടേയിരിക്കും. കാരണം പെട്ടെന്നൊന്നും തീർന്നു പോരാ, അത് ഈ ഭൗതികമായ ചുറ്റുപാടിൽ കാര്യം. ഒരാളൊരു മോഷ്ടിച്ചു, അയാളെ തൗബയൊക്കെ ചെയ്തു വിചാരിക്കലോ, അയാളെ കള്ളൻ എന്നാണ് നാട്ടിൽ എന്ത് ചെയ്യുക അറിയപ്പെടുക. അതിപ്പോൾ അന്നേ കട്ടിലുള്ളൂ, ഇപ്പോൾ കക്കണമൊന്നുമില്ല, ഇപ്പം അയാൾ നന്നായിട്ട് പിന്നെ പള്ളിയിലൊക്കെ പോണ ആളാന്ന് പറഞ്ഞാലും ജനങ്ങളത് പറയും, പടച്ചോ സ്വീകരിച്ചിട്ടുണ്ടാവും, പക്ഷെ ആൾക്കാർ സ്വീകരിച്ചോളൊന്നുമില്ല.
6: ഇതിൽ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, മക്കളുടെ മുന്നിൽ വെച്ച് പോലും.
5: അതെ അതെ അതെ, ചെയ്യണത് ഭയങ്കര തെറ്റാണ്, അത് സംശയമുള്ള കാര്യം.
6: പങ്കാളികൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് കാര്യം.
5: ഉറപ്പായിട്ടും.
6: കോളേജിൽ പഠിക്കുന്ന മകള് ഈ അടുത്തായി വല്ലാതെ മേക്കപ്പുകൾ ഉപയോഗിക്കുന്നു, ഞാൻ എത്ര പറഞ്ഞിട്ടും എല്ലാവരും ഈ കാലത്ത് ഇങ്ങനെയാണ്, ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ, ഞാൻ മാന്യമായ രൂപത്തിലാണല്ലോ വസ്ത്രം ധരിക്കുന്നത്, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. എങ്ങനെയാണ് എൻ്റെ മോളോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത്?
5: ഞാനിപ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ ഒരു പ്രോഗ്രാമിൽ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ഇതേപോലെ ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് പെൺകുട്ടികൾ അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു, അതപ്പം തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി ഞാനൊരിക്കലും എന്ത് ചെയ്യില്ല എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുക. കാരണം ഇതിന് പറ്റി നമുക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, അത് ചെയ്തു വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്രഭാഷണം ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴേക്കും ഇതുവരെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച ഒരു പെൺകുട്ടിക്ക് ഞാനത് മുഴുവനും തുടച്ച് കളഞ്ഞു എന്ന് പറയാമെങ്കിൽ അത് മനസ്സിൽ കടന്നാലേ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താ അറിയുമോ, വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യം, ഉമ്മാരുടെ ദീനീ ബോധം ഉണ്ടല്ലോ, അത് മക്കളിലൂടെ പ്രവർത്തിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉമ്മൻ്റെ ദീനീ ബോധം, ഉമ്മക്കെന്താണ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്, അതൊരു ടൈം തെറ്റാൻ പാടില്ല, അത് ആത്മാർത്ഥമായി നിർവഹിക്കണം എന്നുള്ളത് ഉമ്മയ്ക്ക് നമസ്കാരത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധം വെച്ചിട്ട് മോള് നിസ്കരിക്കണം എന്നാണ് നടക്കും. ഈ കോസ്മെറ്റിക്സൊക്കെ അപകടമാണ്, അതൊക്കെ സൗന്ദര്യ പ്രദർശനമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും അള്ളാഹു റസൂൽ അനുവദിക്കാത്തതാണെന്നുള്ള ബോധം ഉമ്മക്കാണുള്ളത്, അവൾക്കില്ല. അതുകൊണ്ട് അവളുടെ പറയുമ്പ് സ്വീകരിക്കാം. അപ്പം നമ്മൾ കുട്ടികളിൽ ഈ ബോധം ഉണ്ടാക്കാനും ദീനീപരമായ ചിന്താഗതികൾ വരാനുള്ള പരിശ്രമം, അതിലൂടെ മാത്രമേ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റൂ.
6: ഈ ദീനീബോധം മക്കൾക്ക് കിട്ടാൻ വളരെ നല്ല അവസരങ്ങൾ ഇപ്പോൾ ഈ സമയത്തുണ്ട്. പിന്നെ നമ്മളെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് ട്രീൻ സ്പേസ് നടക്കുന്നുണ്ട്. അതിലൊക്കെ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ പങ്കെടുപ്പിക്കാൻ
5: പ്രോഗ്രാമുകൾ നല്ല ഇഫക്റ്റീവാണ്. കാരണം അതവർ കേൾക്കും. ഒരു 10 കൊല്ലം ഉമ്മ അങ്ങനെ ഉപദേശിക്കണ ഒരു വാക്ക് പോലും അവൾ ഉള്ളിൽ കയറിയുണ്ട്. നേരെ മറിച്ച് ഇത്തരം ക്യാമ്പുകളിൽ വന്ന ഒരു 10 മിനിറ്റ് പ്രഭാഷണം ചിലപ്പോൾ ഹൃദയമാകെ മാറ്റും.
6: അമിതമായ വാശിക്കാരനായ ഒരു ഭർത്താവ് നിസാര കാര്യങ്ങൾക്ക് പോലും വലിയ ദേഷ്യവും വാശിയുമാണ്. എത്ര ശ്രമിച്ചിട്ട് മാറുന്നില്ല. ഞാൻ സ്വയം നിയന്ത്രിച്ച് ആ അവസരത്തിൽ നിന്നും ആ സന്ദർഭത്തിൽ നിന്നും മാറി നിൽക്കും, എന്നാലും കുറവ് വരാറില്ല. എന്റെ ഭർത്താവിന് നല്ലൊരു സ്വഭാവം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് കിട്ടിയത്.
5: ഇതൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കലാണല്ലോ ഭാര്യമാരെ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ സ്ത്രീ അവിടെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ടാണ് ഇവരിത് ആവർത്തിക്കണം. നമ്മൾ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമേ മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ, മാറുള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഭാര്യനെ ഉപദ്രവിച്ചാൽ അവൾ എൻ്റെ ഒപ്പം ഉണ്ടാവില്ല എന്നെപ്പോഴും അയാൾക്ക് തോന്നുവോ അപ്പോൾ മാത്രമേ മാറി ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ തെറ്റണം പിണങ്ങണം എന്നല്ല ഞാൻ പറയണത്, എനിക്കൊരു മനസമാധാനം കിട്ടണില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒരു മാസം നിന്നിട്ട് വരാറുണ്ട്. കുട്ടികളെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, വീട്ടിൽ പോയി ഒരു മാസം വിരുന്നു ഓർക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അവളുടെ അസാന്നിധ്യത്തിലാണ് ആ സാന്നിധ്യം എത്രമാത്രം വലുതാന്ന് മനസ്സിലാവും. ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ എന്താ അറിയുക, എന്ത് ചെയ്താലും ഇങ്ങനെ നിന്നു പോകും, വേറെ നിവർത്തിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവരിതിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു തിരിച്ചറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഇത് വേണമെന്നല്ല. പിന്നെ ഇത്തരം ആളുകളോട് നമുക്ക് അങ്ങനെ പെരുമാറാനും അവരേക്ക് നമ്മുടെ അസാന്നിധ്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനും പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യരുത്, ഇവരനാവശ്യമായി നമ്മൾ ഉപദ്രവിക്കണതിനൊന്നും നമ്മൾ വില കൊടുക്കരുത്. വാഴരിൽ അതിന് ജാഹിലി എന്നുണ്ടല്ലോ, അവർ അവഗണന എന്നുള്ളത്, അത് നമ്മളെ അവഗണിക്കുക. അതൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണില്ല എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യുക, നിന്ന് മുന്നോട്ട്. അപ്പോൾ കുറച്ചൊക്കെ അതിനൊരു അവസാനം ഉണ്ടാവും. എന്തായാലും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സഹിച്ചു പോകാൻ നമ്മളോട് ആരും പറയണില്ല. ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കുറച്ച് മനസ്സുറപ്പോടുകൂടെ ചിന്തിക്കുക.
6: ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉപ്പയുടെ ഒരു അവിഹിതം ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഉപ്പാനോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ആ ഒരു വിഷമത്തിൽ നിന്ന് റിക്കവറായി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഉമ്മയുടെ ഒരു അവിഹിതവും കണ്ടുപിടിച്ചു. പതിവായി ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു, ഫോൺ വിളിക്കുന്നു, രാവിലെയും രാത്രിയുമൊക്കെ. എനിക്കിപ്പോൾ പഴയതുപോലെ എൻ്റെ ഉപ്പനെയും ഉമ്മനെയും ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ പറ്റുന്നില്ല. എൻ്റെ ഉമ്മ നല്ല ദീനീബോധമുള്ള ഒരാളായിരുന്നു, നല്ല ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ബോധമുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ഇങ്ങനത്തെ തെറ്റുകളിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കുന്നു? എനിക്കിപ്പോൾ വൈവാഹിക ബന്ധങ്ങളിലെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ അത്രയും വിശ്വസിച്ചിരുന്ന എൻ്റെ പേരൻസ് അവർ പോലും ഇങ്ങനെയായില്ലേ? എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. ആരോടും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലിരിക്കാൻ പോലും തോന്നുന്നില്ല. എപ്പോഴും അവരെ അല്ലേ കാണേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
5: ശരിക്കും നമ്മളീ വിവാഹിതരക്കായ ആളുകൾ നല്ലവരായി ജീവിക്കാൻ തെറ്റുകളിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുനിൽക്കണം എന്നുള്ളതിന് നമ്മൾ ഭയപ്പെടുന്ന കുറേ കാര്യം ഉണ്ടാവും. നമ്മൾ നരകത്തെ ഭയപ്പെടുന്നു, പാപങ്ങളിലൂടെ നമുക്കുണ്ടാകാവുന്ന വിപത്തുക്കളെ നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ അതുപോലെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ത്, നമ്മളെ ബഹുമാനിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ കണ്ണുകളെ നമ്മൾ ഭയപ്പെടും. ഇത് ഞാൻ പല കുട്ടികളിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യമാണ്, മനസ്സിലെ. അപ്പോൾ അത് ഈ വാപ്പൻ്റെ ഉമ്മൻ്റെയൊക്കെ അവിഹിതങ്ങൾ കാണുകയറിഞ്ഞാൽ അതൊക്കെ ഭയങ്കര മാരകമായ കാര്യങ്ങളാണ്. കാരണം പുതിയ തലമുറയിലെ പല രക്ഷിതാക്കളും അത്രമാത്രം കെയർലെസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ വാപ്പക്ക് അവിഹിതം ഉണ്ടായതുകൊണ്ട് തന്നെ ആ വാപ്പക്ക് എന്തില്ല, ഉമ്മനോടുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ ഉമ്മ ഉമ്മൻ്റെതായ വഴിയും അന്വേഷിച്ചു, രണ്ടാളും അവിഹിതത്തിലേക്ക് പോയി. രണ്ടാളും ഒന്നിച്ച് വിഹിതമായി ജീവിക്കേണ്ടതിന് പകരം ഒരാൾ അവിഹിതത്തിലേക്ക് പോകുമ്പോൾ രണ്ടാളും അവിഹിതത്തിലെത്തിച്ചേരുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയിൽ അതുണ്ടാക്കുന്ന ഇഫക്റ്റുകൾ ഭയങ്കരമാണ്. ഒന്ന്, വാപ്പല്ലാതെ ആവുകയാണ്. ഏത് വാപ്പ ജീവിച്ചിരിക്കെ തന്നെ വാപ്പല്ലാതെ ആവും. കാരണം വാപ്പ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബഹുമാനം, ആദരവ്, ആത്മവിശ്വാസം ഇത് മുഴുവനും പോയില്ലേ? അപ്പോൾ വാപ്പല്ലാത്തമാരെയായി. അതേമാതിരി ഉമ്മ എന്ത് ജീവിതത്തിൽ ഏറ്റവും അധികം സദാചാരം പറഞ്ഞ് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ഉമ്മയാണ്. ഇനി ആരാ അവളോട് പറയും? ഈ ഉമ്മ പറഞ്ഞാൽ വല്ലതും അവൾ കേൾക്കുമോ? അതിലേറെ അപകട കുട്ടി അവസാനം പറഞ്ഞാണെന്ത്, എനിക്കിനി ഒരു വിവാഹ ജീവിതത്തിൽ ആരെയും വിശ്വാസമല്ല, കാരണം ഞാൻ ഇത്രയും വിശ്വസിക്കുന്ന വാപ്പിയും ഇങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏതെങ്കിലും വല്ല പുരുഷനുണ്ടാവുക അവിഹിതല്ലാത്തതെന്നാണ് അവൾ ചോദിക്കുന്നത്. ന്യായമാണ് ആ ചോദ്യം. അപ്പം അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ചെയ്യുന്നത് ഭയങ്കരമായ അക്രമം. അവരെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാണ്, മാറി ചിന്തിക്കണം. പക്ഷെ നമുക്ക് ഈ പെൺകുട്ടിയോട് പറയാനുള്ളത് എന്താണ്, ഇവർ രണ്ടുപേരും തെറ്റ് ചെയ്യുന്ന വെച്ചാൽ ലോകത്തുള്ളവർ മുഴുവൻ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലേ? നമ്മൾ നമ്മുടെ ലൈഫിനെ ചാലഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല വഴിക്ക് പോകണം. കാരണം പരലോകത്ത് വരുന്നത് എല്ലാവരും കുല്ലുഹും യാത്തി ഹിയോമൽ ഖിയാമത്തി ഫർദ്, ഒറ്റയ്ക്കാ വരിക. അപ്പോൾ വാപ്പിയും ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി സൂക്ഷ്മതയോടുകൂടെ പോവുക. ഒരു നല്ല ഇവരിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ, ഒരു ഭർത്താവ് നമുക്കുണ്ടെങ്കിലല്ലേ സംരക്ഷണം കിട്ടുക. അവിടെ നല്ലൊരു വിവാഹം നടക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നല്ല ദീനി പശ്ചാത്തലത്തിൽ ഒരാളെ അന്വേഷിച്ച് വിവാഹം കഴിക്കുക.
6: ഇവിടെ നമുക്ക് ഇതിന്റെ കൂടെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പുതുതലമുറയിലെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിവാഹത്തിനോട് നോ പറയുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യും. പക്ഷെ അതിന് കാരണമാവുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നത് കൂടെ നമ്മള്
5: മനസ്സിലാക്കണം.
6: അടുത്ത ഒരു ചോദ്യം നമുക്ക് കിട്ടിയത്, എന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്ത വീട്ടിൽ അവർ ടൂർ പോകാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ടൂർ പലപ്പോഴും ചെറുക്കൻ കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പൊ അവൾക്ക് അത് ഒട്ടും താല്പര്യമില്ല. മകളുടെ ഭർത്താവ് വല്ലാതെ അതിനു വേണ്ടി അവരെ നിർബന്ധിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, 22 വയസ്സ് വരെ ഞങ്ങൾ ഇതുപോലുള്ള ഒരു കേന്ദ്രത്തിലേക്കും അവളെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഇനിയും അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു യാഥാസ്ഥിക കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് ഞങ്ങൾ രണ്ടു വിഭാഗവും എന്നും ഈ സഹോദരി എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ദീനീ കാര്യങ്ങളിൽ കർശന നിലപാടെടുക്കുന്നത് കൊണ്ട് മകളുടെ കുടുംബജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഞാൻ അവളോട് എന്ത് തന്നെയായാലും പോകേണ്ട എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്.
5: ആദർശവിരുദ്ധമായ പശ്ചാത്തലത്തിൽ ആദർശപരമായി ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഫിറോന്റെ ഭാര്യയെ അള്ളാഹു വിശ്വാസികൾക്ക് ഉപമയായിട്ട് എടുത്തു കാണിച്ചത്. കാരണം ഫിറോന്റെ കൊട്ടാരമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസിനിയായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പം ഇത് സാധാരണഗതിയിൽ ഇപ്പം ഒരു മുജാഹിദ് ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങോട്ട് ഒരു യാഥാസ്ഥിക കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തതാണെങ്കിൽ അത് അവർ ചെയ്തൊരു തെറ്റാണത്. അതുകൊണ്ട് കുട്ടി പ്രയാസപ്പെടുന്നുള്ളിൽ അപ്പൊക്കൊരു ഉത്തരവാദിയെ കാണാൻ പറ്റും. ഇതിപ്പോൾ രണ്ട് കൂട്ടരും ഈ ആദർശമുള്ളതാണ്. പക്ഷേ എങ്ങനെയോ അവർക്ക് ആദർശം കിട്ടി, അപ്പോൾ അവരെ കല്യാണമൊക്കെ അങ്ങനെ നടന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പിടിച്ചു നിൽക്കണം. നമുക്ക് ശിർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. വേറെ എന്ത് നന്മകൾ ചെയ്തിട്ടും ശിർക്ക് ചെയ്താൽ കഴിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ടൂറുകൾ പോകണം, അതിൻ്റെ കൂട്ടത്തിൽ വരണം, ഭർത്താവ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വരാം, പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ പറ്റൂല, അവിടെ ഞാൻ ഇറങ്ങൂല, അതിനാണെങ്കിൽ ഞാൻ പോരാന്ന് പറയാം. അതിപ്പോൾ മാതാപിതാക്കളെയും അനുസരിക്കണ്ട എന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണെന്ത്, വൈൻ ജാഹദാക്ക അലാൻ തുഷിരിക്ക ഭീഷ്. അപ്പോൾ എന്തെങ്കിലും പങ്ക് ചേർക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നീ അത് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് പോകാം. പക്ഷെ ബന്ധം തകരാറാവാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിപരമായി ശ്രദ്ധിക്കുക.
6: ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി, 2 കുട്ടികളുണ്ട്. അദ്ദേഹം അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് 4 വിവാഹം കഴിക്കണമെന്ന്. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന തിരിച്ചു പോയ സമയത്തേക്കും 2-3 സ്ത്രീകളുമായിട്ട് കോണ്ടാക്ട് ആയി. ഞാൻ അതൊക്കെ കണ്ടുപിടിച്ചപ്പോൾ കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞു. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു. വളരെ മോശമായ ചാറ്റുകളാണ് ഞാൻ കണ്ടത്. ഇപ്പോഴും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നു. ഞാൻ ആകെ പ്രശ്നത്തിലാണ്. ഒരു സൊല്യൂഷൻ പറഞ്ഞിരുന്നുള്ളതാണ്.
5: ഇവർ അവിഹിതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അയാൾക്കിപ്പോൾ അയാളുടെ സെക്ഷുവലായ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അവിഹിതങ്ങളിലേക്ക് പോകുന്നതെന്നാണ് അയാളുടെ ന്യായമെങ്കിൽ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ അവകാശമുണ്ട്. അപ്പോൾ ഈ സഹോദരി ചിന്തിക്കേണ്ടത് അയാളൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇത്തരം അവിഹിതങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, ഏതായാലും അയാൾ വേറെ പെണ്ണുങ്ങളുമായിട്ട് ജീവിതം ഷെയർ ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു മാനസിക പ്രയാസമുണ്ടല്ലോ, അതിപ്പോ ഒരു ഭാര്യയാണെങ്കിൽ അയാളെ ഭാര്യന്റെ ഒപ്പം ആണല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കല്ലേ നല്ലത്. ഏതായാലും വേറെ സ്ത്രീകളൊപ്പം പോകുന്നുണ്ട്. അപ്പൊ അത് ലീഗലായൊരു വിവാഹത്തിലൂടെ ഒരു സ്ത്രീയാണെങ്കിലോ എന്ന് ചിന്തിക്കലായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾ ഈ ചാറ്റിങ്ങും പരിപാടിയൊക്കെ നിർത്തുമോ എന്നൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അതിനൊക്കെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ വിവാഹം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കലേക്കായിരുന്നു നന്നാവുക. കാരണം ഈ 100 പെണ്ണുങ്ങളായിട്ട് അവിഹിതങ്ങൾ നടത്തുന്നതിനേക്കാളും നല്ലത് ശരിയായി ലീഗലായ ഒരു ബന്ധായിരിക്കൂലെന്ന് തോന്നുന്നത്.
4: അത് മാത്രല്ല, ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമില്ല. ഈ അടിക്കടി ഭാര്യമാരോട് ഈ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറയണത് അത് പലപ്പോഴും നമ്മൾ പല ഭാഗങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യം.
5: ഇതൊക്കെ എന്താ പറയുക, ഈ ഭാര്യപ്പുറത്തെ ബന്ധങ്ങളിലൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാത്തല്ലോ എന്ന് പറയുള്ളൂ. അപ്പൊ നമ്മൾ നാളെ നല്ല സ്മൂത്തായിട്ട് പോണ ആൾ ഭാര്യനോട് എന്ത് ചെയ്യാണ്, ഞാൻ കല്യാണം കഴിക്കുന്ന അവിടെ തീർന്നില്ല, അങ്ങനെ തീരാനൊന്നുമില്ലാത്തോലേ അത് പറയുള്ളൂ. ഏയ് നമുക്ക് ഇനി വൈഫും നമ്മൾ തമ്മിലൊരു ബന്ധമല്ല, എന്തും പറയാന്നുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോണ ആൾ ഞാനൊരു പെണ്ണിട്ടാണെന്ന് അയാൾ അവളോട് പറയല്ലോ, പറഞ്ഞാൽ അവിടെ അവസാനിച്ചില്ലേ. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ തീരെ ഉത്തരവാദിത്തമില്ലാത്ത ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
4: 5 മക്കളുടെ ഉമ്മയാണ്, 4 ബോയ്സും 1 മോളുമാണ്. മൂത്ത ആള് 14 വയസ്സ്, ഹാഫിളാണ്. 2 ആള് 12 വയസ്സ്, ഇഫിൽ പഠിക്കുന്നു. ഇവർ രണ്ടുപേരും ഹോസ്റ്റലിലാണ്. ഇഫിൽ ക്യാമ്പസിൽ പിന്നെ ആർട്സ് ഡേക്ക് ഫോൺ മിസ്യൂസ് ചെയ്തതിന്റെ പേരിൽ ഹാഫിളായ മകനെ ക്യാമ്പസിൽ നിന്നും പറഞ്ഞുവിട്ടു. മകൻ ഫോണിൽ കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടുവെന്ന് പറയുന്നു. അവൻ സമ്മതിച്ചു എന്ന് ഉസ്താദും പറയുന്നു. മകന് എന്താണ് ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം? വീട്ടിൽ ഫോൺ യൂസ് ചെയ്യാൻ നൽകാറില്ല, ടി വി ഇല്ല, എന്നിട്ടും എന്താണ് ഇങ്ങനെ? ഞാനും ഉപ്പയും, ഉപ്പ ഒരു പ്രവാസിയാണ്, വളരെ വിഷമത്തിലാണ്. ദൗറ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് ദിവസമായി ഉറക്കം തന്നെ ഇല്ല. എത്രയും വേഗം എനിക്ക് ഈ ഒരു പ്രശ്നത്തിന് ഉത്തരം നൽകുമോ? ഇത് മാറ്റിയെടുക്കാൻ എന്താണ് വഴി? അവൻ വളരെ ആക്റ്റീവായൊരു മോനാണ്, ഉസ്താദിനും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം വളരെ പെട്ടെന്ന് നൽകണമെന്നാണ് ഒരു സഹോദരി.
5: ചിലപ്പോ ഒരു 10-14 വയസ്സാവുമ്പോഴേക്കും ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യും, ഇത് ഈ രൂപത്തിലെ ചിന്തകൾ വരും. അത് പ്രകൃതിപരമായ കാര്യമാണ്. അപ്പൊ എന്ന് വെച്ചാൽ പിന്നെ അതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെന്താണ് വെച്ചാൽ അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് വല്ലതിനും കൂടി ഫുറൂജിയും ഹാഫിദും നന്മാരി വിശ്വാസം നമ്മളെ എന്ത് ചെയ്യും, കുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ പ്രേരിപ്പിക്കും. അപ്പം ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യില്ല, നമ്മളെ തെറ്റെന്ന് മാറി നിൽക്കും. എന്നാൽ അത്രയൊന്നും ബോധമില്ലാത്തൊരു 14-15 ഒക്കെ വയസ്സാകുമ്പോൾ എന്തെയും കുട്ടികൾ അവർക്ക് ഫോണും സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ ഈ അശ്ലീല സൈറ്റുകളിലൊക്കെ കയറും. ഇപ്പം ചിലപ്പോൾ ഈ ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വവർഗ ബന്ധങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലൂടെയൊക്കെ ഈ സെക്ഷലായിട്ടുള്ള തെറ്റായ ചിന്താഗതികളിലേക്ക് കുട്ടികൾ എത്തും. അപ്പോൾ അതിപ്പോൾ നമ്മൾ ബേജാറാണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത് പക്ഷേ അത് തുടരുന്നതും മുന്നോട്ട് പോകുന്നതും തെറ്റാണല്ലോ, ഹറാമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അപകടാവസ്ഥയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് പിൻവാങ്ങിക്കണം. കാരണം അതവരുടെ വിവാഹ ജീവിതത്തെ ബാധിക്കും, അവരുടെ പഠനത്തെ ബാധിക്കും, ഈ പറഞ്ഞ ഹിഫലും എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അത് അവരെ സീരിയസ് ആയിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, മാറുമെന്ന് ഞാൻ മനസ്സിലാക്കണം.
4: ഓക്കെ, അൽഹംദുലില്ലാ, ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ധാരാളം ചോദ്യങ്ങൾ ഇനിയുണ്ട്, ഇൻഷാല്ലാ അടുത്തൊരു ലൈവ് കൗൺസിലിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഒരുപാട് പ്രശ്നങ്ങൾ, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നാണ്. നമുക്ക് നിരാശയടഞ്ഞ് അതിലാകെ സങ്കടപ്പെട്ട് നിൽക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള സംവിധാനങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ആളുകളുടെ പേരുകൾ പോലും വെളിവാക്കാതെയാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും പീസ് റേഡിയോക്ക് ഉണ്ടാവണം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടാവണം, ആ രൂപത്തിൽ ഉണ്ടാവട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. പീസ് റേഡിയോ ശ്രോതാക്കൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ റേഡിയോയുമായി പങ്കുവച്ചതിനുള്ള പരിഹാരങ്ങളാണ് ഇന്നത്തെ സ്നേഹക്കൂടിലൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നൽകിയത്. ഒപ്പം ഷമീം എം വണ്ടൂർ.
7: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിൽ ഒതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദ് ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് നുറുങ്ങുകൾ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. രചന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദം അബ്ദുസമദ് കല്ലടിക്കോട്.
3: സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ആവർത്തിച്ചുള്ള വചനമാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന വാക്യം. അഥവാ സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യതയിൽപ്പെട്ടതാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ സർവശക്തനാണെന്നും അവൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ആത്യന്തികമായി പ്രപഞ്ചത്തിൽ നടപ്പിൽ വരികയെന്നും അതേസമയം അവൻ അവൻ്റെ തീരുമാനങ്ങളിൽ യുക്തിദീക്ഷയുള്ളവനാണെന്നും അണുവിട പോലും അവൻ സൃഷ്ടികളോട് അനീതി കാണിക്കില്ല എന്നുള്ള വിശ്വാസം സത്യവിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വ്യക്തി തൻ്റെ ശരീരത്തിലോ തനിക്ക് ചുറ്റുമോ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്ന ഏതൊരു കാര്യം കാണുമ്പോഴും അത് നന്മയാകട്ടെ അല്ലെങ്കിൽ തിന്മയാകട്ടെ തികഞ്ഞ ഉൾക്കാഴ്ചയോടെ അതിനെ സമീപിക്കുകയും എൻ്റെ നാഥൻ കാരുണ്യവാനാണെന്നും ഇവിടെ സംഭവിക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായി ലക്ഷ്യത്തോടുകൂടിയാണ് സംഭവിക്കുന്നതെന്നും അവൻ തിരിച്ചറിയുകയും ചെയ്യും. ആ ഒരു ചിന്ത അവന് സമാധാനമുള്ളവനാക്കുകയും നന്മയിൽ നന്ദി കാണിക്കാനും തിന്മയിൽ ക്ഷമ അവലംബിക്കാനും അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാത്ത ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. അവനാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ മാത്രമാവട്ടെ ഭരമേൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 9:51. അതെ, അള്ളാഹു വിധിച്ചതല്ലാത്ത ഒന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് അറിയുന്ന വിശ്വാസി ഏത് പരീക്ഷണങ്ങളെയും സമചിത്തതയോടെയാണ് കൈകാര്യം ചെയ്യുക. മഹാനായ ഇബാദത്തുബ്ന് സാമിത് റളിയല്ലാഹുഅൻഹു തൻ്റെ മകനോട് പറഞ്ഞ വാചകം, പൊന്നുമകനെ, ശരിയായ ഈമാനിൻ്റെ മധുരം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. നിന്നെ ബാധിച്ചതൊന്നും നിന്നെ വിട്ടുപോകേണ്ടതല്ലായിരുന്നു എന്നും നിന്നെ ബാധിക്കാതെ പോയതൊന്നും നിന്നെ ബാധിക്കുകയില്ലായിരുന്നുവെന്നും നീ വിശ്വസിക്കും വരെ. അബൂദാവൂദ്. അള്ളാഹുവേ, എന്നിൽ നടക്കുന്നതെല്ലാം നിന്റെ വിധിയാണ്. നിന്റെ വിധിയിൽ നീ നീതിമാനുമാണ്. അഹ്മദ്. ഇത് പറയാനാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണം സുനിശ്ചിതമാണ്. സത്യവിശ്വാസികൾക്കാകട്ടെ മരണം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരവും. അതുകൊണ്ട് നിർഭയരായിരിക്കുക, അള്ളാഹു കൂടെയുണ്ട്.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വിമർശനങ്ങൾക്ക് വൈജ്ഞാനിക പ്രതിരോധം. അടുത്തതായി പീസ് റേഡിയോയിൽ ഇസ്ലാം സംശയ നിവാരണം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇസ്ലാം സംശയ നിവാരണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ഭാഗങ്ങളായി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വന്ന വളരെ പ്രസക്തമായ എന്നാൽ അർത്ഥശൂന്യമായ ഒരുപാട് വിമർശനങ്ങളെ നാം വിശകലനം ചെയ്യുകയുണ്ടായി. ഇൻഷാല്ലാ, ഇനി മുതൽ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിനെ വിമർശിച്ചുകൊണ്ട് വിമർശകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ലോകത്തിനു മുമ്പാകെ അവതരിക്കപ്പെട്ട സഹസ്രകോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഒന്നിൻ്റെയും കർത്താവ് ഉന്നയിക്കാത്ത ഒരു വെല്ലുവിളി വിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തിന് മുന്നിൽ വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, വഇൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തി മിമ്മിസ്ലി. നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കൊണ്ടുവരിക എന്ന വലിയൊരു വെല്ലുവിളിയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൻ നിസാഇൽ നമുക്ക് കാണാം, അഫല യത്തദബ്ബറുനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. അവർ വിശുദ്ധ ഖുർആനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? എന്താണ് ചിന്തിക്കേണ്ടത്? അത് സർവലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അവയിൽ തീർച്ചയായും അവർ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ചെറുതും വലുതുമായ 114 അധ്യായങ്ങൾ, അതിൽ വെറും 3 സൂക്തങ്ങൾ മാത്രമടങ്ങിയ സൂറത്തുൽ കൗസറും സൂറത്തുൻ നസറും മുതൽ 286 വചനങ്ങളുള്ള സൂറത്തുൽ ബഖറ വരെ ഉൾപ്പെടുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ പോലും ഒരു ചെറിയ സൂറത്തുൽ കൗസറിനോളം പോന്ന ഒരു അധ്യായം പോലും കൊണ്ടുവരാൻ കഴിയുകയില്ല. 286 വചനങ്ങളുള്ള സൂറത്തുൽ ബഖറയിൽ ഒരു വൈരുദ്ധ്യം പോലും കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ പലരായി നടത്തുന്നുണ്ട്. ഇതിനായി 10,000-ക്കണക്കിന് ആളുകൾ 1,000-ക്കണക്കിന് വെബ്സൈറ്റുകളിലൂടെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു, ഒരുപാട് പണം ചിലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി? ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ഒരു വൈരുദ്ധ്യമെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി. എന്നാൽ അന്നത്തെ അറേബ്യയിലെ കവികൾക്കോ ഗദ്യകാരന്മാർക്കോ മന്ത്രവാദികൾക്കോ മുതൽ ഇന്നുവരെ വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി നേരിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ഈ ആധുനിക കാലത്തും ഇവരുടെയൊക്കെ പാത പിന്തുടർന്നുകൊണ്ട് ഒരുപാട് ക്രൈസ്തവരും യഹൂദരും അതല്ലെങ്കിൽ നിരീശ്വരവാദികളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും വിശുദ്ധ ഖുർആന്റെ ഈ വെല്ലുവിളിയെ നേരിടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളെ ഗണ്ണിക്കുകയാണ് ഇൻഷാ അല്ലാ ഇനി ഉദ്ദേശിക്കുന്നത്. വളരെ മൗലികമായ ഒരു വിമർശനം തന്നെ എടുക്കാം. വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വിമർശകർ ഉന്നയിക്കുന്ന ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ പറയുന്നു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്തിൽ നിന്നാണെന്ന്, എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ കളിമണ്ണിൽ നിന്നാണെന്നും അതേപോലെ മനുഷ്യൻ ഭൂമിയിൽ നിന്നാണെന്നും മനുഷ്യൻ ശുക്ലത്തിൽ നിന്ന് ആണെന്നും എല്ലാം വിശുദ്ധ ഖുർആനിലെ വിവിധ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഇത് വ്യക്തമായ വൈരുദ്ധ്യമല്ലേ എന്നതാണ് ഇന്ന് നാം ഗണ്ണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. തീർച്ചയായും സത്യാന്വേഷകർ വളരെ സഗൗരവം ഈ വിഷയത്തെ വീക്ഷിക്കുകയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആൻ അത് വൈരുദ്ധ്യങ്ങൾക്കതീതമായ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഉദാഹരണത്തെ സ്വീകരിക്കുകയും ചെയ്യണം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപാദിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നടത്തുന്ന പ്രസ്താവനകളിൽ ഒരുപാട് വൈവിധ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. ഈ വൈവിധ്യങ്ങൾ ഒരിക്കലും വൈരുദ്ധ്യങ്ങളല്ല. മനുഷ്യ സൃഷ്ടിയെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട എല്ലാം വളരെ കൃത്യമാണ് എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാ ഇത് കഴിയുമ്പോഴേക്ക് മനസ്സിലാകും. ഇനി ഖുർആനിൽ മനുഷ്യ സൃഷ്ടിയെപ്പറ്റി പരാമർശിക്കുന്ന സൂക്തങ്ങൾ രണ്ട് തരത്തിൽപ്പെട്ടവയാണ്. ഒന്ന്, മനുഷ്യൻ്റെ ആദിമ സൃഷ്ടിയെപ്പറ്റി. ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയുന്നുണ്ടല്ലോ, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുന്നു. അപ്പോൾ ആ ഖലീഫ, അതായത് ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ എങ്ങനെ സൃഷ്ടിച്ചു, ഇവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ തരം, ആദ്യം നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ തരമായി പറഞ്ഞത് ആദിമ സൃഷ്ടി, ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടി. രണ്ടാമത് പറഞ്ഞത് സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ ഉള്ള പ്രത്യുൽപാദനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ രണ്ട് തരത്തെയും കൂട്ടിക്കലർത്തിയാണ് നിരീശ്വരവാദികളും അതല്ലെങ്കിൽ യഹൂദ റബ്ബികളുമെല്ലാം വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ആരോപിക്കുന്നത്. എന്നാൽ ഇവ രണ്ടിനെയും രണ്ടായി കണ്ട് തന്നെ നമ്മൾ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ ഇവയിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല എന്ന് മാത്രമല്ല, ഇവ കൃത്യവും ശാസ്ത്രീയവും ഇവ വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയ്ക്കുള്ള തെളിവാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന്, ആദിമ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഒരുപാട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. അവിടെ എന്താ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മനുഷ്യനെ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അതേപോലെ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിങ്ങനെ തുടങ്ങിയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിലെ 15:26 വചനത്തിൽ പറയുന്നു, കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ അല്ലെങ്കിൽ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ സൂറത്തുൽ ആലി ഇംറാനിൽ കാണാം, മനുഷ്യനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ അള്ളാഹു അതായത് ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞു, കുൻ ഫയക്കൂൻ, അപ്പോൾ അതാ അവൻ ഉണ്ടാകുന്നു. അതേപോലെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് തുടങ്ങി ഒരുപാട് പരാമർശങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ അള്ളാഹു എല്ലാ ജന്തുക്കളെയും അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, മിനൽ മാ, ഖലഖ മിനൽ മാ ഇ ബശറൻ, മനുഷ്യനെ എന്തിൽ നിന്ന് സൃഷ്ടിച്ചു, വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന പരാമർശം സൂറത്തുൽ ഫുർഖാനിലടക്കം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ആദിമ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ് എന്നാണ് ഈ വചനങ്ങളിൽ നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. മണ്ണിൽ നിന്ന് എന്ന പ്രയോഗം അത് വളരെ പൊതുവായിട്ടുള്ള, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പരാമർശമാണ്. തുറാബ് എന്നാണ് മണ്ണിന് അറബിയിൽ പറയുക, അല്ലേ? ഏത് തരം മണ്ണിനും പറയാവുന്ന ഒരു പൊതുനാമമാണ് തുറാബ് എന്നത്. ഏത് തരം മണ്ണിൽ നിന്നാണ് മനുഷ്യ സൃഷ്ടി നടന്നത് എന്ന ചോദ്യത്തിന് ഖലഖൽ മനുഷ്യനെ ത്വീനിൽ നിന്ന്, അതായത് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ നമുക്ക് കാണാം, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് എന്ത് ചെയ്തത് നാം സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഈ കളിമണ്ണിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഏത് തരം കളിമണ്ണ് എന്ന ചോദ്യത്തിന് ഖുർആൻ സ്വൽസാൽ എന്നും മസ്നൂൻ എന്നും ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ കളിമണ്ണിൻ്റെ രണ്ട് സ്വഭാവങ്ങളാണ് ഈ സ്വൽസാൽ അതേപോലെ മസ്നൂൻ എന്നീ നാമങ്ങളിൽ പ്രകടമാകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിൽ 15 പറയുന്നത് കളിമണ്ണിൻ്റെ, അതായത് മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന മണ്ണിൽ നിന്ന് അതല്ലെങ്കിൽ പശിമയുള്ള കുഴഞ്ഞ മണ്ണുമാണ് എന്ത് ഈ സ്വൽസാൽ. സ്വൽസാൽ എന്നതിൻ്റെ അർത്ഥം മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണ്. അതോടൊപ്പം തന്നെ മസ്നൂൻ എന്നതിൻ്റെ അർത്ഥം പശിമയുള്ള കുഴഞ്ഞ മണ്ണ് എന്നതാണ്. അപ്പോൾ ആദിമ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ് എന്ന പൊതു പ്രസ്താവന, ആ പ്രസ്താവനയ്ക്ക് വിശദീകരണം നൽകുകയാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിവിധ വചനങ്ങളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഖലഖഹു മിൻ തുറാബിൻ, മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഏത് തരം മണ്ണാണ് സൃഷ്ടിപ്പ് തുടങ്ങിയത്, കളിമണ്ണിൽ നിന്നാണെന്ന് പറഞ്ഞു, തീനിൽ നിന്നാണെന്ന് പറഞ്ഞു. അതേപോലെ സൂറത്തുൽ മുഅ്മിനിൽ എന്ത് പറഞ്ഞു, സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണെന്ന് പറഞ്ഞു. അത് ഏത് രീതിയിലുള്ള കളിമണ്ണാണ്, അത് സ്വൽസ്വാലാണ്, അതേപോലെ തന്നെ അത് മസ്നൂനാണ് എന്ന്, അതായത് മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന അതല്ലെങ്കിൽ പശിമയുള്ള കുഴഞ്ഞ മണ്ണാണ് എന്നത് ആ കളിമണ്ണിൻ്റെ പ്രത്യേകതയായി പറഞ്ഞു. അപ്പോൾ ഇവിടെ യാതൊരു വൈരുദ്ധ്യവുമല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ ആദ്യം പ്രയോഗിച്ച തുറാവ് അഥവാ മണ്ണ് എന്നതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ആ പൊതു പ്രസ്താവനയ്ക്ക് കൃത്യമായ വിശദീകരണം നൽകുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ഇത് തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും കാണാൻ സാധിക്കുന്നില്ല. ഇനി സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞത് വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ, മനുഷ്യൻ ജലത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇത് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്ന സൂക്തങ്ങളുമായി വൈരുദ്ധ്യം പുലർത്തുന്നില്ലേ എന്ന് ചോദിക്കാവുന്നതാണ്. അതിന് ഉത്തരമില്ല എന്ന് തന്നെയാണ്. മനുഷ്യരെ മണ്ണിൽ നിന്ന് മാത്രമാണ് സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിമർശകർ വ്യക്തമാക്കേണ്ടത് അതാണ്. ഒരിക്കലും തന്നെ അത്തരമൊരു പ്രസ്താവന ഒരു ഖുർആൻ വിമർശകർക്കും ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കയില്ല. അപ്പോൾ മനുഷ്യനെ മണ്ണിൽ നിന്ന് മാത്രമായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നോ അതല്ലെങ്കിൽ മനുഷ്യനെ ജലത്തിൽ നിന്ന് മാത്രമായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നോ വിശുദ്ധ ഖുർആനിൽ എവിടെയും പരാമർശമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ എന്തെല്ലാം ഘടകങ്ങളാണ്, മണ്ണും അതേപോലെ ജലവും ഘടകങ്ങളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മനുഷ്യനെ വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നുമായി വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും മിശ്രിതത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമേ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാനാകൂ. വെള്ളം ചേർത്ത് മണ്ണ് കുഴച്ച് കളിമൺ രൂപമുണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണല്ലോ. ഇപ്രകാരമായിരിക്കും അള്ളാഹു ആദി മനുഷ്യനെ രൂപം സൃഷ്ടിച്ചത്. അള്ളാഹു ആലം. ആദി മനുഷ്യൻ്റെ രൂപം കളിമണ്ണിൽ രൂപപ്പെടുത്തിയ ശേഷം അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് ഊതിയപ്പോഴാണ് മനുഷ്യനുണ്ടായിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായത്തിൽ 28-29 വചനങ്ങളിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ്റെ ഘടകം മാത്രമല്ല, നമ്മൾ ഇന്ന് മനുഷ്യൻ്റെ എല്ലാ ഘടകം, മനുഷ്യൻ അൾട്ടിമേറ്റായിട്ട് എന്താണ് അവൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്നുള്ളത് ഒരു സെല്ലാണ്, ഒരു കോശമാണ് അല്ലേ. ഒരുപാട് കോശങ്ങൾ, കോടാനുകോടി കോശങ്ങൾ കൂടിയിട്ടാണ് മനുഷ്യ ശരീരം ഉണ്ടായിട്ടുള്ളത്. ഈ കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഘടകമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഘടകം ജലമാണ്, വെള്ളമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാടുള്ളത് ഏറ്റവും കൂടുതലുള്ള കണ്ടൻറ്റ് എന്താണ്? അതും ജലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും മനുഷ്യൻ്റെ ഘടനയിലും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലും വെള്ളം എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് മണ്ണിൽ കാണുന്ന മൂലകങ്ങൾ പരിശോധിച്ചാൽ ആ മൂലകങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിൻ്റെ കണ്ടൻറ്റുകളിൽ, മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏത് നിലയിൽ പരിശോധിച്ചാലും ഈ വചനങ്ങൾ തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. എല്ലാ ജൈവ വസ്തുക്കളും ജലത്തിൽ നിന്നാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യനെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കളെയും ജലത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആന്റെ പരാമർശം വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വരുതിയിൽ വരുന്നവനാണെന്ത് മനുഷ്യൻ എന്നാണ് സൂറത്തുൽ ഫുർഖാനിലെ 54-ാമത്തെ വചനത്തിൽ ബഹുവല്ലദി ഖലഖ മിനൽ മാഇ ബശറം വജ അലഹു നസബം വസിഹ്റ വഖാന റബ്ബുക ഖദീറ എന്ന വിശുദ്ധ ഖുർആന്റെ വചനം. മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് ഈ ഒരു വചനത്തിൻ്റെ വിശദീകരണമായിട്ടാണ് വരുന്നത്. അപ്പോൾ നാം പറഞ്ഞു വെച്ചത് സത്യത്തിൽ ജൈവ വസ്തുവിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? അത് ജലമാണ്. കോശത്തിൻ്റെ ചൈതന്യം നിലനിൽക്കുന്നത് തന്നെ ജലത്തിൻ്റെ സാന്നിധ്യത്തെ ആശ്രയിച്ചാണ്. ഏതൊരു ജൈവശരീരത്തെയും വിഘടനത്തിന് വിധേയമാക്കിയാൽ പ്രധാനമായും ലഭിക്കുന്നത് ജലമായിരിക്കും. നമ്മൾ നേരത്തെ മനുഷ്യ ശരീരത്തിൽ സൈറ്റോപ്ലാസത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ 1/2 ഭാഗവും ജലമാണ്. അതായത് ഈ ശരീരത്തിലെ 66% ജലമാണ്. അസ്ഥികളിൽ പോലും അല്ലെ കണ്ടാൽ ഏറ്റവും ബലമുള്ള, ഏറ്റവും സോളിഡായി നിൽക്കുന്ന, ഏറ്റവും ഖരാവസ്ഥയിൽ നമുക്ക് കാണപ്പെടുന്ന അസ്ഥികളിൽ പോലും, അതിൽ പോലും 22% ജലമാണ്. മനുഷ്യൻ ജലത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശം എത്രത്തോളം വാസ്തവകരമാണ് എന്നതാണ് നാം ഈ ഒരു പരാമർശത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഈ മനുഷ്യ ശരീരത്തിൽ മണ്ണിലുള്ള ധാതു ലവണങ്ങളും ജലവുമാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഈ വചനങ്ങൾ മനുഷ്യൻ കളിമണ്ണിൽ നിന്നും ജലത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്ന ഖുർആൻ സൂക്തങ്ങൾ മനുഷ്യ സൃഷ്ടി വിശദീകരിക്കുമ്പോൾ വന്ന വൈരുദ്ധ്യങ്ങളല്ല, മറിച്ച് പ്രത്യേക സൃഷ്ടിക്ക് വേണ്ടി അള്ളാഹു ഉപയോഗിച്ച വസ്തുക്കളുടെ വൈവിധ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യമാണ് സൂചിപ്പിക്കുന്നത് അഥവാ വ്യക്തമാക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്, നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ തരം, സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന മനുഷ്യൻ. ഇങ്ങനെയുള്ള ഈ രണ്ടാമത്തെ തരവും ഒന്നാമത്തെ തരവും കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ചില വിമർശനങ്ങളാണ് ഒരുപക്ഷെ പലരും ഉന്നയിക്കാറുള്ളത്. അപ്പോൾ അവരോട് പറയാനുള്ളത് രണ്ടിനെയും രണ്ടായി തന്നെ കാണണം. ഒന്ന്, ആദിമ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ രണ്ടാമത്തെ വചനങ്ങൾ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമായ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്, കണ്ടിന്യൂ ചെയ്തു വരുന്ന, നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്ന സൃഷ്ടികർമ്മത്തെക്കുറിച്ചാണ്. ഇനി വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ഖിയാമയിൽ കാണാം, അലം നക്കു നുത്ഫത്തം മിൻ മനീ യുംന, സ്രവിക്കപ്പെട്ട ശുക്ലത്തിൽ നിന്ന് ഒരു കണമായിരുന്നില്ല മനുഷ്യ നീ. അതേപോലെ തുമ്മ ഹലക്കുന നുത്ഫത്ത് അലക്ക, മനുഷ്യൻ്റെ നുത്ഫയിൽ നിന്ന് അലക്കയെ സൃഷ്ടിച്ചു. അതേപോലെ ഹലക്കുന അലക്കത്ത മുതുക, അലക്കയിൽ നിന്ന് മുതുകയെ സൃഷ്ടിച്ചു. മുതുകയിൽ നിന്ന് ഇളാമയെ സൃഷ്ടിച്ചു, ഇളാമയെ ലഹ്മ കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ അതൊരു പുതിയ സൃഷ്ടിയായി മാറി. ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനീൻ നമുക്ക് കാണാം. അതേപോലെ വിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിൽ 2-ാം വചനത്തിൽ നമുക്ക് കാണാം. ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബതലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന്, ഒരു നുത്ഫത്തിൻ അംശാജിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് മനുഷ്യനെ നാം കേൾവിയുള്ളവരും കാഴ്ചയുള്ളവരുമാക്കി. അതേപോലെ ആദ്യമായി ഇറങ്ങിയ 96-ാം അധ്യായം സൂറത്തുൽ അലക്കയിലെ 2-ാമത്തെ വചനം, ഇഖ്റ ബിസ്മി റബ്ബിക്ക അല്ലദി ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? അലക്കയിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ ഇനി 2-ാമത്തെ തരത്തെക്കുറിച്ച് തന്നെ വിമർശകർ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞ പോലെ അലം യക്കു നുത്ഫത്ത മിൻ മനിയുംന, മനിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ലേ? അതേപോലെ ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, നുത്ഫത്തിൽ നിന്ന്, അതായത് നുത്ഫയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ലേ? ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് പറയുന്നില്ലേ? ഇതെല്ലാം വ്യക്തമായ വൈരുദ്ധ്യങ്ങളല്ലേ എന്നും പലപ്പോഴും വിമർശകർ ചോദിക്കാറുണ്ട്. ഇവിടെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, വിശുദ്ധ ഖുർആനിലെ ഈ പരാമർശങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വൈരുദ്ധ്യങ്ങളല്ല, ഇവിടെയും വൈവിധ്യങ്ങളാണ്. എങ്ങനെയാണ് ഇവ വൈവിധ്യങ്ങളാവുന്നത്? ഇത് ഈ വിവിധങ്ങളായിട്ടുള്ള പദങ്ങളെല്ലാം, മനിയാവട്ടെ, അതല്ലെങ്കിൽ നുത്ഫയാവട്ടെ, അലക്കയാവട്ടെ, ഇവയെല്ലാം മനുഷ്യൻ്റെ ലൈംഗിക പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ രൂപം കൊള്ളുമ്പോഴുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്. ഒരു ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഖിയാമയിലെ അലം യക്കു നുത്ഫത്തമ്മി മനിയും യുംന, ശുക്രത്തിൽ നിന്നുള്ള ഒരു നുത്ഫയായിരുന്നില്ലേ? അപ്പോൾ ബീജസങ്കല്ലം നടക്കാത്ത ഒരു പുരുഷ ബീജത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു പരാമർശമാണ് ഇത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി വിശുദ്ധ ഖുർആനിലെ എന്താ സൂറത്തു നഹ്ലിലാണ് മനുഷ്യനെ നുത്ഫയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ വിവക്ഷയും അതുതന്നെയാണ്. ഇനി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിൽ പറയുന്നത്, ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. അംശാജ് എന്ന് പറഞ്ഞത് മിശ്രിതമായ എന്നാണ് അർത്ഥം, മിക്സ് ചെയ്യപ്പെട്ട, അതായത് മെയിൽ സ്പേമും ഫീമെയിൽ ഓവവും സ്ത്രീ അണ്ഡവും പുരുഷ ബീജവും കൂടിച്ചേർന്നുണ്ടാകുന്ന അവസ്ഥക്കാണ് നുത്ഫത്തിൻ അംശാജ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്, ഇതും ശരി തന്നെയാണ്. ഇതുപോലെ തന്നെ സൂറത്തുൽ അലക്കിൽ അലക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം ഭ്രൂണം എന്നുള്ളതാണ്. ഇങ്ങനെ നുത്ഫത്തിൻ അംശാജിൻ്റെ അടുത്ത സ്റ്റേജാണെന്ത്? ഒരു ഭ്രൂണം സൈഗോട്ട് 24-ോ 25-ോ ദിവസം പ്രായമുള്ള സമയത്തെ അവസ്ഥക്കാണ് അലക്ക അഥവാ ഭ്രൂണം എന്ന് പറയുക. ഈ അലക്ക എന്ന അറബി പദത്തിനർത്ഥം പറ്റിപ്പിടിക്കുന്നത് എന്നാണ്. അങ്ങനെ ജന്തു ശരീരത്തിൽ അള്ളിപ്പിടിക്കുന്നതിനാൽ നമ്മുടെ കാൽമിലൊക്കെ, ഒരു പക്ഷേ നമ്മളെന്തെങ്കിലും പാറക്കെട്ടുകൾക്കിടയിലോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയാൽ അട്ട, ലീച്ച് അട്ട എന്ത് ചെയ്യും? നമ്മുടെ കാലിൽ പറ്റിപ്പിടിക്കുകയും രക്തം എടുക്കുകയും ചെയ്യും. ഇതേപോലെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് അതേപോലെ അത് അട്ടക്കും എന്ത് പറയാറുണ്ട്? അലക്ക എന്ന് പറയാറുണ്ട്. അതേ പരാമർശമാണ് എന്തിനുള്ളത്? അട്ടയെ പോലെയുള്ള എന്ത് വസ്തുവിനും അലക്ക എന്ന് പറയും. ഇങ്ങനെ മാതാവിൻ്റെ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് മാതാവിൻ്റെ രക്തത്തിൽ നിന്ന് ന്യൂട്രിയൻസും മറ്റും, അതായത് ധാതുലവണങ്ങളെല്ലാം വലിച്ചെടുക്കുന്ന സ്വഭാവം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഭ്രൂണത്തെ നമുക്ക് അലക്ക എന്ന് വിളിക്കാം. അലക്ക എന്ന പദത്തിന് മുൻകാലത്തെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടെ ധാരണക്കനുസരിച്ച് രക്തക്കട്ട എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആധുനിക ഗവേഷണങ്ങൾ മനസ്സിലാകുമ്പോൾ അന്നത്തെ ആളുകൾക്ക് അവർക്കത് കാണുമ്പോൾ രക്തക്കട്ടയെ പോലെയാണ് തോന്നിയിരുന്നത്. അതും അവരുടെ അന്നത്തെ ധാരണ വെച്ച് ശരിയാണ്. എന്നാൽ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ മനുഷ്യ ഒരു മാതാവിൻ്റെ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് അതിലെ ധാതുലവണങ്ങളും മറ്റും ഊറ്റിയെടുക്കുന്ന, അതേപോലെ അട്ടയുടെ രൂപസാദൃശ്യമുള്ള മനുഷ്യഭ്രൂണത്തെ എന്ത് വിളിക്കുന്നു? അലക്ക എന്ന് വിളിക്കുന്നു. എത്ര അത്ഭുതകരമാണ് ഇത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ കാലാതീതമായ ഗ്രന്ഥമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിമർശകർ എടുക്കുന്നത് എന്നുള്ളത് വളരെ പരിഹസനീയമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഭ്രൂണ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ പ്രതിപാദിക്കുന്ന ഖുർആൻ സൂക്തങ്ങളെല്ലാം കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങളാണ് നൽകുന്നത് എന്ന വസ്തുതയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് എന്താ നേരത്തെ പറഞ്ഞ നുത്തുഫ എടുക്കാം. ഒരു ഉദാഹരണം, ഇപ്പോൾ അലക്കയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. നുത്തുഫ എന്നതിന് ലിസാനുൽ അറബ് പോലെയുള്ള പ്രാചീന അറബ് ഡിക്ഷണറികളിൽ, അറബി ഡിക്ഷണറികളിൽ കൊടുത്ത അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബക്കറ്റ്, ഒരു വലിയ പാത്രം. ആ ഒരു വലിയ പാത്രത്തിൽ ഒരു തുള്ളി ജലഗണം മാത്രമുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? നുത്തുഫ എന്നത്. ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ, ഓരോ വാചകങ്ങളും എത്രത്തോളം കൃത്യമാണ് എന്ന് അനലൈസ് ചെയ്യേണ്ട, വിശകലനം ചെയ്യേണ്ട സന്ദർഭമാണിത്. നേരത്തെ പറഞ്ഞ പോലെ സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞു, അലം യക്കു നുത്ഫതം മിൻ മനീ യുംന. മനി എന്നുള്ളത് മനുഷ്യൻ്റെ ശുക്ലം. ആ ശുക്ലത്തിൽ നിന്ന് കേവലം ഒരു നുത്ഫയായിരുന്നു, അതായത് വലിയ, നമുക്കറിയാം ഇന്ന് കോടാനുകോടി സ്പേം സെൽസിൽ നിന്ന് ഒരു സ്പേം സെല്ല് മാത്രമാണ്, ഒറ്റ സെല്ല് മാത്രമാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഹ്യൂമൺ ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു നുത്ഫയായിരുന്നില്ലേ നീ? എന്നിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നുത്ഫത്തിൻ അംശാജിൻ, ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യൻ എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? നുത്ഫത്തിൻ അംശാജിൽ നിന്ന് സൃഷ്ടിച്ചു. ഇനി ഈ വാക്കിൻ്റെ, നുത്ഫത്തിൻ അംശാജ് എന്ന വാക്കിൻ്റെ പ്രത്യേകത മാത്രം നമുക്കെടുക്കാം. നുത്ഫ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഫെർട്ടിലൈസ് ചെയ്യപ്പെടാത്ത, സ്ത്രീ അണ്ഡവുമായി കൂടിച്ചേരാത്ത ഒരു മനിയിൽ നിന്നുള്ള ഒരൊറ്റ കണത്തിനാണ്, ഒരു ചെറിയ കണത്തിനാണ് എന്ത് പറയുക, നുത്ഫ എന്ന് പറയുക. നുത്ഫത്തിൻ്റെ അംശാജ്, കൂടിക്കലർന്ന നുത്ഫ, കൂടിക്കലർന്ന നുത്ഫ. ഇവിടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദപ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, അൽ ബൈത്തു ജദീദുൻ, വീട്, അൽ ബൈത്ത് എന്ന് പറഞ്ഞ വീട്, ജദീദുൻ പുതിയതാണ്. ഒരു ജദീദ് എന്നുള്ളത് നാമവിശേഷണവും ബൈത്ത് എന്നുള്ളത് നാമവുമാണ്, നൗണും അഡ്ജക്റ്റീവുമാണ്. അറബി ഭാഷയുടെ പ്രത്യേകത, അവിടെ നാമം ബഹുവചനമാകുമ്പോൾ, ജംഉ ആകുമ്പോൾ, പ്ലൂരൽ ആകുമ്പോൾ, അതായത് അൽ ബൈത്ത് എന്നുള്ളത് ബുയൂത്ത് എന്നതാകുമ്പോൾ, അറബി ഭാഷ പ്രകാരം അഡ്ജക്റ്റീവിനും എന്തുണ്ട്? അഡ്ജക്റ്റീവിന് ഒരു പ്ലൂരലുണ്ട്, ഒരു ബഹുവചനമുണ്ട്. അപ്പോൾ അൽ ബുയൂത്ത് ജുദുദുൻ എന്ന് പറയും, അല്ലാതെ അൽ ബുയൂത്തു ജദീദുൻ എന്നുള്ളതല്ല പറയാം. അപ്പോൾ ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം ഖുർആൻ പ്രയോഗിച്ചത് നുത്ഫത്തിൻ അംശാജിൻ. ഇവിടെ നുത്ഫ എന്നുള്ളത് ഏകവചനവും അംശാജ് എന്നുള്ളത് ബഹുവചനവുമാണ്. യഥാർത്ഥത്തിൽ അറബി ഭാഷ പ്രകാരം നാമം ഏകവചനമാണെങ്കിൽ നാമവിശേഷണവും ഏകവചനമാകണം, നാമം ബഹുവചനമാണെങ്കിൽ നാമവിശേഷണവും ബഹുവചനമാകണം. എന്നാൽ ഇവിടെ നുത്ഫ എന്ന നാമം ഏകവചനവും അംശാജ് എന്നുള്ള നാമവിശേഷണം ബഹുവചനവുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഹ്യൂമൻ സ്പേമും ഓവവും കൂടിച്ചേർന്ന്, അതായത് അണ്ഡവും ബീജവും കൂടിച്ചേർന്ന് സൈഗോട്ട് എന്നുള്ള ഒരു സിംഗിൾ സെല്ലായി മാറുന്നു, ഒറ്റ സെല്ല്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എത്രത്തോളം കൃത്യമാണ്. ഒന്നിലേറെ കാര്യങ്ങൾ, ഒന്നിലേറെ നുത്ഫകൾ, മനുഷ്യൻ്റെ, പുരുഷൻ്റെ ബീജത്തിനും സ്ത്രീയുടെ അണ്ഡത്തിനും എന്ത് പറയാം, നുത്ഫ എന്ന് പറയാം. ആ രണ്ട് നുത്ഫയും കൂടിച്ചേർന്ന് എന്തായി മാറി? അത് കൂടി, രണ്ടെണ്ണം കൂടിച്ചേർന്നത് എന്നതിനെ ദ്യോതിപ്പിക്കുന്ന അംശാജ് എന്ന പ്രയോഗം ഖുർആൻ നടത്തി. അതോടൊപ്പം തന്നെ നുത്ഫ എന്ന ഏകവചനം പ്രയോഗിച്ചു, അതായത് ഒറ്റ സെല്ല്, ഒറ്റ കോശമായി അത് മാറി. എത്രത്തോളം കൃത്യമാണ് ഈ പ്രയോഗം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും കാണുവാൻ സാധിക്കും. ചിന്തിക്കണം സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആന്റെ ഈ അമാനുഷികതയെക്കുറിച്ച് ചിന്തിക്കുകയും ഇത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇനി അടുത്തതായി പറഞ്ഞത് എന്താണ്? സുമ്മ ഖലഖ്ന നുത്ഫത അലക്ക, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഖലഖൽ ഇൻസാന മിൻ അലക്ക, മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഇനി ഈ ഒരു പദത്തിൽ നമ്മൾ നേരത്തെ അലക്ക എന്ന പദത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ അലക്ക എന്ന പദത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രത്തിന് പോലും ഉണ്ടായിരുന്ന ഒരു അറിവ് എന്തായിരുന്നു, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് മനുഷ്യോൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ച് രണ്ട് വിധം അഭിപ്രായധാരകൾ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ നിലനിന്നിരുന്നു. ഇത് കേവലം ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് എന്നെല്ലാവരും ആലോചിക്കണം. ഒരു വിഭാഗം ആളുകൾ വാദിച്ചത് മെയിൽ സ്പേം പുരുഷ ബീജത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ഒരു മിനിയേച്ചർ രൂപം, ഒരു ചെറിയ കുട്ടി, ഒരു പക്ഷേ ആ പുരുഷ ബീജം എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയാൽ ഒരു കയ്യും കാലും കണ്ണും കാതുമെല്ലാമുള്ള ഒരു മനുഷ്യ കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. അത് അണ്ടവുമായി കൂടിച്ചേർന്ന് ഭ്രൂണമായി മാറി അങ്ങനെയാണ് മനുഷ്യനായി മാറുന്നത് എന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വാദിച്ചപ്പോൾ, എന്നാൽ ഈ മനുഷ്യൻ്റെ മിനിയേച്ചർ രൂപമുള്ളത് അത് മാതാവിൻ്റെ അണ്ടത്തിൻ്റെ ഉള്ളിലാണെന്നും അത് പുരുഷ ബീജവുമായി സങ്കലിച്ച് അത് സൈഗോട്ടായി മാറി അത് ഭ്രൂണമായി മാറി അങ്ങനെയാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്ന് ഒരു കൂട്ടം ആളുകളും വാദിച്ചു. ആദ്യത്തെ വിഭാഗത്തെ സ്പേമിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് വാദിച്ച വിഭാഗത്തെ സ്പേമിസ്റ്റുകളെന്നും, ഓവത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്, സ്ത്രീ അണ്ടത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് വാദിച്ച ആളുകളെ ഓവിസ്റ്റുകളെന്നും അവർ വിളിച്ചു. എന്നാൽ പിന്നീടാണ് മനസ്സിലായതെന്ത്? ഇങ്ങനെ രണ്ടുമല്ല, രണ്ട് ഇൻഡിപെൻഡൻ്റായ ഓവവും അതേപോലെ സ്പേമും കൂടിച്ചേർന്ന് അത് ഏകകോശമായ സൈഗോട്ടായി മാറുകയും അത് എംബ്രിയോയായി മാറുകയും അങ്ങനെ അത് വളർച്ചയും വികാസവും പ്രാപിച്ച് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ കുഞ്ഞായി മാറുന്നു എന്ന് ശാസ്ത്രം മനസ്സിലാക്കി. അതായത് 200 വർഷത്തോളം മുമ്പ് വരെ ഇത്രത്തോളം വികലമായിരുന്നു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ശാസ്ത്രീയ സങ്കല്പങ്ങൾ. എന്നാൽ വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ 1400 വർഷങ്ങൾ മുമ്പുള്ള പരാമർശങ്ങൾ എടുത്തു നോക്കൂ, എത്രത്തോളം കൃത്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ അലക്ക എന്ന പദത്തിന് എന്താണ് അട്ടയെ പോലെയുള്ളത് എന്ന അർത്ഥമുണ്ട്. ഈ അട്ടയെ പോലെയുള്ള അലക്ക എന്ന സ്റ്റേജ് മനുഷ്യൻ്റെ ഗർഭാവസ്ഥയിൽ എത്ര ദിവസത്തിലാണെന്ന് അറിയോ? 24 അല്ലെങ്കിൽ 25 ദിവസമാണ് ഉണ്ടാവുക. അതായത് ഫെർട്ടിലൈസേഷൻ നടന്ന് 24-ാമത്തെയോ 25-ാമത്തെയോ ഒരു മാസത്തിനുള്ളിലാണ് ഉണ്ടാവുക. അന്നത്തെ ഹ്യൂമൻ എംബ്രിയോയുടെ സൈസ് അറിയാമോ? എത്ര വലിപ്പം ഉണ്ടാവുമെന്ന്? അന്നത്തെ ഗർഭാശയത്തിലിരിക്കുന്ന മനുഷ്യ കുഞ്ഞിൻ്റെ വലിപ്പം ഒരു ഗോതമ്പ് മണിയോളമാണ്. ഈ ഗോതമ്പ് മണിയോളമുള്ളതിനെ അന്ന് ഒബ്സേർവ് ചെയ്ത് ഇത് അട്ടയെ പോലെയുള്ള വസ്തുവാണ് എന്ന് നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്ന കാര്യം, തീർച്ചയായും ഇത് ദൈവീകമായ ഒരു ഗ്രന്ഥമാണ്. ഒരിക്കലും ഒരു മനുഷ്യന് അന്ന് എത്തിപ്പിടിക്കാനാവാത്ത അറിവുകളാണ് ഈ ഗ്രന്ഥത്തിലൂടെ, കൃത്യമായ പരാമർശങ്ങളാണ് ഈ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത് കാലാതീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ്. ഇത് ഇനി ഈ സൃഷ്ടിപ്പ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്തുൽ മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. സുമ്മ ജഅൽനാഹു നുതുഫത്തൻ ഫീ ഖറാരിൻ മക്കീൻ, പിന്നീട് എന്ത് ചെയ്തു? അതിനെ ഒരു നുതുഫയാക്കി, ഒരു ബീജകണമാക്കിക്കൊണ്ട് അതിനെ നാം ഒരു ഭദ്രമായ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു. തുമ്മ ഖലഖ്ന നുതുഫത അലഖത്തൻ, പിന്നീട് ആ നുതുഫയെ നാം എന്താക്കി മാറ്റി? നാം ഒരു അലക്കയാക്കി മാറ്റി, ഭ്രൂണമാക്കി മാറ്റി. വ ഖലഖ്ന അലഖത്ത മുദ്ഗത്തൻ, അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മുദ്ഗ അഥവാ മാംസപിണ്ഡമാക്കി മാറ്റി. വ ഖലഖ്ന മുദ്ഗത്ത ഇലാമ, ആ മുതുകയെ ഇലാമാക്കി, അസ്ഥികൂടമാക്കി മാറ്റുകയും. വ കസൗനൽ ഇലാമ ലഹ്മ, പിന്നീട് നാം ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്തു. തുമ്മ അൻശഇനാഹു ഖൽഖൻ ആഖർ, പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ ഇവിടെ വിവരിച്ചിട്ടുള്ളത്. എത്രമാത്രം സംശയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും എല്ലാ സംശയങ്ങൾക്കും അതീതമായിക്കൊണ്ട് മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിൻ്റെ കൃത്യമായ ശ്രേണീപരമായ ഒരു വിശദീകരണമാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ 23-ാം അധ്യായത്തിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വിഷയാവതരണത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ വരുന്നുണ്ട്. വിഷയാവതരണത്തിൽ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്ന വൈവിധ്യത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ഖുർആൻ നടത്തുന്ന പരാമർശങ്ങൾ. ശുക്ലഗണത്തിൽ നിന്നാണ് മനുഷ്യ സൃഷ്ടി നടന്നത് എന്ന പരാമർശവും, കൂടിച്ചേർന്നുണ്ടായ ഭ്രൂണമാണ് മനുഷ്യ ശിശുവായി മാറുന്നത് എന്ന പ്രസ്താവനയും രണ്ടും ഒരേപോലെ ശരിയാണ്. നുതുഫ, അലക്ക, മുദ്ഗ, ഇലാം തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളും ഇതെല്ലാം ബീജസങ്കലനത്തിൻ്റെയും ഭ്രൂണ വളർച്ചയുടെയും വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ നടത്തിയ പദപ്രയോഗങ്ങളാണ്. ആ പദപ്രയോഗങ്ങളെല്ലാം വളരെ കൃത്യമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് മനുഷ്യരുടെ ആദിമ സൃഷ്ടി നടന്നത് മണ്ണിൽ നിന്നാണെന്നും ഭൂമിയിൽ നിന്നാണെന്നും കളിമണ്ണിൽ നിന്നാണെന്നും വെള്ളത്തിൽ നിന്നെല്ലാമാണെന്നുമുള്ള ഇങ്ങനെയുള്ള ധാരാളം പരാമർശങ്ങൾ. ഇവയെല്ലാം ശരിയാണ്. ഇവയിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഒരേ കാര്യത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ പ്രതിപാദിക്കുന്ന വൈവിധ്യത്തിൻ്റെ രീതി സ്വീകരിച്ചുകൊണ്ട് മനുഷ്യന് അസ്തിത്വബോധം പ്രദാനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ സൂക്തങ്ങളെല്ലാം ചെയ്യുന്നത്. തീർച്ചയായും ഇസ്ലാം വിമർശകരുടെ മറ്റൊരു മുഖം മൂടിക്കൂടി ഇവിടെ അടർന്നു വീഴുകയാണ്. മറ്റൊരു ആയുധത്തിൻ്റെ മുന കൂടി ഇവിടെ ഒടിഞ്ഞു പോവുകയാണ്. ഇനി ഇതുപോലെ തന്നെ ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനം കൂടി നമുക്ക് ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാം. വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ പറയുന്നത് ഖലഖ സമാവാതി വൽ അർള ഫി സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശ്. അള്ളാഹു ആകാശങ്ങളും ഭൂമിയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ്, പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിലെ 16-ാമത്തെ വചനത്തിൽ പറയുന്നു വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു. നാം അവൻ്റെ കണ്ഠനാടിയേക്കാൾ അവനോട് അടുത്തവനുമാകുന്നു. ഇത് വ്യക്തമായ വൈരുദ്ധ്യമല്ലേ? ഒരു സ്ഥലത്ത് അള്ളാഹു സിംഹാസനസ്ഥനാണെന്ന് പറയുകയും മറ്റൊരു സ്ഥലത്ത് അള്ളാഹു മനുഷ്യൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ് എന്ന് പറയുകയും ചെയ്യുന്നില്ല. ഇത് ഖുർആനിലുള്ള ഒരു വൈരുദ്ധ്യമല്ല എന്നതാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസികങ്ങളുടെയും സൃഷ്ടാവാണ് അള്ളാഹു. ഈ പ്രപഞ്ചം പദാർത്ഥം കൊണ്ട് മാറ്റർ കൊണ്ട് നിർമ്മിതമായതാണ്. സ്വാഭാവികമായും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പദാർത്ഥത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് പ്രപഞ്ചാതീതനാണ്, പദാർത്ഥാതീതനാണ്. അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറുപടി അള്ളാഹു ഉപരിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു പ്രപഞ്ചാതീതനാണ്, അള്ളാഹു പദാർത്ഥത്തിനും അതീതനാണ്. നമ്മുടെ തലച്ചോറ് പദാർത്ഥം കൊണ്ടുണ്ടാക്കിയതാണ്. പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള അറിവുകളും അപഗ്രഥനങ്ങളും മാത്രമേ നമ്മുടെ തലച്ചോറ് കൊണ്ട് നമുക്ക് ചെയ്യാനാവൂ. സ്വാഭാവികമായിട്ടും പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളെ മനുഷ്യന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ. എന്നാൽ സ്ഥലകാല നൈരന്തര്യത്തിന് അതീതനായ സ്ഥലത്തിനും കാലവും എല്ലാം അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിനെല്ലാം അതീതനായ ആ സൃഷ്ടാവിനെക്കുറിച്ച് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ ഒരിക്കലും മനുഷ്യ മസ്തിഷ്കത്തിന് കഴിയുകയില്ല, മനുഷ്യൻ്റെ തലച്ചോറിന് കഴിയുകയില്ല. ഈ പരിമിതി മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെ വിലയിരുത്താൻ. അപ്പോൾ ദൈവത്തെക്കുറിച്ച്, ദൈവികോന്മയെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ മനുഷ്യൻ്റെ അടുത്ത് മാർഗങ്ങളൊന്നുമില്ല. ഏതല്ലാതെ ദൈവീകമായ വെളിപാടുകളല്ലാതെ. ആ ദൈവീക വെളിപാടാണ് ഖുർആൻ. വിശുദ്ധ ഖുർആനെ അള്ളാഹുവിനെക്കുറിച്ച് പല കാര്യങ്ങളും സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്കറിയൂ. അവയെ വ്യാഖ്യാനിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവയെ സൃഷ്ടാവ് എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതേ രീതിയിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് അള്ളാഹുവിനാൽ സംരക്ഷിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹു എന്താണോ അവനെക്കുറിച്ച് പറഞ്ഞു തന്നത് അത് അതേപോലെ വിശ്വസിക്കാൻ നാം ബാധ്യസ്ഥനുമാണ്. എന്നാൽ അവയെ വിശദീകരിക്കാനോ അവയെ വ്യാഖ്യാനിക്കാനോ മനുഷ്യൻ അശക്തനുമാണ്. ഇനി ദൈവിക സിംഹാസനത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് ആകാശങ്ങളെയും ഭൂമികളെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു, പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. അതേപോലെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രസിദ്ധമായ ആയത്തുൽ കുർസിയിൽ നമുക്ക് കാണാം എന്തായി, അള്ളാഹു സിംഹാസനസ്ഥനായിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം ത്തിലെ 6-ാമത്തെ വചനത്തിൽ കാണാം 6 ദിവസങ്ങളിലായി ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനത്രേ അവൻ, അവൻ്റെ സിംഹാസനം ജലത്തിൻ്റെ മേലെയായിരുന്നു. ഈ സൂക്തങ്ങളിൽ പരാമർശിക്കപ്പെട്ട, പ്രതിപാദിക്കപ്പെട്ട സിംഹാസനം അത് എന്താണ് എന്നുള്ളത് അതിൻ്റെ വിവക്ഷ അറിയുക നമുക്ക് സാധ്യമല്ല. അത് അതേപോലെ അംഗീകരിക്കുക എന്നതിലപ്പുറം. സ്ഥലകാല നൈരന്തര്യത്തിന് അതീതനായ സൃഷ്ടാവിനെ പറ്റി അറിയാൻ വെളിപാടല്ലാത്ത മറ്റു മാർഗങ്ങളൊന്നുമില്ലെങ്കിൽ അവൻ്റെ സിംഹാസനത്തെക്കുറിച്ച് അറിയാനും പ്രസ്തുത മാർഗം മാത്രമേ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ. അപ്പോൾ അള്ളാഹു സിംഹാസനസ്ഥനായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സിംഹാസനത്തെ നാം ഇരിക്കുന്ന ഒരു കസേരയുമായി നമ്മൾ കമ്പയർ ചെയ്യേണ്ടതില്ല. നാം ഇരിക്കുന്നതുമായി കമ്പയർ ചെയ്യേണ്ടതില്ല. അള്ളാഹു അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ അള്ളാഹു സിംഹാസനസ്ഥനായിരിക്കുന്നു. അപ്പോൾ ഈ വിഷയകമായി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് മനുഷ്യൻ്റെ സെൻസുകൾക്ക് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കുന്നതിലും അതീതമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഖുർആനും പ്രവാചക വചനങ്ങളും പറഞ്ഞ കാര്യങ്ങൾ അപ്പടി സ്വീകരിക്കുകയും സ്വന്തമായി വ്യാഖ്യാനങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് സച്ചരിതരായ പ്രവാചക ശിഷ്യന്മാരും അവർക്ക് ശേഷം വന്ന മികച്ച തലമുറകളും ഇസ്ലാമിക പണ്ഡിതന്മാരും സ്വീകരിച്ച നിലപാട്. ആ നിലപാടാണ് നാമും സ്വീകരിക്കേണ്ടത്. ഇതിനർത്ഥം സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്നല്ല, സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ സൃഷ്ടാവിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, സൃഷ്ടാവിൻ്റെ ഉണ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവൻ പറഞ്ഞു തന്നിട്ട് വേണം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിലും കാണാം, ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിയൻ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ പറയുക ഞാൻ ഏറ്റവും അടുത്തുള്ളവനാകുന്നു, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ 50-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനം, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നാം അവൻ്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനുമാകുന്നു. ഈ സൂക്തങ്ങളൊന്നും അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെക്കുറിച്ചോ ഉണ്മയെക്കുറിച്ചോ അല്ല, സത്യയെക്കുറിച്ചോ അല്ല പരാമർശിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെക്കുറിച്ചാണ് ഈ വചനങ്ങൾ പരാമർശിക്കുന്നത്, അല്ലാതെ അള്ളാഹുവിൻ്റെ സത്യയെക്കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സത്ത മനുഷ്യരെക്കാൾ സമീപത്താണ് എന്നോ കണ്ടനാടിയേക്കാൾ അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നോ ഈ വചനങ്ങൾക്ക് അർത്ഥമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ശക്തിയും അള്ളാഹുവിൻ്റെ കഴിവും മനുഷ്യരുടെ സമീപസ്ഥമാണെന്നാണ് ഈ വചനം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ സത്ത പ്രപഞ്ചത്തിന് അതീതമായിരിക്കണം. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു പദാർത്ഥ ലോകത്തെവിടെയോ കുടിയിരിക്കുന്നവനാണ് എന്ന് കരുതുന്നത് ശരിയല്ല. എന്നാൽ അവൻ്റെ കഴിവുകളും ശക്തിയും ഈ പ്രപഞ്ചമാസകലം വ്യാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ വസ്തുവിനെയും ചൂഴ്ന്നു കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവനോട് പ്രാർത്ഥിക്കുവാൻ യാതൊരു ഇടയാളിൻ്റെയും ആവശ്യമില്ല. ഇനി ഖരീബ്, ഞാൻ അവനോട് അടുത്തവനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. മനുഷ്യനൊരു ശുപാർശകൻ്റെയും ആവശ്യമില്ല. അവൻ്റെ മനസ്സിനകത്തുള്ളത് പോലും വയഅലമുമാ തുവസ്വിസു ബിഹി നഫ്സഹു, മനുഷ്യൻ മനസ്സിൽ മന്ത്രിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു. അവൻ കണ്ടനാടിയേക്കാൾ അടുത്തവനാകുന്നു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇതെല്ലാമാണ്. അപ്പോൾ ആദ്യത്തെ വചനങ്ങൾ അള്ളാഹുവിൻ്റെ സത്യയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ, രണ്ടാമത്തെ വചനങ്ങൾ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെയാണ്. ഇവ തമ്മിൽ യാതൊരു വൈരുദ്ധ്യമില്ല. അള്ളാഹു സിംഹാസനസ്ഥൻ തന്നെയാണ്. എന്നാൽ അവൻ്റെ കഴിവുകളും ശക്തിയും മനുഷ്യരുടെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ളതാണ്. അവരുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ആ കഴിവുകൾ ചൂഴ്ന്നു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നാം ചർച്ച ചെയ്തത് ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ആരോപിക്കാൻ ഇസ്ലാമിക വിമർശകർ എടുത്തിടുന്ന രണ്ട് ചോദ്യങ്ങളെയാണ്. ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളെ ഇൻഷാ അല്ലാ വിമർശന വിധേയമാക്കാനുണ്ട്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജായി അറിയിക്കാം. വിവിധരായ പണ്ഡിതന്മാർ അതിന് ഇൻഷാ അല്ലാ ഉത്തരം നൽകും. ഇൻഷാ അല്ലാ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇസ്ലാം സംശയ നിവാരണം അടുത്തയാഴ്ച തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇസ്ലാം സംശയ നിവാരണം ഇവിടെ അവസാനിക്കുന്നു.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്ക് എത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം, മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ യോഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസി എങ്ങനെ അഭിസംബോധന ചെയ്യണം, ഭാഗം രണ്ട്, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വ്യക്തികൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. അള്ളാഹു ആദരവും മഹത്വവും ഒരാൾക്കു നൽകുന്നത് കറുത്തവരെയും വെളുത്തവരെയും നോക്കിയല്ല, സുന്ദരനും സുമുഖനുമായ അബൂലഹബിനെ ശപിക്കപ്പെട്ടവനായിട്ടാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്നാൽ കറുത്തവനായ ബിലാലിനെയും ഈ സ്ത്രീയെയും സ്വർഗാവകാശിയായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ

0: എന്നത് അതൊരു അത്ഭുതമാണല്ലോ. അയൽ പ്രദേശങ്ങളിലെ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി കൊടുത്തുവിടുന്ന പതിവുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ കൂട്ടത്തിൽ അന്ന് പേർഷ്യ ഭരിച്ചിരുന്ന കിസ്ര രാജാവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്തെഴുതി. ആ കത്ത് പ്രവാചകാനുചരൻ അബ്ദുല്ലാഹിബിൻ ഹുദാഫ റളിയല്ലാഹുവിന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. അസ്ലിം തസ്ലം, നിങ്ങൾ മുസ്ലിമാകണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. കത്ത് അബ്ദുല്ലാഹിബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു രാജാവിന് കൈമാറി. അങ്ങനെ രാജാവ് കത്ത് വായിച്ചു. ധിക്കാരമൂത്ത പേർഷ്യൻ രാജാവ് ആ കത്ത് പ്രവാചകാനുചരന്റെ മുന്നിൽ വെച്ച് പിച്ചി ചീന്തി എറിഞ്ഞു. തന്റെ കത്തിനോടും അനുചരനോടും അവഗണനയും നിന്ദതയും കാണിച്ച വിവരം അവിടെ നിന്നറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിയേറെ വിഷമം ഉണ്ടാക്കി. അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, അവന്റെ അധികാരത്തെയും നീ പിച്ചു ചീന്തേണമേ. നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. എന്താണ് പിന്നീട് സംഭവിച്ചത്? പിതാവ് പറയുന്നത് കേട്ട് പിതാവിന്റെ സേനാനായകനായി നിന്ന ഷീറവൈഹി എന്ന മകൻ തന്നെ പിതാവിന് എതിരിൽ രംഗത്ത് വരാൻ തുടങ്ങി. നബിയുടെ പ്രാർത്ഥനയ്ക്കു ശേഷം മകന്റെ മനസ്സിൽ ചില ചിന്തകൾ ഉദിക്കാൻ തുടങ്ങി. പിതാവിന്റെ സിംഹാസനം തട്ടിയെടുക്കാനുള്ള ശ്രമം സ്വന്തം പുത്രനിൽ നിന്ന് ഉടലെടുക്കുകയാണ്. അവസാനം മകൻ പിതാവിനെ ചതിയിലൂടെ കൊലപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അധികാരത്തിന്റെയും പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ഹുങ്കിൽ അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അവന്റെ ദീനിനോടും കളിക്കുന്നവർക്ക് എല്ലാവരുടെയും അധികാരിയായ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പറയുക, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു. നിന്റെ കൈവശമത്രേ നന്മയുള്ളത്. നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. രാവിനെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു. ജീവനില്ലാത്തതിൽ നിന്ന് നീ ജീവിയെ പുറത്തു വരുത്തുന്നു, ജീവിയിൽ നിന്ന് ജീവനില്ലാത്തതിനെയും നീ പുറത്തു വരുത്തുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നീ നൽകുകയും ചെയ്യുന്നു. സൂറത്തു ആലു ഇമ്രാൻ വചനം 26-27. അധികാരം നൽകുന്നവൻ അള്ളാഹുവാണ്. അത് നൽകാനും എടുത്തു കളയാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഇടത് കൈകൊണ്ട് തിന്നുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, താങ്കളുടെ വലത് കൈകൊണ്ട് താങ്കൾ തിന്നുക. അദ്ദേഹം പറഞ്ഞു, എനിക്കതിന് കഴിയില്ല. നബി പറഞ്ഞു, എന്നാൽ ഇനി നിനക്ക് സാധിക്കുകയുമില്ല. അയാളെ അതിന് തടഞ്ഞത് അഹങ്കാരമല്ലാതെ ഒന്നുമായിരുന്നില്ല. സംഭവം പറയുന്ന സലമത്ത് ബിനുൽ അഖ്വഅ റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനുശേഷം വലതുകൈ അയാളുടെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല. വലത് കൈകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടുള്ളൂ എന്നത് നബിയുടെ കൽപ്പനയാണല്ലോ. ഇടത് കൈകൊണ്ട് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് പിശാചാകുന്നു എന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ കൽപ്പനയ്ക്കെതിരായി ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് നബി വലതു കൈകൊണ്ട് ഭക്ഷിക്കുവാൻ കൽപ്പിച്ചു. അഹങ്കാരിയായ ആ മനുഷ്യൻ എനിക്ക് പറ്റില്ല എന്ന് ഉടനെ അവിടത്തേക്ക് മറുപടിയും നൽകി. വലത് കൈക്ക് രോഗം ഉള്ളതിനാലൊന്നുമല്ലല്ലോ അയാൾ അപ്രകാരം പറഞ്ഞത്, അഹങ്കാരമാണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത്. എന്നാൽ നിനക്കിനി അതിന് കഴിയാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് നബിയും പ്രതികരിച്ചു. അവിടുത്തെ വാക്ക് അയാൾക്കെതിരിൽ ബാധിച്ചു. പിന്നീട് ഒരിക്കൽ പോലും അയാളുടെ വലതു കൈ വായിലേക്കുയർത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ലെന്നാണ് സഹാബി നമുക്ക് പറഞ്ഞു തരുന്നത്. 4 സംഭവങ്ങൾ നാം ഇവിടെ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ ഗുണത്തിനായി പ്രാർത്ഥിച്ചതും മറ്റുള്ളവരുടെ ദോഷത്തിനായി പ്രാർത്ഥിച്ചതും, തങ്ങൾക്ക് വല്ല ആപത്തും വന്നു ഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളട്ടെ. സൂറത്തുന്നൂർ വചനം 63. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായം കേൾക്കാം.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസി എങ്ങനെ അഭിസംബോധന ചെയ്യണം, ഭാഗം 2. അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി.

0: സൗന്ദര്യം ആപേക്ഷികമാണ്. എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നല്ല സൗന്ദര്യബോധം. ഒരാൾക്ക് മനോഹരമായി തോന്നുന്ന വ്യക്തിയോ വസ്തുവോ മറ്റൊരാൾക്ക് മനോഹരമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരുപോലെ സൗന്ദര്യം അനുഭവപ്പെടുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ് ഈസ് ഇൻ ഗുഡ് തോട്ട്സ്. ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത് നല്ല നല്ല ചിന്തകളാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ടങ് ഈസ് ഇൻ സൈലൻസ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നാവ് മൗനമുള്ള നാവാണ്. ദ ബ്യൂട്ടി ഓഫ് വേർഡ്സ് ഈസ് ഇൻ ട്രൂത്ത്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാക്ക് സത്യസന്ധതയാണ്. ദ ബ്യൂട്ടി ഓഫ് ഫേസ് ഈസ് ഇൻ വേർഷിപ്പ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഖം നന്മയുള്ള മുഖമാണ്. ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഹേർട്ട് ലൈസ് ഇൻ ഫ്രീ ഫ്രം എൻവി. അസൂയകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയം ആണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഹൃദയം.
1: അപ്പൊ അഞ്ച് സൗന്ദര്യങ്ങളെ കുറിച്ചാ പറഞ്ഞത്. ഒന്ന് മനസ്സിന്റെ സൗന്ദര്യം അല്ലേ,
0: മുഖത്തിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ നാവിന്റെ സൗന്ദര്യം, ബുദ്ധിയുടെ സൗന്ദര്യം. ഈ അഞ്ച് സൗന്ദര്യങ്ങൾ ആണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുമിക്കപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ള ചിന്ത.
2: പീസ് റേഡിയോയിലെ അടുത്ത പരിപാടി ചുവരെഴുത്ത്. ഇന്നത്തെ ചുവരെഴുത്തിൽ ബഹുമാന്യ പണ്ഡിതനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി, ആയിഷ റളിയല്ലാഹു അൻഹയും അഹ്ലു ബൈത്തും എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് ഈയൊരു പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവർ നബി കുടുംബവുമായി എത്ര അടുത്ത് ബന്ധപ്പെട്ടിരുന്നു, നബി കുടുംബത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ഉണ്ടായിരുന്ന സ്ഥാനം എത്രയായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബവുമായി എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഷിയാക്കളാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ ഉമ്മയും പ്രവാചക പത്നിയുമായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇന്നത്തെ ഷിയാ ലോകം ശപിക്കുന്നു. കഴിഞ്ഞ പരിപാടിയിൽ അബൂബക്കർ ഉമർ എന്നിവരെ ശപിക്കുവാനുള്ള ഷിയാക്കളുടെ ശാപപ്രാർത്ഥന അനുസ്മരിച്ചപ്പോൾ അല്ലാഹുമ്മൽ അൻ സ്വനമൈ ഖുറൈഷ് വജിബ്തൈഹിമ വജിബ്തൈഹ വതാഗൂതൈഹ എന്ന് തുടങ്ങിയിട്ട് അവരുടെ ആ പ്രാർത്ഥനയിൽ വബ്നതൈഹിമ, ഖുറൈഷികളുടെ വിഗ്രഹങ്ങളായി ഷിയാക്കൾ വ്യാജമായി പറയുന്ന അബൂബക്കർ ഉമർ എന്നിവരുടെ മക്കളെയും രണ്ട് പെൺമക്കളെയും ശപിക്കാൻ അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് ഒന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്, മറ്റൊന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ്. അതേപോലെ ഷിയാ ഗ്രന്ഥങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വളരെ ദൂഷ്യമായി ചിത്രീകരിക്കുകയും അതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തോട് ശത്രുതയുള്ളവളായിരുന്നു, വിശിഷ്യ അലിയിനോടും ഫാത്തിമയോടും എന്നൊക്കെ ഷിയാലോകം പറഞ്ഞ് പരത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഷിയാക്കളുടെ നാവിനാൽ ഏറെ അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പോലും ദുർവ്യാഖ്യാനിച്ച് അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു യഅമറുകും അൻ തദ്ബഹു ബഖറ, അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലരോട് പറഞ്ഞ ആ വിഷയത്തിൽ പോലും അവിടെ അറക്കാൻ കൽപ്പിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണെന്ന് ഷിയാലോകം, അവരിലെ അവർ പരിഗണിക്കുന്ന പ്രാമാണികർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ കുറേ കുപ്രചരണങ്ങൾ, കുറേ കുറേ ദുർവ്യാഖ്യാനങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ച് തൽപരകക്ഷികൾ പറഞ്ഞു വരത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ചുവരെഴുത്തിൽ ആയിഷ റളിയല്ലാഹു തആലയെ നബി കുടുംബം എങ്ങനെയാണ് കണ്ടിരുന്നത്, നബി കുടുംബത്തോട് ആയിഷ റളിയല്ലാഹു തആലയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, അതിൻ്റെ ചില ചരിത്ര ഉദാഹരണങ്ങൾ, അതാണിവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മു അബ്ദില്ല, അൽ ഹുമൈറ, ഇതൊക്കെ അവരുടെ പേരും സ്ഥാനപ്പേരുമാണ്. ലഖദ് ഉഅ്തീതു തിസ്അൻ മാ ഉഅ്തിയത് ഉഅ്തിയത്ഹ ഇംറാഅത്തുൻ ബഅദ മറിയം ബിൻതു ഇംറാൻ, ഇമ്രാൻ്റെ പുത്രി മറിയം അലൈഹസ്സലാം, അവർക്ക് ശേഷം ഒരു സ്ത്രീക്കും നൽകപ്പെടാത്ത 9 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ താൻ ആരാണ് എന്ന് അറിയിക്കുന്ന ഒരു വചനം കാണാം. അതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിൻ്റെ കൈ വെള്ളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ച് അവരെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടതും, തിരുദൂതർ കല്യാണം കഴിച്ച ഏക കന്യക ഞാനാണ് എന്ന് എന്നതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് എൻ്റെ മടിയിൽ കിടന്നാണ് എന്നും, എൻ്റെ വീട്ടിലാണ് തിരുദൂതർക്കുള്ള കബർ ഒരുക്കപ്പെട്ടതെന്നും, എൻ്റെ വീടിനെ വളയം ചെയ്ത് വളഞ്ഞ് മലക്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതും, ഞാൻ തിരുദൂതരോടൊപ്പം ഒരു വിരിപ്പിൽ ഒരു പുതപ്പിന് താഴെ കിടക്കുമ്പോൾ വഹിറങ്ങാറുണ്ടായിരുന്നു എന്നതും, തിരുദൂതരുടെ ഖലീഫയുടെ പുത്രിയാണ് ഞാനെന്നതും, തിരുദൂതരുടെ സിദ്ദീഖിൻ്റെ പുത്രിയാണ് ഞാനെന്നതും ഒക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണർത്തുന്നുണ്ട്. അവരുടെ നിരപരാധിത്വം അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ നിന്ന് അവതരിപ്പിച്ചതും, അതേപോലെ ത്വയ്യിബായ വിശിഷ്ടനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടയായ ഭാര്യയാണ് താനെന്നതുമൊക്കെ അനുസ്മരിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രത്യേകതകൾ എണ്ണിയത് കാണുവാൻ സാധിക്കും. അതൊക്കെയും പ്രമാണങ്ങളിൽ വന്നതും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ സത്യസന്ധവുമായ വാർത്തകളാണ്. ഇങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇന്ന് ഷിയാ ലോകത്തിൻ്റെ കണ്ണിലെ കരടാവുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വെറുക്കുന്ന ചരിത്ര കണ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ അതേറെ സങ്കടകരമാണ്. പൂർവകാല ഷിയാ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഷിയാക്കൾ നേതാക്കളായി പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരിൽ പ്രാമാണികരായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കൂടി സമ്മതിക്കുന്ന അംഗീകരിക്കുന്ന ഇമാമ്മാർ വരെ ആയിഷ എന്ന നാമത്തെ വിശിഷ്ടനാമമായി കണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഷിയാക്കൾ പരിഗണിക്കുന്ന എണ്ണുന്ന ഇമാമുമാരിൽ പ്രമുഖർ തങ്ങളുടെ പെൺമക്കൾക്ക് ആയിഷ എന്ന് പേരിട്ട് വിളിച്ചത് ഷിയാക്കളുടെ തന്നെ അവലംബ കൃതികളിൽ കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ, അലി സൈനുൽ ആബിദീൻ്റെ പുത്രൻ മുഹമ്മദുൽ ബാഖിർ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയിരുന്നു. മുഹമ്മദുൽ ബാഖിറിൻ്റെ പുത്രനാണ് ഇമാം ജാഫർ സാദിഖ്. ജാഫർ സാദിഖ്, അദ്ദേഹത്തിന് പുത്രിയുണ്ടായപ്പോൾ അദ്ദേഹം ആയിഷ എന്നാണ് പേരിട്ടത്. ഇമാം ജാഫർ സാദിഖിൻ്റെ മകളുടെ പേര് ആയിഷ എന്നാണ്. ഈ ജാഫർ സാദിഖിൻ്റെ പുത്രൻ മൂസ ഇബ്നു ജാഫർ മൂസൽക്കാബയും മൂസൽക്കാദിമിനും ആയിഷ എന്ന മകൾ, അതേപോലെ മൂസൽക്കാദിമിൻ്റെ മകൻ ജാഫർ, ആ ജാഫറിൻ്റെ പുത്രി ആയിഷ, അഥവാ മൂസൽക്കാദിമിന് പുത്രിയായിട്ടും പൗത്രിയായിട്ടും ആയിഷയുണ്ട് എന്ന് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. ഇതേപോലെ മൂസൽക്കാദിമിൻ്റെ പുത്രനാണ് അലി ഇബ്ന് മൂസ, അലിയു റിദ എന്ന് പറയും. ഷിയാക്കൾ തങ്ങളുടെ ഇമാമ്മാർക്കൊക്കെ ഓരോ സ്ഥാനപ്പേര് കൽപ്പിച്ചിട്ടുണ്ട്. അലി അൽ മുർത്തദ, ഹസൻ അൽ മുജ്തബ, ഹുസൈൻ അഷഹീദ്, അലി സൈനുൽ ആബിദീൻ അസജ്ജാദ്, മുഹമ്മദുൽ ബാഖിർ, ജാഫർ അസ്സാദിഖ്, മൂസ അൽ കാദിം, പിന്നെ അലിയു റിദ. അലിയു റിദ, ഈ അലിയു റിദയുടെ പുത്രി ആയിഷ എന്ന നാമം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇതേപോലെ അലി ഇബ്നു മൂസ, അലിയു റിദാൻ്റെ പുത്രൻ മുഹമ്മദ്, മുഹമ്മദുൽ ഹാദി, ഈ മുഹമ്മദിൻ്റെ പുത്രൻ മുഹമ്മദുൽ ജവാദ്, മുഹമ്മദുൽ ജവാദ് അതാണ് അലിയു റിദാൻ്റെ പുത്രൻ. ഈ മുഹമ്മദുൽ ജവാദിൻ്റെ മകൻ അലിയുൽ ഹാദി, അലി ഇബ്നു മുഹമ്മദ് അൽ ഹാദി എന്ന് പറയുന്ന പുത്രൻ. ഷിയാക്കളുടെ പത്താമത്തെ ഇമാം, ഷിയാക്കൾ 12 ഇമാമന്മാരെയാണ് എണ്ണാറ്, അതിൽ പത്താമത്തെ ഇമാമിൻ്റെ പേരാണ് മുഹമ്മദുൽ ഹാദി. ഈ മുഹമ്മദുൽ ഹാദിയുടെ മകൻ, അല്ല അലിയുൽ ഹാദി, അലിയുൽ ഹാദി പത്താമത്തെ ഇമാം, അലിയുൽ ഹാദിയുടെ പുത്രിയുടെ പേര് ആയിഷ എന്നാണ്. ഈ ആയിഷയാണ് 11-ാമത്തെ ഇമാമ് അൽ ഹസൻ അസ്സക്കിയുടെ അല്ലെങ്കിൽ ഹസൻ അൽ അസ്കരിയുടെ സഹോദരി. അപ്പോൾ ഷിയാക്കളുടെ 11-ാമത്തെ ഇമാമ് അൽ ഹസൻ അസ്സക്കി അൽ അസ്കരി എന്ന് പറയുന്ന ഇമാമിൻ്റെ പെങ്ങൾ ആയിഷയാണ്. അഥവാ അലി അൽ ഹാദിയുടെ മകൾ ആയിഷയും മകൻ അൽ ഹസൻ അസ്സക്കി അൽ അസ്കരിയാണ്. അദ്ദേഹം ജനിച്ചതെന്ന ഹിജ്റയുടെ 231-ൽ ജനിച്ചത്. ഹിജ്റയുടെ 231-ൽ, ഹിജ്റാബ്ദം 231-ൽ ഇവിടെ ജീവിച്ച ഷിയാക്കളുടെ ഇമാമന്മാർ അവരുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ആയിഷ എന്ന പേരിട്ടിട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പേരിനോട് അവർക്കെത്ര കൂറും, പേരിനോട് അവർക്കെത്ര ഇഷ്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സ്വന്തം ബീജത്തിൽ പറഞ്ഞ മക്കൾക്ക് ആ നാമം നൽകുന്നത്. വിളിക്കാൻ എളുപ്പവും കേൾക്കാൻ ഇമ്പവുമായ സുന്ദരനാമമാണ് ആയിഷ എന്നത്. ആ നാമം അവരുടെ മക്കൾക്ക് അവർ നൽകിയെന്ന് പറയും നമ്മൾ ചരിത്രത്തിൽ. അത് ഷിയ റിപ്പോർട്ടുകളിലും വായിക്കാം, സുന്നി റിപ്പോർട്ടുകളിലും വായിക്കാം. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അൽ ഹസനു സക്കി, ഈ ഹസനു സക്കിയുടെ മകനായിട്ടാണ് മുഹമ്മദുൽ മഹദി, മുഹമ്മദുൽ മഹദി എന്ന പ്രതീക്ഷിക്കപ്പെടുന്ന മഹദിയെ ഷിയാക്കൾ പറയാറുള്ളത്. അതായത് ഹസനു സക്കിയുടെ മകനാണ് തൻ്റെ 4-ാമത്തെ വയസ്സിൽ സാമുറ ദേശത്തെ സിർദാബിൽ ഗുഹയിൽ അപ്രത്യക്ഷനായിട്ട് ഷിയാക്കൾ വാഗ്ദത്ത മസീഹിനെ അല്ലെങ്കിൽ വാഗ്ദത്ത മഹദിയെ പ്രതീക്ഷിച്ചു കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഹസനു സക്കീന് കുട്ടികളെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. വാഗ്ദത്ത മഹദി എന്ന് പറയുന്ന ഷിയാക്കളുടെ രൂപകൽപ്പനയിലുള്ള അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലുള്ളതായ മഹദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അന്ധവിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ അതൊരു പിന്നെ പ്രമാണമില്ലാത്ത വിശ്വാസത്തിൻ്റെയും ചരിത്രമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരെ പിൽക്കാലത്ത് ഷിയാക്കൾ പരിഗണിച്ചതുപോലെയായിരുന്നില്ല പൂർവ്വകാലത്ത് ഷിയാലോകത്തിൻ്റെ പരിഗണനയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് മനസ്സിലാക്കാനാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. അവർ ആയിഷ എന്ന പേരിനെ പരിഗണിച്ചിരുന്നു. അത് കേൾക്കുമ്പോൾ അവർ ശപിക്കലായിരുന്നില്ല, പഴിക്കലായിരുന്നില്ല, ചീത്ത വിളിക്കലായിരുന്നില്ല. ആയിഷ എന്ന പേര് കേൾക്കുന്ന മാത്രയിൽ അവർ രോഷം പ്രകടിപ്പിക്കുന്നവരും ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാനാണ് അവിടെ ഏതാനും കാര്യങ്ങൾ കേൾപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങൾ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നബി കുടുംബത്തിൻ്റെ മഹത്വവും നബി കുടുംബത്തിനുള്ള സ്ഥാനവും നമ്മൾ മനസ്സിലാക്കുന്ന ഹദീസുകളിൽ, ചരിത്ര റിപ്പോർട്ടുകളിൽ, ആ ചരിത്ര റിപ്പോർട്ടുകളെയും ഹദീസുകളെയും ഒക്കെ സമർപ്പിച്ചതും സംഭാവന ചെയ്തതും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ഉമ്മക്ക് നബി കുടുംബത്തോടുള്ള കൂറും ബന്ധവുമാണ് പ്രസ്തുത റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ ഇൻഷാല്ലാ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുകയാണ്. സഹിഹായി ഇമാം ബുഖാരിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? ഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാതൻ വഅലൈഹി മിർത്തുൻ മുറഹൽ മിൻ ശഅരിൻ അസ്വദ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതത്തിൽ പുറപ്പെട്ടു. അപ്പോൾ തിരുദൂതരുടെ മേൽ വരയുള്ള കറുത്ത രോമത്തിൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. ഫജാ അൽ ഹസൻ ഇബ്നു അലി ഫഅദ്ഖലഹു. അപ്പോൾ ഹസൻ ഇബ്നു അലി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഹസനെ വിളിച്ചുകൂട്ടി പ്രവേശിപ്പിച്ചു. സുമജാ അൽ ഹുസൈൻ ഫദഖല മഅഹു. പിന്നീട് ഹുസൈൻ വന്നു, ഹുസൈൻ ഹസനോടൊപ്പം തിരുദൂതർ പുതച്ച പുതപ്പിലേക്ക് കടന്നു. പിന്നീട് ജാഅത് ഫാത്തിമത്തു, ഫാത്തിമ വന്നു. ഫഅദ്ഖലഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും ആ പുതപ്പിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. സുമജാ അലിയുൻ. പിന്നീട് അലി വന്നു. ഫഅദ്ഖലഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയെയും ആ പുതപ്പിലേക്ക് പ്രവേശിപ്പിച്ചു. സുമഖാൽ. എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറക്കും തതഹീറ. നബി കുടുംബമേ, നിങ്ങളെ മാലിന്യങ്ങളിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന്, മ്ലേച്ഛത നിങ്ങളെ തൊട്ട് പോക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നന്നായി ശുദ്ധീകരിച്ചുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരുണത്തിൽ പറയുകയുണ്ടായി എന്നാണ്. ഇത് ആരാ റിപ്പോർട്ട് ചെയ്യണത്? ഇത് ശരിക്കും നബി കുടുംബത്തിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരു ചരിത്രമാണ്. ഹസൻ ഹുസൈൻ അലി ഫാത്തിമ റളിയല്ലാഹു അൻഹിൽ ജമീ, അവരുടെ സ്ഥാനവും മഹത്വവും അറിയിക്കാനുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. എന്നിട്ട് അവർ അത് ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തോട് വൈരിയും ശത്രുതയുള്ളവരും, അതേപോലെ തന്നെ അവരുടെ വിഷയത്തിൽ അനിഷ്ടമുള്ളവരുമായിരുന്നുവെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ അവർ ഒരിക്കലും ചരിത്രത്തിൽ സമർപ്പിക്കുമായിരുന്നില്ല. ഇതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം, ഇമാം ബുഖാരിയും മുസ്ലിമും തുർമുദിയും ഇമാം അഹ്മദും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, വിവിധ റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും എത്രമാത്രം അടുപ്പത്തിലായിരുന്നു, ബന്ധത്തിലായിരുന്നു എന്നതിൻ്റെ ഒരു ചരിത്രമാണ്. എന്താണ് ആയിഷമ്മ പറയുന്നത്? ലമ്മ മരിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രോഗഗ്രസ്തനായപ്പോൾ, കുന്ന അസ്വാജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു ജമീഅൻ, തിരുദൂതരുടെ അടുക്കൽ ഞങ്ങൾ ഭാര്യമാർ എല്ലാവരും ഉണ്ടായിരുന്നു. ലം തുഗാദിർ മിന്ന വാഹിദത്തുൻ, ഒരാളും തിരുദൂതർ രോഗത്തിൽ കിടക്കുമ്പോൾ അവിടെ വിട്ടുപോയിട്ടില്ല. ഫഅഖ്ബലത് ഫാത്തിമത്തു തംഷി, അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നടന്നു വന്നു. കഅന്ന മിശിയതഹ മശിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്നത് പോലെ റസൂലുള്ളാഹിൻ്റെ നടത്തമാണ് ഫാത്തിമയുടെ നടത്തം. ഫലമ്മാ റആഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാ ഫാത്തിമ വരുന്നത് കണ്ടപ്പോൾ, റഹബ, ഫാത്തിമക്ക് സ്വാഗതമരുളി. ഫഖാൽ, തിരുദൂതർ പറഞ്ഞു, മർഹബൻ ബിബ്നതി, എൻ്റെ മോൾക്ക് സ്വാഗതം. സുമ അജ്ലസഹ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി. ആയിഷ റളിയല്ലാഹു തആലനെ പറയുന്നു, ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് ഭാഗത്തായിട്ട് ഇരുത്തി. സുമ അസറ ഇലൈഹ ഹദീസൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കാതിൽ ഒരു രഹസ്യ ഭാഷണം നടത്തി. ഫബക്കത്ത് ബുക്കാ അൻ ശദീദൻ, അത്തരുണത്തിൽ ഫാത്തിമ നന്നായിട്ട് കരഞ്ഞു. ഫഖുൽ തുലഹ, അപ്പോൾ ഞാൻ ആയിഷ റളിയല്ലാഹു പറയുന്നത്, ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, ലീമ തബിക്കീൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഒരു വയത്തിൽ ഫലമ്മാ റആ ഹുസ്നഹ സാറഹ സാനിയ, ഫാത്തിമയുടെ ദുഃഖം തിരുദൂതർ കണ്ടപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി അവരോട് തിരുദൂതർ രഹസ്യം പറഞ്ഞു. ഫദഹിക്കത്ത്, അപ്പോൾ ഫാത്തിമ ചിരിച്ചു. ഫഖുൽത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തുക അൽയൗമ ഫറഹൻ അഖറബ മിൻ ഹുസ്ൻ, ഇതുപോലൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ദുഃഖം അതിനോടടുത്ത് സന്തോഷം. ഫസഅൽതുഹ അമ്മാ ഖാൽ, തിരുദൂതർ എന്ത് പറഞ്ഞു എന്നറിയാൻ ഞാൻ ഫാത്തിമയോട് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഫാത്തിമ പ്രതികരിച്ചു, മാ കുൻതു ലുഫ്ഷിയ സിറ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതരുടെ രഹസ്യം ഞാൻ ഒരിക്കലും പരസ്യമാക്കുകയില്ല. ഫലമ്മ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതർ വഫാത്തായതിൽ പിന്നെ, ഖുൽതുലഹ, ആയിഷ പറയാണ്, ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, അസംതു അലൈക്ക് ബിമാ ലി അലൈക്ക് മിനൽ ഹഖ് ലമാ അഖ്ബർതീനി, നിങ്ങൾക്ക് നേരെയുള്ള എൻ്റെ കടപ്പാട് അതിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഉറച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളതെന്നോട് പറയാത്തത്? ഫാത്തിമ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, അമ്മൽ ആൻഫന, ഇപ്പോൾ എങ്കിൽ ഞാനത് പറയാം. അമ്മ ഹീന സാറനി ഫിൽ അംറിൽ അവ്വൽ, ആദ്യ തവണ എന്നോട് തിരുദൂതർ രഹസ്യം പറഞ്ഞത്, ഫഇന്നഹു അഖ്ബറനി അന്ന ജിബ്രീൽ കാന യുആരിദുഹുൽ ഖുർആൻ കുല്ല സനത്തിൻ മറ വഇന്നഹു ഖദ് ആറദഹു ബിഹിൽ ആമ മറതൈൻ. ഒന്നാമത്തെ രഹസ്യം എന്താ? ജിബ്രീൽ ഓരോ വർഷവും ഒരു തവണയാണ് ഞാനുമായി ഖുർആൻ പഠനം, അതിൽ തിരുദൂതർ പഠിച്ചത് ജിബ്രീൽ പരിശോധിക്കാറ്. പക്ഷേ ഈ വർഷം രണ്ട് തവണ പരിശോധന നടന്നിട്ടുണ്ട്. തിരുദൂതർ പറഞ്ഞു, വല ഉറാഹു ഇല്ല ഹദറാജലി, എൻ്റെ മരണം അടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് മോളെ നീ അള്ളാഹുവെ ഭയന്ന് ജീവിക്കണം, നീ ക്ഷമിച്ചു കഴിയുകയും വേണം. ഫൈനി നിഅമ സലഫു അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ്, അഥവാ തിരുദൂതർ മരണപ്പെട്ട് മുൻ കടന്നു പോവുകയാണ് എങ്കിൽ എത്ര നല്ല മുൻഗാമിയാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹുവെ ഭയന്ന് കഴിയണം. ഇത് ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞ രഹസ്യമാണ്. ഫാത്തിമ പറയുകയാണ്, ഫബക്കൈതു ബുക്കാഇ അല്ലദീ റഅയ്ത്, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട കരച്ചിൽ ഞാൻ കരഞ്ഞത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുകയാണ് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ. ഫലം മറാ ജസഈ സറനി സാനിയ, എൻ്റെ വേദന കണ്ട തിരുദൂതർ എന്നോട് രണ്ടാമത് പിന്നെ രഹസ്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ? ഇന്നക്ക് അവ്വലു അഹ്ലി ബൈത്തി ലഹാ കംബി, ഫാത്തിമ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് വന്നു ചേരുന്നത് നിങ്ങളായിരിക്കും. യാ ഫാത്തിമ അനാ തർദൈന അൻ തകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവ് നിങ്ങളാകുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? ഫസുരീർത്തു ബിദാലിക വാജബനി, അപ്പോൾ ഞാൻ സന്തോഷിച്ചു, പ്രവാചകൻ്റെ ആ വർത്തമാനം എന്നെ ആശ്ചര്യപ്പെടുത്തി, കൗതുകപ്പെടുത്തി. ഫദഹിക്തു ദഹിക്കില്ലദി റഅയ്ത്, നിങ്ങൾ കണ്ട ആ ചിരി ഞാനപ്പോൾ ചിരിക്കുകയുമുണ്ടായി. ഇത് ഫാത്തിമയും ആയിഷ റളിയല്ലാഹു തആലയും നടന്ന സംഭാഷണ ചരിത്രം. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആലയാണ്. ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് എന്താണ്? ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പദവിയും അവർക്കുള്ള സ്ഥാനവുമാണ്. ഫാത്തിമ റളിയല്ലാഹു തആലയുടെ മഹത്വങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാന സംഭവം, അത് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആലയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ അടുപ്പത്തിലും എത്രമാത്രം അവർ ബന്ധത്തിലുമായിരുന്നു എന്നാണ് ഇത് നമ്മളെ അറിയിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആലനെ പറയാറുണ്ട്, മാ റഅയ്തു അഫ്ദല മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഫാത്തിമയോളം ശ്രേഷ്ഠയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഗൈറ അബീഹ, ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടയായി ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫാത്തിമയെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആലനെ പറയാറുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ റഅയ്തു അഹദൻ ഖത്തു അസ്ദഖ മിൻ ഫാത്തിമ ഗൈറ അബീഹ. ഒരാളെ ഞാൻ ഏറ്റവും സത്യസന്ധയായി കണ്ടിട്ടില്ല ഫാത്തിമയല്ലാതെ. ഫാത്തിമയോളം സത്യസന്ധയായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സത്യസന്ധ അത് ഫാത്തിമയാണ്. ഇതാരുടെ സാക്ഷിയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാക്ഷിയാണ്. ആർക്ക് വേണ്ടി? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി. ഇതേപോലെ സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മാ റഅയ്തു അഹദൻ അഷ്ബഹ സംതൻ വദല്ലൻ വഹദിയൻ ബി റസൂലില്ലാഹി ഫീ ഖിയാമിഹ വഖുഊദിഹ മിൻ ഫാത്തിമ ബിന്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഫാത്തിമയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തത്തിലും ഇരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുകരിച്ച് നബിയുടെ ഹദി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഇരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ നിൽക്കുന്ന, അതേപോലെ ഒതുക്കത്തിലും മൗനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും സാദൃശ്യം പുലർത്തുന്ന വ്യക്തിത്വം അത് ഫാത്തിമയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാണ് ആ ഫാത്തിമയാണ് റസൂലുള്ളാഹിനോട്, റസൂലുള്ളാഹിൻ്റെ മൗനത്തിലാകട്ടെ ഒതുക്കത്തിലാകട്ടെ അതേപോലെ ഇരിക്കുമ്പോൾ നടക്കും നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഏറ്റവും സാദൃശ്യം പുലർത്തിയിരുന്നത് എന്ന് ആരാ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ആരെക്കുറിച്ച്? ഫാത്തിമയെക്കുറിച്ച്. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മഹദി ഫാത്തിമയോടുള്ള ആദരവാണ്. ഫാത്തിമ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയതാണ്. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും ഉണർത്താറുള്ളൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചില സേവകർ ഹാജരായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിലേക്കാണ് ഫാത്തിമ വരുന്നത്. വീട്ടുപണിക്ക് സഹായിക്കാൻ ഒരു വേലക്കാരനെ അന്വേഷിച്ച് വെള്ളം കോരിയും വിറക് ചുമന്നും കൈകളിൽ അടയാളം വീണ് തഴമ്പിച്ച് മുഖകാന്തി നഷ്ടപ്പെട്ട് പ്രയാസത്തിലായിരുന്നു ഫാത്തിമ. വീട്ടുവേലക്കൊരാളെ സഹായത്തിന് ലഭിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഓടി വന്നത് എവിടേക്കാണ്? തിരുദൂതരുടെ അടുക്കലേക്കാണ്. പക്ഷേ ആ തിരുദൂതർ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷയോട് തൻ്റെ ആവശ്യങ്ങൾ പറയാണ്. അങ്ങനെ പിന്നീട് തിരുദൂതർ വന്നപ്പോൾ അപ്പോഴത്തേക്ക് ഫാത്തിമ മടങ്ങിയിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഫാത്തിമയുടെ ആവശ്യം തിരുസവിധത്തിൽ അവതരിപ്പിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വിശദീകരണം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഫാത്തിമയുടെയും അലിയുടെയും ഇടയിൽ ഇരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷമതകൾ പോകാൻ, പ്രയാസങ്ങൾ മാറാൻ അവരോട് 33 തവണ ഉറങ്ങാൻ കിടക്കുമ്പോൾ തസ്ബീഹ ചൊല്ലാനും 33 തവണ തഹ്മീദ് അൽഹംദുലില്ലാ ചൊല്ലാനും 34 തവണ അള്ളാഹു അക്ബർ ചൊല്ലാനും പഠിപ്പിച്ചു. എന്നാൽ സേവകനെ ആവശ്യപ്പെട്ടത് തരാൻ ഇല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സാധുക്കളായ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതായിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ സഹോദരന്മാരെ, ഫാത്തിമയ്ക്കൊരു വിഷമം അതുണ്ടായപ്പോൾ അത് അവതരിപ്പിക്കാൻ തിരുസവിധത്തിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവതരിപ്പിച്ചില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായില്ല. പക്ഷേ ആയിഷയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമയ്ക്ക് വേണ്ടി വിശദീകരിച്ച ചരിത്രം. ഇതൊക്കെ അറിയിക്കുന്നത് അവർ തമ്മിലുള്ളതായ അടുപ്പവും ബന്ധവുമാണ്. ഇതുപോലെ ഉദാഹരണങ്ങൾ വേറെയും നമുക്ക് ധാരാളം മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളിവിടെ മുമ്പ് ജമൽ യുദ്ധത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ജമൽ യുദ്ധം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു കുഴപ്പമാണ്. സഹാബികൾ അവരറിയാത്ത വിധം ഒരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു സാഹചര്യം. ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശ്വാസികളുടെ മാതാവാണ്. അവർ രണ്ട് കക്ഷികളായി ഇറാഖിൽ അന്യോന്യം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഓങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ വന്ന് യുദ്ധത്തിന് ഒരുങ്ങുന്ന തൻ്റെ മക്കൾക്കിടയിൽ സന്ധിയുണ്ടാക്കണം, സുലഹുണ്ടാക്കണം എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇറാഖിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷ റളിയല്ലാഹുവിനെ അവിടേക്ക് നയിക്കപ്പെടുകയാണ്. യുദ്ധത്തിൽ ഒരു കക്ഷിയുടെ പക്ഷം നിൽക്കാനോ ഒരു കക്ഷി ചേരാനോ അല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലേക്ക് പുറപ്പെട്ടത്. പിന്നെയോ അവരുടെ മക്കൾ രണ്ട് കക്ഷികളായി ആയുധമെടുത്ത് നിൽക്കുകയാണ്. ഒരു രക്തച്ചൊരിച്ചിലില്ലാത്ത വിധം അവർ ഐക്യത്തിൽ ഒന്നിക്കണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം, എന്നിട്ട് ഐക്യപ്പെടണം എന്ന നിലക്കാണ് അവർ കൊണ്ടു അവർ അവിടേക്ക് നയിക്കപ്പെടുന്നത്. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലെത്തിയപ്പോൾ തൽപര കക്ഷികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സാന്നിധ്യം മുതലെടുത്ത് കൂടുതൽ ഫിത്നയെ, കുഴപ്പത്തെ ആളിക്കത്തിക്കുവാനാണ് ശ്രമിച്ചത്. അലിയിനെതിരിൽ ആയിഷയും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗം ഏറെ വഷളാക്കാൻ കുഴപ്പക്കാർക്ക് സാധിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നത് അലിയാരോട് യുദ്ധം ചെയ്യാനായിരുന്നില്ല. അലി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് യുദ്ധം ചെയ്യാൻ ഭാവിച്ചിട്ടുമില്ല ഒരിക്കൽ പോലും. പക്ഷേ ഒരു യുദ്ധം സംജാതമായി. ആ വിഷയങ്ങൾ നമ്മൾ മുമ്പ് ഈ ചുവരെഴുത്തുന്ന പംക്തിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും യുദ്ധമുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പക്ഷം വിജയിക്കേണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹു സംരക്ഷിക്കുകയാണ്. അവർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവർ വന്ന ഒട്ടകത്തിൽ പുറത്ത്, ആ ഒട്ടകക്കെട്ടിലിനുള്ളിലായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അലി റളിയല്ലാഹു തആല അൻഹു അവരെ സുരക്ഷിതമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ള സ്ഥാനം മനസ്സിലാക്കുവാനാണ് ഈ ഒരു ഭാഗം ഇവിടെ ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നത്. കാരണം ഈ ജമലി യുദ്ധത്തിൻ്റെ പേരിൽ അലിയിനെതിരിൽ ആയുധം ഏന്തിയവരാണ് ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹുവിനെതിരിൽ യുദ്ധം ചെയ്യാൻ പോയതല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ വഅസ്വാജുഹു ഉമ്മഹാത്തുഹും പ്രവാചക പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളാണ്. അതുകൊണ്ട് മാതാവ് വന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സന്മനസ്സുള്ള ഏതൊരു മാതാവാണ് മക്കളോട് കൂറുള്ള അവരുടെ ഐക്യവും അവരുടെ പരസ്പര സ്നേഹവും ലാക്കാക്കുന്ന ഏതൊരു മാതാവാണ് സാഹസത്തിനും മുതിരാതിരിക്കുക. അതുകൊണ്ടാണ് വീട്ടിൽ അടങ്ങി ഒതുക്കി കൂടാൻ കൽപ്പിക്കപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ വലിയൊരു നന്മയും വലിയൊരു മസ്ലഹത്തും മുന്നിൽ കണ്ട് ഇറാഖിലെത്തുന്നത്. പക്ഷേ പിന്നീടത് ഞാൻ പറഞ്ഞതുപോലെ അതൊരു യുദ്ധത്തിൽ കലാശിക്കാനുണ്ടായത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെ ബസറയിൽ നിന്ന് ഇറാഖിലെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ തീരുമാനിക്കുകയാണ്. ബസറയിലേക്കാണ് അലി റളിയല്ലാഹു തആല അൻഹ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചത്. അവിടുന്ന് മദീനയിലേക്ക് മടങ്ങാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഭാവിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹും അവർക്ക് വാഹനവും യാത്രാ വിഭവങ്ങളും മറ്റും തയ്യാറാക്കി. മാത്രമല്ല ചരിത്രത്തിൽ നമുക്ക് കാണാം അലി റളിയല്ലാഹു തആല അൻഹും ബസറയിൽ നിന്ന് മഹദികളായ 40 സ്ത്രീകളെ, വിശിഷ്ടരായ 40 സ്ത്രീകളെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ വിടുകയാണ്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സേവനം ചെയ്യാൻ, അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ യാത്രയിൽ ഒരു ഭീതിയോ ഒരു പ്രയാസമോ ഇല്ലാത്ത വിധം ബസറയിൽ നിന്ന് സുരക്ഷിതയായി അവർ മദീനയിലേക്ക് എത്താൻ. ഇത് ജമൽ യുദ്ധത്തിലെ ചരിത്രത്തിൽ സഹിയായി ധരിക്കപ്പെടുന്ന ചരിത്രമാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് അലി റളിയല്ലാഹു തആല അൻഹയെ യാത്രയാക്കുമ്പോൾ കൂടെ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിടുന്നുണ്ട്. ആരെ? ഈ മുഹമ്മദ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അർദ്ധ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പൂർണ്ണ സഹോദരൻ അബ്ദുറഹ്മാനാണ്. അതായത് അബൂബക്കർ, ഉമ്മുർ റഹ്മാൻ ദമ്പതികൾക്ക് ആയിഷയും അബ്ദുറഹ്മാനാണ് കുട്ടി. അബൂബക്കർ റളിയല്ലാഹുവിന് അസ്മാ ബിന്തു ഉമൈസിലൂടെയാണ് മുഹമ്മദ് കുട്ടി ഉണ്ടായത്. ഈ മുഹമ്മദിനെ, സഹോദരനെ ബസറയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആലയോടൊപ്പം പറഞ്ഞയക്കണാർ അലി റളിയല്ലാഹു തആല അൻഹു. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ യാത്ര മടക്കയാത്ര തുടങ്ങുകയാണ്. അവരുടെ ഒട്ടകക്കെട്ടിലിന് ചുറ്റും ഒട്ടകത്തിന് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താണ്? യാ ബനീ ലാ യാതിബു ബഅദുനാ അലാ ബഅദ് ഇന്നഹു വല്ലാഹു മാ കാന ബൈനീ വബൈന അലിയ്യിൻ ഫിൽ ഖിദമി ഇല്ലാ മാ യകൂനു ബൈനൽ മർഅത്തി വഅഹ്മാഇഹ വഇന്നഹു അലാ മഅതബതി ലമിനൽ അഖിയാർ. എൻ്റെ മക്കളെ, വിശ്വാസികളെ വിളിക്കാണ്, നമ്മിൽ ചിലർ ചിലരെ ആക്ഷേപിക്കേണ്ട, എൻ്റെയും അലിയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഭർത്തൃ വീട്ടുകാരോട് ഒരു സ്ത്രീക്കുണ്ടാകുന്ന വിഷയങ്ങളെന്താണോ അത് മാത്രമാണ്. ഞാൻ അലിയിനെ ഏതെങ്കിലും വിഷയത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അലി ലമിനൽ അഖിയാർ, ശ്രേഷ്ഠരിൽപ്പെട്ട ആളാണ് എന്ന് ബസറയിൽ വച്ച് അവിടെ തടിച്ചുകൂടിയ ആളുകളോട് പ്രസംഗിച്ചിട്ടാണ് ഉമ്മുൽ മുഅ്മിൻ ആയിഷ റളിയല്ലാഹു തആലാനെ തൻ്റെ മടക്കയാത്ര നടത്തുന്നത്. ആ വാർത്ത, ആ വിഷയം അലി റളിയല്ലാഹുവിന് കേട്ടപ്പോൾ അലിയിൻ്റെ പ്രതികരണം, സദഖത്തു അല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ആയിഷ പറഞ്ഞത് സത്യമാണ്. മാ കാന ബൈനി വബൈനഹ ഇല്ലാ ദാക്, എനിക്കും ആയിഷക്കുമിടയിൽ അവരാ പറഞ്ഞ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. വഇന്നഹ ലസൗജത്തു നബിയ്ക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയാ വൽ ആഖിറ, ആയിഷ നിങ്ങളുടെ പ്രവാചകൻ്റെ പത്നിയാണ്, എവിടെ? ഈ ദുനിയാവിലും നാളെ പരലോകത്തും. ഇഹത്തിലും പരത്തിലും പ്രവാചകൻ്റെ ഭാര്യയാണ് ആയിഷ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആല അനു അവർ പറഞ്ഞതിനോട് പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. എന്നിട്ട് അലി റളിയല്ലാഹു തആല അനു ആയിഷയോടൊപ്പം അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നടന്നു. അങ്ങനെ മൈലുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നടന്ന് അലി റളിയല്ലാഹു തആല അനു പിന്നെയാണ് അവരെ ബസ്രയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാക്കുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. പറഞ്ഞു വരുന്നത് എത്രമാത്രം നബി കുടുംബത്തോട് അടുത്ത് വർത്തിച്ചിരുന്ന മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. അലിയുടെ അടുക്കൽ, അതേപോലെ ഫാത്തിമയുടെ അടുക്കൽ നബി കുടുംബത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ള സ്ഥാനം, അതേപോലെ തന്നെ നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിലുള്ള സ്ഥാനം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ ഇതുപോലെ നമുക്ക് ധാരാളം വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇമാം ഇബ്നുൽ അസീർ അദ്ദേഹത്തിൻ്റെ അൽഖാമിൽ എന്ന ചരിത്രത്തിൽ ജമലി യുദ്ധത്തിൻ്റെ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്തിയതുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ബസ്രയിൽ സുരക്ഷിത സ്ഥാനത്തേക്ക്, ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന അവസരത്തിൽ അവർ അവരെ അലി റളിയല്ലാഹു അൻഹു മാറ്റി പാർപ്പിച്ചപ്പോൾ അവർ താമസിച്ച വീടിന് മുമ്പിൽ രണ്ടാളുകൾ വന്നു ആയിഷ ഉമ്മയോട് സംസാരിക്കണം. എന്താ ഒരാൾ പറഞ്ഞത്? ആയിഷ ഉമ്മയോട് ഒരാൾ പറഞ്ഞത്, രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉഖൂക്കാണ് ഉള്ളത്. ഉഖൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാക്കളെ ദ്രോഹിക്കൽ, ആ രീതിയിൽ, അഥവാ ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കും എന്നർത്ഥത്തിൽ. അതാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് തരാനുള്ള കൂലി, ജുസീത്തി അന്ന ഉമ്മന ഉഖൂക്ക എന്നാണ് അവർ പറഞ്ഞത്, ഒരാൾ പറഞ്ഞത്. അവരൻ പറഞ്ഞത് എന്താ? യാ ഉമ്മന തൂബി ഫഖദ് അഖ്തഅതി, ഉമ്മ തൗബ ചെയ്തോളി, നിങ്ങളടുത്ത് തെറ്റ് വന്നിരിക്കുന്നു. ഇത് ആയിഷ റളിയല്ലാഹു തആലയോട് പറയുകയാണ് രണ്ടാളുകൾ അവരുടെ വീട്ടുവാതിൽക്കൽ വന്നിട്ട്. ഈ സമയം അലി റളിയല്ലാഹു തആലനു ഇത് അറിഞ്ഞപ്പോൾ അൽ ഖഅഅ ബിൻ അംറിനെ അവിടേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആ രണ്ടാളുകളെ പിടിക്കാൻ പറഞ്ഞു. അജ്ലാൻ സഅദ് എന്നീ രണ്ട് വ്യക്തികളാണ്. അലി എന്താണ് അവരെ ചെയ്തത്? ചമ്മട്ടി കൊണ്ട് 100 അടി അവർക്ക് ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. 100 അടി ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അവർ മോശമായി വിളിച്ച് സംസാരിച്ചത് കാരണത്താൽ. ഇത് ഇമാം ഇബ്നുൽ അസീർ അവിടുത്തെ കാമിൽ എന്ന താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവർ പറഞ്ഞതുപോലെ ദുരുദ്ദേശപരമായിട്ട് വന്നിട്ടില്ല, അലിയാരോട് യുദ്ധത്തിന് വന്നിട്ടില്ല. യുദ്ധം ഉണ്ടാകാതെ മുസ്ലിമീങ്ങൾ ഒന്നിക്കാൻ, ഐക്യപ്പെടാൻ, ഒരു മാതാവെന്ന നിലക്ക് ഇടപെടാൻ മാത്രമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നത്. അത് അലീനറിയാം, അലി റളിയല്ലാഹുവിനെ അറിയാം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശമായി പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞവരെ പിടിച്ച് 100 അടി വീതം അവർക്ക് നൽകുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് അലിയിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള ആ ആദരവിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ എത്ര മഹതിയാണ്, എത്ര വിജ്ഞാനമുള്ള മഹദിയാണ്, ദീനീ കാര്യങ്ങളിൽ സഹാബികളെല്ലാവരും അവലംബിച്ചിരുന്നത് ആയിഷ റളിയല്ലാഹു തആലയാണ്. അബൂ മൂസ അൽ അശ്അരി പറയുന്നുണ്ട്, ഞങ്ങൾ സഹാബികളിൽ ദീനീ വിഷയത്തിൽ എന്തൊരു വിഷയവും അറിയേണ്ടതുണ്ട് എങ്കിൽ സഹാബികൾ ആശ്രയിച്ചിരുന്നത് പലപ്പോഴും ആയിഷയെയാണ്. ആയിഷയുടെ പാണ്ഡിത്യം, അവരുടെ അറിവ്, അതൊക്കെയും ഏറെ പ്രസിദ്ധമാണ്. പക്ഷേ ഒരു മസല ചോദിക്കുമ്പോൾ അലിയുടെ അടുക്കലേക്ക് നിയോഗിക്കുകയാണ് എന്നിനെ അലിയാരോട് ചോദിക്കാൻ, അദ്ദേഹമാണ് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവൻ എന്ന് ആയിഷ റളിയല്ലാഹു തആലാനെ പറയാണ്. ഇതൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ എന്താണ്, ആയിഷ റളിയല്ലാഹു തആലാനയുടെ അടുക്കൽ അലിയിനുള്ള സ്ഥാനവും അലിയിനോടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആദരവുമാണ്. ഇതൊക്കെ ഇവിടെ ഈ ചരിത്ര ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിക്കുന്നത്, ഉണർത്തുന്നത് എത്രമാത്രം സ്നേഹത്തിൽ വർത്തിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആലാനയ്ക്ക് നബി കുടുംബത്തോടുള്ള അടുപ്പം, ബന്ധം, നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആലാനയോടുള്ള അടുപ്പം, ബന്ധം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇതുപോലെ ധാരാളം നമുക്ക് വേറെയുമുണ്ട്. ഇവിടെ ചില സംഭവങ്ങളിലൂടെ മാത്രം ഈ ഒരു ഭാഗം മനസ്സിലാക്കുവാൻ, വിശദീകരിക്കുവാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. മനസ്സിലാക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അവതരിപ്പിച്ച ചുവരെഴുത്ത് ഇവിടെ പൂർണ്ണമാവുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു ചരിത്ര പുസ്തകമായിരുന്നു. അയൽവാസികളെ ദ്രോഹിക്കരുത് എന്ന വിഷയത്തിലാണ് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ ഇന്നത്തെ തിരുനബിയോടൊപ്പമുള്ള ഈ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരാണ് അയൽവാസി എന്നും ഇസ്ലാമിൽ അയൽവാസിക്കുള്ള പരിഗണനയും സ്ഥാനവും നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എപ്പോഴും ഉപദേശിക്കാറുള്ള കാര്യം അയൽവാസികൾക്ക് നന്മ ചെയ്യണം എന്നതാണ് എന്നും, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ഏറ്റവും നല്ല കൂട്ടുകാരാണ് എന്നും, ഏറ്റവും നല്ല മാന്യമായ രൂപത്തിൽ അയൽവാസികളോട് പെരുമാറുന്നവരാണ് എന്നുമൊക്കെ പ്രവാചക വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. ഞാനൊരു നല്ല വ്യക്തിയാണോ എന്ന് പരിശോധിക്കുക, തൻ്റെ അയൽവാസി തന്നെക്കുറിച്ച് എന്തഭിപ്രായമാണ് പറയുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ്. അവൻ നമ്മെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് എങ്കിൽ ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു നല്ല വ്യക്തിയാണ്. എന്നാൽ എന്നെക്കുറിച്ചവൻ മോശം കാര്യമാണ്, ഞാൻ അവൻ്റെ ഒരു ശത്രുവായിക്കൊണ്ടാണ് അവൻ എന്നെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും ഞാനൊരു മോശക്കാരനാണ്, ഞാനൊരു മാന്യനല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വന്തം അയൽവാസിയെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ ഉപദ്രവിക്കാതെ ദ്രോഹിക്കാതിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരെ ദ്രോഹിക്കുകയാണ് എങ്കിൽ അയൽവാസിയെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും. സ്വന്തം അയൽവാസിയോട് മോശമായി പെരുമാറിയതിനാൽ ആ അയൽവാസികളെ കൊണ്ട് നമ്മെ പരലോകത്ത് ബന്ധിപ്പിക്കപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഖം മിൻ ജാരിൻ മുതഅല്ലഖും ബിജാരിഹി യൗമൽ ഖിയാമ. എത്രയോ അയൽവാസികളുണ്ട്, മുതഅല്ലഖുൻ ബിജാരിഹി യൗമിൽ ഖിയാമ, തൻ്റെ അയൽവാസികൾ കാരണം അന്ത്യനാളിൽ അവർ ബന്ധിക്കപ്പെട്ടവരായിരിക്കും. ആ അയൽവാസികൾ പറയും, യാ റബ്ബി ഹാദ അല കുബാ ബിഹി ദൂനി, എൻ്റെ റബ്ബെ, എൻ്റെ മുമ്പിൽ നിന്ന് വാതിൽ കൊട്ടിയടച്ചവനാണവൻ, എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാതെ എന്നോട് വൈരാഗ്യം കാണിച്ചവനാണവൻ, എനിക്ക് ദാഹിച്ചു വലഞ്ഞ ഞാൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ, കിണറ്റിൽ നിന്നൊരു വെള്ളം ഒരു ബക്കറ്റ് വെള്ളം കോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാതെ എന്നെ നിന്ദിച്ചവനാണവൻ, പരിഹസിച്ചവനാണവൻ. ഫമന അമാറൂഫഹു, എനിക്ക് വരുന്ന നന്മകളൊക്കെ തടഞ്ഞവനാണവൻ, എനിക്ക് വേണ്ടി ഒരു നന്മയും ചെയ്തു തന്നിട്ടില്ല, പോരാഞ്ഞിട്ട് മറ്റു മാർഗങ്ങളിലൂടെയുള്ള നന്മകൾ എന്നിൽ നിന്ന് അവൻ തടഞ്ഞു വെക്കുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ അവൻ പരലോകത്ത് ബന്ധിക്കപ്പെട്ട നിലയിലായിരിക്കും, ഒന്നനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവനുണ്ടാവുക, വളരെയധികം അങ്ങേയറ്റം അവൻ പ്രയാസപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അയൽവാസികളെ ഉപദ്രവിക്കുന്നവൻ്റെ നന്മകൾ അല്ലാഹു ഒരിക്കലും പരിഗണിക്കുകയില്ല. ഒരുപക്ഷെ അവൻ്റെ നമസ്കാരമാവട്ടെ, അവൻ്റെ നോമ്പുകളാവട്ടെ, അവൻ്റെ സദഖയും സകാത്തും ഒന്നും തന്നെ അല്ലാഹു സ്വീകരിക്കാതെ പോകുമെന്നാണ് ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരു സഹോദരിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി. യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലെ, ഒരു സ്ത്രീ യഖൂമു അല്ലൈൽ, അവൾ രാത്രി നമസ്കരിക്കുന്നുണ്ട്, വതസൂമു നഹാർ, പകലിൽ അവൾ നോമ്പു നോൽക്കുന്നുമുണ്ട്, വതഫാലു, അവൾ ധാരാളം നന്മകളും ചെയ്യുന്നുണ്ട്, വതസദ്ദഖു, അവൾ ധാരാളം സദഖ നൽകുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, വതുദി ജിറാനഹ ബിലിസാനിഹ, പക്ഷേ അവളുടെ അയൽവാസിയെ അവൾ നാവുകൊണ്ട് ദ്രോഹിക്കുന്നുമുണ്ട്. അവൾ പച്ചക്ക് അയൽവാസികളോട് തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നുണ്ട്, അവരെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയാറുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെക്കുറിച്ച് ആദ്യം നന്മകളൊക്കെ പറഞ്ഞു, അവൾക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അവൾ സദഖയും സകാത്തുമൊക്കെ നൽകുന്നുണ്ട്, പക്ഷേ അവൾ അയൽവാസികളെ ദ്രോഹിക്കുന്നുണ്ട്, അയൽവാസികളെക്കുറിച്ച് മറ്റുള്ളവരോട് ഏഷണി പറയുന്നുണ്ട്, പരദൂഷണം പറയുന്നുണ്ട്, അവൾ അയൽവാസികളെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നന്മകളൊക്കെ അവിടെ മറന്നുപോയി, ആ നന്മകളെ ഒന്നും പരിഗണിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സദഖ നൽകുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷേ ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിലാണ്, അവൾ നരകത്തിൻ്റെ അവകാശിയാണ്. പ്രിയമുള്ളവരെ, നാം ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണം. പ്രത്യേകമായിക്കൊണ്ട് നാം കൃത്യമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അയൽവാസി നമ്മുടെ നാവ് കൊണ്ട് അവർക്ക് വേദനിച്ചാൽ, നമ്മുടെ സംസാരം കൊണ്ട് അവർ ദുഃഖിച്ചാൽ, നമ്മുടെ നിസ്കാരം വെറുതെയാണ്, നമ്മുടെ നോമ്പാവട്ടെ സകാത്താവട്ടെ എല്ലാം വെറുതെയാണ്, നാം നരകത്തിൻ്റെ വിറകുകൊള്ളിയായി മാറുമെന്നാണ് പ്രവാചകാധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, യാ നിസാ അൽ മുസ്ലിമാത്ത്, ഓ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത ലിജാറതിഹ, നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ അയൽവാസികളെ ഒരിക്കലും ദ്രോഹിക്കരുത്, അവരെ നിസാരവൽക്കരിക്കുകയോ അവരെ പരിഹസിക്കുകയോ ചെയ്യാൻ പാടില്ല. വലൗ ഫിർസിൻ അഷാത്തിൻ, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ഒരു ഇറച്ചിയില്ലാത്ത ആടിൻ്റെ എല്ല് മാത്രമാണെങ്കിൽ പോലും അത് നൽകിക്കൊണ്ടെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുന്നവരായി മാറണം, അയൽവാസിക്ക് ഗുണം ചെയ്യണം, അവർക്ക് ദ്രോഹം ചെയ്യുന്നവരായി അവരെ പരിഹസിക്കുന്നവരായി നിങ്ങൾ മാറില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂദറുൽ ഗഫ്ഫാരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞത്, യാ അബാദർ, അബൂദറേ, ഇദാ തബഖ്ത, നീ വല്ല കറിയുമുണ്ടാക്കിയാൽ, ഇദാ തബഖ്ത മിർഖത്തൻ, നീ വല്ല കറിയുമുണ്ടാക്കിയാൽ അക്സിർമാ അഹ, അതിലൊരൽപ്പം വെള്ളം ചേർത്തേക്ക്. വദാഹിദ് ജീറാനക്, നിന്നിട്ട് അത് നിന്റെ അയൽവാസിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. താൻ തൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കൊടുക്കാൻ അധികമൊന്നുമില്ലെങ്കിലും അതിൽ കുറച്ച് വെള്ളം ചേർത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചേർത്തിക്കൊണ്ട് നീ അയൽവാസിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു കാര്യം കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം. ഏതൊരവസ്ഥയിലും തൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്കൊരു വേദനയുമില്ലാത്ത രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
5: ബറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. തിരുനബിയോടൊപ്പം ഇവിടെ സമാപിക്കുമ്പോൾ അയൽവാസികളെ ദ്രോഹിക്കരുത് എന്ന വിഷയത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മൾ നിസ്സാരമായി കരുതുന്ന പല കാര്യങ്ങളും അത് മറ്റുള്ളവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത് ഏറെ നമ്മളെ തിരുത്തേണ്ടുന്ന ഒരു കാര്യമായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പഠിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് വായിച്ചു തീർക്കാനുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടുന്ന അള്ളാഹുവിൻ്റെ വചനമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മൾ ഇന്ന്, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തു ഇബ്രാഹീമിൻ്റെ 49-50 വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാനായി നമ്മൾ ഇരിക്കുകയാണ്. ഇൻഷാല്ലാ ക്ലാസ് എടുക്കാനായി ഫവാസ് ഫൈറോസാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം 48 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാല്ലാ 49-50 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم

0: അൽഹംദുലില്ല എന്നതോടുകൂടി സൂറത്ത് ഇബ്രാഹീമിലെ 50 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള വചനങ്ങൾ പ്രത്യേകം മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്ക്, ജസാക്കല്ലാഹു ഖൈറ. സൂറത്ത് ഇബ്രാഹീമിൽ നിന്നും 49-50 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യനായ ഫവാസ് ഫൈറോസാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി അത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരെയും എന്നെപ്പോലെ ഓർമ്മപ്പെടുത്തുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് കല്യാണക്കോപ്രായങ്ങൾ, കെ എം കുഞ്ഞിക്കോയ വേങ്ങേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: കല്യാണക്കോപ്രായങ്ങൾ, എഴുത്ത് കെ എം കുഞ്ഞിക്കോയ വേങ്ങേരി. വിവാഹമെന്നത് ഇന്ന് പലവിധ പേക്കൂത്തുകൾക്കുമുള്ള വേദിയായി മാറിയിരിക്കുന്നു. 3 ദിവസവും 1 ആഴ്ചയുമൊക്കെ നീളുന്ന വിവാഹ മാമാങ്കങ്ങൾ നടക്കുന്നു. നിക്കാഹിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങുമ്പോൾ മഞ്ഞയും പച്ചയും കല്യാണങ്ങളും പാട്ടുകച്ചേരിയും മറ്റും. ആഡംബരം നിറഞ്ഞ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിക്കാഹ്. നിക്കാഹിന് കാർമ്മികത്വം വഹിക്കാൻ തങ്ങളോ വലിയ കാലിയോ വേണം. വാഹന ബാഹുല്യം കാരണം റോഡ് ബ്ലോക്കാകുന്നു. നിക്കാഹിന് മുമ്പ് മലയാളത്തിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഖത്തീബ് വിവാഹധൂർത്തിനെപ്പറ്റിയും പടക്കം പൊട്ടിക്കലിനെയും ഗാനമേളയെയും കുറിച്ചുമൊക്കെ വിമർശിച്ചു പറയും. നിക്കാഹ് കർമ്മത്തിനു ശേഷം ഒരാൾ മൈക്ക് കയ്യിലെടുത്ത്, ഭക്ഷണഹാളിൽ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് അനൗൺസ് ചെയ്യുന്നു. ഹാളിൻ്റെ വാതിൽക്കൽ ഓടിയെത്തിയവർക്ക് സീറ്റ് ലഭിക്കും. മിക്കവാറും ഇപ്പോൾ ബുഫേ സിസ്റ്റമാണ്. ഭിക്ഷയ്ക്ക് വന്നവരെ പോലെ പ്ലേറ്റും പിടിച്ച് വരി നിൽക്കണം. മന്തി, നെയ്ച്ചോറ്, ബിരിയാണി, മട്ടൻ, ബീഫ് ഒലത്തിയത്, ബീഫ് ഫ്രൈ, ബ്രോസ്റ്റ്, ഷവായ, മീൻ വിഭവങ്ങൾ, ഏതെടുക്കണം? കണ്ടതൊക്കെ പ്ലേറ്റിലാക്കുന്നു. കുറേ തിന്നുന്നു, കുറേ ബാക്കിയാക്കുന്നു. വേസ്റ്റ് ബിന്നുകൾ നിറഞ്ഞു കവിയുന്നു. കൈ കഴുകി അടുത്ത ഭാഗത്തേക്ക്. അവിടെ പല നിറങ്ങളിലും രുചികളിലുമുള്ള പലതരം പാനീയങ്ങൾ. പിന്നെ മൈസൂർ പാക്ക്, ജിലേബി, ഉപ്പിലിട്ടത്, അതിനപ്പുറം ഐസ്ക്രീം, പഴം. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഭക്ഷണം നൽകാം. എന്നാൽ ദുർവ്യയത്തിനും ഭക്ഷണത്തോട് അനാദരവ് കാണിക്കുന്നതിനും എന്ത് ന്യായമാണുള്ളത്? ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടാതെയും മുഖത്ത് പലതും വാരിത്തേക്കാതെയും പെണ്ണുങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ വയ്യെന്നായിരിക്കുന്നു. വധുവിനെ മേക്കപ്പിനായി ബ്യൂട്ടി പാർലറിലേക്ക് രാവിലെ തന്നെ കൊണ്ടുപോകുന്നു. 1000 ചെലവാക്കി ആളെ കണ്ടാലറിയാത്ത വിധം നിറം മാറ്റുന്നു. വധുവിനെ 4 കാലുള്ള പൂക്കൾ കൊണ്ടലങ്കരിച്ച കൊച്ചുപന്തലിൽ ബ്രൈഡൽ കനോപ്പി പിതാവും മാതാവും സഹോദരീ സഹോദരന്മാരും എത്തിക്കുന്നു. അന്നേരം കാതടപ്പിക്കുന്ന പാട്ടുയരും. പൂക്കുറ്റികൾ വർണ്ണങ്ങൾ വിതറുന്നു. പശ്ചാത്തലത്തിൽ ഒപ്പനയും ഡാൻസും മുറുകുന്നു. പിന്നെ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കാണ്. വരൻ്റെയും വധുവിൻ്റെയും കൂട്ടുകാരും സകല ബന്ധുക്കളും വധൂവരന്മാർക്കൊപ്പം ഫോട്ടോക്ക് പോസ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും വിവാഹം എന്തുമാത്രം ലളിതമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഖതീബ് ഉത്ബോധിപ്പിച്ചിട്ട് എന്ത് കാര്യം? പ്രാവർത്തികമാക്കാൻ സമുദായം മടിക്കുന്നു. വരനും കൂട്ടുകാരും കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് കണക്കില്ല. വരൻ JCB വരുന്നു. ഈയിടെ വരനും കൂട്ടുകാരും പേടിപ്പിക്കുന്ന തരത്തിലുള്ള മുഖം മൂടി അണിഞ്ഞു വരുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പേരും പെരുമയും പണവുമുള്ളവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇസ്ലാമിക മര്യാദ അനുസരിച്ച് വിവാഹം നടത്തുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നുണ്ടെന്ന കാര്യം മറന്നുകൊണ്ടല്ല ഈ പറഞ്ഞതൊന്നും.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കെ എം കുഞ്ഞിക്കോയ വേങ്ങേരിയുടെ രചനയ്ക്കാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട് ഇപ്പോൾ ശബ്ദം നൽകിയത്.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
5: പീസ് റേഡിയോ ഹൃദയ വസന്തം വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ. സൂറത്തു ആലിമ്രാനിലെ 141 വചനം. ഈ വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3 അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 141 വചനമാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്.

0: വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനു. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും വയംഹഖൽ കാഫിരീൻ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണ്. അതായത് ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിക്കുവാനും മുശ്രിക്കുകൾക്ക് വിജയം നേടുവാനും സാധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും, അതിലൊരുപാട് ഗുണപാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റഊഫത്ത്, അല്ലാഹുവിൻ്റെ ഒരു കരുണയാണ്, ദയയാണ് അല്ലാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടും ഒരു മഹത്തായ ആശ്വാസം നൽകി. നിങ്ങൾക്ക് കേടുപാടുകളും പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിട്ടുണ്ട്, ബദറിൽ അവരാണ് പരാജയപ്പെട്ടത് എന്ന വലിയ പാഠം. മാത്രമല്ല ഈ ആയത്തുകളിൽ 140-ാമത്തെ ആയത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ഫവായിദുകൾ, പ്രയോജനങ്ങൾ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദയ കൊണ്ട് കരുണ കൊണ്ടത് വിശദീകരിക്കുന്നു. അല്ലാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടുമുള്ള മഹത്തായ ഒരാശ്വാസിപ്പിക്കൽ. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അന്നഹു യംബഗീലിൽ ഇൻസാനി അയ്യ അസിയൽ മസാബ് ബിമിസ്ലി ഹാദിഹി തഅസിയ ഫയഖൂലു മിസ്ലൻ യാ അഖി ലസ്ത അവ്വല മൻ ഉസീബ കം മിൻ ഉനാസിൻ ഉസീബു ബിഹാദിഹിൽ മുസീബ ഔ അക്തർ. മനുഷ്യർ എന്തൊരു വിപത്ത് ബാധിക്കുമ്പോഴും ഇങ്ങനെ ഒരു ആശ്വസിപ്പിക്കൽ, ഒരു തഅസിയത്ത് ഉണ്ടാവണം. സഹോദര, നിങ്ങളല്ല ഇങ്ങനെ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്, വിപത്തിന് വിധേയമായിട്ടുള്ളത് എത്രയെത്ര ആളുകളാണ്, ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾക്ക് വിധേയമായിട്ടുള്ളത് എന്ന്. ഖദ്ദർ അന്നൽ മുസീബത്ത് അഅലമു മിൻ ഹാദ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് പ്രകാരം ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം സാധിക്കും. 1000 നഷ്ടപ്പെട്ടുവെങ്കിൽ 2000 നഷ്ടപ്പെട്ടവരുണ്ട്, അതിനേക്കാളും കൂടുതൽ ആലാഫുകൾ, ആയിരങ്ങൾ ആയിരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ജഅല ഹാദിഹി ദുനിയ ദൗലൻ, ഈ ദുനിയാവിനെ ഇങ്ങനെ കറങ്ങുന്നതാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. തതഖല്ലബു ലിഅല്ല യർകന ലിൻസാൻ ഇലൈഹ, എന്തിനുവേണ്ടി മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ, ഒന്നിലേക്ക് തന്നെ ചാഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവ് ഒരേപോലെ റാഹത്തിലും ഞഅമത്തിലും ആശ്വാസത്തിലും അനുഗ്രഹത്തിലുമായിരുന്നെങ്കിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുപോകും, അതിൽ അവലംബിക്കും. ഒലവുക്കാനത്ത് ദായിബൻ മെഹന വനിക്കുമ, തുടർച്ചയായി പരീക്ഷണങ്ങളും ശിക്ഷകളുമാണെങ്കിൽ, ലക്കാനത്ത് അദാബൻ മുസ്തമിറ, തുടർന്നു കൊണ്ടിരിക്കുന്ന ശിക്ഷകളാണെങ്കിൽ അതും പ്രയാസമാണ്. വലാക്കിന്നല്ലാഹ ജഅലഹ ദുവലൻ യുദാലു ഫീഹ അന്നാസു ബഅദുഹും അലാ ബഅദ്, എന്നാൽ സുഖ ദുഃഖ സമ്മിശ്രമായി, വിജയ പരാജയ സമ്മിശ്രമായി, അതേപോലെ തന്നെ സന്തോഷവും സന്താപത്തിൻ്റെയും സമ്മിശ്രമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കിയിട്ടുണ്ട്. വതതദാവലുൽ അഹ്ദാസു അലൽ ഇൻസാനി മാ ബൈന ഖൈറിൻ വശരിൻ, മനുഷ്യന്മാർക്കിടയിൽ ഖൈറും ഷർറുമായിക്കൊണ്ട് കാര്യങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, തമാമു സുൽത്താനില്ലാഹി സുബ്ഹാനഹു വതആല ഫി ഖൽഖിഹി, നാലാമത്തൊരു ഫായിദ ഈ 140-ാമത്തെ വചനത്തിൽ ആയത്തിൽ നിന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൻ്റെ പൂർണ്ണത സൃഷ്ടികൾക്കിടയിൽ. വന്നലഹു തദ്ബീറുൽ മുത്ലഖ്, നിരുപാധികം എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ലിയുദ്ഹിറ ഔ യതബയ്യന ബിദാലിക തമാമ സുൽത്താനില്ലാ, എന്തിനു വേണ്ടി? അല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുവാനും പ്രകടമാക്കുവാനും വേണ്ടിയാണ്. അതും നമ്മളതിൽ മനസ്സിലാക്കുക. വിജയങ്ങൾ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അഞ്ചാമതായി, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് യംതഹിനുൽ അബ്ദ, ഒരടിമയെ അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പരീക്ഷിക്കും. ലിയഅലമ ഈമാനഹു മിൻ അദ്മിഹി, മറ്റുള്ള അവൻ ഈമാനുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കും. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, യംതഹിനുഹു ബി അൻവാഇ മിനൽ ഇംതിഹാനാത്ത്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. താറത്തം ബിൽ മസായിബി വതാറത്തം ബിൽ മഅായിബി, ചിലപ്പോൾ ചില മുസീബത്തുകളായിരിക്കാം, കുറവുകളായിരിക്കാം. വൈദായ സ്വല്ലാഹു ലിൽ ഇൻസാനി അസ്ബാബിൽ മഅസിയ, തിന്മകൾ ചെയ്യുവാനുള്ള ധിക്കാരത്തിൻ്റെ കാരണങ്ങൾ ഒരാൾക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണെങ്കിൽ ഫഹാദ ബിസില, അതൊരു വലിയ പരീക്ഷണമാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടുമൊക്കെ പരീക്ഷിക്കും. യായുഹല്ലദീനാമനു, ليبلونكم الله بشيء من الصيد تناله أيديكم ورماهكم ليعلم الله من يخافه بالغيب. സൂറ മാഇദയിലെ 94-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയുണ്ടായി, അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലിയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇ മിന സ്വൈദി തനാലുഹു ഐദീകും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളെയും മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലം അല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അല്ലാഹുവെ ഭയപ്പെടുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്. ഫമൻ ഇഅതദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, അതിനുശേഷം അതിക്രമം കാണിച്ച ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടുതരും, അത് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ? പരീക്ഷണമാണ് ജീവിതം. ആറാമതായിക്കൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അന്ന ഇൽമ അല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ അഷിയാഇ അലാ ഖിസ്മൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് രൂപത്തിലാണ്. ഇൽമുൻ ബി അന്നഹാ സതൂജദു വ ഹാദാ അസ്ലിയു, ഒരു കാര്യമുണ്ടാകുമെന്നത് അത് എന്നേ ഉള്ള ഒരു അറിവാണ്. വഇൽമുൻ ബി അന്നഹാ വജദത്ത്, അതുണ്ടായി എന്നുള്ളത് അതും അള്ളാഹുവിൻ്റെ അറിവാണ്, അതുണ്ടാകുന്നു എന്നതും. വലിയ അലം അള്ളാഹുല്ലദീന ആമനു, എന്ന് ഈമാനുള്ളവരറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഏഴാമതായി ഒരു കാര്യം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അന്നല്ലാഹ തആല ഖദ് യുഖദ്ദിറുൽ മക്രൂഹ ലിഹിക്കമിൻ ബാലിഅത്തിൻ കസീറ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ഖദറാക്കുന്നത് അതിൽ വലിയ ഒരു ഹിക്മത്തുണ്ട്. വലിയ അലം അല്ലാഹുല്ലദീന ആമനു വയത്തഖദ മിൻകും ശുഹദ, ഒരുപക്ഷെ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളായേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, എന്നാൽ അതിൽ വലിയ ഹിക്മത്ത് അള്ളാഹുവിനുണ്ട്. മറ്റൊന്ന്, എട്ടാമത്തെ ഒരു കാര്യം, ഫദീലത്തു ഷഹാദ, രക്തസാക്ഷിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. എത്തഖദ മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാക്കാൻ. ഫക്കഅന്നഹു സുബ്ഹാനഹു ഇസ്തഫ ഹൗലായി ഷുഹദ വത്തഖദഹും ലിനഫ്സി, സ്വന്തം അള്ളാഹു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നു. പിന്നെ ഒമ്പതാമതായി, ഫദീലത്തു ഷുഹദായി ഉഹദ്, ഉഹദ് യുദ്ധത്തിലെ ഷുഹദാക്കളുടെ ശ്രേഷ്ഠത പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത്, വയത്തഖദ മിൻകും ഷുഹദ അവ്വലു മൻ യദ്ഖുലുഹ ഫീഹ ഷുഹദ ഉഹദ് റളിയല്ലാഹു അൻഹു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഷുഹദാക്കൾ ഉഹദിൻ്റെ ഷുഹദാക്കളായിരിക്കുമെന്ന്. പത്താമതായി, ആയത്തിൽ ഇസ്ബാത്തുൽ മഹബ്ബത്തിൽ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സംബന്ധിച്ച്, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്നല്ലാഹു യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നത്. ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. യദുല്ലു അലാ സുബൂത്തി ഹാലി ഗൈരിഹിം ഔലിയ ദിദ്ദിഹിം, ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ അതിനെതിരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇതുകൊണ്ട് തെളിവ് പിടിച്ചതായി കാണുവാൻ സാധിക്കും. ഷാഫിഈ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമൊക്കെ, അലാ സുബൂത്തി റുഇയത്തിൽ മുഅ്മിനീന ലിറബ്ബിഹിം ഫിൽ ആഖിറ, പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ റബ്ബിനെ കണ്ടുമുട്ടും എന്നതിന് തെളിവായിക്കൊണ്ട്. കല്ല ഇന്നഹും മർറബ്ബിഹിം യൗമൈദില്ല മഹ്ജൂബൂൻ, എന്നാൽ അങ്ങനെയല്ല, നിശ്ചയമായും അവരുടെ റബ്ബിനെ തൊട്ട് അവരന്നേ ദിവസം മറയിടപ്പെടുന്നതാണ്. അൽ ഫുജ്ജാർ, ഫുജ്ജാറുകളായ ആളുകളെ സംബന്ധിച്ച്, അങ്ങനെ ഈ കൂട്ടർക്ക് ഇടയിൽ മറയിടപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് അത് അള്ളാഹുവിൻ്റെ കോപം കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവർ അള്ളാഹുവിനെ കാണും എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, ഒരു നല്ല തെളിവ് പിടിക്കലാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വ്യക്തമാക്കുന്നു, ഫഹുനാ നഖൂൽ, ഇവിടെ നമ്മൾ പറയുന്നത്, ലമ്മ നഫൽ മഹബ്ബ അനിൽ ളാലിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് നിഷേധിച്ചപ്പോൾ, ദല്ല അലാ സുബൂത്തി ഹാലിമൻ കാന ളിദ്ദുഹും, അതിനെതിരായ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നത് സ്ഥിരീകരിച്ചു. ലിഅന്നഹ ലൗകാനത്ത് മുൻതഫിയ അൻഹാഉലായി വഹാഉലായി ലം യകുൽ ലിതഖ്സീസി ളാലിമീന ഫായിദ, അതുകൊണ്ട് തന്നെ ഈ ആളുകളെ വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് ഉണ്ട്, അതല്ല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നത് അറിയിക്കുന്നുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ, സലഫുകളുടെ വിശ്വാസം, യുസ്ബിത്തൂന അന്ന അല്ലാഹ തആല യുഹിബ്ബു അന്നഹു യുഹിബ്ബു വ യുഹിബ്ബു അയ്ദൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു, ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അല്ലാഹ് അവരെ ഇഷ്ടപ്പെടും, അവർ അല്ലാഹിനെയും ഇഷ്ടപ്പെടും. മഹബ്ബത്തുല്ലാഹി സുബ്ഹാനഹു വ തആല ഇദാ വഫഖൽ അബ്ദുലഹ ലാ യുആദിലുഹ ശൈഉൻ വലാ തുമാസിലുഹ ലദ്ദ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടമൊരടിമക്ക് അതിന് തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ അതിന് തുല്യമായി യാതൊന്നുമില്ല. അത്ര രുചികരമായ, മാധുര്യമേറിയ യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ സംബന്ധിച്ച് യജിദുൽ ഇൻസാനു ഫീ മഹബ്ബത്തില്ലാഹി ലദ്ദ ലാ തൂസഫ് അബദ, ഒരിക്കലും അത് വർണ്ണിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും ആസ്വാദകരമായ ഒന്നാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ടാണ് ചില സലഫുകളൊക്കെ പറയുന്നത്, ലൗ യഅലമുൽ മുലൂക് വബ്നാ ഉൽ മുലൂക്, രാജാക്കന്മാരറിഞ്ഞിരുന്നുവെങ്കിൽ, രാജാക്കന്മാരുടെ മക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, നമ്മൾ ഏതൊരു കാര്യത്തിലാണുള്ളത്, അക്കാര്യത്തിൻ്റെ മാധുര്യം അതിൻ്റെ മഹത്വം അവരറിഞ്ഞിരുന്നെങ്കിൽ, വാളുകൾ കൊണ്ട് നമ്മോട് അവർ യുദ്ധം ചെയ്യാൻ വരും, തർക്കിക്കാൻ വരും. അല്ലാഹു അക്ബർ. ഈ രാജാക്കന്മാർ ദുനിയാവിൻ്റേതായ അനുഭൂതികളും ആസ്വാദനങ്ങളിലുമാണുള്ളത്, അവരുടെ മക്കളും അങ്ങനെ തന്നെ. പക്ഷേ അഹ്ബാബുല്ലാഹി വഔലിയാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും, അഅലമു മിൻഹും ഫീ ഹാദിൻ നഈം, ഈ രാജാക്കന്മാർ അനുഭവിക്കുന്ന അനുഭൂതികളുടെ അനുഗ്രഹങ്ങളെക്കാളും എത്രയോ മഹത്വമേറിയ അനുഗ്രഹത്തിലാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിനഹു ഹയാതൻ തയ്യിബ, സത്യവിശ്വാസിയായിക്കൊണ്ട് ഏതൊരാണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മിൻ മദ്ഹബി അഹ്ലി സുന്ന വൽ ജമാഅ ഇസ്ബാത്തുൽ മഹബ്ബ ലില്ലാ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അത് സ്ഥിരപ്പെട്ടതാണെന്ന് അഹ്ലു സുന്ന വൽ ജമാഅ അത് സ്ഥിരീകരിച്ച കാര്യമാണ്. അന്നല്ലാഹ യുഹിബ്ബു അന്നഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ജനങ്ങളിൽ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. മഹബ്ബത്തുള്ളയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലൈസ ഇൻകാർ തക്ദീബ്, കളവാക്കിക്കൊണ്ടുള്ള ഉറപ്പല്ല, ബൽ ഇൻകാർ തഅ്‌വീൽ, അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അൽ മുറാദു ബിൽ മഹബ്ബ ബിൽ അൽ ഇറാദ അവി സവാബ്, ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശം അത് ഉദ്ദേശമാണ്, പ്രതിഫലമാണ്. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇരീദു അൻ യുസീബഹും അവ യുസീബഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു. അഷ്അരിയാക്കളാണ് അങ്ങനെയുള്ള ആളുകൾ, അത് വ്യാഖ്യാനത്തിൻ്റെ അഹ്ലു തഅ്‌തീലിൻ്റെ ആളുകളാണത്. അപ്പോൾ അവരുടെ മദ്ഹബ് അത് ബാത്തിലായ മദ്ഹബാണ്. അഷ്അരിയത്ത് അള്ളാഹുവിൻ്റെ കിതാബിനെ തഹരീഫ് നടത്താൻ പാടില്ല, അതിനെ അതിൻ്റേതായ കൃത്യമായ വഴികളിലൂടെയല്ലാതെ തഅ്‌വീൽ, വ്യാഖ്യാനം നടത്തുവാനും പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു 140-41 വചനങ്ങളിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. ളുൽമിനെക്കുറിച്ച് താക്കീത് ചെയ്തു, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ളുൽമായി തീരുന്നു. ഒരുപാട് അക്സാമുകളുണ്ട് ളുൽമിന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഹക്കിലുണ്ട്, മനുഷ്യരോടുള്ള ഹക്കിൽ ളുൽമ് കാണിക്കലുണ്ട്, സമ്പത്തിലുണ്ട്, സ്വന്തത്തോടുണ്ട്, അതെല്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ളുൽമിൽ നിന്ന് വിട്ടുനിൽക്കുക. എത്രത്തോളം നമ്മൾ മനുഷ്യൻ ളുൽമുകളാകുന്നു, അള്ളാഹുവിൻ്റെ മഹബ്ബത്തിൽ നിന്ന് ദൂരെയാകും എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നൽകിയിട്ടുള്ളത് എന്നതുകൂടി ഉണർത്തുന്ന ഒരു കാര്യം ഇവിടെ പരാമർശിച്ചത്, വലിയുമഹിസു അല്ലാഹുല്ലദീൻ ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളെ ക്ഷയിപ്പിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥ അഹ്ലു സുന്നൽ ജമാഅയുടെ വിശ്വാസാദർശത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ സൂറത്തു ആലു ഇംറാനിലെ 141 വചനത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇൻ്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: വിശുദ്ധ ഖുറാനിലെ സൂറത്തു അൽ ഹുജറാത്ത്, സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ വചനമാണ്. അബൂബക്കർ അഷാത്രി ഹഫ്ളഹുള്ളയുടെ ശബ്ദത്തിൽ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. ഈ ഒരു വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ വളരെ ഗൗരവമുള്ള ഒരു താക്കീദാണ്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു കൂട്ടം ആളുകൾ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, അസ അൻ യകൂനു ഖൈറം മിൻഹും, ആരെയാണോ പരിഹസിച്ചത് ആ പരിഹസിക്കപ്പെട്ട ആളുകൾ, അവർ ഈ പരിഹസിച്ച ആളുകളേക്കാൾ നല്ലവരായിരിക്കും. വല നിസ ഉം മിൻ നിസഇൻ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെപ്പറ്റി പരിഹസിക്കാൻ പാടില്ല. അസ അൻ യകുന്ന ഖൈറം മിൻഹുന്ന, ആ പരിഹസിക്കപ്പെട്ട സ്ത്രീകൾ പരിഹസിച്ചവരേക്കാൾ നല്ലയാളുകളായിരിക്കും എന്നാണ്. വലാ തെൽമിസു അംഫുസക്കും വലാ തനാബസു ബിൽ അൽഖാബ്. അൽഖാബുകൾ, അൽഖാബുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടപ്പേരുകൾ, മോശമായ അർത്ഥമുള്ള അസഭ്യമായ വാക്കുകൾ, അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നമ്മളെ തന്നെ, അഥവാ നിങ്ങൾ നിങ്ങളെ തന്നെ തമ്മ തമ്മിൽ കുറവാക്കി സംസാരിക്കാനും പാടില്ല. മോശപ്പെട്ട ലഖബുകൾ, ഇരട്ടപ്പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കാനും പാടില്ല. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ദുഷ്പേര് ഉപയോഗിക്കുന്നത് എത്ര മോശമാണ് എന്നാണ്. മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് പിന്നീട് എത്ര മോശമാണ്. വമല്ലം യതുബ് ഫഉലൈക ഹുമു ളാലിമൂൻ, ആരാണോ പിന്നീട് പശ്ചാത്തപിക്കാത്ത ആളുകൾ, അവർ തന്നെയാണ് അക്രമകാരികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. അപ്പോൾ ഇവിടെ സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം, അവർ മറ്റൊരാളെ പരിഹസിക്കുകയില്ല എന്നാണ്, അപഹസിക്കുകയില്ല എന്നാണ്, അന്യോന്യം പരസ്പരം ആക്ഷേപവാക്കുകൾ ഉന്നയിക്കില്ല എന്നാണ്. മോശപ്പെട്ട വാക്കിലല്ല ഒരാൾ മറ്റൊരാളെ പരിചയപ്പെടുത്തുക, പരസ്പരം തെറിവിളിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അപഹസിച്ച് സംസാരിക്കൂല, ഇരട്ടപ്പേര് വിളിക്കൂല, അതൊക്കെ സത്യവിശ്വാസിയുടെ നല്ല ഗുണത്തിൽപ്പെട്ടതാണ്.
1: ഓക്കെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹുജറാത്തിലെ 11-ാമത്തെ ആയത്താണിത്. പൊതുവേ സൂറത്തു ഹുജറാത്തിനെ കുറിച്ച് പറയാൻ തോന്നുന്നത്, ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു ഹോസ്റ്റലിലോ അതല്ലെങ്കിൽ ഒരു വീട്ടിലോ ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും സമപ്രായക്കാരായ ആളുകളൊക്കെ ഉള്ളൊരു സ്പേസിൽ ഇടയ്ക്ക് അവരെ ഒന്നിച്ചിരുന്ന് വായിക്കേണ്ട ഒരു അധ്യായമാണ് ഇത് എന്നാണ്. അങ്ങനെ ഒരു വായന നടന്നാൽ വ്യക്തി ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായും പറഞ്ഞുപോയ കാര്യം ഒന്ന് പരിഹാസത്തെക്കുറിച്ചാണ്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, വ്യക്തികളെയോ സമൂഹങ്ങളെയോ അങ്ങനെ പുച്ഛത്തോടെ പരിഹാസത്തോടെ പറയുന്നത് ശ്രദ്ധിക്കണം, ഒഴിവാക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ഒരു ഒരു വാക്ക് ഒരു വാളിനേക്കാൾ ആഴത്തിൽ ഒരു വ്യക്തിയെ തകർത്ത് കളയുന്നതാണ്. വാക്കുകൾക്കും വരികൾക്കും അങ്ങനെ വലിയ സ്വാധീനമുണ്ട്. പോസിറ്റീവായതുണ്ട്, നെഗറ്റീവായതുണ്ട്. നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി സർക്കാരിന് എതിരിൽ സർക്കാർ ജോലി തരുന്നില്ല എന്ന വലിയ ആക്ഷേപം ഉയർത്തി കോടതിയിൽ ചെന്നപ്പോൾ, ഒരു പണിയെടുക്കാതെ ഇങ്ങനെ പാറ്റകളെപ്പോലെ നടക്കുകയാണ്, എന്നിട്ടാണ് ഈ പറയണത് എന്ന് സുപ്രീം കോടതി ഒന്ന് പരാമർശിച്ചപ്പോൾ, അതിലെ പാറ്റകൾ എന്ന ഒറ്റ വാക്ക്, ആ ആക്ഷേപം അതിനെ ഒരു പോസിറ്റീവായ പുതിയ സംഘാടനത്തിലേക്ക് നയിച്ചത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു വാക്ക്, ഒരു വരി, ഒരു ചോദ്യം, ഇതൊക്കെ വ്യക്തിയെ സമൂഹത്തെ സ്വാധീനിക്കുന്നതാണ്. ഇവിടെ ഈ പരിഹാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, വല നിസ ഉമ്മിൻ നിസ ഇൻ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹസിക്കരുത് എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു സമൂഹവും ഒരു സമൂഹത്തെയും പരിഹസിക്കരുത് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രയോഗം. അതിന് തൊട്ട് ശേഷം വല നിസ ഉമ്മിൻ നിസ ഇൻ, ഒരു സ്ത്രീയും, സ്ത്രീൻ്റെ കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഈ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ രോഗശയ്യയിലായിരിക്കെ, രോഗസന്ദർശനത്തിനിടയെ, അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ഇടവേളയിൽ ഒരു സഹോദരിയുമായി അത് അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. ഈ വലാ നിസ ഉമ്മിൻ നിസായിൻ, എന്താണ് ഇപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യം പ്രത്യേകം അവിടെ എടുത്തു പറയുന്നത്? മൊത്തത്തിൽ ഒരു ജനതയും ഒരു ജനതയെയും ഒരു സമൂഹവും ഒരു സമൂഹത്തെയും ഒരു കൂട്ടവും ഒരു കൂട്ടത്തെയും പരിഹസിക്കരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ ശേഷം സ്ത്രീയുടെ കാര്യം എന്തുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന ആളുകൾക്ക് ചിലപ്പോൾ ചിന്ത ഉണ്ടാകും. ചില വാക്കുകളും ചില പരിഹാസങ്ങളൊക്കെ വളരെ ക്രൂരമാണ്. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് അവരെ ആ ഭർത്താവിൻ്റെ വീട്ടിലിട്ട് കൊല്ലിടിന് തുല്യമായ രീതിയിലുള്ള കൈകാര്യം ചെയ്യലാണ്. അതൊന്നും ഇവിടെ പറഞ്ഞാൽ തീരൂല. അത്രയും എനിക്ക് ആ ഒരു സംസാരം കേട്ടതിൻ്റെ ഒരു പെയിന് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത്രയും ക്രൂരമായി ഭർത്താവിൻ്റെ പെങ്ങന്മാരും ഉമ്മയും ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യാണ്. അപ്പോൾ അവർ ഒന്ന് പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ, ഇവർക്ക് കുഞ്ഞുങ്ങളില്ല, മച്ചിക്ക് പ്രതികരിക്കാനൊക്കെ അറിയാലേ എന്ന് ആൾക്കൂട്ടത്തിലിട്ടിട്ട് ബാക്കിയെല്ലാവരും ചിരിക്കുക, ഇവരിങ്ങനെ പറയുക. അപ്പം ശരിക്കും അതിൻ്റെ ഒരു കിതപ്പ്, ആ ഒരു വാക്കിൻ്റെ ഒരു ഭാരം ആ സ്ത്രീയിൽ സൃഷ്ടിക്കുന്ന പെയിന് വളരെ വലുതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു സ്ഥിരം ലൈഫിൽ ഇടപെടുന്ന ആളുകളൊക്കെ, ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ ഇടപെടുന്ന ആളുകളൊക്കെ ഒന്നിച്ചിരുന്ന് ഇടക്ക് വായിക്കേണ്ട ഒരു അധ്യായമാണിത്. ഖുർആൻ എത്രത്തോളം സാമൂഹ്യ സ്പർശിയാണ്, വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ എത്രത്തോളം ഇടപെടുന്നു എന്നത് ഇതിലുണ്ട്, ഈ ആയത്തിലുണ്ട്. ഒരു വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കാനുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ പ്രോട്ടോക്കോളാണ് യഥാർത്ഥത്തിൽ സംസാരത്തിൻ്റെ മര്യാദകളെക്കുറിച്ചാണ് ഇവിടെ ഈ വചനം പറയുന്നത്. ഇനി വലാ തൽമിസു അംഫുസക്കും, നിങ്ങൾ പരസ്പരം ആക്ഷേപിക്കുകയും ചെയ്യരുത്. ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ കഴിവും കുറവും യോഗ്യതയും അയോഗ്യതയൊക്കെ ഉണ്ടാകും. ആ കുറവും കഴിവും യോഗ്യതയും അയോഗ്യതയൊക്കെ എങ്ങനെയെല്ലാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരടുക്കളയിൽ ഒന്നിച്ച് പണിയെടുക്കുന്ന രണ്ടോ മൂന്നോ നാലോ സ്ത്രീകൾക്ക്, ഒരു ജോലിസ്ഥലത്ത് ഒന്നിച്ച് ജോലി ചെയ്യുന്ന രണ്ടോ മൂന്നോ നാലോ ആളുകൾക്ക്, അവർക്ക് ആരോഗ്യത്തിലും കഴിവിലും പെട്ടെന്നുള്ള പരിഹാര ചിന്തകളിലും എളുപ്പവഴികളിലൊക്കെ കുറേയധികം കുറവുകളുണ്ടാകും. നാലും നാലായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഒരാൾ കുറച്ച് വേഗത കുറയും, അയാളെങ്ങനെ പറയാം, അയാളെങ്ങനെ കുത്തിപ്പറയാം, അയാളെങ്ങനെ ട്രോളിങ് കൊണ്ടിരിക്കുക എന്ന് പറയണത് വളരെ ശ്രദ്ധിക്കണം. ഇത് വേറെ ആളുകളെല്ലാം നമുക്ക് ഓർമ്മ വരേണ്ടത് നമുക്ക് നമ്മൾ ഓർമ്മ വരണം. കാരണം ചിലപ്പോൾ ഒരു വാക്കിനേക്കാളും വലുതായിരിക്കും ഒരു മൗനം. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാലും മറുപടിയില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഏറ്റവും അങ്ങനത്തെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കര പെയിനായിരിക്കും. അത് അവരുടെ കീഴിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ചും അതുണ്ടാകും. അതും നമ്മളിതിൽ പറഞ്ഞു പോകണം. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞെടുത്തില്ല, യഅബ് ബഅളുക്കും ബഅള എന്നാണ്, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ കുറ്റപ്പെടുത്തരുത് എന്നാണ്. അപ്പോൾ തിരുത്തുകൾ കുറ്റപ്പെടുത്തലുകളാകാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറയണേ നമ്മൾ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ആർക്കും ഒഴിവാകാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാകും. പിന്നെ അപമാനകരമായ വിളിപ്പേരുകൾ, തനാബസ് വലാ തനാബസു ബിൽ അൽഖാബ് എന്ന് അപമാനകരമായ വിളിപ്പേരുകൾ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദല്ലീമാൻ, ഈ പ്രയോഗങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അള്ളാഹു ഇത്തരമൊരു കാര്യത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം, ഈമാനിൻ്റെ നന്മ വന്നതിന് ശേഷം വീണ്ടും ഈ തമ്മാടിത്തം അത് ശരിയല്ല എന്ന് കൃത്യമായി പറയണോ മല്ലമ്യത്തു ഫൗലൈക്കുഹുമു ളാലിമൂൻ, ആരാണോ തൗബ ചെയ്യാത്തത് അവർ തീർച്ചയായും പരലോകത്ത് കടുത്ത ശിക്ഷകൾക്ക് വിധേയരാകേണ്ടി വരും എന്നും ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്.
2: പീസ് റേഡിയോ നേർരേഖ. സ്വന്തം മക്കളെ കൊല്ലുകയോ എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചില അവിശ്വസനീയമായ വാർത്തകൾ നമ്മൾ കേൾക്കലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും, ആ വ്യക്തിക്ക് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ, എങ്ങനെയാണ് ഒരാൾക്കത് കഴിയുക എന്നൊക്കെ നമ്മൾ ചോദിക്കാറും ചിന്തിക്കാറുമുണ്ട്. ഒരുപക്ഷെ ഈ ചിന്തക്കുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രങ്ങളൊക്കെ സത്യമാണെന്ന് 100% നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ, കുട്ടികളെ കൊന്നിരുന്നു അറബികൾ എന്ന് പറയുന്നു. കുട്ടികളെ കൊല്ലുക, സ്വന്തം ഒരു കുട്ടിയെ കൊല്ലുക അറിഞ്ഞാൽ, ഒരു കുട്ടിക്കൊന്ന് എന്തെങ്കിലും ഒരു കുട്ടിക്ക് ചെറിയൊരു പനിയോ അസുഖമോ ഒരു ഛർദിയോ ഓ എന്തെങ്കിലും ഒരു സംഗതി വന്നാൽ, അതുപോലും സഹിക്കാൻ കഴിയാത്തൊരു ഉമ്മയോ വാപ്പയോ അച്ഛനോ അമ്മയോ ഒരു കുട്ടിയെ കൊല്ലൂ. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ അയാൾക്ക് എങ്ങനെ ലഭിക്കുന്നു? വളരെ ഗൗരവപരമായ ഒരു ഒരു ആലോചനയാണ്. ഒരു കുട്ടിയെ, സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മാനസികമായി ഒരാൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് കൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിയൂല. അതിലുപരി മക്കൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മൾ നൊന്ന് പ്രസവിച്ച നമ്മുടെ വലിയ സ്വപ്നങ്ങളാണല്ലോ, കരളുകളാണ്. അവിടെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും നമുക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു കുട്ടീനെ ജീവൻ കൊണ്ടുപോയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അൻആമിൽ പറയുന്നുണ്ട്, 140-ാമത്തെ വചനത്തിൽ, ഖദ് ഖസിറ അല്ലദീന ഖതലു ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽമിൻ. ബുദ്ധിശൂന്യമായി അറിവില്ലാതെ തങ്ങളുടെ മക്കളെ കൊല്ലുന്ന ആളുകൾക്ക് നഷ്ടത്തിലായിരിക്കുന്നു. അവർ ഇഹലോകത്തും പരലോകത്തും നഷ്ടത്തിലാണ്. വഹറമു മാ റസഖഹും അല്ലാഹു ഇഫ്തിറ എന്ന അള്ളാഹ് അവർക്ക് കൊടുത്ത റിസ്കിനെ അവരെന്ത് ചെയ്തു? നിഷിദ്ധമാക്കുകയും ചെയ്തു. ഖദ് ദല്ലു വമാ കാനു മുഹ്തദീൻ. അവർ പിഴച്ചുപോയി, അവർ സന്മാർഗം പ്രാപിച്ചവരായിരുന്നില്ല. ഇങ്ങനത്തെ വ്യക്തമായിട്ട് ഖുർആൻ പറയുമ്പോൾ എന്താണ്? അവർ മക്കളെ കൊന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മളേക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താൻ പറ്റും? പിശാച്, മനുഷ്യമാനവ വിരുദ്ധമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ നന്മക്കും ഭാവിക്കും സുരക്ഷിതത്വത്തിനും ഒക്കെ ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവനെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ജോലി. അതാണ് പിശാചിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തപ്പെട്ടത്. നമുക്ക് ദോഷകരമായ കാര്യം നമ്മളെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, സ്വന്തം മക്കളെ സ്വന്തം കൈകളെ കൊണ്ട് തന്നെ കൊല ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ പിശാചിന് നമുക്ക് പരിചയപ്പെടുത്തരുന്ന ഒരു രംഗം ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലൂടെയാണ്. അവിടെ നമുക്ക് പരിചയപ്പെടുത്തരുന്ന എന്താണ്? ആദൻ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആ പ്രവാചകന് ദോഷകരമായ കാര്യം അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കലാണല്ലോ. അതാണ് പിശാച് വിജയം കണ്ടെത്തിയത്. അതാണല്ലോ ചതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഏറ്റവും വലിയ വഞ്ചകൻ എന്ന് പിശാചിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്, ചതിയാണ്. അതായത് എന്തെങ്കിലും മോഹനമായ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കാരങ്ങളോ സൃഷ്ടിച്ചിട്ട് എനിക്ക് വിരുദ്ധമായത് ഞാൻ തന്നെ പ്രവർത്തിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പൈശാചിക പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. മദ്യം പൈശാചിക പ്രവർത്തനമാണ്. ഇത് മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അയാൾക്ക് ദോഷകരമാണ്, അയാളുടെ കുടുംബത്തിന് ദോഷകരമാണ്, അയാളുടെ നിലനിൽപ്പിന് ദോഷകരമാണ്, അയാളുടെ പരലോകത്തിന് ദോഷകരമാണ്. അതായത് ഒരു പിശാജ് എന്തെല്ലാം സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നു മനുഷ്യനിലൂടെ, അതൊക്കെ ഒരു മദ്യപാനിലൂടെ പിശാജ് നടപ്പിലാക്കാൻ പറ്റും. അയാൾ കൊലപാതകയാകും, വ്യഭിചാരിയാകും, സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നവനാകും, ഏറ്റവും വലിയ അധർമ്മകാരിയാകും, എന്തുമാവാൻ പറ്റും. ഒരു പിശാജിന് ഉദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങളും സാധ്യമാക്കത്തക്ക വിധത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ മദ്യത്തിന് പറ്റും എന്നുള്ളതാണ്. തിന്മകളുടെ മാതാവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്കും നിങ്ങൾക്കും ദോഷകരമായ കാര്യം നാം ചെയ്യുന്നുവോ? നമ്മുടെ അഭിമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന, നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ അപമാനിതരായി പോകുന്ന, നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, നമ്മുടെ ജോലിയെ പ്രതികൂലമായി തീരുന്ന, നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷാവസ്ഥകളെ മാറ്റിമറിക്കുന്ന, നമുക്ക് പ്രതികൂലമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പിശാജ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു അവിഹിത ബന്ധമുണ്ടാക്കുന്നവൻ സ്വന്തം കുടുംബത്തെ നശിപ്പിക്കുകയാണ്. അയാളുടെ നാശത്തിന് വേണ്ടിയുള്ള അവസരങ്ങളെയാണ് പിശാജ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ വലിയൊരു ആശയമാണ്. എങ്ങനെ ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി, സ്വന്തം മക്കളെ കൊല്ലാൻ എങ്ങനെ ജാഹിലിയ പീരീഡിലെ ആളുകൾക്ക് പറ്റി എന്ന് ചോദിച്ചാൽ, സ്വന്തം മകനെ കൊല്ലാനുള്ള, മകളെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുന്നിടത്ത് പിശാജ് വിജയിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ പേരിലോ ആചാരത്തിൻ്റെ പേരിലോ അഭിമാനത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാവട്ടെ, അത് കൊന്നുകളയുന്നതാണ് നിനക്കു നല്ലത് എന്ന് പറഞ്ഞ് തൻ്റെ ഭാവി സുരക്ഷിതമാക്കേണ്ട, തന്നെ സംരക്ഷിക്കേണ്ട, തൻ്റെ അനന്തരമെടുക്കേണ്ട, എല്ലാ നിലക്കും തനിക്ക് ഒരു ഭാവി തലമുറയെ നിലനിർത്താൻ ആവശ്യമായ ഒരു കുഞ്ഞിനെ, ജീവനോടുകൂടെ നിഷ്കളങ്കമായൊരു കുഞ്ഞിനെ, ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞിനെ കൊല്ലാൻ സംരക്ഷിക്കേണ്ട മാതാപിതാക്കളെ കൊണ്ട് ആ കുട്ടിയെ കൊല നടത്തിക്കാൻ പിശാചിന് പറ്റുമെങ്കിൽ പിശാചിന് സാധിക്കാത്ത തിന്മകളേതാണ്? എല്ലാം വസയ്യന ലഹു ഷൈത്താനു അഅ്മാലുഹും, എല്ലാ പ്രവർത്തനങ്ങളെയും അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യനെ തീരാ ദുഃഖത്തിലും തീരാ നഷ്ടത്തിലുമാക്കാൻ പിശാചിന് പറ്റും എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മെ തന്നെ നശിപ്പിക്കുന്ന, നമുക്ക് തന്നെ അപകടങ്ങൾ വരുത്തുന്ന, നമ്മുടെ ഇഹപര ജീവിതങ്ങളെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പിശാച് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ഗൗരവപരമായി നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അത്തരമൊരു തിരിച്ചറിവ് ജീവിതത്തിൽ നമുക്ക് വലിയൊരു മാറ്റത്തിൻ്റെ സാധ്യതകളെ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ, ഏത് അന്ധവിശ്വാസങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും അതെല്ലാം സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും നാശത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ്. ഇപ്പോൾ ജാഹിലിയ കാലത്തെ ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്ന വചനത്തിൻ്റെ 140-ാമത്തെ വചനത്തിൽ തൊട്ട് മുമ്പുള്ള 139-38 വചനങ്ങളൊക്കെ പറഞ്ഞത്. വഖാലു ഹാദിഹി അൻആമുൻ വഹറസുൻ ഹിജ്റുൻ ലാ യത്അമുഹ ഇല്ലാ മൻ നശാഉ ബിസഅമിഹിം. അതായത് അവർ പറയാണ് ഈ കൃഷി എന്ത് ചെയ്യാൻ പറ്റൂല, ഈ നാൽക്കാലികൾ ഇതൊന്നും പിന്നെ ഭക്ഷിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ തിന്നാൻ പറ്റൂല, അത് ഇന്ന നിലക്കുള്ളതാണ്, ഇന്ന വിശ്വാസത്തിൽ ഇന്ന കാര്യത്തിലുള്ളതാണ് എന്ന് അവർ പറഞ്ഞ് സ്വയം അവരോരോ തീരുമാനങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഉണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ പേരിൽ അവർക്ക് അളവ് പറയാണ്. അതേപോലെ തന്നെ നാൽക്കാലികളുടെ വയറുകളിലുള്ള ഗർഭസ്ഥ ശിശുക്കളെക്കുറിച്ച് അവർ ചില തീരുമാനങ്ങൾ പറയും. അത് ആണുങ്ങൾക്ക് പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്നൊക്കെ വെറുതെ പറയാം. ഈ പറയുന്ന വിശ്വാസങ്ങളെ ആളുകൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് സുഹൃത്തുക്കളെ, ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ടടക്കുന്ന ആളുകൾ എന്തുമാത്രം നഷ്ടങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടാവുന്നത്. ഒരു പരീക്ഷണം ജീവിതത്തിൽ വരുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ടാവാം. കുട്ടിയുടെ വിവാഹം നടക്കാതിരിക്കുക, അല്ലെങ്കിൽ മകൻ്റെ വിവാഹം ഡൈവേഴ്സ് ആവുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ എന്താണ്, എന്തോ അഭൗതികമായിട്ടുള്ള ദോഷങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി ജ്യോത്സ്യന്മാരെയും അതിനുവേണ്ടിയുള്ള ആളുകളെത്തും പിന്നെ പ്രവചനക്കാരത്തൊക്കെ പോയിട്ട് പരിഹാരം തേടും. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുക, എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇന്ന ക്രിയ ചെയ്യണം, ഇന്ന കർമ്മം ചെയ്യണം. ആ കർമ്മം ഒക്കെ അവരാ ചെയ്യുക, അവരതിനുള്ള ഫണ്ടുകൾ വാങ്ങും. അത് കഴിഞ്ഞ് അവസാന നിവർത്തിൽ അവർ പറയും, ഈ വീടാണ് പ്രശ്നം. അതിന് മുന്നേ ഇത് വീടല്ല പ്രശ്നം, ഒരു കർമ്മം ചെയ്താൽ ശരിയാവുന്ന ആൾ വീടാണ് പ്രശ്നം എന്ന് അറിയും. എൻ്റെ വീട് വിൽക്കാൻ വേണ്ടി പറയും, എൻ്റെ 1 കോടിൻ്റെ വീടൊക്കെ എന്ത് ചെയ്യും, 10 ലക്ഷത്തിനൊക്കെ വീട്ടിട്ട് അയാൾ അവിടെ നിന്ന് പോകും. എത്ര രൂപകളുടെ നഷ്ടം, എന്തെല്ലാം മാനസിക പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ ഏതൊരു അന്ധവിശ്വാസവും മനുഷ്യന് നൽകുന്നത് ഇത്തരം മാനസിക പിരിമുറുക്കങ്ങളും തീരാ നഷ്ടങ്ങളുമാണ്. പിശാച് അന്ധവിശ്വാസങ്ങളിലൂടെയും തെറ്റായ തോന്നലുകളിലൂടെയും മനുഷ്യനെ വളരെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കും. ഇത്തരം അപകടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് ഫലമായിട്ടോ നമ്മൾ അകപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ആത്മപരിശോധന നമ്മൾ നടത്തണം. പിശാചിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കുതന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മഹാവഞ്ചകനായ പിശാചിൻ്റെ കുതന്ത്രങ്ങളെ രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: മാഷാ ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. സ്വന്തം മക്കളെ കൊല്ലുകയോ, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരു കണക്ക് മാഷിന്റെ പീരീഡാണ്. അപ്പൊ ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടിയോട് മാഷ് ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ കണക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അവനിങ്ങനെ എണ്ണം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കാണ് അവിടെ
1: ഈ കണക്ക് മാഷ്.
6: കണക്ക് മാഷ് മൂന്നാം ക്ലാസ്സുകാരനായ കുട്ടിയോട്, മോനെ ഞാൻ നിനക്ക് 3 മിഠായി തന്നു എന്ന് നീ സങ്കല്പിക്കാം, എന്നിട്ട് 3 മിഠായി നീ കഴിച്ചു എന്നും വിചാരിക്കണം. അതിനുശേഷം ഞാൻ നിനക്ക് 3 മിഠായി നിന്റെ കയ്യിലും തന്നു, പിന്നെയും തന്നു. അപ്പം എത്ര മിഠായി ഉണ്ടാവും? അപ്പോൾ അവന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, മൊത്തം 6 മിഠായി. 3 മിഠായി കൊടുത്തു, അതവൻ കഴിച്ചു, മൊത്തം 6 മിഠായി എന്നാണല്ലോ. അപ്പം അവൻ ഉത്തരം പറയണത് 7 മിഠായി എന്ന്. അപ്പം മാഷ് വീണ്ടും ചോദ്യം മാറ്റി, ഞാൻ നിനക്ക് 3 ഓറഞ്ച് തന്നു. അപ്പോൾ അവൻ്റെ ചോദ്യം, നേരത്തെ ചോദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം ഒന്നുകൂടി മാറ്റിയത്. 3 ഓറഞ്ച് തന്നു, ആ 3 ഓറഞ്ച് നീ കഴിച്ചു, പിന്നെ ഞാൻ 3 ഓറഞ്ച് കൂടി തന്നു, അപ്പം എത്രയോ? അപ്പോൾ അവൻ പറഞ്ഞു 6 എന്ന് പറഞ്ഞു. ആ അപ്പം കറക്റ്റാണല്ലോ. അപ്പം നേരത്തെ നിന നീ 7 പറഞ്ഞത്? അപ്പം അവൻ പറഞ്ഞു, ആ അത് 7 ആണ്. അതെങ്ങനെ 7 ആവുന്നത്? ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്നോട് കഴിച്ച 3 മിഠായി കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞല്ലോ. ശരി, ഞാൻ ആ 3 മിഠായി കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ 1 മിഠായി ഓൾറെഡി കഴിച്ചിരുന്നു. അത് കൂട്ടിയിട്ടാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നവൻ പറഞ്ഞു എന്നാണ് കഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ അവർ ശരിക്കും എന്താണോ അവരുടെ റിയാലിറ്റി എന്താണ് അത് തുറന്ന് പറയുന്നവരാണ്. അവർക്ക് ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണോ, അത് എന്തിനാ ചോദ്യം എന്നുള്ളതായിരിക്കില്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തുറന്ന് പറയും. ഇവൻ നിഷ്കളങ്കരാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ ശരിക്ക് എന്ന് മാഷ് ചോദിക്കുമ്പോൾ സത്യമായിട്ടേ പറയാവൂ എന്നുള്ളതുകൊണ്ട് കുട്ടി വേറൊന്നും ആലോചിച്ചില്ല. 3 മിഠായി എന്ന് പറഞ്ഞപ്പോൾ 3 മിഠായിയും കഴിച്ചു, പക്ഷെ ആ 3 മിഠായി കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എത്ര മിഠായി കഴിച്ചു എന്നെല്ലാം കൂട്ടിയത് 4 മിഠായി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വളരുന്നത്. സത്യസന്ധമായിട്ടാണ് അവരുടെ മനസ്സും കാര്യങ്ങൾ. പിന്നെ എപ്പോഴാണ് അവർ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നവരും എല്ലാം കാപ്പട്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരും സത്യം പറയാതിരിക്കുന്നവരും ഒക്കെയായിട്ട് മാറുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
1: യെസ്, നമ്മൾ വീട്ടിൽ ഇങ്ങനെ കയറി വരുമ്പോഴേ പലർക്കും ഉണ്ടാവുന്ന അനുഭവമായിരിക്കും അത്. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്താണോ ഉപ്പയോട് പറയണ്ട എന്ന് പറഞ്ഞത് അതായിരിക്കും കുട്ടികൾ ആദ്യം പറയാം. ഞാൻ ഇത്താത്താനെ വികൃതി കാണിച്ചിട്ടില്ല എന്നാണ് പറയാം. പക്ഷെ അവള് വെറുതെ കരയാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഇത് വേറെ രൂപത്തിലൊക്കെ ആയിരിക്കും മക്കൾ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ശുദ്ധ പ്രകൃതി തന്നെയാണ് എല്ലാ കുട്ടികളും ഉള്ളത്. പക്ഷെ നമ്മളെ കൂടെ കൂടുമ്പോഴാണ് കുട്ടികൾ കേടുന്നത്. ഇപ്പൊ നമ്മൾ നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് ആ ഒരു സംഭവം തിന്ന് രക്ഷപ്പെടാം.
6: തീർച്ചയായും.

0: പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ജീവിതം ധന്യമാക്കുക എന്ന വിഷയത്തിൽ അബ്ദുറഷീദ് കുട്ടമ്പൂരിൻ്റെ സംസാരമാണ് നമ്മൾ ഇൻഷാല്ലാ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യരായ നാം നിശ്ചിത കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിതം അനുവദിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഈ ലോകത്ത് നിന്ന് ഒരു നാൾ തിരിച്ചു പോകേണ്ടുന്നവരാണ് നാം. നാം തിരിച്ചു പോകുമ്പോൾ നന്മകൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ടാകണം നമ്മുടെ വിടവാങ്ങൽ. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. കൂടെ ജീവിച്ചവർക്ക്, കൂടെ പ്രവർത്തിച്ചവർക്കെല്ലാം നമ്മളെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ടുള്ള ഒരു യാത്ര. അതിലുപരി നമ്മുടെ സൃഷ്ടാവും കാരുണ്യവാനുമായ നാഥൻ്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന് കൃത്യമായ ലക്ഷ്യത്തോടെ വ്യക്തമായ മാർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. വിശുദ്ധ ഇസ്ലാം അതിനുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നാം നല്ലവരായിത്തീരാൻ ഏറ്റവും പ്രധാനമായി ആവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ നാഥനുള്ള ആരാധന കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. 5 നേരത്തെ നമസ്കാരം അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ അടുപ്പം നമ്മിലുണ്ടാക്കി തീർക്കുന്നതാണ്. പ്രത്യേകിച്ചും അതിലെ സുജൂദ്, 5 നേര നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക വഴി അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്നതോടൊപ്പം ഭൗതിക ജീവിതത്തിൽ കൃത്യമായ ഒരു അടുക്കും ചിട്ടയും അതോടൊപ്പം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഉത്ബോധനവുമാണ് നമുക്ക് ലഭ്യമായിത്തീരുക. ആരാധനകളിൽ പങ്കാളികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനമായൊരു കാര്യം അത് കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ. കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ നിർബന്ധപൂർവം അനുഷ്ഠിക്കേണ്ടുന്ന ആരാധനകൾ കൃത്യമായി നിർവഹിക്കുകയും അതോടൊപ്പം ഐച്ഛികമായ ആരാധനകൾക്ക് സമയം കണ്ടെത്തുകയും ചെയ്യുക. അവയോരോന്നും പരലോകത്ത് നമുക്ക് ഏറ്റവും ഉന്നതമായ പ്രതിഫലം ലഭിക്കാൻ സഹായകമായി തീരുന്ന കാര്യങ്ങളാണ്. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നിർബന്ധമായ കർമ്മങ്ങളെ നാം നഷ്ടപ്പെടുത്തിയാൽ അത് മരണാനന്തര ലോകത്ത് വലിയ നഷ്ടമാണ് നമുക്ക് വരുത്തിവെക്കുക. അതുകൊണ്ട് കൃത്യമായി ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവയെല്ലാം മനസാന്നിധ്യത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് ആരാധനകളിലൂടെ നേടിയെടുക്കേണ്ടുന്ന ആത്മീയമായ ഉണർവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കുക. മറ്റൊന്ന് ജീവിതത്തിൽ നാം ചെയ്യേണ്ടുന്ന സൽക്കർമ്മങ്ങളാണ്. ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സ്വർഗം എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വസാരിയോ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർദുഹ സമാവാത്തി വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടണം എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഏത് സന്ദർഭത്തിലും അതിനുള്ള തക്കം പാർത്തുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു ജീവിതമാകണം നമ്മുടേത് എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരമൊരു ജീവിതത്തിൽ തിന്മകൾക്ക് കടന്നു വരാൻ ഒരിക്കലും വഴി തുറക്കപ്പെടുകയില്ല. അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നതോടൊപ്പം അതിൻ്റെ നന്മകൾ നമ്മുടെ ചുറ്റുപാടുകളിലും ജീവിക്കുന്ന ആളുകൾക്കെല്ലാം ലഭ്യമായിക്കൊണ്ടേയിരിക്കും. മൂന്നാമതായി നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു തലം കാരുണ്യ പ്രവർത്തനങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലാണ് അതിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നത്. നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറഞ്ഞിടത്ത് പോലും ഫി ജന്നാത്തി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫി സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂളു മഅൽ ഖായിലീൻ എന്നിങ്ങനെ വിശദീകരിക്കപ്പെട്ടതായി കാണാം. നരകത്തിൻ്റെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകൾ ആ നരകവാസികളോട് സ്വർഗവാസികൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിക്കാൻ മാത്രം വലിയ പാതകം നിങ്ങൾ പ്രവർത്തിച്ചത് എന്ന്. അതിനവർ നൽകുന്ന ഒന്നാമത്തെ മറുപടി, ഞങ്ങൾ നമസ്കാരം നിർവഹിച്ചില്ല എന്നാണ്. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയായ 5 നേര നമസ്കാരം നിർവഹിച്ചില്ല എന്നതാണ് നരകശിക്ഷയുടെ കാരണം എന്ന് പറഞ്ഞതിൻ്റെ അനുബന്ധമായി രണ്ടാമതായി അവർ പറയുന്നത്, ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകുന്ന കാര്യം ശ്രദ്ധിച്ചില്ല എന്നതാണ്. എരിയുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, കരയുന്ന കണ്ണുനീരിൻ്റെ ഉപ്പ് തിരിച്ചറിയാത്ത ഒരു മതജീവിതം ഒരിക്കലും അർത്ഥവത്താകില്ല എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വചനങ്ങളിലൂടെ അഗതികൾക്ക് ആഹാരം നൽകുന്നതിനെക്കുറിച്ച്, അനാഥരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അലിവുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറേണ്ടതുണ്ട്. സമസൃഷ്ടികളോടുള്ള കാരുണ്യം, അതേപോലെ തന്നെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിൽ നാം ബന്ധപ്പെടുന്നുവോ അവിടെയൊക്കെ കാരുണ്യത്തിൻ്റെ മാതൃകളായി നമ്മൾ ജീവിക്കുക എന്നതാണ്. അതോടൊപ്പം ആളുകൾക്ക് പ്രയാസം ഒരു നിലക്കും നമ്മിൽ നിന്ന് വരാതെ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ അവനാണ് യഥാർത്ഥ മുസ്ലിമെന്ന്. തൻ്റെ കൈകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതെ, തൻ്റെ നാവ് കാരണം മറ്റൊരാളുടെ ഹൃദയത്തിൽ മുറിവേൽക്കാതെ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും നമ്മൾ കാരണം മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നിന്നുള്ള മലിനജലം അയൽവാസിയുടെ പറമ്പിലേക്കോ വീട്ടുമുറ്റത്തേക്കോ ഒഴുകുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അയൽപക്കത്തോ നാട്ടിലെ തോടുകളിലോ കുളങ്ങളിലോ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ശബ്ദശല്യം ചുറ്റുമുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന അവസ്ഥ സൃഷ്ടിക്കരുത്. ഓഫീസിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഹപ്രവർത്തകർക്ക് പ്രയാസങ്ങളായി മാറരുത്. നാം കാരണം മറ്റൊരാളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. അതോടൊപ്പം ആത്യന്തികമായി മരണചിന്ത ഏതേത് ഘട്ടങ്ങളിലും, നമുക്കറിയാം ഒരു ദിനം ഒരു നിമിഷം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടുന്ന ആളുകളാണ് നമ്മൾ. ഒഴുകുന്ന

0: അപ്പോഴാണ് ആ കർമ്മത്തിൽ നമ്മുടെ മനസ്സാന്നിധ്യമാണുണ്ടാവുക, സൂക്ഷ്മതയുണ്ടാവുക, ആത്മാർത്ഥതയോടുകൂടി നാം അത് നിർവഹിക്കുക. ഈ ലോകത്ത് ഏത് തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ മരണചിന്തയാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദാത്ത് യാനി അൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഏതേത് സന്ദർഭങ്ങളിലും ഈ ഓർമ്മ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴേ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും കൂടുതൽ കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാനും നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ജീവിതത്തിൽ വരുന്ന ഏത് പ്രയാസങ്ങളെയും ദൈവികമായ പരീക്ഷണമായി കണ്ടുകൊണ്ട് അതിൽ ക്ഷമിക്കാൻ സന്നദ്ധമാവുക എന്നതാണ് അതിപ്രധാനമായ മറ്റൊരു കാര്യം. കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാഥൻ, അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് നൽകിയ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ് ഈ അനുഭവങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ക്ഷമ അവലംബിക്കാൻ സാധ്യമാവുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണാൻ നമുക്ക് സാധിക്കുക. ഏത് പ്രയാസത്തിനും ശേഷം ഒരു സുഖവും സൗകര്യവുമുള്ള അവസ്ഥ വരാനുണ്ട്. ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ട്. ഇന്ന് പട്ടിണിയും ദാരിദ്ര്യവുമാണെങ്കിൽ നാളെ സുഭിക്ഷത വരാതിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ മനുഷ്യന് നൽകുന്നത് ഈ ചിന്തകളാണ്. അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായി കണ്ടുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം നൽകി ബാധ്യതകൾ മുഴുവൻ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു സാർത്ഥകമായ ജീവിതം. അതിനപ്പുറം അതിനെതിരായുള്ളൊരവസ്ഥ നാം ആലോചിച്ചു നോക്കൂ. എല്ലാവർക്കും നമ്മളൊരു ശല്യമായി മാറുക, നമ്മുടെ സാന്നിധ്യം അവർക്ക് പ്രയാസമായി തീരുക, മനുഷ്യർക്ക് ഉപദ്രവങ്ങൾ മാത്രം നൽകുക. അത്തരം ജീവിതം കൊണ്ട് ഭൂമിക്കൊരു ഭാരമാവുക എന്നതല്ലാതെ എന്ത് പ്രയോജനമാണ് അത്തരം ഒരു ജീവിതം നയിക്കുന്ന ആളുകളെ കൊണ്ട് ഈ ലോകത്തുണ്ടാവുക? ആ ആളുകൾക്ക് എന്തൊരു നന്മയാണ് ഈ ലോകത്ത് ബാക്കി വെക്കാൻ സാധ്യമായി തീരുക? നാം ഇവിടെ നിന്ന് വിട പറയുമ്പോൾ നാം ചെയ്ത നന്മകളുടെ ശേഷിപ്പുകൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ട് യാത്ര പറയാൻ സാധിക്കുക എന്നത് എത്ര വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ നന്മകളുടെ ഗുണഫലങ്ങൾ കാലാകാലങ്ങളായി ഈ ലോകത്ത് നിലനിന്നുകൊണ്ടേയിരിക്കും. അതനുഭവിക്കുന്ന, അതുപയോഗപ്പെടുത്തുന്ന ആളുകൾ അവരത് ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം പ്രതിഫലം നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മരണശേഷം പോലും ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ. അതുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് അർത്ഥവത്തായൊരു ജീവിതം നയിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചാൽ നാം ഭാഗ്യവാന്മാരായി തീർന്നു, ഇരു ലോകത്തും നാം രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ ഖസിറ ദുനിയ വൽ ആഖിറ, ഈ ലോകം ഏതായാലും നഷ്ടപ്പെട്ടു, ഇവിടെ സമ്പൂർണമായ സമാധാനമോ സുഖമോ ലഭിച്ചില്ല, ശേഷം മരണാനന്തര ലോകത്തെ സ്വർഗീയ സൗഭാഗ്യം അതും നഷ്ടമായിത്തീരുക. അങ്ങനെ രണ്ട് ലോകവും നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അതെത്ര ദൗർഭാഗ്യകരമാണ്. നേരെ മറിച്ച് നന്മകൾ ചെയ്തുള്ള ഒരു ജീവിതം, അതിലെ അനുഭവങ്ങളിൽ ക്ഷമിച്ചും ചുറ്റുപാടിലുള്ള ആളുകൾക്ക് മുഴുവൻ നന്മകൾ ചൊരിഞ്ഞുകൊടുത്തും സന്തോഷകരമായൊരു ജീവിതം ഈ ലോകത്ത് നയിക്കുന്നതോടൊപ്പം ആ നന്മകൾക്കുള്ള പ്രതിഫലമായി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ കഴിയാത്ത സ്വർഗീയ സൗഭാഗ്യം മരണാനന്തര ലോകത്തും ലഭ്യമായിത്തീരുക, അതെത്ര വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിൻ്റെ ഉടമകളായിത്തീരാൻ നാം പരിശ്രമിക്കുക. നന്മ വിതറിക്കൊണ്ടുള്ള, നന്മകളിൽ സജീവമായ, നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിനു വേണ്ടി നാം പരിശ്രമിക്കുക. അത്തരമൊരു സൗഭാഗ്യത്തിനു വേണ്ടി കാരുണ്യവാനായ നാഥനോട് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു ആ മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ബറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ. ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇന്ന് നമ്മൾ അബ്ദുർ റഷീദ് കുട്ടമ്പൂരിൻ്റെ ഒരു സംസാരമായിരുന്നു കേട്ടത്. ജീവിതം ധന്യമാക്കുക എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അതൊരു തിരുത്തലുകൾക്കും പ്രചോദനങ്ങൾക്കും കാരണമാക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.

അടിവെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിവെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ പീസ് റേഡിയോ വൈബ്സിലാണുള്ളത്. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ അദീബ് ഷാൻ സി എം, എന്നോടൊപ്പം ഉള്ളത്
1: ഞാൻ സുബൈർ സലഫി പട്ടാമ്പി.
0: ഓക്കെ, ഇന്നത്തെ വൈബ്സ് നമ്മൾ ആരംഭിക്കുന്നത് ഇൻസൈറ്റുമായി കൊണ്ടാണ്.
1: ആളുകള് മോർണിംഗ് ഷോ ഒക്കെ കഴിഞ്ഞ് വളരെ ആവേശത്തോടെ അതിന്റെ നല്ല ഒരു ത്രില്ലിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക.
0: യെസ്.
1: അപ്പോൾ അതിലേക്ക് ആളുകൾക്ക് ഒന്നുകൂടെ ഊർജം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു നല്ല ഇൻസൈറ്റ് കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്.
0: തീർച്ചയായും ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീവ്രതക്കും ജീർണതക്കും മധ്യ
1: ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, അതല്ലെങ്കിൽ വലിയ രീതിയിൽ ഓളമുണ്ടാക്കുന്ന ഒരു വാക്കാണ് മതമില്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ മതി എന്നത്. ഇത് വ്യത്യസ്തമായ ആളുകളിൽ നിന്നും ഇന്ന് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് യുക്തിവാദികളിൽ നിന്നും നിരീശ്വരവാദികളിൽ നിന്നും അതല്ലെങ്കിൽ മതവിരോധികളിൽ നിന്നുമെല്ലാം മാത്രം കേട്ടിരുന്ന ഇത്തരം കാര്യങ്ങൾ, ആശയങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ സകല മേഖലകളിലും കേട്ടു തുടങ്ങുന്നുണ്ട്. അതിന് വ്യത്യസ്തമായ കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും സാമൂഹികമായ ഏതൊരു വിഷയത്തെയും അതിൻ്റെ ആഴത്തിൽ നോക്കിക്കാണാത്ത വ്യക്തികളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പലപ്പോഴും വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, ഗൗരവമില്ലാതെ, നിരുത്തരവാദിത്തപരമായിക്കൊണ്ട് ഇത്തരം ചിന്തകൾ പറയാറുള്ളത്. എന്നാൽ ഇത്തരം വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇത്തരം ആളുകളുടെ നിരുത്തരവാദപരമായ ഇത്തരം ആശയങ്ങൾ, അതല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ, ആ ചിന്തകളുടെ അടിസ്ഥാനം എന്താണ് എന്നും അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും എന്ന ഒരു ചിന്ത, അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, മതമേ വേണ്ട എന്ന, മതം എന്നത് ഒരു ഭാരമാണ് എന്നും, മതം എന്നത് ഏതോ ഒരു കാലത്തെ പ്രാകൃതമായ മനുഷ്യരിൽ നിന്നും ഉണ്ടായ ഒരു ചിന്തയാണ് എന്നും, അതല്ലെങ്കിൽ മതം മനുഷ്യന് വ്യത്യസ്തമായ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും, മതമാണ് ലോകത്ത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്നെല്ലാം ഉള്ള ചിന്തകളാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത്, മതമേതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്നതുകൊണ്ട് സർവ്വമത സത്യവാദം എന്നല്ല നമ്മൾ പറയുന്ന, ഏത് മതത്തിൽ വിശ്വസിച്ചാലും പ്രശ്നമില്ല എന്നും, എല്ലാ മതത്തിലും നന്മയുണ്ട് എന്നും, എല്ലാ മതങ്ങളും സ്വീകാര്യമാണ് എന്നെല്ലാമുള്ള ചിന്തകളാണ് ഒരു ഭാഗത്തുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം രണ്ടാശയങ്ങളെയും നമ്മൾ കൃത്യമായും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മതം ആവശ്യമില്ല എന്ന് പറയുന്ന മതവിരോധത്തിൻ്റെ, മതത്തിനെതിരെ ശക്തമായി പ്രഘോഷണങ്ങൾ നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ്. ഇത്തരം ആളുകൾ പ്രധാനമായും മുന്നോട്ട് വെക്കാറുള്ള വാദങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് മതം എന്നത് പ്രാകൃതമാണ് എന്നതാണ്. അഥവാ പരിഷ്കൃതമല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നും, പുരോഗമിക്കപ്പെടാത്ത ഒരു സമൂഹത്തിൽ നിന്നും, ഏതോ ഒരു നൂറ്റാണ്ടിലെ ഏതോ ഒരു കാലത്തെ കുറച്ച് ആളുകളിൽ നിന്നും തുടക്കം കുറിച്ച ഒരു ചിന്തയാണ്, ആശയമാണ് എന്ന നിലക്കാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്താണ്? മതം എന്നത് ഇത്തരം ആളുകൾ വാദിക്കുന്ന രൂപത്തിൽ അതൊരു പ്രാകൃതമായ ചിന്തയാണോ? ഇത്തരത്തിൽ പരിഷ്കൃതമല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നും വന്ന ആശയമാണോ യഥാർത്ഥത്തിൽ മതം? ഒരിക്കലുമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇസ്ലാമികമായ എല്ലാ ആശയങ്ങളെയും പരിശോധിക്കുമ്പോൾ ആ ആശയങ്ങളെല്ലാം പുതിയ കാലത്തിന് കമ്പാറ്റിബിളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതൊരു വിഷയത്തെടുത്തു കഴിഞ്ഞാലും ഇസ്ലാമിൽ കൃത്യമായ ആ മറുപടി അതിനുണ്ട്. ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അതിൽ എന്ത് ചെയ്യണമെന്ന രീതിശാസ്ത്രം കൃത്യമായും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നതിനർത്ഥം എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ്, എല്ലാ കാര്യത്തിനും വിശദീകരണം നൽകുന്നുണ്ട് എന്നതല്ല. മറിച്ച് ഒരു മനുഷ്യൻ ഇത്തരം വിഷയങ്ങളെല്ലാം എങ്ങനെ നോക്കിക്കാണണമെന്നും മനുഷ്യൻ്റെ അറിവിൻ്റെ പരിധിയെയും അതിരിനെയും എതിരിനെയും എല്ലാം കൃത്യമായും പഠിപ്പിക്കുന്ന, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭൗതിക ലോകത്ത് നോക്കിക്കാണേണ്ടത് എന്നും, പാരത്രിക ലോകം എന്ന ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നെല്ലാം കൃത്യമായും വിവക്ഷിക്കുന്ന, ഏതൊരു കാലത്തെയും ഏത് ശാഖകൾ, പഠനശാഖകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കമ്പാറ്റിബിളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മറ്റ് മതങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവിക ദർശനമാണ് എന്നാണ് പറയാറുള്ളത്, മതം എന്ന് പറയാറില്ല. കാരണം ഒരുപാട് മതങ്ങൾക്കിടയിൽ ഒരു മതമല്ല ഇസ്ലാം, ഒരുപാട് ആശയങ്ങൾക്കിടയിൽ ഒരു ആശയമല്ല ഇസ്ലാം, മറിച്ച് ഇത് ദൈവികമായ ദർശനമാണ്, ഇത് പൂർണ്ണമായും ദൈവികത അവകാശപ്പെടാൻ സാധിക്കും. നിൽക്കുന്ന, ഇത് പൂർണ്ണമായും ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും സ്രഷ്ടാവിൻ്റെ അടുക്കളിൽ നിന്നുമുള്ള മതമാണ് എന്ന് പൂർണ്ണമായും അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. എന്നാൽ മറ്റ് മതങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കാൻ പലപ്പോഴും അത് വിട്ടുപോയി. മനുഷ്യ ജീവിതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അത് വിട്ടുപോയി. ഭൗതികമായ മറ്റ് വിഷയങ്ങളെ ഡീല് ചെയ്യാൻ, അതിനെ നേരിടാൻ അത് വിട്ടുപോയി. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു അവകാശവാദമല്ലാതെ തന്നെ ഇസ്ലാമിനെ തുറന്ന മനസ്സോടുകൂടി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നത്, ജീവിതത്തിൽ ഒരു മനുഷ്യൻ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെടുമ്പോൾ, ജീവിതത്തിൽ ഒരു മനുഷ്യന് ഉത്തരം വേണമെന്ന് വിചാരിക്കുമ്പോൾ, ഭൗതികമായ ലോകത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ഉത്തരം ലഭിക്കേണ്ടതുണ്ടാവുമ്പോൾ, ഭൗതികമായി തന്നെ ഒരു മനുഷ്യനെ പ്രശ്നം പരിഹരിക്കേണ്ടി വരുമ്പോൾ, ഒരു നന്മ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ആ നന്മയുടെ അടിസ്ഥാനം എന്താണ് എന്നും, ഒരു തിന്മ ചെയ്യുമ്പോൾ ആ തിന്മ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നും എല്ലാമുള്ള കൃത്യമായ പഠനം ഇസ്ലാം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ പരിഷ്കൃതമല്ല എന്ന് പറയുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളെ ഒന്നും വകവെക്കാതെ കേവലം ഒരു വാഗ്വാദം മാത്രം തുറന്നുവിടുന്നതാണ് കാണാൻ സാധിക്കാറുള്ളത്. രണ്ടാമതായി ഇത്തരം ആളുകൾ പറയാറുള്ളത് മതം മനുഷ്യ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് പറയുന്ന ഇത്തരം ആളുകളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡാറ്റകളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തീർത്തും നിരുത്തരവാദപരമായ അല്ലെങ്കിൽ തീർത്തും യാഥാർത്ഥ്യ വിരുദ്ധമായ ആശയങ്ങളാണ് ഇത്തരം ആളുകൾ പടച്ചുവിടുന്നത്. യുദ്ധം നടത്തുന്ന ഇസ്ലാമിനെക്കുറിച്ച്, അധിനിവേശത്തിൻ്റെ ഇസ്ലാമിനെക്കുറിച്ച്, താടിയും തലപ്പാവും വെച്ച തീവ്രവാദികളെക്കുറിച്ചെല്ലാമുള്ള വിവാദങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ മറഞ്ഞു പോകുന്നത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചിത്രങ്ങളാണ്. ഇത്തരം മീഡിയയുടെ പ്രോപ്പഗാൻഡയിൽ, ഇത്തരം ഇസ്ലാമോഫോബിയയുടെ അജണ്ടകളിൽ പെട്ടുപോകുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പേടിയോടെ മതത്തെ നോക്കിക്കാടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും ഒരു മനുഷ്യനും പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരാശയവുമായി, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു വാദവുമായി ബന്ധപ്പെട്ട് തീവ്രവാദത്തിൻ്റെ ലെവലേശമന്യേ അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കടുകുമണിയോളം ഒരു തെളിവ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആശയത്തെ അംഗീകരിക്കാമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഒരാൾക്കും തിരുത്താൻ സാധിക്കാത്ത, ഒരാളും ഇന്നേ വരെ തിരുത്തപ്പെട്ടിട്ടില്ലാത്ത, തിരുത്തിയിട്ടില്ലാത്ത ഒരു മതത്തിൻ്റെ ദർശനത്തിൽ ഇന്നും തുറന്ന പുസ്തകം പോലെ പ്രമാണങ്ങൾ തെളിവായിക്കൊണ്ട് ബാക്ക് ടു ടെക്സ്റ്റ്, ഞങ്ങൾ തെളിവുകളിലേക്ക് പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ മുസ്ലിം സമുദായം, സമൂഹം ഇവിടെയുണ്ട്. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ആളുകളെ ഒന്നും കാണാതെ കണ്ണടച്ച് വെടിവെക്കുന്ന, തീവ്രവാദത്തിൻ്റെ ആരോപണം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം മീഡിയകളുടെ അടിമകളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിൽ വളരെ ശക്തമായ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന നിഗൂഢമായ ഗ്രൂപ്പുകൾ മുഴുവൻ മുതൽ സാധാരണക്കാരായി നിഷ്കളങ്കരായിക്കൊണ്ട് ഇത്തരം മീഡിയയുടെ പ്രോപ്പഗണ്ടയിൽ അകപ്പെട്ട ആളുകൾ വരെയുമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിമുകളുണ്ട്, ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി മാറിക്കൊണ്ടിരിക്കുന്ന മതമുണ്ട്, ആ മതത്തിൻ്റെ അനുയായികളിൽ എത്ര ആളുകൾ നിങ്ങൾക്ക് തീവ്രവാദികളായി കാണാൻ സാധിക്കും? ആരൊക്കെയാണ് നിങ്ങൾ തീവ്രവാദം ആരോപിച്ചിട്ടുള്ളത്? ആ ആരോപിച്ചവരിൽ തന്നെയും ആരൊക്കെയാണ് ഇസ്ലാമിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടിട്ടുള്ളത്? ഒരിക്കലും ഇസ്ലാമിക മതപ്രമാണങ്ങളിൽ നിന്നും ഒരിക്കലും അവർക്ക് ഒരാവേശവും ഒരു പ്രോത്സാഹനവും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഹജ്ജിൻ്റെ വേളയിൽ, ഖുത്ബയിൽ, അറഫ ഖുത്ബയിൽ, ലോക മുസ്ലിങ്ങൾക്ക് മുമ്പിൽ അറഫയിൽ വെച്ചുകൊണ്ടുള്ള ഖുത്ബയിൽ കൃത്യമായും പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ട്, ഐസിസ് പോലെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നെല്ലാമുള്ള പേരിൽ വാഗ്വാദങ്ങൾ നടത്തുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾക്കും യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. മറിച്ച് അത്തരം ഗ്രൂപ്പുകളെല്ലാം തീവ്രമായ ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കക്ഷികൾ, അത്തരം കക്ഷികൾ ഇസ്ലാമിനെ ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്, അതിന് പിന്നിൽ കൃത്യമായ മുതലാളിത്ത തന്ത്രങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിഷ്കളങ്കരായ ഒരു വിഭാഗം ജനങ്ങൾ, സാധാരണക്കാർ ഇത് തെറ്റിദ്ധരിക്കുമ്പോൾ മറുഭാഗത്ത് അത് പ്രചരിപ്പിക്കുന്ന, കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ, അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അത് പ്രചരിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളും ഇവിടെയുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, എന്നെ ശ്രവിക്കുന്ന ഇൻസൈറ്റിൻ്റെ ഓരോ ശ്രോതാക്കളും നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ സമൂഹത്തിന് മുൻപിൽ ഇത് ഉറക്കെ വിളിച്ച് പറയേണ്ടതുണ്ട്. നമ്മുടെ പൊതു ഇടങ്ങളിൽ നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. നമ്മൾ തീവ്രവാദികളല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന് തീവ്രമായി വാദവുമായി ബന്ധമില്ല എന്ന് വിളിച്ച് പറയുന്നതല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനം. മറിച്ച് മുസ്ലിം എന്ന് പറയുമ്പോൾ, ഇസ്ലാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന്, സമൂഹത്തിന് അവൻ എന്ത് ഉപകാരമാണ് ചെയ്യുന്നതെന്ന കൃത്യമായ ബോധം അത് സമൂഹത്തിൽ കൃത്യമായി നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയോ, ഇത്തരം ആളുകൾ മതം വേണ്ട എന്ന് പറഞ്ഞൊരു വിഭാഗം ഇവിടെ ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് എല്ലാ മതങ്ങളും ശരിയാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. എന്താണ് ഇത്തരം ആളുകളുടെ അടിസ്ഥാനം? അവർ പറയുന്നത് എല്ലാ മതങ്ങളും നന്മയുണ്ട്, എല്ലാ മതങ്ങളും തിന്മയുണ്ട് എന്നാണ്. അങ്ങനെ നന്മ തിന്മകൾ മിശ്രിതമായ ഒരു കാര്യത്തെ ദർശനമെന്ന് പറയാൻ സാധിക്കുകയില്ല. ദൈവികമായ സാധനത്തിൽ, ദൈവികമായ ആശയത്തിൽ ഒരിക്കലും തിന്മകൾ കലരാൻ പാടുകയില്ല. അത് ദൈവികതയുടെ അടിസ്ഥാനമാണ്. അങ്ങനെ ദൈവികമായ ഡിവൈൻ എന്ന് പറയുന്ന ഒരു റെവലേഷനിൽ യഥാർത്ഥത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള തിന്മകൾ കടന്നു വരാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ മതങ്ങളിൽ നന്മയും തിന്മയും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അവർ സൂചിപ്പിക്കുന്നത് മറ്റ് മതങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതിൽ സംശയമില്ല. മുൻപുണ്ടായിരുന്ന സമുദായങ്ങളിൽ അവതരിച്ച വേദഗ്രന്ഥങ്ങളെ പരിശോധിക്കുമ്പോൾ ആ വേദഗ്രന്ഥങ്ങളെല്ലാം കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന, അത് പഠിച്ച പണ്ഡിതന്മാർ തന്നെ അംഗീകരിക്കുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നത്. വിശുദ്ധ ഖുർആനും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും ഇവിടെ തെളിവായിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അവിടെ ഏത് മതവും ശരിയാണ് എന്ന വാദത്തിന് യാതൊരു വിലയുമില്ല. കാരണം ഏത് മതവും ശരിയാണെന്ന വാദത്തിൽ നിന്നും ഒരു മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ഒരാശയം എന്നുള്ളത് അത് ആത്മാർത്ഥതയില്ലാത്ത, അതല്ലെങ്കിൽ ആത്മാഭിമാനമില്ലാത്ത ഒരു ചിന്താധാരയാണ്. മറിച്ച് താൻ വിശ്വസിക്കുന്ന ആശയം, ഞാൻ വിശ്വസിക്കുന്ന ആശയം, ഞാൻ നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു ദർശനം, അത് പൂർണ്ണമായും ശരിയാണെന്ന് വിശ്വസിക്കൽ യഥാർത്ഥത്തിൽ തീവ്രവാദമല്ല എന്നും അത് ആത്മാർത്ഥതയാണ് എന്നുമുള്ള ബോധം ഇന്ന് സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും സഹിഷ്ണുതയില്ലാതെ സ്വന്തം ആശയം ശരിയാണ് എന്ന് പറയുന്നത്, സ്വന്തം ആശയം മാത്രമാണ് ശരിയെന്ന് പറയുന്നത്, അത് ഒരു തീവ്രവാദത്തിൻ്റെ ആരോപണമായി അല്ലെങ്കിൽ വാദമായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സഹിഷ്ണുതയില്ലാത്തവരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പലപ്പോഴും ഇത്തരം ചിന്തകളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ, ഇന്നത്തെ ക്യാമ്പസ് ഇടങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും സംവാദ വേദികളും എല്ലാം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ആശയക്കാരെല്ലാം പറയാറുള്ളത് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മാത്രം തങ്ങളുടേത് മാത്രമാണ് ശരിയെന്ന് പറയുന്നതാണ്. അവിടെ യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് ലോകത്ത് ഇസ്ലാമല്ലാത്ത വേറെ ഒന്നും പൂർണ്ണമായും ശരിയല്ല എന്ന ഉറച്ച വിശ്വാസമാണ്, ആത്മാർത്ഥതയാണ്, തങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിലുള്ള പൂർണ്ണതയാണ് യഥാർത്ഥത്തിൽ അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കും ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുമ്പോൾ ആ പൂർത്തീകരിച്ച് തരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്നതും അതിൽ നിന്നൊന്നും വെട്ടിച്ചുരുക്കാനില്ല എന്നതുമാണെന്ന് മതം പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായും പറയാൻ സാധിക്കും. ഇനിയോ സഹോദരങ്ങളെ, പലപ്പോഴും ഈ മതവുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകളെല്ലാം ഇത്തരം ആളുകൾ കൊണ്ടുവരുന്ന ഒരു ചിന്ത എന്നുള്ളത് മനുഷ്യരാവുക എന്ന ഹ്യൂമാനിറ്റിയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഞാൻ മാനവികതയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണെന്ന വലിയ പോസിറ്റീവായ ചിന്തകളെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് മാനവികതയെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക, മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക? ഒരിക്കലും അത്തരം ആളുകൾക്ക് അത്തരത്തിലൊരു വാഗ്വാദം നടത്താൻ സാധിക്കുകയില്ല. കാരണം യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനവികമായ മൂല്യങ്ങളെന്ന് പറയുന്ന, അവൻ്റെ ഉള്ളിലുള്ള നന്മകൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം തന്നെ അത് പ്രതിഫലേച്ഛയോടുകൂടിയുള്ളതാണ് എന്നുള്ളതാണ്. ഏതൊരു നന്മകൾക്കും മനുഷ്യൻ പ്രതിഫലം കാമിക്കുന്നുണ്ട്, ഏതൊരു തിന്മകൾക്കും മനുഷ്യൻ ശിക്ഷ കാമിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ അവൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ ബാധിക്കുന്നവർക്കെല്ലാം അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെയ്തവന് ഒരുപക്ഷെ അത് താൽക്കാലികമായൊരു ആസ്വാദനമായിരിക്കാം, താൽക്കാലികമായൊരു ഗുണമായിരിക്കാം. അങ്ങനെ ഗുണം ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരിയും അത് ദോഷമായി ബാധിക്കുന്ന ആളുകൾക്ക് അത് തെറ്റുമായി മാറുന്ന ഒരു നീതിയില്ലാത്ത ലോകത്തെക്കുറിച്ച് ഒരിക്കലും ഈ മാനവികതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാൾക്കും വാഗ്വാദം നടത്താൻ സാധിക്കുകയില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മാനവികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ മതത്തിൽ മനുഷ്യത്വമില്ല എന്നും ഞങ്ങൾ മതത്തിനതീതമായ മനുഷ്യത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെല്ലാം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കാപട്യമാണ് കാണിക്കുന്നത്. അവർ കപടമായ വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഉറച്ച് പറയാൻ സാധിക്കും, പലപ്പോഴും കാപട്യം എന്ന് പറയുമ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഭൗതികമായ ലോകത്തെ, ഈ നശ്വരമായ കേവലം ചില ആസ്വാദനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഭൗതിക ജീവിതത്തിൽ നന്മ വിതക്കുകയും അതേ നന്മകൾ കൊണ്ട് പാരത്രികമായ ലോകത്ത് വിളവെടുക്കുകയും ചെയ്യുക എന്നതാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ മതം, ദൈവികമായ ദർശനം അനിവാര്യമാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്ലാമിൻ്റെ ദൈവിക ദർശനം എന്നുള്ളത് അത് യുണീക്കാണ്, അത് ദൈവത്തിൽ നിന്നും അത് അവതീർണമായതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യനിർമ്മിതമായ ഒന്നുകൊണ്ടും ലയിപ്പിക്കാൻ സാധിക്കുന്നതല്ല, അത് ലയനത്തിനോ അത് ജീർണതക്കോ ഒരിക്കലും തരം താഴ്ന്നു പോകുന്ന ഒന്നല്ല എന്ന് നമുക്ക് ഉറച്ചു പറയേണ്ടി വരും. അത്തരത്തിൽ സർവമത സത്യവാദത്തിൻ്റെയും ഈ മത തീവ്രവാദത്തിൻ്റെയും എല്ലാം വാദങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് എന്നത് ഇസ്ലാം എന്ന ഈ മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതസ്ഥരുമായും മറ്റ് സമുദായങ്ങളുമായും മറ്റ് മനുഷ്യരുമായും ഏറ്റവും നല്ല രൂപത്തിൽ സമ്മതിക്കുന്ന, സംവേദനം നടത്തുന്ന, ഇടപെടലുകൾ നടത്തുന്ന, വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനായി മാറുകയും എന്നാൽ അതോടൊപ്പം തന്നെ മതകാര്യങ്ങളിൽ മതനിഷ്ഠ പാലിക്കുന്ന, ഇബാദത്തുകളിൽ തൻ്റെ പ്രവർത്തനങ്ങളിൽ സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ്. എന്നാൽ മറ്റെല്ലാ ആശയങ്ങൾക്കും ഉള്ള സാഹചര്യവും സ്ഥലവുമെല്ലാം ഈ ലോകത്തുണ്ട് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരെയെല്ലാം താൻ വിശ്വസിക്കുന്ന ശരിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സുന്ദരമായ സഹിഷ്ണുതയുള്ള ഒരു ലോകത്തെയാണ് യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമും കൊതിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുസ്ലിമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം എന്നത് ഒരു ബാധ്യതയോ വലിയൊരു ഭാരമോ ആയി മാറുകയില്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വീഥികളിലും യഥാർത്ഥത്തിൽ അത് കടന്നു വരും. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ അതൊരു ഭാരമായി നമുക്ക് മാറുകയില്ല. നമ്മുടെ മതം എന്നത് ഒരിക്കലും നമുക്ക് പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത വിധത്തിലൊരു നാണക്കേടായി മാറുകയില്ല. പലപ്പോഴും പുതിയ കാലത്ത് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും പല ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന സാഹചര്യം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ഒരു ഭാഗത്ത് അത്തരം ആളുകൾ മതത്തെ പൂർണ്ണമായും പിൻപറ്റുകയില്ല, മതത്തെ തൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിന് മാത്രം എടുക്കുന്ന രൂപത്തിൽ കാണുന്നു. മറുഭാഗത്ത് ഇത്തരം വാദഗതികളിൽ നിന്നും കൃത്യമായി ദീനിനെ പഠിക്കാത്തത് കൊണ്ട്, മതത്തെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാത്തത് കൊണ്ട് അത്തരം വാദഗതികളിൽ അവർ ലയിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ജീവിതത്തെ ഭൗതികമായും ആ ഭൗതികമായ ജീവിതത്തിൻ്റെ നന്മകൾ പാരത്രികമായും നേടിയെടുക്കുന്ന ഒരു ജീവിത രീതിയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മുന്നോട്ട് വെക്കേണ്ടത്. അള്ളാഹു അത്തരത്തിൽ ജീവിച്ച് മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിദ അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാല്ലാ, ഷംജാസ് കെ അബ്ബാസ് ആണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ചേർന്നത്.
1: തീവ്രതക്കും ജീർണതക്കും മധ്യ എന്ന മധ്യമ നിലപാടിന്റെ പ്രാധാന്യത്തെയായിരുന്നു ഈ കഴിഞ്ഞ ഇൻസൈറ്റിലൂടെ നമ്മോട് സംസാരിച്ചത്.
0: ഇപ്പൊ ഇങ്ങനെ ശ്രോതാക്കളെ, നമ്മള് ചായയൊക്കെ കുടിക്കണ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ,
1: സ്വാഭാവികമായിട്ടൊന്ന് കുളിച്ച് ഒരുങ്ങി ആളുകൾ, പുരുഷന്മാരൊക്കെ പ്രത്യേകിച്ച് അവരുടെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റാക്കി നിൽക്കുന്നൊരു സമയമായിരിക്കും.
0: യെസ്, ഇപ്പോൾ ഉമ്മമാരാണെങ്കിലും സ്വാഭാവികമായിട്ടും മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പേരക്കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. സ്കൂൾ ബസ് വന്നോ, ചില വീട്ടിൽ കുട്ടികൾ പോയിട്ടുണ്ടാവും, ചിലവർ പോകാൻ റെഡിയായി നിൽക്കിയെടുക്കാനും, ചിലവർക്ക് കുറച്ച് കഴിഞ്ഞിട്ടേക്കാനും. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ഇമ്പമാർന്ന ഗാനം കേൾക്കാമെന്ന് തോന്നുന്നുണ്ട്.
1: സ്വരം അല്ലേ?
0: യെസ്,
1: നമുക്ക് മനോഹരമായ ഒരു ഗാനത്തിലൂടെ ഇന്നത്തെ സ്വരത്തിലേക്ക് കടക്കാം.

0: അൽഹംദുലില്ലാഹ്, നല്ല ഒരു മനോഹരമായ ഗാനം. മ്യൂസിക്കിൻ്റെ അകമ്പടികൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാതെ, ആകെ ബഹളമയങ്ങളൊന്നുമില്ലാതെ ചിന്തിപ്പിക്കാവുന്ന വളരെ മനോഹരമായൊരു ഗാനം ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്.
1: അടുത്ത സ്വാഭാവികമായിട്ടും നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്.
0: വെള്ളിയാഴ്ച നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പലപ്പോഴായി ആളുകൾ ഈ ഒരു റേഡിയോൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് വൈകിപ്പോകരുത്, പള്ളിയിലേക്ക് യാതൊരു കാരണവശാലും നമ്മൾ വൈകി എത്താതിരിക്കാൻ നേരത്തെ പുറപ്പെട്ട് വൃത്തിയായി അണിഞ്ഞൊരുങ്ങി ആദ്യ സ്വഫ് കിട്ടുമോ എന്ന് പരിശോധിക്കണം. പല ആളുകളും കടയും കറ്റും ആൾക്ക് ലീവൊക്കെ എടുത്തിട്ട് പിന്നെ വൈകി എത്തുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്, നമുക്ക് അതിനൊക്കെ ലീവ് തന്നിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ ലേറ്റായി എത്തുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുരുഷന്മാരൊക്കെ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായി ഇന്നത്തെ ഖുത്ബ കേൾക്കണം, അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പഠിക്കണം എന്നൊരു നല്ല മനസ്സോടുകൂടെ പ്രാർത്ഥനയോടെ പുറപ്പെടാൻ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുക. അതിനൊക്കെ പുറപ്പെടാൻ നല്ല ആരോഗ്യം വേണമല്ലോ.
1: യെസ്, പറ്റുമെങ്കിൽ സ്ത്രീകളും അല്ലേ, കഴിയുന്ന ആളുകൾ അടുത്ത് പള്ളിയുണ്ടെങ്കിൽ ഇൻഷാല്ലാ പള്ളിയിൽ പോയി ഖുതുബ ശ്രവിക്കാൻ നിങ്ങളും അതിനുള്ള തയ്യാറെടുപ്പ്, അത് നമ്മുടെ വീട്ടിലെ പണികൾ അതിനനുസരിച്ച് നേരത്തെ ക്രമീകരിച്ച് ഇതിന് തയ്യാറാവണമെന്നുള്ളത് അറിയിക്കുകയാണ്.
0: നമുക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് കാതോർക്കാം.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ സി വി ജയദേവൻ, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് സഫീർ എന്നിവരാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.
0: ആസ്മയും ആയുർവേദ ചികിത്സയും.
2: ഇന്ന് ലോകത്താകെ മരണനിരക്കിൻ്റെ 70% വരുന്നത് 4 പ്രധാന രോഗങ്ങൾ വഴിയാണ്. ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ, പ്രമേഹം എന്നിവയാണിവ. ലോകത്ത് ആകെ ആസ്മ രോഗികളുടെ 1/10 ഇന്ത്യയിലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നത് കോട്ടക്കൽ വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജയദേവൻ സാറാണ്. നമസ്കാരം സാർ. ഇന്ന് ഏകദേശം 1.5 മുതൽ 2 കോടി വരെ ഇന്ത്യക്കാർ ആസ്മ രോഗികളാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്താണ് ആസ്മയുടെ പ്രധാന കാരണങ്ങൾ?
3: ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനമായും നമ്മൾ സാധാരണ പറയാറുള്ള അലർജി തന്നെയാണ്. ശ്വാസകോശത്തിന് പറ്റാത്ത, ശരീരത്തിന് പറ്റാത്ത, പുറമേ നിന്നുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ മാറ്റിമറിക്കുന്ന അലർജി എന്ന് പറയുന്ന ഘടകം കൊണ്ടാണ് പൊതുവെ നമ്മുടെ ഇടയിൽ ധാരാളമായി ആസ്മ കണ്ടുവരുന്നത്. ഇത് ഭാരതത്തിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ, മൊത്തം കണക്ക് വെച്ച് നോക്കുമ്പോൾ, അത് ലോകത്ത് ഉള്ള മൊത്തം ആസ്മയിലെ ആസ്മ രോഗികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കേരളത്തിലും ഇത്തരത്തിലുള്ള ആസ്മ രോഗം വരുന്നതിന് ഒട്ടേറെ കാരണങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനമായും നമ്മുടെ അടുത്ത് വരുന്ന ആശുപത്രികളെ സമീപിക്കുന്ന രോഗികളുടെ അടിസ്ഥാന കാരണം അലർജി തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ മറ്റൊട്ടനവധി ഘടകങ്ങൾ ആസ്മ രോഗത്തിന് കാരണമാകുന്നുണ്ട്. പലപ്പോഴായി വരുന്ന ശ്വാസകോശത്തിന് വരുന്ന തകരാറുകൾ, രോഗാണുക്കളെ കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടുകൾ, പഴുപ്പുകൾ, ഇതെല്ലാം ശ്വാസകോശത്തെ ശ്വാസം എടുക്കുന്നതിനും പുറത്തെടുക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുകയും അത് ആസ്മയായി പ്രകടമാകുകയും ചെയ്യാറുണ്ട്. അത് പല തരത്തിലുള്ള രോഗാണുക്കൾക്കുണ്ട് ഇതുണ്ടാകാം. മറ്റു ഒട്ടനവധി ഘടകങ്ങൾ പ്രധാനമായും ആഹാരവും അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന പിരിമുറുക്കവും മറ്റ് ഘടകങ്ങളും, ആഹാരത്തിനും മാനസിക ഘടകങ്ങൾക്കും അപ്പുറത്ത് ഒട്ടനവധി ഘടകങ്ങൾ സാധാരണ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പുറമേ നിന്നുള്ള ഘടകങ്ങൾ, ഒട്ടനവധി ഘടകങ്ങൾ രോഗികൾക്ക് ആസ്മ ഉണ്ടാക്കാറുണ്ട്.
2: സാർ സൂചിപ്പിച്ച പോലെ പ്രതിരോധ ശക്തി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് സാർ പറഞ്ഞല്ലോ. നമ്മുടെ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമായിരുന്നു നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായി നെല്ല്, മറ്റ് ഒരുപാട് പൊടിയുണ്ടാവുന്ന സാഹചര്യങ്ങളോട് എക്സ്പോസ് ചെയ്തിട്ട് പോലും ആളുകൾക്ക് അത്രയധികം രോഗങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇത് പ്രതിരോധ ശക്തിയിലെ ഒരു കുറവ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ?
3: തീർച്ചയായും. പ്രതിരോധ ശക്തിയിൽ ഒട്ടനവധി വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5-10 പേർ യാത്ര ചെയ്യുമ്പോൾ തിരിച്ചെത്തി കഴിയുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമാണ് ചിലപ്പോൾ ഒരു രോഗാണുബാധ ഉണ്ടാകുന്നത്, മറ്റുള്ളവർക്ക് രോഗാണുബാധ ഉണ്ടാകുന്നില്ല. അത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. രോഗത്തെ തടുക്കുന്നത്, രോഗത്തെ പ്രതിരോധിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തന്നെയാണ്. പ്രതിരോധ ശക്തി എന്നത് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഘടകം തന്നെയാണ് ശരീരത്തിൽ. അതിനുവേണ്ടിയാണ് നമ്മൾ പലപ്പോഴും മരുന്നുകൾ കൊടുക്കുന്നതും ആഹാരം കൊടുക്കുന്നതും ജീവിത രീതികൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് ആസ്മ എന്ന് പറയുന്നത് ഈ പ്രതിരോധ ശക്തി, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയുടെ ഉണ്ടാകുന്ന അമിതമായ പ്രതിരോധമാണ്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് രോഗികളടുത്ത്, വളർത്തുന്ന നായ യജമാനനെ കടിക്കുന്നത് പോലെയാണ്. പ്രതിരോധ ശക്തി എന്നുള്ളത് ശരീരത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ്. എന്നാൽ അത് അമിതമാകുമ്പോൾ അത് ശരീരത്തിൻ്റെ ദോഷമായി വരുന്നു. ശ്വാസകോശത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഘടകങ്ങളെ, പൊടിപടലങ്ങളെ, അലർജി ഘടകങ്ങളെ തടുക്കുകയും അതിനെ തടുക്കാനുള്ളൊരു പ്രതിരോധം ശരീരം സൃഷ്ടിക്കുകയും വേണം. എന്നാൽ അത് അധികമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു പൊടി തട്ടുമ്പോഴേക്കും, ചെറിയൊരു യാത്ര കഴിയുമ്പോഴേക്കും തന്നെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകാത്ത ഒരു ഘടകം കൊണ്ട് പോലും ചിലർക്ക് ശ്വാസകോശത്തിൽ അമിതമായ ഒരു പ്രതികരണം ഉണ്ടാകുകയും ശ്വാസ തടസ്സം നേരിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇത് പ്രതിരോധമായി നേരിട്ട് ശാരീരിക പ്രതിരോധവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. അത് ആസ്മ മാത്രമല്ല, മറ്റ് ഒട്ടനവധി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സന്ധികളിലൊക്കെ വേദന വരുന്ന രക്തവാദം, അതുപോലെ തന്നെ ആമവാദം തുടങ്ങിയ, നമ്മൾ സാധാരണ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയും, റുമാറ്റിക് ഡിസീസ്, അത്തരത്തിലുള്ള സന്ധി രോഗങ്ങൾ എന്ന് വേണ്ട, പ്രധാനപ്പെട്ട നമ്മൾ ഇപ്പോൾ കേരളീയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി രോഗങ്ങളുടെ അടിസ്ഥാന കാരണം പ്രതിരോധ ശക്തിയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്.
2: ഈ പ്രതിരോധ ശക്തിയിലെ മാറ്റങ്ങൾക്ക് ഒരു പ്രധാന കാരണം മാറുന്ന ജീവിതശൈലി ആയിരിക്കുമല്ലോ. എന്തെല്ലാം പ്രധാനപ്പെട്ട ജീവിതശൈലി വ്യതിയാനങ്ങളാണ് ആസ്മ രോഗത്തിലേക്ക് എത്തിച്ചേരുന്നത്?
3: നമ്മൾ പ്രധാനമായും ഇപ്പോൾ രോഗങ്ങളെ രണ്ടായിട്ട് വേണമെങ്കിൽ വർഗീകരിക്കാം, ലോകത്തുള്ള എല്ലാ രോഗങ്ങളെയും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രോഗാണുക്കളെ കൊണ്ടുണ്ടാകുന്നതാണ്, മറ്റൊന്ന് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ബ്രോഡായിട്ട് രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്കിതിന് പറയാൻ കഴിയും. മനുഷ്യൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ, കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടെ ഒരു പരിധി വരെ നമ്മൾക്ക് രോഗാണുക്കളെ കൊണ്ടുള്ള രോഗങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കോളറ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും കോളറ നമുക്കൊരു പരിധി വരെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷയരോഗം ഒരു കാലത്ത് വളരെയധികം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ക്ഷയരോഗമുള്ള ഒരാളെ സമൂഹത്തിൽ പൊതുവായി മറ്റു ജനങ്ങളുടെ ഇടയിൽ പാർപ്പിക്കാൻ പോലും അനുവദിക്കാതെ കുന്നിൻ്റെ മുകളിലൊക്കെ ഉള്ള സാനിറ്റോറിയം പോലുള്ള ടി ബി സാനിറ്റോറിയത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നു. ഇപ്പം ഇന്ന് അന്നത്തെ രോഗങ്ങളൊന്നും ക്ഷയരോഗമൊന്നും അത്ര ഗൗരവത്തിൽ ഇപ്പോൾ ഇന്ന് സമൂഹത്തിലില്ല. അതുപോലെ തന്നെയാണ് കുഷ്ഠമായാലും എന്തിന് പകർച്ച കൊണ്ടുണ്ടാകുന്ന ഒട്ടനവധി രോഗങ്ങൾ, മലമ്പനി പോലുള്ള രോഗങ്ങളടക്കം നമുക്കിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടായാലും അല്ലെങ്കിൽ ചിലതരം വാക്സിനേഷൻ്റെ പ്രത്യേകത കൊണ്ടായാലും ഒക്കെ നമുക്ക് അത്തരത്തിലുള്ള രോഗങ്ങളെ അതിജീവിക്കാൻ അതിനെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ ജീവിതം മൊത്തം ഇപ്പോൾ തകരാറിലാണ്. നമ്മൾ ഉറങ്ങുന്നത് സമയത്ത് ഉറങ്ങുന്നില്ല, കൃത്യമായി നമുക്ക് ആഹാരം കഴിക്കാൻ സമയം കിട്ടുന്നില്ല, നമ്മൾ യാത്രകൾ ചെയ്യുന്നതിൽ നമുക്ക് ക്രമമില്ല, നമുക്ക് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ നമുക്ക് പണ്ടുള്ള മൂല്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു, മതപരമായ കാര്യങ്ങളിൽ അതിലുണ്ടായിരുന്ന വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുണ്ടായിരുന്ന മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ആധുനിക മനുഷ്യൻ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായതോടുകൂടി നമ്മൾക്ക് ജീവിതശൈലിയിൽ വളരെയധികം വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. ഈ വ്യതിയാനം തന്നെയാണ് നമുക്ക് ആസ്മ പോലെയുള്ള ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു വരുന്ന അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം, എല്ലുകൾക്കുണ്ടാകുന്ന തേച്ചിൽ, ഹൃദ്രോഗം, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭപാത്രത്തിലെ മുഴകൾ, ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റ്, ചെറിയ ചെറിയ മുഴകൾ, തൈറോയ്ഡിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സമൂഹത്തിൽ കണ്ടുവരുന്ന രോഗമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൈറോയ്ഡിൻ്റെ അസുഖങ്ങൾ, ഇത്തരം രോഗങ്ങൾ എല്ലാം ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന ഒരു ഗണത്തിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ആസ്മ അതിൽ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം തന്നെയാണ്.
2: ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്ന ഒരു വിഷയം അമിത മാനസിക സമ്മർദ്ദമാണ്. ഇത് ആസ്മയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
3: നേരിട്ട് ഉള്ള ബന്ധമുണ്ട്. ഒരു മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിലുമാകാം, വളരെ ഗൗരവമുള്ള രീതിയിലുമാകാം. ഒരു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ജോലിസ്ഥലത്ത് നേരിടുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വിഷമം അത്രയും മതി ഒരു ആസ്മയ്ക്ക് കാരണമാകാൻ. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ സ്ട്രെസ് എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ചും കൂടി മറ്റൊരർത്ഥത്തിൽ ടെൻഷൻ എന്നൊക്കെ പറയും. ഇത് മതി, ഇത്രയും ചെറിയ ഒരു ഒരു മാനസികമായൊരു വിഷമം, അത് നമുക്ക് മറ്റൊരാൾക്ക് തോന്നുമ്പോൾ തോന്നും അത്, ഇത് മറ്റൊരാൾക്ക് കാണുമ്പോൾ തോന്നും അത് അത്ര വലിയൊരു കാര്യമാണോ എന്നൊക്കെ നമുക്കൊരു പക്ഷേ സംശയം തോന്നാം. പക്ഷേ അത് മതി, ഒരു ഒരു സ്കൂൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചറുടെ കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം, അവർക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഗൃഹാന്തരീക്ഷത്തിലും വീട്ടിനുള്ളിൽ, അതുപോലെ തന്നെ പൊതുവായി നമ്മൾ പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന പൊതുസമൂഹത്തിൽ, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ നമ്മൾക്ക് ചിലപ്പോൾ അത് നമുക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ അത് വലിയ മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുകയും അത് പുറത്ത് നമുക്ക് പ്രകടിപ്പിക്കാനോ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അത് ആസ്മയുടെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് തന്നെ ആസ്മയായി രൂപാന്തരപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ പലപ്പോഴും രോഗികളോട് പറയാറുണ്ട്, ഈ ശ്വാസം മുട്ട് എന്ന് പറയുന്നത് മനസ്സിൻ്റെ മുട്ട് തന്നെയാണ് എന്ന്. അതായത് മനസ്സിലെ സംഘർഷമാണ് ആസ്മയ്ക്ക് കാരണമാകുന്നത്. മനസ്സിലെ സംഘർഷം ലഘൂകരിക്കുമ്പോൾ സ്വാഭാവികമായും ആസ്മ മാറുന്നതായിട്ടും കാണാറുണ്ട്.
2: സാർ സൂചിപ്പിച്ച പോലെ ശരീരവും മനസ്സും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൽ അധിഷ്ഠിതമായാണല്ലോ ആയുർവേദ ചികിത്സകളെല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ആസ്മ, അലർജി മുതലായ രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സ എന്തെല്ലാമാണ്, അവ എത്രമാത്രം ഫലപ്രദമാണ്?
3: ആയുർവേദത്തിലെ ചികിത്സാരീതികളിൽ പ്രധാനമായും ശരീരത്തിൽ തന്നെ ശാരീരികമായ ഘടകത്തിൽ തന്നെയാണ് കൂടുതലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കഷായങ്ങളും മരുന്നുകളും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായി എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപനങ്ങളിൽ കിട്ടി വരുന്ന ലഭ്യമാകുന്നിട്ടുള്ള ദശമൂലകടത്രയം കഷായം, ബലാജീരകാദി കഷായം, വ്യാഘ്രയാദി കഷായം, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് അറിയുന്നതാണ് താലിസപത്രാദി വടകം. ഇത്തരത്തിലുള്ള ഒട്ടനവധി മരുന്നുകൾ, ലേഹ്യങ്ങളായിട്ട് താമ്പൂല ലേഹ്യം, ദശമൂല രസായനം, ദശമൂല ഹരിതകി, ഒട്ടനവധി മരുന്നുകൾ നമ്മൾക്ക് കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ആയുർവേദ രംഗത്ത് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. അതുതന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഔഷധമായിട്ട് കൊടുത്തു വരുന്നത്. പക്ഷേ അതല്ലാത്ത രീതിയിൽ നമ്മൾ ഒട്ടനവധി നിർദ്ദേശങ്ങൾ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. അത് പ്രധാന കാരണം ജീവിതശൈലി എന്ന ഒരു ഘടകം പോലെ തന്നെ മറ്റൊരു ഘടകം ആഹാരമായതുകൊണ്ടാണ്. അപ്പോൾ ആഹാരത്തിലുള്ള ഒട്ടനവധി നിയന്ത്രണങ്ങൾ ഞങ്ങൾ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകി വരാറുണ്ട്.
2: ചില പ്രത്യേക ആഹാരങ്ങൾ കഴിച്ചാൽ രോഗം വർദ്ധിക്കുന്നതായി ചില രോഗികൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തെല്ലാമാണ് ആസ്മ രോഗി ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്?
3: പൊതുവായി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങളാണ് ഒരു രോഗി ഒഴിവാക്കേണ്ടത്. അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ, ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ എല്ലാവരും വെള്ളം കുടിക്കുമ്പോൾ എന്തെങ്കിലും പാനീയങ്ങളിലൊക്കെ ഐസ് ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുക. അതൊന്നും എല്ലാവരുടെ ശരീരത്തിനും പറ്റിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ പഴയ ആഹാരങ്ങൾ, വീണ്ടും വീണ്ടും വേവിച്ച് കഴിക്കുന്ന ആഹാരങ്ങൾ, വളരെ നമുക്ക് ചുരുക്കി പറയാവുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങളൊന്നും തന്നെ കഴിക്കരുത്. അത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന ഒരു പ്രത്യേകതയൊന്നുമില്ല. വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും ദഹിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ ആസ്മ രോഗി കഴിക്കാൻ പാടില്ല. കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ ദഹന പ്രക്രിയയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ ആസ്മ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ചികിത്സയിൽ നമ്മൾ അത്തരം ഘടകങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ആസ്മ പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഏതാഹാരം കഴിക്കണം, ഏതാഹാരം കഴിക്കാൻ പാടില്ല എന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അത് ഏത് ഒഴിവാക്കുമ്പോഴാണോ കൂടുതലായിട്ട് നമുക്ക് ശരീരത്തിന് ആസ്മ ഒഴിവാക്കാൻ കഴിയുന്നത്, അത്തരത്തിലുള്ള ആഹാരം രോഗി സ്വയം തിരഞ്ഞെടുത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ചില ആഹാരങ്ങൾ നമ്മൾ ചില രോഗികളോട് പറയാറുണ്ട്, ചിലപ്പോൾ പയർ വർഗ്ഗങ്ങൾ കഴിക്കരുത്, അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കരുത് എന്ന്. പക്ഷേ മറ്റു ചില രോഗികൾക്ക് അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ദഹന പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉണ്ടാകാത്ത രീതിയിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ദഹിക്കുന്ന വളരെ ലൈറ്റായ ലളിതമായ ഭക്ഷണ രീതിയാണ് ഒരു ആസ്മ രോഗി ജീവിതത്തിൽ ശീലിക്കേണ്ടത്. അതിൽ പൊതുവേ നമ്മൾ സസ്യബുക്കുകളായിരിക്കണം, സസ്യബുക്കുകൾ മനുഷ്യന് അടിസ്ഥാനപരമായി സസ്യബുക്കായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആയുർവേദം അങ്ങനെ പ്രത്യേകിച്ച് അനുശാസിക്കുന്നുമില്ല. സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ എന്ന് ആയുർവേദത്തിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ ദഹനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടിയും ശരീരത്തിന് എളുപ്പം ദഹിപ്പിക്കാൻ എളുപ്പമുള്ളത് സസ്യാഹാരം ആണെന്ന് പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാംസാഹാരവും കഴിക്കാം, പക്ഷെ അത് എളുപ്പത്തിൽ ദഹിക്കുന്നതായിരിക്കണം. എന്തായാലും ആഹാരം ആസ്മയുടെ കാര്യത്തിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് രോഗി സ്വയം തിരഞ്ഞെടുക്കേണ്ടതാണ്. ചില ആഹാരങ്ങൾ രോഗി സ്വയം മാറ്റിവെക്കേണ്ടതാണ്. ഈ തിരഞ്ഞെടുപ്പ് രോഗി തന്നെയാണ് നടത്തേണ്ടത്. ചില ആഹാരങ്ങൾ സ്വയം ഒഴിവാക്കേണ്ടതാണ്.
2: ആസ്മ ഒരു മാറാവ്യാധിയാണ് എന്നാണ് പൊതുവേ ധാരണ. ആസ്മ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗമാണോ?
3: ആസ്മ ചികിത്സിച്ചാൽ മാറും. ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും മാറുന്ന രോഗമാണ് ആസ്മ. ശ്വാസം മുട്ട് അല്ലെങ്കിൽ ആസ്മ പൊതുവെ മാറാത്ത രോഗമാണെന്ന് ഇന്ന് കേരളത്തിൽ സമൂഹത്തിൽ പൊതുവെ ഡോക്ടർമാർ തന്നെ രോഗികളോട് പലപ്പോഴും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ രോഗം മാറില്ല, ഇത് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗമാണ്, ഇത് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് കൊണ്ടു നടക്കാവുന്ന രോഗമാണ്, പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഡോക്ടർമാർ തന്നെ രോഗികൾക്ക് കൊടുക്കുന്നത്. ഇതാണ് ആസ്മ മാറാതിരിക്കാനുള്ള പ്രധാന കാരണം. രോഗം മാറാൻ വേണ്ടിയാണ് ഡോക്ടറെ സമീപിക്കുന്നത്. രോഗി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടറോട് സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഈ രോഗം മാറില്ല എന്ന്. അതോടുകൂടി തന്നെ ഈ രോഗിയുടെ രോഗം മാറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും അതുപോലും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതായത് ശാരീരികമായ ഘടകങ്ങൾ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ചില സ്ട്രക്ചർ, അതായത് ചില യന്ത്രങ്ങൾ, നമ്മൾ കുറേ ഈ ശ്വാസകോശം എന്ന് പറയുന്നത് വലിയൊരു യന്ത്രമാണ്, അതിനുള്ളിൽ ചെറിയ ചെറിയ ഘടകങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള നമ്മളുടെ യന്ത്ര തകരാറുകൾ വന്നാൽ, അത് വളരെ നീണ്ടകാലം ശ്വാസരോഗങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ ന്യൂമോണിയ പോലെ രോഗങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ, വേണ്ടത്ര ചികിത്സകൾ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടോ, രോഗാണുക്കളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടോ, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശ്വാസകോശ രോഗങ്ങൾ കൊണ്ട് ശ്വാസകോശത്തിന് കേടുവരുന്ന തരത്തിലുള്ള ഘടകങ്ങൾ കൊണ്ടാണ് ആസ്മ മാറാതിരിക്കുന്നത്. അത്തരം ആസ്മകൾ ഒഴിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ആസ്മകളെല്ലാം തന്നെ, അതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ എന്ന് പറയും. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള യന്ത്രങ്ങൾ, അതിനാണ് നമ്മൾ അനാറ്റമി എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ തകരാറാണ് നമുക്ക് ശ്വാസം കിട്ടാതെ വരിക. ശ്വാസം വേണ്ടത്ര വലിച്ച് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തു വിടുമ്പോൾ ചെയ്യുമ്പോൾ വിഷമങ്ങൾ നേരിടുക, ഇത് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്രധാനമായും ആസ്മ കൂടുതലും കാണുന്നത് അത്തരത്തിലുള്ള ആസ്മയാണ്. അതുകൊണ്ട് ഉള്ളിൽ തകരാറ് വരാത്ത, യന്ത്ര തകരാറ് വരാത്ത എല്ലാ ആസ്മയും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഈ ധാരണ, അതായത് ആസ്മ മാറില്ല, മാറാത്ത രോഗമാണ്, കൊണ്ടു നടക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ള മിഥ്യാധാരണ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതാണ്. ഈ ആസ്മ ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലോകം മുഴുവൻ ഈ രോഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ദിവസത്തിൽ ഈ സന്തോഷ വിവരം, ഒരു ആസ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികളോട് എനിക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം, ആസ്മ മാറാത്ത രോഗമല്ല, ചികിത്സിച്ചാൽ മാറുന്ന രോഗമാണ് ആസ്മ.
2: ഒരുപക്ഷെ നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചികിത്സാ രീതിയുടെ പലപ്പോഴും ലക്ഷ്യമായിട്ട് പോലും ചികിത്സകർ പറയുന്നത് ജീവിതശൈലിയിൽ, ജീവിത ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ്മെൻ്റ് മാത്രമേ സാധ്യമാവുള്ളൂ, രോഗം പൂർണ്ണമായി ഭേദമാകില്ല എന്നുള്ള ഒരു തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ് പലപ്പോഴും ചികിത്സകരുടെ അടുത്തു നിന്ന് പോലും ലഭിക്കുന്നത്. തീർച്ചയായും രോഗികൾക്ക് ഏറെ ആശ്വാസപ്രദമായ ഒരു ആത്മവിശ്വാസം പകരുന്നതായ ഒരു വാർത്തയാണ് നമ്മുടെ സാർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആയുർവേദ കോളേജിൽ പ്രധാനമായും എന്തൊക്കെ ചികിത്സാ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്?
3: കോളേജിൽ ഇപ്പോൾ നമ്മൾ തുടർന്നു വരുന്ന രീതി എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ കൂടെ മറ്റ് ശാസ്ത്രശാഖകൾ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1990കൾക്ക് മുതൽ നമ്മളിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ യോഗയുടെ കുറേ സങ്കേതങ്ങൾ, അതുപോലെ തന്നെ ആധുനിക സങ്കേതങ്ങളായിട്ടുള്ള ട്രാൻസാക്ഷൻ അനാലിസിസ്, ഹിപ്നോതെറാപ്പി തുടങ്ങിയ പല ചികിത്സാ രീതികളുടെയും സങ്കേതങ്ങൾ, അത് നേരിട്ടല്ല, അതിൻ്റെ സങ്കേതങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടുതലായും നമ്മൾ ചെയ്തു വരുന്ന രീതി 10 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ക്യാമ്പിൻ്റെ രൂപത്തിൽ 25-30 പേർക്ക് ഒന്നിച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ആസ്മയെ പറ്റിയും ആഹാരത്തെ പറ്റിയും ശരീരത്തിലെ ഘടക ഈ ആസ്മയ്ക്ക് ആസ്മ ഉണ്ടാക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും തിയറി ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും അവർ ചെയ്യേണ്ട ആഹാര ശീലിക്കേണ്ട ആഹാര രീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടും ഇടയ്ക്കൊക്കെ വിശ്രമത്തിന് വേണ്ടി അവർക്ക് ചില കളികൾ, ഞങ്ങളതിന് ഹാപ്പി അസംബ്ലി എന്നാണ് പറയുക, അത്തരത്തിലുള്ള ചെറിയ ഗ്രൂപ്പ് ആക്ടിവിറ്റികളും ചെയ്തുകൊണ്ട് ഒരു ജീവിതത്തിൽ മൊത്തം അവർക്ക് വളരെ കോളേജിൽ പെട്ടെന്ന് വരുമ്പോൾ അതുവരെ അവർ ശീലിച്ച ഒരു രീതികളിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഒരു പുതിയ ജീവിത സാഹചര്യത്തിൽ 10 ദിവസം അവർ കഴിയുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ശരീരത്തിന് കിട്ടുന്ന, ശരീരത്തിന് മനസ്സിന് കിട്ടുന്ന ഒരു റിലാക്സേഷൻ, അതുവഴി ആസ്മ രോഗത്തിനുള്ള ശമനം, അത്തരത്തിലുള്ളൊരു വഴിയാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ കോളേജിൽ തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായി നമ്മളത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 100+ ക്യാമ്പുകൾ നമ്മൾ ക്യാമ്പസിൽ നമുക്ക് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗിക്ക് അത് ക്യാമ്പിൻ്റെ അവസാനത്തെ ദിവസമാകുമ്പോഴേക്കും വലിയൊരു ആത്മവിശ്വാസം, ഇത് രോഗം മാറും, മാറുന്ന രോഗമാണ്, ആഹാരവും ജീവിത രീതികളും ജീവിതശൈലിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറും, നമ്മുടെ ശരീരത്തിനുള്ളിൽ വലിയ തകരാറുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തന സംബന്ധമായ പ്രശ്നം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് മാറും എന്നുള്ളൊരു ആത്മവിശ്വാസം പകരാനും പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകളും അല്ലെങ്കിൽ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഹേലറും മറ്റു മരുന്നുകളും എല്ലാം ഉപേക്ഷിച്ചതായിട്ട് അവർ സന്തോഷപൂർവ്വം പറയാറുണ്ട്. അതുമാത്രമല്ല അവർ അതോടുകൂടി നമ്മുടെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും വർഷങ്ങളോളം നീണ്ട ബന്ധം നമ്മുടെ സ്ഥാപനമായി പുലർത്തുകയും ഇടയ്ക്ക് അവിടെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് കാരണം അവർക്ക് മാറില്ല എന്ന ഒരു പക്ഷേ ഉറപ്പിച്ചിരുന്ന ഒരു രോഗം പൂർണ്ണമായും മാറിയതിലുള്ള സന്തോഷം കൊണ്ടാവാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കോളേജിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതി നമ്മുടെ അനുഭവത്തിൽ വളരെ ഫലപ്രദം തന്നെയാണ്.
2: സാർ, അവസാനമായി ആസ്മ ചികിത്സയിൽ മരുന്നല്ലാത്ത മറ്റു ചികിത്സകളുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് അടുത്ത മാസത്തോടുകൂടി റംസാൻ വ്രതമൊക്കെ ആരംഭിക്കുന്നതാണ്, ഉപവാസം മുതലായ ചികിത്സാ രീതികൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്?
3: തീർച്ചയായും വളരെ ഫലപ്രദമായൊരു രീതിയാണ് ഉപവാസ ചികിത്സ. ആയുർവേദത്തിൽ അതിനെ ലംഘനം എന്നാണ് പൊതുവെ പറയുന്നത്. നമ്മുടെ ഉപവാസത്തിൻ്റെ രീതി പലതരത്തിൽ ഉപവാസം ചെയ്യാം. അത് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് 7 ദിവസം പൂർണ്ണമായും ആഹാരം ഒഴിവാക്കിക്കൊണ്ട് മരുന്നുകളും ഒഴിവാക്കിക്കൊണ്ട് 1 മണിക്കൂർ കൂടുമ്പോൾ 1 ഗ്ലാസ് വെള്ളം നിർബന്ധമായും രോഗിക്ക് നൽകിക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ചികിത്സയുടെ തുടക്കത്തിൽ വയറിളക്കം കൊടുക്കും, മരുന്ന് കൊടുക്കും. അങ്ങനെ രാവിലെ വയറിളക്കി 8-10 തവണ വയറ്റിൽ നിന്ന് പോയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആദ്യ ദിവസം മുതൽ നമ്മൾ പിന്നെ ഒന്നും കൊടുക്കില്ല, ഒരു ഭക്ഷണമൊന്നും കൊടുക്കില്ല. ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ 14 ദിവസം പട്ടിണി കിടന്നാലും പൂർണ്ണമായും പട്ടിണി കിടന്നാൽ പോലും മനുഷ്യന് യാതൊരു തരത്തിലുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് പെട്ടെന്ന് ആഹാരം ഒഴിവാക്കാന്ന് കേൾക്കുമ്പോൾ ഒരു ഭയമാണ് ഉള്ളത്, മരിച്ചു പോകുമോ അല്ലെങ്കിൽ ഉറക്കം വരുമോ തലവേദന വരില്ലേ എന്നൊക്കെയാണ് സാധാരണ എല്ലാവരും ചോദിക്കാറ്. ഒരിക്കലുമില്ല, 1 മണിക്കൂർ കൂടുമ്പോൾ ഒരു നുള്ള് ഉപ്പിട്ടുകൊണ്ട് വെള്ളം കുടിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും ആർക്കും വേണമെങ്കിൽ നമുക്ക് പട്ടിണി ചികിത്സ ചെയ്യാം, ഫാസ്റ്റിംഗ് ചെയ്യാം. പിന്നെ എല്ലാ മതങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഉപവാസം എന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റംസാൻ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപവാസം എന്ന് പറയുന്നതിന് വളരെ മതപരമായ പ്രത്യേകത ഉള്ളതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വരുന്ന ലേഖനങ്ങളും അതിനനുസരിച്ചുള്ള ചർച്ചകളും ഒക്കെ വായിച്ചാൽ അറിയാം, അതെല്ലാം നേരിട്ട് മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ആഹാരവും മനസ്സും തമ്മിൽ നേരിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ആഹാരം നിയന്ത്രിക്കുമ്പോൾ അത് മനസ്സിന് കൂടെ നല്ലതാണ് എന്ന് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നുണ്ട്. ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹിന്ദുമതത്തിൽ വളരെ സാധാരണമായിട്ട് ഉള്ളതാണ് ഉപവാസം എന്ന് പറയുന്നത്. പല അതിനുവേണ്ടി നീക്കിവെച്ച ദിവസങ്ങൾ തന്നെ ഹിന്ദുമത വിശ്വാസികൾ സാധാരണ ചെയ്തു വരുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ തന്നെ എല്ലാ മതവിശ്വാസങ്ങളുടെയും ഭാഗമാണ് ഉപവാസം. ആയുർവേദത്തിലും ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും അത് ഒരു പ്രത്യേക രീതിയിൽ ചികിത്സാ പദ്ധതിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആസ്മയിൽ വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എത്രയോ പേർക്ക് ഉപവാസ ചികിത്സ കൊണ്ട് രോഗം മാറിയതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉപവാസ ചികിത്സ അല്ലെങ്കിൽ ലംഘനം, ആയുർവേദ രീതിയിൽ പറഞ്ഞാൽ ലംഘനം, ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി തന്നെയാണ്.
2: ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജയദേവൻ സാറാണ്. സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്.
3: താങ്ക് യു.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് ആസ്മയും അതുപോലെ തന്നെ അതിന് വേണ്ട ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്.
0: നമ്മോട് സംസാരിച്ചത് അറിയപ്പെടുന്ന ഡോക്ടർ സി വി വിജയദേവൻ, നമ്മുടെ പ്രിൻസിപ്പളാണ്, കോട്ടക്കൽ ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള സി വി ജയദേവൻ സാറായിരുന്നു.
1: അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് സഫീർ, അദ്ദേഹം കോട്ടക്കൽ ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്.
0: മാഷാ അല്ലാ, രണ്ടുപേരും ആ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ്. നമുക്ക് ഈ സംസാരം ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ ആയുർവേദ വിഷയങ്ങൾ കൂടുതൽ ജനങ്ങൾ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് ഈ ചർച്ച പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്.
1: യെസ്.
0: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമുക്ക് പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്ന വേളയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും നമ്മൾ സദാസമയവും അതിൻ്റെ പകല് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും. ഒരു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ടല്ലോ, ഖൈറു യൗമി, ഏറ്റവും ഉത്തമമായ പകൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് യൗമുൽ ജുമാഅയാണ്. ഖിയാമനാൾ സംഭവിക്കുന്നത് യൗമുൽ ജുമാഅയാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ, ആദനബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് യൗമുൽ ജുമാഅയാണ്, ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് അവൻ്റെ ഫദലുകളൊക്കെ, സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ടുന്ന ദിവസമാണ് ഈ യൗമുൽ ജുമാഅ എന്ന് പറയുന്നത്.
1: അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിൽ രാവിലെ നിർബന്ധമായ ഒരു സത്യവിശ്വാസി ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്, സുന്നത്തായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്.
0: പ്രാർത്ഥനയെ പഠിപ്പിച്ചു തരുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന് മുമ്പ് ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അവൻ വീണ്ടും ഉറക്കിലേക്ക് പോകുന്നത് വരെയുള്ള ആ ഒരു സമയത്ത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട വ്യത്യസ്ത പ്രാർത്ഥനകളും ദിക്റുകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി അവൻ അവൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിത്യാനുഷ്ഠാനെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്നും രാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആ. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ഷർരി മാ ഫീ ഹാദൽ യൗമി വ ഷർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വ സൂഇൽ കിബരി رب اعوذ بك من عذاب في النار وعذاب في القبر. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, അസ്ബഹ്ന അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല. ഈ പ്രഭാതത്തിൽ മുഴുവൻ ആധിപത്യവും അല്ലാഹുവിനെ മാത്രമായിരിക്കെ ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സർവസ്തുതിയും അല്ലാഹുവിനെ മാത്രമാകുന്നു. യഥാർത്ഥ ആരാധ്യനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, അവനാണ് രാജാധിപത്യം. വലഹുൽ ഹംദു, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവന് മാത്രമാണ് സ്തുതികളെല്ലാം, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വ ഖൈറ മാ ബഅദഹു, എൻ്റെ രക്ഷിതാവേ, ഈ ദിനത്തിലെ നന്മയും ശേഷമുള്ള ദിനങ്ങളിലെ നന്മയും ഞാൻ എന്നോട് തേടുകയാണ്. വ അഊദു ബിക മിൻ ഷർരി മാ ഫീ ഹാദൽ യൗമി വ ഷർരി മാ ബഅദഹു, അല്ലാഹുവേ, ഈ ദിനത്തിലെ തിന്മയിൽ നിന്നും ശേഷമുള്ള ദിവസങ്ങളിലെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. റബ്ബി അഊദു ബിക മിനൽ കസലി വ സൂഇൽ കിബരി, അല്ലാഹുവേ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിലെ ദുരിതങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് റബ്ബേ. റബ്ബി അഊദു ബിക മിൻ അദാബിൻ നാരി വ അദാബിൽ ഖബർ, എൻ്റെ റബ്ബേ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം, രണ്ട് ഭാഗങ്ങളായിക്കൊണ്ട് പഠിക്കാം. ആദ്യം അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അസ്ബഹ്ന അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാഹി والحمد لله اصبحنا اصبح الملك لله لا اله الا الله وحده لا شريك له له الملك وله الحمد له الملك وله الحمد له الملك وله الحمد وهو على كل شيء قدير وهو على كل شيء قدير وهو على كل شيء قدير وهو على كل شيء قدير له الملك وله الحمد وهو على كل شيء قدير. ഈ ഒരു പ്രാർത്ഥന നാം എല്ലാ ദിവസവും ചൊല്ലേണ്ടതുണ്ട്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. എല്ലാവരും ഇതുവരെയുള്ള ഈ ഒരു ഭാഗം പഠിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞത് നമ്മൾ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളിലെ ചില പ്രാർത്ഥനകൾ മാത്രമാണ്. ഇന്നത്തെ പ്രാർത്ഥനകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ്.
0: എല്ലാവരും അതൊരു കുറഞ്ഞ സമയത്തിനിടക്ക് നമുക്ക് ചൊല്ലിയെടുത്ത് പഠിക്കാൻ പറ്റാവുന്ന സിമ്പിളായ പ്രാർത്ഥനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷയും നമ്മുടെ നേട്ടവും ഒരു വിശ്വാസിൻ്റെ ഗുണവും എന്ന് പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന യോജിക്കുന്ന ഒരു മനസ്സുണ്ടാവുന്ന ഒരു ഫക്കീറിനെ പോലെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ആവശ്യങ്ങൾ നിരത്തി ചോദിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ പതിവാക്കാൻ ശ്രദ്ധിക്കാം.
1: ഭൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
0: നമ്മുടെ മക്കള് സ്വാഭാവികമായും അവർക്ക് ഒരുപാട് പ്രോഗ്രാം എപ്പിസോഡ് ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ പ്രായത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്.
1: അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമരത്തണലിൽ എന്നുള്ളത്.
0: ഒരുപാട് കാലമായി നമ്മളത് ആരംഭിച്ച് ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ട് പോയി. ഇപ്പോഴും അത് തുടർച്ചയായി നല്ല ഒരു ഫീഡ്ബാക്കോടുകൂടെ തന്നെ അത് വന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഭൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് ഷമീൽ ടിയും ജൗഹർ ഒഴുകൂരുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അവരിന്ന് പറയുന്ന വിഷയം എന്നുള്ളത് സ്വർഗം, സന്തോഷലോകം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളാണ്.
0: നമുക്ക് പൂമരത്തണലിൽ അനുഭവിക്കാം, ആസ്വദിക്കാം.
5: പൂമരത്തണലിന്റെ സമയമാകുമ്പോൾ പീസ് റേഡിയോയുടെ മുന്നിലേക്ക് ഓടിയെത്തുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ കൂട്ടുകാരുടെ സന്തോഷങ്ങൾക്കൊപ്പം കൂടാൻ പൂമരത്തണലിലൂടെ MS എത്തുകയാണ്. ഇന്ന് MS ഒറ്റയ്ക്കല്ല, MS കൂടെ ഒരതിഥി കൂടിയുണ്ട്.

0: ാണ് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒരിക്കൽ കൂടി ജൗഹറിനെ നമ്മുടെ പൂമരത്തനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൗഹർ, ഇന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പാട്ടാണോ കഥയാണോ എന്താണ് ജൗഹർ കരുതി വച്ചിട്ടുള്ളത്?
1: എം എസ്, ഇന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ വളരെ മനോഹരമായ ഒരു പാട്ടും അതോടൊപ്പം ചെറിയ കഥകളുമായിട്ട് നമുക്കങ്ങനെ ഉഷാറായിട്ട് പോകാം.
0: തീർച്ചയായും ജൗഹറിൻ്റെ പാട്ട് കേൾക്കാൻ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ടിലേക്ക് പ്രവേശിക്കാം. സ്വാഭാവികമായും ഒരടിപൊളി പാട്ടാണ് നമ്മുടെ കൂട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു പാട്ട് തന്നെയല്ലേ ജൗഹർ ഇന്നുമുള്ളത്?
1: തീർച്ചയായും ഇന്ന് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ചുമാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കൂട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോണത്.
0: മാഷാല്ലാ, സ്വർഗത്തെക്കുറിച്ചുള്ള പാട്ടാണോ? അപ്പോൾ ഏറെ ഹൃദ്യമായിരിക്കുമല്ലോ അത്.
1: അതെ, വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇൻഷാല്ലാ നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരവും ഹൃദ്യവുമായ, കൂട്ടുകാർക്കൊക്കെ ഏറ്റുപാടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ് ഇൻഷാല്ലാ നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്.
0: പറഞ്ഞോളൂ.
1: ചില കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്.
0: ഏയ്, അതിന് സാധ്യതയില്ല. നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാ ആഴ്ചയും ഈ സമയമാകുമ്പോൾ പീസ് റേഡിയോക്ക് മുന്നിൽ ഓടിയെത്തുന്നത് പൂമരത്തണൽ കേൾക്കാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും എല്ലാവരും ശ്രദ്ധിച്ചാണിരിക്കുന്നത്, അല്ലേ കൂട്ടുകാരെ?
1: ഓക്കെ, നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പാടാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം.

0: മാഷാല്ലാ, വളരെയധികം മനോഹരമായ വരികൾ ഉൾക്കൊള്ളുന്ന നല്ലൊരു പാട്ടാണ് ജൗഹറിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്ക് ആ പാട്ടിൻ്റെ വരികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ കൂട്ടുകാരെ? ആദ്യത്തെ രണ്ട് വരികൾ നോക്കൂ ജൗഹർ, ഒന്നുകൂടെ ആ ആദ്യത്തെ രണ്ട് വരികൾ മാത്രമൊന്ന് പാടുമോ? സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആർക്കായാലും, നമ്മെപ്പോലെയുള്ള കൂട്ടുകാർക്കായാലും ആർക്കായാലും വളരെയധികം കൊതി തോന്നും. നമ്മളെല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത് അവിടെ എത്താനാണല്ലോ. സ്വാഭാവികമായും ആ സ്വർഗത്തെക്കുറിച്ചുള്ള രണ്ട് വരി ഒരിക്കൽ കൂടി കേൾക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് കൊതിയാവുന്നു.
1: ശരിയാ, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അവിടെ എത്താനും അതിലുള്ള ഓരോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഓരോ അനുഗ്രഹവും ആസ്വദിക്കാൻ എല്ലാവർക്കും കൊതിയാണ്. അതിനു വേണ്ടിയാണ് നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ. നമുക്കൊന്നുകൂടെ പാടാം അല്ലേ?
0: തീർച്ചയായും.

0: സ്വർഗത്തിലെത്താനുള്ള ഒരുപാട് വഴികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാ നമ്മുടെ ഈ പാട്ടിൻ്റെ അവസാനം വരെ എന്തൊക്കെയാണ് ആ മാർഗങ്ങളെന്ന് പറയാൻ പോണ്. പക്ഷേ അതിനു മുമ്പ് സ്വർഗത്തെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നമ്മുടെ MS നമുക്ക് നൽകും.
1: കൂട്ടുകാരെ, നമ്മുടെ ഈ പാട്ടിൻ്റെ ആദ്യത്തെ രണ്ടു വരിയിൽ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും നല്ല വിശദീകരണമായി.

0: നമുക്ക് സ്വർഗത്തിന് തോന്നുന്നത്. എന്നുവെച്ചാൽ സ്വർഗം സന്തോഷത്തിൻ്റെ ലോകമാണ് അല്ലേ? എല്ലാവിധ സന്തോഷങ്ങളുടെയും ഒരു പക്ഷേ നമ്മളിവിടെ നമുക്ക് അവധിക്കാലമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ മുറ്റത്ത് കളിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉപ്പയോ ഉമ്മയോ അതല്ലെങ്കിൽ ജ്യേഷ്ഠനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ നമ്മൾ ചീത്ത പറഞ്ഞെന്ന് വരാം. അവർ നമ്മുടെ നന്മക്ക് വേണ്ടി പറയുന്നതാണ്. എങ്കിലും പലപ്പോഴും നമുക്ക് നമ്മുടെ കളി അവസാനിപ്പിച്ച് അവരുടെ വാക്കുകൾ കേട്ട് തിരിച്ചു പോരാൻ ഒരു വിഷമം തോന്നാറില്ലേ? എന്നാൽ നമ്മൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാലോ? സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, എന്നുവെച്ചാൽ നമുക്ക് വെറുപ്പ് തോന്നുന്നതോ പോട്ടെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും നമുക്കവിടെ കേൾക്കേണ്ടി വരികയില്ല. ഒരു പ്രവൃത്തി പോലും നമുക്ക് ഇഷ്ടമില്ലാത്തത് ആരും നമ്മളോട് ചെയ്യുകയില്ല. അങ്ങനെ നമുക്ക് സന്തോഷം മാത്രം നൽകുന്ന ഒരു ലോകമാണ് സ്വർഗം എന്നാണ് ആദ്യ വരിയിൽ, ഈ പാട്ടിൻ്റെ ആദ്യ വരിയിൽ ജൗഹർ നമുക്ക് വേണ്ടി പാടിത്തന്നത്. ഒപ്പം സ്വർഗം ആശ്വാസത്തിൻ്റെ കൂടി കേന്ദ്രമാണ് അല്ലേ ജൗഹർ?
1: ശരിയായി എം എസ്, സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ തന്നെ ആ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ മനോഹാരിതയും അതിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്തു തന്നെയാലും അവിടേക്ക് എത്താനുള്ള ഓരോ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി റെഡി ആയിട്ടില്ലേ കൂട്ടുകാരെ?
0: അതെ, നമ്മുടെ കൂട്ടുകാരെ ഓരോ പൂമരത്തണലിലെ എപ്പിസോഡുകളിലും കേൾക്കുന്ന നന്മകൾ അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന നല്ല കൂട്ടുകാരാണ് നമുക്കുള്ളത്. ജൗഹർ, സ്വർഗത്തെക്കുറിച്ച് മുമ്പ് എവിടെയോ കേട്ടൊരു പാട്ടിപ്പോൾ ഓർമ്മ വരുന്നു അല്ലേ? സ്വർഗം എന്തായിരുന്നു പാട്ട്?
1: എം എസ്, നമ്മുടെ പൂമരത്തണലിലൊക്കെ ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു പാട്ടുണ്ട്.
0: അതെ അതെ, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്.
1: ആകാശം പോലെ വിശാലം
0: തുടങ്ങുന്ന അത് തന്നെ. അതൊന്ന് പാടുവോ ജൗഹർ? വളരെയധികം സ്വർഗത്തെക്കുറിച്ചുള്ള വിശദീകരണം നമ്മൾ പറയാനൊരുങ്ങുമ്പോൾ അത് പറയുന്നതിലേറെ ആ പാട്ട് പാടിയാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലെന്ന പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണത്. അതുകൊണ്ട് അതൊന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ജൗഹർ ഒന്ന് പാടുവോ?
1: ശരിക്കും ഈ ഒരു പാട്ടിൽ തന്നെ അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒരു പാട്ടിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടുന്ന സ്വർഗം എത്ര മനോഹരമായിരിക്കും. നമുക്ക് ആ പാട്ടിലേക്കൊന്ന് പോവാം.
0: ശരി.

0: ഇനിയും ആ പാട്ടിന്റെ വരികൾ ബാക്കിയുണ്ട്. പക്ഷേ ഇതുവരെ പാടിയ ആ വരികളിൽ തന്നെ സ്വർഗത്തെക്കുറിച്ച് എത്ര മനോഹരമായാണ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ? സ്വർഗം എന്താണ് ആദ്യത്തെ വരി ജൗഹർ?
1: സ്വർഗം ആകാശം പോലെ വിശാലമാണ്. ആകാശമല്ല, അതിനേക്കാൾ വിശാലമാണ് ആകാശം പോലെ വിശാലം. പിന്നെ രണ്ടാമത്തെ വരി എന്തിയാറോ കൂട്ടുകാരെ? സ്വർഗം അരുവികൾ ഒഴുകുന്ന ലോകം. അരുവികൾ ഒഴുകുന്ന താഴ്ഭാഗത്തുകൂടി, ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എം എസ്, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗലോകം എത്ര മനോഹരായിരിക്കും.
0: തീർച്ചയായും, പാലിന്റെയും തേനിന്റെയും ഒക്കെ അരുവികൾ ഒഴുകുന്ന
1: മനോഹരമായ സ്വർഗലോകം.
0: അടുത്ത വരി എന്തായിരുന്നു സ്വർഗത്തെക്കുറിച്ച്?
1: അടുത്ത വരി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എങ്ങനെയാ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക?

0: അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്വർഗം കാട്ടിത്തരാനും അതിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കുവാനും.
1: സത്യത്തിൽ അതേ വരികൾ തന്നെയാണ് നമ്മൾ ഈ എപ്പിസോഡിന്റെ ആദ്യത്തിൽ പാടി വന്ന പാട്ടിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും വരിയും അല്ലേ? എന്താണ് ആ മാർഗങ്ങളെന്ന് നമുക്ക് കാട്ടിത്തരാൻ വന്നിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിക്കുന്ന വരികളായിരുന്നല്ലോ നമ്മൾ ആദ്യം പാടി വെച്ച പാട്ടിലെ അവസാന വരികൾ, അല്ലേ ജൗഹർ?
0: ശരിയാ, നമ്മൾ ആദ്യം പാടി വെച്ച പാട്ടിന്റെ അവസാന വരികൾ

0: സ്വർഗം കാട്ടിത്തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മിലേക്ക് അയച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ ചില ചര്യകൾ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പഠിക്കാം.
1: ഇൻഷാ അല്ലാഹ്, അത് പഠിക്കുന്നതിന് മുമ്പ് നേരത്തെ സ്വർഗത്തെക്കുറിച്ച് പാടിയ പാട്ടില്ലേ, അതിൻ്റെ അടുത്ത വരികളുടെ കൂടെ ആശയം നമുക്കൊന്ന് നോക്കിയാലോ.

0: മാഷാല്ല, കോപ്പകളും സോഫകളും പച്ചപ്പർവ്വതാനികളും ഒക്കെ ഉള്ള ആ സ്വർഗീയ ലോകം, അതുപോലെ ഈ ലോകത്ത് നമുക്ക് ആൺകുട്ടികൾക്കൊക്കെ പട്ടുവസ്ത്രം അനുവദനീയമല്ലെങ്കിലും പരലോകത്തെത്തുമ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അതുപോലെയുള്ള മുന്തിയ ഇനം പട്ടുവസ്ത്രങ്ങളും ഒക്കെ നൽകപ്പെടുന്ന ആ സ്വർഗീയ ലോകം, ആ ലോകത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ആ സ്വർഗത്തിൽ കടക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു.
1: ആമീൻ. ശരിക്കും ഈ ഒരു പാട്ട് പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വർഗത്തെ ഇങ്ങനെ കാണുകയാണ്. നമ്മൾ താഴ്ഭാഗത്തുകൂടി ഇങ്ങനെ അരുവികൾ ഒഴുകുന്ന ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നല്ല മനോഹരമായ അരുവികളാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും, അവിടെ നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഓരോ അനുഗ്രഹവും ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു മനസ്സിനും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളാണ് നമുക്കവിടെ ഉള്ളത്. ഇതിൻ്റെ അടുത്തൊരു വരി കൂടെയുണ്ട് MS, നമുക്കതൊന്ന് പാടിയാലോ?
0: തീർച്ചയായും.

0: അതെ, ഇപ്പോൾ നമ്മൾ പാടി വച്ച ആ വരികളിലുണ്ടല്ലോ. നോക്കൂ കൂട്ടുകാരെ, നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ കൊച്ചനുജന്റെ അല്ലെങ്കിൽ അനുജത്തിയുടെ നമ്മളെക്കാൾ താഴെയുള്ള ആ ചെറിയ കുട്ടികളുടെ കളികളും കുസൃതികളും അവരുടെ വികൃതികളും ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറില്ലേ? അവരെ നമുക്ക് ഉമ്മ വെക്കാനും അവരെ കൂടുതലായി സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ അവരുടെ കുസൃതികളും എല്ലാം കാണുമ്പോൾ തോന്നാറുണ്ട്. അതുപോലെ സ്വർഗത്തിലും നമുക്ക് സന്തോഷം നൽകാനായി മുത്തുപോൽ പൈതങ്ങൾ, അല്ലേ? ആ വരികൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. മുത്തുപോലുള്ള പൈതങ്ങൾ ചെറിയ കുട്ടികൾ നമുക്കിടയിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് സ്വർഗത്തിൽ ഒരുപാട് സന്തോഷം പകരുന്നൊരു കാഴ്ചയായിരിക്കും. ഒപ്പം മുന്തിരിത്തോപ്പുകൾ മിന്നിത്തിളങ്ങുന്ന താരകങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ആ സ്വർഗം അതെത്ര മനോഹരമായിരിക്കും, അല്ലേ ജൗഹർ?
1: ശരിയാ, നമ്മുടെ ചുറ്റും ഓടിക്കളിക്കുന്ന നല്ല വെളുത്ത മുത്തുപോലെയുള്ള നല്ല വസ്ത്രം ധരിച്ച ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ. നമ്മൾ ആകാശത്തേക്കൊക്കെ നോക്കിയാൽ വാരി വിതറിയ പോലെ താരകങ്ങളെ കാണാം. എന്നാൽ അതിലേറെ മനോഹരമായിട്ട് നമുക്ക് സ്വർഗത്തിൽ ഇൻഷാ അള്ളാ കാണാൻ പറ്റും.

0: ഗംഗൾ.
1: ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ ഭൂമിയിലൊക്കെ ഒരുപാട് കൊട്ടാരങ്ങളും വലിയ വലിയ വീടുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ സ്വർഗത്തിൽ നമ്മൾ കാണാൻ പോകുന്ന വീടിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ,
0: മണി.

മാഷാല്ലാ, മണിമേടകൾ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ജൗഹർ സൂചിപ്പിച്ചു, നമ്മൾ ഈ ഭൂമിയിലുള്ള വീടുകളുമായോ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കാഴ്ചകളുമായോ ഒന്നും സാമ്യമുള്ളതല്ല സ്വർഗത്തിലുള്ളതൊന്നും. എങ്കിലും നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള ഒരു വീട്, ഒരു പക്ഷേ നമ്മളെ വീടൊക്കെ അല്പം ചെറുതായിരിക്കാം, എന്നാലും നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ ഒരുപാട് വലിയ വലിയ വീടുകൾ? നമ്മളൊക്കെ ഒരു പക്ഷേ ചില സമയത്ത് കൊതിച്ചു പോയിട്ടുണ്ടാവാം. അത്രയും നല്ല സുഖസൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല വീട് നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊതിച്ചു പോയിട്ടുണ്ടാവാം അല്ലേ? ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും അതുപോലുള്ള വീടുകൾ ഉണ്ടാക്കാനും ഒന്നും സാധ്യമല്ലല്ലോ. ഇനി നമുക്ക് പണമുണ്ടെങ്കിൽ തന്നെ അതുപോലെ ധൂർത്തിൻ്റെ അംശങ്ങളൊക്കെ വരുന്ന വലിയ വീടുകൾ നമ്മൾ ഉണ്ടാക്കുകയില്ല. എന്നാൽ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത് വലിയ വലിയ വീടുകൾ, മണിമേടകൾ എന്നൊക്കെ സൂചിപ്പിക്കുന്ന വരികളാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ജൗഹർ പാടിത്തന്നത്. അതൊക്കെ ലഭിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിലോ നമ്മൾ പൂമരത്തണലായാലും മറ്റു പ്രോഗ്രാമുകളിലും മദ്രസയിൽ നിന്നും എല്ലാം കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ, നമസ്കാരം പോലുള്ള അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ഉമ്മയും ഉപ്പയും അനുസരിക്കുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാരുടെ ജീവിതത്തിൽ വന്നാൽ നമുക്കെല്ലാവർക്കും സ്വർഗം നേടാൻ കഴിയും. അങ്ങനെയെങ്കിൽ ജൗഹർ, നമ്മൾ ആദ്യം തുടങ്ങി വെച്ച വരി ഒന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ. ആ പാട്ട്

0: സ്വർഗത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനു ശേഷമുള്ള വരികളിൽ പറയുന്നത് ആ സ്വർഗത്തിലേക്ക് എത്താനുതകുന്ന എല്ലാ മാർഗങ്ങളും നമുക്ക് ആര് കാണിച്ചു തന്നിട്ടുണ്ട്?
1: നമ്മുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്.
0: അതെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ത്യാഗങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും അക്രമങ്ങളും എല്ലാം അനുഭവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് ഈ സ്വർഗത്തിലേക്കുള്ള ഓരോ മാർഗങ്ങളും പറഞ്ഞു തരാനും എത്തിച്ചു തരാനും ഒക്കെയായിരുന്നു, അല്ലേ?
1: ശരിയാ. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ പോലും നമ്മെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. കാരണം നമ്മൾ സ്വർഗത്തിൽ എത്തൂലേ എന്നുള്ള ഒരു ഭയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടിയിരുന്നു.
0: അതെ, നമ്മെക്കുറിച്ച് വളരെയേറെ ആകുലതപ്പെട്ട, നമുക്ക് വേണ്ടി എല്ലാ സമയത്തും പ്രാർത്ഥിച്ച, നമ്മെ വളരെയധികം സ്നേഹിച്ച ആ റസൂലിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ റസൂല് പഠിപ്പിച്ച ഓരോ മാതൃകകളും ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാണ്. പ്രത്യേകിച്ചും ഈ അവധിക്കാല സമയത്ത് നമുക്ക് ആ ചര്യകളും നബിയുടെ സുന്നത്തുകളുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് ഈ പാട്ട് തിരഞ്ഞെടുത്തതും. കൂട്ടുകാർക്കായി ഈ പാട്ടിലൂടെ ചില ഉപദേശങ്ങൾ നൽകുന്നതും അതെല്ലാം പ്രാവർത്തികമാക്കാൻ നമ്മുടെ പൂമരത്തലിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാരും തയ്യാറാണ് എന്നതുകൊണ്ട് നമ്മൾ ഈ പാട്ടിലൂടെ തന്നെ ആ റസൂലിൻ്റെ നല്ല ചര്യകളെ, നേരത്തെ നമ്മൾ വർണ്ണിച്ച പോലെ ആ സ്വർഗത്തിലേക്ക്, ആ മനോഹരമായ സുന്ദരമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ നബിയുടെ ചര്യകൾ ഉൾക്കൊള്ളുന്ന അടുത്ത വരികളിലേക്ക് ജൗഹർ നമുക്ക് പോകാം.
1: പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു വിശദീകരണം വേണ്ടേ? കാരണം നമ്മൾ അടുത്ത വരിയിൽ വരി എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു സംശയം കൂട്ടുകാർക്കുണ്ടാവും. ശരിക്കും നമ്മൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം അതിരാവിലെ സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേൽക്കുന്നൊരു സമയമുണ്ടല്ലോ, അവിടെ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ പിൻപറ്റേണ്ടത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ, നമ്മുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃക നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഈ പാട്ടിലെ അടുത്ത വരി. നമുക്ക് ശ്രദ്ധിക്കാം.
0: തീർച്ചയായും.

0: മാഷാല്ലാ, നമ്മൾ ഉണരുമ്പോൾ മുതൽ നമ്മുടെ റസൂലിൻ്റെ മാതൃക ചര്യകൾ നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് നമ്മളിപ്പോൾ ജൗഹറിൽ നിന്നും കേട്ടുകഴിഞ്ഞത്.
1: അല്ല എം എസ്, എനിക്കൊരു സംശയം. നമ്മൾ ഉണരുമ്പോൾ എന്തോ ഒന്ന് ഉരുവിട്ട് എണീക്കണമെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടുകാർക്ക് അത് അറിയോ? എന്താ അവിടെ ചെല്ലാനുള്ളത്? പ്രസൂ സല്ലാ സ്വലമ നമുക്ക് മാതൃക കാണിച്ചത് എന്താ നമ്മുടെ കൂട്ടുകാർക്ക് അറിയോ?
0: പിന്നെ നമ്മുടെ കൂട്ടുകാർക്കറിയാം. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മുമ്പ് പൂമരത്തണലിൻ്റെ ഒരു എപ്പിസോഡിലൂടെ ഈ ഒരു പ്രാർത്ഥന അവർ എണീക്കുന്ന സമയത്ത് കാണുവാൻ വേണ്ടി അവരുടെ ബെഡ്റൂമിൽ അവരുടെ കൈകൾ കൊണ്ട് മനോഹരമായി എഴുതി വെക്കാൻ ഒരാക്ടിവിറ്റിയായി മുമ്പ് എം എസ് അവർക്ക് നൽകിയിരുന്നു. സ്വാഭാവികമായും നമ്മുടെ ഈ പൂമരത്തണൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം. ഇനി അഥവാ ഏതെങ്കിലും കൂട്ടുകാർക്ക് അതറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്കൊന്ന് സൂചിപ്പിച്ചു കൊടുത്താലോ?
1: ശരിയാ, ചിലപ്പോൾ ചെറിയ അനിയന്മാരൊക്കെയുള്ള വീടുകളിൽ ചിലപ്പോൾ ആ സ്ലിപ്പ് ചിലപ്പോൾ അവരൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ചില വികൃതി കുട്ടികളൊക്കെ നമ്മുടെ പൂമരത്തണലിൽ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ അനിയന്മാരൊക്കെ ചിലപ്പോൾ, എൻ്റെ ഒരു സംശയം മാത്രമാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാവരും നല്ല കുട്ടികളാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്തു വെക്കുന്ന കുട്ടികളാണ്. എന്നാലും അവർക്ക് വേണ്ടി ചെറുതായൊന്ന് സൂചിപ്പിക്കാം അല്ലേ?
0: തീർച്ചയായും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിന്നുശൂർ.
1: ഒന്നുകൂടെ പറയണോ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിന്നുശൂർ.
0: ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടുവേണം നമ്മൾ എണീക്കാൻ. അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ അടുത്ത വരിയിൽ പറഞ്ഞില്ലേ, ഉറങ്ങാൻ കിടന്നാലും ചെയ്യാം. എന്നുവെച്ചാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതുവരെ അതിനിടയ്ക്കുള്ള ഏതൊക്കെ സമയമുണ്ടോ ആ സമയത്തെല്ലാം നമുക്ക് നമ്മുടെ ദൂതനിൽ നല്ല ചര്യയുണ്ട് എന്നാണ് ഈ പാട്ട് നമുക്ക് വേണ്ടി സൂചിപ്പിക്കുന്നത്. അത്തരം ഒരുപാട് മാതൃകളെക്കുറിച്ച് ഇനിയും നമുക്കറിയേണ്ടതുണ്ട്. ഈ പാട്ടിൻ്റെ ബാക്കി കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് ജൗഹറിൽ നിന്ന്. പക്ഷേ ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ പാട്ടിൻ്റെ ബാക്കി ഭാഗവും ഒപ്പം നമുക്കറിയേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും എല്ലാം അടുത്ത എപ്പിസോഡ് വരെ നീട്ടിവെക്കുകയാണ്. കൂട്ടുകാർ അതെല്ലാം കേൾക്കാനുള്ള ആകാംക്ഷയിലാണെന്നറിയാം. എങ്കിലും നമ്മുടെ പൂമരത്തണലിൻ്റെ സമയം ഇന്നിവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാരോടൊപ്പം പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞുമെല്ലാം പങ്കുചേർന്നത് ജൗഹർ ഒപ്പം കൂട്ടുകാരുടെ സ്വന്തം എം എസും. ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത് അല്ലെങ്കിൽ അതിൽ അല്ലേ കുരുന്നകൾ അടക്കം അല്ലെങ്കിൽ വലിയ ആളുകളടക്കം ഈ പൂമരത്തണലിൽ ലയിച്ച് പോയി എന്നുള്ളതാണ്.
3: കുട്ടികളുടെ ആ ഒരു മനസ്സറിഞ്ഞ് പൾസറിഞ്ഞുകൊണ്ട് ആ വിഷയത്തെ ശരിക്ക് അവർക്കിടയിലേക്ക് അവർക്കിടയിൽ ഒരാളായിക്കൊണ്ട് അല്ലെങ്കിൽ രണ്ടാളും നന്നായിട്ട് ആങ്കറിങ് ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. നല്ല കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരോട് ഒപ്പം ചേരാൻ കഴിഞ്ഞു. സന്തോഷം.

0: ഇനി നമ്മൾ ചില എഴുത്തുകളുടെ ശബ്ദ ആവിഷ്കാരത്തിലേക്കാണ് കിടക്കുന്നത്. അത് ഇത് പറഞ്ഞപ്പോൾ ശ്രോതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടാവും. എന്താണ്?
1: നുറുങ്ങുകൾ.
0: യെസ്.
1: വെപ്പ് മരങ്ങൾക്കു ചാരി കണ്ണീര് തോരാതെ.
0: രചന ഇബിനു അലി എടത്തനാട്ടുകര.
1: ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: വേപ്പു മരങ്ങൾക്ക് ചാരെ കണ്ണീര് തോരാതെ. എഴുത്ത് ഇബിനു അലി എടത്തനാട്ടുകര. പെട്ടെന്നാണ് അന്തരീക്ഷത്തിൻ്റെ ഭാവം മാറിയത്. പ്രാർത്ഥനാനിർഭരമായ ലക്ഷങ്ങളുടെ കണ്ണുനീർ ബാഷ്പീകരിച്ച് ഖനീഭവിച്ചെന്നോണം മാനത്തെ കാർമുകിലുകൾ കരിമ്പുതപ്പ് പുതപ്പിച്ചു. വേപ്പുമരങ്ങളിൽ ഇളം കാറ്റ് വീശി. കത്തുന്ന വെയിൽ ചൂട് അല്പമൊന്നു കുറഞ്ഞു. ഇക്കഴിഞ്ഞ ഹജ്ജിന് മിനായിലെ തമ്പിൽ നിന്ന് ഏറെ നേരം കാത്തിരുന്നാണ് ഹാജിമാർക്കുള്ള ബസ്സിൽ അറഫയിലെത്തിയത്. അസഹനീയമായ ചൂട് കാരണം അവിടെയും ടെന്റുകൾ ഒരുക്കിയിരുന്നു. ശീതീകരണ സംവിധാനങ്ങൾ ചിലയിടങ്ങളിൽ ചൂടിനെ പൂർണ്ണമായി തളയ്ക്കുന്നതിൽ പരാജയപ്പെട്ടു. ചൂട് ദാഹം വർദ്ധിപ്പിച്ചു. പഴനീർക്കുപ്പികളും ശുദ്ധജലവും ചൊരിഞ്ഞ് സംഘാടകർ ഹാജിമാരെ അത്ഭുതപ്പെടുത്തി. ഉച്ചഭക്ഷണം ലഭിച്ചേക്കില്ലെന്ന് കേട്ടിരുന്നെങ്കിലും തമ്പുകളിൽ ഭക്ഷണവുമെത്തി. ഉച്ച സായാഹ്ന നമസ്കാരങ്ങൾ ഒരുമിച്ച് ചുരുക്കി നിർവഹിച്ച് പ്രാർത്ഥനയിൽ മുഴുകി ഹാജിമാർ. ചെന്തിര തിരക്കിൽ ഓരോരുത്തരും തനിക്ക് ചുറ്റും സ്വകാര്യമായൊരു ഏകാന്തത സൃഷ്ടിച്ച് മനസ്സിൽ തട്ടി നാഥനോട് പുറുക്കലിനെ തേടിക്കൊണ്ടേയിരുന്നു. പുറത്തിറങ്ങി സ്വതന്ത്രമായി സ്വകാര്യമായി പ്രാർത്ഥനയിൽ മുഴുകാൻ ആഗ്രഹിച്ചുവെങ്കിലും ചൂടുകാലാവസ്ഥ പലരെയും വിലക്കി. ഖുർആൻ പാരായണത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു ഇടവേളയിൽ പുറത്തിറങ്ങി പടർന്നു നിൽക്കുന്നൊരു വേപ്പുമരത്തിന്റെ ചുവട്ടിൽ കൈകളുയർത്തി പ്രാർത്ഥിച്ചു. വന്നുപോയ പാപങ്ങൾ പുറത്തു നൽകി നരകത്തിയില്ലെന്ന്, കാവൽ നൽകി സ്വർഗത്തോപ്പിലിടം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളുടെ കവിൽത്തടങ്ങൾ നനയാതിരിക്കില്ല, വാക്കുകൾ ഇടറാതിരിക്കില്ല. ചൂട് വീണ്ടും ടെന്റിലേക്ക് എന്നെ നയിച്ചു. കൂടാരത്തിലെ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് വീണ്ടും പലരും ഇഹ്റാം തുണികൊണ്ട് വിയർപ്പൊപ്പുന്നു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് മഴക്കാറുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്. വെയിലിന്റെ ചൂട് കുറഞ്ഞത്, വേപ്പുമരത്തിന്റെ ചില്ലകൾ കാറ്റിലാടിത്തുടങ്ങിയത്. വിശ്വാസികൾ കൂടാരങ്ങൾ വിട്ട് പുറത്തേക്ക് ഒഴുകി തുടങ്ങി. വേപ്പുമരച്ചോടുകൾ കിട്ടാത്തവർ കിട്ടിയയിടങ്ങളിൽ നിറഞ്ഞ് വാനിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥന തുടങ്ങി. ചെറുമർമരത്തിൽ തുടങ്ങിയ തേങ്ങലുകൾ പിന്നീടറിയാതെ ഉച്ചസ്ഥായിലായി തുടങ്ങി. ബാഷ്പകണങ്ങൾ പലരുടെയും കവിളും താടിയും വിട്ട് ഇഹ്റാമിന്റെ ശുഭ്രവസ്ത്രത്തിൽ പോലും നനവ് പടർത്തുന്നുണ്ട്. വർണ്ണദേശഭാഷകൾക്കതീതമായി ഒരേ ലക്ഷ്യത്തോടെ ജനലക്ഷങ്ങൾ, ആൺ പെൺ വിശ്വാസികൾ. വർണ്ണവെറിയന്മാരും ദേശഭാഷാ ഭ്രാന്തന്മാരും അവർക്കിടയിൽ ഇല്ല, ഉച്ചനീചത്വങ്ങൾ ഇല്ല. എല്ലാവരും ആദമിന്റെ മക്കളെന്ന സാഹോദര്യ ചിന്തയിൽ പരസ്പരം സഹായിക്കേണ്ടി വരുമ്പോൾ സഹായിക്കുന്നു. സ്വയം മറന്ന് സൃഷ്ടാവിന്റെ കാരുണ്യത്തിനും പാപമോചനത്തിനും വേണ്ടി കണ്ണീരൊഴുക്കുന്നവരുടെ എല്ലാം കണ്ണുനീരിന് ഉപ്പ് രുചിയായിരിക്കുമല്ലോ, ചോരയുടെ നിറം ചുവപ്പ് തന്നെയായിരിക്കുമല്ലോ. അവർ ഏത് രാജ്യക്കാരാണെങ്കിലും അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും.
0: ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത് നുറുങ്ങുകളാണ്.
1: ഞാൻ എൻ്റെ പല സന്ദർഭങ്ങളിലും നമ്മളിങ്ങനെ പല പ്രോഗ്രാമുകളിൽ ഒഴിയാതെ പലപ്പോഴായി ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. കാരണം അത് ആകെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ, പിന്നെ നല്ല ഒരു മെസ്സേജ് പലപ്പോഴായിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്, ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്.
0: അത് മാത്രമല്ല നല്ല സാഹിത്യ രൂപത്തിലായിരിക്കും. നമുക്ക് പല എഴുത്തുകളും നമുക്ക് പോലും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള എഴുത്തുകളാണ് സാധാരണ നുറുങ്ങുകളിൽ വരാറുള്ളത്.
1: പിന്നെ മഷാല അബ്ദുസമദ് കല്ലടിക്കോടിന്റെ നല്ലൊരു മനോഹരമായ ശൈലിയും ഒരു ശബ്ദ സൗന്ദര്യവും,
0: അതുപോലെ തന്നെ നമ്മളെ ഇബ്നു അലി എടത്തനാട്ടുകാരുടെ പ്രത്യേക രചന പറയേണ്ടതുണ്ട്.
1: പറക്കല്ല. ഇനി നമുക്ക് പീസ് റേഡിയോയിലൂടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അസ്മാഉൽ ഹസ്ന. അസ്മാഉൽ ഹസ്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിശ്വാസിയുടെ സ്വർഗത്തിന് കാരണമാകുന്ന, അവൻ്റെ പരലോക വിജയത്തിന്, ദുനിയാവിൽ അവൻ്റെ പ്രാർത്ഥനകൾ ശരിപ്പെടുത്തുന്നതിനൊക്കെ ആവശ്യമായ അസ്മാഉൽ ഹുസ്നയുടെ പഠന പരമ്പരയിൽ അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്.
0: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ മുഖയിത്ത്, അന്നം നൽകുന്നവൻ എന്ന വിഷയത്തിൽ ആണ്. നമുക്കത് കേൾക്കാം.
3: ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, വിജ്ഞാനങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായ, ഏറ്റവും മഹത്വമേറിയ വിജ്ഞാനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനെക്കുറിച്ചുള്ള, അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള, അവൻ്റെ കഴിവുകൾ, അവൻ്റെ എല്ലാവിധ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള അറിവാണ് നാം പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുഖയിത്ത് എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് പണ്ഡിതന്മാർ അള്ളാഹുവിന് അൽ മുഖീത് എന്ന നാമമുണ്ട് എന്നത് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായ അർത്ഥങ്ങളും ആശയതലങ്ങളും ഈ മുഖീത് എന്ന നാമത്തിൽ നിന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നുണ്ട്. കഴിവുറ്റവൻ, സംരക്ഷിക്കുന്നവൻ, അതുപോലെ തന്നെ സാക്ഷിയാകുന്നവൻ, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അൽ മുഖീത് എന്ന നാമത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. പ്രാമാണികരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുമ്പോൾ അതിപ്രധാനമായി കൊണ്ട് ഒരു വിഷയത്തെ ഊന്നിക്കൊണ്ട് പറയുന്നുണ്ട്. അൽ മുഖീത് എന്ന് പറയുമ്പോൾ കൂത്തുമായി ബന്ധപ്പെട്ടതാണ്. കൂത്ത് എന്ന് പറഞ്ഞാൽ അന്നമായി, അതായത് ഭക്ഷണ പാനീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നത് പ്രത്യേകം ഊന്നി പറയുന്നുണ്ട്. കൂത്ത് എന്ന് പറയുമ്പോൾ പടപ്പുകളെ സൃഷ്ടിക്കുകയും ആ പടപ്പുകൾക്ക് ആവശ്യമായ അന്നങ്ങളെ നിശ്ചയിക്കുകയും ആ നിശ്ചയിച്ച അന്നം കൃത്യമായി ആ സമയമാകുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അവനാണ് അൽ മുഖീത് എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്, അതുപോലെ തന്നെ ആ അന്നത്തെ നിശ്ചയിക്കുന്നവനും അള്ളാഹുവാണ്. പടപ്പുകൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ഭക്ഷണം കൊണ്ടെത്തിച്ചു കൊടുക്കുക എന്നതും അള്ളാഹുവാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ അൽ മുഖീത് ആണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ല അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സഫ്വത്തു സഫ്വ എന്ന് പറയുന്ന ഒരു കിതാബിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സന്ദർഭത്തിൽ ഒരു കുരുവി ഒരു ഇറച്ചി കഷ്ണം കൊത്തിയെടുത്ത് ഈത്തപ്പനയുടെ ഇലകൾക്കിടയിലേക്ക് പോവുകയാണ്. ഇത് കണ്ടു നിന്ന ഒരു വ്യക്തി വളരെ കൗതുകത്തോടുകൂടി അത്ഭുതത്തോടുകൂടി അത് നോക്കിക്കണ്ടു. ആ പക്ഷി ഒരിക്കലും ഈത്തപ്പനയിൽ കൂടുകൂട്ടാൻ ചാൻസ് ഇല്ല, കാരണം കുരുവികൾ ഈത്തപ്പനയുടെ ഓലക്കിടയിൽ കൂടുകൂട്ടലില്ല. കൊത്തിയെടുത്തതാകട്ടെ ഇറച്ചി കഷ്ണമാണ്, കുരുവികൾ ഇറച്ചി കഷ്ണം കഴിക്കലുമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുതയെന്നറിയാൻ വേണ്ടി ആ കുരുവി പോയ ഭാഗത്തേക്ക് പോവുകയും ഈത്തപ്പനയുടെ മുകളിലേക്ക് ഒന്നെത്തി നോക്കുകയും ചെയ്തപ്പോൾ അവിടെ കണ്ട കാഴ്ച, കുരുടനായ ഒരു പാമ്പിനെയാണ് ഈ പക്ഷി ചെയ്തത്. ഇറച്ചി കഷ്ണം കൊത്തിയെടുത്ത് ആ കുരുടനായ പാമ്പ് ഈത്തപ്പനയുടെ മുകളിൽ ഓലക്കിടയിലിരുന്ന ആ പാമ്പിന്, കുരുടനായ പാമ്പിന് അതിൻ്റെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ചെയ്തു. അത് കുരുവിയിലൂടെ സംഭവിച്ചു. കുരുടനായ ആ പാമ്പിന് വേണ്ട കൂത്ത് ലഭിച്ചത് ഈ പക്ഷിയിലൂടെയാണ്. അത് സംവിധാനിച്ചതാരാണ്? അത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അൽ മുഖീത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന് ഈ നാമത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്തുകൂടി അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ല അലല്ലാഹി റിസ്ഖുഹ. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു, ഏത് ഒരു വസ്തുവാണെങ്കിലും അതിനെല്ലാം കൃത്യമായി റിസ്ഖ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ. അള്ളാഹു പറയാണ് അതിൻ്റെ താമസ സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥലവുമെല്ലാം കൃത്യമായി അള്ളാഹു സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. കുല്ലും ഫി കിതാബിൻ മുബീൻ, അതെല്ലാം കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, മൃഗമാകട്ടെ, മറ്റു ഇഴജന്തുക്കളാകട്ടെ, ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പറവകളാകട്ടെ, ഏതിനും ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു തആല ജീവജാലങ്ങളായിക്കൊണ്ട് സൃഷ്ടിച്ച എല്ലാത്തിനും അതിൻ്റെ റിസ്ക് അള്ളാഹു നിശ്ചയിക്കുകയും അത് എപ്പോൾ ലഭിക്കണമെന്ന് അള്ളാഹു രേഖപ്പെടുത്തുകയും എത്ര ലഭിക്കണമെന്ന് രേഖപ്പെടുത്തുകയും എങ്ങനെ ലഭിക്കണമെന്നും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് അത് അതിൻ്റെ സമയമാകുമ്പോൾ അതിനെത്തിച്ചു കൊടുക്കുന്നവൻ അവനാണ് അള്ളാഹുവാണ്, അൽ മുഖീത് ആയ റബ്ബാൻ. വഫീസ് സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ. അള്ളാഹു പറഞ്ഞല്ലോ ആകാശത്ത് നിങ്ങളുടെ റിസ്ക് അത് നിറഞ്ഞു നിൽക്കുകയാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നൽകും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വീണ്ടും പഠിപ്പിച്ചു നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുവചനത്തിലൂടെ ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇന്ന റൂഹൽ ഖുദുസി നഫഥ ഫീ റൂഇ. ജിബ്രീൽ അലൈഹി സ്സലാം അവിടുന്ന് എത്തിച്ചു തന്നിരിക്കുന്നു അന്ന നഫ്സൻ ലൻ തമൂത് ഹത്ത തസ്തക്മില അജലഹ. അതുപോലെ തന്നെ വതസ്തൗഇബ റിസ്ഖഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുകയാണ്, ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ് എത്രയാണോ അള്ളാഹു നിശ്ചയിച്ചത് അത് പൂർണ്ണമായി പൂർത്തീകരിക്കാതെ, അതുപോലെ തന്നെ ഒരു മനുഷ്യന് ആ ആയുസ്സിൽ ലഭിക്കേണ്ട എല്ലാ റിസ്ക്കുകളും, പഞ്ചസാര എത്ര കഴിക്കണം, ഉപ്പ് എത്ര കഴിക്കണം, അരി എത്ര കഴിക്കണം, ഗോതമ്പ് എത്ര കഴിക്കണം എന്നിങ്ങനെയുള്ള കൃത്യമായ കണക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി കഴിച്ചതിന് ശേഷം മാത്രമേ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയുള്ളൂ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആയുസ്സിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നമുക്ക് ലഭിക്കണമോ അതെല്ലാം നമുക്ക് സംവിധാനിക്കുകയും അത് എത്തിച്ചു തരികയും ചെയ്യുന്നവൻ അത് അൽ മുഖീത്തായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് കൃത്യമായി അതിൻ്റെ സമയമെത്തുമ്പോൾ നമുക്ക് വന്നു ചേരും എന്നതാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വസ്തുത. ഒരു മനുഷ്യന് ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കും, അവനാണ് അൽ മുഖീത്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അന്നം നിശ്ചയിച്ചു, ഭക്ഷണം എത്രയാണ് എന്നത് നിശ്ചയിച്ചു. അത് അള്ളാഹു നിശ്ചയിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ വീട്ടിലിരുന്നാൽ അത് അള്ളാഹു കൊണ്ടെത്തിച്ചു തരും എന്ന ഒരു തെറ്റായ ധാരണ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു എല്ലാം നിശ്ചയിച്ചതാണല്ലോ, അതുകൊണ്ട് ഇനി ഞാനൊരു പണിയെടുക്കാതെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നോളാം, അള്ളാഹു എനിക്ക് എത്തിച്ചേരും എന്ന ഒരു മോശമായ ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആൻ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ തിരുവചനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയൊക്കെ തരുമെന്ന് പറയുമ്പോഴും അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു കടലിൻ്റെ അടുത്തു ചെന്ന് കടലിൻ്റെ മുകളിലൂടെ കൈ ഇങ്ങനെ പൊന്തിപ്പിടിച്ചിട്ട് വെള്ളം കയറി വരാൻ വേണ്ടി കൈ കടലിലേക്ക് ഇറക്കാതെ വെറുതെ കൈ പൊക്കി പിടിച്ച് ആ വെള്ളം എൻ്റെ കയ്യിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആ വെള്ളം നമ്മുടെ കയ്യിലേക്ക് നിറഞ്ഞു വരികയില്ലല്ലോ. ഇതുപോലെ നമുക്കാവശ്യമുള്ളത് നമ്മൾ തേടി കണ്ടെത്തുക തന്നെ വേണം. നമുക്കാവശ്യമുള്ള വസ്തുക്കൾ ഈ ദുനിയാവിൽ പലരുടെയും കൈകളിലായി പല സ്ഥലങ്ങളിലായി അള്ളാഹു സംവിധാനിച്ച് സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് നമ്മൾ തേടി കണ്ടെത്തണം. വിശുദ്ധ ഖുർആനിൽ ജുമഅയുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? വഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതഷിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാഹ്. അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ നിസ്കാരം അത് വിരമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, വിശാലമായി കിടക്കുന്ന ഭൂമിയിലിറങ്ങി നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫളിനെ തേടിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നിസ്കരിക്കണം എന്നാൽ റിസ്ക് കിട്ടുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കലല്ല, അള്ളാഹുവിൻ്റെ ഫളില് അതിനെ തേടിക്കൊണ്ട് അതിനെ അന്വേഷിച്ച് അത് കണ്ടെത്താനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു പള്ളിയിൽ ചില ആളുകൾ, ചെറുപ്പക്കാരായ ചില ആളുകൾ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവർ ദിക്റിലും ദുആയിലുമാണ് ഇബാദത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരുടെ ഈ ഒരു ഇരുത്തവും ഈ ആ ഒരു ഒരുമിച്ച് കൂടലും കണ്ടപ്പോൾ എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരുമിച്ച് കൂടിയ ആളുകൾ പറയുകയാണ്, ഞങ്ങൾ ഇബാദത്തിലായി കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ റബ്ബിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ഈ പള്ളിയിൽ ഭജനമിരിക്കുകയാണ്, ഇബാദത്തിലാണ്, ദിക്റിലാണ്, ദുആയിലാണ്. ഉമർ അൻഹുവിൻ്റെ മറ്റൊരു ചോദ്യം, നിങ്ങൾക്ക് റിസ്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, നിങ്ങൾക്ക് അന്നപാനീയങ്ങൾ വേണമല്ലോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഭക്ഷണം ലഭിക്കുക? അവർ പറഞ്ഞു, അള്ളാഹു യർസുഖുനാം, ഞങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകും, അതെങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കോളും, ഞങ്ങൾ ഇബാദത്തിൽ ഇവിടെ കഴിയും, ഭക്ഷണം അല്ല എത്തിച്ചേരും എന്ന് പറയാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് റിസ്ക് നൽകും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതോടൊപ്പം ആ അള്ളാഹു നൽകുന്ന റിസ്കിനെ തേടുക എന്നതുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ അൻഹു ആ പള്ളിയിൽ നിന്ന് ഉടനെ തന്നെ ഇറങ്ങി, തിരിച്ചിറങ്ങി ഒരു വടിയെടുത്ത് ആ പള്ളിയിലേക്ക് തിരിച്ചു പോയിട്ട് റുദ്ദ ഉമർ, ചരിത്രത്തിൽ കാണാം ആ പള്ളിയിലുണ്ടായിരുന്ന ആളുകളെ ഒന്ന് പ്രഹരിച്ചു. എന്നിട്ട് ഉമർ ലൻഹു ആ ഒരുമിച്ചുകൂടിയ ആളുകളോട് പറയാണ്, അള്ളാഹു ആകാശത്തിൽ നിന്ന് സ്വർണവും വെള്ളിയുമല്ല മഴയായി പെയ്യിപ്പിക്കുന്നത്, ആകാശത്തു നിന്ന് വെള്ളമാണ് പെയ്യിപ്പിക്കുന്നത്. ആ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി നിങ്ങളതിൽ പണിയെടുത്ത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റിസ്കിനെ തേടേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അടങ്ങിയിരുന്നിട്ട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹു എല്ലാം എനിക്ക് വീട്ടിലെത്തിച്ചു തരും എന്ന ഒരു മോശമായ വിചാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം. അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട എല്ലാം സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. അവനാണ് അൽ മുഖീറ്റ്. ആ സംവിധാനിച്ചു വച്ചത് എവിടെയാണ് എന്നത് കൃത്യമായി അള്ളാഹുവിനറിയാം. അവിടേക്ക് നമ്മളെ അള്ളാഹു നയിക്കുന്നു. അവിടെ നമ്മുടെ റിസ്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് അള്ളാഹു നൽകുന്നു. എത്രയാണോ നമുക്ക് എപ്പോഴാണോ നമുക്ക് വേണ്ടത് ആ സമയത്ത് അള്ളാഹു നമുക്കത് നൽകുന്നു. ഇങ്ങനെ നമുക്ക് റിസ്കിനെ കൃത്യമായി അതിനെ കണക്കാക്കുകയും അതിനെ സൃഷ്ടിക്കുകയും അതിന് സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിക്കുകയും അതിനുള്ള മാർഗങ്ങൾ സംവിധാനിക്കുകയും ചെയ്ത അൽ മുഖീറ്റ് അത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് അൽ മുഖീറ്റ് എന്ന നാമം വന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു അർത്ഥമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇനി കൂത്ത് എന്നത് നമ്മുടെ ഭക്ഷണം മാത്രമല്ല, കൂത്ത് അത് ആത്മാവിനും കൂത്തുണ്ട്, വിശ്വാസത്തിലും കൂത്തുണ്ട്, ദീനിൻ്റെ വിഷയത്തിലും കൂത്തുണ്ട്, കൽബിനും കൂത്തുണ്ട്. ആ കൂത്ത് നേടിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ രൂപത്തിൽ റബ്ബിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനും സാധിക്കുകയുള്ളൂ. എന്താണ് ആത്മാവിൻ്റെ കൂത്ത്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്ക് ആ വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആത്മാവിൻ്റെ കൂത്ത് എന്നത് വിജ്ഞാനമാണ്. ജഹലിൽ നിന്ന് ഇൽമു നേടുക. ഒരു മനുഷ്യൻ്റെ അസല് ജഹലാണ്, അന്ധകാരമാണ്. ആ അന്ധകാരത്തിൽ നിന്ന് ഇൽമു നേടി ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. ആ കൂത്ത് നമ്മൾ നേടണം, അതിനുവേണ്ടി ഇൽമു പഠിക്കണം. അതിൻ്റെ ഭാഗം മാത്രമാണ് നമ്മളിവിടെ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നത്. ഈ അസ്മാഉൽ ഹുസ്ന പഠിക്കുക എന്നത് നമ്മുടെ ആത്മാവിൻ്റെ കൂത്താണ്. അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കുക, ഇതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ കൂത്താണ് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി. ഇനി എന്താണ് ദീനിൻ്റെ കൂത്ത് എന്നത്? ഉപദേശങ്ങളാണ്. ദീന് ഒരാൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായി ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ന്യൂനതകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ദുർബലതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സമയത്തെല്ലാം നമുക്ക് ഉപദേശം അനിവാര്യമാണ്. ഇപ്പോൾ ദീനിൻ്റെ കൂത്ത് എന്നത് ഉപദേശമാണ്. ഇനി കൽബിൻ്റെ കൂത്തുണ്ട്. കൽബിൻ്റെ കൂത്ത് എന്നത് മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. വിശ്വാസികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം ഇഷ്ടമുള്ളവരാണ്, അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക എന്നത് കൽബിൻ്റെ കൂത്താണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ കൂത്താണ്. ആ ഹൃദയത്തിൻ്റെ അന്നമാണ്. അത് നേടിയെടുത്താലോ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അങ്ങേയറ്റത്തെ ഇഷ്ടം ഹൃദയത്തിൻ്റെ അന്നമാണ്, ആത്മാവിനുള്ള പോഷണമാണ്, അതുപോലെ കണ്ണുകൾക്ക് കുളിർമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അന്നപാനീയങ്ങളാകട്ടെ നമ്മുടെ വയറിനുള്ള കൂത്താണെങ്കിലും ശരി, ആത്മാവിനുള്ള കൂത്താണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ ദീനിൻ്റെ കൂത്താണെങ്കിലും ശരി, നമ്മുടെ കൽബിൻ്റെ കൂത്താണെങ്കിലും ശരി, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങളെ തേടി കണ്ടെത്തുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം. അത് തേടി കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വിജയമെന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു അൽ മുഖീത്താണ്, അവൻ കൂത്ത് നൽകുന്നവനാണ്, കൂത്ത് സൃഷ്ടിച്ചവനാണ്, അന്നം സംവിധാനിച്ചവനാണ്. കൽബിൻ്റെ അന്നമുണ്ട്, ദീനിൻ്റെ അന്നമുണ്ട്, ആത്മാവിൻ്റെ അന്നമുണ്ട്, വയറിൻ്റെ അന്നവുമുണ്ട്. ഇതെല്ലാം സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. എവിടെ, എപ്പോൾ, എങ്ങനെ ഇതെല്ലാം സംരക്ഷിച്ചും രേഖപ്പെടുത്തിയും വച്ചിരിക്കുകയാണ് അൽ മുഖീത്തായ അള്ളാഹു. അവനാണ് അൽ മുഖീത്ത്. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹു പരിപൂർണനാണ് ആ വിഷയത്തിൽ. മുഖീത്ത്, നമ്മളൊരു പക്ഷേ ചില ആളുകൾക്ക് അന്നം കൊടുത്താൽ ഗുരു കുറച്ചു നാളൊക്കെ കൊടുക്കാൻ സാധിച്ചെന്ന് വരാം, പക്ഷെ എന്നൊന്നും കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുകയില്ല. ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മനുഷ്യർക്കും അതുപോലെ തന്നെ ഇഴജന്തുക്കൾക്കും അതുപോലെ കടലിലെ ആഴക്കടലിലെ മത്സ്യങ്ങൾക്കുമെല്ലാം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല ഇടതെറ്റാതെ അതിൻ്റെ ഭക്ഷണപാനീയങ്ങൾ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയവൻ അവനാണ് അൽ മുഖീത്തായ അള്ളാഹു. അവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ നന്ദി കാണിക്കുക എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ്, അവൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയാണ്, അവൻ അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുഖീത്തായ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ശരിയായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ബറകല്ലാ. നല്ല ഫലപ്രദമായ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ഒരു നാമം, അന്നം നൽകുന്നവൻ, അൽ മുഖീത്ത് എന്ന നാമം ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്, വിശദീകരിച്ചു തന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ്.
0: അടുത്തതായി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് കഥ പറയാം.
1: ഏത് ചെറിയ പ്രായമുള്ള മക്കൾ, നമ്മുടെ സ്വന്തം മക്കൾ പോലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്നൊരു കഥ പറഞ്ഞു തരാമോ. ചിലപ്പോഴൊക്കെ വൈകുന്നേരം നമ്മൾ വീട്ടിലുണ്ടാകുന്ന ചില ദിവസങ്ങളിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇന്ന് എൻ്റെ കൂടെ ഒരു കഥ പറഞ്ഞെന്ന്. ആ കിടക്കുന്ന സമയത്ത് അവസാനം അവർ ആവശ്യപ്പെടുന്ന ഒരു റിക്വസ്റ്റാണ് ഒരു കഥ. അപ്പം നമ്മൾ ചോദിക്കും ഏത് കഥയാണ് വേണ്ടത്. അപ്പോൾ ആ നബിൻ്റെ കഥ, ഈ നബിൻ്റെ കഥ. അത് അവർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രത്യേക രസമാണ് നമുക്ക്. ശരി, കഥ പറയാമെന്ന നമ്മുടെ പ്രോഗ്രാം കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരപ്രദമാകും. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
4: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കഥ പറഞ്ഞാലോ? ഇന്നത്തെ കഥയുടെ പേര് നീതിയോടൊപ്പം നിൽക്കാം. റോമിലെ രാജാവിൻ്റെ പ്രതിനിധി ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീനയിലെത്തി. വഴിയിൽ കണ്ട ചില ആളുകളോട് അദ്ദേഹം ഖലീഫയുടെ കൊട്ടാരത്തിലേക്കുള്ള വഴി അന്വേഷിച്ചു. കൊട്ടാരത്തിൽ കഴിയുന്ന കാവൽക്കാരുള്ള ആഡംബര ജീവിതം നയിക്കുന്ന തങ്ങളുടെ ഭരണാധികാരികളെപ്പോലെയായിരിക്കും മുസ്ലിങ്ങളുടെയും ഭരണാധികാരിയും എന്നയാളിങ്ങനെ കരുതി. ആരാ മുസ്ലിങ്ങളുടെ ഭരണാധികാരി? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം എന്തായിരുന്നോ? അത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി എത്രയോ രാജ്യങ്ങളൊക്കെ കീഴടക്കി മുസ്ലിങ്ങളിങ്ങനെ വിജയിച്ച് വിജയിച്ച് പോകുമ്പോൾ നാടിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങളുടെ ഖലീഫ ഉമർ, ആ പേരെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം മദീനയിൽ വലിയൊരു കൊട്ടാരമുണ്ടാകും. ആ കൊട്ടാരത്തിൽ റോമിലെയും പേർഷ്യയിലെയും രാജാവിനെപ്പോലെ ഒരു രാജാവ് സിംഹാസനത്തിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ റോമിലെ രാജാവിൻ്റെ പ്രതിനിധി ഇങ്ങനെ ചിന്തിച്ച് മദീനയിലെത്തുന്നത്. ഖലീഫ എവിടെയാണെന്ന് ചോദിച്ചു വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു മരത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ഒരു മരത്തിൻ്റെ ചോട്ടിൽ കൈ തലയണയാക്കി കിടന്നുറങ്ങുന്നൊരു മനുഷ്യനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് കണ്ട് നമ്മുടെ റോമിലെ രാജാവിൻ്റെ പ്രതിനിധി അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് അടുത്തു ചെന്നു. നിർഭയത്വത്തോടെ മണ്ണിൽ കിടക്കുന്ന ഭരണാധികാരിയെ കണ്ടിട്ട് അദ്ദേഹം പറയാണ്, ഉമർ, താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു, അതിനാൽ താങ്കൾ നിർഭയനായി കിടക്കുകയാണ്. മറ്റുള്ള നാട്ടിലെ രാജാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ കിടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ആളുകൾ അവരെയൊക്കെ, ആ രാജാക്കന്മാരെയൊക്കെ പിടിച്ച് അവരുടെ ദേഷ്യവും അവരോട് കാണിച്ച അനീതിക്കൊക്കെ കാരണമായിട്ട് അവരെന്തെങ്കിലും ചെയ്യും. പക്ഷേ നമ്മുടെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ജനമധ്യത്തിലെ ആളുകൾക്കെപ്പോഴും എത്തിപ്പെടാവുന്ന ഒരു പൊതുവഴിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം നീതി കാണിച്ചു ജനങ്ങളോട്, നന്മ ചെയ്തു. അപ്പം നന്മ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയാൽ നമുക്ക് ആരെങ്കിലും പേടിക്കണോ? ഒരിക്കലും പേടിക്കണ്ട. നീതിയോടൊപ്പം നിൽക്കാമെന്ന കഥയിൽ നിന്ന് നന്മയിലെ വലിയ ഒരു ഭാഗം തന്നെയാണ് നീതിയോടുകൂടി നമ്മൾ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. നമുക്കും കഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഹംദുലില്ലാ, ബാറകല്ലാ ബാറകല്ലാ. അബ്ദുസ്സലാം വീട്ടി നമ്മോട് ഇത്രയും നേരം സംസാരിച്ചത് കുട്ടികളോട് കഥ പറയാമെന്ന സെഷനിലായിരുന്നു.
0: ഇതിലേ കഥ പറയാമെന്നുള്ള സെഷൻ എനിക്ക് തോന്നുന്നു ഈ കഥകളൊന്നും ഇല്ലാത്ത പേരൻസിന്, ഇപ്പോൾ ഐ മീൻ ആ രൂപത്തിലല്ല, അതായത് ഇപ്പോൾ കഥ പറയാൻ ഇപ്പോൾ കുട്ടികൾ കഥകൾ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാ ദിവസവും കഥകൾ വരണമെന്നില്ലല്ലോ. അപ്പം ആ സമയത്ത് കുട്ടികൾ കിടക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്ന ഒരു ഐഡിയയാണ്, പലരും ചെയ്യാറുണ്ട്, നമ്മൾ ഫീഡ്ബാക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതായത് ഈ കഥ പറയാൻ പ്രോഗ്രാം എന്ത് ചെയ്യുക, റിവൈൻഡിൽ കേൾപ്പിച്ചു
1: കൊടുക്കുക.
0: യെസ്, അപ്പോൾ കൂട്ടുകാർക്കും സന്തോഷമാവും, പേരൻസിനും ഒരു സമാധാനമാവും, കുട്ടികൾ അവർ അത് കേട്ട് സന്തോഷമായി ഉറങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്.
1: പിന്നെ പേരൻസും കുറച്ച് കഥകളൊക്കെ പഠിച്ചുവെക്കണത് നല്ലതാണ്.
0: അത് നല്ലതാണ്.
1: എന്നും റേഡിയോ ഓണായി കിട്ടി, നെറ്റ് കിട്ടാത്ത സമയമൊക്കെ വരും
0: ചിലപ്പോൾ. അപ്പേ നമ്മളിങ്ങനെ കഥയും കേട്ട് പോയ പോരല്ലോ, ഒരു യാത്രയുടെ അനുഭവങ്ങളൊക്കെ കേട്ടാല് നന്നാവും തോന്നുന്നുണ്ട്.
1: യാത്ര പോണം, യാത്രയാണ് മനുഷ്യനെ ശരിപ്പെടുത്തുന്നത്, ഏറ്റവും നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന, ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്ന, നമ്മുടെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന, ഒരു പക്ഷേ ഓരോ വ്യക്തികളെയും ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണല്ലോ അവൻ്റെ ഇടക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. യാത്ര മാത്രമല്ല, അത് അവതരിപ്പിക്കും മറ്റുള്ളവർക്ക് ഞാൻ പോയ യാത്ര എങ്ങനെയാണെന്ന്. ശരിക്കും നമ്മുടെയൊക്കെ യൂട്യൂബ് മേഖലയിലൊക്കെ വ്ളോഗർമാരൊക്കെ പ്രധാനപ്പെട്ട പണി അതാണല്ലോ ചെയ്യുന്നത്,
0: അവര് പോവുക, അവര് പോകുന്ന കാര്യങ്ങൾ അപ്പൊ അറിയിക്കുക.
1: ശരിക്കും അതിന്ന് ഒരു പ്രത്യേകിച്ച് ഇത് ഗുണപാഠം അവർക്ക് പറയാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ ദൃശ്യത്തിലൂടെ അങ്ങനെ ആവില്ല, അതിന്ന് നമുക്ക് എന്തൊക്കെയോ ചിലത് പഠിക്കാനും കൂടെ ഉണ്ടാവും.
0: യെസ്, അപ്പോ ഇന്നത്തെ നമ്മുടെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉള്ളത് അബ്ദുസ്സലാം വീട്ടിയും അതുപോലെ തന്നെ ഡോക്ടർ ലബീദ് നാലകത്തുമാണ്.
1: യാത്ര മലേഷ്യനാണ്, മലേഷ്യൻ യാത്രയിലെ അവിസ്മരണീയമായ അനുഭവങ്ങളുമായി കൊണ്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്ത്, സുലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും അതുപോലെ GCC രാജ്യങ്ങളും മറ്റു ഏഷ്യൻ രാജ്യങ്ങളും അടക്കം 10-13 വരുന്ന രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ യാത്രാ അനുഭവങ്ങളുള്ള ഡോക്ടർ ലബീദ് നാലകത്താണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങളിലേക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും സർ. ഇന്ന് നമുക്ക് നിങ്ങളുടെ യാത്രയിൽ വ്യത്യസ്ത രാജ്യങ്ങളെ കുറിച്ച്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ അസർബൈജാനെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളെ കുറിച്ച് പറഞ്ഞു, ഇന്ന് നമുക്ക് മലേഷ്യ, ഫിൻലാൻഡ് ഈ രാജ്യങ്ങളെ കുറിച്ച് എത്ര അതിനെക്കുറിച്ച് പറയണം, അതുപോലെ അവിടെയുള്ള അനുഭവങ്ങൾ. എത്ര വർഷം മുമ്പാണ് അവിടേക്ക് യാത്ര പോയിട്ടുള്ളത്?
5: മലേഷ്യയിലേക്ക് 3 തവണ പോയിട്ടുണ്ട്. ഒരു 6 വർഷം മുമ്പാണ് ഒരു യാത്ര പോയത്. അതിൻ്റെ മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഒന്ന്
4: പോയിട്ടുണ്ട്.
5: കഴിഞ്ഞ വർഷം ഫാമിലി സഹിതം
4: ഒന്ന് പോയിട്ടുണ്ട്
5: ലാസ്റ്റ്.
4: ഈ മലേഷ്യ അതുപോലെ തന്നെ ബാക്കി അങ്ങനെയുള്ള ഫിൻലാൻഡ് എന്നൊക്കെ പറഞ്ഞ ഈ രാജ്യങ്ങളിൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ആ ഒരു രാജ്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും?
5: മലേഷ്യ കഴിയുന്ന ആളുകൾ പോകേണ്ട ഒരു സ്ഥലമാണ്. ഒന്ന് മുസ്ലിം രാജ്യമാണ്. മുസ്ലിം രാജ്യത്തിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഐഡന്റിറ്റി നിലനിർത്തുന്ന, അതിൽ പരമാവധി ശ്രമിക്കുന്ന, എങ്ങനെയാണോ ഖുർആനും സുന്നത്തും കൃത്യമായി ഉള്ളത്, അത് കൃത്യമായ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്കാണ് ഞാൻ പോകണം എന്ന് പറഞ്ഞത്. കാരണം അവിടെ വൃത്തി ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ആ വൃത്തി ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളും നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ ജില്ലകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ മഹല്ലുകൾ അടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ, വൃത്തി എത്രമാത്രം മുസ്ലിങ്ങളുള്ള പ്രദേശങ്ങളിൽ എത്രമാത്രം വൃത്തിയുണ്ട്, ഏറ്റവും വൃത്തി ആണോ എന്നുള്ള ജമീലു യുഹിബുൽ ജമാൽ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആണെങ്കിൽ പോലും, അത് പരമാവധി ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു മോഡല് കേരളത്തിലിവിടെ ഇല്ല. നമ്മൾ എത്രയോ വർഷമായിട്ട് ഇവിടെ ഇസ്ലാമി പ്രസ്ഥാനമാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുമ്പോഴും, അത് ഒരു മോഡലായിട്ട് ഒരു സൊസൈറ്റിയെ മുഴുവൻ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കുന്നത് എന്ന് മോഡലായിട്ട് കണ്ടത് ഒരു പ്രദേശം മലേഷ്യയാണ്. മലേഷ്യയിൽ ഒരു അനുഭവം, ഞങ്ങള് 10 വർഷം മുമ്പ് പോയ സമയത്തുണ്ടായിരുന്ന ഒരു അനുഭവം എന്താ വെച്ചാല്, ഞങ്ങള് വാഹനത്തിൽ പോയി 50 ആൾക്കാരുണ്ട്. ഹോട്ടലിൽ നിന്ന് യാത്രയിൽ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ചെറിയ സ്നാക്സുകൾ എടുത്തിട്ടുണ്ട്, അതുപോലെ സെവനപ്പിനെ പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഡോക്ടർമാരും എൻജിനീയർമാരും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള ടീമിലാണ് ഞാൻ പോയത്. അതിൽ ഞങ്ങൾ 2 അധ്യാപകരാണ് ഉണ്ടായിരുന്നത്, ഞാനും വേറൊരു സുഹൃത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പോകുന്ന സമയത്ത് ലീഡ് ചെയ്യുന്നത് അധ്യാപകരാന്നുള്ളതുകൊണ്ട് അവിടെ അധ്യാപകൻ എന്നുള്ള റോള് വന്ന സമയത്ത് ഞങ്ങൾ മുഴുവൻ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. ആ വേസ്റ്റ് ബോക്സ് ഏകദേശം എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഒരു വേസ്റ്റാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാനത് ആ വേസ്റ്റ് ബോക്സ് നിക്ഷേപിച്ചു. ആ നിക്ഷേപിച്ച ഉടനെ തന്നെ ഒരു മിനിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല, വിസിലടിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും പോലീസ് അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, കയ്യിൽ ആമൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ രീതിയിലാണ് പോലീസ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ എന്തിനാണ് വരുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഗൈഡുണ്ട്, ഗൈഡ് ജോൺ എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം ഒരുപാട് തവണ മലേഷ്യയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യണത്, പോലീസുകാർ വന്നതെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ പറഞ്ഞു ഈ വേസ്റ്റ് അവിടെ ഇട്ടതിനാണ് ഫൈന് അടക്കണം, അതിന് ജയിലിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിൽക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റാണ്, ഞാൻ ഇങ്ങനെ ചെയ്തത് അവിടെ വേസ്റ്റ് കാണും.

0: നമ്മള് നാട്ടില് വേസ്റ്റിന്റെ ഒരു ഒരു ഒരു ഭാഗത്ത് കൂടെ പോയാൽ തന്നെ ഇത് അറിയുമല്ലോ, അത് അവിടെ തന്നെ സംസ്കരിച്ച് അല്ലെങ്കിൽ ഡംപ് ചെയ്യാനുള്ള സംവിധാനങ്ങളോട് കൂടി അവിടെ ഉണ്ട്. എന്റെ മുന്നില് ഏതൊരു മലയാളി ഇട്ടതായിരിക്കാം, ആ മലയാളി ഇട്ടതിന്റെ ഭാഗത്താണ് ഞാൻ എടുത്തത്. അതിനൊരു 100 റിംഗറ്റാണ് അവിടുത്തെ, 100 റിംഗറ്റ് ഫൈൻ ഇട്ടു. അപ്പൊ ഞങ്ങള് പൈസ ഇല്ലാന്നൊക്കെ പറഞ്ഞു, ഏതായാലും 50 റിംഗറ്റ് ഉടനെ അടക്കേണ്ടി വന്നു. എല്ലാവരുടെയും വേസ്റ്റ്, അവരുണ്ടാക്കുന്ന സ്നാക്സിന്റെ ഭാഗങ്ങളൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ അത് നിക്ഷേപിച്ചതിനാണ് എനിക്ക് ഫൈൻ വന്നത്. ഞാൻ അവരെ പോലീസ് അയച്ചൊന്നു, പിന്നെ അറസ്റ്റൊന്നും വേണ്ട, ഫൈന് 50 റിംഗറ്റ് അടക്കാൻ പറഞ്ഞു. 50 റിംഗറ്റ് ഞാൻ അടച്ചു. ഏകദേശം ഒരു 2000-3000 രൂപയുടെ അടുത്ത് വരുന്ന സംഖ്യയാണ് അത്. ഞാൻ അങ്ങനെ വന്നു എന്നുള്ളത് പല ക്ലാസ്സുകളിലും കേരളത്തിലെ പല സ്ഥലത്തും ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് മലേഷ്യയുടെ ഇതൊരു അനുഭവമാണ്. ഈ ഇപ്പം കോഴിക്കോടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണെങ്കിൽ നമ്മളുടെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ബോക്സിലല്ല, 3 തരത്തിലാക്കാനൊക്കെ ബോക്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്കിൽ നമ്മൾ അങ്ങനെ സാധാരണ രീതിയിൽ. അപ്പം ഇത് കൃത്യമായൊരു ഒരു ഒരാള് മുസ്ലിമായിട്ടുള്ള ഒരാൾ കണ്ടിരിക്കേണ്ട ഒരു പ്രദേശമാണ് ഈ മലേഷ്യ. അതാണ് ഒരു ഓർമ്മയിൽ വരുന്നത്. ഫിൻലാൻഡ് എൻ്റെ മനസ്സിലുള്ള പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ്. ഫിൻലാൻഡിനെ കുറിച്ച് ഉള്ളത് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്രദേശമാണ്. എല്ലാ രീതിയിലും ആളുകൾ തമ്മിൽ കുശുമ്പില്ല, എല്ലാവരും വളരണം എന്നുള്ളൊരു ചിന്തയാണ്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും കാർഷികപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സോഷ്യൽ വർക്കാണെങ്കിലൊക്കെ തന്നെ എല്ലാവരും ഒരുമിച്ച് വളരണം എന്നുള്ളൊരു സിസ്റ്റമാണ് അവിടെ നടപ്പിലാക്കിയത്. അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാണില്ല. അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി, അവിടുത്തെ രീതികൾ പഠിക്കാൻ വേണ്ടി ഒന്ന് ഫിൻലാൻഡിലേക്ക് പോകണം എന്നുള്ള ഒരു പ്ലാനാണ്.
1: എഡ്യൂക്കേഷന്റെ ഇതില് ഫിൻലാൻഡ് മാതൃക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ പുസ്തകങ്ങളൊക്കെ ഓർമ്മ ഉണ്ട്. ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ അത്രയും ലോകത്തിന് ഏറ്റവും അറിയപ്പെട്ട എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്.
0: അപ്പോൾ 2-3 ഫിൻലാൻഡിൽ പോയിട്ടുള്ള ആളുകളുമായി ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് ഒരേ ക്ലാസ്സിൽ IQ EQ ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റും ഇമോഷണൽ കോഷ്യൻറ്റും രണ്ട് രീതികളുള്ള ആളുകളെ വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ക്ലാസ്സിൽ നിന്ന് ഒന്ന് ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ തന്നെ വർക്ക്ഷോപ്പ് എന്നുള്ള നിലക്ക് വേറെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പം ഒരു സ്കൂളിൽ 5th class പഠിക്കുന്നൊരു കുട്ടി, ആ 5th class പഠിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും മാത്സിലോ സയൻസിലോ ഒക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ കുട്ടീനെ വേറൊരു ക്ലാസ്സിലേക്കാക്കി മാറ്റിയിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് അത് പഠിപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇത് ലെവലിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരേ ക്ലാസ്സിൽ ഏറ്റവും ബിലോ ആവറേജിലുള്ള ആളുണ്ടാവും, ആവറേജിലുള്ള ആളുണ്ടാവും, ഹൈ എബോ ആവറേജിലുണ്ടാവും. 3 കൂട്ടുകാരെയും നമ്മൾ ഒരേ മാനദണ്ഡത്തിലാണ് പഠിപ്പിക്കുക.
1: അവർ ഒരേ രൂപത്തിൽ അങ്ങനെ പോകും.
0: ആ പോകും. അവസാനം അറിയുന്ന ആൾക്കാർക്ക് നല്ലോ അറിയും, അറിയാത്ത ആൾക്കാർക്ക് അറിയാത്ത രീതിയിലാണ്. ഇപ്പോൾ 10th class വരെ എഴുതിയിട്ടും സ്വന്തം പേര് എഴുതാൻ കഴിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ കുടുംബത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ഒരു പാസേജ് എഴുതാൻ കഴിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതേസമയത്ത് ഫിൻലാൻഡിൽ അങ്ങനെയല്ല സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എല്ലാ ആളുകളും അതേ ലെവലിൽ വന്നിട്ട് ഏറ്റവും ലോ ലെവലിൽ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് PhD ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ ലോ ലെവലിൽ
1: പഠിപ്പിക്കുക.
0: നമ്മളത് PhD ക്കാരാണ്, ഡോക്ടർമാരെ ആയിട്ടുള്ള ആൾക്കാരാണ് കോളേജ് ലെവലിൽ പഠിപ്പിക്കുക. ശരിക്കും താഴെ ഘടകത്തിലാണ് വേണ്ടത്. അങ്ങനെ ആ സിസ്റ്റം നേരെ കുത്തനെയാണ്, ഉൾട്ടായിട്ടാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അപ്പൊ അതെങ്ങനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത യാത്ര
1: ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ മലേഷ്യയില് അതുപോലെ പിന്നെ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയൊരു പൈതൃകമായിട്ട് പറയാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും
0: പൈതൃകമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി മക്കത്താണെങ്കിലും തൂണുകളില്ലാത്ത ആ രീതിയിലുള്ള പള്ളി, വലിയ പള്ളി ഉള്ളത് മലേഷ്യയിലാണ്. അതുപോലെ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സമയത്തും ആളുകൾക്ക് കയറി വരാനും നിസ്കരിക്കാനും എല്ലാം മത ജാതി മത കക്ഷി രാഷ്ട്രീയ അങ്ങനെ ആൾക്കാർക്ക് പോകാം. പക്ഷെ ഉള്ളിലെ പള്ളിയുടെ ഭാഗത്തേക്ക് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പർദ്ദ

0: മറ്റു സംഗതികളൊക്കെ ഇട്ടുകൊണ്ട് കാണാനുള്ള സൗകര്യം, അതൊരു ടൂറിസത്തിൻ്റെ ഭാഗം കൂടിയാണ്. എല്ലാവർക്കും കാണാനും ചില ഏരിയയിലൊന്നും നമുക്ക് ചില പള്ളിയുടെ ഉൾഭാഗത്തേക്കൊക്കെ പോകുന്നതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല, എല്ലാവർക്കും ഓപ്പണായിട്ട് ഓപ്പൺ ടു ആൾ എന്നുള്ള നിലക്കാണ്
1: വലിയ
0: പള്ളിയിൽ
1: ടൂറിസ്റ്റ്.
0: അവർക്ക് അത് കാണാനും മനസ്സിലാക്കാനും എല്ലാ ഭാഷയിലും അവരെ ഇസ്ലാമിൻ്റെ സംഗതികൾ ആശയങ്ങൾ അടങ്ങുന്ന ലഘുലേഖകൾ അവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു വളരെ സിമ്പിളായിട്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ കൂടെ വന്നിട്ടുള്ള കുറേ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പുസ്തകങ്ങൾ മലയാളത്തിൽ പറഞ്ഞ സമയത്ത് മലയാളം കിട്ടി.
1: ഖുർആൻ പരിഭാഷകൾ
0: ഇതുവരെ 10-50 വർഷമായിട്ട് നമ്മളെ നാട്ടിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള അനുഭവമാണ് അവർക്കുണ്ടായത്. അപ്പം ഇങ്ങനെ ആ മുസ്ലിം സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞ ഒരു സംഗതി, നമ്മളെ നാട്ടിലും ഇതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളുടെ പള്ളികൾ എന്ന് പറയും. ഇപ്പൊ പള്ളിയിൽ പോയി പറയാന്നുള്ളത് നെഗറ്റീവ് തോട്ടാണ്, പള്ളിയിൽ പോയി പറയാന്നുള്ളത് ഒരു പോസിറ്റീവ് തോട്ടായിട്ട് വരാവുന്ന രീതിയിലാക്കി മാറ്റണം എന്നുള്ളതാണ്.
1: അവിടെ പിന്നെ ഒരു പ്രബോധന ഇത് എന്നുള്ള പള്ളിയുടെ ഭാഗമായിട്ട്, അപ്പൊ അതിപ്പോ വലിയ ഏറ്റവും വലിയ പള്ളി, അതല്ലാത്ത പള്ളികളിലൊക്കെ ദീനി ദഅ്‌വ അങ്ങനെയുള്ള സംരംഭങ്ങൾ
0: എല്ലാം നടക്കുന്നുണ്ട്.
1: നടക്കുന്നുണ്ട്.
0: എല്ലാവർക്കും ഓപ്പൺ ടു ആളാണ് അവിടെ. ആർക്ക് വേണമെങ്കിലും കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയിൽ ലഘുലേഖകളും ഖുർആൻ മനസ്സിലാവുന്ന രീതിയിൽ അവിടെ മലേഷ്യയിൽ പിന്നെ വലിയ പള്ളി മാത്രമല്ല ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഭാഗം പള്ളിയാണ്, ഒരു ഭാഗം കൊട്ടാരത്തിൻ്റെ മ്യൂസിയം അടങ്ങുന്ന ഒരു ഭാഗമാണ്. അതിലേക്ക് പോയാൽ അതിൽ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും വെള്ളം കിട്ടും, ജ്യൂസ് കിട്ടും, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഗതികളും കിട്ടും. ആരോ ഒന്ന് കോഫി ആണെങ്കിൽ കോഫി കിട്ടും, ടീ ആണെങ്കിൽ ടീ കിട്ടും. എന്താണോ ആവശ്യമുള്ളത് അത് കൊടുത്തിട്ട് അവർ ഒരു 10 മിനിറ്റ് അവരുടെ മുന്നിലേക്ക് വരാം. അങ്ങനെ മതം പഠിച്ചിട്ടുള്ള ആളുകൾ എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും അവിടെ ഇരിക്കുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. യൂറോപ്യന്മാരൊക്കെ ഞങ്ങൾ പോയ സമയത്ത് യൂറോപ്യൻ അമേരിക്ക എന്നുള്ള ആൾക്കാർ, അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ മുമ്പിൽ വളരെ പൊളൈറ്റായിട്ട് അടങ്ങിയിരിക്കുന്നു. അവർ പറഞ്ഞു കൊടുക്കുന്നു ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്, കൃത്യമായ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് പഠിക്കാനും അതിൽ കൂടുതൽ ഗവേഷണം നടത്താനൊക്കെ ആളുകൾ തയ്യാറാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കിയത്, മലേഷ്യയുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം യൂറോപ്യൻ നാടുകളിലൊക്കെ ഇസ്ലാമിൻ്റെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം യൂറോപ്യൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 50% കൂടുതലായിട്ട് ഇസ്ലാമിനെ മുസ്ലിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു.
1: സാറേ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ പിന്നെ വ്യത്യസ്ത രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, കുറേ യാത്രാ അനുഭവങ്ങൾ പറഞ്ഞു. ഏകദേശം 22-23 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ജീവിതയാത്രയിൽ മറ്റൊരു യാത്രയുടെ ഓരോ എപ്പിസോഡുകളിൽ നിന്നും കടന്നു പോവുകയാണല്ലോ. അപ്പം അതിൽ ഇതുവരെയുള്ള ആ യാത്രാ അനുഭവങ്ങളിൽ നിങ്ങൾക്കൊരു തിക്തമായ അനുഭവം അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുത്തുന്ന ഓർമ്മിക്കാവുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അദാബാണെന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഏത് ഇതുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ ആലോചിച്ചിട്ടാണ് നമ്മളത് സഹിക്കുന്നത്. അപ്പം അതിലെന്താ പറയാൻ പറ്റി?
0: ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്ത്, ഇസ്രായേൽ ഈ 4 രാജ്യങ്ങളിലോട് ഖുർആൻ പരാമർശിച്ച യാത്ര പോയൊരു അനുഭവത്തിൽ മസ്ജിദുൽ അക്സയിലേക്ക് കടക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ബോർഡർ കടക്കണം. അപ്പോൾ അതിൻ്റെ തലേ ദിവസം വെള്ളിയാഴ്ചയാണ് അവിടെ പോകുന്നത്. സാധാരണ രീതിയിൽ പോകാറുള്ളത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച ഞങ്ങളോട് പറഞ്ഞു ഇനി ഇസ്രായേലിലേക്കാണ് കടക്കുന്നത്. ടൂർ പാക്കേജ് കൊണ്ടുവരുന്ന സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആളുകൾക്കൊന്നും അവിടെ അത്ര സ്വാധീനമല്ല. ആർക്കും ലോകത്തിലെ ആളുകൾക്കൊക്കെ തീരെ സ്വാധീനമില്ലാത്ത ഒരു മേഖലയിലൂടെയാണ് ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ വ്യാഴ്ച നമ്മളോട് പറയും ഇവിടുന്ന് നിങ്ങൾ ആ ബോർഡർ കിടക്കുന്ന സമയത്ത് ഇസ്രായേലിൽ എത്ര ആളെ പിടിച്ചു വെക്കും എന്നറിഞ്ഞൂടാ. ചിലപ്പോൾ 2 മണിക്കൂറുകൊണ്ട് ബോർഡർ കിടക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ 8 മണിക്കൂറാവാം. അപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ട് ക്ലാസ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ യാത്രയിൽ കുറേ ലീഡർഷിപ്പിലൊക്കെ വന്നതുകൊണ്ട് പല യാത്രകളിലും അമീറായി പോയി അങ്ങനെ ശീലമുള്ളതുകൊണ്ട് ഞാൻ കൂട്ടുകാരോട് എൻ്റെ റൂംമേറ്റ്സുകളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറഞ്ഞു ഏകദേശം ഒരു നമ്മളൊരു 10 മണിക്കൂറെങ്കിലും അവിടെ കാണണം. അപ്പോൾ 10 മണിക്കൂർ കാണുമ്പോൾ അതിൽ 2 മണിക്കൂർ കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടാൽ 8 മണിക്കൂർ നമുക്ക് ലാഭമാണ്. ആ 8 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം, ഫലസ്തീനിൽ ചിലവാക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, ആര് അവിടെ കുടുങ്ങും എന്നറിഞ്ഞൂടാ. അപ്പോൾ തലേ ദിവസത്തെ പ്രാർത്ഥനകൾ മുഴുവൻ എല്ലാവരും ഒരുമിച്ച് യാതൊരു പ്രയാസമില്ലാതെ, അതന്നെയാണ് പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. ആ യാത്രയിൽ ഞങ്ങൾക്ക് 2 പേരെ അവിടെ പിടിച്ചുവച്ചു. അത്യാവശ്യം ലാംഗ്വേജുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് അറിയുന്ന ആളുകളെ 2 ആളെ അവിടെ പിടിച്ചുവച്ചു. എന്നെ ഒരു 3 മണിക്കൂറോളം പിടിച്ചു വെച്ചു.
1: എന്തിനാണ് പിടിച്ചു?
0: ഒന്നുമില്ല, ഒരു ഒരിക്കൽ സംശയം തോന്നിയ ആൾക്കാരെ അവിടെ നോക്കും, ഒബ്സർവേഷനിലിടും, ഇങ്ങനെ ഗ്ലാസ്സിലൂടെ അവർ ഇങ്ങനെ വാച്ച് ചെയ്യും. അപ്പം ഞാൻ ഒരു റൂമിലേക്ക് തന്നെ ഇട്ടോടെ എല്ലാ ബെൽറ്റ് അടക്കമുള്ള എല്ലാ സംഗതികളും അയച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ ഇരിക്കും, കുറേ നിൽക്കും, അങ്ങനെ റൂമിലിങ്ങനെ ഒരു ദിവസം അതൊക്കെ ഒരു ക്യാമറയിൽ വാച്ച് ചെയ്യണം, ഇതെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ്, 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കുടുംബമുണ്ട്, കുടുംബത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവരൊക്കെ ഓരോരുത്തരും കുടുംബങ്ങളുണ്ട്, ആളുകളിങ്ങനെ എത്തോ എത്തൂലേ എത്തോ എത്തൂലേ എന്നുള്ള നിലക്കിങ്ങനെ സംശയത്തിൻ്റെ, ശരിക്കും പറയണമെങ്കിൽ ആ ഒരു 10 മണിക്കൂർ എല്ലാവരും ഒരു ആശങ്കയിലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രയിലായതുകൊണ്ട് കുറേ അനുഭവങ്ങളുള്ളതുകൊണ്ട് വല്ലാത്ത പ്രയാസമൊന്നും ഉണ്ടായില്ല, ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ 2 ആളുകളെ ആ ബൗണ്ടറി കടക്കാൻ സംഭവിച്ചില്ല, അവരെ സുയസ് കനാൽ വഴി ഈജിപ്തിലേക്ക് കടക്കേണ്ടി വന്നു. അങ്ങനെ ആ കപ്പലിൽ അങ്ങനെയാണ് പോവുക. ഈ മസ്ജിദുൽ അക്സ കാണാൻ കഴിയാത്ത രീതിയിൽ കനാൽ വഴി ഈജിപ്തിലേക്ക് എത്തും. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മസ്ജിദുൽ അക്സ കഴിഞ്ഞതിന് ശേഷം കനാലിലേക്ക് ഈജിപ്തിലേക്ക് പോവുക. അപ്പോൾ അത് ഞങ്ങളെ കൂടെ 2 ആളില്ല എന്നുള്ളത്, അവരാണെങ്കിൽ ആകെ വന്നത് മസ്ജിദുൽ അക്സ
1: കാണാൻ
0: വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു യാത്ര, പിന്നീടുള്ള 5 മണിക്കൂർ യാത്ര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പിന്നെ ഒരു ആശങ്കയിലായിരുന്നു. കാരണം ഇത് കാണണമെന്ന് ഉദ്ദേശിച്ച് പൈസ ചിലവാക്കി എത്രയോ കാലം മനസ്സിൽ വെച്ചിട്ടുള്ള ആ ഒരു രീതി കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ യാത്രയിലുള്ള വലിയൊരു അനുഭവ ഒരു സംഗതിയായിരുന്നു ഇത് മസ്ജിദുൽ അക്സ കാണാതെ.
1: അത് ശരിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിലുണ്ടാണോ, അതല്ല എല്ലാ ഇതുപോലെ യാത്ര ചെയ്യുന്നവരെയും ഇതുപോലെ പിടിച്ചു വെച്ച്
0: എല്ലാ ആളുകളും ഒരു ടീമിനെ മാത്രമല്ല, ഇനി അതിൽ അവർക്ക് തോന്നുകയാണ് അവരെ പിന്നെ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു ജാതിക്കാരാണെങ്കിൽ പോലും അവർക്ക് യാതൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടില്ല. ഇസ്രായേലി പിന്നെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യക്കാരും അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റില്ല. അപ്പോൾ അവർ ഒന്നും അറിയാതെയാണ്, അവർക്ക് സംശയം തോന്നുന്ന ആൾക്കാരെ ഒരു ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് മസ്ജിദുൽ അക്സയിലേക്ക് എത്തി, ജുമാ അവിടെ കൂടി. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് ജുമാക്ക് നടക്കുന്ന സമയത്ത് ഇസ്രായേലി പട്ടാളം വരും, വെടിവെക്കൂ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും അവിടെ ഇമാമ് ഖത്തീബായിട്ടുള്ള ആൾക്കാർ മിമ്പർമെന്ന് ഇറങ്ങി പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയൊരു ബഹളം. അപ്പം ഞാൻ ആ ഖത്തീബിനെ കണ്ട് കൈയൊക്കെ കൊടുത്ത് ഷേക്കാൻ്റെ കൊടുത്ത് സെൽഫിയൊക്കെ എടുത്ത്, മോനുണ്ടായിരുന്നു മോനും സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ സംസാരിച്ച് വരുന്നതിനിടക്ക് ഭയങ്കര ബഹളം പള്ളിയിൽ വെച്ചിട്ട്. അപ്പോൾ കുത്തുബയിൽ സൂചിപ്പിച്ചിട്ടുള്ള സംഗതികൾ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ ദുരിതം അനുഭവിക്കുന്നു, അവർക്ക് പിന്നെ പടച്ചവൻ്റെ സഹായം കിട്ടണമെന്നാണ്. അപ്പോൾ ഇവിടുന്ന് പറയണത് ഞങ്ങൾ അതിനെക്കാട്ടിൽ ഫലസ്തീനികളായിട്ടുള്ള ആൾക്കാർ പറയണത് ഞങ്ങൾ അതിനെക്കാട്ടിലും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ല,
1: അതാണ്
0: അവർ പറയണത്. ആ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യാണ്, ആദ്യം ഒരാൾ പറഞ്ഞു, പിന്നെ 2 ആൾ പറഞ്ഞു, പിന്നെ ഒരു കൂട്ടമായിട്ട് പറഞ്ഞു, ബഹളമായി. ആ ബഹളുണ്ടായതോടുകൂടി ചുറ്റുഭാഗത്തുള്ള ഇസ്രായേൽ പട്ടാളം മുഴുവൻ തോക്കും തോക്കിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് എല്ലാവരും ഇടിക്കുന്ന രീതിയിലും ഭയങ്കര ബഹളം. പിന്നെ അങ്ങനെ തോക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണ്ടാണ് പിന്നെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കുട്ടിയുണ്ട്, ആ കുട്ടീനും കൊണ്ട് കിട്ടിയ ജീവനെന്നുള്ള നിലക്ക് പോയാണ്. അപ്പോൾ തല ഇപ്പോൾ പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഒരു ചുവന്ന തൊപ്പി തന്നിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് നിൽക്കണം, ആ ഭാഗത്താണ് എല്ലാവരും കൂടേണ്ടത്, കൂട്ടമായിട്ട് നിൽക്കണം, എന്ത് സംഭവിച്ചാലും അവിടെ നിൽക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സമയത്ത് ഞാൻ ഈ പള്ളിയിൽ നിന്ന് സുബാനല്ല അലംദില്ല എന്ന് ചെല്ലുന്ന ആ സമയം കൊണ്ട് തന്നെ കച്ചറുണ്ടായി. പിന്നെ വെടിവെപ്പാണ്, എത്ര ആൾക്കാർ അന്ന് എന്തൊക്കെ ആയിരുന്നെന്ന് പോലും അറിയാത്ത രീതിയിൽ ഭയങ്കര ബഹളം. അത് ചുറ്റുഭാഗത്തും പള്ളിയുടെ ചുറ്റുഭാഗത്തും ഈ ഇസ്രായേൽ പട്ടാളക്കാർ നിന്നാണ്ടുള്ള അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇപ്പൊ നമ്മള് അനുഭവിക്കുന്നു.
1: നിങ്ങൾ സെൽഫി എടുത്ത ആ ഇമാമൊക്കെ കഴിഞ്ഞ യുദ്ധത്തിൽ
0: മരിച്ചു,
1: മരണപ്പെട്ടു. അപ്പോ അതാണ്
0: ഇപ്പോഴും ഇങ്ങനെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സെൽഫി ആ എടുത്തത് പട്ടാള. നമ്മളിങ്ങനെ ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ അന്ന് നേരിട്ട് കണ്ട ഒരാളെന്നുള്ളിലേക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്.
1: അതെ അതെ. ഇതായിരുന്നാലും ഫലസ്തീനിലുള്ള ആളുകൾക്ക് അള്ളാഹു സൗഖ്യം പ്രദാനം ചെയ്യട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ലാസ്റ്റ്, ഈ നെക്സ്റ്റ് നിങ്ങളുടെ ഒരു യാത്രാ പ്ലാനുകൾ എന്തൊക്കെയായിരിക്കും?
0: യൂറോപ്യൻ നാടുകളിലേക്ക് വേറെ പോയിട്ടില്ല. അപ്പോൾ ഒരു പദ്ധതിയുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. അതുപോലെ ഫിൻലാൻഡ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ആ ഫിൻലാൻഡിലേക്ക് പോകണം. അത് പരമാവധി ആളുകൾക്ക് ഗുണകരമായിട്ട്. ഞാൻ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ഒരു 10-15 സ്ഥലങ്ങളിൽ ഈ യാത്ര അനുഭവങ്ങൾ പറയാറുണ്ട്. ആർക്കെങ്കിലും ഇതൊരു ഉപകാരം ആവട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതിയെ കുറിച്ച് ചെയ്യട്ടെ എന്നുള്ളൊരു എൻ്റെ ഒരു തലമുറ അങ്ങനെ വരണം എന്നുള്ളതുകൊണ്ട് ഒരു 10 പ്രദേശങ്ങളിൽ ഇത് എടുക്കുന്നതോടുകൂടി അവിടെയൊക്കെ ഒരു ചെറിയ സ്പാർക്കുകൾ ഉണ്ടാക്കി ആളുകൾ ഈ യാത്ര പോട്ടെ, സീറോ ഫീൽ അർലി എന്നുള്ള ആ യാത്രയുടെ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളും അപ്പോഴാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിയുള്ളൂ. നമ്മളിപ്പോൾ എത്രയോ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൂടെ പോകുന്ന സമയത്ത്, മറ്റു രാജ്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമ്മൾക്ക് തന്ന അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ആ ഒരു പ്രദേശം കാണും, എന്നാലേ നമുക്ക് കിട്ടി അത് അതിനെ നമ്മൾ പിന്നെ ശുക്ർ ചെയ്യാൻ പറ്റുള്ളൂ.
1: ഇൻഷാ തീർച്ചയായും. അപ്പോൾ ഇനിയും പിന്നെ നല്ല നല്ല യാത്രകൾ നടത്തി അതിൽ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പകർത്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ നമ്മുടെ കൂടെ കൂടിയതിനും പീസ് റേഡിയോ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും സാർക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കേട്ടുകഴിഞ്ഞത് മലേഷ്യയിലൂടെ സഞ്ചരിച്ച അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങളാണ്.
3: നമ്മോടൊപ്പം അബ്ദുസലാം വീട്ടിയും ഡോക്ടർ ലബീദ് നാലകത്തുമാണ് ചേർന്നത്. ഒരു പക്ഷേ മലേഷ്യൻ യാത്രകൾ പോയ ആളുകളുണ്ട്, പോകാൻ ആഗ്രഹിച്ച ഒരുപാട്,
2: അവിടെ ഒരുപാട് കാലം തങ്ങിയ ആളുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കിടയിലുണ്ടാവും. അവർക്കൊരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ തിരിച്ച് മനസ്സിലേക്ക് വന്ന ഒരു സമയമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.

0: പീസ് റേഡിയോ എന്ന് കേൾക്കുമ്പോഴേ സാധാരണയായി ശ്രോതാക്കൾക്കിടയിൽ അവർ ചിലപ്പോൾ പീസ് റേഡിയോ കേൾക്കാൻ തന്നെ കാരണം ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആയിരിക്കും.
1: സ്നേഹക്കൂട്,
0: യെസ്,
1: നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, നമ്മുടെ പ്രധാന ലൈഫിലെ നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ തരണം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സ്നേഹക്കൂട് കുടുംബത്തിന് അല്ലെ കുളിർത്തന്നലായി മാറിക്കൊണ്ടിരിക്കുക.
0: അപ്പോൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ സിഇഒ ഹൈഡ്സ് വിൻസിലിയും അതുപോലെ തന്നെ ഹനീഫ വണ്ടൂരാണ് ഉള്ളത്.
1: സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയായി കടന്നു വന്ന മേഖലകളിൽ അതിനുള്ള കൃത്യമായ ക്ലാരിറ്റിയുള്ള വിശദീകരണങ്ങളുമായിട്ടാണ് നമ്മോടൊപ്പം ഹാരിസ് ബിൻ സലി മൗലവി ഉണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു പ്രവാസിയായ ഒരു സഹോദരൻ്റെ ചോദ്യമാണ് എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ വീട്ടിൽ ഉമ്മയും എൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളാണുള്ളത്. അപ്പോൾ ഭാര്യ ഉമ്മയുടെ ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല, വസ്ത്രം അലക്കി കൊടുക്കില്ല, ഭക്ഷണം വേണ്ടത് കൊടുക്കില്ല. ഉമ്മക്ക് ഉച്ചക്ക് കഞ്ഞിയാണ് വേണ്ടത്, പക്ഷേ അതും അവൾ ഉണ്ടാക്കി കൊടുക്കില്ല. ഉമ്മ ആ ചോറ് എന്ത് ചെയ്യും, കഞ്ഞിയാക്കി കുടിക്കും. അതുപോലെ തന്നെ അവളെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ ഉമ്മാനെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവർ വരുമ്പോഴാണ് വരിക. ഉമ്മാനോട് സംസാരിക്കില്ല. ഉമ്മാൻ്റെ ഒരു കാര്യവും ഇവർ ശ്രദ്ധിക്കാറില്ല. ഉമ്മാക്കാണെങ്കിൽ 75 വയസ്സായിട്ടുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഭേദമായതാണ്. ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇയാൾ ഗൾഫിലായതുകൊണ്ട് ഇത് നിർത്തിപ്പോരാനും പറ്റില്ല, കാരണം ആകെയുള്ള വരുമാനം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ ഭാര്യ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷയായി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം.
3: ആ, ഇതിലിപ്പോൾ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഈ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ തന്നെ തൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം അയാളുടെ മനസ്സിലുണ്ടല്ലോ. പിന്നെ അയാൾ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയണ പോലെ അദ്ദേഹം ഉണ്ടാവുന്ന സമയത്ത് അത് ചെയ്യുന്നു, ഭാര്യയെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. പിന്നെ ഇപ്പം അതിലൊരു ഭയം അയാൾക്ക് ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എനിക്കൊരു കുറ്റം കിട്ടുമെന്നുള്ളൊരു പേടി അയാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തുള്ളൂന്ന് വിചാരിച്ചാൽ, മൂപ്പരിവിടെ വരളേ പരിഹാരമുള്ളൂ. ഉമ്മൻ്റെ കാര്യങ്ങൾ നടക്കണമല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ നാട്ടിൽ കൂടെ നിൽക്കലാണ് പരിഹാരം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉമ്മൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ മാതാപിതാക്കൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പല പ്രവാസികളും എന്ത് ചെയ്യും, ജീവിതം നാട്ടിലേക്ക് മാറ്റാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടമാണെങ്കിൽ അത് അയാളുടെ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് നാട്ടിലേക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനും വിരോധമല്ല. പിന്നെ ഭാര്യ സ്വാഭാവികമായും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നത് അത്രമാത്രം അയാൾക്ക് അതിൽ വല്ലാതെ ഫോഴ്സ് ചെയ്യാൻ കഴിയൂല. കാരണം അവരതൊരു കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. എന്ത് ചെയ്യണം, അത് ചെയ്യാൻ എന്തുകൊണ്ട് അവർ തയ്യാറാവണില്ല? സാധാരണഗതിയിൽ വീടുകളിൽ ഭർത്താക്കന്മാരുടെ ഉമ്മമാർ വിഷമിച്ച് കിടക്കുമ്പോൾ അവരത് ഏറ്റെടുത്ത് ചെയ്യലുണ്ട്. അധിക സ്ത്രീകളെ നമ്മൾ അങ്ങനെ കാണൽ. എന്തുകൊണ്ടാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സഹോദരിയും മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നത്, ഭർത്താവ് ഇത്രമാത്രം ഒരു മനോവേദനയിലല്ല ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തം ഭർത്താവ് ഇത്രമാത്രം മാനസികമായ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യണം, അവർ സഹകരിക്കണമല്ലോ. അപ്പോൾ അതിലവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലും മാനസികമായി ഇവരുടെ വിയോജിപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഭർത്താവ് തന്നെ ചെറിയൊരു വേതനം കൊടുത്തിട്ട് ഇവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും തോന്നുന്നുണ്ട്. അതിന് നിർദ്ദേശിക്കാമല്ലോ, അത് ഇവരെ സഹകരണത്തോടു കൂടെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതല്ല, വലിയ സാഹസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ പരിഗണിച്ച് കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലമുണ്ടല്ലോ, ഭയങ്കരമായൊരു പ്രതിഫലമുണ്ട്. അപ്പോൾ ഒന്ന്, ഭർത്താവിൻ്റെ ഒരു സംതൃപ്തി കിട്ടാൻ നന്നാവും, ഭർത്താവിൻ്റെ ഒരു മനോവിഷമം മാറ്റാൻ നന്നാവും, നമുക്ക് പഠിച്ചുകൊണ്ട് അടുക്കുന്ന വലിയൊരു കൂലി കിട്ടാനൊരു സഹായകമായിത്തീരും. ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മളും ഇതേപോലെ മരുമക്കളെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മരുമക്കൾക്കും ഒരു ന്യായം ഉണ്ടാവുമല്ലോ. നിങ്ങൾ നിങ്ങളെ അമ്മാനെ നോക്കിയിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളെ അമ്മായിമാനെ നോക്കിക്കണോ? അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നിങ്ങളെ നോക്കേണ്ട കാര്യം എന്ത് എന്ന് ന്യായമായൊരു മരുമകൾ പിൽക്കാലത്ത് ചോദിച്ചാൽ അതിനെന്തുണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പരമ്പരാഗതമായി നമ്മളെല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ നാളെ നമ്മളെ ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സാധിക്കുന്ന സഹകരണങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയായിരിക്കും നന്നായിരിക്കുക എന്നാണ് ഒരഭിപ്രായം. നേരത്തെ പറഞ്ഞമാതിരി മകൻ കൂടെ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടെ വന്ന് നിൽക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പിന് കൂട്ടാൻ പറ്റുമെങ്കിൽ ഹെൽപ്പിന് കൂട്ടുക, അല്ലെങ്കിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം.
2: തീർച്ചയായിട്ടും. അടുത്തത് ഒരു സഹോദരിയാണ്, അവർ ഗൾഫിലാണ് ഭർത്താവിൻ്റെ കൂടെ, ഒരു സ്റ്റുഡിയോ റൂമിലാണെന്നാണ് അവർ പറഞ്ഞത് താമസം. അപ്പോൾ ഒരു റൂമുള്ളതെന്നാണ് തോന്നുന്നത്, അവരെ സംസാരത്തിന് അങ്ങനെ മനസ്സിലായത്. അപ്പോൾ ഇദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പോൾ അദ്ദേഹത്തെ ഭർത്താവിൻ്റെ ബ്രദർ അവിടെ ഇപ്പോൾ തൽക്കാലം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരു റൂമിലാണുള്ളത്. ഇവരെ ഭർത്താവ് നൈറ്റിലാവും ചെയ്യുക, ഇവർ മൂന്ന് പേര്, കുട്ടിയും ഈ സ്ത്രീയും ഭർത്താവിൻ്റെ ബ്രദറും കൂടി ഇവർ റൂമിലാവുമ്പോൾ അതൊരു ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ, അത് കുഴപ്പമൊന്നുമില്ല, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ അങ്ങനത്തെ മോശം സ്വഭാവങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഇസ്ലാമികമായി അത് ശരിയല്ലല്ലോ, അപ്പോൾ അതിനൊരു മറുപടി വേണം എന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്.
3: ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം വരാനിരിക്കുന്നത് ഭർത്താവിന് തന്നെയാണ്, മനസ്സിലായില്ലേ? കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് പ്രശ്നമാണല്ലോ. പിന്നെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട, അതിനേക്കാളും നമ്മൾ ആളുകളെ വിശ്വസിക്കാതിരിക്കല്ലേ നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ആരെയും വിശ്വാസക്കുറവുണ്ടാവുകൊണ്ടല്ല നമ്മൾ ഈ പെരുമാറ്റത്തിൽ. ഇവിടെ ഇതിലെല്ലാ യഹ്ലുവാൻ റജുലും ഇമ്രാന്നാണ്, അതായത് ഇവർ രണ്ടുപേരും എന്താണ് പ്രായപൂർത്തിയായ അന്യരായ രണ്ടാൾക്കാർ ഒരേ റൂമിൽ ഉറങ്ങാന്നുള്ളത് ഒരു നിലക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനിസ്ലാമികമായ സംഗതി തന്നെയാണ്. അനുജൻ എത്ര തന്നെ വിശ്വസ്തനാണെങ്കിലും അവനും അവൻ്റെ ഭാവിയെയും അവളുടെ ഭാവിയെയും ഒക്കെ നശിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർ മാറി താമസിക്കാനുള്ളൊരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഭർത്താവും കൂടെ ഉണ്ടാവുന്ന സമയത്താണെങ്കിലും ഇവരെ ഒന്നിച്ചുറങ്ങുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാളൊരു ബാച്ചിലറായി നിൽക്കുന്ന ആളല്ലേ, അയാളെ വേറെ എവിടെയൊക്കെ താമസിപ്പിക്കാം? അപ്പോൾ അത് പറ്റുന്ന സൗകര്യത്തിലേക്ക് അയാളെ മാറ്റിയായിരിക്കും നന്നായിരിക്കുക. മാത്രമല്ല, അതാണ് ഇസ്ലാമികമായ അതിൻ്റെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു സ്ത്രീ, അവർ 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, രണ്ട് മക്കളുണ്ട്, സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു അവർക്ക് കൂട്ടുകുടുംബത്തിലായതുകൊണ്ടും. ഭർത്താവ് ഗൾഫിലാണ്, ഏത് സമയത്താണെങ്കിലും അദ്ദേഹത്തിനെ വിളിക്കാനും കിട്ടൂല, വിളിച്ചാൽ തന്നെ അയാൾക്ക് ജോലി തിരക്കാന്ന് പറഞ്ഞ അയാൾ എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറും, തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അവരെ വിളിക്കുന്നില്ല. നാട്ടിലത്തെ ഒരു സാഹചര്യം വെച്ച് അവർ ഒന്ന് രണ്ട് ജോലികൾക്കൊക്കെ പോയി, അക്കൗണ്ട്സ് ജോലിക്ക് പോയി, പിന്നെ അവരൊരു ലെക്ചററായി ഒരു കോളേജിൽ കയറി, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു. ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. പക്ഷേ ഭർത്താവിൻ്റെ ഈ അവഗണന, അവരെ അന്വേഷണമില്ല, സാമ്പത്തികമായി സഹായമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അങ്ങനെ അവർ കൂട്ടുകുടുംബത്തിൽ നിന്ന് അവരെ ഉപ്പാൻ്റെ സഹായത്തോടെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് അവർ താമസം മാറി. ഒരു 5000 രൂപയൊക്കെ അവർ അയച്ചു കൊടുക്കുള്ളൂ, ഭർത്താവ് അയച്ചു കൊടുക്കുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ജോലിക്ക് പോകുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടവുമല്ല, പക്ഷേ ഇവർ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. ഭർത്താവിൻ്റെ ഈ അവഗണന കാരണം അവർ അവരുടെ കൂട്ടുകാരികൾ പറഞ്ഞു, എന്തിനിങ്ങനെ അവഗണന സഹിച്ച് ജീവിക്കണം, നിനക്ക് വേറൊരു വിവാഹം ചെയ്തുകൂടെ, ഇയാളുടെ ഒഴിവാക്കിയിട്ട് ഒരാൾ സെറ്റാക്കി വരെ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ അവരുമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അത് ഭയങ്കര തെറ്റാണ്, അതുപോലെ തന്നെ കുട്ടികൾ അനാഥരാകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു മനഃപ്രയാസത്തിലാണ്, എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്.
3: ഇതിൽ കുറേ വശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവിൽ നിന്ന് മിനിമം പരിഗണനകൾ ലഭിക്കാതിരുന്നിട്ടും അവരെന്തുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചോദിക്കുന്നൊരു കാര്യം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ തുടരാൻ പറ്റൂല, ഇവൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന ഒരു ബോധം അയാൾക്ക് നൽകാൻ ഇവർക്ക് സാധിക്കാത്തിടത്തോളം കാലം ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ രൂപത്തിൽ നിരുത്തരവാദപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭാര്യയായിട്ട് ഉണ്ടാവില്ല എന്ന ശക്തമായിട്ടുള്ള സൂചനകൾ എന്ത് ചെയ്യണം, ഭർത്താവിന് നൽകുമ്പോഴേ ഭർത്താവ് ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം പൊതുവേ ഇന്ന് ഇത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ അവഗണിക്കപ്പെടുകയും പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കാതിരിക്കുന്നു. എത്തിപ്പെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയും ജീവിച്ചു പോകാൻ തീരുമാനിക്കുന്ന സഹോദരിമാരാണ് ഇന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു ബ്രദർ പറഞ്ഞ് ഞാൻ കേട്ടു, അവർ രണ്ട് വർഷമായിട്ട് അവരെന്തെങ്കിലും ശാരീരിക ബന്ധങ്ങളോ ഒരു കാര്യങ്ങളോ ഇല്ല, അവളെ ഫോണ് പോലും മര്യാദക്ക് അവൻ എടുക്കില്ല, അവൻ ഗൾഫിലാണുള്ളത്, മനസ്സിലായി? ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇവളെന്ത് ചെയ്യൂല, ഈ വിവരങ്ങൾ സ്വന്തം വീട്ടുകാരോടോ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ ഒന്നും എന്ത് ചെയ്യില്ല, പറയില്ല. അത് സഹിച്ചിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്തൊരു സമയത്താണ് അവൾ ഇത് പറയണത്, ഈ രണ്ട് വർഷമായിട്ടും കൂടെ നിന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല, യാതൊരു നിലക്കും ശാരീരികമായ താല്പര്യങ്ങളും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും സ്ത്രീകൾ എന്ത് ചെയ്യും, നിന്നു പോകും എന്ന് കുറേ പുരുഷന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് അവരുടെ കീഴിൽ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഒന്നാമതുള്ള പരിഹാരം, ഇങ്ങനെ മുന്നോട്ട് പോവില്ല എന്ന് അയാൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഗൾഫിലൊക്കെ പോയി അധ്വാനിച്ച് പണവും ശമ്പളമൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഉണ്ടായിട്ടും കൊടുക്കാത്തത്? അവിടെ നമ്മൾ ഒരു കാര്യം ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. അതായത്, ഇങ്ങനെയൊക്കെ പണം ഉണ്ടായിട്ടും തൻ്റെ വൈഫിനും കുട്ടികൾക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊടുത്തില്ലെങ്കിലും എന്തു ചെയ്യും, അവൾ അതൊക്കെ സമ്പാദിച്ച് കുടുംബം കൊണ്ടുപോയിക്കൊള്ളും എന്ന് എന്തു ചെയ്യുന്നു അയാൾ മനസ്സിലാക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, അവൾ അങ്ങനെ എന്തു ചെയ്യാണ് സ്വന്തമായൊരു ജോലിയൊക്കെ എടുത്തങ്ങാട്ട് സ്വയം പര്യാപ്തയായാൽ പിന്നെ എനിക്കവൾ കീഴ്പ്പെടാതെ വരുമോ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ജോലിയെ നിരുത്സാഹപ്പെടുത്തുക, അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാം, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ എന്തായിരുന്നാലും ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവില്ല എന്തെന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ ജീവിക്കണക്കാൻ നല്ല ചിലപ്പോൾ അവനവൻ്റെ ശമ്പളത്തെ ഒറ്റയ്ക്ക് ജീവിക്കലായിരിക്കും. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൽ ആരെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധിതാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കപ്പിൾസ് ഒന്നിച്ചിരുന്നിട്ട് ഒരു കൗൺസിലിങ്ങൊക്കെ നടത്തിയിട്ട് ഒരു എഗ്രിമെൻറ്റും തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ പരാതിയും പരിവട്ടവും പറഞ്ഞ് അവർ കാത്തിരിക്കുന്നതിലൊരു അർത്ഥമില്ല. മനസ്സിലേ, അയാൾ ആ നൃത്തം തന്നെ ആയിരിക്കും നിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, ഇസ്ലാമിൽ എന്താണ് ശരിക്ക് ഒരു ഭാര്യയോടുള്ള ഒരു പരിഗണന? കാരണം അവർ പറയുന്നത് അവരുടെ സ്വർണവും അവരുടെ ഉപ്പ കൊടുത്ത പണവും കൊടുത്തിട്ട് അവർ ഭർത്താവ് ഒരു വീട് വെച്ചു, സ്ഥലം വാങ്ങി പിടിച്ചു, അതൊക്കെ ആ ഭർത്താവിൻ്റെ പേരിലാണ്. മൂന്ന് പെൺകുട്ടികളുണ്ട്. ആ മൂന്ന് പെൺകുട്ടികളും ഞാനുള്ളത് കൊണ്ട് തന്നെ അതിൽ എൻ്റെ പേര് കൂടി രജിസ്റ്റർ ചെയ്യുമ്പോൾ വെക്കാൻ പറഞ്ഞിട്ട് അയാൾ ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ, അയാൾ വീട് അടക്കി ഭരിക്കുന്നു. ഇവരെന്തെങ്കിലും ചോദിച്ചാൽ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. വേണമെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, വേണമെങ്കിൽ നക്കി ഇവിടെ നിന്നോ, അങ്ങനത്തെ ഒരു പ്രയോഗം, അതായത് ഭക്ഷണം കഴിച്ചുകൂടെ നിന്നോ എന്നുള്ള പ്രയോഗം അവർ നടത്തുന്നു. വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ്, ഞാൻ ജീവിതത്തോട് മടുപ്പ് തുടങ്ങി, എന്തു ചെയ്യണമെന്നുള്ള അറിയില്ല. ഇപ്പോൾ ദുആകൾ മാത്രമേ എനിക്ക് ഒരു രക്ഷയായിട്ടുള്ളൂ, എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് സഹോദരി ചോദിച്ചു.
3: എന്താ പറയുക, ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ എപ്പോഴും വേണമാരി വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഭർത്താക്കന്മാരുടെ സ്വഭാവം മനസ്സിലാവും. ഏതെങ്കിലും ഒരു കാലത്ത് ഈ സ്ത്രീയോട് നല്ല നിലക്ക് അയാൾ നിന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ തന്നെ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ അവരുടെ ഇടപാട് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവൾക്ക് കിട്ടിയ സ്വർണ്ണമാണ് അവളെ സ്വർണ്ണമാണ്, അത് അയാൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ കണ്ടീഷൻ പറയണം. എന്ത്, എൻ്റെ പേരിലും കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയണം. മറ്റേ നമ്മൾ പണ്ടം ചോദിക്കുമ്പോൾ കൊടുത്തിട്ട് പിന്നെ അയാൾ അതൊക്കെ ചിലവാക്കി കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവകാശം പറഞ്ഞാലും അത് സ്ഥാപിച്ച് കിട്ടാൻ നമുക്കെന്തില്ല, മാർഗമല്ലല്ലോ. പിന്നെ ഈ സ്ത്രീകളോടൊക്കെ ഇത്ര മോശമായിട്ട് എന്ത് ചെയ്യുക, എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നോ എന്നൊക്കെ പറയുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ വളരെ മോശം കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇതിലിങ്ങനെ വിഷമിച്ച് സഹിച്ച് നമ്മുടെ ജീവിതം ഹോമിച്ച് മാനസിക പ്രശ്നങ്ങളായി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവും ഇത്തരം ആളുകൾക്കൊന്നുമില്ല. അവരെന്ത് ചെയ്യണം, തങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടി മാന്യമായി ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഞാൻ നേടിയെടുക്കും എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മുടെ ബന്ധുക്കളെയും മാതാപിതാക്കളെയൊക്കെ മെനക്കെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവരാദ്യം ചോദിച്ച ഒരു വാക്കാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ, എന്താണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ അടുക്കലുള്ള അവകാശങ്ങൾ എന്നാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഒരു പിതാവ് എന്തൊക്കെയാണ് മകൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് അതിപ്പോൾ എല്ലാവർക്കും ആലോചിച്ചാൽ കിട്ടുമല്ലോ. ആ മകളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? വാപ്പക്കാണ്. ആ അധികാരമാണ് ആർക്ക് കൈമാറുന്നത്? ഭർത്താവിന് കൈമാറും. അപ്പോൾ ഒരു പിതാവിൽ നിന്ന് എന്തൊക്കെ ഒരു സ്ത്രീക്ക് കിട്ടുമോ അത് മുഴുവനും എന്താണ് കിട്ടണം, അതിൻ്റെ പുറമെ ഒരു ഭർത്താവ് എന്ന നിലക്ക് കിട്ടേണ്ട അവകാശങ്ങളും എന്ത് ചെയ്യണം, പൂർണ്ണമായി ലഭിക്കാൻ അവൾ അർഹതപ്പെട്ടാണ്, അത് നേടിയിരിക്കണം. ഭൗതികമായ കോടതികളാണെങ്കിലും അല്ലെങ്കിൽ മതപരമായ കാതിമാരാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഇദ്ദേഹം ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതകളാണെങ്കിൽ ഉറപ്പാണ്. അപ്പോൾ അത് നേടിയെടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അയാളെ സമ്മർദ്ദത്തിലാക്കി മാന്യമായി അവിടെ ജീവിച്ചു പോലൊരു സാഹചര്യം അവരുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്.
2: അടുത്തത് ഒരു സഹോദരനാണ്, അദ്ദേഹം പ്രവാസിയാണ്, 19 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. അയാളുടെ ഒരു കാര്യത്തിലും അവർ ഒരു മുൻഗണന കൊടുക്കുന്നില്ല. വിളിച്ചാൽ മാത്രമേ അവരെടുക്കൂ, അത് തന്നെ എന്ത് ചെയ്യില്ല, അധികം സംസാരിക്കില്ല, ഭയങ്കര ഗ്യാപ്പാണ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒന്ന് പരിഹരിക്കണം എന്നുണ്ട്. അവർ തന്നെ പറഞ്ഞു നമുക്കൊരു ഒരു കൗൺസിലിങ്ങിന് പോകാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, അതിനവർ തയ്യാറല്ല. പിന്നെ വേറെ എന്ത് കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് വിളിക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾ അങ്ങോട്ടൊരു മെസ്സേജ് വിടുന്നത് വരെ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടില്ല. അത്രയും അയാൾ പരീക്ഷിച്ചു. ആകെ ഇയാൾക്കൊരു മൂഡ് ഓഫിലാണുള്ളത്. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
3: എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ്. പൊതുവേ നമ്മളിപ്പോൾ ആണുങ്ങൾ ഇങ്ങനെ വല്ലാതെ വിഷമം പറയണമെന്ന് നമുക്ക് കേൾക്കലില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ പുരുഷന്മാരുടെ ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഭാര്യമാരെന്ത് ചെയ്യൂല, ഭർത്താക്കന്മാരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് വേറെ കണക്ഷൻസ് വേണം, അതല്ല എന്നുണ്ടെങ്കിൽ അത്രയും നിരുത്തരവാദപരമായിട്ട് എന്ത് ചെയ്യണം, ഭർത്താക്കന്മാർ പെരുമാറണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ ഇയാളുടെ കുറ്റപ്പെടുത്തലുകൾ ആക്ഷേപങ്ങളൊക്കെ ആകുമ്പോൾ അയാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോരോ സമ്മർദ്ദങ്ങൾ വരുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്താ പറയുക, ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിയൂല, ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടി ഒന്ന് നല്ല നിലക്കൊന്ന് പെരുമാറി നോക്കിയാൽ ശരിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് എളുപ്പമല്ലേ, എനിക്കൊരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊന്നും നീ തരുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലേ. അല്ല, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോളി, ഞാനിപ്പോൾ തൽക്കാലങ്ങളപ്പം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാതിപ്പെടേണ്ട കാര്യം ഇതിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക, അവർ നല്ല സ്വഭാവത്തിലൊന്ന് അങ്ങോട്ട് പെരുമാറി നോക്കുക, പരമാവധി അവരെ ഒന്ന് അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ പറയാം എനിക്കെന്തായാലും ഒരു വൈഫിൻ്റെ സ്നേഹവും ഇതൊക്കെ കിട്ടിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിനക്ക് എൻ്റെ വഴി തേടാം, എനിക്ക് എൻ്റെ വഴിയും തേടാം, അതല്ല നിനക്ക് ഇങ്ങനെ നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ വേറൊരു വിവാഹം കഴിച്ച് സമാധാനമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ പറയണതൊക്കെ.
2: ഒരു സഹോദരൻ അദ്ദേഹം ചോദിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയും അദ്ദേഹവും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തു. കുറേ ആളുകളിൽ നിന്ന് അവർ പണം കടം വാങ്ങി. ഇദ്ദേഹം ഇയാളുടെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് ഉപ്പാനെ സഹായിച്ചു. അങ്ങനെ ഉപ്പ കൃത്യമായ കണക്കുകളൊന്നും രേഖപ്പെടുത്താത്തപ്പോൾ ഷെയർ ചേർന്നവരൊക്കെ അതിന് ഒഴിഞ്ഞുപോയി. പിന്നെ കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉപ്പയോട് ഇയാൾ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ. അവർ തമ്മിൽ വാക്ക് തർക്കമായി. അങ്ങനെ വാക്ക് തർക്കം ഉണ്ടായി. പിന്നെ ഈ ഷെയറിൽ കൂടിയ ആളുകളൊക്കെ പണം ഇയാൾ ഇദ്ദേഹത്തിനോട് വന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ആ ഉപ്പയും ഇയാളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് പഴയതുപോലെ ഉപ്പാനെ സ്നേഹിക്കാനോ ഉപ്പാനെ പരിചരിക്കാനോ സാധിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്?
3: ഈ ദരിദ്ര ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ ഇവരത് ഇങ്ങനെ കഴിഞ്ഞ് പോയിരിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാന തത്വമാണ്. ഇതാ തദായന്തും വിദൈനിൻ ഇലാജിൽ മുസമ്മം ഭക്ത പോകുന്നു. നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ, കടം എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു ഇടപാടാണല്ലോ. നമ്മൾ അങ്ങേയറ്റത്തെ കടം കൊടുക്കുന്ന ആൾ പറഞ്ഞാൽ നമ്മൾ അത്രയും വിശ്വസ്തരയാൾക്ക് കടം കൊടുക്കുള്ളൂ, മനസ്സിലായി? അത് അയാൾ തരുന്ന നമുക്ക് ഉറപ്പാണ്, ഒരു പ്രശ്നമില്ല. അങ്ങനത്തതാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, എഴുതി, എന്തിനാണ് എഴുതി വെക്കണത്? എഴുതി വെച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ, എഴുതി വെച്ചാൽ അതിനൊരു അവധി ഉണ്ടാവും. അപ്പോൾ ആ അവധിൻ്റെ സമയത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എപ്പോഴാണ് ചോദിക്കാം, അതിൻ്റെ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മളൊരു പൈസ അങ്ങോട്ട് പിന്നെ അത്ര വേഗം ചോദിച്ചു കയറി. ഇനി തരാത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും, ഓ എൻ്റെ ഒരു പൈസ, നമ്മൾ ഇത്രയും ബന്ധം ഉണ്ടായിട്ട്. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, തെറ്റിപ്പോവും. ഇവിടെ തെറ്റുന്ന ആര് തമ്മിൽ ബന്ധമാണ്, വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു കറക്റ്റ് എഗ്രിമെൻ്റ് വേണം. എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ എത്ര ശതമാനമാണ് ഷെയർ ചേർന്നവർക്കുള്ള, പിന്നെ പങ്ക് എത്ര ശതമാനമായിരിക്കും, എത്ര ശതമാനം ഷെയറാണ് നമ്മളിത് ചേർന്നിട്ടുള്ളത്, അത് അവസാനം ഈ പൈസ നമ്മൾക്ക് തിരിച്ചു വാങ്ങണമെങ്കിൽ എത്ര മാസം മുന്നേ അറിയിക്കണം, നമുക്ക് എപ്പം വാങ്ങാൻ പറ്റും, നഷ്ടം വന്നാൽ അത് ആർക്കൊക്കെ നഷ്ടമായിരിക്കും എന്നൊക്കെ കറക്റ്റ് എഴുതി വെച്ചാൽ എന്താ, ഒരു പ്രശ്നമല്ല. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിത്തീരും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, വാപ്പരത്തൊരു തെറ്റുപറ്റി, അതെന്താ വെച്ചാൽ അതിപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. തൽക്കാലം ഇനി എന്ത് ചെയ്യാം, ഇത്തരം ഇടപാടുകളും കച്ചവടം ഒന്നും വാപ്പനോട് ചേർന്ന് വേണ്ടെന്ന് തീരുമാനിക്കുക. പക്ഷെ വാപ്പ എന്നുള്ള നിലക്കുള്ള ആ ബന്ധവും പരിചരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ട് നമുക്ക് അകൽച്ചകൾ ഉണ്ടായാലും ആ അകൽച്ച നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതേ സാധിക്കുള്ളൂ. പാരൻസിനേറ്റ് നമുക്ക് ചിലപ്പോൾ മുതിർന്ന കുറേ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ആ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ അവരുടെ ശത്രുത കാണിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഉള്ളിൽ വെക്കുക, പെരുമാറ്റങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രകടിപ്പിക്കാതിരിക്കണം എന്നാണ് തോന്നുന്നത്.
2: മറ്റൊരു സഹോദരൻ്റെ ചോദ്യമാണ്, അദ്ദേഹം പറയുന്ന കല്യാണം കഴിച്ച രണ്ട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ അവരൊരുമിച്ചാണ് അവർ ബെഡ്റൂമിൽ കടന്നുറങ്ങുന്നത്. കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഇവരെന്ത് ചെയ്യും, രണ്ടുപേരും ഒരുമിച്ച് കിടക്കും, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അപ്പോൾ അദ്ദേഹം പറയുന്നത് പീരീഡ് സമയത്ത് എന്ത് ചെയ്യില്ല, അദ്ദേഹം ഭാര്യയിൽ നിന്ന് വിട്ട് കിടക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ സമയത്തും എനിക്ക് എന്ത് ചെയ്യും, ഇതിന് താല്പര്യമുണ്ട്, പക്ഷെ പീരീഡ്സ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഹറാം ആയതുകൊണ്ട് തന്നെ ഞാൻ വിട്ട് കിടക്കുന്നത്. അപ്പോൾ അവൾക്കത് മനസ്സിലായിട്ടില്ല, പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇത് ഞാൻ ഹറാമായതുകൊണ്ട് അവളിൽ നിന്ന് വിട്ട് കിടക്കുന്നത് തെറ്റാണോ കുറ്റമാണോ എന്നുള്ളതാണ്.
3: ഇതിപ്പോൾ എന്താ നമ്മളോട് ചോദിക്കേണ്ട ഒരു പരസ്യമായ ഒരു കാര്യമല്ലേ ഇത്. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ആ വൈഫ് പ്രകടിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, വെറും അവനവൻ്റെ ശാരീരിക ബന്ധങ്ങൾ മാത്രമല്ലല്ലോ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പീരീഡ്സ് സമയത്ത് അവർ ഭയങ്കര മാനസിക സ്ട്രെസ് അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം, ഭാര്യയും ഭർത്താവും ഒന്നിച്ചുറങ്ങുക, പരസ്പരം സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നിച്ച് കിടന്നാൽ എന്തിനും സംഭവിക്കുക, എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സ്വാഭാവികമായി ഇപ്പോൾ ശാരീരിക ബന്ധങ്ങൾ പാടില്ല എന്നറിയും. വേറെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാണോ, എന്തെന്നെ സംഭവിച്ചാലും അതിനൊന്നും ഇസ്ലാമികമായിട്ട് തെറ്റില്ല. ഒരു ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏത് രൂപത്തിലുള്ള വൈകാരികമായ ശമനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ ഇസ്ലാമിൽ എന്ത് ചെയ്യാണ്, അനുവദനീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിട്ട് കിടക്കുന്നത് എന്തായാലും ഒരു ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും പിന്നെ ആ സമയത്തുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാം വേണം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പരിശോധിച്ചാൽ എന്ത് ചെയ്യും, ആ സമയത്ത് നന്നായി കെട്ടി വെച്ചിട്ട് എല്ലാ നിലക്കുമുള്ള ബന്ധങ്ങളല്ലാത്ത ബാക്കിയുള്ളതെല്ലാം നടന്നിരുന്നു എന്നൊക്കെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ മാതൃകകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വൈഫിന് ഇങ്ങനെ ഒരു മാനസിക വിഷമമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അയാൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കണം. മാത്രമല്ല വലിയൊരു തെറ്റിദ്ധാരണ കൂടെ അവർക്കുണ്ടെന്നുള്ളതാണ്, എന്നിട്ട് ആത്മാർത്ഥമായൊരു സ്നേഹമില്ല, ഇതൊരു ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ അതൊക്കെ ഗുരുതരമായ തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, ഒന്നിച്ചുതന്നെ ഉറങ്ങണം. എന്ത് ചെയ്യുക, ബാക്കിയുള്ള നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും സ്നേഹപ്രകടനങ്ങളും എല്ലാം ഉണ്ടാകുക തന്നെയാണ് വേണ്ടത്.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അനവധി നിരവധി ചോദ്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്, മറുപടി നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എഴുതുക. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ 9544 845 840 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഗണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: കുടുംബപരമായിട്ടുള്ള പല സംശയങ്ങൾ അല്ലെങ്കിൽ പല അനുഭവങ്ങൾ, ആ സങ്കടങ്ങളും അതിൻ്റെ കൃത്യമായ അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ സ്നേഹക്കോടിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
1: ഒട്ടനേകം അനുഭവങ്ങൾക്കിടയിൽ തൻ്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ തന്നെ പഠനത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് ഒരു ശരിയായ റൂട്ട് പറഞ്ഞു തരുന്ന സ്നേഹക്കോട് എന്നും ആളുകൾക്കിടയിൽ, പൊതുജനങ്ങൾക്കിടയിൽ എന്നും ചർച്ചയായ മേഖലയാണ്. അൽഹംദുലില്ലാ, ഇന്നും അത് കേൾക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു.
0: ഓക്കെ, നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പീസ് റേഡിയോ വൈബ്സ് അവസാനിക്കാൻ പോവുകയാണ്. ഒരു പ്രോഗ്രാം കൂടി നമുക്ക് ബാക്കിയുണ്ട്.
1: അൽ ഉസൂലാണ്.
0: യെസ്,
1: ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽ ഉസൂൽ. എന്താ അൽ ഉസൂലിന്റെ പ്രത്യേകത?
0: നമ്മുടെ ഹദീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആയത്തിലുള്ള പഠനമാണ് സാധാരണ അൽ ഉസൂൽ ഉണ്ടാവാറുള്ളത്.
1: ശരിക്കാ വാക്കിന്റെ അർത്ഥം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാല് അടിത്തറകൾ എന്നാണ്.
0: യെസ്,
1: നമ്മുടെ ലൈഫിലെ വിശ്വാസ ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ ഒരു അടിത്തറ ഉണ്ടാവുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. അവിടെ നിന്നാണല്ലോ ബാക്കിയെല്ലാം കെട്ടിപ്പടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ അഖീദയെയും നമ്മുടെ മൻഹജിനെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന അൽ ഉസൂലിൽ ഇന്ന് സഹോദരന്മാരെ അറിയൽ എന്ന വിഷയത്തിലാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയോട് സംസാരം.
4: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്, സഹോദരന്മാരെ സഹോദരിമാരെ അറിയുക. എന്താണ് സഹോദരന്മാരെ അറിയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു പിതാവിൻ്റെ പുത്രന്മാരെ അറിയണം. എന്തിന് അറിയണം എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളുടെയും പിതാവിൻ്റെ പേര് ഒന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത്. പക്ഷെ പിതാവിൻ്റെ പേര് മാത്രമാണ് ഒന്നായിട്ടുള്ളൂ, പിതാവ് വേറെയാണെങ്കിൽ അവർ സഹോദരന്മാർ ആവണം എന്നില്ല. ഇനി സഹോദരന്മാർ ആവുന്നതും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് വിശദീകരിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹദീസിൻ്റെ മേഖലയിൽ സേവനം നടത്തിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹു ജമീഅ ഹദീസിൻ്റെ മേഖലയിൽ ഓരോ രംഗത്തും വളരെ സൂക്ഷ്മമായ, വളരെ ആഴത്തിലുള്ള പഠനങ്ങളാണ് പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ പേര് മുതൽ ആ പേരിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉസൂലുൽ ഹദീസിൽ നമുക്ക് കാണാം. ഒരു വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ പിതാവിൻ്റെ പേരും പിതാമഹൻ്റെ പേരും ഒരുമിച്ച് വരുമ്പോൾ, ആ വ്യക്തികൾ മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരിക്കുമ്പോൾ, അങ്ങനെ സാധ്യതയിൽ നിന്ന് വ്യക്തികളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരുടെ റിവായത്തുകളെ നിർദ്ധരിച്ചെടുക്കുന്ന അതിശ്രമകരമായ ദൗത്യം ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ നടത്തിയിട്ടുണ്ട്. ഹദീസുകളെ സ്നേഹിക്കുകയും ആ ഹദീസുകൾക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ റിജാലിൻ്റെയും അസ്മാഇൻ്റെയും വിഷയത്തിൽ അവർ ചെയ്ത സേവനങ്ങളുടെ മൂല്യമളക്കാൻ നമുക്ക് സാധ്യമല്ല. അതുല്യമായ ഒരിക്കലും അറ്റം കാണാൻ കഴിയാത്ത വിധമുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ, അതിലൊന്നാണ് മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്. സഹോദരന്മാർ ആരൊക്കെയാണ്, സഹോദരിമാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തു, പ്രത്യേകമായ ഗ്രന്ഥരചനകൾ തന്നെ നടത്തി. ഓരോ തബഖയിലും സഹാബത്ത്, താബിഴകൾ, തബഅത്താബിഴകൾ, ഇങ്ങനെ ഓരോ തബഖയിലും പെട്ട ആളുകളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും കണ്ടെത്തി വ്യത്യസ്തമായ നൗഅകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഗ്രന്ഥരചനകൾ നടത്തി. അവരുടെ നസബുകളും അവരുടെ ഇഖ്വത്ത്, അവരുടെ സാഹോദര്യവുമൊക്കെ പറഞ്ഞ് കൃത്യമായി കണ്ടെത്തി അവർ സമൂഹത്തിന് മുമ്പിൽ വെച്ചു. അത്യത്ഭുതകരമായ പ്രവർത്തനമാണ്, അതുല്യമാണ് പ്രവർത്തനം. എന്താണ് ഈ ഒരു മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത് കൊണ്ടുള്ള ഫായിദ? എന്താണ് അല്ലാ യദുന്ന മൻ ലൈസ ബി അഖിൻ അഖൻ ഇൻദ ലിസ്റാക് ഫി ഇസ്മിൽ അബി. പിതാവിൻ്റെ പേര് സമമായതുകൊണ്ട് സഹോദരനല്ലാത്ത ഒരാളെ സഹോദരനായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഉദാഹരണമായി അബ്ദുല്ലാഹി ബിൻ ദീനാർ, അംറു ബിൻ ദീനാർ. ഇവിടെ അബ്ദുല്ലാഹി ബിൻ ദീനാർ അബ്ദുള്ളയുടെ പുത്രൻ, അബ്ദുള്ളയുടെ പിതാവ് ദീനാർ. അംറു ബിൻ ദീനാർ അംറിൻ്റെ പിതാവ് ദീനാർ. യഥാർത്ഥത്തിൽ അബ്ദുള്ള ഒരു വ്യക്തിയാണ്. അബ്ദുള്ളയുടെ പിതാവ് ദീനാർ വേറെ ഒരു വ്യക്തിയാണ്. അംറ് വേറെ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ദീനാർ മറ്റൊരു വ്യക്തിയാണ്. പക്ഷേ ഈ നാലാളുകളെ മൂന്നാളുകളായി മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായേക്കാം. അഥവാ ഒരു പിതാവും രണ്ട് മക്കളും. ദീനാറിൻ്റെ രണ്ട് മക്കളാണ് അംറും അബ്ദുള്ളയും എന്ന് തെറ്റിദ്ധരിക്കാനിടയുണ്ട്. കാരണം രണ്ടാളുടെയും പിതാവിൻ്റെ പേര് ദീനാറാണ്. അംറു ബിൻ ദീനാർ, അബ്ദുല്ലാഹി ബിൻ ദീനാർ. പക്ഷെ വാസ്തവത്തിൽ രണ്ടാളുടെയും പിതാവ് വേറെ വേറെയാണ്. അബ്ദുള്ളയുടെ പിതാവല്ല അംറിൻ്റെ പിതാവ്. പക്ഷെ രണ്ടുപേരുടെയും നാമം ഒന്നാണ്. അവിടെയാണ് ഈ ഒരു അറിവിൻ്റെ മഹത്വം, പണ്ഡിതന്മാരുടെ സേവനത്തിൻ്റെ മഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാരെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഒരു പിതാവിൻ്റെ മക്കളാരൊക്കെ എന്നുള്ളത് പഠിക്കണം. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉദാഹരണമായി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നമുക്കറിയാം, അൽ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരനുണ്ട്, സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖത്താബിൻ്റെ രണ്ട് മക്കൾ സ്വഹാബിമാരാണ്. ഒന്ന് ഉമറും മറ്റത് സയ്യിദും. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. അഥവാ ഖത്താബ് എന്ന മകൻ്റെ, ഖത്താബ് എന്ന പിതാവിൻ്റെ മക്കളാണ് ഉമറും സയ്യിദും. ഇത് സഹാബത്തിൽ നിന്നുള്ള ഒരു പിതാവിൻ്റെ രണ്ട് മക്കളുടെ ഉദാഹരണമാണ്. അഥവാ ഒരു പിതാവിനുള്ള രണ്ട് മക്കൾ രണ്ടുപേരും സഹാബിയാണ്. നമ്മൾ വീണ്ടും പരിശോധിച്ചാൽ കാണാം, ഒരു പിതാവിൻ്റെ തന്നെ മൂന്ന് മക്കൾ, സഹോദരന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹോദരന്മാർ. അബു ത്വാലിബിൻ്റെ മക്കൾ, ഒന്ന് അലി, മറ്റൊന്ന് ജഅഫർ, മറ്റൊന്ന് അഖീൽ. അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ്. അബു ത്വാലിബ് മുസ്ലിമായിരുന്നില്ല, ഖത്താബിനെ പോലെ തന്നെ. പക്ഷേ അലിയും ജഅഫറും അഖീലും ഇവർ സഹാബിമാരായിരുന്നു, അബൂ ത്വാലിബിൻ്റെ മക്കളായിരുന്നു. ഈ മൂന്നാളുകളെ പേരിലും അലി ബിൻ നബി ത്വാലിബ്, ജഅഫർ ബിൻ നബി ത്വാലിബ്, അഖീൽ ബിൻ നബി ത്വാലിബ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അബൂ ത്വാലിബിൻ്റെ സഹാബികളായിട്ടുള്ള മൂന്ന് സഹോദരന്മാർ, മൂന്ന് മക്കൾ. ഇനി ഒരു പിതാവിൻ്റെ നാല് മക്കളെ, പരസ്പരമുള്ള നാല് സഹോദരന്മാരെ പരിശോധനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായി അബൂ സ്വാലിഹ്, അദ്ദേഹം അത്ബാഉ താബിഈൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ അത്ബാഉ താബിഈങ്ങിൽപ്പെട്ടതാണ്. ഒന്ന് സുഹൈൽ ബിൻ അബി സ്വാലിഹ്, രണ്ടാമത്തത് അബ്ദുല്ലാഹ്, മൂന്നാമത്തത് മുഹമ്മദ്, നാല് സ്വാലിഹ്. സുഹൈൽ, അബ്ദുല്ലാ, മുഹമ്മദ്, സ്വാലിഹ്, ഇവർ നാല് പേരും അബൂ സ്വാലിഹിൻ്റെ മക്കളാണ്. അഥവാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. ഒരു പിതാവിൻ്റെ മക്കളാണ് എന്നർത്ഥം. അവർ അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട അഥവാ താബിഈകളുടെ പിൽക്കാലക്കാർ പെട്ട ആളാണ്. അഞ്ച് എണ്ണത്തിനുള്ള ഉദാഹരണം അത്ബാഉ താബിഈങ്ങൾ തന്നെ കൂട്ടത്തിൽപ്പെട്ട ബനു ഉയൈനയുടെ മക്കൾ സുഫിയാൻ ബിൻ ഉയൈന, ആദം ബിൻ ഉയൈന, ഇമ്രാൻ ബിൻ ഉയൈന, മുഹമ്മദ് ബിൻ ഉയൈന, ഇബ്രാഹിം ബിൻ ഉയൈന. ഇദ്ദേഹം തബഅ താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് സുഫിയാൻ ബിൻ ഉയൈന. ഈ ഉയൈനയുടെ മക്കൾ അഞ്ചാളുകളുണ്ട്. അഞ്ചാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ മഅരിഫത്തുൽ ഇഖ്വാ, ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത് ഒരു മുഹദ്ദിസ് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഹദീസിൻ്റെ ഹുക്മുകളും കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. റിജാലുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ റിജാലുകളുടെ പിതാവിനെക്കുറിച്ച്, അവരുടെ ജന്മനാടിനെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ ഒരു ഹദീസിനെ സംബന്ധിച്ചൊരു വിധി ആധികാരികമായി പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്ബാഉ താബിഈൻ, തബഉ താബിഈങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള അഞ്ചാളുകൾ, ഇനി താബിഈങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള ആറാളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സീരീൻ്റെ മക്കൾ മുഹമ്മദ് ബിൻ സീരീൻ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സീരീൻ, മുഹമ്മദിൻ്റെ മകൻ മുഹമ്മദിൻ്റെ പിതാവ് സീരീൻ. ഈ മുഹമ്മദിന് അഞ്ച് സഹോദരന്മാരുണ്ട്: അനസ്, യഹ്യ, മഅബദ്, ഹഫ്സ, കരീമ. ഹഫ്സയും കരീമയും സഹോദരിമാരാണ്. അപ്പോൾ രണ്ട് സഹോദരിമാരും മൂന്ന് സഹോദരന്മാരും അടക്കം ആറ് സഹോദരി സഹോദരന്മാർ. അദ്ദേഹം താബിഈകളിൽപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു വിവരം ഇല്ലെങ്കിൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കും. ഇനി ഒരത്ഭുതം: സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ലോകചരിത്രത്തിൽ ഇല്ലാത്ത ഒരു മുൻമാതൃകയില്ലാത്ത, ഇനി ശേഷം മാതൃകയുണ്ടാകാനും കഴിയാത്ത ഒരു സംഭവം. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏഴ് സഹോദരന്മാർ, ഏഴുപേരും സഹാബികളാണ്, ഹദീസ് റിപ്പോർട്ടർമാരാണ്. മുഖറിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ, മുഖറിനിൻ്റെ മക്കളാണ്. ഒന്ന് നുഅ്മാൻ, രണ്ട് മഅ്ഖിൽ, മൂന്ന് അഖീൽ, നാല് സുവൈദ്, അഞ്ച് സിനാൻ, ആറ് അബ്ദുറഹ്മാൻ, ഏഴ് അബ്ദുള്ള. വഹാഹുല ഇസ്സബഅ കുല്ലുഹും സഹാബ മുഹാജിറൂൻ

0: ആ സഹാബത്തിനിടയിലുള്ള യഹോത് സഹോദരന്മാരെ നമ്മൾ അറിയുക. ആ സഹോദരന്മാരെ അറിയുമ്പോൾ അവർക്കിടയിലുള്ള ഹദീസിൻ്റെ റിവായത്തിൻ്റെ രംഗത്തുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള അബദ്ധങ്ങളിൽ ചാടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുഹദ്ദിസുകൾ ഈ വിഷയം വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് അവലംബിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഇഖ്‌വാ എന്ന് പറയുന്ന അബിൽ മുത്തറിഫ് ബിൻ ഫുതൈസ് അൽ അന്തുലുസി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള കിതാബുൽ ഇഖ്‌വാ. മറ്റൊരു ഗ്രന്ഥം അബുൽ അബ്ബാസ് അസ്സിറാജിൻ്റെ കിതാബുൽ ഇഖ്‌വാ. ഈ രണ്ട് ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒരു ഹദീസ് നമ്മൾ കാണുന്നു, ആ ഹദീസിൻ്റെ തഹ്രീജ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിജ്ഞാന ശാഖകളിൽ നിന്ന് നമ്മൾ വിജ്ഞാനങ്ങൾ നുകർന്ന് ഈ ഹദീസിൻ്റെ മഹാത്മ്യതയെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മറിവരണം. ആ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെയും മനനങ്ങളിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെയും ഒരു വിശ്വാസിയായ മനുഷ്യൻ ലക്ഷ്യമിടേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി സഹോദരന്മാരെ അറിയുക എന്നുള്ളത് ഉസൂൽ ഹദീസിൻ്റെ ഒരു ഭാഷയാണ്. അള്ളാഹു അവൻ്റെ ദീൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ, വിലപ്പെട്ട അമൂല്യവത്തായ സംഗതികൾ പോലും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് അൽ ഉസൂലാണ്. ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്.
2: സഹോദരന്മാരെ അറിയൽ എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ വിഷയം.
1: അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ സുന്നത്തുകൾ നമ്മൾ മറന്നു പോകരുത്. എല്ലാ സുന്നത്തുകളും നമ്മൾ കൃത്യമായി ചെയ്ത് ഇൻഷാല്ലാ കൃത്യസമയത്ത് തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുക. അല്ലെ, ഒട്ടകത്തിൻ്റെ പ്രതിഫലം അത്രത്തോളം തന്നെ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മൾ നിയ്യത്ത് വെക്കുക, അതിനായി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: എല്ലാവിധ പ്രാർത്ഥനകളിലുമൊക്കെ നമ്മുടെയും പീസ് റേഡിയോ സംഘങ്ങളെയും ഒക്കെ നിങ്ങൾ ഓർമ്മിക്കണം എന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബൂവത്തിന്റെ തെളിവുകൾ എന്ന വിജ്ഞാന പരമ്പരയുടെ 157 ഭാഗത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിന്റെ 9 ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് പതിവ് പോലെ അബൂബക്കർ സലഫി.
1: സലാം അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ പ്രത്യേകത, അത് മനുഷ്യൻ്റെ ഫിത്രത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫിത്രത്തിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ അത് ഉണർത്താൻ പല വഴികൾ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ളൊരു സംവിധാനം, അതിനെപ്പറ്റിയാണ് അല്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം പറഞ്ഞത്. അത് പ്രതിസന്ധികൾ നൽകുക എന്നതാണ്. പ്രതിസന്ധികൾ നൽകിയാൽ അത് റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു പ്രേരകം അതിലുണ്ട്. പക്ഷേ പലരും പ്രതിസന്ധികളെ വളരെ മോശമായിട്ട് കാണുന്നവരുണ്ട്. ചിലരെങ്കിലും അത് റബ്ബിനെതിരെ പരാതിപ്പെടാൻ, എന്തുകൊണ്ടാണ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർ, അതുപോലെ നാവ് കൊണ്ട് പ്രതികരിക്കുന്നവർ, ശരീരം കൊണ്ട് പ്രതികരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നല്ലവരായ മനുഷ്യർ ആ പരീക്ഷണത്തിൻ്റെ തത്വം എന്താണ്, അതിലെ ഹിക്മത്ത് എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്തു ചെയ്യും? സഹിക്കും, ക്ഷമിക്കും. അവർക്ക് റബ്ബിനെതിരെ പരാതിയില്ല, കാരണം ഇതെനിക്ക് പ്രതിഫലം കിട്ടാനാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാണ് അവർ ചിന്തിക്കുക. അപ്പം അത്തരക്കാർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ 4 വിഭാഗമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമി പറയുന്നത്. പരീക്ഷണങ്ങളുടെ നേരെ മനുഷ്യർ നിലപാട് സ്വീകരിക്കുന്നവർ, 4 തരം നിലപാട് സ്വീകരിക്കുന്നവർ, അതിലൊന്നും രണ്ടും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേതെന്താണ്? അറിദ ബി അൻ യർദൽ ഇൻസാൻ ബിൽ മുസീബ. പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്നവർ, പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുക, അത് നിർബന്ധമായ കാര്യമൊന്നുമല്ല, സുന്നത്തായ ഒരു കാര്യമാണ്. പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം പലരും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ റബ്ബിനെതിരെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ആശ്വാസം ചോദിക്കണം വേണ്ടേ. പക്ഷേ ഉയർന്ന മനസ്സുള്ള ചിലർ അവരെന്ത് ചെയ്യുന്നറിയോ? അവരെ സംബന്ധിച്ചാണ് പ്രതിസന്ധികൾ എത്ര വന്നാൽ അപ്പോൾ അവർക്ക് റബ്ബിനെപ്പറ്റിയുള്ള തൃപ്തി വർദ്ധിക്കുകയാണ്. അതൊരു അത്ഭുതകരമായ അവസ്ഥയാണല്ലാതെ. അപ്പം അതിനെപ്പറ്റി അദ്ദേഹം പറയാണ്, ഇത് മുസ്തഹബായ ഒരു കാര്യമാണ്, നിർബന്ധമായ കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെ പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാരണം എൻ്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാനിത് സഹിക്കുന്നു, എനിക്കിത് തൃപ്തിയാണ്. റബ്ബിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കാൻ ഇതൊക്കെ അത്തരം ആൾക്കാർക്ക് കാരണമാകുമെന്നാണ്. ഇനി 4, ആ പ്രതിസന്ധി തന്നതിന് നന്ദി കാണിക്കുന്നവർ, അതാണ് 4. ഇത് വഹു അഅല മറാത്തിബ്. ഈ 4 മർത്തബകൾ ഏറ്റവും ഉന്നതമായ മർത്തബയാണത്. എന്നാൽ റബ്ബ് ഒരു പരീക്ഷണം തന്നതിന് ഇവൻ നന്ദി കാണിക്കുന്നു എന്നാണ്. എനിക്ക് പരീക്ഷണം തന്നല്ലോ, അതുകൊണ്ട് റബ്ബെ നിനക്ക് നന്ദി. ആ നന്ദി കാണിക്കൽ പല രൂപത്തിലായിരിക്കും, പ്രവർത്തനങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട്, അതുപോലെ അവൻ്റെ ഹൃദയം കൊണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ശരി, അതൊക്കെ അവനക്ക് നന്മകൾക്ക് പുറമെ വീണ്ടും വീണ്ടും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരം ആൾക്കാർക്ക് പരലോകത്ത് കിട്ടുന്ന ഗുണം അത് വർണ്ണനൻ്റെ അപ്പുറത്താണ്. അത് കാണുമ്പോൾ ഈ ലോകത്ത് വലിയ പരീക്ഷണങ്ങളൊന്നും കിട്ടാതെ സുഖമായി ജീവിച്ച്, എന്നാൽ വലിയ തെറ്റുകളും ചെയ്യാതെ സ്വർഗത്തിന് അർഹത നേടിയവരുണ്ടാവുമല്ലോ. അപ്പം അവരും പരീക്ഷണം നേരിട്ടവരും സ്വർഗത്തിൽ ഒരേ തട്ടിലല്ല, വലിയ വ്യത്യാസം ഉണ്ടാവും. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുള്ളതാണ്. എന്താണ് അതിലുള്ളത്? യവദ്ദു അഹ്ലുൽ ആഫിയ യൗമൽ ഖിയാമ. ഖിയാമത്തിനന്ന് ഈ ദുനിയാവിൽ സുഖമായി ജീവിച്ചിരുന്നവർ ആഗ്രഹിക്കും. ഹീന യൗത അഹ്ലുൽ ബല അസ്സവാബ്. പരീക്ഷണങ്ങൾ ഈ ലോകത്ത് നേരിട്ടവർക്ക് അതിൻ്റെ പ്രതിഫലം പരലോകത്ത് നൽകുന്നത് കാണുമ്പോൾ ഈ ലോകത്ത് സുഖമായി ജീവിച്ചവർ ആഗ്രഹിക്കും. ലൗ അന്ന ജുലൂദഹും കാനത്ത് ഖുരിലത് ഫി ദുനിയ ബിൽ മഖാരിൽ. ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെയും തൊലികളൊക്കെ കത്രികകൾ കൊണ്ട് കഷ്ണം കഷ്ണമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇത്ര നന്നായിരുന്നു. നമുക്കറിയാം, ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ തൊലി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വേദന ഉണ്ട്. കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന അവൻ്റെ തൊലി കളിക്കുമ്പോഴാണല്ലോ. അപ്പം അത് ഇന്നൊരാൾക്ക് അങ്ങനെ പരീക്ഷണം കിട്ടുമ്പോൾ പലരും ഇഷ്ടപ്പെടില്ല. പക്ഷേ അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടുകയും അല്ലെ അതോ അതിന് സമാനമായതോ അല്ലെ അത്ര ഒന്നുമില്ലെങ്കിലും മറ്റുള്ള പരീക്ഷണങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് ഏറ്റുവാങ്ങിയത് തൃപ്തിപ്പെട്ടു പോയവർക്ക് പരലോകത്ത് കിട്ടുന്ന മഹാ അനുഗ്രഹങ്ങൾ അത് കാണുമ്പോൾ ഇതൊന്നും ഇത്തരം പരീക്ഷണങ്ങൾ ഇല്ലാതെ ലോകത്തോട് വിട പറഞ്ഞു പോയവരുണ്ടല്ലോ. അവരാഗ്രഹിക്കുകയാണ്, ഞങ്ങളും ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളും അങ്ങനെ കഷ്ണിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങളുടെ തൊലി ശരീരത്തിൽ ഇങ്ങനെ വേർപ്പെടുത്തി ആ രൂപത്തിലുള്ള മർദ്ദനങ്ങൾക്ക് വിധേയരായിരുന്നുവെങ്കിൽ എന്തെല്ലാം പ്രതിഫലം ഇവിടെ കിട്ടുമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പരീക്ഷണങ്ങൾ അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം വഹബുബ്ന് മുനബ്ബിഹ് ഒരിക്കൽ പറഞ്ഞു, ലാ യകൂനു റജുലു ഫഖീഹൻ കാമിലൽ ഫഖീ, പൂർണ്ണമായ വിവരമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ വിവരമുള്ളവനാവണമെങ്കിൽ, ഒരാളെപ്പറ്റി ദീനെപ്പറ്റി കൃത്യമായ വിവരമുണ്ടൊരാൾക്ക് എന്ന് നമുക്ക് പറയണമെങ്കിൽ, ഹത്ത യഅദ്ദൽ ബല നിയമ, പരീക്ഷണത്തെ അനുഗ്രഹമായി എണ്ണണം. പരീക്ഷണങ്ങളെ അനുഗ്രഹങ്ങളായി എണ്ണുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫഖീഹുകൾ, മതത്തെപ്പറ്റി ആഴത്തിൽ അറിഞ്ഞവർ എന്നാണ് അദ്ദേഹം പറയുന്നത്. വയൗദ്ദർ റഹ മുസീബ, ഇതുപോലെ സുഖം അനുഗ്രഹങ്ങളുണ്ടല്ലോ ഇവിടെ ആഡംബര ജീവിതം സുഖം, അതൊരു മുസീബത്താണ്, പരീക്ഷണമാണ് എന്നാണ് അവൻ അറിയേണ്ടത്. അതല്ല എന്ന റബ്ബ് അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാനിനി വളരെ ഉഷാറാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളത് എന്നാണ് അത്തരക്കാർ ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിവരമുള്ളവർ എന്നാണ് ഇവിടെ ഇമാം ഇബ്നു മുനബ്ബിഹ് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ ലോകത്ത് പുത്തരിയല്ല, നമുക്കറിയാം. പ്രതിസന്ധികൾ അള്ളാഹു അടിമകളോട് വെറുപ്പുള്ളത് കൊണ്ട് നൽകുന്നതല്ല, അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ കിട്ടും. എത്ര അധർമ്മിയാണെങ്കിൽ അവനൊന്ന് റബ്ബിലേക്ക് മടങ്ങട്ടെ എന്ന നിലക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും. പക്ഷെ ആ പരീക്ഷണത്തിൻ്റെ സമയം മാത്രം റബ്ബിലേക്ക് മടങ്ങി വീണ്ടും പഴയ ജീവിതം തുടങ്ങുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ ഇവർ മാറണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന അമ്പിയാക്കളാണ് നമുക്കറിയാം. നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് റബ്ബിന് വല്ല ഉറപ്പുണ്ടായിട്ടാണോ? അല്ലല്ലോ, മറിച്ച് റബ്ബിന് അങ്ങേയറ്റം അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഉലുൽ അസ്മിൽപ്പെട്ടൊരു പ്രവാചകനാണ് അദ്ദേഹം. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനു വേണ്ടി ജീവിച്ചപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ല പ്രയാസം ഉണ്ടായിരുന്നോ? ഒരു അപ്പുറമുള്ള അതൊക്കെ അദ്ദേഹം തൃപ്തിപ്പെടുക ചെയ്തിട്ടുള്ളത്, അതിലൊക്കെ അദ്ദേഹം സന്തോഷം കണ്ടെത്തുക ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നത്തിൽ ഹിജ്റ പോകേണ്ടി വന്നിട്ടുണ്ട്, ഒട്ടേറെ നാടുകളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് റബ്ബിനെതിരെ എന്തെങ്കിലും ഒരു പരാതി അദ്ദേഹം പറഞ്ഞോ? മറിച്ച് റബ്ബിൽ വിശ്വാസം വർദ്ധിക്കാൻ, കൂടുതൽ കൂടുതൽ റബ്ബിനെ അറിയാനാണ് ഇവർക്ക് ഇതൊക്കെ കാരണം. അതിനുവേണ്ടിയാണ് റബ്ബ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. മൂസ അലൈഹിസ്സലാമിനെ പറ്റി നമുക്കറിയാം, ഫിറോവിൻ്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനങ്ങൾ, അതിനൊക്കെ പുറമെ സ്വന്തം മണികൾ എന്നൊക്കറിയപ്പെടുന്ന ഇസ്രായേലിൽ നിന്ന് പോലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട മനുഷ്യനാണ്, പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. ഇതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം നിരന്തരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ വിശ്വസിച്ച് ദുർബലരായ മുസ്ലിങ്ങളും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മക്കാരുടെ മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ ത്വായിഫിലേക്ക് പോയി, അവിടെയും പ്രശ്നങ്ങൾ. ഇതൊക്കെ നബി തിരുമേനിയോട് വല്ല ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു? ഇല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? ഇന്നമാലുസ്രിയുസ്ര, പ്രയാസങ്ങളുടെ കൂടെയാണ് എളുപ്പം. ഇത് ഇസ്ലാമിൻ്റെ ഒരു അഖീദയാണ്, നമ്മൾ മനസ്സിലാക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കൊരു ആശ്വാസം വരാനുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ അങ്ങനെ. നൂഹ് അലൈഹിസ്സലാം അവസാനം എന്തായി? തിൽക്കമിൻ അമ്പായിൽ വായി നൂഹിഹായി ലൈക് മാക്കുണ്ട് താലോമു അൻത ഒല അഖൗമുഖമിൻ കബിലിഹാദ. ഇതൊക്കെ വൈബിയായ വിവരമാണ്. കാരണം നൂഹ് അലൈഹിസ്സലാമിൻ്റെ കഥകൾ മുഴുവനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ട് പറയാം, ഇതൊക്കെ വൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ താങ്കളെ നമ്മൾ അറിയിച്ചതാണ്, താങ്കൾക്കും താങ്കളുടെ ജനതക്കൊന്നും ഇത് അറിയുമായിരുന്നില്ല. എന്നിട്ട് പറയാം, ഫസ്ബിർ, ആകെ ക്ഷമിക്കുക, ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഇതൊക്കെ അവസാനിക്കുന്ന ഒരു സമയം ഇവിടെ വെച്ചിന് തരും. കാരണം ഇന്നല്ലാഖിബത്തലിൽ മുത്തഖീൻ, തീർച്ചയായും അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അപ്പോൾ പ്രതിസന്ധി നേരിടുന്ന മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അക്രമികളാൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളൊക്കെ റബ്ബിലേക്ക് മടങ്ങുക. ആ മടക്കത്തിൽ അവർ വിചാരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്, ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്, ഇനിയൊരു തുറവി നമുക്ക് ലഭിക്കും. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിലൊക്കെ മർദ്ദിച്ചു. പിന്നെ അവിടുന്ന് ഇപ്പോൾ തോയിഫിലെ സംഭവത്തിന് ശേഷം പിന്നെ നബി തിരുമേനിയുടെ ജീവിതത്തിലെ തുറവികളുടെ ചരിത്രങ്ങളാണ്. തോയിഫിൽ നിന്ന് മടങ്ങി ഒരു തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ പിന്നെ മലക്കുൽ ജിബാല് വന്നു നബിൻ്റെ അടുത്ത്. അത് വല്ലാത്തൊരു ആശ്വാസമാണല്ലോ. എന്നിട്ട് പറഞ്ഞു, താങ്കളെ എറിഞ്ഞ ആക്രമിച്ച അവരെ ആ രണ്ട് മലകൾക്കിടയിൽ വെച്ചിട്ട് നമ്മൾ തകർക്കണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചാൽ മതി. പക്ഷേ ഈ രൂപത്തിലൊക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടും വികാരത്തിനടിമപ്പെടാതെ നബി തിരുമേനി പറഞ്ഞതെന്താ? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണം, അവരെ ശിക്ഷിക്കണ്ട. നബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയായിരുന്നു അത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഉഹുദ് യുദ്ധത്തേക്കാൾ വലിയ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ റസൂൽ തിരുമേനി ആയിഷാബിയോട് പറഞ്ഞു, ഉണ്ട് എന്നിട്ട് പറഞ്ഞ് തോയിഫിലെ സംഭവം പറഞ്ഞു. അങ്ങനെയുള്ള പ്രതിസന്ധി വന്നിട്ട് പോലും റബ്ബിനെതിരെ പരാതിയില്ല, അക്രമിച്ചവർക്കെതിരെ പരാതിയില്ല, മറിച്ച് അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം റസൂൽ തിരുമേനി ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എന്തായിരുന്നു? അവരിപ്പോൾ എന്നെ ആക്രമിക്കുന്നതിന് ചിലപ്പോൾ അവരെന്നെ നന്നാവും, ഒരു വിവരമില്ലാത്തത് കൊണ്ടാണ്. ഇനി അഥവാ അവർ നന്നാകുന്നില്ല, അവരുടെ മക്കൾ, അവരുള്ള വരുന്ന മക്കളൊക്കെ ഈ തൗഹീദിന് വേണ്ടി ശബ്ദിക്കുന്നവരും അതിൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ ആവാമല്ലോ. അപ്പോൾ എന്തൊരു ദീർഘവീക്ഷണമാണ്. അങ്ങനെ തന്നെയായി. പിൽക്കാലത്ത് അബൂർ സിദ്ദീഖിൻ്റെ കാലത്ത് ചില സക്കാത്ത് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴൊക്കെ അബൂർ സിദ്ദീഖിനെ കൂടെ ഉറച്ചു നിന്നവരായിരുന്നു ഈ തോയിഫിലെ മുസ്ലിങ്ങൾ എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ കാണുന്നു അല്ലാതെ. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ നബി തിരുമേനിക്ക് പിന്നെ പ്രതിസന്ധികൾക്ക് ശേഷം പിന്നെ വിജയങ്ങൾ, വീണ്ടും വിജയങ്ങൾ, ഒരുപാട് തുറവികൾ, ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നബി തിരുമേനിൻ്റെ അടുത്ത് കുറേ ജിന്നുകൾ വന്നു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവർ കേട്ടു. വൈദ് സൊറഫ്നയിലേക്ക് നഫറമിനൽ ജിൻ, അതൊക്കെ ആശ്വാസമാണല്ലോ. ഇത്ര പ്രതിസന്ധിൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ മലക്കുൽ ജിബാലിനെ പറഞ്ഞയച്ചു. പിന്നെ ഇവരും അക്കയിലും ത്വായിഫിലെ ജനങ്ങളും തൽക്കാലം വിശ്വസിക്കുന്നില്ലെങ്കിലും ഈ ഖുർആൻ കേൾക്കാൻ മറ്റൊരു കൂട്ടർ വന്നു, അവർ വിശ്വസിച്ചു. അത് വല്ലാത്തൊരു ആശ്വാസമാണ്. ഒരു പറ്റും ജിന്നുകളെ താങ്കളുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക. അവർ ഇസ്തമ്യൂനൽ ഖുർആൻ, അവരെന്തു ചെയ്തു? ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു. ഫലമ ഹലറു, അങ്ങനെ ഖുർആൻ ഓതുന്ന സ്ഥലത്തെത്തി അവർ പറയാൻ സിത്തു, ആരും മിണ്ടരുത്. അങ്ങനെ ഖുർആൻ ഓതി കഴിഞ്ഞപ്പം ഉടനെ തന്നെ വല്ലോ ഇലാ ഖൗമി മുന്തിരിൻ, അവരങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങളായി. ശുദ്ധ ഖുർആൻ കേട്ട മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അവരുടെ ബാധ്യത അവർ മനസ്സിലാക്കി. ഇത് കേൾക്കാത്ത അവരുടെ ജിന്നു വർഗത്തിലേക്ക് അവർ പോയിട്ട് ദഅവത്ത് നടത്തുകയാണ്. അപ്പോൾ വലിയൊരു സമൂഹം താങ്കൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, നബി തിരുമേനിക്ക് വലിയ സന്തോഷം നൽകുന്ന വിഷയമാണിതൊക്കെ. അതിനുശേഷം ഇസ്റ മിഅ്റാജ് എന്ന വലിയ സംഭവം ഉണ്ടായാലോ, ഇസ്റ മിഅ്റാജ്. അപ്പോൾ എന്തായാലും വലിയൊരു പാഠം പണ്ഡിതന്മാർ പറയാം, തൽക്കാലം ഈ മക്കയിലെ തോയിഫിലെ ജനങ്ങളൊക്കെ താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അതൊന്നും മൈൻഡ് ചെയ്യാവുന്നൊരു വിഷയമല്ല, വളരെ ചെറിയൊരു കാര്യമാണത്. താങ്കളുടെ സ്വീകരിക്കാത്ത ആകാശലോകം, അതാണല്ലോ ഇസ്റാവും മിഅ്റാജും. എന്തൊരു അത്ഭുതമാണത്! അവിടെ നബി തിരുമേനി കണ്ട കാഴ്ചകൾ, മറ്റൊന്ന് ഇസ്റാവിൽ തന്നെ ഉള്ള ചില സംഭവം, രണ്ട് മാസത്തെ വഴിദൂരമുള്ള ആ സ്ഥലം, അങ്ങനെയുള്ള അവിടെ എത്തി മസ്ജിദുൽ അഖ്സയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ അള്ളാഹു അവിടെ സംവിധാനിച്ചത് എന്താണെന്നറിയോ? ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരെ മുഴുവനും ഹാജരാക്കി, എന്നിട്ട് അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അപ്പോൾ നബി തിരുമേനി ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ, വലിയ പ്രയാസത്തിലായിരുന്നു ആദ്യം. ഒന്ന്, തൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു, അതേ കൊല്ലം അബൂ തോലിബ് മരിച്ചു. അവരുണ്ടാകുമ്പോൾ തന്നെ അവരുടെ എതിരാളിയുടെ അക്രമം കൂടുതലായിരുന്നു. എന്നാൽ അവരൊക്കെ ഒരു പരിധി വരെ അബൂ തോലിബ് സംരക്ഷിച്ച് നിർത്തിയിരുന്നു നബിക്കെതിരെയുള്ള അക്രമങ്ങൾ. പുറത്ത് അക്രമം ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന ഖദീജ റളിയല്ലാഹു അൻഹ കൊണ്ട് വല്ലാത്തൊരു സമാധാനമായിരുന്നു. പക്ഷെ അവരും മരിച്ചു, അതുകൊണ്ട് ദുഃഖത്തിൻ്റെ കൊല്ലം എന്നാണ് ആ കൊല്ലത്തിന് പറയാം. അതിനുശേഷം നബി തോയിഫിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. പിന്നതാ ഇന്നമാൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞതുപോലെ പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട്, പിന്നെ എളുപ്പത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ഇസ്റാ മിഅ്റാജ്. നബിനെ അറിയിക്കണം അതിൻ്റെ മുമ്പ് ആകാശലോകത്തുള്ള മുഴുവൻ താങ്കളോടൊപ്പമുണ്ട്, ഇത്ര ഇത്ര മലക്കുകൾ, അതുപോലെ അവിടെയുള്ള അമ്പിയാക്കൾ, പല അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടല്ലോ. അതിനുമുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് തന്നെ ലോകത്തുള്ള അമ്പിയാക്കൾക്കൊക്കെ ഇമാമായിട്ട് നബി തിരുമേനി വെക്കുകയാണ്. അപ്പോൾ റസൂൽ തിരുമേനിക്ക് എന്തൊരു സമാധാനമാണ്, റബ്ബിന് തന്നോട് അങ്ങേറ്റ ഇഷ്ടമാണ് എന്ന് അറിയിക്കുന്ന വിഷയങ്ങളാണല്ലോ ഇതൊക്കെ. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ അമ്പിയാക്കളാണല്ലോ. ആ അമ്പിയാക്കളുടെ ഇമാം എന്ന് പറയുമ്പോൾ എന്തൊരു മഹത്വമാണത്. മറ്റൊരു കാര്യം അറിയിക്കുന്നുണ്ട്, എന്താ, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും പ്രബോധന വിഷയം ഒരേ ഒരു കാര്യമാണ്. എല്ലാവരുടെ അഖീദ വിശ്വാസം ഒന്നാണ്. അപ്പോൾ അവരുടെ അഖീദയിൽ ഐക്യം, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ലോകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ തന്നെ മനുഷ്യർക്ക് അള്ളാഹ് നൽകിയ ആ സന്ദേശം, മനുഷ്യരെ സൃഷ്ടിച്ചത് മുതൽ റബ്ബ് നൽകിയ ആ സന്ദേശം, അതിൽ നിന്നാണ് മനുഷ്യർ തെറ്റ് ജീവിക്കുന്നത്. അതിൽ നിന്ന് തെറ്റുമ്പോഴൊക്കെ നബിമാരെങ്ങനെ പറഞ്ഞേക്കും അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഇതാണ് ഈ അൽ ഫിത്റത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്റാഅനും മിഅ്റാജിനും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിലുള്ള ആശ്വാസത്തിൻ്റെ വഴികൾ. പിന്നെ നബി തിരുമേനി ഹജ്ജിൻ്റെ സമയത്ത് അവിടെ ഒട്ടേറെ ആൾക്കാർ ഹജ്ജിന് വരും, അവരുടെ അടുത്ത് പോയി ഓരോ ഗോത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു എന്നെ ദൂതനായി പറഞ്ഞയച്ചിട്ടുണ്ട്, ഞാൻ അന്ത്യദൂതനാണ്, നിങ്ങൾ അംഗീകരിക്കണം, അംഗീകരിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഈ നേരം പലരും വിശ്വസിച്ചില്ല, പക്ഷേ അവിടെയും വേറൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. മദീനയിൽ നിന്ന് വന്ന, അന്ന് യസരീബ് എന്നായിരുന്നു മദീനക്ക് പറഞ്ഞിരുന്നത് എതിരാളികളൊക്കെ, പിന്നെ റസൂൽ അതിൻ്റെ പേര് മാറ്റി. ആ യസരീബ് എന്ന സ്ഥലം, അവിടെ നിന്ന് ഒരു എട്ടോ ഏഴോ ആൾക്കാർ ഖസറജ് ഗോത്രത്തിൽപ്പെട്ട പിൽക്കാലത്ത് അൻസാറികളായ ഔസ് ഖസറജ് ഉണ്ടല്ലോ, അതിൽ ഖസറജ് ഗോത്രത്തിൽപ്പെട്ട എട്ട് ആൾക്കാർ നബി തിരുമേനിയുടെ സംസാരം കേട്ടു, ഞാനൊരു നബിയാണ് എന്ന് പറയുന്നത്. ഉടനെ അവർ പരസ്പരം ഒന്നടക്കം പറഞ്ഞു. മദീനയിൽ വെച്ചാൽ യസരീബിൽ വെച്ച് ജൂതന്മാർ നമ്മളെ ഭയപ്പെടുത്തുന്ന നബി അതായിരിക്കും ഈ നബി. അതായത് മദീനയിൽ യുദ്ധമുണ്ടാവും അറബികൾ യഹൂദികൾ, അപ്പോൾ യഹൂദികൾ തോൽക്കും. അവർക്ക് പല കുതന്ത്രങ്ങളുണ്ടെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ അവർ തോൽക്കും. അപ്പോൾ തോൽക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കൊരു നബി വരാനായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്, എല്ലാ ലക്ഷണങ്ങളും ഒത്തിട്ടുണ്ട്. ആ നബി വന്നാൽ അദ്ദേഹത്തെ പിന്തുടർന്ന് ഞങ്ങൾ നിങ്ങളെ തകർത്ത് കളയും, ഒന്നടങ്ങ് നശിപ്പിക്കും. അപ്പോൾ ആ അറബികൾ പാവം ഇതുവരെ നബിമാരൊക്കെ അവരെ കൂട്ടത്തുനിന്നാണ് വന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, ഏതായാലും വരുന്നത് വരട്ടെ എന്ന നിൽക്കായിരുന്നു അവരന്ന് പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരിത് മക്കയിൽ വെച്ച് കേൾക്കുകയാണ്, ഞാൻ നബിയാണ് എന്ന് പറയുന്നൊരു മനുഷ്യന്. ഉടനെ അവർ പരസ്പരം പറഞ്ഞു, ജൂതന്മാർ ഭയപ്പെടുത്തുന്ന നബി ഇതാ വന്നിരിക്കുന്നു, നമുക്ക് ആദ്യം വിശ്വസിക്കാം, നമുക്കെന്നെ നബീൻ്റെ ആൾക്കാരാണ്, നബീനെ മറ്റുള്ളവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ വിശ്വസിച്ചു, അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ റസൂൽ കൊടുത്തു. പിന്നെ വീണ്ടും അടുത്ത കൊല്ലവും കുറേ ആൾക്കാർ വീണ്ടും വന്നു. പിന്നെ വരുന്ന 80 ആൾക്കാരാണ്. അവിടെ വെച്ചാണ് അഖബ ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടി. അതിലെ കാര്യപ്പെട്ട വിഷയം എന്തെന്നറിയോ, നബി തിരുമേനി മദീനയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നബിയുടെ കഷ്ടപ്പാടുകൾ ഇവിടെ, ഈ ദാവത്തിന് അത് സ്വീകരിക്കാൻ പറ്റാത്ത മണ്ണാണ് തൽക്കാലം മക്കയെങ്കിലും അവിടെ നിന്ന് തൽക്കാലം മാറണം. ഇനി അതിന് പറ്റുന്ന മണ്ണുള്ള പ്രദേശം, അല്ലെ, അത് സ്വീകരിക്കുന്ന ഹൃദയങ്ങളുള്ള മനുഷ്യർ, അത് തൽക്കാലം മദീനയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനുള്ള തീരുമാനങ്ങളെടുക്കാനാണ് രഹസ്യമായ രാത്രി അഖബയിൽ നബി തിരുമേനിയെ അവർ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യണം. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയും പരീക്ഷണങ്ങളും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അതൊക്കെ ശിക്ഷയാണ് എന്ന് മനസ്സിലാകുക. ചില ശിക്ഷകരുണ്ടാവും, തകർക്കുന്ന ശിക്ഷകൾ, അതിനെപ്പറ്റില്ല പറയുന്നത്. അധർമ്മത്തിലൂടെ ജീവിക്കുന്നവരെ മനസ്സൊന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ, അവൻ്റെ ഫിത്രത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും. അതുപോലെ അനുഗ്രഹം കിട്ടുമ്പോൾ അശ്രദ്ധ വരുന്ന സത്യവിശ്വാസികളും പരീക്ഷണങ്ങൾ കൊടുക്കും. വീണ്ടും വീണ്ടും അവർ ഫിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ മടങ്ങട്ടെ എന്ന നിലക്ക്. അപ്പോൾ അത് ഗുണത്തിനാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അള്ളാഹു എല്ലാവിധ പ്രതിഫലങ്ങളും ഗുണങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
0: ജസാകുമുല്ലാഹു ഖൈറ. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന വൈജ്ഞാനിക പരമ്പരയുടെ 157 ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിലൂടെ നിങ്ങൾ കേട്ടത്. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൻ്റെ 9 ഭാഗം അവതരിപ്പിച്ചത് പതിവ് പോലെ ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബുല്ലഹുദി വൽ കഫനീം. ഇത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ ശാമി വലിയമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആൾ എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആൾ അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ. അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പിസ്റോഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയ സ്വപ്നമാണല്ലോ. നമ്മൾ എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷേ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കും ഇല്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മഷാല്ല, നമ്മൾ മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറ അൽ ബക്കറയിലെ 260-ാമത്തെ ആയത്താണ്. നമുക്കറിയാം പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അശ്ശാത്രി ആയിരുന്നു.
1: ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ റബ്ബെ, മരണപ്പെട്ടവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ. അവൻ അള്ളാഹു പറയാണ്, നീ അതിൽ വിശ്വസിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇല്ലാതെ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്, എങ്കിലും എന്റെ ഹൃദയമൊന്ന് സമാധാനമടയാൻ വേണ്ടി ചോദിച്ചാണ് റബ്ബേ എന്ന് ഇബ്രാഹിം നബി പറയാണ്. അപ്പൊ റബ്ബ് പറയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ പക്ഷികളിൽ നിന്ന് ഒരു നാലെണ്ണം പിടിക്കുക, എന്നിട്ട് അവയെ നിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊള്ളുക. പിന്നീട് അവയിൽ നിന്നുള്ള ഓരോ അംശം എന്ന് പറഞ്ഞാൽ പക്ഷികളെ കഷ്ണമാക്കി എല്ലാ ഓരോ മലകളിലേക്കും ആക്കിക്കൊള്ളുക. പിന്നെ നീ അവയെ മാടി വിളിക്കുക, അവ നിന്റെ അടുക്കലേക്ക് ചിതറി വിവിധ മലകളിലേക്കായത് ചിതറി നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ്. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതാണ് ആ വചനത്തിൻ്റെ ആശയം. അപ്പോൾ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അവിടെ ഒരു ചോദ്യം വരുന്നത്. ഇബ്രാഹിം നബിയുടെ ചോദ്യം എങ്ങനെയെന്നുള്ളത് അറിയാനുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് സംശയങ്ങളുണ്ടാവാം. സംശയം ഉണ്ടാകുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ സംശയമുണ്ടാവും. ഒന്ന് വിശ്വാസമല്ലാത്ത സംശയമുണ്ടാവും, ഓൾറെഡി വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് വെറുതെ സംശയം ചോദിക്കാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ, വിശ്വസിക്കാതെ എനിക്കങ്ങനെ വിശ്വാസമല്ല എന്നിട്ട് വെറുതെ സംശയം ചോദിച്ചിട്ട് ഇടങ്ങാറാങ്ങൾ. പക്ഷേ ഇബ്രാഹിം നബി ചോദിച്ച സംശയം അത് വിശ്വാസത്തോടുകൂടി തന്നെ ഒന്നുകൂടി യക്കീനാവാൻ, ആ ചോദ്യമാണ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അതാണ് നമുക്ക് കുറച്ചുകൂടി യക്കീനാവാനുള്ള സംശയം ഉണ്ടാക്കിയിരിക്കേണ്ടത്.
0: ഓക്കെ, പിന്നെ കരീനെ കുറിച്ച് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ തുടങ്ങിയ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്നതല പഠനങ്ങൾ, ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ എന്നീ മേഖലകളിലുള്ള പ്രത്യേക പരിശീലനം, ഇതൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ ഇനി തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. തിരുനബിയോടൊപ്പമുള്ള ഇന്നത്തെ യാത്രയിൽ വിശ്വാസിയായ അയൽവാസി എന്ന വിഷയത്തിലാണ് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമ്മളോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് അയൽവാസി എന്നും അയൽവാസികളെക്കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അയൽവാസി എന്നത് നമ്മുടെ ഒരു കുടുംബം പോലെയാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ അയൽവാസിയുടെ വിഷയത്തിൽ ഉപദേശിക്കാറുണ്ടായിരുന്നു, എത്രത്തോളം എനിക്ക് ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ അയൽവാസിക്ക് നൽകേണ്ടി വരുമോ എന്ന് തോന്നും വിധം എന്നെ അത്രത്തോളം ഉപദേശിച്ചിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ഒരു കുടുംബബന്ധം എന്ന നിലക്ക് പോലും ആ ഒരു പദവിയിലേക്ക് അയൽവാസിയെ നാം കാണേണ്ടി വരും ചില സമയങ്ങളിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അയൽവാസിയെ ദ്രോഹിക്കുന്നവൻ വിശ്വാസിയല്ല എന്നുള്ളതാണ്. തൻ്റെ ആഗ്രഹങ്ങൾ തൻ്റെ അയൽവാസിക്കും ലഭിക്കണം എന്ന ചിന്ത വരുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ്. തനിക്കൊരു ജോലി വേണം, തനിക്ക് നല്ലൊരു വീട് വേണം, ഒരു കാറ് വേണം എന്നൊക്കെ, നല്ലൊരു കുടുംബം വേണം എന്നെല്ലാം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തൻ്റെ അയൽവാസിക്കും അതുപോലൊന്ന് കിട്ടണം, അത്തരം അവസ്ഥകൾ അവനും ഉണ്ടാവണം, അവനും സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്നത് വരെ ഒരാളും മുസ്ലിമാവുകയില്ല എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതായി നാം മനസ്സിലാക്കുകയുണ്ടായി. അവിടെ നിന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങളുടെ അയൽവാസിക്കും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല. സഹോദരങ്ങളെ, നാം വിശ്വാസിയാണ് എങ്കിൽ അയൽവാസിയെ ആദരിക്കണം. നാം വിശ്വാസിയാണെങ്കിൽ നമ്മുടെ അയൽവാസിയെ നാം ബഹുമാനിക്കണം. നമ്മുടെ അയൽവാസിയെ നാം ഇഷ്ടപ്പെടണം. നാം വിശ്വാസിയാവണമെങ്കിൽ നമ്മുടെ അയൽവാസിക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫൽ യുക്രിം ജാറഹു, അവൻ അവൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ, അവൻ്റെ അയൽവാസിയെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അവൻ്റെ അയൽവാസിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നത് അവൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ശ്രദ്ധ ചെലുത്തി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യൽ, അത് ഈമാനിൻ്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ കാണാമൻ ഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽ യുഹ്സിൻ ജാറഹു, അവൻ അവൻ്റെ അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ. അയൽവാസിക്ക് നന്മയുള്ളവനാവാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്സി ജാറഹു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ, ഫലാ യുഅ്സി ജാറഹു, അവൻ അവൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുകയേ ചെയ്യരുത്. നാം കാരണം നമ്മുടെ അയൽവാസിക്ക് വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ കൽപ്പിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പൊക്കി പുകയ്ത്തി പറഞ്ഞ സന്ദർഭങ്ങൾ പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്നത് ഒരു ജീവവായുവായി കണ്ട ഒരാളായിരുന്നു അദ്ദേഹം. ഒരിക്കൽ സദസ്സിലിരിക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി, മയ്യ അഖുദു മിന്നീഹ ഉലൈൽ കലിമാത്ത് വയുഅല്ലിമു ബിഹിന്ന ഔ യുഅല്ലിമു മയ്യ അമലു ബിഹിന്ന, എന്നിൽ നിന്ന് ഈ വാചകങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളിൽ ആരാണുള്ളത്, എന്നിട്ട് അതൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ കൂട്ടത്തിലിരിക്കുന്നവരിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് പോയിട്ട് ഞാനുണ്ട് പ്രവാചകരെ എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈയൊന്നിങ്ങനെ പിടിച്ചിട്ട് ധാരാളം ഉപദേശങ്ങൾ നൽകാൻ തുടങ്ങി. അതിനിടയിൽ നമുക്ക് കാണാം, അഹ്സന ഇലാ ജാരിക, നീ നിൻ്റെ അയൽവാസിക്ക് നന്മ ചെയ്യണേ അബൂ ഹുറൈറ, എങ്കിൽ തകുൻ മുഅ്മിന, നിനക്കൊരു വിശ്വാസിയാവാം. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് ഇതൊരു ഷർത്തും ജവാബും പോലെയാണ്, അഥവാ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, രണ്ടും ഉണ്ടാവും. വിശ്വാസിയാവണമെങ്കിൽ അയൽവാസിക്ക് ഉപകാരം മാത്രം ചെയ്യുന്നവനാവണം. ഇനി അയൽവാസിക്ക് നന്മ ചെയ്യാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ ഈമാനിനെ പരിശോധിക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇത് നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നല്ലവരാവണം നാം. അള്ളാഹുവിൻ്റെ മുമ്പിൽ തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പറ്റിയ ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ലവർ, ഖൈറുഹും ലിസാഹിബിഹി, തൻ്റെ കൂട്ടുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ്. നല്ലൊരു പെരുമാറ്റം, നല്ലൊരു കൂട്ടുകാരനും കൂട്ടുകെട്ടും, ദീനിയായ അന്തരീക്ഷം, ഇതൊക്കെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വഖൈറുൽ ജീറാനി ഇൻദല്ലാ, അയൽവാസികളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി, ഖൈറുഹും ലിജാരിഹി, തൻ്റെ മറ്റുള്ള അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നവനാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നല്ല കൂട്ടുകാരനെയും നല്ല അയൽവാസികളെയുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മാത്രവുമല്ല, ഞാൻ നല്ലൊരു വ്യക്തിയാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡമാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ അയൽവാസിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചിന്തിക്കൽ. ഒരിക്കലൊരു സഹാബി പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട്, കൈഫലി അന അലമു ഇദ അഹ്സനത് വ ഇദ അസഅത്, റസൂലെ, ഞാനൊരു നല്ലവനാണോ മോശക്കാരനാണോ എന്ന് എനിക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ആശയം തന്നെ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇദ സമിഅത ജീറാനക യഖൂലൂൻ ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത, നിന്റെ അയൽവാസികൾ നീ നല്ലവനാണ് എന്ന് അഭിപ്രായപ്പെട്ടാൽ, ഫഖദ് അഹ്സൻത, നീ നല്ലവനാണ്, നിന്റെ അയൽവാസിയാണത് തീരുമാനിക്കുന്നത്, നിന്നെ വല്ലപ്പോഴും കാണുന്നവരല്ല, എപ്പോഴും കാണുന്നവരാണത് തീരുമാനിക്കുക. വൈദ യഖൂലൂൻ ഖദ് അസഅത ഫഖദ് അസഅത, ഇനി നിന്റെ അയൽവാസിക്ക് നീ ഉപദ്രവകാരിയാണെന്ന അഭിപ്രായമുണ്ട് എങ്കിൽ തീർച്ചയായും നീ മോശക്കാരനാണ്. നിന്റെ അയൽവാസി പറയാണ്, എന്നിരുന്നാലും ആള് കുറച്ച് പശകനാണ് എന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞാൽ ഫഖദ് അസഅത, നീ ഒരു മോശക്കാരൻ തന്നെയാണ്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വന്തം അയൽവാസികളെ ബഹുമാനിക്കാൻ, അവർക്ക് നന്മ ചെയ്യാൻ നാം തയ്യാറാവണം. ഇനി സഹായിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരു നിലക്കും അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ, അവർക്കുണ്ടാകുന്ന നന്മകളെ ഒരിക്കലും തടയാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇല്ലായെങ്കിൽ അയൽവാസികളെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും. അള്ളാഹു അത്തരത്തിലുള്ള കുറ്റവാളികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ബറക്കല്ലാഹു ഫീക, ജസാകല്ലാഹു ഖൈറ. വിശ്വാസിയായ ഒരു അയൽവാസി ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുകയായിരുന്നു ബഹുമാന്യനായ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. തിരുനബിയോടൊപ്പം ഇവിടെ സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: നാലാമത്തെ ഒന്നെന്താ വെച്ചാൽ, മതം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. അത് എന്തു ചെയ്യേണ്ടതല്ല, ഒരു സമുദായമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പിന്നെ അധ്യക്ഷന്മാരുടെ താക്കീതുകൾക്കും അവർ പറയുന്ന വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ അനുസൃതമായിട്ടൊന്നും വേണ്ട. ഓരോരുത്തരും എന്ത് ചെയ്താൽ മതി, വ്യക്തിപരമായി ആചരിച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ വാദങ്ങൾക്കെല്ലാം വിരുദ്ധമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചോളം അത് ഒരിക്കലും അതിൻ്റെ വേദഗ്രന്ഥം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൈകടത്തൽ സാധ്യമല്ല. അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണ്, പ്രവാചകനാണ് നിർവഹിച്ചത് അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന, പിന്നെ പ്രവാചകൻ എങ്ങനെയാണോ അത് വ്യാഖ്യാനിച്ചത് അതേ മാതൃകയിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ ഇത് വ്യക്തിനിഷ്ഠമേ അല്ല, വളരെ സാമൂഹികമായിട്ടുള്ള മതമാണ്. അതിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്, നിയതമായ നിയമങ്ങളുണ്ട്, ശരിയത്ത് എന്ന് പറയുന്നൊരു ഭാഗം മതത്തിനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് മാത്രമേ ഇപ്പറയുന്ന ഒരു ആത്മീയ അനുഭൂതിക്ക് ആളുകൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വശത്ത് നമുക്കിപ്പോൾ ത്വരീഖത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണ്, ഒരു പ്രത്യേക ഗുരുവിൻ്റെ അല്ലെങ്കിൽ വെച്ചാൽ അവർക്ക് എന്തുണ്ടാവും, ഒരു ഷെയ്ഖ് ഉണ്ടാവും. ആ ഷെയ്ഖ് നിശ്ചയിക്കുന്നതാണ് മതം. അദ്ദേഹത്തെ അത് ഷെയ്ഖുമാർക്കിടയിൽ വ്യത്യാസങ്ങളുണ്ടാവും. അവരിപ്പോൾ എന്നെ കണ്ട എന്നോട് പറയുന്നത്, നീ എല്ലാ ദിവസവും 10,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ മതി എന്ന് പറയും. മുജീബ് സാറെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റൊന്നാൾക്കാർ എന്ത് ചെയ്യാൻ കൊടുക്കുക. അതിനെക്കുറിച്ച് അവരുടെ വ്യാഖ്യാനം എന്താണ്, ഇത് ആ വ്യക്തിയെ അവൻ്റെ ഉള്ളറിയുന്ന ഷെയ്ഖ് നൽകുന്ന പിന്നെ ഉപദേശമാണെന്നാണ്. ചിലപ്പോൾ ചിലരോട് നിങ്ങൾ ഓരോ ദിവസം ഒരു പെഗ് കള്ളുപിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകച്ചാൽ അതും അത് പെടുന്നർത്ഥം. സൂഫിസത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്, പഴയ സൂഫി വര്യന്മാരുടെ മാതൃക പിന്തുടരുന്നു എന്ന രീതിയിൽ അത്തരത്തിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പലതിനെ എന്ത് ചെയ്യുക, അതുവഴി സ്വീകരിക്കാൻ ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഈ അതൊരു വഴിയാണെന്നാണ് എന്ത് ചെയ്യുക, വാദിക്കുക. എന്തായാലും ഇതൊക്കെ വിനാശത്തിലേക്കുള്ള വഴികാട്ടികളാണ്. അത് വളരെ ക്ലിയറാണ്. കാരണം വെച്ചാൽ മാനദണ്ഡങ്ങളില്ലാത്ത മതം, അളവുകോലില്ലാത്ത മതം, പിന്നെ വെറും ആത്മീയതയാണ് എന്ന് മാത്രം വാദിക്കുന്ന മതങ്ങൾ വലിയ അപകടം ഉണ്ടാക്കും. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഈ അതീന്ദ്രിയ അനുഭവങ്ങളെ അല്ലെങ്കിൽ അത്തരം അനുഭൂതികളെ കഥകളായി, പാട്ടുകളായി, സംഗീതമായി, നൃത്തമായി ആവിഷ്കരിച്ച് അതിൽ ലയിച്ചു ചേർന്ന വ്യക്തികളെ നമുക്ക് ഭക്തരായിട്ട് അളക്കാം എന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ ഇത്തരം പല ഗ്യാദറിങ്ങുകളിലൊക്കെ നടക്കുന്നത്. അതൊരിക്കലും തന്നെ ഒബ്ജക്റ്റീവല്ല. ഇവരുടെ ഉള്ള് മറ്റാർക്കും അളക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ആയാസരഹിതമായി ചെയ്യാവുന്ന അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നൊരു പ്രവൃത്തി മാത്രമാണ്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ വലിയ പണ്ഡിതന്മാർ പോലും ചിലപ്പോൾ തെറ്റിയെന്ന് വെച്ചാൽ, ഈ മതത്തിൽ ബലാത്കാരമല്ല നമുക്കറിയാം, പക്ഷേ എന്ന് വെച്ചാൽ മതത്തിൽ നിർബന്ധ ബുദ്ധിയില്ല. പക്ഷെ മതത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട് ചില കാര്യങ്ങളിൽ. മതത്തിൽ പെടുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് പാലിക്കേണ്ടതുണ്ട്. അതില്ല എന്നതിനെന്തില്ല അർത്ഥമില്ലല്ലോ. എന്നാലും ഞാൻ പറഞ്ഞത് ചെയ്യാം, എന്താ വെച്ചാൽ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ ലോകത്ത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അത് പലതും കൾട്ടുകളായിട്ടാണ് പിന്നീട് രൂപപ്പെടുന്നത്. ഈ കൾട്ടുകൾ ലോകത്ത് അതിഭീകരമായിട്ടുള്ള അപകടങ്ങൾ വിതച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേവിഡ് ഖുറൈഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരുപാട് പേരെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അദ്ദേഹം ചെയ്തത് എന്താണ്, 2,000-ലധികം ആളുകളെ ഒന്നിച്ച് ഒരു കൂടാരത്തിനുള്ളിലേക്ക് കയറ്റിയാണ് കത്തിച്ചു. എന്നിട്ട് അദ്ദേഹം എല്ലാവരും കൂടെ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തു, ഒന്നിച്ച് പോയി. നമുക്കൊക്കെ പരിചിതനായിട്ടൊരു വ്യക്തിയാണ് ഓഷോ, രജനീഷ്. അദ്ദേഹം ഇതുപോലെ ആനന്ദാനുഭൂതി അല്ലെങ്കിൽ ആനന്ദമൂർച്ച ഓഫർ ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പിൽക്കാലത്ത് കേട്ട കഥകൾ നമുക്കെന്ത് ചെയ്യാം, അറിയാം. അന്ന് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ചോളം ആരാധ്യ പുരുഷനായിരുന്നു. പിന്നെ നമ്മൾ ചരിത്രത്തിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ മാൻസൺ ഫാമിലി എന്ന് പറയുന്ന 1969 ഇത് ബ്രൂക്ക്ലിൻ്റെതായ ഇവർ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പേരിൽ എന്ത് ചെയ്യുകയാണ്, പിൽക്കാലത്ത് വലിയ കോളക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഡേവിഡ് ബർഗിൻ്റെ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ശരിക്കും പറഞ്ഞു വെച്ചാൽ അത് അവർ ചെയ്തെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ് അബ്യൂസ് ആയിരുന്നു. അതിനുവേണ്ടി അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ഇത്തരത്തിലൊരു ആത്മീയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അതുപോലെ ഹെവൻ ഗേറ്റ് എന്ന് പറയുന്ന മാസൂബിഡൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനം, ഒറിജിൻ ഓഫ് ഒറിഗോൺ ഹോളി, എന്താണ് അതിൻ്റെ പേര്, റോളേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊന്നുകിൽ സാമ്പത്തിക തട്ടിപ്പുകൾ അതല്ലെങ്കിൽ സെക്ഷുവൽ അബ്യൂസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നൊരു തരം എക്സ്റ്റസിയാണ് എന്ന് വാദിക്കുന്നതിലൂടെ, ആനന്ദാനുഭൂതിയാണെന്ന് വാദിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ വളരെ വികൃതമായൊരു താല്പര്യത്തെയും വളരെ എളുപ്പത്തിൽ അതിന് സാധിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ തന്നെ പുറത്തു വന്ന എത്ര സാധനങ്ങളുണ്ട്, ഇപ്പോൾ ഈ ആഷാറാം ബാപ്പുവിൻ്റെ ആണെങ്കിലും റാം റഹീമിൻ്റെയൊക്കെ പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ ആൾദൈവങ്ങൾ ചമഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഓഫർ ചെയ്തത് ഇത്തരത്തിലുള്ള മറ്റേ ആത്മീയ അനുഭവങ്ങളാണ്. അവരൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ് പറയുന്നത്, ചിലതൊക്കെ എന്താണ് പൂർണ്ണമായി പുറത്തു വരാത്ത സാധനങ്ങൾ ഉണ്ട്. എന്തായാലും പണം, ലൈംഗികത, ഈ സാധനങ്ങൾ ആവശ്യത്തിലധികം എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകുന്ന ഒന്നായിട്ടാണ് ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ മാറുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇവരെ ഈ ഗ്രൂപ്പുകളിപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ പറയുന്നത്, പക്ഷേ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഗ്യാതറിങ്ങുകളായിട്ട് മാറും. ആ ഗ്യാതറിങ്ങുകൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഈ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും എവിടേക്ക് എത്തിപ്പെടും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഒരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു മൊഹസാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആൾദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ആ പ്രസ്ഥാനം പൊളിഞ്ഞു. അത് അയാളെന്തോ 3 കോടിയോ 4 കോടിക്ക് എന്താണ് തട്ടിച്ച് മുങ്ങിയെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ അടുത്ത കാലത്ത് വന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ എടുത്തു നോക്കൂ, ആ വ്യക്തിയുടെ പിന്നെ കുറിച്ച് അപദാനങ്ങൾ വാഴ്ത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അയാളുടെ പുറകിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും നീണ്ടു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുമല്ല, യഥാർത്ഥ ആത്മീയ അനുഭവങ്ങളല്ല അവർ നൽകാൻ പോകുന്നത്. ഒരു കാര്യം നോക്കിക്കോളൂ, ഇത് പല വികലമായ സാധനങ്ങൾ ഓപ്പനിംഗ് ആയിട്ട് മാറും. രണ്ടൊരു ലേശം കാത്തിരുന്നാൽ മതി. ലേശം കാത്തിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയുന്നത് അവർക്കിടയിൽ തന്നെ വിമർശനങ്ങളായിട്ട് പലതും ഉയർന്നു വരും. കാരണം ഇത് ലോകത്തിൽ ചരിത്രത്തിൽ അനവധി തവണ ആവർത്തിക്കപ്പെട്ട സ്യൂഡോ സ്പിരിച്വാലിറ്റിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പൊളിയും, പക്ഷെ അപ്പോഴേക്ക് കുറേ പേർക്ക് അതിൻ്റെ ദുരന്തങ്ങളുടെ ഭാഗമാകേണ്ടി വരും.
3: തീർച്ചയായും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ പുറത്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നതും. അദ്വൈതത്തിൻ്റെ അംശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആശയം. മുജീബിക്ക് എന്താ അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്?
4: അതിൽ ആത്മീയതയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറഞ്ഞത്, സ്പിരിച്വാലിറ്റി. അപ്പം അതിൽ ശരിക്കും എന്ന് വെച്ചാൽ, ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പച്ചയായ ഒരു ജീവിതമാണ്. ശരിക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാമൂഹ്യ ജീവിയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ശൈലിയാണ് ശരിക്കും മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. മറ്റു മൃഗങ്ങളെ, ജീവജാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളും മനുഷ്യന്മാർക്കുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭർത്താവായിരുന്നു, മകനായിരുന്നു, അതേപോലെ തന്നെ ഗുരുനാഥനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, അതേപോലെ പിന്നെ ഒരു ഭരണാധികാരിയായിരുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും കൃത്യമായി ഒരു സാമൂഹ്യ ജീവിതം നയിച്ച് കാണിച്ചു കൊടുത്ത മഹാരഥനായ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ ജീവിതം നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായി അറിയുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹിനേക്കാളും കൂടുതൽ ആത്മീയതയുള്ളവനാണ് മറ്റുള്ളവർ എന്ന് പറയുന്നതിലെ ആ ഒരു വൈരുദ്ധ്യം നാം മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ സൂഫികളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മീയത അത് അതിൻ്റെ പേരിൽ വന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു കാപട്യം നടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലി മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ബാക്ക് ഫയൽ എടുത്തു നോക്കിയാൽ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നുകിലൊരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു പിന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, കുടുംബങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, അതേപോലെ തന്നെ കൂടുതൽ ബാധ്യതകൾ ഏൽക്കാതിരിക്കാനുള്ള ആ ഒരു അലസത, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളിലൊക്കെ ഇടപഴകി അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. ഇപ്പോൾ ഒരുപാട് അങ്ങനെ ആത്മീയ ആചാര്യന്മാരെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നതും കൊലപാതകങ്ങളൊക്കെ അവസാനം നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന പിന്നെ ഒരു ആൾ ദൈവത്തെക്കുറിച്ച് തന്നെ അവിടെയുള്ളൊരു ശിഷ്യ ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ശിഷ്യ ഇതിൽ ദിഹൽ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ വളരെ വിവാദമായ അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു ഒളിച്ചോട്ടാണ്. അപ്പോൾ ഇതിനെ ഈ ഇതിൽ ഒരു ഇസ്ലാമികരോ ടച്ച് കൊടുക്കാൻ വേണ്ടി നടക്കുന്നൊരു ടീമാണ് യഥാർത്ഥത്തിൽ സൂഫികൾ. സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഹൈന്ദവ ദർശനത്തിൽ നിന്ന് കടമെടുത്തതാണ്. ഇപ്പോൾ നമ്മൾ മുഗൾ രാജാക്കന്മാരൊക്കെ പല ആളുകൾ, ഇപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ആയിട്ടുള്ളൊരു ചക്രവർത്തിയുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഉപനിഷത്തുകളും കാര്യങ്ങളൊക്കെ മറ്റേ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തും അതേപോലെ അങ്ങനെ ഒരു പിന്നെ ഒരു ഒരു മതപരമായിട്ടുള്ളൊരു ലയനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കടമെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ സൂഫികളുടെ കാര്യം പറയുമ്പോഴാണ് എത്തിയ ഒരു അവരുടെ പിന്നെ ആത്മീയമായ ചില ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഫന എന്ന് പറയുന്നത് അതായത് ഒരു പിന്നെ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു, അതേപോലെ തന്നെ വഹദത്തുൽ വുദൂദ് വുജൂദ് ഇതൊക്കെ സംഗതികളൊക്കെ വഹദത്തുൽ വുജൂദും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അദ്വൈത സിദ്ധാന്തം
3: കാര്യങ്ങളെടുത്തുകൊണ്ട്
4: അതിൽ രസകരമായിട്ട് ചില റഖസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ഡാൻസ്. അതായത് ഇങ്ങനെ ആരാധനയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പിന്നെ റൗണ്ടിൽ നിന്നുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ആംഗ്യ ഭാവത്തോടു കൂടിയുള്ള നൃത്തം, അത് പിന്നെ ഒരു വിഭാഗം അവരുടെ ഇത് തന്നെ ജലാലുദ്ദീൻ റൂമിയുടെ ശിഷ്യകണക്കിൽപ്പെട്ട ഒരു ടീം നടത്തുന്ന ഒരു ആചാരമാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത് ആ രീതിയിൽ ജനങ്ങളെ ശരിയായ ഒരു ദിശയിൽ നിന്ന് തെറ്റിക്കുകയും അവരുടെ ഉത്തരവാദിത്വ ബോധങ്ങളിൽ നിന്നും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ശ്രമം മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ദൈവിക മതമായി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്തിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ അവരൊക്കെ ഒരു ആത്മീയതയുടെ പരിവേഷം അണിഞ്ഞ് ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു വല്ലാത്തൊരു പരിഹാസ്യമാണ്. കാരണം ആത്മാവിനെക്കുറിച്ച് ഒരിക്കലും അംഗീകരിക്കാത്ത ഈ വിഭാഗം ആളുകൾ ഞങ്ങൾ ആത്മീയതയുടെ ആളുകളാണെന്ന് പറഞ്ഞു വരുന്നതിലെ അതിൻ്റെ ഒരു വൈരുദ്ധ്യമൊക്കെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
6: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ. Tune to reality.

0: നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം, ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
3: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാളാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
4: ആദ്യമായിട്ട് ഞാൻ, എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന്

0: അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിലെവിടെ കിട്ടുന്ന ഭക്ഷണവും ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: അൽഹംദുലില്ലാഹ്,
0: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നതിന് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
0: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
1: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
0: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
1: ആൾക്കാരാണല്ലേ. കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല,
0: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
1: കൊളസ്ട്രോളില് പിന്നെ രണ്ടുതരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിന് നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
0: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ്, അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
1: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
0: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതലത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
1: ഇത് നല്ല കൊളസ്ട്രോൾ വേണം എന്നാണോ, അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
0: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
1: നല്ല കൊളസ്ട്രോൾ,
0: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
1: ഈ കൊളസ്ട്രോള് താനേ ഉണ്ടാവുമോ, അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോണായിട്ട് ഉണ്ടാവുന്നതാണോ, അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
0: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
1: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
0: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മുടെ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടോ? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
0: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
0: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
1: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും?
0: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
1: ലീഫി
0: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
1: പോർട്ട്ഫോളിയോ ഡയറ്റ്,
0: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്ട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത്, ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: അപ്പോൾ കൊളസ്ട്രോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
0: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണല്ലോ രക്തത്തിലേക്ക് പകരുക അല്ലേ.
0: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ്, നമ്മുടെ സ്റ്റൂളിലൂടെ അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ.
0: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോൾ
0: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസായ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
0: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പോൾ ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
0: വളരെയധികം വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവും, അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
0: കഴിഞ്ഞാൽ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മളെ ബോഡിയിലുണ്ടാക്കും. പെട്ടെന്ന് നമ്മളെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മളെ ബോഡി അതിനെ ഓവർക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പാങ്ക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്, പിന്നെ നമ്മൾ വീട്ടിൽ ചില അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
0: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
0: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തിൽ അവർ റൈസ് നമ്മളാക്കാണ് കൂടുതൽ
1: കഴിക്കുന്നത്,
0: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണ ശീലങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ. ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
0: അല്ലേ.
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത്. ക്ലാസ് എടുക്കുന്നു അഷ്റഫ് സലഫി, വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുള്ള ബാബു ഫളു ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിലെ 1163-ാമത്തെ ഹദീസ്, വഅൻ അബ്ദില്ലാഹി ബിൻ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, يا عبد الله لا تكن مثل فلان كان يقوم الليل فترك قيام الليل. متفق عليه. عبد الله بن عمرو بن العاص رضي الله عنهما روايه ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, يا عبد الله, അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഓ അബ്ദുള്ള, لا تكن مثل فلان, നിങ്ങൾ ഇന്നയാളെ പോലെയാവരുത്. كان يقوم الليل, അയാൾ രാത്രി നമസ്കരിക്കുമായിരുന്നു. ഫതറക്ക ഖിയാമല്ലൈൽ, രാത്രി നമസ്കാരം പിന്നീട് അയാൾ അത് ഉപേക്ഷിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അത് പതിവായി നിത്യമായി നിർവഹിക്കുന്നതാണ്. അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദവ മുഹ വയൻ ഖല്ല. ഹദീസുകളിൽ കാണാം, എത്രയും കുറച്ചാണെങ്കിലും ശരി, എത്ര ചുരുങ്ങിയ റക്അത്തുകളാണ് നിർവഹിക്കുന്നത് എങ്കിലും അത് പതിവായി നിത്യമായി ചെയ്യുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത്. ഒരാവേശത്തിൽ ആരംഭിക്കുകയും തുടങ്ങുകയും പിന്നീടത് അവസാനിപ്പിക്കുകയും നിർത്തിവെക്കുകയും ചെയ്യുക എന്നത് ശരിയല്ല. ഇബാദത്തുകൾ എന്നും നമുക്ക് സാധ്യമാകുന്നത്ര അത് പതിവായി നിത്യമായി, വഅബുദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, മരണം വരുന്നതുവരെയും ഫർദും അല്ലാത്ത സുന്നത്തുകളും ഐച്ഛികവുമായ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടതാണ്. അതിന് ഇബാദത്തുകൾക്ക് റബ്ബിന് വഴിപ്പെടുക എന്നുള്ളതിന് അവസാനമില്ല, മരണമല്ലാതെ. അതുകൊണ്ട് തന്നെ ഒരടിമ തൻ്റെ നഫ്സിനെ ക്ഷമയോടെ സഹനത്തോടുകൂടി അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വഴിപ്പെടുന്ന മാർഗത്തിൽ പിടിച്ചുവെക്കേണ്ടതുണ്ട്. പല സന്ദർഭങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, റമദാനിൽ വലിയ ആവേശത്തിൽ രാത്രി നമസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കുകയും ഖിയാമുല്ലൈലും തറാബീഹും തഹജ്ജുദും ഫിത്റുമൊക്കെയായി വലിയ ആവേശത്തിൽ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ആളുകൾ പലരും അതിനുശേഷം പിന്നീട് ഒരു മൂന്ന് റക്അത്ത് പോലും വിത്ർ പോലും നമസ്കരിക്കാത്ത അവസ്ഥയിലേക്ക് ചെന്നു ചേരുന്നത്. അങ്ങനെയല്ല, എപ്പോഴും ഈമാനിനെ വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങളിൽ, ഇബാദത്തുകളിൽ, നന്മകളിൽ മുന്നേറുകയും പരിശ്രമിക്കുകയുമാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ സൗമ്യതയോടുകൂടി നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സാധിക്കുന്ന ആ അത്രയാണ് ഇബാദത്തുകൾ, ഐച്ഛികമായ നമസ്കാരങ്ങളും മറ്റുമൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഒരാവേശത്തിൽ തുടങ്ങി പിന്നീട് ദുർബലമാകുന്ന ഒരവസ്ഥ, മടുപ്പ് വരുന്ന ഒരവസ്ഥ, ഇബാദത്തുകളെല്ലാം മുറിഞ്ഞു പോകുന്ന അവസാനിപ്പിക്കുന്നൊരവസ്ഥ ഒരിക്കലും വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നതാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നത്, ഉണർത്തുന്നത്, അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുമ എന്ന മഹാനായ സ്വഹാബിയോടാണ്. അദ്ദേഹത്തോട് പറയുന്നത് ഒരാളെ സംബന്ധിച്ചാണ്, അയാളുടെ പേരും മറ്റു കാര്യങ്ങളും ഇവിടെ പരാമർശിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ലാ തകുൻ മിസ്ല ഫുലാൻ, ഇന്നയാളെപ്പോലെ നീ ആവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് അറിയിച്ചു കൊടുക്കാനുള്ള അവകാശവും അതിനുള്ള നിർദ്ദേശവുമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം അവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇന്നയാൾ എന്നുള്ളത് ഹദീസിൽ ആളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അത് പറയേണ്ടതില്ല. അയാളെപ്പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പ്രശ്നം, അയാൾ രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു, നിസ്കരിക്കുന്ന ആളായിരുന്നു. സുമ്മ തറക്കൽ കയ്യാം, പിന്നെ ആ ഒരു രാത്രി നമസ്കാരം അയാൾ ഉപേക്ഷിച്ചു. അപ്പോൾ അതൊരു ജാഗ്രതയോടുകൂടി ഉണർത്തുകയാണ്, അത്തരത്തിലുള്ള ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ നഫ്സിനെ താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഓവറായി പോകുന്ന രൂപത്തിൽ ആദ്യം തുടങ്ങി വെച്ച് പിന്നീടൊന്നുമില്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. രാത്രി നമസ്കാരം തന്നെ ഒഴിവാക്കി പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കെത്രയാണോ സാധിക്കുന്നത്, ആ ഒരു നമസ്കാരം പതിവായി നിത്യമായി, ഇഷ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, ഫജറിന് മുമ്പാണെങ്കിൽ ആ സമയത്ത്, ഏതായിരുന്നാലും ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുല്ലൈൽ, ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരല്പമെങ്കിലും രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും റബ്ബിലേക്ക് അടുക്കുവാനും കാരണമാകുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ പോലെ ആവരുത്, തുടങ്ങിവെച്ച് പിന്നീട് അത് അവസാനിപ്പിക്കുന്ന, നമസ്കരിക്കാറുണ്ടായിരുന്നു പിന്നീട് അത് നിർത്തിവെക്കുന്ന, അങ്ങനെയല്ല. റബ്ബിലേക്ക് മുന്നിട്ട് യാതൊരു എക്സ്ക്യൂസും ഇല്ലാതെ ഉപേക്ഷിക്കാൻ നമ്മൾ അമലുകൾ പാടില്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, മരണം വരെ അത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പ്രായാധികത്തിലാവുമ്പോൾ രാത്രി നമസ്കാരം ഒരു പക്ഷേ സാധിക്കാത്ത സന്ദർഭത്തിൽ ആ സുന്നത്തുകൾ ഒഴിവാക്കേണ്ടി വരും. എന്നാൽ ആ സമയത്തും നമുക്കതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യമുള്ള നല്ല സമയങ്ങളിൽ നാം നിർവഹിക്കുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം പിന്നീടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത് ഒരടിമയിൽ നിന്ന് ആ ഒരു മുദാവമത്ത് റെഗുലറായി നിത്യമായി പതിവായി ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു അതിന് കൃത്യമായ പ്രതിഫലം നൽകും. മുറിഞ്ഞു പോകാത്ത അവസാനിപ്പിക്കാത്ത വിധത്തിൽ അത് തുടർത്തിക്കൊണ്ടുപോവുക എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നന്മകൾ, ഇബാദത്തുകൾ, അത് നിർവഹിക്കേണ്ടത് മിൻ ഗൈരി തഫ്രീത്തിൻ വലാ ഇഫ്റാത്ത്. അത് ഓവറായി പോകുന്നൊരവസ്ഥയും ഉണ്ടാവരുത്, പറ്റെ കുറഞ്ഞു പോകുന്നൊരവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. ഒരു മധ്യമ നിലപാടാണതിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഐച്ഛിക നമസ്കാരങ്ങളായിരുന്നാലും ഐച്ഛിക കർമ്മങ്ങളായിരുന്നാലും അത് നമ്മൾ നിർവഹിക്കുന്നവരാണെങ്കിൽ അത് നിത്യമായി പതിവായി നിർവഹിക്കുക എന്നുള്ളതാണ്. അവരാത്രി നമസ്കാരം നിർവഹിക്കുവാനുള്ള ഒരു പ്രേരണ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നുണ്ട്. ആ ഒരു ഉപദേശത്തിൽ ഇന്നയാളെപ്പോലെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അയാളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അത് അയാൾക്കൊരു കുറവായി കാണിക്കേണ്ടതില്ല, അതിവിടെ വിഷയവുമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. അല്ലാമ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസീയത്ത് നൽകുകയാണ് അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അല്ലാ യക്കൂന മിസ്ല ഫുലാൻ, ഇന്നയാളെപ്പോലെ ആവാതിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ പേര് അവിടെ പരാമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ആരായിരുന്നാലും ശരി, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അന്നൽ മുഹിമ്മ മിനൽ ഉമൂരി വൽ ഖദായ അൽ ഖദിയത്തു നഫ്സഹ ദൂന ദിക്റൽ അഷ്ഖാസ്. വ്യക്തികളെ പരാമർശിക്കാതെ അവിടെ പരാമർശിക്കേണ്ടതായ കാര്യങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൽ നിന്ന് വിധി എന്താണോ ഉള്ളത് അവിടെ അത് മനസ്സിലാക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യം വിരോധിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഉദ്ദേശിച്ചാൽ, ഫൈനഹു ലാ യദ്കുറുൽ അഷ്ഖാസ്, ആളുകളുടെ പേരുകൾ പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായിക്കൊണ്ടതാണ്, മാ ബാലു അഖ്വാമുൻ യഫ്അലൂന കദാ വകദാ. ഇതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ചില ആളുകൾ അവരുടെ അവസ്ഥ എന്താണ്, അവരിങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ആളെ അവിടെ മറച്ചു വെക്കുകയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആളെ പറയേണ്ടുന്നതായ അവസ്ഥകളുണ്ടാകും. ആ സന്ദർഭങ്ങളിൽ അത് അറിയിക്കുകയും പറയുകയും ചെയ്യേണ്ടതായിക്കൊണ്ടുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, അമലുകൾ മുറിഞ്ഞു പോവാതെ അവസാനിപ്പിക്കാതെ നിരന്തരമായി നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി രാത്രി നമസ്കാരം വല്ല വേദനയും മറ്റു കാരണങ്ങൾ കൊണ്ട് ഒഴിവായിപ്പോയാൽ പകലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. രാത്രിയിലാണെങ്കിൽ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നത്, പകലിൽ അത് നിർവഹിക്കുമ്പോൾ 12 നിർവഹിച്ചിരുന്നത് എന്ന്. അങ്ങനെയും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. സ്ഥിരമായി നിത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് രാത്രിയിൽ നിന്ന് തൻ്റെ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കാതെ വന്നാൽ പകലിൽ അത് നിർവഹിക്കാവുന്നതാണ് എന്നതുകൂടി പണ്ഡിതന്മാരവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിൽ പ്രത്യേകമായി കൊണ്ടുള്ള ഒരു ഫായിദ, പ്രത്യേകമായ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നൽ ഇബാദത്തുൽ മുഅഖ്ഖത ഇദാ ഫാതത് അൻ വഖ്തിഹ ലിഉദ്റിൻ ഫഇന്നഹ തഖ്ളി. ഈ പറയപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു സമയം നിശ്ചയിക്കപ്പെട്ടതായ ഇബാദത്ത് ഒരു കാരണം കൊണ്ട്, ഒരു എക്സ്ക്യൂസ്, സ്വീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് നിർവഹിച്ച് വീട്ടാവുന്നതാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒന്ന്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, തഹിയത്ത് നമസ്കാരം, അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നീട് നമസ്കരിക്കാവുന്നതാണ് എന്നത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം സുബഹിയുടെ ഫജറിൻ്റെ രണ്ടരക്കാലത്ത് നമസ്കാരം ഏതെങ്കിലും സന്ദർഭത്തിൽ വിട്ടുപോയാൽ നമസ്കാരം കഴിഞ്ഞ് നിർവഹിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, രാത്രി നമസ്കാരത്തിനേറെ ശ്രേഷ്ഠതയും മഹത്വവുമുണ്ട് എന്നത് ഈ ഹദീസുകളെല്ലാം തന്നെ നമ്മെ അറിയിക്കുന്നതാണ്. വ്യക്തികളെ പ്രത്യേകമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തികളോട് ഉപദേശിച്ചതും പൊതുവായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതും നിങ്ങളിങ്ങനെയാവണമെന്നും ഇന്നയാളെപ്പോലെ ആവാൻ പാടില്ല എന്നതുമൊക്കെ പ്രത്യേകം അവരുടെ മനസ്സിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കാവശ്യമായ ഒരു കാര്യം ഇട്ടുകൊടുക്കുന്ന ഉപദേശിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ അത് നിത്യമായി പതിവായി നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബാദത്തുകൾ ഒരിക്കലും തന്നെ ഉലുവിലേക്ക് എത്താൻ പാടില്ല എന്നതും അതുപോലെ തഖ്സീറിലേക്ക് എത്താൻ പാടില്ല എന്നതും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് ഹദീസുകളും അതിനെ ബലപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ ഇബാദത്തുകളിൽ മാത്രം രാത്രിയിൽ കഴിഞ്ഞുകൂടി ഭാര്യമാരോടുള്ള ഹക്ക്, സ്വന്തത്തിൻ്റെ നഫ്സിനോടുള്ള ഹക്ക്, കുടുംബത്തോടുള്ള ഹക്ക് ഇങ്ങനെയുള്ളതൊന്നും നൽകാതെ വെറും ഇബാദത്ത് എന്നുള്ളതിൽ ഇസ്ലാം വിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി നഫ്സിക്കാലേക്ക് ഹക്കൻ, നിങ്ങളുടെ നഫ്സിനോട് നിങ്ങൾക്ക് ഹക്കുണ്ട്, കുടുംബത്തോട് ഹക്കുണ്ട്, വലിയ ദൈഫിക്കാലേക്ക് ഹക്കൻ, അതിഥികളോട് ഹക്കുണ്ട്, വലിയ സൗജിക്കാലേക്ക് ഹക്കൻ, ഇണയോട് ഹക്കുണ്ട്, അവകാശമുണ്ട്. ഫഅതി കുല്ലദി ഹക്കിൻ ഹക്കഹു, എല്ലാവർക്കും കൊടുക്കാനുള്ള ഹക്ക് അവകാശങ്ങൾ നിങ്ങൾ നൽകണം, എന്നിട്ടാണ് നിങ്ങൾ ഉറങ്ങേണ്ടത്. നിങ്ങൾ ഉറങ്ങണം, അത് കണ്ണിനോട് ഹക്കുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉറക്കമൊഴിച്ച് മുഴുവനായിട്ടും ഉറക്കമൊഴിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെക്കുറിച്ച് ചോദിച്ചു വന്ന അവിടുത്തെ ഭാര്യമാരോട്, ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് ചോദിച്ചു വന്ന ആളുകൾക്ക് നൽകിയ ഉപദേശം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകളെന്ന് അപ്പോൾ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോൾ അവർക്കത് കുറവായി തോന്നി. അപ്പോൾ ഒരാൾ പറഞ്ഞു, അന ഉസല്ലി വല അനാം, ഞാൻ ഉറങ്ങുകയില്ല എന്നും രാത്രി നമസ്കരിക്കും. വേറൊരാൾ പറഞ്ഞു, ഫാസൂം വല അഫ്തുർ, എന്നും എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പില്ലാത്തൊരു ദിവസമല്ല. വേറൊരാൾ പറഞ്ഞു, അമ്മ അന ഫല അതസവ്വജു നിസ, ഞാൻ കല്യാണം കഴിക്കുകയില്ല, അതൊക്കെ എൻ്റെ ഇബാദത്തിന് തടസ്സമാണ്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുണർത്തിയത്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. മാ ബാലു അക്വാം ഖാലു കദ വകദ, കുറേ ആളുകളുടെ അവസ്ഥ എന്താണ്, അവരിങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത അവസ്ഥ ഉണ്ട്. വതസവജു നിക്ക വതസവജു നിസ, ഞാൻ കല്യാണം കഴിച്ചതാണ്. ഫമൻ റഗിബാൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിനെ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ കുടുസാക്കുന്ന രൂപത്തിലല്ല നമ്മോട് ഇബാദത്തുകളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് അതിൽ നമുക്ക് ഖൈറുണ്ട്, നന്മയുണ്ട്, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഒലുവില്ലാതെ തഖ്സീറില്ലാതെ എല്ലാവരുടെയും ഹക്കുകൾ നൽകിക്കൊണ്ട് ഈ ഒരു മഹത്തായ ഇബാദത്ത് രാത്രി നമസ്കാരം അത് പതിവാക്കാൻ, അത് നിർവഹിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചേർത്തു വെക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്ക്രോളിംഗ് നിസ്സാരവൽക്കരിക്കരുത്. നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഈ മതപരമായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അതെല്ലാം പ്രാകൃതമാണ്, അതല്ലെങ്കിൽ മതം ഒരുപാട് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറയുന്ന ഒരു വിഭാഗം ആളുകളെക്കുറിച്ചെല്ലാം നമ്മൾ പരാമർശിക്കാറുണ്ട്. അത്തരം ആളുകൾ മതത്തിനുള്ളിലും പുറത്തെല്ലാം ഉണ്ട് എന്നും പറയാറുണ്ട്. പുതിയ കാലത്ത് ഈ നാസ്തികർ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്നെല്ലാം പറയുന്ന ആളുകൾ അത്തരം വാദങ്ങളുമായി വരുന്ന ആളുകളാണ്. ഈ മതമെല്ലാം കാലഹരണപ്പെട്ടതാണ്, അതുകൊണ്ട് ഇനി പുതിയ കാലത്ത് മാനവികതയാണ് വേണ്ടത് എന്നെല്ലാമാണ് അവരുടെ വാദം. എന്നാൽ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് പുതിയ കാലത്ത് ഉടലെടുക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇത്തരം ആളുകൾക്കൊരു വലിയ വളമാണ്. ഈ പറയുന്ന നാസ്തിക അല്ലെങ്കിൽ ഹിന്ദുത്വ വിഭാഗങ്ങൾക്കെല്ലാം വലിയ വളം നൽകുന്ന ഒരു വിഭാഗം ആളുകളാണ്. എന്നാൽ മറുഭാഗത്ത് ഇസ്ലാമികമായ വിശ്വാസങ്ങളെ പൂർണ്ണമായി തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട്, സ്വന്തം അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് ഇസ്ലാമിനെ മാറ്റുക, തങ്ങൾ മാറിയില്ലെങ്കിലും ഇസ്ലാം മാറിയാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നെല്ലാം പറയുന്ന ഒരു വാദമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, ലോകത്ത് ബില്യൺ കണക്കിന് മുസ്ലിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആ ഇസ്ലാം അവർക്ക് പറ്റാത്തതുകൊണ്ട് ഒരു നോൺ പ്രാക്ടീസിങ് മുസ്ലിമായി മാറുക, അവിടെ ഞങ്ങളെല്ലാം ഇസ്ലാമിനുള്ളിലുള്ളതാണ് എന്ന് പറയുകയും എന്നാൽ പൂർണ്ണമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ പിൻപറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ധാരാളമായി വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണം ഈ പുതിയ കാലം എന്നുള്ളതോ ആധുനികത എന്നുള്ളതൊന്നുമല്ല, മറിച്ച് മനുഷ്യൻ മറ്റുള്ളവരുമായി ചേർന്നുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനം, അതിൻ്റെ സാധ്യതകൾ കൂടുതൽ കൂടി എന്നുള്ളതാണ്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ കാലത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ ചിന്തകൾ ഇതെല്ലാം ഉടലെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ദീനി ഖലീലിഹി, അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും അവനെന്ന് പറയുന്ന സ്വന്തം ചുറ്റുമുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ്, സ്വാധീനം ഒരു മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ, ആദർശങ്ങളെ, നിലപാടുകളെ, അയാളുടെ തീരുമാനങ്ങളെല്ലാം എങ്ങനെ ബാധിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അൽഗോരിതമിക് ബബിൾ എന്നെല്ലാം പറയുന്നത്. ഈ ബബിൾ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബബിൾ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനെ യഥാർത്ഥത്തിൽ കാലാകാലം വഴിതെറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായ ഒന്നാണെന്നുള്ളതാണ്. അത്രയും പവർഫുള്ളാണ് പുതിയ കാലത്തെ അൽഗോരിതങ്ങൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയോ, ഈ നോൺ പ്രാക്ടീസിങ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം ആളുകൾ ഉടലെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മതപരമായ വിശ്വാസങ്ങളും തങ്ങളുടെ ആചാരങ്ങളും കർമ്മങ്ങളും എല്ലാം സ്വന്തം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മൊബൈൽ ഫോണിലൂടെയും എല്ലാം കാണുന്ന വ്യത്യസ്തമായ ജീവിതങ്ങൾ, അത്തരത്തിലുള്ള സുഖലോലുപതകൾ ഇതെല്ലാം കാണുമ്പോൾ തങ്ങളുടെ മതം ഇതിനെല്ലാം തടസ്സമാണ് എന്നൊരു തോന്നൽ ഇത്തരം ആളുകൾക്ക് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അഥവാ വരണ്ട മതമാണോ എന്നുള്ളതും, നനവുള്ള ഭൂമിയാണെന്നുള്ളതും. അതുകൊണ്ട് ഈ വരണ്ട മതത്തിൽ നിന്നും നനവുള്ള ഭൂമിയിലേക്ക് നടന്നകലട്ടെ എന്നുള്ളതൊക്കെയാണ് ഇത്തരം ആളുകൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതായത് ഇവർ പകരം വെക്കുന്ന കാര്യം എന്താണ്? അത് പലപ്പോഴും ഈ പറയുന്ന ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹെഡോണിസ്റ്റിക് എന്നെല്ലാം പറയുന്ന, ഹെഡോണിസം എന്നെല്ലാം പറയുന്ന മാനവികതയുടെ വാദം എന്നുള്ളതാണ്. എന്താണ് ഈ മാനവികതയുടെ വാദം? സഹോദരങ്ങളെ, ശരിക്കും മനുഷ്യരാൽ തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ് മാനവികത എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരായിട്ടുള്ള എല്ലാവരെയും ആ ഒരു വർഗത്തിനുള്ളിൽ ഉൾപ്പെടുത്തണമായിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാരുണ്ട്, വലിയ ത്യാഗങ്ങൾ ചെയ്ത ത്യാഗികളുണ്ട്. അത്തരം ആളുകളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നമുക്ക് ലോകത്ത് കനത്ത അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം ആളുടെ ഹ്യൂമാനിറ്റിയുടെ പരിധിയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ വരാത്തത്? അവരുടെ ചിന്തയാണെങ്കിലോ അവരുടെ മാനവികതയാണെങ്കിലോ. അപ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും പറയുന്നത് ഹാം പ്രിൻസിപ്പിൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ പോലും അവനെ ഉപദ്രവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന പുതിയ കാലത്ത് ഈ മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കൗൺസിലിംഗ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ മതപരമായ വിശ്വാസങ്ങളെല്ലാം ഒരു ഭാഗത്ത് തള്ളിയിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്കും ജീവിത രീതികളിലേക്കും എല്ലാം പോകുന്ന ആളുകൾ, അവരെന്തെല്ലാമോ നേടിയെന്നും എന്തെല്ലാമോ മാറ്റങ്ങളും പുരോഗമനങ്ങളെല്ലാം അവർ ആവാഹിച്ചിട്ടുണ്ട് എന്നെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെയും ജീവിതത്തിൽ വലിയ പരാജയത്തിലേക്കാണ് അത്തരം ആളുകൾ നീങ്ങുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഫമന അഅറദാ അൻ ദിക്രി ഫഇന്ന ലഹു മഅയ്ശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ് യഥാർത്ഥത്തിൽ നിരന്തരമായി നമ്മുടെ എല്ലാം സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളായിട്ട് ഈ ലിബറൽ മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയാണ്. എന്നാൽ ഈ ലിബറൽ മുസ്ലിം കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് വിലയിരുത്തുന്നിടത്ത് വലിയ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സ്വന്തം ആശയത്തെ പൂർണ്ണമായി പിൻപറ്റാത്ത ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ളതിലും ശരിയുണ്ട് മറ്റേതിലും ശരിയുണ്ട്, അതുകൊണ്ട് എല്ലാ ശരികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ശരിയായിട്ട് ചേർത്ത് ഒരു വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല. മറിച്ച് അദ്ദേഹം ഒരു ഒരു ഒരു ആശയത്തിൻ്റെ പുറകിൽ കൃത്യമായി വോട്ട് ചെയ്യാനും തിരഞ്ഞെടുക്കാനും എല്ലാം ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് ഒരിക്കലും മതപരമായ ഒരു വിഷയത്തെ കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കൃത്യമായും പറയുകയാണ്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു ഒരു ചിട്ടവട്ടത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ആ ശരിതെറ്റുകളെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന എല്ലാ ആളുകൾക്കും ആ ശരിതെറ്റുകൾ കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ എന്ത് ഹ്യൂമാനിറ്റി പറഞ്ഞിട്ടും ആ ഹ്യൂമാനിറ്റിയിൽ എങ്ങനെയാണ് ഇന്ന കാര്യം ശരിയാവുന്നത് ഇന്ന കാര്യം തെറ്റാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് സോൾലി ഡിപ്പെൻഡ് ഓൺ ദെം എന്നുള്ളതാണ്. അത് പൂർണ്ണമായും അത്തരം ആളുകളുടെ മുൻപിൽ ചെല്ലുന്ന ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. ഏത് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. പരിഷ്കാരികൾക്കിടയിലെ മുസ്ലിം ജീവിതങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിയണം. അവിടെ ഇത്തരം ആളുകൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. ഇവിടെ സാമുദായികമായും അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നാമം കൊണ്ട് മാത്രമെല്ലാം വലിയ ചൂഷണങ്ങൾ നേരിടുന്നൊരു കാലത്ത് നമുക്ക് വളരെ വ്യക്തമായ രൂപത്തിലൊരു ചിന്ത അത്തരം കാര്യങ്ങളെക്കുറിച്ച് വേണമെന്നുള്ളതാണ്. അവിടെ ഈ ലിബറൽ മുസ്ലിങ്ങൾ നോൺ പ്രാക്ടീസിങ്ങും പ്രാക്ടീസിങ്ങും മുസ്ലിം ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മെ ബാധിക്കേണ്ടതില്ല എന്നുകൂടി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇത്തരം ക്ലബ്ബുകളെല്ലാം ഉടലെടുത്തിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട വായനശാലകളുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് നമ്മൾ ഇപ്പോൾ അവരിൽ നിന്നും കൃത്യമായും കളക്ട് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള മതപരമായ ചിന്തകളെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് പുതിയ കാലത്ത് വക്രീകരിക്കുന്നത് എന്നുള്ള ചിന്തകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ നിയമങ്ങളുടെയും കാലാധിപത്യമായ ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാ കാലത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇസ്ലാമിക നിയമങ്ങളെല്ലാം അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, മുസ്ലിം ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക ആചാരങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ എന്നുള്ളത്. അത് ഇസ്ലാമികമായ ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായും പാലിക്കേണ്ട ഒന്നായതുകൊണ്ട് തന്നെ അവൻ്റെ നിരന്തരമായ ചിന്തകൾ അതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ. ഇത് ഏത് കാലത്തും ഒരു മനുഷ്യന് ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ മറുഭാഗത്ത് ഓരോ കാലഘട്ടത്തിൽ അവസാനിച്ചു പോയ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ, ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത്തരം അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഒന്നും തന്നെ ഏറ്റെടുക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത് മായ്ക്കപ്പെടുന്നു എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമായ അത്ഭുതങ്ങൾ, അതല്ലെങ്കിൽ ഖുർആൻ മുതൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യന് കാണിച്ച് നൽകുന്ന വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളായി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഒരു മനുഷ്യനെ അള്ളാഹു ഒഴുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനമായും നമ്മൾ മനസ്സിൽ കോർത്തു വെക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, കാലം എത്ര മാറിയാലും നമ്മുടെ ചുറ്റുമുള്ള ലോകം എത്ര മാറിയാലും നന്മ തിന്മകളെക്കുറിച്ചുള്ള അളവുകോലുകൾ വ്യത്യസ്തപ്പെട്ടാലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ എത്ര മാറിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുമേഖലയിലും ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതത്തിൻ്റെ ദർശനത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കാഴ്ചപ്പാടുകളെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നിയമങ്ങളെ ശരിതെറ്റുകളെ പൂർണ്ണമായ അർത്ഥത്തിൽ സംതൃപ്തിയോടുകൂടി പിൻപറ്റാനുള്ള ഒരു ഒരു തൗഫീഖാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അള്ളാഹു അത്തരം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും പുതിയ കാലത്ത് ഇസ്ലാമികമായ ചിന്തകളെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശ്രമകരമായി തന്നെ നേരിടുന്നുണ്ട് എന്നതിൽ സംശയമില്ല. അത് കുടുംബത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും സാമൂഹികമായാണെങ്കിലും എല്ലാം ഇസ്ലാമോഫോബിയെ തടിച്ചു വളർന്നൊരു കാലത്ത് ഇത്തരം കാര്യങ്ങൾ സംവദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു ബെയർ മിനിമമായി നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇത്തരം ചിന്തകൾ നമുക്ക് കൂടുതൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള നവോത്ഥാനത്തിന് തുടക്കമാവുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇസ്ലാമിൻ്റെ പൂർണ്ണമായ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ, ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നോൺ പ്രാക്ടീസിങ് ആയ ജീവിതത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിനുള്ളിൽ നിൽക്കുമ്പോൾ, മുസ്ലിം നാമധാരിയായി ജീവിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ സുന്ദരമായ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സാധിക്കുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്ക്രോളിംഗ് നിസ്സാരവൽക്കരിക്കരുത്. നമ്മോട് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
3: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ. ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 1000 അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും കെ വി മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ സംസാരമാണല്ലോ നമ്മൾ തിരുമൊഴികളിലൂടെ കേൾക്കുന്നത്. ഒരു പക്ഷേ പുതിയ ഒരു ശ്രോതാവിനോടാണ് ഇത് പറയാനുള്ളത്. എല്ലാ ദിവസവും ഓരോ പ്രവാചക വചനവുമായി നമ്മളിലേക്കെത്തുന്ന തിരുമൊഴികൾ, സ്ഥിരമായി കേൾക്കുന്ന

ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബിനു സലാം റളിയല്ലാഹു അൻഹുവാണ്. അബ്ദുല്ലാഹിബിനു സലാം, അദ്ദേഹം ജൂതനായിരുന്നു. മദീനയിലെ ഖൈനുഖാ ഗോത്രത്തിലെ വിഭാഗത്തിലെ ജൂതന്മാരിൽപ്പെട്ട വളരെ പ്രധാനിയായിരുന്നു. ജൂത പണ്ഡിതനുമായിരുന്നു. തൗറാത്ത് നന്നായിട്ട് അറിഞ്ഞിരുന്ന വ്യക്തിത്വമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ നബിയുടെ അടുക്കൽ വന്ന് അദ്ദേഹം തൗറാത്തിൽ നിന്ന് നബിയെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരു പ്രവാചകനല്ലാതെ എങ്ങനെ മറുപടി പറയാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഇമാം ദഹബി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അൽ ഇമാമുൽ ഹിബർ, പണ്ഡിത നേതാവ് എന്നൊക്കെയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന് സ്വർഗത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. അദ്ദേഹം സ്വർഗപ്രവേശം ലഭിക്കുന്നവനാണെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ആ രൂപത്തിലുള്ള ആ പറഞ്ഞ അതിലേക്ക് ബന്ധപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനാവുക. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ സംഭവം അദ്ദേഹം പറയുന്ന ചില ഹദീസ് ഗ്രന്ഥങ്ങളെ അല്പം കൂടി വിശദമായിട്ട് കാണാം. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ദീർഘമായി നമസ്കരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ, ഇദ്ദേഹം അബ്ദുല്ലാഹിബ്നു സലാമിനെ കുറിച്ച് പറയുന്ന ചില ആളുകൾ, അറിയുന്ന ചില ആളുകൾ തന്നെ ഇദ്ദേഹം റിജാലു മിൻ അഹ്ലി ജന്ന, സ്വർഗ്ഗക്കാരിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി, അള്ളാഹുവിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളിവിടെ വെച്ച് പറയരുത്, അറിയാത്തത് പറയരുത്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന സ്വപ്നം, അതിൻ്റെ അടിഭാഗം ഭൂമിയിലാണ്, മുകൾ ഭാഗം അത് ആകാശത്തിലാണ്. അതായത് അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, റഅയ്തു റുഇയ അലൻ അല അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖസസ്തുഹ, ഞാൻ നബിയുടെ കാലത്ത് ഒരു സ്വപ്നം കണ്ടു, ഞാൻ നബിയോട് അത് വിശദീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കണ്ട സ്വപ്നം. അദ്ദേഹം ഒരു റൗദയാണ് കാണുന്നത്, ഒരു തോട്ടം, ഒരു പൂന്തോട്ടം, നല്ല സുന്ദരമായൊരു തോട്ടം. അതിൻ്റെ വിശാലതയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിലൊരു അമൂദുൻ മിൻ ഹദീദ്, ഇരുമ്പ് കൊണ്ടുള്ളൊരു തൂണുണ്ട് എന്ന് പറയുന്നുണ്ട്. അസ്ഫൽഹു ഫിൽ അർദ് വഅലാ ഫി സമാ, അതിൻ്റെ അടിഭാഗം ഭൂമിയിലാണെങ്കിൽ മുകൾ ഭാഗം ആകാശത്തിലാണ്, അങ്ങനെയുള്ള വലിയ ഒരു തൂണാണ്. ഫി അലാഹു ഉർവ, അങ്ങനെ അതിൻ്റെ മുകളിലൊരു കയറുണ്ട്, ഉർവത്തുണ്ട്. ഫഖീല, എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇർഖ, നീ അതിന്മേൽ കയറുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് കൊൽത്തു, ഞാൻ പറഞ്ഞു, ലാസ്തത്യ, അദ്ദേഹം സ്വപ്നത്തിലാണ് കാണുന്നത്, എനിക്കതിന് കഴിയില്ല, എനിക്ക് കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഫഅത്താനി മിൻസഫുൻ ഫർഫഅ തിയാബി മിൻ ഖൽഫി, അപ്പോൾ എൻ്റെ അടുത്തൊരു മിൻസഫ് വന്നു, ഒരു സേവകൻ എന്നെ വന്നു, എൻ്റെ വസ്ത്രം ഉയർത്തുകയുണ്ടായി. അപ്പോൾ ഫറഖീത്തു ഹത്ത കുൻതു ഫി അലാഹ, അതിൻ്റെ ഏറ്റവും മുകളിലെത്തുന്നതുവരെ ഞാൻ അങ്ങ് ഉയർന്നു പോയി, ഞാൻ അതിൽ ഉയർന്നു പോയി. ഫഇന്നഹ ഫിയദി, അപ്പോൾ ഞാൻ ഉയർന്നു പോയി, മാത്രവുമല്ല ഫഅഖദ്തു ബിൽ ഉർവ, അങ്ങനെ ആ പാശത്തിൽ ആ കയറിൽ ഞാൻ മുറുക്കി പിടിക്കുകയും ചെയ്തു. ഫഖീല, അപ്പോൾ പറയപ്പെട്ടു, ഇസ്തംസിഖ്, നീ നന്നായി പിടിക്കു, ബലമായി പിടിക്കൂ എന്ന് ഒരു വിളിയാളമുണ്ടായി, അങ്ങനെ പറയപ്പെടുകയും ചെയ്തു, അങ്ങനെ ഞാൻ പിടിച്ചു എന്നാണ്. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്തയഖൽതു, അങ്ങനെ ഞാൻ ഉണർന്നു നബിയെ, വഇന്നഹ ഫിയദി, അപ്പോൾ എൻ്റെ കയ്യിൽ ആ കയറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കഥ വിവരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, തിൽക്ക റൗദത്തു അൽ ഇസ്ലാം, തിൽക്ക റൗദത്തു അൽ ഇസ്ലാം, അബ്ദുല്ല നീ കണ്ട തോട്ടമുണ്ടല്ലോ അത് ഇസ്ലാമാണ്. വദാലിക്കൽ അമൂദ് അമൂദുൽ ഇസ്ലാം, നീ ആ കണ്ട തൂണ്, അതിൻ്റെ മധ്യത്തിൽ കണ്ട തൂണ്, അത് ഇസ്ലാമിൻ്റെ തൂണാകുന്നു. വ തിൽക്കൽ ഉർവത്തു ഉർവത്തുൽ ഉസ്ഖ, നീ കണ്ട കയറുണ്ടല്ലോ അത് ഉർവത്തുൽ ഉസ്ഖയാണ്, ബലമായ പാശം, ബലവത്തായ പാശം, അതായത് മുറിഞ്ഞു പോകുമെന്നൊരിക്കലും ഭയപ്പെടേണ്ടതില്ലാത്ത ശക്തമായ കയറാണത്. ഉർവത്തുൽ ഉസ്ഖ എന്ന പേരിൽ പ്രസിദ്ധമായതാണത്. ഫ അൻത അലൽ ഇസ്ലാമി ഹത്താ തമൂത്ത്, അബ്ദുല്ല നീ മരിക്കുന്നതുവരെ ഇസ്ലാമിൽ തന്നെയായിരിക്കും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നതാണ് നമുക്ക് ഈ ഹദീസിൽ കാണാനാവുക. അദ്ദേഹം വിശദീകരിക്കുന്നത് മറ്റൊരു സഹീഹ് ബുഖാരിയിലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ ഈ വാക്കുകൾ ഇങ്ങനെയാണ്, യമൂത്തു അബ്ദുല്ലാഹു ആഹിദും ബിൽ ഉർവത്തുൽ ഉസ്ഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടാണ് വന്നിട്ടുള്ളത്. മരിക്കുന്നതുവരെ അബ്ദുല്ല ഉർവത്തുൽ ഉസ്ഖ, ബലവത്തായ പാശം പിടിച്ചുകൊണ്ടിരിക്കും, അഥവാ ഇസ്ലാമിലെ ആ അടിസ്ഥാനപരമായ കയർ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് എത്തുന്ന ആ കയർ, അതിൽ നിന്നും അദ്ദേഹം ഒരിക്കലും വിടില്ല എന്ന രൂപത്തിൽ പറഞ്ഞു. മറ്റൊരു നിവേദനത്തിൽ, ലാ തസാലു മുസ്തംസിഖൻ ബിൽ ഇസ്ലാമി ഹത്ത തമൂത്ത്, മരിക്കുന്നതുവരെ അദ്ദേഹം ഇസ്ലാമിനെ മുറുകെ പിടിച്ചായിരിക്കും ഉണ്ടാവുക എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അബ്ദുല്ലാഹിബ്നു സലാമിനെ സന്തോഷിക്കാനുള്ള വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാം കേൾക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിൻ്റെ സ്വപ്നവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള വിശദീകരണം നൽകിയതുമാണ് നമ്മൾ കണ്ടത്. അബ്ദുല്ലാഹിബ്നു സലാമിന് വലിയൊരു സന്തോഷ വാർത്തയാണ്.

0: അദ്ദേഹം മരിക്കുന്നതുവരെ മുസ്ലിമാണെന്നുള്ള വാക്കുകൾ, സ്വർഗത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുക എന്നുള്ള സൂചനകൾ, മരിക്കുന്നതുവരെ മുസ്ലിമായി തന്നെ ഉണ്ടാകുമെന്ന ഏറ്റവും സന്തോഷകരമായ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹുവിൻ്റെ സ്ഥാനവും പദവിയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നതോടൊപ്പം നല്ല സ്വപ്നങ്ങൾ ഒരുപക്ഷെ സന്തോഷ വാർത്തകളാകാം. അള്ളാഹുവിനോട് കൂടുതൽ അറിയുക. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഈ ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം, ആളുകളുടെ സംസാരത്തിൽ ഒരിക്കലും വല്ലാതെ നമ്മൾ ഉയരേണ്ടതില്ല, പുളകിതനാകേണ്ടതില്ല എന്നാണ്. ആളുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് സ്വർഗ്ഗക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തുകയും അങ്ങനെ നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരുത്തുന്നതൊക്കെ നമുക്ക് കാണാനാകും. പ്രിയമുള്ളവരെ, സ്വർഗമാകുന്ന ആ റൗദയുണ്ടല്ലോ, ഓരോ വിശ്വാസിയും ആഗ്രഹിക്കേണ്ടതാണ്, കൊതിക്കേണ്ടതാണ്, അതിനുവേണ്ടിയാണ് ജീവിക്കേണ്ടത്. അത് ലഭിക്കണമെങ്കിൽ ഉറത്തുലുസ്ക എന്ന ആ ബലവത്തായ പാശം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിലേക്ക് എത്തുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അത് മുറുകെ പിടിച്ച് മരിക്കുന്നതുവരെ മുസ്ലിമായി, യഥാർത്ഥ മുസ്ലിമായി ഇസ്ലാമിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശം നമുക്കിവിടെ ലഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, തിരുമൊഴികളിലൂടെ ഉർവത്തുൽ വുസ്ഖ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻ്റെ ഒരു അബ്ദുല്ലാഹി ബിൻ സലാം, അതാ അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വലിയൊരു സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടേ. മാഷാഅല്ലാ.

0: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقاتل في سبيل الله لا تكلف إلا نفسك وحذر المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا.
3: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 84-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫഖാതിൽ, എന്നാൽ നീ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ലാ തുകല്ലഫു, നീ ശാസിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുകയില്ല. ഇല്ലാ നഫ്സക്ക, നിന്റെ സ്വന്തം ദേഹത്തെക്കുറിച്ചല്ലാതെ. വഹദ്ദിൽ, നീ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ. അസല്ലാ, അള്ളാഹു ആയേക്കാം. അയ്യകുഫ, അവൻ തടുക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ. ബഅസ, സമരശക്തി, ശൗര്യം. അല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ. വല്ലാഹു, അല്ലാഹുവാകട്ടെ. അഷദ്ദു, ഏറ്റവും കഠിനമായവനാണ്. ബസൻ, സമരശക്തിയാൽ. വ അഷദ്ദു, അധികം കഠിനമായവനുമാണ്. തങ്കീല, ശിക്ഷ നൽകുന്നതിൽ. ഇതാണ് 84-ാമത്തെ വചനം. എന്നാൽ നബിയെ, നീ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളുക. നിന്നോട് നിന്റെ സ്വന്തത്തെക്കുറിച്ചല്ലാതെ ശാസിക്കപ്പെടുന്നതല്ല. സത്യവിശ്വാസികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. അവിശ്വസിച്ചവരുടെ ശൗര്യത്തെ അല്ലാഹു തടുത്തു തന്നേക്കാം. അല്ലാഹുവാകട്ടെ അതികഠിനമായ ശൗര്യമുള്ളവനും അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഇതാണ് 84-ാമത്തെ വചനം. ഇവിടെ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക അധ്യാപനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഇത്തരം വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഖുർആൻ യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു മതമാണെന്നും മുസ്ലിമല്ലാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കണമെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നതെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നവർ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഏത് കാലത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് അവസ്ഥയിലും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും യുദ്ധം അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഒന്നും വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതേപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണാനും കഴിയില്ല. ഇസ്ലാം സമാധാനത്തെ ആഗ്രഹിക്കുന്ന മതമാണ്. എന്നാൽ ഒരു നിലക്കും വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചൊരവസ്ഥയിൽ, അവിടെ മാന്യമായി ന്യായമായി പ്രതികരിക്കാൻ, ആ പ്രതിരോധം തീർക്കാൻ, യുദ്ധം ചെയ്യാൻ അള്ളാഹു അനുവദിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യേകം പറഞ്ഞ കാര്യം, ഫഖാത്തിൽ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധം ചെയ്യുക. എന്നാൽ ലാ തുക്കല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർ, പ്രവാചകന്റെ അനുയായികൾ, അവരെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കണം. യുദ്ധം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അനിവാര്യമായും യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു നേതാവ് എന്ന നിലക്ക് തൻ്റെ അനുയായികളെ അതിന് പ്രേരിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പരാമർശം. എന്നാൽ അവരതിന് സന്നദ്ധമാകുന്നില്ലെങ്കിലോ? അവർ യുദ്ധം ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പിന്മാറിക്കളയുന്നുവെങ്കിൽ, ആ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനല്ല. അതാണ് ലാ തുക്കല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരോട് പറയുക, അവരെ പ്രേരിപ്പിക്കുക, ആരെങ്കിലും അതിന് സന്നദ്ധരല്ലെങ്കിൽ അവരാണതിന് കുറ്റക്കാർ എന്നാണ് ആ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു ആശ്വസിപ്പിക്കുന്നു, ശത്രുക്കളുടെ സമരവീര്യത്തെ തടുത്തു നിർത്താൻ, അവരെ പ്രതിരോധിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും ശക്തനായിട്ടുള്ളവൻ, അതിന് അള്ളാഹു നിങ്ങളെ സഹായിക്കും. ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, വല്ലാഹു അഷദ്ദു ബഅസൻ വ അഷദ്ദു തൻകീല, അള്ളാഹു അതിശക്തമായ കഠിനമായ സമരശക്തിയുള്ളവനും അല്ലെങ്കിൽ ശൗര്യമുള്ളവനും അതുപോലെ തന്നെ അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ ഉള്ള കാര്യമാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരോധികളും അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളും അതേപോലെ തന്നെ ഇസ്ലാമിനെ തീവ്രമായി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളുകളും ഒരുപോലെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ പരാമർശം എന്നത് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യമാകുന്നു. ഫജാഹിദ് അയ്യുഹൻ നബിയു ഫീ സബീലില്ലാ വ ഇഅലാ കലിമതിഹി, അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകരെ താങ്കൾ ധർമ്മസമരം നടത്തുക. ലാ തുൽസം ഫിഅല ഗൈരിക വലാ തുആഖിദ് ബിഹി, താങ്കളുടെ കാര്യത്തിലാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ ഹുദ്ദ المؤمنين على القتال والجهاد ورغبهم فيه, മുഅ്മിനീങ്ങളെ അതിനുവേണ്ടി താങ്കൾ പ്രേരിപ്പിക്കുക. ലഅല്ലല്ലാ യംനഉ ബിക വബിഹിം ബഅസൽ കാഫിരീന വശിദ്ദതിഹിം, താങ്കളെ കൊണ്ടും അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ കൊണ്ടും അല്ലാഹു ആ ശത്രുക്കളെ, അവരുടെ സമരശക്തിയെ, അവരുടെ വീര്യത്തെ അല്ലാഹു തടഞ്ഞു വച്ചേക്കാം. വല്ലാഹു തആല അഷദ്ദു ഖുവ വ അഅലമു ഉഖൂബത ലിൽ കാഫിരീൻ, അതിശക്തമായ കഴിവുള്ളവനാകുന്നു അല്ലാഹു, അതേപോലെ തന്നെ ശിക്ഷ നൽകുന്നവനുമാകുന്നു അല്ലാഹു എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഈ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി അവിടുത്തെ അനുയായികളെ ആവശ്യത്തിൽ ഏറെ ബോധവൽക്കരിച്ചിരുന്നു, അതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിലാണെങ്കിൽ പോലും അനീതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ താൻ ഇസ്ലാമിന് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ വധിക്കാറോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിക്കാനോ പാടില്ല. യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഒരാൾ, ഒരു ശത്രുപക്ഷത്തുള്ള ഒരാൾ കീഴടങ്ങിയാൽ അയാളുടെ മാന്യമായി പെരുമാറണമെന്ന അധ്യാപനങ്ങളൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ഖൂമു ഇലാ ജന്ന അർദുഹ സമാവാത്തി വൽ അർദ്, യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് വരുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമാകുന്നു സ്വർഗലോകം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൻ ആമന ബില്ലാ വ റസൂലി വ അഖാമസ്സല വ ആതസ്സക വ സാമ റമളാൻ കാന ഹഖൻ അലല്ലാ അൻ യുദ്ഖിലഹു അൽജന്ന ഹാജർ ഫീ സബീലില്ലാ ഔ ജലസ ഫീ അർദിഹി അല്ലത്തി വുരിദ ഫീ ഖാലു യാ റസൂലല്ലാ അഫലാ നുബശ്ശിറുന്നാസ ബിദാലിക് ഫഖാല ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ് ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു അൽ ഫിർദൗസ് ഫഇന്നഹു ഔസതുൽ ജന്ന വഅഅല ജന്ന വഫൗഖഹു അർശുർ റഹ്മാൻ വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന. സ്വഹീഹായ ഹദീസിൽ ഈ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ആരെങ്കിലും അള്ളാഹുൽ വിശ്വസിക്കുകയും അവൻ്റെ ദൂതനിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവനോട് അള്ളാഹുവിനുടെ കടമയാണ് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന ആളുകൾ അവർക്കും സ്വർഗം അള്ളാഹുവിൻ്റെ മേൽ കടമയാകുന്നു. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കട്ടെ, ഈ സന്തോഷവാർത്ത അവരെ അറിയിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറയാണ്, അതെ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ആ പദവികൾ അള്ളാഹു, ഏറ്റവും ഉയർന്ന പദവി അള്ളാഹു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കുക, കാരണം അത് സ്വർഗത്തിൽ ഏറ്റവും ഔസത്തായ, ഏറ്റവും മധ്യത്തിലുള്ളതാകുന്നു, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായതാകുന്നു, അതിൻ്റെ മുകളിലാകുന്നു റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത് എന്നൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും യുദ്ധവുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങൾ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 85 ആയത്ത്, മൈ യശ്ഫ ശഫാഅതൻ ഹസന ശഫാഅതൻ ഹസന തയ്യകുല്ലഹു നസീബും മിൻഹാ വമൈ യശ്ഫ ശഫാഅതൻ സയ്യഅത യകുല്ലഹു കിഫ്ലും മിൻഹാ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത. മൈ യശ്ഫ, ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, മൈ യശ്ഫ, ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, ശഫാഅത്തൻ ഹസനത്തൻ, നല്ല ശുപാർശ, ശഫാഅത്തൻ ഹസനത്തൻ, യകുല്ലഹു അവനുണ്ടായിരിക്കും, നസീബു മിൻഹ, അതിൽ നിന്ന് ഒരു ഓഹരി, ഒരു വിഹിതം, യകുല്ലഹു നസീബു മിൻഹ. വമൻ യശ്ഫ ശഫാഅത്തൻ സയ്യഅത്തൻ, ആരെങ്കിലും ചീത്ത ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, യകുല്ലഹു കിഫ്ലും മിൻഹ, അതിൽ നിന്നും ഒരു വിഹിതം അവനുണ്ടായിരിക്കും. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അല്ലാഹു എല്ലാ കാര്യത്തിനും അവൻ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അവൻ കഴിവുറ്റവനാകുന്നു, അതേപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കാര്യം അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ടി അത് നടപ്പിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ മൈ യശ്ഫ ശഫാഅതൻ ഹസന എന്ന ഗണത്തിൽപ്പെടും. എങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച, അതിനുവേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി ആ കാര്യത്തിന് അതിൻ്റെ ഒരു ഓഹരിക്ക് അഥവാ പ്രതിഫലത്തിന് അവൻ അർഹനായിത്തീരും. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേക്ക് ക്ഷണിക്കുകയോ അതിനുവേണ്ടി അപേക്ഷിക്കുകയോ ചെയ്താൽ ആ ആൾ യകുല്ലഹു കിഫ്ലും മിൻഹാ, അതിൻ്റെ ഒരു വിഹിതം, ശിക്ഷയിൽ നിന്നൊരു വിഹിതം അയാൾക്ക് ലഭിക്കും. എല്ലാം അല്ലാഹു എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു, എല്ലാ കാര്യത്തിനും അല്ലാഹു കഴിവുറ്റവനാകുന്നു എന്നൊക്കെയാണ് വക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത എന്ന വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും നന്മക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രേരണകൾ, പ്രോത്സാഹനങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ എന്നൊക്കെ ആ ആദ്യ ഭാഗം അറിയിക്കുന്നുണ്ട്. ഒരിക്കലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാകാൻ നമുക്ക് പാടില്ല എന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നവരാകാൻ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. മൈ യസ് അ ലിഹുസൂലി ഗൈരിഹി അലൽ ഖൈരി യകുൻ ലഹു ബിശഫാഅതിഹി നസീബും മിനസ് സവാബി. ആരെങ്കിലും അധ്വാനിക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്നുവെങ്കിൽ മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി, അതേത് തരത്തിലാണെങ്കിൽ തൻ്റെ കഴിവും തൻ്റെ യോഗ്യതയും തൻ്റെ അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ ആ നന്മയുടെ ഒരു വിഹിതം അയാൾക്ക് ലഭിക്കും, അഥവാ പ്രതിഫലം ലഭിക്കും. വമൻ യസ്അ ലിഈസാലിശ്ശരി ഇലാ ഗൈരിഹി, മറ്റൊരാൾക്കൊരു തിന്മ ഒരു ദോഷമുണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ പ്രവർത്തിക്കുന്നവൻ, യക്കുൻ ലഹു നസീബും മിനൽ വിസ്രി വൽ ഇസ്മി, ആ തിന്മയുടെ ഒരു വിസ്ർ ഒരു പാപഭാരം ഒരു കുറ്റം അയാൾക്കും ലഭിക്കും. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷാഹിദൻ വഹഫീദൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് അല്ലാഹു ഉണ്ട്. അല്ലാഹു മദി വക്കാനല്ലാഹു അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ മുഖീത്ത, എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് എന്നാണ് ആ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു കാര്യമാകുന്നു അത്. വൽ മുറാദു ബിഷഫാഅഹുന അൽ മുആബനതു അലാ അംരിം മിനൽ ഉമൂരി. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, ഇവിടെ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മക്ക് വേണ്ടിയുള്ള സഹകരണമാകുന്നു. ഫമൻ ഷഫഅ ഗൈറഹു വഖാമ മഅഹു അലാ അംരിം മിനൽ ഉമൂരിൽ ഖൈരി, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു നന്മക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, അതേപോലെ നന്മക്ക് വേണ്ടി പിന്നെ പരിശ്രമിക്കുമ്പോൾ, വമിൻഹു അഷ്ഫാഅത്തു ലിൽ മദ്ലൂമീന ലിമൻ ളലമഹും, അതിൽപ്പെടും മർദ്ദിതനായ ഒരാൾക്ക് വേണ്ടി ആ ആൾക്കെതിരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. കാന ലഹു നസീബുൻ മിൻ ഷഫാഅത്തിഹി ബിഹസ്ബി സഈഹി വഅമലിഹി വനഫ്ഇഹി വലാ യൻഖുസ് മിൻ അജ്രിൽ അസീരി വൽ മുബാശിരി ഷൈഉൻ. വമൻ ആവന ഗൈറഹു അലാ അംരിൻ മിന ശരി കാന അലൈഹി കിഫ്ലുൻ മിനൽ ഇസ്മി ബിഹസ്ബി മാ ഖാമ ബിഹി വആവന അലൈഹി. എന്നതുപോലെ തന്നെ തിന്മക്ക് വേണ്ടി ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് പോലത്തെ ഒരു വിഹിതം അതിൽ പ്രേരിപ്പിച്ച ആൾക്കും ലഭിക്കുമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഫി ഹാദൽ ഹദീഫി അൽ അദീം അല തആബുനി അലൽ ബിർരി വത്തഖ്വ. സൂറത്തുൽ മാഇദിൽ അള്ളാഹു പറഞ്ഞതുപോലെ വതആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുവീൻ. വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന ഖുർആനിൻ്റെ പരാമർശം പോലെ തന്നെ നന്മയിലായിരിക്കണം നമ്മുടെ സഹകരണം, നന്മക്ക് വേണ്ടിയായിരിക്കണം നമ്മളുടെ എല്ലാ നിലക്കുമുള്ള പരിശ്രമം. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, ഐ ഷാഹിദൻ ഹഫീലൻ ഹസീബൻ അലാ ഹാദിഹിൽ അഅ്മാലി ഫയുജാസി കുല്ലൻ മാ യസ്തഹിഖുഹു. എല്ലാം അല്ലാഹു കണ്ടറിയുന്നുണ്ട്. ആര് ആർക്ക് വേണ്ടി എന്ത് നന്മക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന കാര്യം അല്ലാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അല്ലാഹു നൽകുമെന്നുകൂടി അവസാനം ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മക്ക് പരസ്പരം പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, സഹകരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാരണവശാലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരിൽ നിന്നുള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നത് എന്തോ ആകട്ടെ, പ്രയാസങ്ങളാകട്ടെ, അനുഗ്രഹങ്ങളാകട്ടെ, ഏത് അവസ്ഥയിലും മനസ്സ് തട്ടി നാം പറയേണ്ട വാക്കാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. വലിയ സ്ഥാനമാണ് അൽഹംദുലില്ലാ എന്ന പദത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ളത്. പക്ഷേ അത് ഖുർആനിൽ അഞ്ചോളം സൂറത്തുകളുടെ ആരംഭം അതുകൊണ്ടാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി കൊണ്ടു പറഞ്ഞ വാക്ക് അൽഹംദുലില്ലയാണ്. സ്വർഗാവകാശികൾ അവസാനമായി കൊണ്ടു പറയണതും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള പദങ്ങൾ പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയണത് അൽഹംദുലില്ല എന്ന പദമാണ്. മനസ്സ് തട്ടിപ്പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഉന്നതമായ പ്രതിഫലങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മീസാൻ നിറക്കുന്ന കർമ്മങ്ങളാണ്. അതേപോലെ തന്നെ പരലോകത്തിൽ ഉത്കൃഷ്ടരിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയും. സ്വർഗപ്രവേശനത്തിന് വേണ്ടി പ്രത്യേകം വിളിക്കപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാം, ഐനൽ ഹമ്മാദൂന അലാ കുല്ലി ഹാൽ, ഏത് അവസരങ്ങളിലാണെങ്കിലും അള്ളാഹുവിന് മനസ്സ് തട്ടി ഹംദ് പറയുന്ന ഹമ്മാദുകൾ എവിടെ എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയ മുൻഗാമികൾ ജീവിതത്തിൽ എപ്പോഴും അത് പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഹംദ് പറഞ്ഞ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുഞ്ഞിനെ ലഭിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ദാവൂദ് നബിക്കും മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന സമയത്തും അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു കൽപ്പിച്ചു, ഖുലിൽ ഹംദുലില്ലാ, നീ അള്ളാഹുവിന് വേണ്ടി ഹംദുകൾ പറഞ്ഞോ എന്നാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, എപ്പോഴൊക്കെയാണ് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയേണ്ടത്? ഏതവസരത്തിലും പറയണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റാഅ മാ യുഹിബ്, പ്രവാചകൻക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് കണ്ടു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തത്തിമു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. എന്നാൽ പ്രവാചകൻക്ക് എന്തെങ്കിലും പ്രയാസകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിലോ, അപ്പോൾ പ്രവാചകൻ പറയാറുണ്ടായിരുന്നത് അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അള്ളാഹു നിനക്ക് തന്നെയാവുന്ന സ്തുതി എന്നാണ്. ഇങ്ങനെ ഏത് ഘട്ടത്തിലും നമ്മൾ ഇത് വാക്ക് പറയണമെങ്കിലും പ്രത്യേകം ഹദീസിൽ അൽഹംദുലില്ലാ എന്ന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴാണ്. നമുക്കറിയാം, അൽഹംദുലില്ലാ ഇല്ലദീ അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ എന്ന പ്രാർത്ഥന. കിടപ്പറയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലാൻ. ഭക്ഷണം കഴിച്ചാലാണ് മറ്റൊന്ന്. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നെങ്കിലും പറയാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ പ്രത്യേകം റിള അഥവാ തൃപ്തി കിട്ടും ഭക്ഷണശേഷം ഇങ്ങനെ പറഞ്ഞാൽ എന്നൊക്കെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് വാഹനത്തിൽ കയറിയാലാണ്. അൽഹംദുലില്ലാ സുബ്ഹാനല്ലദി സഖർലന തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുക എന്നതാണ്. അതേപോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനെ കാണുമ്പോഴാണ്. ഇതാ ആ മുബത്തല, ആരെങ്കിലും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോ എന്നാണ്. അൽഹംദുലില്ലാഹി അല്ലദി അഫാനി മിമ്മ ബതലാക ബി വഫള്ളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. മനോഹരമായ പ്രാർത്ഥനയാണ്. അള്ളാഹുവിന് മനസ്സറിന് സ്തുതിക്കുന്ന ആശയമാണ് അതിലുള്ളത്. ഈ പ്രാർത്ഥന ഏത് ഘട്ടത്തിലാണോ നിങ്ങൾ പറഞ്ഞത്, ആ പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയില്ല എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പുതിയതായി നമ്മൾ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലാൻ നമ്മൾ വിട്ടുപോകരുത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈയൊരു അവസ്ഥകളിൽ മനസ്സ് തട്ടി അൽഹംദുലില്ലാ എന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് ബോധ്യപ്പെടണം. അതിന് നമ്മളെപ്പോഴും നോക്കേണ്ടത് താഴേക്കിടയിലേക്കായിരിക്കണം. താഴേക്കിടയിലേക്കുള്ള ആളുകളിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള തൗഫീഖാണ് ഒരു അനുഗ്രഹത്തേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന്. എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം നമുക്ക് ലഭിച്ചു, വിശന്നിരിക്കുന്നവനുക്ക് ഭക്ഷണം ലഭിക്കലല്ല ശരിക്കുള്ള അനുഗ്രഹം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാനുള്ളൊരു തൗഫീഖ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കാൻ മാത്രം ഈ വിഷയത്തിൻ്റെ അത്രയേറെ പ്രാധാന്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മനസ്സ് തട്ടി പറയാൻ നമുക്ക് കഴിയണം. ഉള്ളിൽ തൃപ്തി ഉള്ളതുകൊണ്ട്, തൃപ്തി അടയുന്നൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയും. ഖദറിനെ നമ്മൾ ഉൾക്കൊള്ളിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതിലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് അൽഹംദുലില്ല എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് മനസ്സ് തട്ടി ഏത് സമയത്തും അൽഹംദുലില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഹമ്മാദുകളാകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം മഹാഭാഗ്യവാന്മാരിൽ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
1: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: കേൾവി പരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സവിശേഷം. ഇന്നത്തെ സവിശേഷം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ഷാഫി പി ഐ, കൂടെ വി ടി അബ്ദുസലാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സവിശേഷം പരിപാടിയിൽ വളരെ സവിശേഷമായ ഒരു അതിഥിയാണ് നമ്മുടെ കൂടെയുള്ളത്. കൊളത്ര കാലിക്കറ്റ് സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് കൊളത്ര കാലിക്കറ്റ് സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് സ്കൂളിലെ ഗണിത ശാസ്ത്ര അധ്യാപകനായിട്ടുള്ള മുഹമ്മദ് ഷാഫി മാസ്റ്ററാണ് നമ്മുടെ കൂടെ സവിശേഷത്തിലുള്ളത്. നമുക്ക് അദ്ദേഹവുമായി കുറേ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒരു ബധിര സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നിലനിൽക്കും. കേൾവി പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അത്ര ആളുകളുമായി ബന്ധപ്പെട്ട, അതുപോലെ സൈൻ ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കുറേ